0: നമ്മളിങ്ങനെ ഇടക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഫുആദ് അതിലുള്ള ഒരാളായിരുന്നു. നമ്മൾ പണ്ടത്തെ അന്നത്തെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴേ, അപ്പോൾ അന്ന് പോയ ആളുകൾ അന്ന് എൻട്രൻസ് ചെയ്തിയ പിന്നെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ജാമ്യൻ്റെ മുമ്പിൽ ഇരുന്ന് വട്ടം കൂടി ഇരുന്നൊക്കെ ഫോട്ടോ നമ്മളിങ്ങനെ അയവിറക്കും.
1: അപ്പോൾ തുടക്കം തുടങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നു ആ സംഭവത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളാ ഫുആദ് സൂചിപ്പിച്ചു മറ്റേ ഒരു പള്ളിയിൽ കയറി അനുഭവം പറഞ്ഞു.
0: അത് പിന്നെ ട്രെയിൻ യാത്ര ശരിക്ക് അവിടേക്ക് എത്തണ യാത്ര. പിന്നെ ഞാൻ അത്ര ദൂരം ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയ നാട്ടിലുള്ള കണ്ണൂർ പരപ്പനങ്ങാടി അങ്ങനെയുള്ള ദൂരങ്ങൾ മാത്രമേ നമ്മൾ അത്ര ട്രെയിനിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ ഡൽഹിയിലേക്ക് ട്രെയിൻ പോകുക പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രകളിലും ഓരോന്നും അതിൻ്റെതായ രൂപത്തിൽ ആസ്വദിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ യാത്ര. നമ്മൾ ദൃശ്യത്തിൻ്റെ വിവിധ എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നുണ്ട് പല യാത്രകളും അനുഭവങ്ങളും കേൾക്കലുണ്ട്. അപ്പോൾ ട്രെയിൻ യാത്രയിൽ എന്തൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ട്രെയിനിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്, ഈ സമയം അറിയുക എന്നുള്ളൊരു വിഷയം. ദിവസം, കാരണം രണ്ട് ദിവസം യാത്ര ഉണ്ട്, 44 മണിക്കൂർ രണ്ട് ദിവസത്തിനടുത്ത് നമുക്ക് ഓടാനുണ്ട്. പലപ്പോഴും ടിക്കറ്റിൻ്റെ വിഷയത്തിൽ എന്നും ഓടുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് അതാണ്. എല്ലും പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാവുന്നത് അതാണ്. അതിനൊരു കാരണം ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടത്, ഇത്രയും കാലത്തെ പരിചയത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത്, അത് ഡെയിലി ഉണ്ട് വണ്ടി. പക്ഷേ അതിനപ്പുറം അതിൻ്റെ യാത്ര സമയം കുറച്ച് കൂടുതലാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് 45 മണിക്കൂർ വരെ അത് പോകുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ലേറ്റൊക്കെ ആവലുണ്ട്. എന്നാൽ 35-39 ഒക്കെ മണിക്കൂറിൽ എത്തുന്ന വണ്ടികളുണ്ട്. കുറേ ആളുകൾ അതാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ മംഗളയിൽ യാത്ര ചെയ്യുമ്പം, പ്രത്യേകിച്ച് രണ്ട് ദിവസം വരുമ്പോൾ പലപ്പോഴും ചോദിക്കേണ്ടി വന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഇന്ന് ഏതാ ദിവസം? ട്രെയിൻ കയറിയിട്ട് നമ്മൾ യാത്ര പോയിട്ട് ഇന്ന് ഏതായിരുന്നു ദിവസം പലപ്പോഴും ചോദിക്കാൻ വന്നിട്ടുണ്ട്.
1: ചിലപ്പോൾ നമുക്ക് ഈ 2-3 ദിവസം ഒരുമിച്ച് ഓഫ് ഡേ കിട്ടിയത് നമ്മൾ
0: ചോദിക്കില്ലേ?
1: ട്രെയിൻ കയറി കഴിഞ്ഞാൽ ദിവസം
0: ഈ പത്രം വായന നാട്ടിൽ നിന്ന് കുറച്ചുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വിട്ട് പള്ളി വിട്ട് തിരിച്ചു പോകുമ്പം എന്നും കയറിയിട്ട് ജസ്റ്റ് വായിക്കലുണ്ട്. അപ്പം നമ്മൾ ഡേറ്റ് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടാവായിരുന്നു. പക്ഷേ ട്രെയിനിൽ എത്തുമ്പം ഇവിടുന്നൊക്കെ ചിലപ്പം രാവിലെയൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ കിട്ടും സ്റ്റേഷനോ അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ കൊണ്ടു നടക്കും. കേരളം വിടണ വരെ നമുക്ക് ആ പത്രത്തിൻ്റെ ടച്ച് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടും. അത് അതിനുവേണ്ടി അത് കിട്ടണം നിർബന്ധ ആളുകളൊക്കെ വാങ്ങലുണ്ട്. പക്ഷേ അതൊരു സംഭവ സമയത്തിൻ്റെ ഒരു വിഷയം. ഡേറ്റ് മാറണതൊക്കെ ഒരു ട്രെയിനിൻ്റെ വിഷയത്തിൽ. പിന്നെ ഓരോ പല സംഗതികളും നമ്മളിങ്ങനെ, ഞാൻ അന്ന് എനിക്കൊന്ന് ജാമ്യയിൽ പഠിക്കാൻ തുടങ്ങി സമയത്താണ് എഴുതി തുടങ്ങിയത്. യാത്രാക്കുറിപ്പും സംഗതികളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ വിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള നടത്താണ് എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൻ്റെ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 12 പേരിങ്ങനെ ബുക്ക് ചെയ്ത് പോയി. അവിടുന്ന് ഓരോന്ന് നമ്മൾ പറയുമ്പോൾ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ നിസാമുദ്ദീൻ സ്റ്റേഷന് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്.
1: എവിടുന്ന് കയറിയത്?
0: അത് കോഴിക്കോട് നിന്നാണ് നമ്മൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അങ്ങനെ എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ സീറ്റ് അത്ര വലിയ യാത്രയായതുകൊണ്ട് പിന്നെ സ്ലീപ്പർ ആണ് ബുക്ക് ചെയ്തത്. പക്ഷേ പിന്നീട് നമ്മൾ അവിടുന്ന് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ജനറലിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നതൊക്കെ ഉണ്ട് പെട്ടെന്നുള്ള വരവിലും. പിന്നെ ചില വണ്ടികൾക്ക് ജനറലിൽ വലിയ റിസ്ക് ഇല്ലാത്ത വണ്ടികൾ, സ്റ്റോപ്പ് കുറവുള്ള, അന്നൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ചേർന്നതിന് ശേഷം ഫസ്റ്റ് വരവ് പിന്നെ സമ്പർക്രാന്തി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുള്ള വണ്ടിയുണ്ട്. 10 സ്റ്റോപ്പ് അന്ന് 10-ാമത്തെ സ്റ്റോപ്പ് കോഴിക്കോടാണ് ഡൽഹിയിൽ നിന്ന്. ഓരോ സ്റ്റേറ്റിലും ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളു. അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഓരോന്നിനെ പറ്റിയും കുറേ പറയാനുണ്ട്. അതൊരു ദർഗയുടെ ഒരാളുടെ അന്നത്തെ മുമ്പ് കാലത്ത് ജീവിച്ച വലിയൊരു ഒരു നേതാവ്, നെറ്റൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അയാളുടെ പേരിലാണ് ആ ഒരു സ്റ്റേഷനുള്ളത്. ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട്, 10-17 കുറേ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഉണ്ട്. ന്യൂഡൽഹിയിലും ഉണ്ട് ഇതേപോലെ പ്ലാറ്റ്ഫോമുകൾ. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മളെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, പരിചയമില്ലാത്ത കുറേ ആൾ. അവർ ടാക്സിക്കാരാണ്, എടുക്കാൻ പോകേണ്ടത്. എടുക്കാൻ പോകേണ്ടത് വെച്ച് നമ്മൾക്ക് നമ്മളെക്കാട്ടിലും താല്പര്യം ഓൽക്കായിരിക്കും നമ്മൾ പോകേണ്ടി എടുത്ത്. അത് പല സമയത്തും

0: നമുക്ക് പരിചയമില്ലെങ്കിൽ പറ്റിക്കപ്പെടുന്ന ഒരു ഒരു ഭാഗമാണ് അവിടെ പലപ്പോഴും. ആ ഒരു തലത്തിൽ നമ്മൾ ഉറുദു അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവരെ അറിയണമെന്നുണ്ട്, പുതിയ ആൾക്കാരാണ്, പല നാട്ടിൽ നിന്ന് വരുന്നതാണ്, കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുള്ള നിലയ്ക്ക് ഹിന്ദി തീരെ അറിയില്ല എന്നുള്ളവർക്ക് ഇവരെന്ത് ചെയ്യും, പിന്നെ നാടൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലോം നമ്മളെ ഭാഷ പറഞ്ഞാൽ പിഴിയും, ഇല്ലാത്ത ഫീസ് കൂടുതൽ വാങ്ങും. അങ്ങനെയൊക്കെ അവർ വാങ്ങുമ്പോൾ ഇത്ര ഇത്ര നോക്കുക പറയും, ഇത്ര ഉള്ളു നോക്കുക, നമ്മളെ ലഗേജും കാര്യമൊക്കെ കയറ്റി നമ്മളങ്ങനെ ജാമ്യൻ്റെ അടുത്തേക്ക് പോവാണ്. ഒരു പ്ലാനും ഇല്ല എവിടെയാണ് താമസിക്കുക എന്താണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടാണ് നമ്മൾ കുറേ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നത്. അവിടെയുള്ള ഹെൽപ്പ് ഡെസ്ക് കുറേ ടീമുകളുണ്ട്, പല ടീമുകളുണ്ടാവും. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിനെ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളിങ്ങനെ അന്നത്തെ എനിക്ക് ഓർമ്മയുള്ള പേര് നമ്മൾ കൊർഡോവ എന്ന് പറഞ്ഞ ഓരോരോ പിന്നെ അവർ നിൽക്കുന്ന സ്ഥലം ഹോസ്റ്റലിന് പുറത്ത്, അതായത് ഹോസ്റ്റലിൽ അവർ സംവിധാനം ഉണ്ട്, യൂണിവേഴ്സിറ്റിൻ്റെ ജാമ്യ മില്യൻ്റെ ഹോസ്റ്റലുണ്ട്, പക്ഷേ അതിൽ നിൽക്കാത്ത പുറത്തുള്ള ആളുകളുണ്ട്. അവരാണ് ഇത്തരം പിന്നെ എൻട്രൻസിൽ വരുന്ന ആളുകൾക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ആ അന്ന് എടുത്തു പറഞ്ഞൊരു സംഗതി, ഭയങ്കര ചൂടുള്ള സമയമാണ്. ഏപ്രിൽ 4 എൻ്റെ ഓർമ്മ ശരിയാണ്, ഏപ്രിൽ 4 അന്ന് 2014 നമ്മൾ എൻട്രൻസ്. അത് ഞാൻ വീണ്ടും ഓർമ്മിക്കാനുള്ള ഡേറ്റ് കറക്റ്റ് ഓർമ്മിക്കാനുള്ള സംഗതി, ഞാൻ അന്നത്തെ നമ്മുടെ ഷൂട്ട് കേസ് ഇപ്പോഴും ഉണ്ട്, ജാമ്യൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ ഇപ്പോഴും, നമ്മൾ ഫോട്ടോ ഒട്ടിച്ച അഡ്മിറ്റ് കാർഡും എക്സാം ഡേറ്റൊക്കെ എഴുതിയ ഇതിപ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ കണ്ടിരുന്നു. അപ്പം അന്ന് ചൂട് ഭയങ്കരമാണ്, അപ്പോൾ എ സി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി ആലോചിക്കാൻ ചിലവുള്ളതുകൊണ്ട് നമ്മൾ തീരെ ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്, മിക്ക ആളുകളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികമായി വളരെ വീക്കാണ്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കൊർഡോവയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കൊർഡോവ അതേപോലെ ബഗ്ദാദ് ഇങ്ങനത്തെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലുള്ള കുറേ പേരുകളുണ്ട്. അതാണ് ഇവർ ഇവരുടെ പിന്നെ ഹോസ്റ്റൽ ഓല് നിൽക്കണ സ്ഥലം, ഹോസ്റ്റലല്ല പുറത്ത് നിൽക്കുക, പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, മാസം മാസം പൈസ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൽ അൻസാരി എന്ന് പറഞ്ഞ ആളെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി കുറേ ആൾക്കാരുണ്ട്, ഗഫൂർക്ക വഴിയാണ് നമുക്ക് ഈ റൂമിൻ്റെ സെറ്റപ്പ്, ഇന്ന സ്ഥലത്ത് പോയി നിൽക്കുക, അവിടെ കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ വെക്കേഷൻ സമയത്താണ് ഇത് നടക്കുക. അവിടുത്തെ വെക്കേഷൻ ചൂട് കൂടുമ്പോഴാണ് വെക്കേഷൻ ഉണ്ടാവുക, എല്ലാവരും നാട്ടിലായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ചുരുങ്ങിയ ആളുകൾ അവിടെ നിൽക്കാൻ നിർബന്ധിതരായ ആളുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ അൻസാരി കൊച്ചിയാണ് അവരുടെ നാട്, ഇപ്പോൾ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അൻസാരി പിന്നെ അന്ന് പറഞ്ഞൊരു ഒരു ഒരു ഒരു മോട്ടിവേഷണൽ സംസാരം ഇപ്പോഴും ഞാൻ ഇങ്ങനത്തെ എൻട്രൻസിന് പോകുന്ന എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കാം, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അള്ളാ തരുന്നതാണ് തൗഫീഖ്. അപ്പം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40+ ആണ് അന്നത്തെ ചൂട്, 42 ഒക്കെ നോർമൽ അവിടുന്ന്, പിന്നെ ഹൈ ആകുമ്പോൾ 46-47 വരെ പോയതുണ്ട്. ഭയങ്കര നമ്മൾ എന്ത് ചെയ്താലും നമ്മളിങ്ങനെ രാത്രി പോലും നമ്മൾ എന്ത് ചെയ്യണം വീശിക്കൊണ്ടിരിക്കണം, നമ്മൾ എ സി കാര്യം ആ ഇവിടെ 35 കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. അപ്പം അന്ന് ആ അതുകൊണ്ടാണ് അവിടെ വെക്കേഷൻ അവിടെ കൊടുക്കണമെന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായത്. അങ്ങനെ കൊർഡോവയിൽ നമ്മളിങ്ങനെ നമ്മളെ അതിങ്ങനെ അത്ര ചൂട് അനുഭവിക്കുന്നതും പിന്നെ ഇത്ര പേര് ഒരുമിച്ച് ഒരു ഒരു സ്ഥലത്ത് പരമാവധി ആളുകൾ ഇങ്ങനെ കൊള്ളിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്, നമുക്ക് പരമാവധി ചിലവ് കുറക്കണം, പിന്നെ വേറെ സൗകര്യങ്ങൾ നമുക്ക് അറിയില്ല, കോണ്ടാക്റ്റ് ഇല്ല, അതൊക്കെ പിന്നെ അന്നത്തെ അനുഭവത്തിൽ ഇന്നും അൻസാരിൻ്റെ നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കും വായിക്കാനിരിക്കും, നല്ലോണം ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, മുപ്പരി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. മുപ്പരിക്ക് നമ്മളറിയില്ല, നമ്മൾക്ക് മുപ്പരി അറിയില്ല, പക്ഷേ ഈ ഒരു ബന്ധം പഠനം അക്കാഡമിക് വിഷയത്തിൽ അത്രയും ഇപ്പോഴിപ്പോൾ നല്ല ലെവലിൽ മാഷാല്ല ലണ്ടനിലൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, മുപ്പരിപ്പോഴത്തെ പ്രൊഫഷനായിട്ട് അത്യാവശ്യം നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവുമെന്നുള്ള എനിക്ക് മനസ്സിലായി, അത്രയും നല്ല മാഷാല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അങ്ങനെ അവിടുന്ന് നമ്മൾ എൻട്രൻസ് എഴുതി, പിന്നെ എൻട്രൻസ് ചെയ്താൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ പറഞ്ഞ അനുഭവം ഏത് പള്ളിയിലേക്ക് പോയിട്ട്, ഈ ഹനഫി മദഹബിനെ പിൻപറ്റുന്ന പള്ളികളാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാവുക, മിക്ക ഭൂരിഭാഗം പള്ളികളും, പിന്നെ സൽഫി പള്ളിയൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അന്ന് പള്ളിയിൽ രാത്രി ചെന്നപ്പോൾ നമ്മളിവിടെ വലബാലീൻ കഴിയുമ്പോഴേക്കും അമീൻ എന്ന് നമ്മൾ ഉച്ചത്തിൽ പറയും, ഒരുമിച്ച് പറയും. അന്ന് ഫസ്റ്റ് അനുഭവം ഇതാണ്. അത് ശരിക്കും നമ്മൾ പെട്ടുപോയി നമുക്ക് പിന്നെ നമസ്കാരം നമ്മൾ അറിയാം, ഉറക്കെ നമ്മളെല്ലാവരും ആമിൻ ചൊല്ലി. അപ്പോൾ കുറച്ച് സ്ഥലത്തു നിന്ന് മാത്രം ഇങ്ങനെ ആമീനോട് കേട്ട സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു ഒരു ഒരു നമ്മളെന്തോ എന്തോ ചെയ്തു പോയാലും ഓൽക്കൊരു ഒരു കൗതുകമായിരിക്കും, പുതുമ ഉണ്ടാവും, കാരണം ഓരോ എല്ലാവരും സൈലൻ്റായിട്ട് ആമീൻ പറയുന്ന ആളുകളാണ്. അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു. പിന്നെ ഭക്ഷണം അതിൽ പലതും എടുത്ത് പറയാം. അടുത്ത മൊത്തത്തിലെടുത്ത് പറയുമ്പോൾ ഈ ഹോസ്റ്റലുകൾ മൊത്തത്തിലെ റോഡ് സാധാ റോഡ് സെറ്റപ്പ് റോഡായിരിക്കും, ഹൈവേ ഒക്കെ വളരെ നല്ല ഒരുപാട് വാഹനങ്ങൾക്ക് പോകാവുന്ന. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ട്രാഫിക് സിഗ്നലൊക്കെ 12 മിനിറ്റ് വെയിറ്റിംഗ് ഉള്ള ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് അന്ന്. വലിയ തിരക്കുള്ള സ്ഥലത്ത്, എല്ലായിടത്തുമല്ല വളരെ തിരക്കുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഓട്ടോയിലൊക്കെ പോയിട്ട് സ്ക്രീനിൽ നോക്കുമ്പോൾ 12 മിനിറ്റ് വെയിറ്റിംഗ്, വണ്ടി ഓഫാക്കിയാടെ പല പണി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരപ്പം പത്രം വായിക്കണമല്ലോ, അവിടുത്തെ പത്രം വായിക്കുന്ന ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ക്ലീൻ ആയിരിക്കും. പക്ഷേ ഗല്ലി എന്ന് പറയും, നമ്മൾ ഈ ഉള്ളി ഏരിയയിലേക്ക് പോയാൽ ഗല്ലി നമ്പർ എന്ന് പറയും. അപ്പോൾ ഗല്ലീൻ്റെ ഉള്ളിലോട്ട് പോയാൽ അത്യാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് പോയ ആളുകൾക്ക് വൃത്തി നല്ലോണമാണെന്നുള്ളവർക്കൊന്നും ചിലപ്പോൾ അത്ര സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉള്ള ഗല്ലികളിലുള്ളത്. അപ്പോൾ ഗല്ലിയിൽ അതിൻ്റെ അടുത്ത് പള്ളിയും കാര്യങ്ങളും, സൈഡിൽ പള്ളിയൊക്കെ ഉണ്ടാവും, പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നല്ല വൃത്തിയായിരിക്കും.
1: അപ്പോൾ നമ്മൾ ഈ ന്യൂസ് ചാനലുകളിലും റിപ്പോർട്ടുകളിലും വീഡിയോകളും കാണുന്നത് യഥാർത്ഥത്തിൽ ഡൽഹിയുടെ നല്ലൊരു വശമാണ്.
0: അതെ, ന്യൂ ഡൽഹി എന്ന് പറഞ്ഞ ശരിക്ക് നമ്മളിപ്പോൾ ഈ ട്രംപ് വന്ന സമയത്ത് മറച്ചു എന്നറിയില്ലേ, ഓൾഡ് ഡൽഹിയെ മറക്കാനൊരു മതിൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓൾഡ് ഡൽഹിയിൽ ശരിക്കും ന്യൂ ഡൽഹിയിൽ തന്നെ ഉള്ള ഏരിയകളിൽ ചെന്നാൽ നമുക്ക് ഇത്തരം പിന്നെ വളരെ മനസ്സിന് നമുക്ക് നമ്മളുടെ ഒരു പ്രകൃതം ഇവിടുത്തെ വൃത്തി നല്ലവണ്ണം നമ്മൾ നല്ലവണ്ണം കുളിച്ച് വെള്ളം നല്ലോണം കിട്ടണമെന്ന് നല്ല വൃത്തി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ പ്രത്യേകിച്ച്. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസം ഇതുണ്ടാക്കും, പിന്നെ അത് നമ്മൾ അതിനോട് താതാത്മ്യപ്പെട്ട് വരും കുറച്ച് കഴിയുമ്പോൾ.
1: ഇതിപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് എത്തിയതിൻ്റെ ഇടയിൽ വേറൊരു ട്രെയിനിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ട്രെയിനിലേക്ക് ജസ്റ്റ് ഒരു അനുഭവം ഇപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ പോവാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നിട്ടാണ് പോകുന്നത്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകളിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ട്. പലപ്പോഴും ഡൽഹി യാത്രകളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ടത് എങ്ങനെ പോയിട്ടും കല്ല ട്രെയിനിൽ പോയാലാണ് അതിൻ്റെ, അതൊരു ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ പോകണം എന്ന് പറയാറുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം കിട്ടാറുള്ളതെന്ന് പറയാറുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടായ
0: അനുഭവത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ മംഗളയിൽ തന്നെ പോകണം ഒരുവട്ടമെങ്കിലും. ഞാൻ പറയലതാണ് ഒരുവട്ടമെങ്കിലും മംഗളയിൽ എന്ത് ചെയ്യണം, ഡൽഹിയിലേക്ക് പോകണം. അതിൽ അന്നത്തെ എണ്ണ എൻ്റെ അന്നത്തെ കണക്കാട് പറഞ്ഞു 46 സ്റ്റോപ്പുകളുണ്ട് ഡൽഹി എത്തുമ്പോഴേക്കും. അതിനപേക്ഷിച്ച് മറ്റേ വണ്ടി 10 സ്റ്റോപ്പുള്ളൂ. അതേപോലെ സ്റ്റോപ്പ് കുറവുള്ള വണ്ടിയാണ് പിന്നെ ദുരന്തോ എക്സ്പ്രസ് പറഞ്ഞിട്ട്, ഡുറോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വളരെ സ്റ്റോപ്പ് കുറവാണ് അതിന്. ഇതിനെക്കാട്ടിലും 35 മണിക്കൂർ രാജധാനി ഉണ്ട്, AC ആണ്. അപ്പോൾ ഞാനിത് ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ വേറെ ട്രെയിൻ. മംഗള റിസ്ക് ആണ് തോന്നുന്ന ആളുകളാണെങ്കിൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഓരോ കൾച്ചർ, ഓരോ നാട്, അതിൻ്റെ സ്വഭാവം, നാടിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ മംഗളയിലാണ്. കൊങ്കണിലൊക്കെ കുറേ പോകാനുണ്ട്. അപ്പോൾ ആ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ ഓർ അതർ ട്രെയിൻ, ഏതെങ്കിലും മറ്റു ട്രെയിൻ എടുത്താൽ തിരിച്ച് അത്യാവശ്യം ഫിനാൻഷ്യലി കപ്പാസിറ്റി ആളുകളാണെങ്കിൽ തിരിച്ച് ഫ്ലൈറ്റ് എടുക്കണമാണ് ഏറ്റവും
1: ബെറ്റർ.
0: വൃത്തിക്ക് പോരാനും വളരെ ഈസി ആയിട്ട് ഇവിടെ എത്തും, കുറച്ച് പൈസ കൊടുത്താലും അങ്ങോട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയി എന്നാൽ തിരിച്ച് വേഗം എത്തും ചെയ്യും. നേരെ തിരിച്ചായാലും എന്താ അറിയോ, വേഗം ഡൽഹിയിലെത്തും, അധികം പ്രയാസങ്ങളൊന്നും ഇവിടെയൊന്നും അറിയില്ല. അവിടെ നമ്മൾ കറങ്ങി മൊത്തത്തിൽ കുറച്ചൊക്കെ ഒന്ന് റിസ്ക് എടുത്തിട്ടുണ്ടാവും. വീടിന്ന് വിട്ടിരിക്കുകയാണ്, വീട്ടിലെത്താൻ തിരിച്ച് നല്ല പൂതി ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. ആ സമയത്ത് വീണ്ടും ട്രെയിനിൽ പോരാറാണ് ഇത്രയും 40 മണിക്കൂർ. ആ അത് എളുപ്പമാക്കാണ് കുറച്ചുകൂടി നല്ലത്. അതെ, അതിൽ പിന്നെ എൻട്രൻസിൻ്റെ സമയത്ത് എൻട്രൻസ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ. ജാമ്യൻ്റെ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് പറയണം നന്നാവും തോന്നി. ഇപ്പോഴും അതേ പാറ്റേൺ ഒരു ഫീ കീപ്പ് ചെയ്യണത്. ഞാൻ എൻ്റെ ഇപ്പം അളിയന് മിസ്സബ് ഇപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്, അവൻ എൻട്രൻസിന് പോയിരുന്നു. എൻട്രൻസിന് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അതിൽ 40 മാർക്ക് OMR ആണ്, ബബ്ലിങ്, അതിൽ മൈനസ് ഉണ്ട്, നെഗറ്റീവ് മാർക്കുണ്ട്. പിന്നെ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണ്, അതിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, അറബി ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു അറബിയും. അത് രണ്ടും അന്നൊക്കെ 10-10 മാർക്കാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, 10 മാർക്ക് ഇതിനും 10 മാർക്ക് അതിനും. പിന്നെ ഹറക്കത്ത് ഇടാനുണ്ട്, തെസ്കീൽ, ആ ഒരു പാസേജ് തരും, അതിന് നമ്മൾ ഇറാബ് അനുസരിച്ച് അറബി എൻ്റെ ഇതാണ്, ആ ഇറാബ് അനുസരിച്ച് ഹറക്കത്തിടുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരു സാധനമുണ്ട്. നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് തിന്നിട്ട് അതിനെ വാക്യത്തിൽ ഉപയോഗിക്കുക ചെയ്യാം, ഇവർ ഒരു വാക്യാ തരിക. നമുക്ക് എൻ്റെ അന്നത്തെ ക്വസ്റ്റ്യനാണ്. പിന്നീട് നമ്മൾ കുറേ പ്രശ്നം, നമ്മൾ പിന്നീട് ശേഷമുള്ള ആളുകൾക്ക് ഈ എൻട്രൻസ് ക്വസ്റ്റ്യൻ കൈ വാങ്ങിയിട്ട് സംഘടിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഇതേ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത്. വാക്യം തരും, അത്യാവശ്യം മീനിങ് ഫുള്ളായ വാക്യം, അത് വാക്യത്തിൽ ഉപയോഗിക്കാൻ പറയുമ്പോൾ വളരെ, പിന്നെ ഭാഷ വായനയും സംഗതിയൊക്കെ ഉള്ളവർക്ക് കുറച്ചൊക്കെ ഭാഷ ടച്ചുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എസ്സെ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ അതിൽ ക്വസ്റ്റ്യൻ പറയും 7 സെൻറ്റൻസിലധികം കൂടരുത്. അത് എസ്സെ അന്ന് നമുക്ക് വന്നത് ലൈബ്രറി, ഒരു ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൽ ലൈബ്രറിയുടെ റോൾ എന്നുള്ളതിലേക്കാണ് നമുക്ക് വന്ന വിഷയത്തിൻ്റെ ടൈറ്റിലിംഗ് ഓർമ്മ ഉള്ളത്.
1: എന്തായാലും ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി അനുഭവങ്ങളുമായിട്ട് ജസീൽക്കയോടൊപ്പം എടുക്കാം. ജസാക്കുമുല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ജാമിയ മില്ലിയ ഡൽഹി, ഇവിടേക്കുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ, തൻ്റെ ജീവിതാനുഭവങ്ങൾ. നമ്മളുമായി പങ്കുവച്ചത് ജസീൽ കൊടിയത്തൂർ, കൂടെയുണ്ടായിരുന്നത് പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണി.

0: ആ വീൽ ചെയറിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ അദ്ദേഹം ശരിക്കും ഒന്ന് പേടിച്ചു പോയി. എന്താണെന്നല്ലേ, വർഷങ്ങളായി വീൽ ചെയറിലിരിക്കുന്ന അച്ഛന് സ്വന്തം മകൻ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. കാലത്ത് തന്നെ കൈപിടിച്ച് നടത്തിയ പോലെ ആ അച്ഛനെയും നടത്തിക്കുന്ന ആ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടോ?
1: പ്രായം ചെന്ന ഒരുപാട് കാലമായിട്ട് വീൽ ചെയറിലിരിക്കുന്ന അച്ഛൻ,
2: അത് പ്രായാധിക്യം കൂടുതലുണ്ട്,
1: നല്ല പ്രായാധിക്യം ഉണ്ട്. അപ്പൊ ആ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്തുനിന്ന് മകൻ ബാക്കിൽ നിന്നിട്ട് കുറച്ച് വേറെ ആരെയും കൂട്ടിയിട്ടാണ് അല്ലെ,
2: ചില ബെൽറ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച്
1: മകന്റെ ശരീരത്തിൽ എണീപ്പിച്ചിട്ട്
2: എണീപ്പിച്ച് അഥവാ പിന്നെ വീൽ ചെയറിൽ നിന്ന് എണീപ്പിച്ചു. എണീപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ മുഖം പരിഭ്രമിക്കുകയാണ്, എനിക്ക് ഇതിന് കഴിയില്ലല്ലോ എണീച്ച് നിൽക്കാൻ, എന്റെ കാല് തളർന്നതല്ലേ. അപ്പോ സ്വന്തം ശരീരത്തിലെ ജാക്കറ്റിലേക്ക് ആണ്ട് ചേർത്ത് വെച്ച്, ഇപ്പൊ നമ്മളൊക്കെയും ബൈക്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട്, ഇതുപോലെ ചേർത്ത് വെച്ച് മെല്ലെ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ.
1: ആ വീൽ ചെയർ മാറ്റിയിട്ട് പിന്നെ ഒഴിവാക്കി കഴിയുമ്പോൾ ആ പിതാവിന്റെ അതിന്റെ മുഖത്ത് കാണുന്ന ഒരു ഭയങ്കര പരിഭ്രമം, ആശ്ചര്യം, പിന്നെ ഇങ്ങനെ മകന്റെ പിന്നെ ശരീരത്തോട് ചേർന്ന് അല്ലെ നിന്നിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്ന രംഗം. കുഞ്ഞുകുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നതല്ലേ, അങ്ങനെ അതിന്റെ ഒരു റിവേഴ്സ്.
2: അതിലെ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതിനോട് ചേർത്ത് വെക്കേണ്ടത്, ആ മകൻ ചെയ്ത പിതാവിനെ പരിഗണിച്ചതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട്, നമ്മൾ കാണാതെ പോകരുത്, വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ആ കൊച്ചുമകനാണ്, ആ വെള്ളിപ്പയുടെ കൈ ആണ് ചെന്ന് പിടിക്കുന്നുണ്ട്, തൊലിച്ചൊക്കെ ചൊളിഞ്ഞ എല്ലുകൾ മാത്രം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന കൈ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വൈഫാണെന്ന് തോന്നുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അത് ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഉമ്മയോ ഉപ്പയോ ആരുമാകാം, പരസ്പരം ഇങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ കഴിയുള്ളൂ.
1: ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള, അതിപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിലും പേരമക്കളും പിന്നെ മരുമക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അത് ആർക്കാണോ പരാധീനത ഉള്ളത് അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരു പരസ്പരമുള്ള ആ ഒരു മുന്നോട്ട് പോക്ക്.
2: അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, സമയക്കുറവുണ്ടെന്നാൽ പോലും അഥവാ നമ്മൾ കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു വാർദ്ധക്യം വരാനുണ്ട്, ആരെ നമ്മൾ കൂടെ ഉണ്ടാവുക എന്നറിയില്ല, ഇന്ന് ശത്രുക്കളായവരായിരിക്കും, ഇന്ന് മനസ്സിനെ നോവിച്ച് കുത്തി പറഞ്ഞവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ആരോഗ്യമുള്ള കാലത്ത് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് സ്നേഹം, ഇഷ്ടം, പരിഗണന, പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യത്തിലുള്ള
1: മാതാപിതാക്കൾ. അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ക്ലിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ചില സ്പാർക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മാറ്റങ്ങൾക്ക് വിധേയമാകാനും ഒക്കെ കഴിയും എന്നുള്ളത് കൊണ്ടാണ്.
3: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വ സൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
2: سيد الاستغفار
1: اللهم انت ربي لا اله الا انت
0: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്. നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ജീവിതത്തിലെ തിരക്കുകളും ശബ്ദകോലാഹലങ്ങളും നമ്മെ അസ്വസ്ഥമാക്കുമ്പോൾ നാഥനോടുള്ള പ്രാർത്ഥനയുടെ ശാന്തതയിൽ നമുക്ക് അഭയം തേടാം. പീസ് റേഡിയോക്കൊപ്പം ഈ ഒരു പുതിയ പ്രഭാതം അതിന് പ്രചോദനമാകട്ടെ. ഏവർക്കും മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നു ഹസൻ അൻസാരി, കൂടെ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ഓഗസ്റ്റ് 17 തിങ്കൾ, ഹിജ്റ വർഷം 1448, റബീഉൽ അവ്വൽ 4, കൊല്ലവർഷം 1201, ചിങ്ങം 1.

0: അലഹമ്ദുലില്ല, ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഈ ഒരു ലൈവ് ഷോയുടെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിലൂടെ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാജിദ കാലിക്കറ്റ്, ജമീല കുമരനല്ലൂർ, സറീന ഹസൻ പെരിന്തൽമണ്ണ, സീനത്ത് പാലക്കാട്, സൽമത്ത് ഏലൂർ, സൈനാബി പി എൻ കാലിക്കറ്റ്, അബ്ദു എടത്തനാട്ടുകര, ഉമേറ തൃശൂർ വള്ളറക്കാട്, ഹംസ സി എം മുണ്ട, ബുഷറ കെ എം പട്ടറക്കടവ് മലപ്പുറം, സാജിദ കരുവാരക്കുണ്ട്, റസിയ ചങ്ങനി, അമീർ എടത്തനാട്ടുകര, ഫസീല മുളവൂർ, ഷബീബ ചെർപ്പുളശ്ശേരി, നഫീസ താമരശ്ശേരി, വഹിദ അറ്റിക്കോട്ട്, റുക്സാന ബാലുശ്ശേരി, ഖദീജ തൊടുപുഴ, നസീറ കുനിയിൽ, ഷിഹാബ് വയനാട്, ജംഷീർ മുട്ടിൽ എന്നുള്ളവർ നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിച്ചിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും തുടക്കത്തിൽ മറ്റു പരിപാടികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഖുർആനിൻ്റെ മധുരകരമായ പാരായണം കേൾക്കാനും അതിൽ നിന്ന് ആശയം പഠിക്കാനുമാണ് നാം ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. കേൾക്കാം ഇന്നത്തെ മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: وسخر لكم الليل والنهار والشمس والقمر

0: പ്രശസ്ത ഖുർആൻകാരിയായ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്, അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. സൗദി അറേബ്യയിലെ മക്കയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും ശേഷം മക്കയിലെ പ്രശസ്തരായ ഖുർആൻ അധ്യാപകരിൽ നിന്ന് ആഴത്തിലുള്ള പഠനം നടത്തുകയുമുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനുമാണ്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ സൂറ നഹലിലെ 12-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിലൂടെ പറയുന്ന ഒരു കാര്യം, വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ, രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. വൻ നുജൂമു മുസഖറാത്തും ബി അംരിഹി, നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനയനുസരിച്ച് വിധേയമാക്കപ്പെട്ടവയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യഅഖിലൂൻ, നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ബുദ്ധിപരമായി അങ്ങേയറ്റം താഴേക്കിടയിലുള്ളവരും വളരെ മേലേക്കിടയിലുള്ളവരും അങ്ങനെയുള്ള ആളുകളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും നിത്യേന കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പരമമായ കഴിവിനെയും സൃഷ്ടിവൈഭവത്തെയും കൈകാര്യ നിയന്ത്രണത്തെയും സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നവയും അവൻ്റെ ഏകത്വത്തെയും കൃപാകടാക്ഷത്തെയും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നവയുമായ കുറേ ദൃഷ്ടാന്തങ്ങളും നിത്യാനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനത്തിൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഗ്രഹിക്കാവുന്ന ഇതെല്ലാം അനുഭവത്തിലുണ്ടായിരുന്നിട്ടും മനുഷ്യൻ അല്ലാത്തവരെ ദൈവങ്ങളാക്കി ആരാധിച്ചും അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ അതിലംഘിച്ചും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചും കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അനീതിയും കൂറില്ലായ്മയുമാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. മേൽപ്പറഞ്ഞ വസ്തുക്കളെയെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ജീവിത സമ്പ്രദായത്തിനും ഉപയുക്തമായ നിലയിൽ അവയുടെ നിയന്ത്രണവും കൈകാര്യവും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ഓരോന്നിനും അവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള വ്യവസ്ഥകളും അവയുടെ ഫലങ്ങളും മനുഷ്യന് അനുകൂലമായിട്ടാണിരിക്കുന്നതുമെന്നുമാകുന്നു. സൂര്യചന്ദ്രന്മാരെയോ രാപ്പകലുകളെയോ മനുഷ്യൻ അവൻ്റെ ഇഷ്ടം പോലെ മാറ്റിമറിക്കുവാനോ അവർക്ക് ഇഷ്ടാനുസരണം പുതിയൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുവാനോ മനുഷ്യന് കഴിയുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ചന്ദ്രനിലോ സൂര്യനിൽ തന്നെയോ മനുഷ്യൻ പോയി വരികയോ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയോ അങ്ങനെ അവ മൂലം മുമ്പില്ലാത്ത വല്ല അറിവുകളും പ്രയോജനങ്ങളും സിദ്ധിക്കുമാറുള്ള വല്ല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യതയെ ഈ വചനങ്ങളോ ഇതുപോലെയുള്ള മറ്റു വചനങ്ങളോ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സൂറ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാഫി സമാവാതി വമാഫിൽ അർളി വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതം വബാതിന, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിനെ അല്ലാഹു നിങ്ങൾക്ക് വിധേയമാക്കി തരികയും അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കവൻ പ്രത്യക്ഷമായും പരോക്ഷമായും വിശാലമാക്കി തരികയും ചെയ്തിരിക്കുന്നത് നീ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപരി ആകാശത്തിലോ ഭൂമിയിലോ മുമ്പില്ലാത്ത നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയും ആ വഴിക്ക് അവയിൽ നിന്ന് മുമ്പില്ലാത്ത വല്ല പ്രയോജനങ്ങളും നേടിയെടുക്കുകയും മനുഷ്യൻ ചെയ്യുന്നുവെങ്കിൽ അത് അല്ലാഹു വിധേയമാക്കി തന്നു എന്നതിൽ ഉൾപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, പ്രത്യക്ഷമായും പരോക്ഷമായും അവൻ്റെ അനുഗ്രഹങ്ങളെ അവൻ വിശാലമാക്കിപ്പെടുത്തി തന്നു എന്ന ഒരു കാര്യവും നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ ഒരു ആയത്തിൻ്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.

0: ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മലയാളി സഹോദരങ്ങൾ ഇതിൻ്റെ കൂടെ ചേരുന്നുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് അവരിലേക്കൊന്ന് പോയി നമുക്ക് തിരിച്ചു വരാം. റുക്സാന ബാലിശ്ശേരി, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, ജമീല വി കെ പൂനൂർ, സിനിജ ആലപ്പുഴ, ആയിഷ പി പത്തപ്രിയം, മുഹമ്മദ് കയ്പമംഗലം, റസിയ മാളിയക്കൽ അരീക്കോട്, സീനത്ത് സി ടി ചുള്ളിയോട്, സഫിയ കെ തിരൂരങ്ങാടി, ഫാസില എ ജി പോത്താങ്കണ്ടം, ആരിഫ കുന്നപ്പള്ളി, സെറീന താമരശ്ശേരി, സാഹിറ യു മലപ്പുറം, ആയിഷ ടി, നസീമ തവനൂർ, സാജിദ ശംസു കാസർഗോഡ്, മൈമുന ചീക്കിലോട്, നബീസ ഒറ്റപ്പാലം, ഷക്കീല എടപ്പാൾ, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, ആദം സൽമാൻ കൊല്ലം തേവലക്കര, എം എ ഗഫൂർ പാലത്തിങ്ങൽ, മനാഫ് പാലക്കാഴി, അസ്മാബി പെരിന്തൽമണ്ണ, റുബീന താനൂർ, ഹുസൈൻ വി എം എടത്തനാട്ടുകര, ബുഷറ കെ മൊറയൂർ, ജമീല നെമ്മിനി, ഹൈറുന്നീസ ആലുവ, മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്, ഹന്ന ഫാത്തിമ കെ പി കളിയാട്ടമുക്ക്, ഷെഫീഖ് പടിക്കപ്പാടം, സീനത്ത് പകര, ഷംസാദ് തലശ്ശേരി, സീനത്ത് പി ചാലിയം, സൗദ മുട്ട മുമൈബ തൃക്കടീരി, ഫസീല മുണ്ടക്കൽ, സെബീല പാലക്കാട്, താഹിറ ഷൗക്കത്ത് പടന്ന, താഹിറ ടി കെ കാസർഗോഡ്, ബഷീർ എം കെ പോത്താങ്കണ്ടം, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ,
1: നസറു മഞ്ഞപ്പെട്ടി, ഷാജിദ വീട്ടി വല്ലപ്പുഴ, നസീമ വളാഞ്ചേരി, സുലേഖ തിരുവാലി, കരുവാരക്കുണ്ടെന്ന് സലീന തുടങ്ങിയവരും നമ്മുടെ കൂടെ ചേരുന്നുണ്ട്.
0: ഷീബ എം കൊല്ലം കണ്ണനല്ലൂർ, ഷഹന റഷീദ് മേലാറ്റൂർ, റസിയ ചെങ്ങാണി, ഫാത്തിമ പി വി രാമനാട്ടുകര, സെറീന വി പി വളാഞ്ചേരി, റുക്കിയ പി ചമ്പക്കുത്ത്, സുഫൈറ അനസ് മേപ്പാടി, ഷെമീന ബുഖാരി അത്താണിക്കൽ, ഷുഹൈബ എം വളപട്ടണം, ഷാജിദ വീട്ടി വല്ലപ്പുഴ, നസീമ ചക്കുംകടവ്, സാജിദ കാലിക്കറ്റ്, ജമീല കുമരനല്ലൂർ, സെറീന ഹസൻ കെ പി പെരിന്തൽമണ്ണ, സീനത്ത് പാലക്കാട്, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞ് ചേരുന്നുണ്ട്.
1: നമ്മുടെ മധുരം ഖുർആനിനെ സംബന്ധിച്ചുള്ള വളരെ മധുരകരമായ പ്രതികരണങ്ങൾ നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ തന്നെ പാലത്തിങ്കൽ നിന്നുള്ള ഒരു മെഹനാസ് ഗഫൂർ, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ല, ഇന്നും ഒരു പുലരി പിറന്നു, കൂടുതൽ ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും ആയിരിക്കാനുള്ള ആ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. റുക്സാന ബാലുശ്ശേരി പറയുന്നത്, അസ്സലാമു അലൈക്കും, മധുരം ഖുർആനും അതിൻ്റെ ആശയവും തന്മയത്വത്തോടെ പറഞ്ഞു തന്ന പേസ് റേഡിയോ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് അവർ പ്രതികരിക്കുന്നത്. ജമീല പൂനൂരിൽ നിന്ന്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, മധുരം ഖുർആനും വിശദീകരണവും മനസ്സിന് എത്ര കൺകുളിർമയാണ് കിട്ടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. സെറീന വി പി കൂരാട്, ഉമ്മർ കളപ്പാറ പാലക്കാഴി, നജ്മ കെ കെ, റംല പി സി ചിങ്ങപുരവും സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഫീസ പി എ താമരശ്ശേരി, എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ വന്നാലും നമ്മൾ മനുഷ്യർ പഠിക്കുകയില്ല എന്നതിൻ്റെ ഒരു കാരണമാണ് കൊറോണ വന്നു പോയത്. ഇപ്പോൾ അതിനേക്കാൾ പത്തിരട്ടിയല്ലേ ലോകത്ത് ഫിത്നകൾ നടക്കുന്നത് എന്ന ഒരു അഭിപ്രായമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടവും സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ നമ്മുടെ ഷെഡ്യൂളുകളിലേക്ക് തിരിഞ്ഞ് നോക്കുകയാണ്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മൾ ഇനി കേൾക്കുന്നത് പീസ് ടൈം. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും സെലക്ട് ചെയ്തത് എടുത്ത് വായിക്കുന്ന ഒരു സ്ലോട്ട് തന്നെയാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള ഷിഹാബാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇപ്രകാരമാണ്. അസ്സലാമു അലൈക്കും, എൻ്റെ സ്നേഹിതൻ്റെ നിർബന്ധപ്രകാരമാണ് റേഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ആ സഹോദരൻ അതിനുവേണ്ടി ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നന്മ മരത്തിൻ്റെ ഒരു ചില്ല പോലും ആകുമായിരുന്നില്ല. ആ നല്ല സുഹൃത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഞാൻ ഈ തൗഹീദിലേക്കും എത്തിയത് എന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രതികരണം അദ്ദേഹം നടത്തുകയാണ്. മാഷാഅല്ലാ, അങ്ങനെ ഒരുപാട് ആളുകൾ അവരുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോക്കുണ്ടായ അനുഭവങ്ങൾ വിശദീകരിക്കുന്ന ധാരാളം പ്രതികരണങ്ങളുണ്ട്. അതിൽ നിന്ന് ഇൻഷാ അല്ലാ നാളത്തെ പീസ് ടൈമിലെ പ്രതികരണം നിങ്ങളുടേതുമാകാം. പ്രതികരണങ്ങളും ഫീഡ്ബാക്കുകളും അയച്ചുകൊണ്ടിരിക്കൂ. മോർണിംഗ് ലൈവ് ഷോയിലെ ഈ നിമിഷങ്ങളിൽ നമ്മൾ ഇനി കാതോർക്കുന്നത് പുലരിവെട്ടത്തിനാണ്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം. പുലരിവെട്ടം
1: കളവ് പറയാമോ എന്ന വിഷയത്തെ അധികരിച്ച് ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. കളവ് പറയാന്നുള്ളത് ഇസ്ലാമിൽ വളരെ ഗുരുതരമായ പാപമാണ്. ഒരു കാര്യം കളവ് ഒരാൾ പറയണമെങ്കിൽ അത് അയാൾ ആലോചിച്ച് ചിന്തിച്ച് കെട്ടിച്ചമച്ചുണ്ടാക്കി പറയണം. അപ്പോൾ വളരെ ബോധപൂർവം ചെയ്യുന്നൊരു തെറ്റാണ് കളവ് എന്ന് പറഞ്ഞാൽ. മറ്റു പല തെറ്റുകളും യാദൃശ്ചികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതായിരിക്കണം. എന്നാൽ ഇത് അങ്ങനെ പറയാം എന്ന് തികച്ചും വാസ്തവമല്ലാത്ത ഒരു കാര്യം സ്വയം നിർമ്മിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഒരു കളവ് പല കളവിലേക്ക് മനുഷ്യനെ നയിക്കും. എന്നാൽ നബി ഇസ്ലാസുമ പറഞ്ഞിട്ടുണ്ട് കളവ് അനുവദനീയമാകുന്ന മൂന്ന് സന്ദർഭങ്ങളുണ്ട് എന്നാണ്. അവിടെ ആരെങ്കിലും നമ്മൾ ചതിക്കുകയോ പറ്റിക്കുകയോ ഏതെങ്കിലും ദോഷം വരുത്തുകയോ ചെയ്യാത്ത മൂന്ന് സന്ദർഭങ്ങളാണ്. പക്ഷെ ആ സന്ദർഭങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളാണത് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണത്. അതിലൊന്നാണ് എന്താണ്, ലാ യഹില്ലു അൽ കദിബ് ഇല്ലാ ഫി സലാസ്. കളവ് മൂന്ന് സന്ദർഭങ്ങളിൽ എന്താണ്, കളവ് മൂന്ന് സന്ദർഭങ്ങളിലല്ലാതെ അനുവദനീയമല്ല എന്നാണ്. അതിലൊന്നാമത്തെ രംഗം പറഞ്ഞ് യുഹദ്ദിസു റജുലു ഇമ്റഅത്തഹു ലിയുർളിയഹ എന്നാണ്. അതായത് ഒരാൾ തൻ്റെ ഭാര്യയോട് എന്ത് ചെയ്യാം, സംസാരിക്കുമ്പോൾ അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കളവ് പറയാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ആ ഇത്ര നല്ല രുചിയുള്ളൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്നിപ്പോൾ നമ്മൾ ഭാര്യയോട് പറയാണ്. അത് സ്വാഭാവികമായും ഒരു പക്ഷെ അത് 100% ശരിയായിക്കോളുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പല സ്ഥലത്തുനിന്നും പല ഭക്ഷണങ്ങളും നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു ഭക്ഷണം ഇതിനേക്കാളും നല്ലത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു പക്ഷെ അത് ശരിയായിക്കോളുന്നില്ല. പക്ഷെ ആ വാക്കിൽ ചെറിയ സത്യവിരുദ്ധമായ ഒരു പ്രസ്താവനയാണെങ്കിലും അതിന് ശിക്ഷയില്ല, അത് അള്ളാഹു രേഖപ്പെടുത്തൂല എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രാധാന്യം എന്താണ്? നമ്മൾ ദാമ്പത്യം എത്ര മനോഹരമായിരിക്കണം എന്നതിനുള്ള, അതുകൊണ്ടാണല്ലോ അത് അനുവദിക്കപ്പെട്ടത്. അതായത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇഷ്ടങ്ങളും സന്തോഷങ്ങളും നമ്മുടെ സംസാരങ്ങളിലൂടെയാണ് നടക്കുന്നത്. അത് പല ആളുകൾക്കും അറിയാത്ത കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുള്ള സ്നേഹവും സൗഹാർദ്ദവും ഇഷ്ടവും ഒക്കെ നിലനിൽക്കുന്നിടത്ത് സംസാരത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ ഭാര്യ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവണം. അതേപോലെ ഭർത്താവ് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ ഭാര്യമാരിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അതായത് ഭാര്യ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അധ്വാനിച്ചൊക്കെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് പ്രശംസിക്കാനും ഒരു നന്ദി പറയാനും ഒക്കെ ഉള്ള ഒരു മനസ്സ്, വിശാലത ഭർത്താക്കന്മാർ കാണിക്കണം. ഇതൊക്കെ അവളുടെ ഡ്യൂട്ടിയാണ്, അവൾ ചെയ്യേണ്ടതാണ്, അതിലിപ്പോൾ എന്താ എത്ര വലിയൊരു കാര്യം ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലായിരിക്കരുത് ആ സമീപനം. അത് തിരിച്ചും വേണം, പിന്നെ ഭാര്യയുടെ ഭാഗത്തുനിന്നും വേണം ഭർത്താവിനെ ഒരു പ്രത്യേകമായ ഒരു പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അത്തരത്തിലുള്ള സംസാരങ്ങളും അന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം പരസ്പരം എത്ര ഇഷ്ടത്തിലും സന്തോഷത്തിലും പോകണം എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം. രണ്ടാമത്തൊരു സന്ദർഭമായിക്കൊണ്ട് വൽ കദിബ് ഫിൽ ഹർബ്, യുദ്ധസന്ദർഭത്തിൽ ഒരു പക്ഷെ അത് ആവശ്യമായി വരും. അതായത് സൈന്യത്തിൻ്റെ അങ്ങനെ എണ്ണത്തിൻ്റെ പെരുപ്പം പറയേണ്ടി വരും. അതേപോലെ ഒരു പക്ഷെ നമ്മൾ ഇന്ന ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തെറ്റായി പറയേണ്ടി വരും. സൈനിക നീക്കങ്ങൾ ആളുകൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് യുദ്ധത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് യുദ്ധങ്ങൾ പലപ്പോഴും വിജയിക്കാറുള്ളത് എന്നുള്ളൊരു വാസ്തവമാണ്. പല യുദ്ധങ്ങളെ പരിശോധിച്ചാലും നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അത്ര തന്ത്രപരമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ഇത്തരത്തിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ശത്രുക്കളെ വിജയിക്കാൻ വേണ്ടി പറയാനുള്ള അനുവാദം അനിവാര്യമായൊരു കാര്യമാണ്. അവിടെയും അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉൽ കദിബു ലിയുസ്ലിഹ ബൈനന്നാസ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമാണത്. അതായത് ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, ഇസ്ലാഹ്, യോജിപ്പുണ്ടാക്കുക. നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ്. എത്രയോ വർഷങ്ങളായി പിണങ്ങി നടക്കുന്ന മാതാപിതാക്കളും മക്കളുമുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് പിണങ്ങി നടക്കുകയാണ് അവർ. അതൊക്കെ ആരെങ്കിലുമൊക്കെ ഒരാൾ വിചാരിച്ചാൽ, അവർക്ക് രണ്ടുപേർക്ക് ഒരുപക്ഷെ പറ്റിക്കൊള്ളുന്നില്ല, ആരെങ്കിലുമൊക്കെ ഒരാൾ പുറത്തുനിന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ അത് പെട്ടെന്ന് മനസ്സ് ശരിയാക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളെ മകനുമായിട്ട് സംസാരിച്ചു. എന്തൊരു പിന്നെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പറയണത് എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് എന്താണ് ഇപ്പം നിങ്ങളിങ്ങനൊരു ബന്ധം നന്നായി പോവാതെ, എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ നമ്മളെന്ത് ചെയ്യാണ് സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ പറഞ്ഞോ എന്ന് എന്ത് ചെയ്യും പറയും. അങ്ങനെ അവർ തമ്മിലൊരു സ്നേഹവും ഐക്യവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളിൽ എന്തില്ല, കളവായിട്ട് പരിഗണിക്കപ്പെടില്ല, അള്ളാഹു ഇത് രേഖപ്പെടുത്തില്ല എന്നാണ്. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് വളരെ വളരെ വളരെ വിശാലമായി ഇസ്ലാം ഇടപെടുന്നത് എന്നും ഇതൊക്കെ എത്രമാത്രം സുപ്രധാനമായ കാര്യങ്ങളാണ് എന്നൊക്കെ കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. ശരിയായി പ്രവാചക വചനങ്ങൾ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മളോട് പുലരിവട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഉണർത്തിയത്. സാധാരണ നമ്മൾ നമ്മുടെ ലൈവിലെ കമൻറ്റിൽ നമ്മൾ പറയാറുണ്ട്, പുലരിവട്ടം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രഭാതത്തിൻ്റെ ഒരു വെളിച്ചമാണ്. ഒന്നുകിൽ അതിലൊരു കറക്ഷൻ ഉണ്ടാകും, അതുമല്ലെങ്കിൽ നമുക്കൊരു വഴികാട്ടി അതിലുണ്ടാകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളക്കണക്കിന് ആളുകൾ ഈ പുലരിവട്ടം ഷെയർ ചെയ്ത് അവരുടെ കുടുംബ ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അത് അതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യവും ഇതുതന്നെയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് വരാറുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞു പോകുന്ന ഓരോ നമ്മുടെ പിന്നെ പ്രോഗ്രാമുകളും, അതായത് പുലരിവട്ടങ്ങളും, പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ പ്രത്യേകം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നമ്മൾ പിന്നെ പുലരിവട്ടം എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ കഴിഞ്ഞുപോയ ഇതേപോലെയുള്ള നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഇന്നാൾ കേട്ടാൽ അത് നന്നായിരിക്കും, അല്ലെങ്കിൽ അത് ഇന്നാൾ കേൾക്കേണ്ടതാണ് എന്ന രൂപത്തിലൊക്കെ കഴിഞ്ഞുപോയ ഒരുപാട് പരിപാടികൾ നമുക്കവിടെ ലഭ്യമാണ്.
1: വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കകം അവസാനിക്കുന്നതുമാണല്ലോ പുലരിവട്ടം. അപ്പം നമുക്കൊരാൾക്ക് ഷെയർ ചെയ്യാൻ ഏറ്റവും പ്രസക്തിയുള്ളതുമാണ്. അപ്പം നിങ്ങളെ പരിചയമുള്ള ആളുകളിലേക്ക് നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിൽ ഇന്നിന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യം പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്.
0: അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്.
1: റൈഹാനു ബാനു തോട്ടശ്ശേരിയറ.
0: റൈഹാന ബാനു തോട്ടശ്ശേരിയറ.
1: ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശമാണ്. എൻ്റെ അറിവിൽ ഭാര്യ ഭർത്താവ് പിണങ്ങി നിൽക്കുന്നുണ്ട്. രണ്ടും മൂന്നും നാലും മാസമായിട്ടുണ്ടാകും. എന്തിനാണ് പിണങ്ങിയത് എന്നുള്ളത് പോലും അവർക്കറിയില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാകും. അല്ലാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കട്ടെ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
0: സൗദത്ത് പി കെ പാലക്കാട്, ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുലരിവട്ടം നല്ലൊരു വിവരമാണ് കിട്ടിയത്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നൊരു കമൻറ്റ് നൽകിയിട്ടുണ്ട്. മൊഹ്സിന മഞ്ചേശ്വരം, സുലൈഹ ഹമീദ് നോർത്ത് പറവൂർ, മവദ്ദ നിറമരുതൂർ, റുക്സാന ബാലിശ്ശേരി, നാം ഗൗരവമായി കാണാത്ത കളവ് എന്നതിനെപ്പറ്റി വിശദമായി പറഞ്ഞു തന്ന ഹാരിസ് മൗലവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ്. നഫീസ പി എ താമരശ്ശേരി, അൽഹംദുലില്ലാ, നല്ലൊരു പ്രഭാഷണം തന്നെയാണ് ഇന്നും നമുക്ക് ഉസ്താദ് പറഞ്ഞു തന്നത്. ഇതുപോലെയെല്ലാം ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ എന്നൊരു കമൻ്റാണ് നൽകിയിട്ടുള്ളത്. ഉമ്മു ഫർഹീൻ കരിപ്പോൾ, സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. വ്യത്യസ്തമായ ഉപദേശങ്ങളുമായാണ് എന്നും ഉസ്താദ് വരാറുള്ളത്. അൽഹംദുലില്ലാഹ്, എന്നും മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിച്ചു, എന്നും സമാധാനമുള്ള ഓരോ വാക്കുകളും പറഞ്ഞു തരുന്നു. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്.
1: അൻസാരി, നമുക്കേ 6:25
0: തീർച്ചയായും
1: നമ്മുടെ ലൈവ് ക്യൂസിന്റെ സമയമാണ്. ഒരു 30 സെക്കൻഡിനകം ഇൻഷാല്ലാ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്.
0: അതെ,
1: അതിന്റെ മുമ്പ്
0: കണ്ണടകൾ എടുക്കാനും ഗ്യാസ് സിമ്മാക്കാനുമുള്ള സെക്കൻഡുകളാണ് ഇപ്പൊ കടന്നു പോകുന്നത്.
1: അപ്പം മറിച്ചിടുകയും ചെയ്യാം,
0: കരിയാതെ നോക്കാം. അതിനാണ് സിമ്മാക്കുക എന്ന് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. അതൊക്കെ അതിന്റെ രൂപത്തിൽ എന്താണോ നിങ്ങൾക്ക് തുറവിയായി നൽകുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്യുക.
1: 3 തവണയാണ് ചോദ്യം ചോദിക്കുക.
0: തീർച്ചയായും.
1: മൂന്നാമത്തെ ചോദ്യം ചോദിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബിപ് സൗണ്ട് പ്ലേ ചെയ്യും. ആ സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പായിരിക്കണം നമ്മുടെ ഉത്തരങ്ങൾ എത്തേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലോ മറ്റു ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ ബട്ടൺ, ഫീഡ്ബാക്ക് ബട്ടൺ അമർത്തുക. അതിനകത്താണ് നമ്മളുടെ ഈ ഒരു ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഉള്ളത്. ഫീഡ്ബാക്ക് ബട്ടൺ അമർത്തുമ്പോൾ ലഭിക്കുന്ന പേജിൽ ഏറ്റവും മുകളിലായി പേരും കൂടെ സ്ഥലവും ഉൾപ്പെടുത്തുക. തൊട്ട് താഴെ പ്രോഗ്രാം എന്നത് സെലക്ട് ചെയ്ത് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന നിരവധി അനവധി പ്രോഗ്രാമുകളിൽ ലൈവ് ക്വിസ് എന്നത് അതിൽ അവിടെ ഉണ്ടാകും. അത് സ്ക്രോൾ ചെയ്ത് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്ത് വെക്കുക. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ, കോഡ് ലെറ്ററുകൾ A, B, C, D എന്നിവ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഹസൻ അൻസാരി.
0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം ഇതാണ്. ഖുർആനിലെ സൂറത്തു തഗാബുൻ എന്നതിൽ തഗാബുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. നാല് ഓപ്ഷനുകളാണുള്ളത്. ഒന്നാമത്തെ എ ഓപ്ഷൻ വിധി ദിവസം, ഓപ്ഷൻ ബി സ്വർഗം ലഭിക്കുന്ന ദിവസം, ഓപ്ഷൻ സി ലാഭനഷ്ടങ്ങൾ വെളിപ്പെടുന്ന ദിവസം, ഓപ്ഷൻ ഡി ശിക്ഷാ ദിവസം.
1: ചോദ്യം രണ്ടാമത് ആവർത്തിക്കുന്നു. ഖുർആനിലെ സൂറത്തു തഗാബുൻ എന്നതിൽ തഗാബുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എ വിധിവിശ്വാസം, ബി സ്വർഗം ലഭിക്കുന്ന ദിവസം, സി ലാഭനഷ്ടങ്ങൾ വെളിപ്പെടുന്ന ദിവസം, ഡി ശിക്ഷാ ദിവസം. ചോദ്യം മൂന്നാമതും അവസാനത്തേതും തവണ ആവർത്തിക്കട്ടെ. ഖുർആനിലെ സൂറത്തു തഗാബുൻ എന്നതിൽ തഗാബുൻ എന്നതിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ വിധിവിശ്വാസം, ഓപ്ഷൻ ബി സ്വർഗം ലഭിക്കുന്ന ദിവസം, ഓപ്ഷൻ സി ലാഭനഷ്ടങ്ങൾ വെളിപ്പെടുന്ന ദിവസം, ആൻഡ് ഓപ്ഷൻ ഡി ശിക്ഷാ ദിവസം.
0: നമ്മുടെ ബീപ്പ് ശബ്ദം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ സമയം ഏതാനും സെക്കൻഡുകളെ കൊണ്ട് അവസാനിക്കുകയാണ്. വിഷയം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓപ്ഷനുകൾ തെറ്റിക്കരുത്, അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വിൻഡോ തെറ്റിക്കരുത് എന്ന കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
1: കൗണ്ട്ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അത്
0: അവസാനിക്കുകയും ചെയ്തു. ഫസീല മുളവൂർ തെറ്റിച്ചാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ആരിഫ കാക്കയങ്ങാടും തെറ്റിച്ചാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. മുബീന കുനിയിൽ, ഷെമീറ ഷാജി പട്ടാമ്പി, നാസിഹ മാട്ടൂൽ, സഫിയ സമദ് മയങ്ങളൂർ, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, ഹാരിസ് മൗലവിയുടെ വാക്കുകൾ എപ്പോഴും മനസ്സിനൊരു സമാധാനമാണ് എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. സെമീജ പാറൽ, നല്ലൊരു അറിവ് കിട്ടി എന്ന് പറയുന്നു. ജുമൈലത്ത് തുറക്കൽ, ജമീല വി പി കാളികാവ്, സലീമ ഒതുക്കുങ്ങൽ, ആയിഷ പേരശന്നൂർ, സക്കീന ഉദരംപൊയിൽ, ഇന്നത്തെ പുലരിവട്ടം എന്നത്തേതിനേക്കാളും വ്യത്യസ്തമാണ്. അള്ളാഹു അദ്ദേഹത്തിന് അറിവും ആയുസും വർദ്ധിപ്പിക്കട്ടെ, ആമീൻ എന്നൊരു കമൻ്റാണ് നൽകിയിട്ടുള്ളത്. റംല പി സി ചിങ്ങപുരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇന്നത്തെ പുലരിവട്ടത്തിൽ ഉസ്താദിൻ്റെ ക്ലാസ് വളരെ ചിന്തനീയമാണ്, മാഷാ അള്ളാഹ്, ഗൗരവമായി എടുക്കേണ്ടതാണ്. എല്ലാവരെയും സത്യം മാത്രം പറയുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അബ്ദുൽ കരീം തൂമിനാട്, അതേപോലെ തന്നെ അലി അക്ബർ ടി പി വലമ്പുറം, പ്രവാസ ജീവിതത്തിൽ 25 വർഷത്തോളം എൻ്റെ സുഹൃത്തും അതിലുപരി സാമൂഹിക പ്രവർത്തകനുമായ കായൽ മഠത്തിൽ കുഞ്ഞു മുഹമ്മദ് ഹാജി ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.
1: ആമീൻ.
0: മൈമൂന തെക്കേപ്പൊയിൽ കരിക്കുളം, ഖാലിദ് മുട്ടിൽ സൗദത്ത് പി കെ പാലക്കാട്, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അതേപോലെ തന്നെ അസ്ന കടമ്പഴിപ്പുറം, സഹൽ പി എടപ്പലം, സക്കീന ഉദരംപൊയിൽ, ഇന്നത്തെ കിസ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സക്കീന കെ എം കുഴിപ്പുറം, സൈനബ കടമ്പഴിപ്പുറം, സിനിജ ആലപ്പുഴ, എൻ്റെ ഉത്തരം ശരിയാണ്, ഈസിയാണ് എന്ന് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ജമീല കുമരനല്ലൂർ, ചോദ്യവും ഉത്തരവും എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ വി എം എടത്തനാട്ടുകര, അബ്ദുസത്താർ ടി പി പരിയാരം, അസ്മാബി കെ പാലക്കാഴി, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ട്.
1: കൽപ്പറ്റ സുഹറ, കൊല്ലം തസ്നീം ഷാജി, ബിനു മൈദു, നസീഹ തിരുവമ്പാടി, അസ്ന കടമ്പഴിപ്പുറം, സഹൽപി ഇടപ്പലം, സക്കീന ഉദരംപൊയിൽ എന്നുള്ളവരും ചേരുന്നുണ്ട് നമ്മുടെ കൂടെ.
0: അതേപോലെ തന്നെ സലഫി, നിങ്ങൾക്കൊരു ഒരു അവാർഡ് ജമീല വി കെ പൂനൂർ തന്നിട്ടുണ്ട്. സലഫി ലൈവിൽ വന്നാൽ, ആ സലഫി എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് പറയാണ്, കൃത്യസമയം 6:25 തന്നെ ക്വിസ് നടത്തും, ഒരു മാറ്റവും ഇല്ല എന്നുള്ളത്. അത് പിന്നെ ജമീല വി കെ പൂനൂർ മനസ്സിലാക്കേണ്ടത്, മൂപ്പര് അങ്ങനെ ഒരു കണിശതയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതൊക്കെ
1: നൗഷാദ് ഷംസുദ്ദീൻ
0: അതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ.
1: ഉത്തരം കറക്കി കുത്തി പുതിയൊരു അറിവ് കിട്ടി, അൽഹംദുലില്ലാ എന്നാണ്.
0: ബുഷറ ശിഹാബ് പട്ടാമ്പി കരുവാപ്പടി സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ എ എം ഇബ്രാഹിം ആടൂർ, അല്ലേ, ആദൂരാണ്, ആദൂർ മംഗലാപുരം,
1: അടൂർ
0: അടൂർ. അസ്സലാമു അലൈക്കും ഹാരിസ് ഉസ്താദ്, റിയലി ഗ്രേറ്റ് സ്കോളർ ഇൻ സ്പീക്ക്, അള്ളാഹു ആത്തിക് അലാഫിയ.
1: മുമ്പ് നമ്മുടെ കൂടെ ലൈവില് വന്നിട്ടുള്ള ആളാണ്. എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ട്. മാഷാ
0: അല്ലാ,
1: നമ്മുടെ കൂടെയുള്ള അസ്ലാം സാരി അധ്യാപകൻ കൂടി ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ വായിക്കും.
0: അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ കന്നഡയിൽ എഴുതിയാലും ഇവിടെ സലഫിക്ക് അത് അറിയുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഹംസ സി എ മുണ്ട ഉത്തരം തെറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ, ഇന്നും നല്ലൊരു അറിവാണ് ഉസ്താദ് തന്നത്. ജീവിതത്തിൽ പകർത്താൻ നാഥൻ അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ.
0: മുനീർ എറിയാൽ ബഹ്റൈനിൽ നിന്ന് അസ്സലാമു അലൈക്കും, സുഖമാണ്, എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്.
1: ബറക്കല്ലാഹു ഫീക.
0: ഷൈനി നവാസ് മുടിക്കൽ സലാം പറഞ്ഞു കൂടെയുണ്ട്. മൈമുന ചീക്കിലോടും നമ്മുടെ കൂടെ
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ, ഇന്നും നല്ലൊരു അറിവാണ് പുലരിവട്ടത്തിൽ ഉസ്താദ് നമുക്ക് നൽകിയത്. അത് പകർത്താൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് മനസ്സിലാകുന്നത്. കെ വി കബീർ പാലക്കാഴി, കിസിലെ ഈ സൂറത്ത് മനസ്സിലായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
0: അതായത് ആ ഒരു സൂറത്ത് തന്നെ തഹാബുൻ എന്ന് പറഞ്ഞിട്ടില്ലേ, അത് അങ്ങനെ തന്നെയാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുക.
1: സൂറത്ത് തഹാബുൻ എന്ന ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും ഒരുപാട് ആളുകൾ സൂറത്ത് തഹാബുൻ എന്ന ഒരു ചോദ്യം ഏറ്റവും എളുപ്പമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ നമ്മുടെ ഒരു സൂറത്ത് മുനാഫിഖുൻ, ജുമാ മുനാഫിഖുൻ കഴിഞ്ഞിട്ടാണ് സൂറത്ത് തഹാബുൻ വരുന്നത്. 64-ാമതായ ഒരധ്യായമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ സൂറത്തിൻ്റെ ആ പേരിൻ്റെ അർത്ഥം എന്താണ് എന്നായിരുന്നു ഇന്ന് ചോദ്യം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. സൗജാ കൊളക്കാട്, അൽഹംദുലില്ലാ, ഹാരിസ് മുല എന്നും നല്ലൊരു അറിവാണ് പകർന്നു നൽകുന്നത്, അതെന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. വട്ട്ല കാസർഗോഡ് നിന്ന് അബ്ദുൽ മജീദ് ചേരുന്നുണ്ട്, സലാം അറിയിക്കുന്നു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. അടുത്തതായി നമ്മൾ കേൾക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. വൺ മിനിറ്റ് ടോക്കിൽ നിന്ന് നമ്മളൊപ്പം ചേരുന്നത് ഫൈസൽ അൽഹക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ,

0: വരും എന്ന് ആ പ്രവാചകന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ മാതൃക നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. 1954 ദിവസങ്ങളിലായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്നു തരുന്ന 1 മിനിറ്റ് ടോക്ക്. ഇന്ന് നമ്മൾ കേട്ടത് അതിലെ 1947 എപ്പിസോഡാണ്. പ്രവാചകരെ പോലെ നാം ക്ഷമിക്കാറുണ്ടോ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഫൈസൽ അൽ ഹിക്കമി. നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമ്മൾ തിരിച്ചു പോരുമ്പോൾ
2: തീർച്ചയായും
1: കുമരനെല്ലൂരിൽ നിന്ന് ജമീല സൂറത്ത് 64 എന്ന്
2: നമ്മുടെ സൂറത്ത് അഗാബുന അല്ലെ 64-ാം അധ്യായമാണ് എന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്.
1: റുഷ്ദ കാളികാവ് എന്നു സൗണ്ട് കുറയുന്നത് പോലെ തോന്നുന്നുണ്ട് എന്ന്
2: വേറാരും അങ്ങനെ ഒരു കമന്റ് വന്നതായിട്ട് കാണുന്നില്ല. റുഷ്ദ മാത്രമാണ് അങ്ങനെ ഒരു കമന്റ് വിട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ പരിശോധിക്കാം. ഇവിടെ നമ്മൾ അതിന്റെ ഒരു സജ്ജീകരണത്തിന് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്.
1: എന്റെ ഉത്തരം ശരിയാണ് അൽഹംദുലില്ലാ എന്ന് ജമീല നെന്മിനി പറയുന്നുണ്ട്. എന്റെ ഉത്തരം ശരിയാണ് എന്ന് ജാസ്മിൻ പുള്ളിപ്പാടവും പറയുന്നുണ്ട്. മഷാഅല്ലാ.
2: സൗജാ കുളക്കാട് അൽഹംദുലില്ലാ ഹാരിസ് മൗലവി എന്നും നല്ല ഒരു അറിവാണ് നൽകുന്നത് എന്നൊരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. മൈമൂന ചീക്കിലൂടെ പറഞ്ഞിട്ടുള്ളത് മഷാഅല്ലാ, ഒരു മിനിറ്റ് കൊണ്ട് ഒരു വലിയ അറിവ് ലഭിച്ചു എന്നൊരു സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്.
1: 1 മിനിറ്റ് ടോക്കിൽ സംസാരിച്ച ഒരു വിഷയമുണ്ടല്ലോ,
2: അതെ,
1: ഈ പ്രവാചകരെ പോലെ നാം ക്ഷമിക്കാറുണ്ടോ എന്ന ഒരു ടൈറ്റിലാണ് ഫൈസൽ അൽ ഹിക്കമി നമ്മോടൊപ്പം ചേർന്നത്. ശരിക്ക് വലിയൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഏറ്റവും കൂടുതൽ അഷദ്ദുൽ ബലഅയാൽ അംബിയ, ഏറ്റവും കൂടുതൽ ശക്തമായ അഷദ് എന്ന് പറയുമ്പോൾ അഷദീദ്, കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് പ്രവാചകർ തന്നെയാണ്. ആ പ്രവാചക പൂങ്കവർ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ, ശാരീരികം, മാനസികം, സാമ്പത്തികം, ദാമ്പത്യം, സാമൂഹ്യപരം പല മേഖലകളിലും അവർ അനുഭവിച്ച പ്രയാസങ്ങൾ അതികഠിനമായിരുന്നു.
2: തീർച്ചയായും.
1: എന്നിട്ടും അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അത് വളരെ തന്മയത്വത്തോടുകൂടി അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് എല്ലാം പടച്ചവനിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് അവർ നേരിട്ട ആ ഒരു സമീപനം, അത് വിശ്വാസികൾക്ക് എക്കാലത്തും ഗുണപാഠം തന്നെയാണ് നൽകുന്നത്. ഇപ്പം നോക്കൂ നിങ്ങൾ, നമ്മുടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്രവാചകൻ തന്നെയാണ്. ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായില്ലേ അദ്ദേഹം? ഈ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്നതിന് മുമ്പ് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളിലും ആയിരുന്നു അദ്ദേഹം.
2: അതെ.
1: പക്ഷെ എന്നിട്ടും അതൊക്കെ അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും ജീവിതം തള്ളി നീക്കിയിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിനിടയിലേക്ക് ഒരിക്കൽ വന്നെത്തിയ ആ മഹാപരീക്ഷണം, മക്കള് മരണപ്പെട്ട്, സമ്പത്ത് നശിച്ച്, കന്നുകാലികൾ ചത്തൊടുങ്ങി, കൂടെയുള്ളവരൊക്കെ അദ്ദേഹത്തെ കൈവടിഞ്ഞു, ആകെ അവസാനം ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ തടി മാത്രമാണ്, ശരീരം മാത്രമാണ്. പക്ഷേ ആ ശരീരവും ശക്തമായ പരീക്ഷണത്തിന്റെ വിധേയമായി. ശക്തമായ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതികഠിനമായ പരീക്ഷണം. ആ പരീക്ഷണം അദ്ദേഹത്തിന്റെ ശരീരം പുഴുവരിക്കുമാറ് വ്രണനിബിഡമായി, അങ്ങനെ അതിലും തളരാതെ പതറാതെ അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഖുർആനിൽ വളരെ മനോഹരമായി അള്ളാഹു ചിത്രീകരിക്കുന്നുണ്ട്. അയ്യൂബ് ഇദ്നാദ റബ്ബഹു അന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമു റഹീം. ഈ പ്രയാസം ബാധിച്ചപ്പോഴും പടച്ചവനെ നീ തന്നെയാണ് കാരുണ്യവാരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ എന്ന് പറഞ്ഞ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ, പ്രയാസങ്ങൾ നാഥനിലേക്ക് ഏൽപ്പിക്കാൻ കാണിച്ച ഒരു മനസ്സ്, അത് ഒരു പ്രവാചകൻ മാത്രമല്ല അസംഖ്യം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുമുണ്ട്.
2: പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം

0: മാഷാഅല്ല. വളരെ മനോഹരമായ ഖുർആൻ പാരായണം തന്നെയാണ്. ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നമ്മൾ കാതോർത്തിട്ടുള്ളത് ഏകദേശം 2449 എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. 2472 ദിവസമായി നമ്മൾ ഈ ഒരു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട്. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ അനുഭവം കഥ എന്നൊരു,
1: അതിനു മുമ്പ് നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി അവരെ പെട്ടെന്നൊന്ന് പോയിട്ട് വായിച്ചു വരാം. റംല പി സി ചിങ്ങപുരം, ഒരു മിനിറ്റ് കൊണ്ട് നല്ലൊരു അറിവ് കിട്ടി. ക്ഷമ ഈമാൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നു. എന്തു പ്രയാസം വന്നാലും ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. റുക്സാന ബാലുശ്ശേരിയിൽ നിന്ന്, അസ്സലാമു അലൈക്കും, ക്ഷമയോടുകൂടി കാര്യങ്ങൾ വിലയിരുത്തി ജീവിതം മുന്നോട്ട് പോവുക എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. നിസാർ മയ്യിൽ നിന്ന്, അസ്സലാമു അലൈക്കും, ഇന്നലെ കണ്ണൂരിൽ ആംപ്ലിഫൈ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, വ്യത്യസ്തമായൊരു വർക്ക്ഷോപ്പായിരുന്നു എന്ന് അദ്ദേഹം കമൻ്റ് നടത്തുന്നുണ്ട്. ജമീല വി കെ പുനൂർ, എന്നെ പീസ് റേഡിയോയിലേക്ക് എത്തിച്ചത് എൻ്റെ മോളാണ്. ഇന്ന് എൻ്റെ മനസ്സിന് ക്ഷമയും ധൈര്യവും വിശ്വാസവും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഈ റേഡിയോക്ക് കൂടെ എന്നും ഞാനുണ്ട്, അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് നടത്തുന്നു. എം എ ഗഫൂർ പാലത്തിങ്കലിൽ നിന്ന് പറയുന്നത്, മാഷാല്ല, ഓരോ പുലരിവട്ടവും വളരെ ചിന്തോദ്യൂപകമായ വിഷയങ്ങളാണ് മൗലവി അവതരിപ്പിക്കാറുള്ളത്. നാഥൻ മൗലവിക്കും പി എസ് ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ എന്നൊരു കമൻറ്റ് നടത്തുന്നുണ്ട്. മൈമുന ചീക്കിലൂടെ പറയും, ചിലപ്പോൾ സൗണ്ട് കുറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇബിന് മൊയ്തു, ഇവിടെ നല്ല ശബ്ദമുണ്ട്, കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. ഉമൈബ പിന്നെ കൊടുവള്ളിയിൽ നിന്ന് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, മാഷാല്ല, ഈ 2 മണിക്കൂർ ലൈവിലിരുന്നാൽ വെറുതെ വരില്ല, ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ ലഭിക്കും, അൽഹംദുലില്ല എന്നൊരു സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. സഫിയ കെ തിരൂരങ്ങാടി, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വഴിവിളക്ക്, ഓരോ ഒരു 1 മിനിറ്റ് ടോക്ക് എല്ലാം സ്റ്റാറ്റസ് വെക്കാറുണ്ട്, അൽഹംദുലില്ല എന്ന ഒരു കമൻ്റാണ് അവർ പങ്കുവെക്കുന്നത്. അതേപോലെ തന്നെ മാഷാല്ല, ഇന്നലെ വിസ്ഡത്തിൻ്റെ 3 പ്രവർത്തകരെ കണ്ട്, അവർ പാലക്കാട് നടന്ന കോൺഫറൻസിൻ്റെ പരിപാടിയിലാണ് ഉള്ളത് എന്നൊരു പിന്നെ ടൈപ്പ് ചെയ്തെടുത്ത് വായിക്കാനൊരു പ്രശ്നമുണ്ട്. ഷെഫീഖ് പഠിക്കപ്പാടം, അസ്സലാമു അലൈക്കും, ഓണം അടുത്ത ആഴ്ച വരും, നമ്മുടെ മക്കളെയും ബന്ധുക്കളെയും സഹോദരങ്ങളെയും അറിഞ്ഞോ അറിയാതെയോ ഷിർക്കിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ സാധ്യതയേറെയുണ്ട്. അതിൻ്റെ ഗൗരവം നമ്മുടെ മദ്രസകളിലും ഖുതുബകളിലും ഓർമ്മിപ്പിച്ചാൽ നന്നാവും, കുട്ടികൾക്ക് ഗൗരവത്തിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും. ന്യൂജൻ രക്ഷിതാക്കൾ ഒരു പക്ഷേ അത് ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും ഹിദായത്തിലാക്കട്ടെ എന്നാണ് ഷെഫീഖ് പഠിക്കപ്പാടത്ത് നിന്ന് ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. മുംതാസ് ബീഗം എം സി സി, മകൾ ഇന്നലെ പ്രസവിച്ചെങ്കിലും കുഞ്ഞ് NICU-യിലാണ്, ബ്രീത്തിങ് പ്രോബ്ലം സുഖമാകാൻ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമല്ലോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ്, എന്തെങ്കിലും മാനസിക വിഷമങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ഈ കുടുംബത്തിലെ ഒരു ആളുകളോടൊന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹു ആ പൊന്നുമോൾക്ക് എത്രയും പെട്ടെന്ന് ഷിഫാവിന് ആജില് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സ്ലോട്ടിലേക്ക് പോകുമ്പോൾ ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഒരു കഥയാണ്. ആ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ പിന്നെ സാധാരണ കേട്ടിട്ടുള്ളൊരു കഥയാണ് പറയുന്നത്. അതായത്, പണ്ട് ഒരു ഉറുമ്പും പ്രാവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കാട്ടിലാണ് വസിച്ചിരുന്നത്. അപ്പോൾ കാട്ടിലൊക്കെ കളിച്ചുല്ലസിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേനൽക്കാലം വരുന്നത്. കുഞ്ഞിനുറുമ്പും മറ്റ് മൃഗങ്ങളെല്ലാം വേനലിൻ്റെ ചൂട് സഹിക്കാൻ പറ്റാത്ത അത്ര ആയപ്പോൾ നദിയുടെയും പുഴയുടെയും കുളത്തിൻ്റെയും തീരത്തൊക്കെ വന്ന് അഭയം തേടി. കുഞ്ഞനുറുമ്പും എന്തു ചെയ്തു, ചൂട് കുറക്കുന്നതിനായി ഒരു പുഴയുടെ തീരത്തെത്തി. പുഴയിലിറങ്ങിയ കുഞ്ഞനുറുമ്പ് പെട്ടെന്ന് കാൽ വഴുതി എവിടെ വീണു, വെള്ളത്തിൽ വീണു. ഈ സമയം പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഒരു സുന്ദരി പ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞനുറുമ്പ് വെള്ളത്തിൽ വീഴുന്നത് കണ്ട സുന്ദരി പ്രാവ് ഉടൻ തന്നെ മരത്തിൽ നിന്നൊരു ഇല കൊത്തിയെടുത്ത് ഉറുമ്പിന് ഇട്ടുകൊടുത്തു. കുഞ്ഞനുറുമ്പ് എന്ത് ചെയ്തു? ഇലയിൽ കയറി രക്ഷപ്പെട്ടു. തൻ്റെ ജീവൻ രക്ഷിച്ച സുന്ദരി പ്രാവും ഉറുമ്പും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി, കൂട്ടുകാരായി. ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ പുഴക്കരയിൽ ഒത്തുകൂടി. അങ്ങനെ വേനലും കടന്നുപോയി. എന്നാലും ഉറുമ്പ് തൻ്റെ സുഹൃത്തിനെ കാണാനായി പുഴക്കരയിൽ പതിവായി എത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ പുഴക്കരയിൽ എത്തി. അയാൾ സുന്ദരി പ്രാവിനെ കാണാനിടയായി. വേട്ടക്കാരൻ തൻ്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് പ്രാവിനെ ഉന്നം വെച്ചു. ഈ സമയം അവിടെ എത്തിയ കുഞ്ഞനുറുമ്പ് ഇത് കണ്ടു. അവൻ ഉടൻ തന്നെ തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാനായി ആ വേട്ടക്കാരൻ്റെ കാലിൽ സർവശക്തിയും എടുത്തൊരു കടി വെച്ചു കൊടുത്തു. വേട്ടക്കാരന് തൻ്റെ ഉന്നം പഴച്ചു. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു. എന്നാൽ വെടിയുടെ ശബ്ദം കേട്ട് അപകടം മനസ്സിലാക്കിയ സുന്ദരി പ്രാവ് അവിടെ നിന്നും പറന്നുപോയി. വേട്ടക്കാരൻ പോയതിനു ശേഷം തിരിച്ചു വന്ന സുന്ദരി പ്രാവ് തൻ്റെ ജീവൻ രക്ഷിച്ച കുഞ്ഞനുറുമ്പിന് നന്ദി പറഞ്ഞു. അങ്ങനെ നല്ല കൂട്ടുകാരായി, നല്ല ഫ്രണ്ട്സായി അവർ പിന്നെയും ഒരുപാട് നാളവിടെ ആ കാട്ടിൽ താമസിച്ചു. ഇതാണ് ഇന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള കഥ. ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഗുണപാഠമുണ്ട്. എന്താണ് നല്ലൊരു ഗുണപാഠം? നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലം അത് എപ്പോഴാണെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു മനോഹരമായൊരു ഗുണപാഠം കൂടി നമുക്ക് ഈ കഥയിലുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.

0: ശംന ഉദായി ഒരു നിങ്ങളെ കഥയിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കഥയിൽ ചോദ്യം ഇല്ലാതാണ് വെപ്പ്, പക്ഷെ അവിടെ ചോദിച്ചിട്ടുണ്ട്.
1: എന്താണ്?
0: നിങ്ങൾക്ക് അധികനായ ഞങ്ങൾ മറുപടി പറഞ്ഞേ തീരും. ഉറുമ്പ് ചൂടെടുത്തിട്ട് പുഴയിൽ പോയതാണ് എന്നത് പുതിയ അറിവാണ് എന്നതാണ് അവർ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് ചോദിച്ചിട്ടുള്ളത്.
1: അതൊരു ചോദ്യമാണ്,
0: അതൊരു ചോദ്യം തന്നെയാണ്.
1: നമുക്കതൊരു ചാറ്റ് ജിപിടിയോട് ചോദിക്കാം എന്നാണ് അതിൽ പറയാറുള്ളത്. നമ്മുടെ ദുആയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രോതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ആ പൊന്നുമോൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് ശ്രോതാക്കൾ വന്നിട്ടുണ്ട്. ഷുഹൈബായം വളപട്ടണം, സഫിയ തിരൂരങ്ങാടി, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ, മൈമുന കരിവാരക്കുണ്ട് ചുള്ളിയോട്, ഇവരെല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. അബ്ദുൽ മജീദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹാരിസ് മൗലവിക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് അള്ളാഹു നൽകട്ടെ, അമീൻ. അദ്ദേഹത്തെപ്പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്നൊരു കമൻ്റാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്.
0: മാഷാല്ലാ, നല്ലൊരു കഥ തന്നെയാണെന്നാണ് ഇബ്നു മൈദൂം, ആയിഷ കരിമ്പിലും അമീർ അടത്തനാട്ടുകരയും ഒക്കെ അഭിപ്രായപ്പെടുന്നത്. പ്രത്യുപകാരം എന്നൊരു ടൈറ്റിൽ ഈ ഒരു ഗുണപാഠമുള്ള ഈ ഒരു കഥ കൊടുക്കാമെന്നാണ് ബാലുശ്ശേരിയിൽ നിന്ന് റുക്സാന പറയുന്നത്. അപ്പോൾ പ്രത്യുപകാരം ആ ടൈറ്റിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഇൻഷാല്ലാ ഷിഹാബിനെ അത് കൈമാറേണ്ടതുണ്ട്. ഇപ്പം ഇന്നത്തെ കഥയുടെ ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശ്രോതാക്കളാണ് അത് തന്നിട്ടുള്ളത്. ബറക്കല്ലാഹു ഫീക്കും.
1: അതേപോലെ തന്നെ നുണകൾ കൊണ്ടു തീർത്തതാം മാളികകൾ, ക്ഷണികത്തിൽ തകർന്നടിയും ഒരു നാളിൽ, സത്യത്തിൻ പാതയിൽ ചരിക്കുമിൻ നമ്മൾ, നിത്യവും നേടിടാം സ്വർഗരാജ്യം. നാവിൻ തുമ്പിലൊളിപ്പിച്ച വിഷമാണ് നാശത്തിലേക്ക് നയിക്കും കളവുകൾ, കാപ്പട്ടി ചിഹ്നമായി കൂടെ പിറക്കുന്ന പാപത്തിൻ കുഴികളാണത് മനുഷ്യനെ. സത്യം പുണർന്നു നീ മുന്നോട്ടു പോകുമ്പോൾ പുണ്യങ്ങൾ പൂത്തുലയും നിന്റെ പാതയിൽ. കള്ളം പറഞ്ഞവൻ താഴുമാ പാതാളത്തിൽ, വെള്ളി വെളിച്ചമായി നിൽക്കും ധർമ്മങ്ങൾ. സമൂഹത്തിൻ കെട്ടുറപ്പ് കാത്തുസൂക്ഷിക്കാൻ സത്യസന്ധത വേണം കൂട്ടുകാര. രണ്ടു കൂട്ടർക്കിടയിൽ പൊട്ടിത്തെറികൾ തീർക്കാൻ സമാധാനവർത്തമായി ചില നേരം മാത്രം. അനുവദിച്ചിടുന്നു മാനവ നെയ്ത്തുമായി അന്യഥാ നുണയെന്ന പാപമാം കുരുക്ക്. മറ്റുള്ളോർ തൻ മനം നോവിക്കാതെ നമ്മൾ നന്മയുടെ പൂക്കൾ വിതരണം ധാരയിൽ. ധർമ്മത്തിൻ പാതയിൽ ഉറച്ചു നിന്നിടുകിൽ ധന്യമാം നമ്മുടെ ഇഹപര ജീവിതം. അന്തിമ നാളിലൊരു തകാബുൻ വേളയിൽ നഷ്ടബോധത്തിൽ നിന്നു രക്ഷ തേടാം നമുക്ക്. മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു കവിതയാണ്
0: നിന്ന്
1: അമീർ ടി എടത്തനാട്ടുകര പറഞ്ഞിട്ടുള്ളത്.
0: ഉദായിൽ നിന്ന് ഷംന നേരത്തെ പുഴക്കരയിൽ പുഴയിൽ പോയത് എന്തിനാണ് അറിയില്ല എന്നത് ചോദ്യമല്ല അവർ ചോദിച്ചത്. അവരൊരു ഒരു പ്രസ്താവന നടത്തിയതാണെന്നാണ് ചോദ്യം അറിയാ, ക്വസ്റ്റ്യൻ മാർക്ക് അറിയാതെ വന്നതാണെന്നാണ് അവർ പറയുന്നത്. അതിൽ മറ്റൊരു കമൻറ്റ് ഞാൻ കണ്ടു, നഫീസ പി എ താമരശ്ശേരി. പുഴയിൽ പോയതല്ല, തണുപ്പ് കിട്ടാൻ വേണ്ടി പുഴക്കരയിൽ പോയപ്പോൾ കാൽ വഴുതി വെള്ളത്തിൽ വീണെന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ കഥയിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു സംശയം ശ്രോതാക്കൾക്കിടയിൽ വന്നത്.
1: അതെ, മാഷാല്ലാ. അബ്ദുൽ ഹമീദ് സി കെ പഴയ പറയുന്നത് എടത്തനാട്ടുകരയുടെ കവിത സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അബ്ദുൽ കരീം, കുഞ്ഞുകുട്ടിക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പറയുന്നുണ്ട്
0: കുഞ്ഞുകുട്ടിക്ക്. യെസ്, മാഷാല്ലാ.
1: റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ പിന്നെ നല്ലൊരു കഥയാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. മാഷാല്ലാ, കഥയാണെങ്കിലും ഇതിൽ ഗുണപാഠമുണ്ട്. നമ്മൾ അവരെ ആരെ പ്രയാസത്തിൽ സഹായിക്കുന്നുവോ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. എത്ര ചെറുതായാലും ഉപകാരത്തിന് പ്രതിഫലം കിട്ടുമെന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നത്. അതേപോലെ തന്നെ കഥയും ചാറ്റ് ജി പി ടി ആണോ എന്ന് ഇബ്നു മൈദ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഫത്വകൾ ചോദിക്കാൻ ഇപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ആശ്രയിക്കാറുള്ളത്. അതേപോലെ തന്നെ പിന്നെ ആയിഷ കരിമ്പിൽ ഗുണപാഠമുള്ള കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. റുക്സാന ബാനു പിന്നെ പറഞ്ഞ ടൈറ്റിലിനെ കുറിച്ചുള്ളത് നമ്മൾ വായിച്ചു. അതേപോലെ തന്നെ നല്ല കഥ, മാഷാല്ലാ. കഥ കേട്ട കഥയായാലും കേൾക്കാൻ നല്ല രസമാണ്. നമ്മൾ ചെയ്യുന്ന നന്മ നമുക്ക് തിരിച്ചു കിട്ടും ഇൻഷാല്ലാ. നല്ലൊരു കഥ. എല്ലാവരും ഇതുപോലെയാണെങ്കിൽ എന്തൊരു സുഖമായിരുന്നു ലോകത്ത്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞത്. നല്ല കഥ കുറേ നേരം ചിന്തിച്ചു പോയി. നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും നമ്മൾക്ക് നല്ലതേ തിരിച്ചു കിട്ടും. നമ്മൾ എപ്പോഴും നല്ലത് ചെയ്യുക, നന്മയിൽ പ്രവർത്തിക്കുക, ക്ഷമ കൈകൊള്ളുക എന്ന ഒരു കമൻ്റാണ് അവർ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ശബന യൂസുഫ് മങ്കടയിൽ നിന്ന് മാഷാല്ലാ നിമിഷ കവിയുടെ കവിത സൂപ്പർ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സഫിയ എടപ്പാൾ കഥയിൽ നല്ലൊരു ഗുണപാഠമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കവിത കേട്ടപ്പോൾ മനസ്സിലായി പി ആർ ഫാമിലിയിലെ ഹസാനുവിന് സ്ഥാപിത്തായിരിക്കുമെന്ന് അഷ്റഫ് ചെയ്യാണ് പത്ത് പിരിയത്തിൽ നിന്ന് അഷ്റഫ് ക പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഇങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി നമ്മൾ നമ്മുടെ സ്ലോട്ടിലേക്ക്, സലഫി നമ്മുടെ ഒരു സ്ലോട്ടിൻ്റെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി നമ്മളെ കാത്തിരിക്കുന്നത്
0: ഒരു പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ട് എന്നത് നമ്മുടെ എപ്പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന അനവധി നിരവധി പ്രോഗ്രാമുകളിൽ ചില പ്രോഗ്രാമുകൾ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ്.
1: അതെ,
0: ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സവിശേഷം എന്ന പ്രോഗ്രാമാണ്. ഞായർ രാത്രി 9:25 ആണ് സവിശേഷം എന്ന പ്രോഗ്രാം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നീട് 24 മണിക്കൂർ ഇവ എൻ്റെ ഓപ്ഷനിൽ ലഭ്യമാകും. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവർ തുടങ്ങി വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നമുക്ക് അടുത്തറിയാനും ഒരുപാട് പുതിയ അറിവുകൾ നേടാനും കഴിയുന്ന ഒരു മനോഹരമായ പ്രോഗ്രാം തന്നെയാണ് സവിശേഷം. ഇപ്പോൾ സവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ കാതോർക്കുന്നത്. അതിഥിയായി എത്തിയിട്ടുള്ളത് സിയ ഫാത്തിമ കൽപകജേരിയാണ്. ആങ്കറിംഗ് ഡെസ്കിലുള്ളത് ഷഹബാസ് കെ അബ്ബാസാണ്. പരിമിതികളെ അവസരങ്ങളാക്കിയ ഉജ്ജ്വല ബാല്യം, കാതോർക്കാം സവിശേഷം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള ഒരുപാട് കുട്ടികളെ, വിദ്യാർത്ഥികളെ നമ്മൾ കാണാറുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രതിഭയാണ് ഇന്നത്തെ സവിശേഷം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ട ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അർഹയായ ഒരു മിടുക്കിയാണ് ഇന്നത്തെ പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിൽ നമ്മളൊപ്പം ചേരുന്നത്. മലപ്പുറം ജില്ലയിലെ വള്ളിക്കാപ്പറ്റയുള്ള കേരള സ്കൂൾ ഫോർ ബ്ലൈൻഡിലാണ് പഠിക്കുന്നത്, 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇൻഷാല്ല നമ്മുടെ ഈ ഒരു മിടുക്കിയോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യം പരിചയപ്പെടുത്തുകയാണ്, സിയ ഫാത്തിമ എന്നാണ് ഈ ഒരു കൊച്ചു മിടുക്കിയുടെ പേര്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ല സിയയോട് തന്നെ ചോദിച്ചറിയാം. സിയ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വഅലൈക്കും അസ്സലാം.
2: എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല വിശേഷം.
2: ഒരു വലിയ പുരസ്കാരം കിട്ടിയിട്ട് നിൽക്കുന്ന സമയമാണല്ലോ അല്ലേ?
3: അതെ.
2: എങ്ങനെയാണ് ഈ പുരസ്കാരത്തെ പറ്റി അറിഞ്ഞത്, ഉജ്ജ്വല ബാല്യം എന്നുള്ള പുരസ്കാരം?
3: ഉജ്ജ്വല ബാല്യം ഇതിന് മുൻപ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അവൾക്ക് കിട്ടിയ സമയത്ത് നമുക്കറിയില്ലായിരുന്നു ഇത് എന്താണെന്നുള്ളത്. അപ്പോ പിന്നെ അങ്ങനെ അറിയാം പറ്റി.
2: എന്നിട്ട് എന്നാണ് ഈ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടത്? ഈ അടുത്താണല്ലോ അല്ലേ?
3: അതെ, 5-ാം തീയതി ബുധനാഴ്ച.
2: ഈ കഴിഞ്ഞ ബുധനാഴ്ച പ്രഖ്യാപിച്ചു. അങ്ങനെ ആരാണ് ഈ പുരസ്കാരത്തിന്റെ വിവരമൊക്കെ അറിയിച്ചത്?
3: അവര് പത്രക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ സാധ്യത ഉണ്ട് കിട്ടിയിരുന്നെന്ന് പറഞ്ഞു.
2: അപ്പോ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുള്ള വിവരം പത്രക്കാർ പറഞ്ഞപ്പോ അറിഞ്ഞു അല്ലേ?
3: അതെ.
2: എന്തായി, വലിയ സന്തോഷമായോ?
3: ആ, വലിയ സന്തോഷമായി.
2: ഇങ്ങനൊരു പുരസ്കാരം പിന്നെ സ്കൂളിലെ മറ്റുള്ളൊരു കുട്ടിക്ക് കിട്ടിയിട്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ?
3: ആ,
2: ആ കുട്ടിയുടെ പേരെന്തായിരുന്നു?
3: ഹിബ ഫാത്തിമ.
2: ഹിബ ഫാത്തിമ. അപ്പോ ഹിബ ഫാത്തിമക്ക് കിട്ടിയ സമയത്ത് സിയ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ എനിക്ക് ഒരു പുരസ്കാരം കിട്ടണം എന്ന്? ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പുരസ്കാരത്തെ പറ്റി നമുക്ക് ഒന്നുകൂടി അറിയണം. നമുക്ക് അതിനു മുമ്പ് ആദ്യം സിയയുടെ കുടുംബ വിവരങ്ങൾ അറിയണം അല്ലേ? എവിടെ സിയയുടെ വീട്, നാട്, പിന്നെ വീട്ടിലാരൊക്കെയുള്ള അതൊക്കെ ഒന്ന് പറഞ്ഞാൽ.
3: ആ, മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ആണ് എൻ്റെ വീടുള്ളത്. പിന്നെ എനിക്ക് ഒരു ഇക്കാക്കുണ്ട്. ഞങ്ങൾ രണ്ട് മക്കളാണ് ഉള്ളത്.
2: വാപ്പ ഉമ്മ അവരൊക്കെ പേരും വിവരങ്ങളൊക്കെ ഒന്ന് പറയൂ.
3: ആ, ഉമ്മാന്റെ പേര് സുമയ്യത്താണ്, വാപ്പാന്റെ പേര് മുഹമ്മദ് കുട്ടി, ഇക്കാക്ക ഉമർ സിയാദ്.
2: ഇക്കാക്ക എന്താ ചെയ്യണ?
3: ഇക്കാക്ക നഴ്സിംഗിന് പഠിക്കാം, BSc നഴ്സിംഗിന്.
2: ഓക്കെ. അപ്പൊ എന്നിട്ട് ഈ ഒരു പുരസ്കാരം കിട്ടിയതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് ഒരു വിവരം അറിഞ്ഞപ്പോ എന്തായിരുന്നു പ്രതികരണം? ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രക്കാര് ആദ്യം സിയാനെ വിളിച്ച് പറഞ്ഞില്ലേ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ആ ലിസ്റ്റിൽ ഉണ്ട്. അപ്പൊ ആദ്യം എന്തായിരുന്നു നമ്മള് പിന്നെ പ്രതികരിച്ചത്?
3: നല്ല സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. നമ്മള് പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല സന്തോഷമായി.
2: എന്നിട്ട് എല്ലാവരും വിളിച്ചറിയിച്ചോ വിവരം?
3: ആ, എല്ലാരും വിളിച്ചറിയിച്ചു.
2: പിന്നെ എന്നിട്ട് എന്തൊക്കെയാണ് സ്കൂളിലെ വിവരങ്ങൾ? നമ്മളിപ്പോ 3-ാം ക്ലാസ്സിലെ പഠിക്കുന്ന പറഞ്ഞ്?
3: 6-ാം ക്ലാസ്സിലെ.
2: 6-ാം ക്ലാസ്സിലെ. സ്കൂൾ എവിടെയാണ്, സ്കൂളിന്റെ വിവരങ്ങൾ ഒന്ന് പറയൂ.
3: കേരള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിലാണ് ഞാൻ പഠിക്കുന്നത്.
2: എവിടെയാണതുള്ള?
3: മലപ്പുറം ജില്ലയില് വള്ളിക്കാപ്പറ്റ, 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി.
2: അപ്പൊ സ്കൂളിന്റെ അടുത്താണ് ഇപ്പൊ താമസം അല്ലേ?
3: അതെ, സ്കൂളിന്റെ അടുത്താണ് ഇപ്പൊ താമസം.
2: എന്നിട്ട് സ്കൂളില് ആദ്യത്തെ 1-ാം ക്ലാസ് മുതൽ തന്നെ സ്കൂളിൽ തന്നെ ആയിരുന്നു? ആ സ്കൂളിൽ തന്നെ ആയിരുന്നു.
3: അല്ല, ഞാന് 1 മുതൽ 4 വരെ കൽപ്പഞ്ചേരി LP സ്കൂളിൽ പഠിച്ചു. പിന്നെ 5-ാം ക്ലാസ്സിലാണ് UP ആണ് ഇങ്ങോട്ട് വന്നത്.
2: ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പോ വള്ളിക്കാപ്പുര സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ ഉജ്ജ്വല പുരസ്കാരം കിട്ടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? സിയക്കുള്ള ഇപ്പൊ സാധാരണ കുട്ടികളിൽ വ്യത്യസ്തമായ ചില കഴിവുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഈ ഒരു പുരസ്കാരം പിന്നെ കൊടുക്കുക. എന്തൊക്കെയാണ് സിയക്കുള്ള പ്രത്യേകമായ കഴിവുകൾ? എന്തൊക്കെയായിരുന്നു നേരത്തെ നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു?
3: ഞാന് LSS നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ട് കൊറേ ഇങ്ങനെ പാടും കൊറേ.
2: കഴിഞ്ഞ വർഷം ഇപ്പോ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം അല്ലേ, നാലാം ക്ലാസ് പഠിക്കുമ്പോ?
3: നാലാം ക്ലാസ് പഠിക്കുമ്പോ.
2: അപ്പൊ LSS പുരസ്കാരം നേടി. LSS എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണല്ലോ. അതിലൊരു പ്രത്യേകത കൂടി ഞാൻ വായിച്ചറിഞ്ഞിരുന്നു. അതായത് കേരളത്തിലുള്ള പിന്നെ ഈ ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടിയാണ് പറയുന്നത്, പിന്നെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഇത്തരത്തിലുള്ള പിന്നെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള വിദ്യാർത്ഥികളിൽ ആദ്യമായിട്ട് LSS നേടുന്ന വിദ്യാർത്ഥിനിയാണ് സിയ ഫാത്തിമ അല്ലേ? മാഷാല്ല, അത് വലിയൊരു മാതൃക തന്നെയാണ്. മാഷാല്ല, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. പിന്നെ ഇതില് LSS നേടുന്ന സമയത്തൊക്കെ നമുക്ക് ചില വിഷയങ്ങളോട് പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ. സ്കൂളിലൊക്കെ പഠിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മാത്സ് ആയിരുന്നു. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു.
2: ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? മാത്സ്
3: പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതില് നമ്മള് ചെറുതിൽ തൊട്ടേ നമ്മള് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായാലും കൂട്ടാനും അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു മാത്സ്.
2: ഓക്കെ. പിന്നെ അല്ല, ഈ LSS പുരസ്കാരത്തിന് പുറമെ വേറെ എന്തൊക്കെയോ കുറെ മെഡലും സമ്മാനവും കിട്ടിയിട്ടുണ്ടല്ലോ, അതെന്തിനൊക്കെയായിരുന്നു?
3: അത് സ്കൂൾ പഞ്ചായത്ത് കലോത്സവത്തിന് കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിൽ വന്നപ്പോ സബ് ജില്ലക്ക് കിട്ടി. പിന്നെ ശാസ്ത്രോത്സവത്തിന് പോയിരുന്നു, അതിന് എ ഗ്രേഡ് കിട്ടി.
2: എന്തൊക്കെയായിരുന്നു ഐറ്റം ശാസ്ത്രോത്സവത്തിലുണ്ടായിരുന്നത്?
3: ശാസ്ത്രോത്സവത്തില് കോറോഗ്രാഫ് പുൽപ്പായ ആയിരുന്നു ഉണ്ടായിരുന്നത്.
2: കഴിഞ്ഞ വർഷം ശാസ്ത്രോത്സവത്തിന് പങ്കെടുത്തപ്പോ പുൽപ്പായ നിർമ്മാണത്തിലായിരുന്നു പങ്കെടുത്തത് അല്ലേ?
3: അതെ.
2: അതിൽ എന്താ സമ്മാനം കിട്ടിയത്?
3: എ ഗ്രേഡ്.
2: മാഷാ. ഓക്കെ.
3: ഇപ്രാവശ്യം ശാസ്ത്രോത്സവത്തിന് പ്ലാസ്റ്റിക് കെയിൻ കൊട്ട നിർമ്മാണം ചെയ്തു.
2: പ്ലാസ്റ്റിക് കെയിൻ അല്ലേ?
3: ഓക്കെ. അതിന് ഫസ്റ്റ് കിട്ടി.
2: മാഷാ. ഏതില്? സബ് ജില്ലാ തലത്തിൽ ഫസ്റ്റ് കിട്ടി.
3: നമ്മള് സ്പെഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് നമ്മൾ സംസ്ഥാനത്തേക്ക് പോയി.
2: ഓക്കെ ഓക്കെ.
3: സബ് ജില്ല ചെയ്യാണ്ട്
2: സംസ്ഥാന തലത്തിൽ എന്ത് കിട്ടി?
3: ഫസ്റ്റ് കിട്ടി.
2: ഇത് ഈ പുൽപ്പായാണോ നമ്മുടെ പ്ലാസ്റ്റിക് കെയിൻ അല്ലേ? ഓക്കെ ഓക്കെ. മാഷാ.
3: LP സ്കൂളില് പഠിക്കുന്ന സമയത്ത് ഞാൻ സബ് ജില്ലയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു.
2: പിന്നെ അതിന് പുറമെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ ഒരു വർക്ക്? ഈ ശാസ്ത്രോത്സവം അല്ലാതെ വേറെ എന്താ കിട്ടിയിരുന്നത്?
3: വേറെ നമ്മള് സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാന കലോത്സവം ഉണ്ടായിരുന്നു. പിന്നെ സബ് ജില്ലാ കലോത്സവം ഉണ്ടായിരുന്നു, അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
2: അതിനൊക്കെ എന്തൊക്കെ സമ്മാനം കിട്ടിയത്? ഏതൊക്കെ ഐറ്റത്തിലാ കിട്ടി?
3: ഈ പ്രാവശ്യം ഹിന്ദി പദ്യം തേർഡ് എ ഗ്രേഡ് കിട്ടി. സംഘഗാനം ദേശഭക്തി ഗാനം തേർഡ് എ ഗ്രേഡ്. പിന്നെ അറബി പദ്യം എ ഗ്രേഡ് കിട്ടി. അറബി ഗാനം എ ഗ്രേഡ് കിട്ടി. പിന്നെ നൃത്തം ഉണ്ടായിരുന്നു പ്രാവശ്യം, നാടോടി നൃത്തം, അതിന് എ ഗ്രേഡ് കിട്ടി. പിന്നെ കഴിഞ്ഞ കൊല്ലമാണ് പങ്കെടുത്തത് എല്ലാം.
2: കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ ഈ ഐറ്റംസ് പങ്കെടുത്തത്
3: അല്ലല്ല. കഴിഞ്ഞ പ്രാവശ്യം സംഘഗാനം ദേശഭക്തി ഗാനം അറബിഗാനം അറബി പദ്യം തമിഴും.
2: തമിഴ് പൊതുവെ പങ്കെടുക്കാത്ത ഐറ്റങ്ങളായിരിക്കും അല്ലേ? അറിയാത്തല്ലേ ശ്രോതാക്കൾക്ക് വേണ്ടി ഇതൊക്കെ പിന്നെ പാടൊക്കെ ചെയ്യണ്ടേ? ഇൻഷാല്ലാ. പിന്നെ അപ്പോ ഇതിലൊക്കെ സമ്മാനം കിട്ടി. ഇത് ഇപ്പോ രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് LSS കിട്ടി, ശാസ്ത്രോത്സവത്തിലെ പുരസ്കാരങ്ങള്, അതുപോലെ തന്നെ കലോത്സവത്തിലെ നേട്ടങ്ങൾ അല്ലേ?
3: ഇങ്ങനെ
2: വ്യത്യസ്ത രൂപത്തിലാണ് നമ്മൾ ഇടപെടുന്നത് അല്ലേ? ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ഇടപെടണമെങ്കിലേ നമുക്കൊരു മോട്ടിവേഷൻ വേണല്ലോ. അപ്പൊ ഇതിന് എങ്ങനെയൊരു മോട്ടിവേഷൻ കിട്ടിയപ്പോ ചില കുട്ടികൾ ഇപ്പൊ കലോത്സവത്തിൽ വളരെ ഉഷാറായിട്ട് പ്രകടിപ്പിക്കും, ചിലർ ശാസ്ത്രോത്സവത്തിൽ വളരെ ഭംഗിയായിട്ട് പ്രകടിപ്പിക്കും. എന്താ എല്ലാത്തിനും പിന്നെ മത്സരിക്കാനുള്ള ഒരു പ്രേരകം എന്തായിരുന്നു?
3: ഉജ്ജ്വലവാലിയൊക്കെ കൊടുക്കാനൊക്കെ എന്നെ പ്രേരിപ്പിച്ചത് നാസർ സാറായിരുന്നു. നമ്മളെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന നാസർ സാറായിരുന്നു.
2: ഓക്കെ.
3: അപ്പൊ ഒരുപാട് അങ്ങനെ ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടായി. പിന്നെ നിസാർ സാറായിരുന്നു ഈ ഇതുപോലെ സംഘഗാനം ദേശഭക്തി ഗാനം പാട്ടുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, നിസാർ സാറായിരുന്നു.
2: അപ്പൊ ഈ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആരായിരുന്നു അവിടെ ഏറ്റവും സഹായകമായിട്ടുണ്ടായിരുന്നത്? സാറുമാരോ മാഷുമാരോ ആരെങ്കിലും?
3: LP സ്കൂളിലെ HM ആയിരുന്ന നാസർ മാഷിക്കാണ് കൂടുതൽ
2: സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സാർമാരാണ് നമ്മളെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് ചാനലൈസ് ചെയ്തത് അല്ലേ? ഈ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള നിർണായക പങ്ക് സാർമാരാണ് അല്ലേ? നമുക്ക് സാർമാരിലേക്ക് വരാം. ആദ്യം നമുക്ക് ശ്രോതാക്കൾ ഇത്രയും പിന്നെ സമ്മാനങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അപ്പൊ ഇത്രയും കിട്ടിയെങ്കിൽ അതൊന്നും നമുക്ക് കേൾക്കാനും ആഗ്രഹം ഉണ്ടല്ലോ. എങ്ങനെയായിരിക്കും പിന്നെ സിയ അവിടെ സ്റ്റേജിൽ ഈ ഒരു ഐറ്റം പ്രകടിപ്പിച്ചതെന്ന് കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലേ?
3: അപ്പൊ
2: അവർക്ക് വേണ്ടി നമുക്ക് ഒരു കുറച്ചിനും പാടിയാലോ. പാട്ടാണോ ഏതാ നല്ലത് ഇപ്പോ?
3: പാട്ട് പാടാം.
2: ആ ഓക്കെ ഓക്കെ. ഏതാ പാടാം? ഏത് ഐറ്റത്തിലായിരുന്നു ഇഷ്ടപ്പെട്ട് സമ്മാനം കിട്ടിയ ഐറ്റം ഏതായിരുന്നു?
3: അറബി പദ്യം.
2: അറബി പദ്യം. ഓക്കെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഹ്തിലാലുൽ യഹൂദ് ഫി ഫിലസ്തീൻ. ഹാദ ശിഅർ ബിഖലമി നൗഫൽ മാസ്റ്റർ മയിൽ ഫി ബഹ്റിൽ കാമിൽ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നൂറിലധികം പ്രോഗ്രാമുകൾ, നൂറിലധികം അവതാരകർ, കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലി, നാം തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്കുണ്ട്. മോർണിംഗ് ലൈവ് ഷോയുടെ ഈ മിനിറ്റുകളിൽ നമ്മൾ പരിചയപ്പെട്ടത് സവിശേഷം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഞായർ രാത്രി 9:25 പിന്നീട് 24 മണിക്കൂർ റിവൈൻഡിലും നമുക്ക് ഇത് കേൾക്കാൻ സാധിക്കും. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവർ, വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നിങ്ങൾക്ക് അടുത്തറിയാനും ഒരുപാട് പുതിയ അറിവുകൾ നേടാനും ഇതുവഴി നമുക്ക് സാധിക്കുമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനെയെല്ലാം അവസരങ്ങളാക്കി മാറ്റിയ ഒരു മിടുക്കിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. സിയ ഫാത്തിമ കൽപ്പകഞ്ചേരിയിൽ നിന്നുള്ള ആ സിയ ഫാത്തിമയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അവരുടെ കഥകളും അവരുടെ കഴിവുകളും ഒക്കെ, അവർക്ക് കിട്ടിയ അംഗീകാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. പീസ് റേഡിയോ പ്രതിനിധി ഷഹബാസ് കെ അബ്ബാസിൻ്റെ കൂടെ അവർ നടത്തിയ സംസാരത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: തിരങ്ങാടിയിൽ നിന്ന് സഫിയ അഭിപ്രായപ്പെടുന്നത്, അസ്സലാമു അലൈക്കും, ഞാൻ ഈ പരിപാടി കണ്ടിരുന്നു, അൽഹംദുലില്ലാ, എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു പോയി. അള്ളാഹു ഇനിയും കൂടുതൽ ഉയർച്ച കൊടുക്കട്ടെ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
0: ഫലസ്തീനിനെ കുറിച്ചുള്ള നിഷീദ എത്ര ഭംഗിയായിട്ടാണ് മോൾ പാടുന്നത്, മാഷാ അല്ലാ, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഹൈബ എം വളപട്ടണം, മാഷാ അല്ലാ, സിയ ഫാത്തിമ എന്ന ഉജ്ജ്വല പ്രതിഭ പുരസ്കാരം നേടിയ ഈ മോൾക്ക് ഇനിയും അള്ളാഹു ഏറെ ഉയരത്തിലെത്തിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. സീനത്ത് പി വി എടത്തനാട്ടുകര, മാഷാ അല്ലാ, മോളുടെ പാട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരിയും, അതേപോലെ തന്നെ മെഹനാസ് ഗഫൂർ, മാഷാ അല്ലാ, സിയ സൂപ്പർ, ഇനിയും അള്ളാഹു ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്നൊരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറയിൽ നിന്ന്, സിയ ഫാത്തിമ അനുജൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്, മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും, മോളെ അള്ളാഹു ഉന്നതിയിലേക്ക് എത്തിച്ച് അനുഗ്രഹിക്കട്ടെ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫൗസിയ കെ എസ് ചേലക്കുളം, അസ്സലാമു അലൈക്കും, അമീർ ടി എടത്തനാട്ടുകരയുടെ കവിതയിലെ തഖാബുൻ എന്ന പദം ഉപയോഗിച്ചു എന്ന ഒരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. സുലേഹ തിരുവാലി പിന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഹനീന സുൽഫി, ഉറുമ്പ് വരാൻ പോകുന്ന മഴക്കാലത്തേക്ക് ആഹാരം ശേഖരിച്ചു വെക്കാൻ ഇറങ്ങിയതാണ്, പെട്ടെന്നാണ് കാറ്റ് വീശിയത്, അങ്ങനെയാണ് പുഴയിലേക്ക് വീണത് എന്ന് ഒരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അമീർ എടത്തനാട്ടുകരയിൽ നിന്ന്, രാവിലെയും വൈകുന്നേരവും നല്ല പോയിൻ്റുകളാണ് ലഭിക്കാറുള്ളത്, അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ എന്ന് പറയുന്നുണ്ട്. മനാഫ് പാലക്കാഴി, സലഫിയുടെ കൂടെയുണ്ട്, ടാപ്പിങ്ങും ടൈപ്പിങ്ങും ഒരുമിച്ച് നടക്കാത്തത് കൊണ്ടാണ് എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബഷീരി അബു തലശ്ശേരി പിന്നെ സലാം പറഞ്ഞ് കൂടെയുണ്ട്. അബ്ദുൽ കരീം, നല്ല അർത്ഥമുള്ള കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. കെ വി സാജിദ ചുണ്ടമ്പറ്റ, സലാം പറഞ്ഞ് കൂടെയുണ്ട്, കല്യാണം വിളിക്കുന്നില്ലേ എന്നറിയില്ല. ഷബന യൂസുഫ് മങ്കട, മാഷാ അല്ലാ, നിമിഷ കവിയുടെ കവിത സൂപ്പർ എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, സോങ് സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബ് കാരാടനും സലാം പറഞ്ഞു കൂടെയുണ്ട്. മുനീറ, മോൾ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല വി കെ പുനൂർ, ഈ മോളുടെ സ്കൂൾ അനുഭവങ്ങളും സമ്മാനങ്ങളും എല്ലാം കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു, നല്ലൊരു ഭാവി കിട്ടട്ടെ. എൻ്റെ മോളും ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ അവൾ കോളേജ് ലെക്ചറായി, അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ, നല്ല മോൾ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് നസീമ കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അടുത്ത ബന്ധുവായ മുംതാസ് എം സി സിയുടെ പേരക്കുട്ടിക്ക് സുഖമില്ലാത്ത കാര്യം പീസ് റേഡിയോയിലൂടെയാണ് അറിയാൻ കഴിഞ്ഞത്. അത്രത്തോളം പീസ് റേഡിയോ നമ്മളുമായി എടുത്തിരിക്കുകയാണ്. മാഷാ അല്ലാ, അള്ളാഹു നിലനിർത്തി തരട്ടെ, കുഞ്ഞുമോൾക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ എന്ന് പറയുന്നുണ്ട്.
1: സഫിയ എടപ്പാൾ, മാഷാ അല്ലാ, സിയ മോൾ നല്ല കഴിവുള്ള കുട്ടിയാണ്, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഹാദിയയും അബ്ദുൽ കരീമും ഹൈറുനീസയും ഷുഹൈബ് കാരാടനും ഒക്കെ, മുനീറയും ഒക്കെ തത്തുല്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
0: ഉമൈബ ഒളവണ്ണയിൽ നിന്ന്,
1: ദുബായിൽ നിന്ന് ഷക്കീല പി എച്ച് സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്.
0: പരിമിതികളെ മറികടന്ന് ഇനിയും മുന്നേറാൻ ആ മോളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഉബൈബ ഒളവണ്ണയിൽ നിന്ന്. സീനത്ത് സി ടി എരിഞ്ഞിമങ്ങാട്, മാഷാ അല്ലാ, സിയമോൾ സൂപ്പർ, ഇനിയും ഉയരങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്.
1: മോർണിംഗ് ലൈവ് ഷോയുടെ അടുത്ത ഷെഡ്യൂളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കേൾക്കാം തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴികളിൽ കെവി മുഹമ്മദ് അലി മൗലവി, കഅബയുടെ പവിത്രതയേക്കാൾ പ്രധാനമാണ് വിശ്വാസിയുടെ അഭിമാനം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن عبد الله بن عمر رضي الله عنهما قال رأيت رسول الله صلى الله عليه وسلم يطوف بالكعبة وهو يقول ما أطيبك وما أطيب ريحك وما أعظمك وما أعظم حرمتك والذي نفس محمد بيده لحرمة المؤمن عند الله أعظم حرمة منك ماله ودمه. പ്രശദകളെ സഹീഹ് തർഗീബിൽ വന്നിട്ടുള്ള സഹീഹ് തർഗീബിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന പ്രകാരം ഇബ്നു മാജ റഹ്മഹുല്ലാ തന്റെ സഹീഹ് നൽകിയിട്ടുള്ള ഒരു വചനമാണ് വായിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റക്ക് മുമ്പ് 10 ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ജനനം. ഹിജ്ർ 73 അദ്ദേഹം മരണപ്പെടുന്നത്. മക്കയിൽ വെച്ചായിരുന്നുവല്ലോ അദ്ദേഹത്തിന്റെ മരണം. 2630 ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകതകളൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ വളരെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്യുന്നതിൽ അതീവ തൽപരരായിരുന്നു അദ്ദേഹം എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകതയായിട്ട് നാം മനസ്സിലാക്കുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നെങ്കിലും തൻ്റെ ചെറുപ്രായം കണക്കിലെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മടക്കി അയച്ചതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏകദേശം 60 അദ്ദേഹം ജനങ്ങൾക്ക് മതവിധി നൽകിക്കൊണ്ട് ജീവിച്ചു എന്നതാണ്. പ്രിയമുള്ളവരെ, മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതൂഫു ബിൽ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തവാഫ് ചെയ്യുമ്പോൾ ഞാൻ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ പ്രദക്ഷിണം ചെയ്യുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ ഞാൻ റസൂലിനെ കണ്ടു. വഹു യഖൂൽ, റസൂൽ ഇങ്ങനെ പറയുന്നത്, എന്താണ് പറയുന്നത്? മാ അത്യബക്കി വമാ അത്യബരീഹക്കി വമാ അഅളമക്കി വമാ അഅളമ ഹുർമതക്കി. കഅബയോട് അഭിസംബോധന ചെയ്യുന്നു എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ നോക്കി പറയുന്നു, നീ എന്തുമാത്രം നല്ലതാണ്, നിന്റെ ഗന്ധം എത്ര നല്ലതാണ്. മാ അത്യബക്കി വമാ അത്യബരീഹക്കി കഅബ, നീ എത്ര ഉന്നതമാണ്, നീ എത്ര മുന്തിയതാണ്, നിന്റെ ഗന്ധം, നിന്റെ രീഹ് അതെത്രമാത്രം സുന്ദരമാണ്. മാ അഅളമക്കി, തുടർന്ന് പറയുന്നു, മാ അഅളമക്കി വമാ അഅളമ ഹുർമതക്കി, നീ എത്രമാത്രം മഹത്വമേറിയതാണ് കഅബ, നിന്റെ ഹുർമത്തും, അതായത് നിന്റെ പവിത്രത, നിന്റെ മാനം, നിന്റെ അഭിമാനം, അത് നിന്റെ ആ വലിയ മഹത്വം, അത് എത്രമാത്രം വലുതാണ് എന്നുകൂടി പറയുകയാണ്. അപ്പോ മാ അഅളമക്കി വമാ അഅളമ ഹുർമതക്കി, നീ എന്തുമാത്രം മഹത്വമേറിയതാണ്, നിന്റെ ഹുർമത്ത്, നിന്റെ ബഹുമാനം, അല്ലെങ്കിൽ നിന്റെ പവിത്രത, നിന്റെ സ്ഥാനം, അതെത്രമാത്രം മഹത്വമേറിയതാണ്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അല്ലാഹുവാണ് സത്യം. ലഹുർമത്തുൽ മുഅ്മിൻ ഇൻദല്ലാഹ്, കഅബയെ നോക്കി കഅബയുടെ ഹുർമത്തും കഅബയുടെ അളുമത്തും ഒക്കെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത്. റസൂലുള്ള പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലഹുറുമത്തുൽ മുഅ്മിനി ഇൻദല്ലാഹ്, ഒരു മുഅ്മിനിന്റെ ഹുറുമത്ത് അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മുഅ്മിനിന്റെ പവിത്രത, ഒരു മുഅ്മിനിന്റെ മാനം, മുഅ്മിനിന്റെ സ്ഥാനം, അത് അഅളമു ഹുറുമത്തൻ മിൻകി, കഅബയെ നോക്കി പറയുന്നു, നിന്നേക്കാൾ, നിനക്കുള്ള ഹുറുമത്തിനേക്കാൾ, നിനക്കുള്ള സ്ഥാനത്തേക്കാൾ, പദവിയത്തേക്കാൾ, മാനത്തേക്കാൾ, പവിത്രതയേക്കാൾ മഹത്തരമാണേ ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിനിന്റെ ഹുറുമത്ത്, ഒരു മുഅ്മിനിന്റെ അഭിമാനം, ഒരു മുഅ്മിനിന്റെ മാനം, അതിന് വലിയ സ്ഥാനമുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എന്നതാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവന്റെ സമ്പത്തും അവന്റെ രക്തവും, മാലുഹു വദമുഹു, അവന്റെ സമ്പത്തും അതേപോലെ തന്നെ അവന്റെ രക്തത്തിനുമൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഒരാളുടെ, ഒരു മുഅ്മിനിന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടാൻ പാടില്ല, അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ പാടില്ല, അവന്റെ സമ്പത്ത് അന്യായമായി നഷ്ടപ്പെടാനോ അത് അധീനപ്പെടുത്താനോ പാടില്ല, അവന്റെ രക്തം അന്യായമായി ചിന്താൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്, വലിയ സ്ഥാനമാണ് മനുഷ്യന്റെ അഭിമാനത്തിനും സമ്പത്തിനും ജീവനുമൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന വളരെ സുന്ദരമായ, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട, മഹത്വമേറിയ ഒരു സന്ദേശമാണ് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ലമ്മാ നളറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ കഅബ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് നോക്കിയപ്പോൾ, ഖാല, അല്ലാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു, മർഹബൻ ബിക് മിൻ ബൈത് കഅബ, നിനക്ക് മംഗളം, മാ അഅലമിക്കി വമാ അഅലമ ഹുറുമതകി, നീ എന്തു മഹത്വമേറിയവളാ, മഹത്വമേറിയതാണ്, നിന്റെ ഹുറുമത്തിന് എന്തുമാത്രം മഹത്വമുണ്ട്, വലിൽ മുഅ്മിനി, മുഅ്മിനുണ്ട്, അഅലമ ഇൻദല്ലാഹി ഹുറുമതി മിൻക, നിന്നേക്കാൾ സ്ഥാനവും പവിത്രതയും മഹത്വവും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മുഅ്മിനുണ്ട് കേട്ടോ. അപ്പോൾ മുഅ്മിനിന്റെ ഹുറുമത്തിനെ, ഒരു മുഅ്മിനുള്ള പദവിയെ, സ്ഥാനത്തെ, അഭിമാനത്തെ ഒരിക്കലും വലിച്ചു കീറാൻ പാടില്ലെന്നുള്ള അതിശക്തമായ സന്ദേശമാണ് ആ സന്ദർഭത്തിൽ പോലും വിശ്വപ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്, പഠിപ്പിച്ചത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയം ഖുർആനും ഹദീസും ആവർത്തിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജ് വേളയിൽ വിടവാങ്ങൽ പ്രസംഗത്തിലും ഊന്നിപ്പറഞ്ഞ വിഷയമാണെന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ സൂറത്തു ഹുജറാത്ത് തന്നെ വായിക്കുമ്പോൾ പല അനവധി സ്ഥലങ്ങളിലാണ് ഈ വിഷയം. ലായസ്ഹർ ഖൗമിൻ ഖൗം, ഒരു ജനത മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. അതേപോലെ വലാ തലമിസു അൻഫുസക്കും വലാ തനബസു, നിങ്ങൾ നിങ്ങളെ കുത്തിപ്പറയുകയും അതേപോലെ അനാവശ്യ നാമങ്ങൾ വിളിക്കുകയും ചെയ്യാൻ പാടില്ല. ഊഹാപോഹങ്ങൾ മാറണം. ഒരിക്കലും ഗൂഢമായ രൂപത്തിൽ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനോ അവൻ്റെ മാനം നഷ്ടപ്പെടുത്താനോ പാടില്ല. ഒരാളെക്കുറിച്ച് അവൻ്റെ അഭാവത്തിൽ ദൂഷണം പറയാൻ, പരദൂഷണം പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ തന്നെ അനവധി കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ മാനത്തിൻ്റെ വില പറ, മാനത്തിൻ്റെ സ്ഥാനം, അഭിമാനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ് നമുക്ക് കാണാം. മാത്രവുമല്ല, ഇങ്ങനെ വല്ല നഷ്ടങ്ങളും ഉണ്ടാക്കിയാൽ നാളെ പരലോകത്തും വലിയ നഷ്ടമാവും ഉണ്ടാവുക എന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നേരിട്ടും അല്ലാതെയും ഒരാളെയും അപമാനിക്കരുത്, ഒരാളെയും മാനം കെടുത്തരുത് എന്ന വലിയ സന്ദേശം ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെയും കേട്ടത്. കഅബയുടെ പവിത്രതയേക്കാൾ പ്രധാനമാണ് വിശ്വാസിയുടെ അഭിമാനം എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേർന്നത്.

0: ഷുഹൈബ എം വളപട്ടണം പറഞ്ഞിട്ടുള്ളത്. കെ വി ഉസ്താദ് അള്ളാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്നും നല്ലൊരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞത് കേട്ട് റസൂലിൻ്റെ ആ വാക്കുകൾക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളും നല്ല മനുഷ്യന്മാർക്കാണ് എല്ലാ ഫിത്നയും വന്നു ചേരുന്നത് എന്നാണ് നഫീസ പി എ താമരശ്ശേരി. അതേപോലെ തന്നെ പിന്നെ മുഅ്മിനുള്ള സ്ഥാനം, കഅബക്കുള്ള സ്ഥാനം, അങ്ങനെയുള്ള പിന്നെ മഹത്തായ അറിവ് കിട്ടി എന്ന റുഖ്സാന ബാനു ബാലിശ്ശേരിയിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. ഓരോ ദിവസവും കെ വിയുടെ ഓരോ അറിവ് നൽകുന്നത് എന്നാണ് ജമീല കുമരനല്ലൂരിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു മുസ്ലിമിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് അല്ലേ പിന്നെ അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ അഭിമാനവും കവരാതെ നമുക്ക് എത്രമാത്രം നമ്മുടെ അഭിമാനം പവിത്രമാണോ അതുപോലെ മറ്റുള്ളവരുടേതും വകവെച്ചു കൊടുത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്.
1: പക്ഷെ അത് പലപ്പോഴും പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ഇടപെടലുകൾ,
0: അതെ,
1: നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനം,
0: അതെ,
1: മറ്റൊരാളിലുണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ്,
0: അതെ, ഇമ്പാക്റ്റ്,
1: ഇമ്പാക്റ്റ്, അതിനെ സംബന്ധിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ്.
0: അപ്പൊ
1: നമുക്കൊരു പക്ഷേ ചിലപ്പോൾ കളിയാകാം, തമാശയാകാം, പക്ഷെ അത് മറ്റൊരാളിലുണ്ടാക്കുന്ന പ്രയാസം അത് വളരെ ഗൗരവമാണ്. കഅബയേക്കാൾ പവിത്രമാണെന്നാണ് ഇപ്പം നമ്മൾ ആ ഒരു സംസാരത്തിൽ.
0: ഒരു മുസ്ലിമിന് കഅബ എത്രമാത്രം പ്രാധാന്യമുണ്ട് അത്രമേൽ പ്രാധാന്യം ആർക്കുണ്ട് എന്നാണ് പറയുന്നത്. കഅബക്കുള്ള ആ പ്രാധാന്യത്തെക്കാൾ വലിയ പ്രാധാന്യം ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കേണ്ടുന്ന ഒരു സുപ്രധാനമായൊരു കാര്യമാണ്. ഇപ്പോൾ മറ്റേ നമ്മളെ പിന്നെ ഇമാം ഷാഫിഈ പറയുന്ന ഒരു കാര്യമില്ല, ഇതിലൊക്കെ നമുക്ക് സഹായകരമായിട്ടുള്ളൊരു കസീദ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇമാം ഷാഫിഈയുടെ തസവ്വദ് മിന തഖ്വ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ സഹായകമാകുന്ന ഇമാം ഷാഫിഈ റഹ്മഹുള്ളയുടെ ചില വാക്കുകളാണ്. എന്താണ്? നീ തഖ്വ സ്വരൂപിച്ചു വെച്ചോ, നിനക്കറിയില്ലല്ലോ രാത്രിയായാൽ നാളെ ഒരു പ്രഭാതം നിനക്കുണ്ട് എന്ന് നിനക്ക് അറിയില്ലല്ലോ. പിന്നെയോ, ഫഖം മിൻ അറൂസിൻ സയ്യനൂഹ ലി സൗജിഹ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി. എത്രയെത്ര മണവാട്ടികളാണ് മണവാളന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത്, പക്ഷേ അവർക്ക് നിശ്ചയിക്കപ്പെട്ട രാത്രിക്ക് മുമ്പ് അവരുടെ അവധി എത്തുന്നതിനെക്കുറിച്ച് അവരാലോചിക്കുന്നില്ലയോ. വഖം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം. എത്രയെത്ര ചെറിയ കുട്ടികളാണ്, നമ്മൾ അവരിൽ ഒരുപാട് പ്രതീക്ഷ വെക്കുന്നു, അവൻ വളർന്ന് വലുതായി വലിയ ജോലിയൊക്കെ കിട്ടി വാഹനമൊക്കെ വാങ്ങി അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുന്നു. എന്നാൽ വഖദ് ഉദ്ഖിലത് അർവാഹുഹും ദുൽമത്തുൽ ഖബ്രി. എത്ര പെട്ടെന്നാണ് അവർ ഖബറിൻ്റെ അന്ധകാരത്തിലേക്ക് നീങ്ങിത്തുടങ്ങുന്നത്. വഖം മിൻ സഹീഹിൻ മാച്ച മിൻ ഗൈരി ഇല്ലത്തിൻ. ഒരു കാരണവുമില്ലാതെ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരണപ്പെടുന്നത്. വഖം മിൻ സഖീമിൻ ആ ഷഹീനം മിനദ്ദഹിരി. എത്രയെത്ര രോഗികളാണ് കാലങ്ങളായി അങ്ങനെ തന്നെ ആ രോഗാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നത്. വഖം മിൻ ഫത അംസാവ അസ്ബഹല്ലാഹിക. എത്രയെത്ര ചെറുപ്പക്കാരാണ് ചിരിച്ച് മതിച്ച് അതേപോലെ തന്നെ ആർത്തുല്യസിച്ചുകൊണ്ട് കഴിയുന്നത്. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലായദിരി. അവനുണ്ടോ അറിയുന്നു, അവൻ്റെ കഫം പുടവ അത് നെയ്തെടുത്ത് അവിടെ തന്നെയുണ്ട് എന്നുള്ളത് അവൻ അറിയുന്നുണ്ടോ. അതേപോലെ തന്നെ വഖം സാക്കിനിൻ ഇന്ദ സബാഹി ബി ഖസ്രിഹി. തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരിക്കുന്ന എത്രയെത്ര താമസക്കാർ. വഇന്ദൽ മസാഇ ഖദ് കാന മിൻ സാക്കിനിൽ ഖബ്രി. അവർ വൈകുന്നേരമാകുമ്പോൾ എവിടുത്തെ താമസക്കാരായി മാറുന്നു, ഖബറിൻ്റെ അന്തേവാസികളായിട്ട് മാറുന്നു. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മഹുള്ള പറയാണ്, ഫദാവിമ്മലാ തഖ്വിൽ ഇലാഹി ഫഇന്നഹ, നീ തഖ്വ ദായിമാക്കിക്കോ, നീ തഖ്വ ദായിമാക്കിക്കോ, അതെന്താകും, അമാനും മിന്നഹുവാലി ഫി മൗഖിഫിൽ ഹശരി, ഒരുമിച്ച് കൂട്ടുന്ന ആ വേളയുണ്ടല്ലോ നമ്മളെല്ലാവരും റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അത് നിനക്ക് നിർഭയത്വമായി മാറുമെന്ന് പറയുന്ന ഈ ഒരു കവിതാശകലം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തഖ്വയാണ് ജീവിതത്തിൻ്റെ പരമപ്രധാനം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.

0: മാഷാല്ലാ, മുസ്ലിമിന്റെ അഭിമാനത്തെ കുറിച്ച് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത്. ഓരോ അറിവുകളും എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ സാധിക്കട്ടെ. കെ വി ഉസ്താദിൻ്റെ ഈ ഹദീസ് വിവരണം ഒരുപാട് പ്രയോജനം നൽകുന്നു. ഉസ്താദിനും എല്ലാ പി ആർ ടീമിനും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നാണ് ഷാഹിറ ബിൻത് അബ്ദുൽ കരീം മൂവാറ്റുപുഴയിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. സഫി അടപ്പാൾ ഇന്നും തിരുമൊഴിയിലൂടെ നല്ലൊരു അറിവ് കിട്ടി. ഉസ്താദിന് അള്ളാഹു ആരോഗ്യത്തോടെയുള്ള ആയുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള അനാചാരങ്ങളിൽ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യൻ പള്ളിയുടെ മുകളിലായിരുന്നു ലൈറ്റുകളുള്ളത് പള്ളിപ്പെരുന്നാളിന്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് എല്ലാ പള്ളികളും അലങ്കരിക്കുന്ന തിരക്കിലാണ്. അൽഹംദുലില്ലാ, നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ സീനത്ത് പാലക്കാട് മാഷാല്ലാ തഖ്വയോടുകൂടി ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഷുഹൈബ എം വളപട്ടണം, നിബിധനത്തിൻ്റെ പേരിൽ മഗരിബിന് ശേഷം നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ ഗാനമേളയുടെ രീതിയിൽ മൗലീദ് പാരായണവും അതിനുശേഷം ചീരണി എന്ന പേരിൽ അടുത്ത വീടുകളിൽ നിന്നും കടികളും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. അള്ളാഹുവേ, അവർക്ക് നീ ഹിദായത്ത് നൽകണേ എന്നൊരു പിന്നെ കാര്യമാണ് പറയുന്നത്. മിസ്ഹബ് ചോദിക്കുകയാണ്, ഷിഹാബ് എന്ന പാട്ടുകാരൻ ഉണ്ടോ ഇന്ന് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും ഷിഹാബ് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് മിസ്ഹബിൻ്റെ. അദ്ദേഹം ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒരു അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. യാത്രകളിലായിരിക്കും പലപ്പോഴും പലരും പിന്നെ ജോഗിങ്ങിനടക്കും, അതേപോലെ തന്നെ പ്രഭാത വ്യായാമത്തിനടക്കും അടുക്കളയിലുമൊക്കെ ആയിരിക്കും. അപ്പം അവരെ
1: കണ്ടുകൊണ്ട് അപ്ഡേറ്റ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബിസ് റേഡിയോയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ നടന്നു വരുന്നുണ്ട്. നമ്മളും കുടുംബാംഗങ്ങളും ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സാണ് ഒന്നാമതായി നമ്മൾ അറിയാനുള്ളത്. കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർതൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. സെപ്റ്റംബർ 1 പുതിയ കോഴ്സ് ആരംഭിക്കും. പ്ലസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ 500 വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിത പഠന സംരംഭമായ പിസ് റേഡിയോ 500 പഠന കോഴ്സിൻ്റെ മൊഡ്യൂൾ, അതിൻ്റെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മൊഡ്യൂളിൽ 42 ക്ലാസ്സുകളും പൂർത്തിയായിട്ടുണ്ട്. പഠിതാക്കൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾക്ക് ഉത്തരമയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തെയോ മറ്റോ ഉത്തരങ്ങൾ അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളുണ്ട് ഇൻഷാല്ലാ. ഈ മദ്രസ വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസയാണ് ഈ മദ്രസ. ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അറബി ഭാഷാ പഠനം, ഉസ്താദ് സലീം സുല്ലമയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠനത്തിൻ്റെ 2 മൊഡ്യൂൾ ആരംഭിച്ചിട്ടുണ്ട്. ഖുറാനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടി തന്നെയാണ് അറബി ഭാഷാ പഠനം. നമ്മൾ ഇറ്റു നിൽക്കുന്നത് മനോഹരമായ ഒരു സ്വരത്തിലേക്കാണ്. മലിക്കുൽ ജബ്ബാറവൻ എന്ന ഈരടികളുമായി നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള തിരൂർക്കാട്.

0: മാഷാല്ലാ, അതിമനോഹരമായ അബ്ദുള്ള തിരൂർക്കാടിൻ്റെ സ്വരമാണ് നമ്മളിതുവരെ കേട്ടത്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ലൈവിലെ തന്നെ ഹൃദ്യമായ ഒരു അനുഭൂതി പകരുന്ന നിമിഷങ്ങളാണ് സ്വരത്തിൻ്റേത്. നമ്മുടെ ശ്രോതാക്കൾ തന്നെ പറയട്ടെ, അബ്ദുള്ള തിരൂർക്കാടിൻ്റെ ഓരോ ഗാനവും അർത്ഥവത്തായതാണ്. അള്ളാഹു ഇനിയും ഉയരത്തിലേക്ക് എത്തിക്കട്ടെ എന്നാണ് ഷുഹൈബായം മുളപട്ടണം പറഞ്ഞിട്ടുള്ളത്. റുഷ്ദ കാളികാവ് സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെറീന വി പി വളാഞ്ചേരി 500 മൊഡ്യൂൾ 16 എക്സാം ഇന്നലെ അവസാനിച്ചു എന്ന് പറഞ്ഞു. ആയിഷ കരിമ്പിൽ സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ധാരാളം ആളുകൾ നമ്മുടെ കൂടെ, ബഷേരി അബു പ്രാർത്ഥനാ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ. മാഷാല്ലാ, സ്വരം സൂപ്പർ എന്ന് സീനത്ത് പാലക്കാട് ഇവരെല്ലാവരും കമൻ്റ് നടത്തിയിട്ടുണ്ട്. സലഫി, നമ്മുടെ കിസിൻ്റെ ഉത്തരം പറയേണ്ടുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ ചോദ്യം വായിച്ച് നമുക്ക് ഉത്തരം പറയാം.
1: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുറാനിലെ സൂറ തഗാബുൻ എന്നതിൽ തഗാബുൻ എന്നതിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലാഭനഷ്ടങ്ങൾ വെളിപ്പെടുന്ന ദിവസം.
0: ഇൻഷാല്ലാ, ഒരു സ്ലോട്ടിന് ശേഷം നമുക്ക് അതിലെ വിജയികളെ കൂടി പ്രഖ്യാപിക്കാം. ഷുഹൈബ് കാരാടൻ, ബാംഗ്ലൂർ, അതിമനോഹരമായ നല്ല അർത്ഥവത്തായ വരികൾ എന്ന ഒരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് വഴിവിളക്കാണ്. 2627 വഴിവിളക്കാണ് ഇന്നുള്ളത്. അത് നമുക്ക് ഇപ്രകാരം വായിക്കാം. തൗഹീദിൽ വിട്ടുവീഴ്ചയോ നിന്നെ കഷ്ണങ്ങളാക്കി നുറുക്കുകയോ കത്തിക്കുകയോ ചെയ്താലും നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് പറയുന്ന ഒരു മനോഹരമായ വഴിവിളക്കാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സാധാരണഗതിയിൽ എല്ലാവരും ആക്ഷേപമായിട്ട് പറയാറുള്ളൊരു കാര്യം, എന്താണ് നിങ്ങൾക്ക് മാത്രം ഇത്ര കടുംപിടുത്തം, മറ്റുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ, എന്താണ് നിങ്ങൾക്ക് ഇത്രമാത്രം കടുംപിടുത്തമുള്ളത്? അതിൻ്റെ ഒരു മറുപടി കൂടിയാണ് ഈ പറഞ്ഞ വാചകം. മഹാനായ റസൂൽ കരീം

0: സൂചകങ്ങൾ.
1: അത് ശരി. പിന്നെ അപ്പോൾ അതിൽ പിന്നെ സൂചിപ്പിക്കാനുള്ളത്, അതായത് അസ്ഹാബുൽ ഖുദൂദ് എന്ന് പറയുന്നത് അത് വളരെ നമുക്കൊക്കെ ഒരു തുടർ പഠനത്തിൽ നമ്മൾ കരുതി വെക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അതായത് ഒരു രാജാവ്, ഒരു നാട്ടിൽ വളരെ അക്രമിയായ ഒരു രാജാവ്, അദ്ദേഹത്തിനൊരു സാഹിർ ഉണ്ടായിരുന്നു, ഒരു മായാജാലക്കാരൻ ഉണ്ടായിരുന്നു. ആ മായാജാലക്കാരന് വാർദ്ധക്യമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കൈമാറാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചേരണം. അങ്ങനെ രാജാവ് ഒരു ബാലനെ പറഞ്ഞയച്ചു. ഈ ബാലൻ പോകുന്ന വഴിക്ക് ഒരു മുവഹിദായൊരു പണ്ഡിതനുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായി പോകുന്ന വഴിക്ക് ഇദ്ദേഹം ഈ പണ്ഡിതൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഈ ബാലൻ ദീൻ അഭ്യസിച്ചു. അങ്ങനെ അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അതിൽ ഈ ബാലൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ ബാലൻ എന്തു ചെയ്തു, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ കണ്ണ് കാണാത്തവർക്ക് കാഴ്ച കൊടുക്കുക, അതേപോലെ തന്നെ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പ്രസിദ്ധിയുടെ വക്കത്തെത്തി. ഈ രാജാവിൻ്റെ ഒരു മന്ത്രിക്ക് തന്നെ കാഴ്ച പരിമിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ച ഈ ഒരു ബാലൻ വഴി തിരിച്ചു കിട്ടി. അപ്പോൾ ചോദിക്കുകയാണ്, നിനക്കെങ്ങനെയാണ് കാഴ്ച തിരിച്ചു കിട്ടിയത്? അപ്പോൾ ഈ ഒരു ബാലനെക്കുറിച്ച് സൂചന നൽകുകയാണ്. അപ്പോൾ ഈ ബാലനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ എല്ലാം എൻ്റെ റബ്ബിൻകൽ നിന്ന്. അപ്പോൾ രാജാവ് അക്രമിയാണ്, അദ്ദേഹം ചോദിക്കുകയാണ്, ഞാനല്ലാത്തൊരു റബ്ബുണ്ടോ എന്ന്. അപ്പോൾ ഉണ്ട്, നിൻ്റെയും എൻ്റെയും റബ്ബുണ്ട് എന്ന് മറുപടി കൊടുക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ബാലനെ കൊല്ലാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. ഒരുപാട് തവണ പല രൂപത്തിലും മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി, സമുദ്രത്തിൻ്റെ അഴിയിലേക്ക് കൊണ്ടുപോയി, പക്ഷെ അവിടെ നടത്തിയ ശ്രമങ്ങളെല്ലാം എന്തു ചെയ്തു, വിഫലമായി. അങ്ങനെ ഈ ബാലൻ തന്നെ ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ബാലൻ്റെ റബ്ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്പ് എന്നെ എഴുതാൽ ഞാൻ മരണപ്പെട്ടു പോകുമെന്ന് പറയുകയും അങ്ങനെ ഈ രാജാവും കിങ്കരന്മാരും അതനുസരിക്കുകയും ബാലനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ മൂസാ നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. ആമന്ന ബിഹാദ ബിറബ്ബി ഹാദൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനം ആർത്തു വിളിച്ചു. അപ്പോൾ ഈ അക്രമിയായ രാജാവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ, വലിയ ഒരു പിന്നെ തീക്കുണ്ടാരം ഒരുക്കി ഈമാനികളായ ആളുകളൊക്കെ അതിലേക്ക് ഇടാൻ വേണ്ടി നിന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ കഥയുടെ വഴിത്തിരിവ് സംഭവിക്കുന്നത്. ഒരു കുഞ്ഞുമായിട്ടൊരു ഉമ്മ വരികയാണ്. അപ്പോൾ ഉമ്മക്കൊരു മടി, എന്ത്, തൻ്റെ കുഞ്ഞിന് പിന്നെ ഓർത്തിട്ടാണ് അവൾക്ക് വിഷമുണ്ടായത്. അപ്പോൾ ഈ കുഞ്ഞ് സംസാരിക്കുകയാണ്, ബാലനായിരിക്കുമ്പോൾ സംസാരിക്കുകയാണ്, എന്ത്, അൻതി അലൽ ഹഖ്, എന്ത്, ഉമ്മ നിങ്ങൾ സത്യത്തിലാണ്, നിങ്ങൾ ചാടിക്കൊള്ളൂ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് അസ്ഹാബുൽ ഖുദൂദ് നൽകുന്ന ഒരു പാഠം. നമുക്ക് ഖുർആനിൽ നിങ്ങളുടെ അധിക പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചരിത്രം പറയുന്നത്. നമ്മുടെ ഈ വഴിവിളക്കുമായി നമുക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒരു നിലക്കും ഒരു ഭാഗത്തും ഒരു തരിമ്പ് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്തൊരു ഭാഗമാണ് ആദർശം എന്ന് പറയുന്നത്. ഒരു അര സെൻറ്റ് നമുക്ക് വിട്ടുകൊടുക്കാം, 500 രൂപ നമുക്ക് വിട്ടുകൊടുക്കാം, നമ്മുടെ വാഹനം വിട്ടുകൊടുക്കാം, പക്ഷേ നമ്മുടെ തൗഹീദിനെ നമുക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. അത് വളരെ പരമപ്രധാനമാണ്. ആ ഒരു വിഷയത്തിൽ എന്തുതന്നെ ത്യാഗം നമ്മൾ സഹിക്കേണ്ടി വന്നാലും, ഖുർആൻ ചോദിച്ചില്ലേ, അം ഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന, ഞങ്ങളെല്ലാവരും മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞത് കാരണത്താൽ ഇവരെയൊക്കെ വെറുതെ വിടുമെന്നാണോ ഇവർ കരുതുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്. അതായത് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ ഒരു മുഅ്മിൻ കടന്നുപോകും. അവൻ്റെ അഖീദയെ ആദ്യമായിട്ട് ഈ ഒരു പിന്നെ കൊല്ലൻ്റെ ഉലയിൽ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നത് പോലെ അള്ളാഹു ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. ഇതിന് എത്രമാത്രം ഉറപ്പുണ്ട് എന്ന് പരിശോധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഭാഗവുമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം നമ്മുടെ ബന്ധപ്പെട്ടവരിലേക്ക് നമ്മൾ ഇത് ഷെയർ ചെയ്യണം. നമുക്കറിയാം വിവിധങ്ങളായ ഭാഷകളിൽ ഇത് ലഭ്യമാണ്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ പോലെയുള്ള ഒരുപാട് ഭാഷകളിൽ ഇത് നമുക്ക് ലഭ്യമാണ്. ഇത് നമ്മൾ സ്റ്റാറ്റസ് വെക്കാനും ഷെയർ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അമീൻ. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിരുന്നു നമ്മൾ നേരത്തെ. ഇനി നമ്മൾ അതിൻ്റെ വിജയികളിൽ 13

0: മൂന്ന് പേരെ തെരഞ്ഞെടുക്കുകയാണ്. ചോദ്യം ഇതായിരുന്നു, ഖുറാനിലെ സൂറത്തു തഗാബുൻ എന്നതിലെ തഗാബുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലാഭനഷ്ടങ്ങൾ വെളിപ്പെടുന്ന ദിവസം എന്നുള്ളതാണ്. അതിൽ വിജയികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർ ഫാറൂഖ് ഗുണ്ടൽപേട്ട് കർണാടക, ഫാത്തിമ സുഹറ, അബ്ദുൽ മജീദ്, റുബീന കെ വി ഓദായ്, റബീന കെ വി ഓദായ്, റഷീദ, ഷബീബ ചെറുപ്പുളശ്ശേരി, ഷാജിദ വി ടി വെല്ലപ്പുഴ, കുട്ടി അഹമ്മദ് പേരശന്നൂർ, സുമയ്യ പി നിലമ്പൂർ, നസീമ അടത്തനാട്ടുകര, ഇർഫാന ഷജീബ് പൂച്ചാക്കൽ, സജീന എം കെ കാഞ്ഞിരമറ്റം എറണാകുളം, ആൻഡ് ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകളം.
1: വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു, ഫാറൂഖ് ഗുണ്ടൽപേട്ട് കർണാടക, ഫാത്തിമ സുഹറ അബ്ദുൽ മജീദ്, റബീന കെ വി ഒദായ് റഷീദ, ഷബീബ ചെർപ്പളശ്ശേരി, ഷാജിദ വി ടി വല്ലപ്പുഴ, കുട്ടി അഹമ്മദ് പേരശന്നൂർ, സുമയ്യ പി നിലമ്പൂർ, നസീമ ഇടത്തനാട്ടുകര, ഇർഫാന ഷജീബ് പൂച്ചാക്കൽ, സജീന എം കെ കാഞ്ഞിരമറ്റം, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകുളം. സിസ്റ്റം തെരഞ്ഞെടുത്ത വിജയികളുടെ കൂട്ടത്തിൽപ്പെട്ട 13 പേർക്ക് അഭിനന്ദനങ്ങളും അതല്ലാത്ത വിജയികൾക്ക് 1000 പൂച്ചെണ്ടുകളും നമ്മൾ സമ്മാനിക്കുകയാണ്.
0: അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ
1: തീർച്ചയായും.
0: അപ്പോൾ 13 പേർക്ക് ഉള്ള ഒരു അവരുടെ പേര് പറയലും ബാക്കി അതല്ലാത്തവരുടെ പൂച്ചെണ്ടുകളുമാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. ഏതായിരുന്നാലും നമ്മൾ ഇനി എത്തി നിൽക്കുന്നത് മറ്റൊരു മനോഹരമായ സ്ലോട്ടിലാണ്. അതിന് മുമ്പ് ഒന്ന് രണ്ട് വിന്നറുകളുടെ ആ ഒരു സന്തോഷ പ്രകടനവും വിന്നറായിട്ടില്ലാത്തവരുടെ പ്രതികരണങ്ങളും നമ്മളൊന്ന് പരതേണ്ടതുണ്ട്. കുട്ടി അഹമ്മദ് പേരശന്നൂർ, ഐ ആം വിന്നർ ടുഡേ എന്ന് പറയുന്നുണ്ട്.
1: ഞാൻ ഇന്ന് വിജയിയായി എന്ന് മലയാളത്തിലേക്ക് നമുക്കത് വിവർത്തനം ചെയ്യാം അല്ലേ? തീർച്ചയായും.
0: നഫീസ പി എ താമരശ്ശേരി, ഇത്തരം തെറ്റിപ്പോയി. ഞാൻ എല്ലാ സൂറത്തിൻ്റെയും പേരും അർത്ഥവും എഴുതി വച്ചിട്ടുണ്ട്, പക്ഷെ നോക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് അവർ.
1: മനാഫ് പാലക്കാഴി പറയുന്നത് വല്ലാത്തൊരു സിസ്റ്റം, ഒരു കൊല്ലമായി എന്നൊരു പരിഭവം. അത് ബാക്കി നമുക്ക് പൂരിപ്പിക്കാം. ഒരു കൊല്ലമായിട്ടും മൂപ്പരെന്ത് ചെയ്തിട്ടില്ല, സിസ്റ്റം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് സഫിയ അടപ്പാളും സീനത്ത് പാലക്കാടും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഹൈബായം വളപട്ടണം, ഞാനും ഇന്നും വിജയിച്ചു, സിസ്റ്റത്തിൽ വന്നില്ലെങ്കിലും അൽഹംദുലില്ല. ഉത്തരം ഒന്നുകൂടി പറയുമോ, അപ്പോൾ കോള് വന്നു എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും, എൻ്റെ ഉത്തരം ശരിയായി, ഞാൻ വിജയിച്ചു, സിസ്റ്റം തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും വിജയിച്ചു എന്ന് സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടുണ്ട്.
0: ഞാനും വിജയിച്ചു, സിസ്റ്റത്തിൽ വന്നില്ലെങ്കിലും അൽഹംദുലില്ല എന്നാണ് ഷുഹൈബ വളപട്ടണം പറയുന്നു.
1: സിനിജ ആലപ്പുഴ പേരുകൾ ഒന്നുകൂടി പറയാമോ? നമുക്ക് റിവൈൻഡ് ഓപ്ഷനിൽ നമുക്കത് ലഭ്യമാണ്. ഇന്ന് നേർപ്പദം യൂസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസാന ദിവസമാണ്, എല്ലാവരും മറക്കരുത്. കിസ് അല്ലേ അറ്റൻഡ് ചെയ്യാനുള്ള അവസാന ദിവസമാണ്. ഹബീബ മേൽമുറി കൊപ്പത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അമീർ ടി ഇടത്തനാട്ടുകര, ഇന്നത്തെ ആദ്യ വിജയ് കേരളം വിട്ട് കർണാടകയിലെത്തി, മാഷാല്ലാ. ഇടത്തനാട്ടുകര പ്രതിനിധികൾ ദിവസവും പിടിവിടാതെ കൂടെ തന്നെയുണ്ട് എന്ന് പറയുന്നു. ഞാൻ വിജയിച്ചു, വിജയിച്ചില്ല എങ്കിലും വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് ജമീല വി കെ പൂനൂർ, ഷാമില ശംസുദ്ദീൻ വയൽക്കര, അൽഹംദുലില്ലാ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല കുമരനല്ലൂർ, ഞാനും വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ മനോഹരമായ ഒരു സ്ലോട്ടിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ ചിന്ത എന്താണ് അബ്ദുള്ള സലഫി?
0: നമ്മുടെ അറിവോ സൗന്ദര്യമോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒരാളിലും സ്വാധീനം ചെലുത്തപ്പെടുകയില്ല. ഒരു പക്ഷേ അവരിൽ അതൊക്കെ സ്വാധീനം ചെലുത്തപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ മറ്റൊരാളിൽ എൻ്റേതായി സ്വാധീനിപ്പിക്കപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അതെൻ്റെ ക്യാരക്ടറാണ്, എൻ്റെ സ്വഭാവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വഭാവ സംസ്കരണത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഏറെ പ്രാധാന്യം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും.
1: അതെ.
0: ഈ സന്ദർഭത്തിൽ ഒരഞ്ചു കാര്യങ്ങൾ നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നായി തീരാനുള്ള ഒരു അഞ്ചു കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്.
1: അതെ.
0: ഒന്ന്, അസ്വദുഖ്, സത്യസന്ധതയാണ്, ഹോണസ്റ്റി. രണ്ട്, അൽ അമാനത്ത്, വിശ്വസ്തത. മൂന്ന്, അർറഹ്മത്ത്, കാരുണ്യം. നാല്, അത്തവാദു, വിനയം.
1: വിനയം.
0: അഞ്ച്, ഹുസ്നുൽ ഖുൽക്ക്, സൽ സ്വഭാവം. നമ്മുടെ ക്യാരക്ടർ, ഗുഡ് ക്യാരക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ അഞ്ചു കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. വളരെ മനോഹരമായ ചിന്തയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കപ്പെട്ടത്.

0: ശരിയായിരുന്നു. എന്റെ കൂട്ടുകാരിയെ സിസ്റ്റം തെരഞ്ഞെടുത്തു. അൽഹംദുലില്ലാ, സീനത്ത് മണ്ണാടിയിൽ ഒതായി. എന്റെ ഉത്തരം ശരിയാണ്, അൽഹംദുലില്ലാ വിജയികളിൽ പെട്ടില്ല എന്ന് ആയിഷ കരുമ്പിൽ. നാദിറ ഇടിമുഴിക്കൽ ലൈവിൽ കൂടെയുണ്ട്. കേട്ടു പരിചയമുള്ളവർക്കാണല്ലോ ഇന്ന് അധിക വിജയങ്ങളും. ഞാൻ ഇന്ന് ക്വിസിൽ പങ്കെടുത്തില്ല. ചോദ്യം കേട്ടപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു അറിവ് കിട്ടി അൽഹംദുലില്ലാ. സാജിദ, അസ്സലാമു അലൈക്കും. ഉത്തരം ശരിയായി, 1000 പൂച്ചണ്ടുകൾ സ്വീകരിച്ചു എന്നൊരു കമൻ്റ് പറഞ്ഞു ജമീല കുമരനല്ലൂരും. ഞാനും വിജയിച്ചു എന്ന ഒരു കമൻ്റ് പറയുന്നുണ്ട്.
1: നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ. അറിയാം ഒരു നന്മ. ഇന്ന് നമ്മൾ അറിയുന്നത് വിജ്ഞാനവേദി എന്ന ഒരു അറിവിനെ സംബന്ധിച്ചാണ്. വിജ്ഞാനവേദി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഓരോ പ്രദേശത്തിലും വിസ്ഡം യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് നടത്തപ്പെടുന്ന വ്യവസ്ഥാപിതമായ ഒരു പ്രോഗ്രാം തന്നെയാണ് വിജ്ഞാനവേദി. ശാഖയിൽ വിജ്ഞാനവേദികൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. മണ്ഡലം തലത്തിൽ വിജ്ഞാനവേദികൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിൽ വിജ്ഞാനവേദികൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. വിജ്ഞാനവേദികൾ എന്നും എപ്പോഴും ഒരുപാട് ആളുകൾക്ക് വിജ്ഞാനങ്ങൾ പകർന്ന് ലഭ്യമാകുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു പ്രോഗ്രാം തന്നെയാണ്. പ്രത്യേകിച്ച് വിജ്ഞാനവേദികൾ നമ്മളൊരു പുതിയ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആ പ്രദേശത്തിലെ ഒരുപാട് ആളുകൾക്ക് വിജ്ഞാനം നുകർന്നു നൽകാൻ ആ വേദിയെക്കൊണ്ട് കഴിയണം എന്ന ഏറ്റവും നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് വിസ്ഡം യൂത്തിൻ്റെ കേരള ഘടകം കമ്മിറ്റി അതിൻ്റെ കീഴ്ശാഖകളിലേക്ക് നിർദ്ദേശങ്ങളും സർക്കുലറുകളും നൽകിയിട്ടുള്ളത്. പലപ്പോഴും പല കാര്യങ്ങളാലും അറിവ് നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്ന ഒരു സമൂഹം, അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ധാർമ്മികമായ മുന്നേറ്റങ്ങൾ നടത്താൻ കഴിയാതെ പോകുന്ന ആളുകൾ, അവർക്കൊക്കെയും ഇത്തരത്തിൽ നടത്തപ്പെടുന്ന മാസത്തിൽ ഒരു തവണ നിർബന്ധമായും ഒരു സ്ഥലത്ത് ആ പ്രദേശത്തെ ആളുകളെ, ആ പ്രദേശത്തിൻ്റെ പരിസരത്തുള്ള ആളുകളെ വിളിച്ചുകൂട്ടി അവർക്ക് ഒരു ഉപദേശം അടങ്ങിയ ഏറ്റവും മനോഹരമായ വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന ഒരിടം തന്നെയാണ് വിജ്ഞാനവേദി.
0: അപ്പം നമ്മുടെ പിന്നെ ലേഡീസ് വിങ് വളരെ മനോഹരമായിട്ട് അത് നടത്താറുണ്ട് എല്ലാ മാസവും. അവർ അതിലാണ് വല്ലാതെ അവർ പിന്നെ ക്യാൻവാസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് ഉമ്മമാരതിൽ, പിന്നെ പുതിയ പുതിയ ഉമ്മമാരെ അവർ അതുവഴി നമ്മുടെ ഈ ഒരു ആദർശ കൂട്ടായ്മയുടെ ഭാഗമാക്കുന്നുണ്ട്. കാരണം ദീന് ഇങ്ങനെയും പിന്നെ ലഭ്യമാണ് എന്ന ഒരു വലിയ ഒരു സന്തോഷം പുതുതായി വരുന്നവരുടെ പിന്നെ മുഖങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നല്ല നല്ല വിഷയങ്ങൾ, അതായത് ദീൻ അവർക്ക് ശരിയായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം കിട്ടുമ്പോൾ എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോവുകയാണ്. സുലൈമാൻ സി എച്ച്, കിഴക്കേ പാറ, വളവന്നൂർ. വിജയികളുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ ബാൻ ചെയ്തോ? മാസങ്ങളായി വിജയിച്ചിട്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം സങ്കടം പങ്കുചേർന്ന് കേൾക്കുക എന്നല്ലാതെ സിസ്റ്റത്തോട് യുദ്ധം ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇബിനു മൈദു ഹസൻ അൻസാരി, പൂച്ചെണ്ടുകൾക്ക് പകരമായി ഇടയ്ക്കൊക്കെ ഒരു സമ്മാനമാകാം. ഞാനും നിങ്ങളെപ്പോലെ നിസ്സഹായനാണ്. പീസ് റേഡിയോയുടെ സമ്മാനമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ബന്ധപ്പെട്ടവർക്ക് ഈ മെസ്സേജ് നമുക്ക് കൈമാറാം. അതേപോലെ തന്നെ മറിയം പട്ടില, ഉത്തരം ശരിയായി ഇൻഷാ അല്ലാ എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. യാസീൻ ഷെരീഫ് നറമരദൂർ, ഇന്നലെ ഞങ്ങളുടെ മണ്ഡലത്തിൽ വിജ്ഞാനവേദി ആയിരുന്നു. മുജീബ് കോടത്തൂർ ക്ലാസ് എടുത്തു, മാഷാ അല്ലാ. സഫിയ കെ തിരൂരങ്ങാടി, ഞങ്ങളുടെ വിജ്ഞാനവേദി കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞു, അൽഹംദുലില്ലാ. നാളെ ഞങ്ങളുടെ ശാഖയിൽ അയൽക്കൂട്ടം പ്രോഗ്രാമാണ്. യാസീൻ അൽഹിക്കമിയാണ് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ വീട്ടിൽ വെച്ചാണ് ദുആയിൽ ഉൾപ്പെടുത്തണേ. തീർച്ചയായും അള്ളാഹു ഒരു വലിയൊരു വിജയമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നഫീസ കാടാമ്പുഴ, ഉത്തരം കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ റിവൈൻഡ് ഓപ്ഷനിൽ അത് ലഭ്യമാണ്. നാസിഹ തിരുവമ്പാടി, മുക്കം മണ്ഡലം വിജ്ഞാനവേദി 25-ാം തീയതിയാണ് എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പിന്നെ നമ്മുടെ പതിവ് സ്ലോട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു.
1: നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ചോദ്യവും ഒരു ഉത്തരവും.
0: അലിജാബ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ കൂടിയാണത്. നമുക്ക് ദീനീപരമായ രംഗത്ത് വരുന്ന നമ്മളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അലിജാബ. എല്ലാ ശനിയാഴ്ചയും അത് നമുക്ക് ലൈവായി ചോദിക്കാനുള്ള അവസരമുണ്ട്. അതല്ലാതെ നമുക്ക് എഴുതി ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
1: ഇന്നത്തെ ഒരു ചോദ്യവും ഒരു ഉത്തരത്തിലും, വുളു ചെയ്ത ശേഷം പുരുഷന്മാരായ രോഗികളെ ചികിത്സിക്കേണ്ടി വന്നാൽ എന്ന ഒരു ചോദ്യത്തോട് മുഹമ്മദ് സാദിഖ് മദീനി പ്രതികരിക്കുന്നു.
2: ഞാൻ ഫിസിയോതെറാപ്പി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. വുളു ചെയ്ത ശേഷം പുരുഷന്മാരായ രോഗികളെ ചികിത്സിക്കേണ്ടി വന്നാൽ വുളു മുറിയുമോ എന്നാണ് ഇവരുടെ ചോദ്യം.
3: നിർബന്ധ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഡോക്ടർമാർ നേഴ്സുമാർക്കൊക്കെ സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും സ്പർശിക്കേണ്ടി വരും. ഒരു പക്ഷേ അവിടെ തന്നെ കാണേണ്ട സാഹചര്യമുണ്ടാവും. അത്തരം വേളകളിലൊക്കെ പരമാവധി സൂക്ഷ്മത പുലർത്തുക. ഏതായിരുന്നാലും ശരി, ഉളു എടുത്ത ശേഷം ഒരു പുരുഷനെ സ്പർശിച്ചു എന്ന കാരണത്താൽ ഉളു മുറിയുകയില്ല. അതാണ് ആ വിഷയത്തിലുള്ള ഏറ്റവും ശരിയായ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലത്ത് നമസ്കരിക്കുന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹ മുന്നിൽ കിടക്കാറുണ്ടായിരുന്നു. സുജൂദിൻ്റെ വേളയിൽ റസൂലുള്ളാഹി അവരുടെ കാല് നീക്കിവെച്ച് അവിടെയാണ് സുജൂദ് ചെയ്തിരുന്നത്. അതൊരിക്കലും പ്രവാചകന്റെ ഉളു നഷ്ടപ്പെടുത്തിയിട്ടില്ല. ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്ത് പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായി ചില ഭാര്യമാരെ ചുംബിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതൊരിക്കലും പ്രവാചകന്റെ ഉളു നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ, ഒരു സ്ത്രീ ഒരു പുരുഷനെയോ ഒരു പുരുഷന് സ്ത്രീയെയോ ഇത്തരം നിർബന്ധ സാഹചര്യത്തിൽ സ്പർശിക്കേണ്ടി വന്നാൽ അത് ഉളു നഷ്ടമാകുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കണം.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ചില വിഷയങ്ങളിലുള്ള വ്യക്തതകളാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നത്. എല്ലാവരും ഇതിൻ്റെ മുഴുവൻ സമയ ശ്രോതാക്കളാവാൻ, അലിജാബയെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ മുഴുവൻ സമയ പ്രോഗ്രാം വീക്ഷിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി എല്ലാ പരിപാടികളിലും ഒന്നിനൊന്നിന് മെച്ചം, പക്ഷേ ഒരു കുറവുണ്ട്. രണ്ടാളും ഒരു പാട്ട് പാടിയാൽ നന്നായിരുന്നു എന്ന് പറയും. ഇനി പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇനി തല്ല് കിട്ടും, കാരണം 7:53 എത്തി. കുറച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പരിഗണിക്കാമായിരുന്നു. മൈമൂന പാറപ്പുറം,
1: പിന്നെ പോനൂർ, ഇന്നത്തെ എല്ലാ പരിപാടികളും സൂപ്പറായിരുന്നു, അൽഹംദുലില്ല. അസ്മാബി പെരിന്തൽമണ്ണ വിജ്ഞാനവേദി പെരിന്തൽമണ്ണ മണ്ഡലം കഴിഞ്ഞു, 100+ ആളുകൾ പങ്കെടുത്തു, അൽഹംദുലില്ല.
0: ജസീല തയ്യിലക്കടവ്, സിസ്റ്റം ഹാക്ക് ചെയ്യേണ്ടി വരുമോ മിക്കവാറും? അതിലേക്കുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ എൻ്റെ വക സംഭാവനയായിട്ട് നൽകാമെന്നാണ് ഞാൻ വിചാരിച്ചത്.
1: ശ്രോതാവിൻ്റെ ഒരു പ്രാർത്ഥന വസിയത്താണ്. എൻ്റെ മോൻ +2 പാസ്സായി, അലോട്ട്മെൻറ്റിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ കിട്ടാൻ പ്രാർത്ഥന ഉൾപ്പെടുത്തണം എന്ന ഒരു ഒരു ദ്വാരസ്യത്താണുള്ളത്.
0: തീർച്ചയായും ഇത് ഒരു ഒരു പിന്നെ സ്വാഭാവികമായ ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് ഉപരിപഠനത്തിന് ഇപ്പോൾ പിന്നെ ഒരു രക്ഷിതാവുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പറയുന്നത്, അവർ ആഗ്രഹിച്ച ഒരു പിന്നെ വിഷയം കിട്ടാൻ സംവരണം, ഇപ്പോൾ മുസ്ലിംസ് വിഭാഗത്തിന് അങ്ങനെ എന്തൊക്കെയോ ഒരു കുറവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ജനറലിൻ്റെ അതേ കാറ്റഗറിയിലാണ് നമുക്കും കിട്ടുക. അപ്പോൾ വിചാരിച്ച കോഴ്സ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മക്കളുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഇപ്പം ഈ സമയം അതിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും അത്തരത്തിൽ ഒരു വിഷമം അനുഭവിക്കുന്ന നമ്മുടെ മക്കൾ, അവർക്കൊക്കെയും അവരുദ്ദേശിക്കുന്ന ഒരു കോഴ്സ് ലഭ്യമാകാൻ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. അവരുടെ നമ്മുടെ മക്കളുടെ വിഷമമുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വിഷമം നമ്മളുടേത് കൂടിയാണ്. അവർ വിചാരിച്ച പഠന മേഖലയിലേക്ക് അവരെത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഒരു പിന്നെ സംഗതികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ദ്വായിൽ ഈ ഒരു വിഷയം വരണം എന്നുള്ളതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം പിന്നെ ഒരുപാട് പിന്നെ കാര്യങ്ങളുമായി ഇന്നത്തെ ഒരു മോർണിംഗ് ലൈവ് അതിൻ്റെ ഒരു സമാപനത്തോട് എത്തി നിൽക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. തീർച്ചയായും നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറഞ്ഞ് നമ്മുടെ ഹസനാത്തുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പകർന്നു നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത് നമ്മുടെ ദുആകളാണ്. നമ്മുടെ പ്രാർത്ഥനകളാണ് ഇതൊക്കെ സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും തമ്മിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അതോടൊപ്പം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾ ദുആക്ക് വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിൽ ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അടുത്ത സ്ഥാനമുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളൊക്കെ ദുആ കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ, സാധുക്കളെ കൂടി പരിഗണിക്കാൻ നമ്മൾ നമ്മുടെ ദുആയിലൂടെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അവരന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അതേപോലെ തന്നെ നമുക്കും ഒരു ആമീൻ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുമാത്രമല്ല ജവാബ് കിട്ടുന്ന സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് അസാന്നിധ്യത്തിലുള്ള പ്രാർത്ഥന എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം അള്ളാഹു നമ്മളിൽ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫാവിന് ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാനസിക ദുഃഖങ്ങൾ ഒരുപാട് ശ്രോതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും അവരുടെ മാനസികമായ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുമാറാകട്ടെ. അതേപോലെ തന്നെ കൂടുതൽ കൂടുതൽ നന്മകളുമായി മുന്നേറിക്കൊണ്ട് ജീവിത അവസാനം വരെ ഈ നന്മയുടെ ഒരു പ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും ഒന്നിച്ചിരുത്തുന്ന ഈ ഒരു പീസ് റേഡിയോ എന്ന ഒരു സംവിധാനം വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറുന്നത് കണ്ട് മരണപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആങ്കർ ഡെസ്കിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി, അതേപോലെ തന്നെ പിന്നണികളിൽ നമ്മുടെ പ്രവർത്തിച്ച പ്രൊഡക്ഷൻ ടീമിൽ നിന്നുള്ള തൻസീൽ, അതേപോലെ തന്നെ പ്രോഗ്രാമിൽ നിന്ന് നമ്മുടെ പിന്നെ ടെക്നിക്കൽ ടീമിൽ നിന്ന് ഷിഹാബ്, ഹിഷാം, അങ്ങനെ ഒരുപാട് ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുമായി ഇനി നമ്മൾ മോർണിംഗ് വൈബ്സിലേക്ക് നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നത്തെയും പോലെ ഇന്ന് ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം ഇന്നത്തെ ഈയൊരു റേഡിയോ വൈബ്സിൽ ഇൻസൈറ്റിൽ നമ്മളിപ്പോൾ ചേരുന്നത് വേലി തന്നെ വില തിന്നുമ്പോൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അലി കമിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ ഇൻസൈറ്റ് കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി സഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അധ്യാപകർ എന്നുള്ളത് വരും സമൂഹത്തെ വാർത്തെടുക്കേണ്ട, ഒരു ധാർമ്മികതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് അധ്യാപകർ. തൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥികളെ ധർമ്മമെന്ത്, അധർമ്മമെന്ത്, സത്യമെന്ത്, അസത്യമെന്ത് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചു പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള, ഈ രാജ്യത്തിന് ഏറ്റവും നല്ല പൗരന്മാരെ സമ്മാനിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് അധ്യാപകർ. എന്നാൽ വേലി തന്നെ വിള തിന്നുക എന്നു പറയുന്ന, അതുപോലെ തന്നെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നുപോലെയുള്ള പ്രയോഗങ്ങൾ പറയുന്നതുപോലെ, അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ അധാർമികതയിലേക്ക് കൊണ്ടുപോവുകയും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്കും ഏർപ്പെടുത്തുന്ന ഒരു രംഗം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് വിഭാഗമെന്നൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത രൂപത്തിൽ അധികമായിക്കൊണ്ടും നമുക്ക് ഇത്തരം അധ്യാപകരിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ പ്രവണത ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളിലേക്ക്, അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്ന പ്രവണതകൾ ഇന്ന് ധാരാളമായി കാണാൻ സാധിക്കും. ഈ ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള, കൃത്യമായി മതം പഠിപ്പിച്ചു കൊടുക്കേണ്ട, ആ മതമനുസരിച്ച് ജീവിക്കണം, മതം പഠിപ്പിക്കുന്നത് വ്യഭിചരിക്കരുത് എന്നാണ്, മതം പഠിപ്പിക്കുന്നത് അന്യ സ്ത്രീയെ മോശമായി നോക്കരുത് എന്നാണ്, അവളിലേക്ക് കണ്ണു നീ നോക്കി അവളുടെ നഗ്നതകളെ കണ്ട് കണ്ണുകൊണ്ട് നീ ആസ്വദിക്കരുത് എന്നാണ്, കണ്ണുകൊണ്ട് നീ വ്യഭിചരിക്കരുത് എന്നാണ്. ഈ രൂപത്തിൽ കൃത്യമായ അധ്യാപനം ഇസ്ലാം പഠിപ്പിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ, യാ മഅശറ ശബാബ് മനിസ്തതഅ മിൻകുമുൽ ബാ ഫലിയതസവ്വജ്. ഒരാൾ ബാഅത്തെത്തിക്കഴിഞ്ഞാൽ, വിവാഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ച് അവളെ പോറ്റി വളർത്താനുള്ള കഴിവെത്തുന്ന ആ ഒരു സമയം, ആ സമയമെത്തിക്കഴിഞ്ഞാൽ നീ വിവാഹം കഴിക്കണം. എന്തിനാണ്? അഗദ്ദുലിൽ ബസർ, കണ്ണുകളെ താഴ്ത്താനാണ്. വഹ്സനുലിൽ ഫർജ്, അവൻ്റെ രഹസ്യാവയവത്തെ സൂക്ഷിക്കാനാണ്, അതായത് പവിത്രത കാത്തു സൂക്ഷിക്കാനാണ്. ഈ രൂപത്തിൽ ഇസ്ലാം വളരെ കൃത്യമായി വിവാഹത്തെ പഠിപ്പിച്ചു. ഒരു മനുഷ്യന് ആഹാരം കഴിക്കുക എന്ന ആ ഒരു അതേ ആവശ്യം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ വികാര പൂർത്തീകരണങ്ങൾ, അതിന് വിവാഹം ഒരു ഇണ അത്യാവശ്യമാണ്. അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം മത അധ്യാപകർ പോലും, ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും, അത്തരം അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് തൻ്റെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുക എന്നത് തീർത്തും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ആ ഒരു സംഭവം മാത്രം എടുത്തു വച്ചുകൊണ്ട് ഇസ്ലാമിനെ മൊത്തത്തിൽ അങ്ങ് വിമർശിക്കാം എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. ഈ പത്രവാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ വാർത്തകൾ ഇങ്ങനെ അതുമാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ചില ആളുകളുടെ അജണ്ടയാണ് ഇസ്ലാമിൻ്റെ പേരുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കിയൊരു വിഷയമാണ് കളമശ്ശേരി സംഭവം. കളമശ്ശേരി സംഭവത്തിൽ മുസ്ലിം പേരല്ലാത്തതുകൊണ്ട് അവിടെ മരിച്ചിട്ടും അവിടെ അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടും അവിടെ ബോംബ് പൊട്ടിയിട്ടും അത് വലിയ വാർത്തയായിട്ടില്ല. അത് ചെയ്ത വ്യക്തി ഭ്രാന്തനാണെന്ന് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ട്രെയിനിൽ ഒരു പടക്കം പൊട്ടിച്ചതിൻ്റെ പേരിൽ അവൻ വലിയ ഭീകരവാദിയാണ്, അവൻ വലിയ തീവ്രവാദിയാണ്, മുസ്ലിം നാമധാരിയാണ്, അല്ലെ മുസ്ലിം പേരുള്ളതുകൊണ്ട് അവൻ വലിയ ഭീകരവാദിയും തീവ്രവാദിയുമായി മാറി. അത് പിന്നെ ടിവിയും അതുപോലെ തന്നെ ന്യൂസുകളും ആഘോഷിച്ച ചരിത്രം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മത അധ്യാപകൻ അവൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റ് ചെയ്തു, അത് ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്, ആരെയും ന്യായീകരിക്കേണ്ടതില്ല, ആരെയും വെള്ളപൂശേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്തോ ആ തെറ്റ് ചെയ്ത വ്യക്തി അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യണം. അത് മുസ്ലിമായതുകൊണ്ട് ഒഴിവാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. മുസ്ലിമാണെങ്കിലും ആ തെറ്റിനുള്ള ഗൗരവം മനസ്സിലാക്കണം. ഒരു മുസ്ലിം, പ്രത്യേകിച്ചൊരു മത അധ്യാപകൻ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തിന്മകളാണ് ചെയ്യുന്നത്. പക്ഷേ ചില വീഡിയോകളുടെ ചില വാർത്തകളുടെ അടിയിലുള്ള കമൻറ്റുകൾ നമുക്കൊന്ന് വായിക്കാം. ആ ഒരു കമൻറ്റ് നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതെന്താണ് പറയുന്നത്? അതിൽ പറയാണ്, ഉസ്താദുമാരെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവർ നബിചര്യ നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? നബിചര്യ എന്നാണ്. ഏ, നബിചര്യയാണ് ഈ മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുക എന്നത്. ഇതെങ്ങനെ? ഏത് പ്രവാചകനെ പഠിപ്പിച്ചത്? ഏത് പ്രവാചകനെ പഠിപ്പിച്ചത്? എന്നിട്ട് ആ ബാക്കി കമൻറ്റുകൾ വായിക്കാം. പ്രവാചകൻ പണ്ട് ചെയ്തത് ഇപ്പോൾ ഉസ്താദുമാർ ചെയ്യുന്നു. പ്രവാചകൻ എവിടെയാണ് ചെയ്തത്? പ്രവാചകൻ ഏതെങ്കിലും ദീനിൻ്റെ സദസ്സിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ പിടിച്ച് പീഡിപ്പിച്ചിട്ടുണ്ടോ? ഇനി അതിൻ്റെ ബാക്കി ഭാഗം കൂടി നോക്കാം. 6 വയസ്സുകാരി ആയിഷയെ നബി പീഡിപ്പിച്ചു, ഇപ്പോൾ മദ്രസ അത് തുടർന്നു. അതായത് 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട ക്ലിയറായിട്ടുള്ള വ്യക്തമായ പഠനങ്ങൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണണം. അതായത് 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല പ്രവാചകൻ. 9 വയസ്സിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കാൻ പ്രായപൂർത്തി എത്തിയതിന് ശേഷം മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ സമൂഹത്തിൽ നിന്ന് ഇനിയെങ്കിലും ഒന്ന് മാറ്റണം. കാരണം എല്ലാവർക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞു, ഇതിൻ്റെ സത്യാവസ്ഥ സമൂഹത്തിനറിയാം. ഇനി നിങ്ങൾ പൊട്ടന്മാരാവരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൽ പറഞ്ഞ മറ്റൊരു വസ്തുത എന്താ? ഇതൊക്കെ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയാണ്, അതുകൊണ്ട് ഉസ്താദ്മാർ ചെയ്യുന്നു, അതുകൊണ്ട് ഉസ്താദ്മാരെ കുറ്റം പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ കുറ്റം പറയുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ, പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഒരു മുസ്ലിമിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇതുമാത്രമല്ല, ഇനിയും കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മദ്രസ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനാശാസ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട് അത് വീഡിയോകളിൽ ഇങ്ങനെ വാർത്തകളിൽ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റുകൾ ഇടാൻ ഭയങ്കര രസമായിരിക്കും. ഒരു ഇസ്ലാമിക വിരുദ്ധ അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കുന്ന കക്ഷികൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ, അവർ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ അടിയിൽ കമൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽപ്പെട്ട ചില കമൻറ്റുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൊന്ന് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തത് നമുക്ക് കാണാം. കണ്ടോ, മതപഠനത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. മതപഠനത്തിൻ്റെ ഭാഗമാണോ ഇതൊക്കെ? ഒരു മുസ്ലിമിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വലാ തഖറബു സിന, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. സിനയോട്, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. പിന്നെ എങ്ങനെയാണ്, ഏത് മതത്തിൻ്റെയാണ്? ഇസ്ലാമിലേതായാലും പഠിപ്പിക്കുന്നില്ല. മറ്റേതെങ്കിലും മതത്തിലുണ്ടോ എന്നത് നമുക്കറിയില്ല. ഇസ്ലാമും മുസ്ലിമും വിശ്വസിക്കേണ്ടത് വല തഖറബു സിന, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നും ആ വ്യഭിചാരം വലിയ കുറ്റമാണ് എന്നും വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നും കൃത്യമായ അധ്യാപനങ്ങൾ, മതാധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബാക്കി എന്താ കാണുന്നത്? വിശ്വാസികൾക്ക് ഒരു പരാതിയുമില്ല. വിശ്വാസികൾക്ക് പരാതിയില്ല എന്ന് ആരാ പറഞ്ഞത്? വിശ്വാസികൾക്ക് പരാതി ഉള്ളതുകൊണ്ടല്ലേ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്? വിശ്വാസികൾക്ക് പരാതിയുണ്ട്. അത്തരം അധ്യാപകരെ ആ നിയമനത്തിൽ നിന്നു മാറ്റണമെന്ന കൃത്യമായ ശക്തമായ നിലപാടുകൾ എടുക്കാറുണ്ട്. നിങ്ങളോട് ആരാണ് പഠിപ്പിച്ചത് വിശ്വാസികൾക്ക് പരാതിയില്ല എന്ന്? ഇനി ബാക്കി ഭാഗം വായിക്കാം. ഉണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വയ്ക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലുമില്ല സഹോദരങ്ങളെ, ഉണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വയ്ക്കാൻ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു വ്യക്തി, ആ വ്യക്തി വന്നിട്ട് പറയണം, റസൂലെ, അറിയാതെ സംഭവിച്ചു പോയി. റസൂൽ ആദ്യം അത് മനസ്സിലാക്കിയില്ല. ആദ്യം അത് പറഞ്ഞു, അത് ചിലപ്പോൾ നിങ്ങൾ ചുംബിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. വീണ്ടും അത് പറഞ്ഞു, ചില ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. അതായത് ഇവർ തെറ്റുകാരല്ല എന്ന ഒരു നല്ല മനസ്സ് പ്രവാചകൻ കാണിച്ചു. പിന്നീട് അവർ തവറത്തറപ്പിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഉറപ്പിച്ചു. അങ്ങനെ ശിക്ഷ നടപടികൾ അത് തീരുമാനമാക്കി. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഒരു വലിയ കുടുംബമഹിമയുള്ള ഒരു ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ കട്ടപ്പോൾ, നേതാവായ ആളിൻ്റെ ഏറ്റവും അടുത്ത സ്ത്രീ കട്ടപ്പോൾ, മോഷ്ടിച്ചപ്പോൾ, ആ മോഷണം അത് കൈവെട്ടുന്നതാണ്. മോഷ്ടിച്ചാൽ ഇസ്ലാമിൽ കൈവെട്ടണമെന്നുള്ളൊരു നിയമമുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ, ഇനി ഒരാൾ മോഷ്ടിക്കാൻ പാടില്ല. മോഷ്ടിച്ച ആൾ വീണ്ടും വീണ്ടും മോഷ്ടിക്കുന്നു, മറ്റുള്ളവർക്കത് പ്രേരണയാകുന്നു എങ്കിൽ, അതിന് കൃത്യമായ ശിക്ഷാ നടപടികളുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രേരണ ഉണ്ടാവുകയില്ല. കട്ടയാളിൻ്റെ കൈവെട്ടും എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി എങ്ങനെയാണ് പിന്നെ മോഷ്ടിക്കുക? ഇനി അവൻ മോഷ്ടിച്ച് അവൻ പിടിക്കപ്പെട്ടാൽ അവൻ്റെ കൈവെട്ടുമോ എന്ന ഭയത്തോടുകൂടിയായിരിക്കും അവൻ്റെ ഓരോ ചലനങ്ങളും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്, മാനവകുലത്തിന് ഏറ്റവും അനുയോജ്യമായതുമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച സ്ത്രീയുടെ കൈവെട്ടുമെന്ന അവസ്ഥയെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില സ്വഹാബിമാരെ, പ്രഗത്ഭരായ സ്വഹാബിമാരെ വിട്ടുകൊണ്ട് ശുപാർശ ചെയ്യാൻ, ഒന്ന് മാപ്പാക്കണം, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം, പകരം വേറെന്തെങ്കിലും ചെയ്യണം എന്നുള്ള രൂപത്തിലൊക്കെയുള്ള സംസാരങ്ങൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉദാത്തമായ മാതൃകയുണ്ട്. ഇസ്ലാമെല്ലാം മറച്ചു വെക്കണം എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ, ഇസ്ലാമെല്ലാം മറച്ചു വെക്കണമെന്ന് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, ഇസ്ലാം പഠിപ്പിക്കുന്നു, പ്രവാചകൻ മാതൃക കാണിച്ചു തരുന്നു. അവിടെ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഞാൻ അവളുടെ കൈമുറിക്കും എന്നാണ്. അപ്പോൾ ഒരിക്കലും മറച്ചു വെക്കാനോ അത് പിന്നെ പൂഴ്ത്തി വെക്കാനോ ഒരാൾക്കും നീതി നടപ്പിലാക്കാതിരിക്കാനോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. കൃത്യമായ നീതി നടപ്പിലാക്കണം. ഇനി ഈ ലോകത്ത് നീതി നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലും, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറ യറ, ആരാണോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തത് അതിനുള്ള പ്രതിഫലം അവൻ അനുഭവിക്കും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ആരാണോ ഒരു അണുമണി തൂക്കം ശർറ് ചെയ്തത്, തെറ്റ് ചെയ്തത്, തിന്മ ചെയ്തത്, അതും അവന് നാളെ കണ്ടുമുട്ടും. സൂറത്തുൽ കഹഫിൽ നമുക്കൊരു ആയത്ത് കാണാൻ സാധിക്കും, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഒരു ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ വിട്ടേച്ചാതെ കൃത്യമായി ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നന്മയും തിന്മയും നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥം കൈ കിട്ടുന്ന ദിവസം, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് അതിശയിച്ചു പോകുന്ന ദിവസം, അന്ന് കൃത്യമായ നീതി നടപ്പിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വതാല ആരോടും അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം അന്ധമായ ചില ഇസ്ലാമിക വിമർശനങ്ങൾ, അത് വസ്തുത കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം, ഇല്ലെങ്കിൽ ഇത്തരം വിമർശകർ തന്നെ ഇളിഭ്യരായി മാറും എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടു പോക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല അതിനുള്ള നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, വേലി തന്നെ വിള തിന്നുമ്പോൾ എന്ന വിഷയത്തിൽ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുർ ഔഫ് അൽ ഹൈക്കമി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ റേഡിയോ വൈബ്സ് തുടരുന്നു.
0: സ്വരം കേൾക്കാനാണ് സാറേ, എന്താണ് ഇന്നത്തെ പാട്ട്?
2: അല്ലാഹു നിന്റെ വിളിക്ക് ജവാബ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മൾ കേൾക്കുന്നത്.
0: ഇൻഷാ അല്ലാഹ് അപ്പോൾ സ്വരം കേട്ടുവരാം.

0: മാഷാല്ലാ, വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ഗാനമാണ് സ്വരത്തിൽ നമ്മൾ കേട്ടത്. ഇനി റേഡിയോ വൈബ്സിൽ ആരോഗ്യ വിചാരമാണ്.
1: ആരോഗ്യ വിചാരത്തിൽ ഇന്ന് എയ്ഡ്സിനെ അറിയുക, പ്രതിരോധിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഡോക്ടർമാർ നമ്മോട് സംസാരിക്കുന്നത്.
0: ഇൻഷാല്ലാ, ആരോഗ്യ വിചാരത്തിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആര്യവിചാരം പങ്ക്തിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം എയ്ഡ്സ് അഥവാ അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന അസുഖത്തെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ട ഈയൊരു അസുഖം വർഷം തോറും 1,000,000+ ആളുകളുടെ ജീവൻ ഹനിക്കുന്ന ഇന്നും മോഡേൺ മെഡിസിന് മുമ്പിൽ ഒരു പ്രഹേളികയായിട്ട് തുടരുന്ന ഒരു അസുഖം. ഇതിൻ്റെ ചില വശങ്ങൾ കഴിഞ്ഞ 1 ഡിസംബർ പുലരിവട്ടത്തിൽ ഹാരിസ് ബിൻ സലീമും വോയിസ് ഓഫ് പീസിൽ സി പി സലീമും അതുപോലെ തന്നെ ആരോഗ്യ വിചാരം സ്പെഷ്യൽ പങ്ക്തിയിൽ ഡോക്ടർ അസ്ലമും സംസാരിച്ചതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജുനൈസ്. പ്രിയപ്പെട്ട ഡോക്ടറെ, ഈ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ, എല്ലാ വർഷവും 1 ഡിസംബർ ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നുണ്ടല്ലോ. എന്താണ് ഇതിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ദിനത്തിൽ എന്താണ് പൊതുജനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന സന്ദേശം?
3: എല്ലാ വർഷവും ലോകം മുഴുവൻ 1 ഡിസംബർ ലോക എയ്ഡ്സ് ദിനം ആയി ആചരിക്കുന്നു. എയ്ഡ്സിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ലോകത്ത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഒരു തീം പ്രഖ്യാപിക്കാറുണ്ട്. കഴിഞ്ഞ 5 വർഷമായി 2011 മുതൽ 2015 അത് ഗെറ്റിംഗ് ടു സീറോ അഥവാ പൂജ്യത്തിലേക്ക് എത്തിക്കുക എന്നായിരുന്നു. പൂജ്യത്തിലേക്ക് എത്തിക്കേണ്ടത് പുതിയ HIV അണുബാധ നിരക്ക്, HIV കൊണ്ടുള്ള മരണം, എയ്ഡ്സ് രോഗികളോടുള്ള വിവേചനം എന്നിവയാണ്. ഈ വർഷത്തെ തീം ഹാൻഡ്സ് അപ്പ് ഫോർ പ്രിവെൻഷൻ, അല്ലെങ്കിലായി പ്രതിരോധത്തിനായി കൈകൾ ഉയർത്തുക എന്നതാണ്. എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളിലേക്ക് എയ്ഡ്സിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം. നമുക്കറിയാം, തീർച്ചയായും എയ്ഡ്സിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധം പ്രതിരോധം തന്നെയാണ്. ക്യാൻസർ, ഹൃദയാഘാതം തുടങ്ങിയ മറ്റ് മാരക രോഗങ്ങളുമായി അപേക്ഷിച്ച് ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ പൂർണ്ണമായും പ്രതിരോധിക്കാനും ഒരുപക്ഷെ ഉന്മൂലനം ചെയ്യാനും കഴിയുന്ന ഒരസുഖമാണ് എയ്ഡ്സ്.
2: ഈ എയ്ഡ്സിൻ്റെ തുടക്കത്തെക്കുറിച്ചും ഈ എന്നാണിത് കണ്ടെത്തിയത്, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
3: 1981 അമേരിക്കയിൽ സ്വവർഗാനുരാഗികളുടെ ഇടയിൽ ഒരു പ്രത്യേകതരം ന്യൂമോണിയ പടർന്നു പിടിക്കുന്നതായി കണ്ടെത്തി. ന്യൂമോസിസ്റ്റിസ് എന്നറിയപ്പെടുന്ന സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ന്യൂമോണിയ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു തരം ഫംഗസാണ് ഇവരിൽ കൂടുതലായി ന്യൂമോണിയ ഉണ്ടാക്കുന്നതായി കണ്ടത്. അങ്ങനെ നടത്തിയ പഠനങ്ങളിലാണ് ഈ സ്വവർഗാനുരാഗികൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു തരം രോഗപ്രതിരോധ ശേഷിയിലെ കുറവ് കണ്ടെത്തിയത്. അങ്ങനെയാണ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അഥവാ എയ്ഡ്സ് എന്ന ഒരവസ്ഥയാണ് ഇവർക്കുണ്ട് എന്ന് കണ്ടെത്തുന്നത്. ഈ അസുഖം ലൈംഗിക ബന്ധം വഴിയാണ് പടരുന്നത് എന്നും പഠനങ്ങളിലൂടെ കണ്ടെത്താനും കഴിഞ്ഞു. പിന്നീട് 1984 ഇത് HIV എന്ന വൈറസ് കണ്ടെത്തുന്നതും ഈ വൈറസാണ് എയ്ഡ്സ് എന്ന രോഗമുണ്ടാക്കുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം കഴിഞ്ഞ 35 വർഷങ്ങളായി ധാരാളം പഠനങ്ങൾ നടത്തുകയും ഈ വൈറസിൻ്റെ എങ്ങനെയാണ് വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്, എന്തൊക്കെ തരത്തിലാണ് ഈ വൈറസ് ശരീരത്തിലെ CD4 കോശങ്ങളെയും മറ്റു കോശങ്ങളെയും ബാധിക്കുന്നത് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്മൂലം തന്നെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഈ വൈറസിനെ തിരിച്ച് പ്രതിരോധിക്കാൻ കഴിയുക, ഈ വൈറസിനെതിരെയുള്ള മരുന്നുകളും വാക്സിനുകളും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുക എന്നും കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് വൈറസിൻ്റെ പ്രജനനത്തിൻ്റെ 5 വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന മരുന്നുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞത്.
2: വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അതായത് പൊതുവെ ഉള്ള ഒരു ധാരണ പോലെ തന്നെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമാണ് ഈ ഒരു അസുഖത്തിൻ്റെ പടർച്ചയ്ക്ക് കാരണം എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ തുടക്കവും ഇത്തരത്തിലുള്ള ഒരു കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് വളരെ വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഈ ഒരു അസുഖത്തിൻ്റെ ഇപ്പോഴത്തെ വ്യാപ്തിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. എത്രമാത്രം ജനങ്ങളെ ഇത് ഇന്ന് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകളും ഇന്ന് ലഭ്യമാണോ?
3: 2015 അവസാനത്തിലെ കണക്കുകൾ അനുസരിച്ച് ലോകം മുഴുവൻ ഏകദേശം 3.7 കോടി HIV രോഗികളുണ്ട്. ഇന്ത്യയിൽ 21 ലക്ഷം പേരാണ് എയ്ഡ്സ് ബാധിതർ. രോഗികളുടെ എണ്ണത്തിൽ 3rd സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയിൽ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് രോഗനിരക്ക് കൂടുതലുള്ളത്. ഔദ്യോഗിക കണക്കുകളനുസരിച്ച് കേരളത്തിൽ 27,000 എയ്ഡ്സ് രോഗികളാണ് ഏകദേശം ഉള്ളത്. ഇത് കേരള ജനസംഖ്യയുടെ 0.12% വരും. ലൈംഗിക തൊഴിലാളികളുടെ ഇടയിലും സ്വവർഗാനുരാഗികളുടെ ഇടയിലുമാണ് HIV ബാധിതർ ഏറ്റവും കൂടുതലുള്ളത്. അവേർഡ് എന്ന സംഘടന നൽകുന്ന കണക്കനുസരിച്ച് ദക്ഷിണേന്ത്യയിൽ സ്ത്രീ ലൈംഗിക തൊഴിലാളികളുടെ ഇടയിൽ 14.5%, പുരുഷ ലൈംഗിക തൊഴിലാളികളുടെ ഇടയിൽ 33% HIV ബാധിതരാണ്. ഇതുകൂടാതെ സ്വവർഗാനുരാഗികളുടെ ഇടയിൽ 5% പേർ HIV ബാധിതരാണ്.
2: വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് നാം ഇപ്പോൾ കേട്ടത്. ഇന്ത്യയും അതുപോലെ തന്നെ കേരളം സംസ്ഥാനവും ഒട്ടും ഈ ഒരു അസുഖത്തിൻ്റെ പിടിയിൽ നിന്ന് മുക്തമല്ല. മാത്രമല്ല ഇന്ത്യ ലോകത്ത് തന്നെ 3rd അസുഖബാധിത പ്രദേശമാണ് എന്നുള്ളതൊക്കെ വളരെയധികം ഭീതിജനകമായ ഒരു കാര്യമാണ്. ലൈംഗിക ബന്ധത്തിലൂടെയാണ് പ്രധാനമായും HIV പകരുന്നത് എന്ന് പറഞ്ഞു. അതല്ലാതെ മറ്റു എന്തെങ്കിലും മാർഗങ്ങളിലൂടെ ഈ അണു മറ്റുള്ളൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ?
3: 5 മാർഗങ്ങളിലൂടെയാണ്: ലൈംഗിക ബന്ധം, രക്തം കയറ്റൽ, അമ്മമാരിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് അതല്ലെങ്കിൽ പ്രസവ സമയത്തോ മുലപ്പാലിലൂടെയോ, മയക്കുമരുന്ന് കുത്തിവെക്കൽ അല്ലെങ്കിൽ സിറിഞ്ച് അല്ലെങ്കിൽ സൂചി ശരിയായി അണുവിമുക്തമാക്കാതെ ഉപയോഗിക്കൽ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതുകൂടാതെ ആരോഗ്യ പ്രവർത്തകർക്ക് ജോലിയുടെ ഭാഗമായും HIV അണുബാധ വരാറുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ലൈംഗിക ബന്ധം തന്നെയാണ്. ലൈംഗിക ബന്ധത്തിലൂടെ HIV അണുക്കളുള്ള സ്രവങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നത് കൊണ്ടാണ് ഇത്. HIV പടരുന്ന മറ്റു മാർഗങ്ങളുമായി അപേക്ഷിച്ച് പൂർണ്ണമായും ഒഴിവാക്കാവുന്ന ഒന്നാണ് ലൈംഗിക ബന്ധത്തിലൂടെയുള്ള HIV സംക്രമണം. ലൈംഗിക തൊഴിലാളികളുമായോ അല്ലെങ്കിൽ അപരിചിതരുമായോ അല്ലെങ്കിൽ സ്വവർഗാനുരാഗികളുമായോ ഉള്ള ലൈംഗിക ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുന്നതിലൂടെ ഒരാൾക്ക് തൻ്റെ തന്നെ സുരക്ഷ ഉറപ്പാക്കാവുന്നതാണ്. ഗർഭസ്ഥ ശിശുവിലേക്കും രക്തം സ്വീകരിക്കുന്നത് വഴിയും ഉള്ള സംക്രമണം തടയാൻ ഫലപ്രദമായ വിവിധ മാർഗങ്ങളുണ്ട്.
2: ഓക്കെ, അതപ്പോൾ പല വിധത്തിൽ ഈ അണുക്കൾ ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും എന്ന് നാം മനസ്സിലാക്കി. ഇതിൽ ഒരു പ്രത്യേകം ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, അമ്മമാരിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് അസുഖം പകരുന്നതാണ്. വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയാണത്. കാരണം ഒന്നും അറിയാത്ത ഒരു കുട്ടിക്ക് പോലും ഈ അസുഖം വരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെയധികം സങ്കടകരമാണ്. എങ്ങനെയൊക്കെ ഏതൊക്കെ സ്റ്റേജിലാണ് ഒരു അമ്മയിൽ നിന്നും കുട്ടിക്ക് ഈ അണുക്കൾ പകരുന്നത്?
3: അമ്മമാരിൽ നിന്നും പ്രധാനമായും 3 തരത്തിലാണ് കുട്ടികളിലേക്ക് അസുഖം പകരുന്നത്. 1, ഗർഭസ്ഥ ശിശുവായിരിക്കെ പ്ലാസൻ്റ മറികടന്ന് വൈറസ് അമ്മയുടെ രക്തത്തിൽ നിന്നും ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തത്തിലേക്ക് പകരുക. 2, പ്രസവ സമയത്ത്. 3, അത് കഴിഞ്ഞ് മുലപ്പാലിലൂടെ. ഈ 3 തരത്തിലാണ് കുട്ടികളിലേക്ക് അസുഖം പകരുന്നത്. 3ലും അസുഖം പകരുന്നത് തടയാൻ വിവിധ മാർഗങ്ങളുണ്ട്.
2: ഓക്കെ, ഈ ഒരു അണുബാധ ശരീരത്തിൽ വന്നാൽ, ഇതൊരു വൈറസാണ് എന്ന് പറഞ്ഞല്ലോ, ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെയാണ് ഇത് ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചുരുക്കി വിശദീകരിക്കാമോ?
3: എച്ച് ഐ വി ഒരു തരം വൈറസാണ്. വൈറസുകൾക്ക് സ്വന്തമായി നിലനിൽക്കാൻ കഴിയുകയില്ല. വൈറസുകൾ നമ്മുടെ കോശങ്ങൾക്ക് അകത്ത് പ്രവേശിച്ച് കോശങ്ങളിലുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത്. എച്ച് ഐ വി വൈറസ് CD4 എന്നറിയപ്പെടുന്ന ഒരു തരം ശ്വേത രക്താണുവിനെയാണ് പ്രധാനമായും ആക്രമിക്കുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമായ ഒരു തരം കോശങ്ങളാണ് CD4. ഒരു സൈന്യത്തിൽ അതിൻ്റെ ജനറൽ വഹിക്കുന്ന പങ്കാണ് രോഗപ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ CD4 വഹിക്കുന്നത്. ഈ CD4നെ ആക്രമിച്ച് അതിൻ്റെ എണ്ണം ക്രമേണ കുറയ്ക്കുകയാണ് HIV ചെയ്യുന്നത്. CD4ൻ്റെ എണ്ണം കുറഞ്ഞ് 200 താഴെ എത്തുന്നതോടെ പ്രതിരോധശേഷി വളരെ ദുർബലമാവുകയും നമ്മുടെ ചുറ്റുമുള്ള മിക്ക അണുക്കൾക്കും ഫംഗസുകൾക്കും ശരീരത്തിൽ പ്രവേശിച്ച് രോഗങ്ങളുണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. ഇതുകൂടാതെ വിവിധതരം ക്യാൻസറുകളും ഇത് കാരണമായി ഉണ്ടാവും. മാത്രമല്ല HIV വൈറസ് നേരിട്ട് തലച്ചോർ, ഞരമ്പുകൾ, വൃക്ക, ഹൃദയം, മജ്ജ എന്നിവയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും.
2: ഓക്കെ, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ തന്നെ താറുമാറാക്കുന്ന ഒരു മാരക ഒരു അസുഖമാണ് ഈ വൈറസ് കൊണ്ട് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്തരം ഒരു അണുബാധ ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ ആ ഏൽക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാൻ കഴിയുമോ?
3: HIV വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആദ്യത്തെ 10 വർഷത്തോളം കാര്യമായ രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ സമയത്തും വൈറസ് ശരീരത്തിൽ പെരുകുകയും ഇയാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും. ഈ സമയം കൊണ്ടാണ് HIV ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ അല്പാൽപമായി തകർക്കുന്നത്. തന്മൂലം TB, വിവിധതരം ഫംഗസ്, വൈറസ് എന്നിവയുടെ ആക്രമണങ്ങൾക്ക് ശരീരം കീഴ്പ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയെയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ശേഷം വിട്ടുമാറാത്ത പനി, മെലിച്ചിൽ, തലവേദന, വയറിളക്കം, ചുമ, അപസ്മാരം, പക്ഷാഘാതം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ അണുബാധകൾ കൂടാതെ വിവിധതരം ക്യാൻസറുകളും എയ്ഡ്സ് മൂലം ഉണ്ടാവാം.
2: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ നാം കേട്ടത്. അതായത് ഒരു HIV അണുബാധ ഏറ്റ ഒരാൾക്ക് വർഷങ്ങളോളം പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും അയാളുടെ ശരീരത്തിൽ ഈ വൈറസുകൾ എണ്ണം പെരുകുകയും അതുവഴി അയാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ ഒരു അസുഖം പകരാനും ചാൻസ് ഉണ്ട് എന്നുള്ള വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോയിന്റാണ് ഇപ്പോൾ നാം കേട്ടത്. ഈ TBയും എയ്ഡ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നേരത്തെ പറഞ്ഞു TB ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖം, എയ്ഡ്സ് ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് TB വരാൻ ചാൻസ് ഉണ്ട്, ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞ മറ്റൊരു അണുബാധ. എയ്ഡ്സും TBയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് ഇതിന് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? എയ്ഡ്സ് ഉള്ള ആൾക്ക് കൂടുതൽ TB വരാൻ കാരണം എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ?
3: രോഗ പ്രതിരോധ ശേഷി കുറയുമ്പോൾ വിവിധതരം അണുബാധകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് TB അല്ലെങ്കിൽ ക്ഷയം. TB അസുഖത്തിൻ്റെ പ്രതിരോധത്തിന് CD4 വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനമാണ് എന്നാണ് ഇതിന് കാരണം. നമ്മുടെ നാട്ടിൽ എയ്ഡ്സ് മൂലമുണ്ടാവുന്ന മറ്റസുഖങ്ങളിൽ 50% TBയാണ്. ശ്വാസകോശത്തെ മാത്രമല്ല, തലച്ചോർ, മെനിഞ്ചസ്, നട്ടെല്ല്, മറ്റെല്ലുകൾ, മജ്ജ, കുടൽ എന്നിങ്ങനെ ഒട്ടുമിക്ക അവയവങ്ങളിലും TB ബാധിക്കാം. പലപ്പോഴും ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് തന്നെ അയാൾക്ക് TB ഉണ്ട് എന്ന് കണ്ടുപിടിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് TB ഉള്ള എല്ലാവരും HIV ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. TB നിർമാർജനം ചെയ്തു എന്നു കരുതിയിരുന്ന പല വികസിത രാജ്യങ്ങളിൽ പോലും എയ്ഡ്സ് വന്നതിന് ശേഷം TB തിരിച്ചു വരുന്നതായാണ് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ TB ഉള്ളവരിൽ എയ്ഡ്സ് രോഗം വളരെ വേഗത്തിൽ പെരുകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ TB രോഗികളെ അപേക്ഷിച്ച് എയ്ഡ്സ് രോഗികളിൽ അസുഖം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ബുദ്ധിമുട്ടും കൂടുതലാണ്.
2: ഓക്കെ, ഇപ്പോൾ ഈയിടെയായിട്ട് നാം കേൾക്കുന്ന ഒരു വാർത്തയാണ് പലപ്പോഴും എയ്ഡ്സ് ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ വളരെയധികം വിവേചനം സഹിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത്. മുൻകാലങ്ങളിൽ നമുക്കറിയാം കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു അസുഖം, അതിൽ നിന്നും ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണം പലപ്പോഴും ആളുകൾ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയും വളരെയധികം കഷ്ടത അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അന്നത്തെ അസുഖത്തെക്കുറിച്ചുള്ള അജ്ഞത ആയിരുന്നു എന്ന് നമ്മൾ പറയും. ഇന്ന് ഈ അസുഖത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധവാന്മാരായിട്ട് പോലും ഇത്തരം ഒരു പ്രവണത പലപ്പോഴും വളരെ സങ്കടകരമായിട്ട് ഇന്നും നാം കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? ഇങ്ങനെയൊരു കുട്ടിനെ എയ്ഡ്സ് ബാധിച്ചൊരു കുട്ടി സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട്, കൂടെ ഇരുന്നു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ കൂടെ ഒരു ആളെ ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ടോ ഈ ഒരു അസുഖം പടരുമോ?
3: തീർച്ചയായും ഇല്ല. എന്ന് മാത്രമല്ല, എച്ച് ഐ വി രോഗികളോടും പ്രത്യേകിച്ച് കുട്ടികളോടും ചെയ്യുന്ന മനുഷ്യാവകാശ ധ്വംസനമാണിത്. സ്പർശനത്തിലൂടെയോ കൂടെ കളിക്കുന്നതിലൂടെയോ ഒരുമിച്ചിരിക്കുന്നതിലൂടെയോ എച്ച് ഐ വി പകരില്ല. വിയർപ്പ്, ഉമിനീര്, കണ്ണീര്, മൂത്രം എന്നീ സ്രവങ്ങളിലൂടെ വൈറസിന് പകരാൻ കഴിയില്ല എന്നതാണ് കാരണം. അതുകൊണ്ട് രോഗികളെ, പ്രത്യേകിച്ച് കുട്ടികളെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താൻ പാടില്ല. അത് നിയമപരമായും തെറ്റാണ്.
2: അതെ, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നാം കേട്ടത്. അതായത് ഇത് ബാധിച്ച ആളുകളുടെ കൂടെ ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ബാധിച്ച കുട്ടികൾ സ്കൂളിൽ കൂടെ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടോ അസുഖം പകരില്ല എന്നുള്ളതും, ഇത്തരം നിഷ്കളങ്കരായ കുട്ടികളെ ഈ ഒരു കാരണം പറഞ്ഞ് മാറ്റി നിർത്തുന്നത് സാമൂഹികമായും മാനസികമായും ഉള്ളൊരു പീഡനമായി മാറും എന്നുള്ളതും നാം മനസ്സിലാക്കണം. മാത്രമല്ല, ഇത്തരം കുട്ടികളെ സ്വാഭാവികമായിട്ടും പലപ്പോഴും അവരുടെ പേരൻസിന് തന്നെ ഇത്തരം അസുഖം വന്നത് ചിലപ്പോൾ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് മാത്രമായിരിക്കില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല രീതിയിലും അസുഖം പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അസുഖം വന്ന ആളെ നമ്മൾ വിവേചനം കാണിച്ച് മാറ്റി നിർത്തുന്നതിന് പകരം അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി നടത്തണം എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് എയ്ഡ്സ് എന്ന ഈ ഒരു അസുഖം, അത് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കപ്പെടുന്നത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇന്ന് അത് കണ്ടുപിടിക്കാൻ നിലവിലുള്ളത് എന്നുള്ളതാണ്.
3: രോഗനിർണയത്തിന് പ്രധാനമായും മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, രക്തത്തിൽ വൈറസിനെതിരെയുള്ള

0: ഇന്ന് നിലവിൽ ലഭ്യമായ ചികിത്സാ രീതികളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാൻ കഴിയും.
1: എയ്ഡ്സിനെതിരെ ഫലപ്രദമായ വിവിധതരം മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ലെങ്കിലും രോഗം നിയന്ത്രിച്ച് വളരെ കാലം മുന്നോട്ട് പോകാൻ ഈ മരുന്നുകൾ സഹായിക്കും.
0: ഓക്കെ, അപ്പോൾ ഈ മാരകമായ ഒരു അസുഖത്തെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാവുന്ന മരുന്നുകൾ ഇന്നും ലഭ്യമല്ല എന്നുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പല അസുഖങ്ങൾക്കും ഇന്ന് നാം വാക്സിനുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. വൈറസും ബാക്ടീരിയയൊക്കെ ഉണ്ടാക്കുന്ന പല അസുഖങ്ങൾക്കും പലതരം വാക്സിനും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ ഒരു എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് അത്തരത്തിലുള്ള വല്ല വാക്സിനും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ അത് ഏകദേശം എന്ന് ലഭ്യമാവും എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യാശ നമുക്കുണ്ടോ?
1: ഏകദേശം 3 പതിറ്റാണ്ടിലേറെയായി HIVക്കെതിരെയുള്ള വാക്സിൻ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും പൂർണ്ണമായും വിജയകരമായിട്ടില്ല. HIV വൈറസിന് അതിൻ്റെ ജനിതക ഘടനയിൽ വ്യതിയാനം വരുത്താൻ കഴിയുന്നതുകൊണ്ടാണ് വാക്സിൻ പരീക്ഷണങ്ങൾ പരാജയപ്പെടുന്നത്.
0: ഓക്കെ, അപ്പോൾ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാനോ അതുപോലെ തന്നെ വരാതിരിക്കാനുള്ള പ്രതിരോധ വാക്സിനോ അവ ലഭ്യമല്ലാത്ത ഈ അസുഖം സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വരുന്ന പകരുന്ന പടരുന്ന അവസ്ഥയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇത് പ്രിവെൻ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് വരാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
1: വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കുകയോ സുരക്ഷിതമായ മാർഗങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുക. ഉറകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പരിധിവരെ രോഗം പകരാതിരിക്കാൻ സഹായിക്കും. പക്ഷേ സമ്പൂർണ്ണ സുരക്ഷ ഇത് വാഗ്ദാനം ചെയ്യുന്നില്ല. രോഗാണുബാധിതർ രക്തം, സെമൻ, വൃക്ക മുതലായവ ദാനം ചെയ്യാതിരിക്കുക. സിറിഞ്ച്, സൂചി, ബ്ലേഡ്, റേസർ തുടങ്ങിയവ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. HIV ബാധിതയായ സ്ത്രീ ഗർഭിണിയാവുകയാണെങ്കിൽ പ്രത്യേകം ചികിത്സ തേടണം. രക്തബാങ്കുകളിൽ HIV അണുബാധ കണ്ടുപിടിക്കാൻ രക്തത്തിൽ HIV അണുബാധ കണ്ടുപിടിക്കാനായി നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. ഇവയാണ് പ്രധാനമായും HIV അണുബാധ വരാതെ സൂക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ. HIV അണുബാധയുള്ള ഒരു വ്യക്തി ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ തനിക്ക് ഈ അസുഖമുള്ളത് ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ അത് ഡോക്ടറെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും സഹായിക്കും.
0: വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അതായത് ഈ ഒരു അസുഖം വരാതിരിക്കാൻ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് വിവാഹേതര ലൈംഗിക ബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഈ ഒരു ലൈംഗിക സദാചാരത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രസക്തമാകുന്നതും ഇവിടെ തന്നെയാണ്. ഖുർആനിൽ പല സ്ഥലത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെ സ്വവർഗരതിയെക്കുറിച്ച് ലൂത്ത് നബിയുടെ സമുദായത്തെക്കുറിച്ച് അവർക്ക് കിട്ടിയ ശിക്ഷയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ ഹദീസുകളിലും വളരെ വിശദമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെ ലൈംഗിക സദാചാരം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ലിവിങ് ടുഗദർ അഥവാ വിവാഹം കഴിക്കാതെ തന്നെ രണ്ട് പ്രായപൂർത്തിയ ആളുകൾ പ്രായപൂർത്തി എത്തിയ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കാം എന്ന് കോടതികൾ വരെ വിധി കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എന്നാൽ പഴഞ്ചനല്ലാത്ത ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്നും പ്രസക്തമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് ഇന്ന് ഈ ഒരു മാരകമായ അസുഖം വളരെ ഭീതികരജനകമായ രീതിയിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഇന്നും അതിന് നേരാവണ്ണം ചികിത്സ ലഭ്യമല്ല അതുപോലെ തന്നെ പ്രതിരോധ വാക്സിൻ പോലും ലഭ്യമല്ല എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അടുത്തായിട്ട് നമുക്കറിയേണ്ടത് ഈ ഒരു പൊതുജനാരോഗ്യ പ്രശ്നം എന്നുള്ള നിലയിൽ ഗവൺമെൻറ് എന്തൊക്കെ നിലയിലാണ് ഇതിനെതിരെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? ഈ ഒരു അസുഖത്തെ തടയിടാനും ചികിത്സക്കും വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് ഒന്ന് പറയാൻ കഴിയുമോ?
1: എയ്ഡ്സ് രോഗത്തിൻ്റെ പ്രതിരോധത്തിലും നിർണയത്തിലും ചികിത്സയിലും ഗവൺമെൻറ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ് ഈ കാര്യങ്ങളുടെ നിയന്ത്രണം വഹിക്കുന്നത്. എയ്ഡ്സ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്.

0: ഭാഗമായി ജനങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുക, കോണ്ടം മുതലായ വസ്തുക്കൾ വിതരണം ചെയ്യുക എന്നതും നിർണയത്തിന് വേണ്ടി ലാബുകൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രധാനപ്പെട്ട ജില്ലാതലത്തിലുള്ള സർക്കാർ ആശുപത്രികളിലും ഉണ്ടാവുന്നതാണ്. അവിടെ ഒരു രോഗിക്ക് സംശയമുണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് തൻ്റെ എലൈസ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ സർക്കാർ ആശുപത്രികളിൽ രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്ക് വേണ്ട മരുന്നുകളും സമയാസമയങ്ങളിൽ വേണ്ട ടെസ്റ്റുകളും സർക്കാർ തന്നെ നേരിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. മുഴുവൻ ചിലവും സർക്കാർ വഹിക്കുന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഏകദേശം 3000 രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ടെസ്റ്റുകളും CD4 ടെസ്റ്റ്, ഇവരുടെ ചികിത്സ, തുടർ ടെസ്റ്റുകൾ എല്ലാം സർക്കാർ ആണ് ചെയ്തു കൊടുക്കുന്നത്.
1: ഓക്കെ, സാർ ഇപ്പോൾ വിശദീകരിച്ചല്ലോ, സ്വന്തമായിട്ട് വളണ്ടറായിട്ട് ഒരാൾക്ക് ഈ ടെസ്റ്റിംഗ് സെൻറ്ററിൽ പോയിട്ട് ടെസ്റ്റിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്നില്ല. എത്രത്തിലുള്ള ആളുകളൊക്കെയാണ് ഇതിൻ്റെ ഇത്തരത്തിൽ സ്വയം ഈ ഒരു ടെസ്റ്റിന് വിധേയമാകാൻ വേണ്ടി ലാബുകളെ സമീപിക്കേണ്ടത്?
0: ഒന്ന്, HIV അസുഖം വരാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ, അതായത് ലൈംഗിക തൊഴിലാളികൾ അല്ലെങ്കിൽ ലൈംഗിക കാര്യത്തിൽ നിയന്ത്രണമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മയക്കുമരുന്നും മറ്റും ഉപയോഗിക്കുന്നതിനായി സൂചി വീണ്ടും വീണ്ടും റീയൂസ്, ഒരാൾ ഉപയോഗിച്ചത് സ്റ്റെറിലൈസ് ചെയ്യാതെ വീണ്ടും ഉപയോഗിക്കുന്ന ആൾക്കാർ എന്നിങ്ങനെ അസുഖം വരാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ സ്വയം അവരുടെ ടെസ്റ്റ് BCTC ലാബുകളിൽ ചെന്ന് ആവശ്യപ്പെടേണ്ടതാണ്. രണ്ട്, TB അസുഖമുള്ള ആൾക്കാർ, HIV അസുഖമുള്ളവർക്ക്, എയ്ഡ്സ് അസുഖമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ് TB അല്ലെങ്കിൽ ക്ഷയം. അതുകൊണ്ട് TB അസുഖമുള്ളവർ തങ്ങൾക്ക് HIV ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ അകാരണമായി ഉള്ള മെലിച്ചിൽ, മാസങ്ങളോളം നിൽക്കുന്ന പനി, വയറിളക്കം, തലവേദന, മാസങ്ങളോളം നിൽക്കുന്ന ചുമ എന്നിവ ഉള്ളവരും HIV ടെസ്റ്റ് ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. VCTC എന്ന് പറഞ്ഞത് ഗവൺമെൻറ് ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും HIV ടെസ്റ്റ് ചെയ്യാനായി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന HIV ടെസ്റ്റിംഗ് സെൻ്ററാണ്. ജ്യോതിസ് എന്നാണ് ഇവർക്ക് മലയാളത്തിൽ നൽകിയിരിക്കുന്ന പേര്. അവിടെ ഒരാൾക്ക് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ സ്വയം പോയി HIV ടെസ്റ്റ് ആവശ്യപ്പെടാവുന്നതാണ്. അവിടെ ട്രെയിനിങ് ലഭിച്ച ആൾക്കാർ നിങ്ങൾക്ക് അസുഖത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുകയും HIV ടെസ്റ്റ് ചെയ്യുകയും ചെയ്ത റിസൾട്ട് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും വിശദമായി അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതിൻ്റെ അടുത്ത നടപടി എന്ന നിലയിൽ അവരെ ഉഷസ് എന്ന HIV ചികിത്സ നൽകുന്ന സ്ഥലങ്ങളിലേക്ക് അയക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്.
1: ഓക്കെ, ഇനി ഒരു ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അസുഖം ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മറ്റു രോഗിയിൽ നിന്നും ഈ അസുഖം കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം രോഗിയുമായിട്ട് ഇടപഴകുമ്പോൾ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ ഇനി അറിയാതെ ഒരു ആരോഗ്യ പ്രവർത്തകന് ഒരു രോഗിയിൽ നിന്നും രക്തം കലർന്ന സൂചി കൊണ്ട് മുറിവേൽക്കാനിടയായാൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്?
0: ഇത്തരം ഒരു സാഹചര്യത്തിൽ HIV അസുഖം വരാനുള്ള സാധ്യത 0.3%. ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഉടനെ തന്നെ HIV വൈറസിനെതിരെയുള്ള മരുന്ന് എടുക്കുക എന്നതാണ്. ഈ മരുന്നുകൾ ഉടനെ കഴിച്ചു തുടങ്ങുന്നതോടെ വൈറസ് ശരീരത്തിനകത്ത് പിടിക്കുകയും അങ്ങനെ പടരുകയും ചെയ്യുന്നത് പൂർണ്ണമായും തന്നെ തടയാൻ കഴിയും.
1: ഓക്കെ, എയ്ഡ്സ് എന്ന ഒരു അസുഖത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇതുവരെ നാം കേട്ടത്. എങ്ങനെയൊക്കെ ഈ എയ്ഡ്സ് മനുഷ്യ ശരീരത്തെ ബാധിക്കും എന്നുള്ളതും ഏതൊക്കെ രീതിയിൽ ഇത് പടരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മോട് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം പങ്കുവച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജുനീസിന് ഹൃദയംഗമായ നന്ദി പീസ് റേഡിയോയുടെ പേരിൽ അറിയിക്കുകയാണ്. ചർച്ചയുടെ പ്രധാന ഭാഗമായി നാം മനസ്സിലിരുത്തേണ്ട വിഷയം എന്നുള്ളത് ലൈംഗിക സദാചാരം എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു മാരകാസുഖം പൂർണ്ണമായിട്ട് തടയിടാനും വ്യാപനം നിർത്താനും നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ സാധിക്കും എന്നുള്ള ആ ഒരു പരാമർശമാണ് നാം ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇന്ന് ഇതിൻ്റെ ഒരു സന്ദേശമായി നാം ഏറ്റെടുക്കേണ്ടത്. ഇൻഷാല്ലാ തുടർന്നും വരും ആഴ്ചകളിൽ കൂടുതൽ ഉപകാരപ്രദമായ വിഷയങ്ങളുമായി ആരോഗ്യജീവിതം പങ്ക്തി തുടരുന്നതാണ്.
2: ഇപ്പോൾ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്.
3: പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മോടൊപ്പം അജീബ് കരുവാരക്കുണ്ടാണ് കൂടെയുള്ളത്. ഖബർ സന്ദർശിക്കുമ്പോൾ എന്നുള്ള ഒരു വിഷയത്തിൽ, ഖബർ സന്ദർശന വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇന്ന് പഠിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പഠിച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠിച്ച റബ്ബ് നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരും നാളെ മരണപ്പെട്ടു പോകേണ്ടവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ. അത്തരത്തിൽ നാം ഓരോരുത്തരും മരണപ്പെട്ടു പോകുമ്പോൾ നാം ഏവരെയും മറമാടപ്പെട്ടതിന് ശേഷം നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഖബർ സിയാറത്ത് നടത്താൻ വരുന്നതാണ് ഇൻഷാല്ലാ. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഖബർ സിയാറത്ത് നടത്തുന്ന, ഖബർ സന്ദർശനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഈ പാർപ്പിടങ്ങളിലുള്ള മുസ്ലിങ്ങളും മുഅ്മിനുകളുമായവരെ, നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അല്ലാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം നൽകുവാൻ ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഈ പാർപ്പിടങ്ങളിലുള്ള മുസ്ലിങ്ങളും മുഅ്മിനുകളുമായവരെ, നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അല്ലാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം നൽകുവാൻ ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ, ഖബർ സിയാറത്ത് നടത്തുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്ന പ്രാർത്ഥനയും വളരെയധികം ഫലവത്താകുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയുമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്കതുമൂലം സമാധാനവും പടച്ചറബിൻ്റെ രക്ഷയും ഉണ്ടാകാനുമൊക്കെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചറബ് സുബ്ഹാനഹു വതആല. അത്തരത്തിൽ ഈ പ്രാർത്ഥന മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കേവർക്കും ഉൾപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ. അപ്പോൾ പ്രാർത്ഥനാ പഠനങ്ങൾ ഒരു വിശ്വാസിക്ക് വ്യത്യസ്തമായ രംഗങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയും അത് പഠിക്കാനും പറ്റുന്ന പ്രോഗ്രാമാണ് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ അറിഞ്ഞും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇൻഷാല്ലാ ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത് പൂമരത്തണലിൽ കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി.
1: കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, കൂടെ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക.
0: സന്തോഷലോകം എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിലെ വിഷയം.
1: അൽഫഹദ് പൂന്തറയാണ് നമ്മൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഈ പൂമരത്തണലിൽ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇൻഷാല്ലാ പൂമരത്തണലിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ നിറഞ്ഞ പൂമരത്തണലിലെ പ്രിയ ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? വിശേഷങ്ങൾ. പൂമരത്തണലിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. സുഹൃത്തുക്കളെ, രാവിലെ ഉറക്കമുണർന്ന് സ്കൂളിലേക്ക് പോകാനും അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാകുമ്പോൾ, കൂട്ടുകാരെ, നമ്മുടെ ഈ ലോകം അത് കൂരിരുൾ നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നായിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുക. കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊരുക്കി വെച്ച ഒരു സന്തോഷലോകമുണ്ട്, ഒരു സന്തോഷലോകമുണ്ട്. ആ സന്തോഷലോകത്തെ സുഖാനുഭൂതികൾ അനുഭവിക്കാൻ, ആ സന്തോഷം നമുക്കൊന്നാസ്വദിക്കാൻ നമ്മളേറെ എല്ലാവരും കൊതിക്കുന്നവരാണ്, അല്ലേ കൂട്ടുകാരെ? ആ സന്തോഷലോകത്തെ പറയുന്ന പേര് എല്ലാവർക്കും അറിയാം. എന്താണ്? സ്വർഗം. അതെ, സ്വർഗം തന്നെയാണ്. ആ സ്വർഗത്തിലെത്തിപ്പെടാൻ നമ്മൾ ഓരോരുത്തരും വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ, സ്വർഗമെന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കപ്പെട്ടതുപോലെ, വമാ ഐനും റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വലാ ഉദുനും സമിഅ, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, അതുപോലെ തന്നെ ഒരു ഹൃദയം കൊണ്ടും ചിത്രീകരിക്കാൻ സാധിക്കാത്തത്ര സുന്ദരമാണ് ആ സ്വർഗലോകമെന്നുള്ളത് നമുക്കറിയാം. കൂട്ടുകാരെ, സ്വർഗം

സ്വർഗമെന്നത് കൂട്ടുകാരെ എന്താ? സന്തോഷലോകമാണ്. ആ ലോകത്തേക്ക് പോകാൻ, ആ സ്വർഗം സന്തോഷത്തോടെന്നോടൊപ്പം ഓരോ മനുഷ്യനും ആശ്വാസ കേന്ദ്രമാണത് അല്ലേ? ആ സ്വർഗത്തിൽ ആശ്വാസമായി അവിടെ നമുക്ക് സന്തോഷമായി കഴിയണമെങ്കിൽ, അവിടെ നമുക്ക് ആശ്വസിക്കണമെങ്കിൽ നമ്മൾ ഒരു കടമ്പ കടന്നെത്തേണ്ടതുണ്ട് കൂട്ടുകാരെ. എന്താണെന്നറിയോ? കൂട്ടുകാരേ,

എന്താ കൂട്ടുകാരെ അതിൽ പറഞ്ഞത്? കൂട്ടുകാരെ ഈ ലോകം, കൂട്ടുകാരെ ഈ ലോകത്ത്, ഈ ലോകം എന്തെന്നാണ് ആ പാട്ടിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്? കൂരിരുളേറും കാലത്ത്. എന്താ കൂട്ടുകാരെ കൂരിരുൾ എന്ന് പറഞ്ഞാൽ? രാവിലെ നോക്കുമ്പോൾ സുന്ദരമായ വെളിച്ചമാണല്ലേ, ഇരുട്ടൊന്നും കാണുന്നില്ല. കാണുന്നുണ്ടോ കൂട്ടുകാരെ? ഇല്ല, ഇരുട്ടൊന്നും കാണാത്ത വെളിച്ചമേറിയ സ്ഥലമാണ് ലോകം. പക്ഷേ കൂട്ടുകാരെ, നമ്മളതിൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അതായത്, ഈ ലോകം ഇരുട്ടാണെന്ന് പറയാൻ കാരണം തെറ്റുകൾ കൊണ്ട് എല്ലാ ആളുകളും തെറ്റിലേക്ക് തെറ്റിലേക്ക് ഇങ്ങനെ മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെറ്റുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ഭവിക്കുമ്പോൾ, ആ തെറ്റുകളിലേക്ക് നമ്മൾ, ആ തെറ്റുകളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ഇരുട്ടടഞ്ഞ ലോകത്തേക്കായിരിക്കുകയാണ്. എന്നിട്ടോ ബാക്കി എന്താണ്?

ആ ലോകത്ത് നമ്മൾ എങ്ങനെ നടക്കണമെന്നാ പറഞ്ഞത്? നേരേ നടന്നു നാം ചേലത്ത്. എങ്ങനെ? നേരേ നടന്നു നാം ചേലത്ത്. ചേലായ രീതിയിൽ നമ്മൾ നടന്നു പഠിക്കണം, നല്ല രീതിയിൽ. അല്ലേ കൂട്ടുകാരെ? എല്ലാ ഞായറാഴ്ചയും പീസ് റേഡിയോ പൂമരത്തണൽ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്ന മാർഗമാണത്. നേരേ നടന്നു നാം ചേലത്ത്, നേരെ നടക്കുക എന്നുള്ളതാണ്. ആ നേരെ നടക്കുന്നതിലൂടെ എന്താ നമുക്ക് ലഭിക്കാനുള്ളത്?

അങ്ങനെ നേരെ നടന്നാല് എന്താ ലഭിക്കാനുള്ളത്? ജന്നത്ത്. എന്താ ജന്നത്ത് എന്ന് പറഞ്ഞാല് സ്വർഗം. എന്താണ് കൂട്ടുകാരെ? സ്വർഗം, ആ സന്തോഷ ലോകമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വർഗം എന്ന് പറഞ്ഞെന്താണ്?

ആ സ്വർഗമെന്നത് മനുഷ്യന് ഏറ്റവും സന്തോഷം നൽകാനുതകുന്ന, മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്ന ആ ലോകമാണ് കൂട്ടുകാരെ സ്വർഗമെന്നുള്ളത്. ആ സ്വർഗത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. ആ സ്വർഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണെന്ത്? ആശിച്ചമാ

കൂട്ടുകാരെ, ആ സ്വർഗത്തിന്റെ പ്രത്യേകതയാണെന്ത്? ആശിച്ച മാത്രയിൽ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്തൊക്കെ ആശിക്കുന്നുവോ, കൊതിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ, അതെല്ലാം അതേപടി വന്ന് നമ്മുടെ മുമ്പിലെത്തുന്ന ലോകമാണ് സ്വർഗലോകമെന്ന് പാട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ കൂട്ടുകാരെ, ഇനിയും സ്വർഗത്തിൻ്റെ വേറൊരു പ്രത്യേകത പറയുകയാണെന്ത്, പാലിനാലൊഴുകുന്ന പുഴയും തേനിനാലൊഴുകുന്ന തോടും. നോക്കൂട്ടുകാരെ, പാലിനാലൊഴുകുന്ന പുഴ എന്തു ഭംഗിയായിരിക്കും അല്ലേ? പാലിനാലൊഴുകുന്ന പുഴ എന്തു ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ തേനിനാലൊഴുകുന്ന തോടും എത്ര രസമായിരിക്കും ആ സ്വർഗത്തിൻ്റെ സുഖാനുഭൂതികളെന്ന് കൂട്ടുകാരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ആ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ടത് എന്തേ? ഇത്ര മാത്രമേ ഉള്ളൂ, നേരെ നടന്നു നാം ചേലത്ത്, നേരെ ഒന്ന് നടക്കുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്കെന്തു ചെയ്യാം? ആ സ്വർഗത്തിലേക്കെത്താം. പാട്ടിൻ്റെ ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞത്? കിട്ടുന്ന മാർഗങ്ങളെല്ലാം, എല്ലാ മാർഗങ്ങളും. എവിടേക്കുള്ള മാർഗങ്ങൾ? സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങളെല്ലാം കാട്ടിയതാരാ? ത്വാഹ റസൂല്. ആര്? ത്വാഹ റസൂല്, നമ്മുടെ പ്രവാചകൻ. ആരാണ് റസൂൽ? അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കിട്ടുന്ന എല്ലാ മാർഗവും, സ്വർഗത്തിലേക്ക് പോകാനായ എല്ലാ മാർഗവും നമ്മെ പഠിപ്പിച്ച നമ്മുടെ പ്രവാചക വര്യൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്നകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കു നാം പഠിപ്പിച്ചു നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൂട്ടുകാരെ, ആ സ്വർഗത്തിലേക്കെത്താനുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. നന്മയിൽ അധിഷ്ഠിതമായി, നന്മയുമായി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിന് രോഗം ബാധിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിന് കറുപ്പ് വീഴുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിന് കറുപ്പ് വീഴുന്ന ഓരോ തിന്മകൾ ചെയ്യുന്തോറും നമ്മുടെ മുമ്പിലുള്ള ലോകം കൂരിരുളായി മാറും. കൂരിരുളായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു അന്ധതയുടെ ലോകത്തേക്ക് നമ്മൾ പോകും, തിന്മയുടെ ലോകത്തേക്ക് നമ്മൾ മാറും. അങ്ങനെ നമ്മൾ തിന്മ ചെയ്യുന്ന ചീത്ത കുട്ടികളായി നമ്മൾ മാറിയാൽ നമുക്ക് കിട്ടാനിരിക്കുന്ന ആ

അങ്ങനെയുള്ള സുന്ദരമായ ഒരു സ്വർഗം നമുക്കു നഷ്ടപ്പെടും. നഷ്ടപ്പെടുത്തണോ? ആ സ്വർഗം കാണാൻ എത്ര ആശയുണ്ട് നമുക്ക് അല്ലേ? അങ്ങനെയുള്ള ആ പാലിനാലൊഴുകുന്ന പുഴയും തേനിലാലൊഴുകുന്ന തോടും കാണാൻ എത്ര കണ്ട് കൊതിക്കുന്നവരാണ് കൂട്ടുകാരെ നമ്മൾ. ആ സ്വർഗത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെടുക, പടച്ചവനോട് നിരന്തരം പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുക?

0: നാനേ പടച്ചവനോട് നിരന്തരം പ്രാർത്ഥിക്കാം. കൂട്ടുകാരെ, ഇന്നത്തെ പൂമര ചാനലിൽ നമുക്ക് ആ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥന കൂടെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന എന്നറിയാമോ? അള്ളാഹുവിനോട് രണ്ടു കരങ്ങളും ഉയർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കി തരണമേ. എങ്ങനെ? സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കി തരണമേ. എങ്ങനെയാണ് നമ്മൾ ആ പ്രാർത്ഥന അറബിയിൽ പ്രാർത്ഥിക്കുക? നോക്കൂ കൂട്ടുകാരെ, ഞാൻ പ്രാർത്ഥന പറയുമ്പോൾ അത് ഏറ്റു ചൊല്ലി നിങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കണം. ഇന്നത്തെ പൂമരത്തണലിൽ അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥന പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇന്ന് പൂമരത്തണൽ കേട്ട് അവസാനിപ്പിക്കേണ്ടത്. നോക്കൂ കൂട്ടുകാരെ, ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക. നമസ്കാര ശേഷവും ഒതു എടുത്തതിന് ശേഷവും എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അള്ളാഹുവിനോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിബ്നിലീ ഇൻദക ബൈതം ഫിൽ ജന്ന. എന്താ? റബ്ബിബ്നിലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഒന്നുകൂടി പറഞ്ഞേ. റബ്ബിബ്നിലീ, റബ്ബിബ്നിലീ ഇൻദക, ഇൻദക ബൈതൻ, ബൈതൻ ഫിൽ ജന്ന, ഫിൽ ജന്ന. ഒന്നുകൂടി നോക്കിയേ. റബ്ബിബ്നിലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവേ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കി തരണമേ അല്ലാ എന്നുള്ള പ്രാർത്ഥനയാണ് കൂട്ടുകാരെ ഈ പ്രാർത്ഥന. നമുക്ക് ആ സന്തോഷ ലോകത്തിനു വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. ആ സ്വർഗത്തിലാണ് നമുക്ക് ജീവിതകാലം മുഴുവനും നമ്മുടെ മരണമില്ലാത്ത ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ളൊരു ലോകം കൂട്ടുകാരെ ആ സ്വർഗമാണ് എങ്കിൽ നമുക്ക് ഒന്നിച്ച് ചേർന്നിണയായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിൻ്റെ പാതയിൽ മുന്നേറാൻ നമ്മൾ അതുപോലെ തന്നെ നന്മതൻ തീരത്തൊന്നിക്കാൻ വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വിധിയേകണയല്ലാ എന്ന് ആത്മാർത്ഥമായി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. അങ്ങനെ സന്തോഷലോകം കിട്ടുന്ന, സന്തോഷലോകം ലഭിക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥനയുമായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്ദരമായ സന്തോഷലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥന പഠിക്കുക. ഒന്നുകൂടി പറയാം. റബ്ബിബ്നിലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. റബ്ബിബ്നിലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന് താൽക്കാലിക വിട ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ വിട പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: സന്തോഷലോകം എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറ സംസാരിക്കുകയായിരുന്നു. പൂമരത്തണലിൽ, പൂമരത്തണലിൽ ഇവിടെ സമാപിക്കുന്നു. ഇനി നുറുങ്ങുകൾ.
2: നുറുങ്ങുകളിൽ മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയ അദൃശ്യനായ അംഗരക്ഷകൻ എന്ന ടി ചാണ്ടി രചിച്ച ആ ഒരു ലേഖനത്തെയാണ് ഇന്നത്തെ നുറുങ്ങുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്.
3: അദൃശ്യനായ അംഗരക്ഷകൻ. ദൈവം നമ്മുടെ വഴികാട്ടി മാത്രമല്ല അദൃശ്യനായ അംഗരക്ഷകൻ കൂടിയാണെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവമാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബോധ്യമാകും. ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ അവ നമ്മിൽ തറച്ചുകയറാതെ അവിടുത്തെ കരങ്ങളാകുന്ന പരിച കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ഇക്കാര്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. നാം ഭൂമുഖത്ത് ഇന്ന് അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും കാവലും കൊണ്ടാണെന്ന് വകവെച്ചു കൊടുക്കുന്നവർ വിരളമായിരിക്കാം. ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് നിഷേധിക്കുന്നവർ കണ്ടേക്കാമെങ്കിലും അതൊരു ശാശ്വത സത്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും രോഗങ്ങളും ദുഃഖങ്ങളും പലതരത്തിലുള്ള ദുസ്സഹമായ അഗ്നിപരീക്ഷണങ്ങളും ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും ഒഴിവാക്കണമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുക. എന്നാൽ ദൈവം നമ്മുടെ അനുഭവ വിപര്യയങ്ങളെ ഒഴിവാക്കുകയല്ല, അവ നമ്മെ നശിപ്പിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലിയനാർഡ് ഗ്രിഫിത്ത് ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന സംഭവകഥ ശ്രദ്ധേയമാണ്. ഒരു ദിവസം ഗൈൽസും മിണ്ടാപ്രാണിയായ കൂട്ടുകാരനും ഒരു കാട്ടിൽ കൂടി നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു പട്ടിയുടെ കൂര കേട്ടു. ഭയപരവശയായ മാൻ ഓട്ടം തുടങ്ങി. ഗൈൽസും അതിൻ്റെ കൂടെയോടി. അവരൊരു നായാട്ടുകാരൻ്റെ മുമ്പിലാണ് ചെന്നുപെട്ടത്. അയാൾ വില്ലിൻ്റെ ഞാണിൽ അമ്പെടുത്തു വയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് നായാട്ടുകാരൻ മാനിനെ ഉന്നം നോക്കി അമ്പെയ്തു വിട്ടു. ഗൈൽസ് തൽക്ഷണം കൈനീട്ടി. മാനിൻ്റെ ദേഹത്തു തറയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ തന്നെ അമ്പു തറച്ച് മുറിവേറ്റു. അദ്ദേഹത്തിൻ്റെ കൈയിൽ നിന്നു തെറ്റിയ അമ്പ് മാനിൻ്റെ പള്ളയ്ക്ക് ചെന്നുകൊണ്ടു. പക്ഷേ മാനിൻ്റെ ദേഹത്ത് ഒരു ചെറിയ പോറൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഗൈൽസിൻ്റെ കൈയിൽ തട്ടി അമ്പിൻ്റെ ആയം കുറഞ്ഞതുകൊണ്ടാണ് മാനിൻ്റെ ദേഹത്ത് ചെന്ന് തറയ്ക്കാതിരുന്നത്. കഷ്ടാനുഭവങ്ങളുടെ മാരകമായ അസ്ത്രങ്ങളെ ദൈവം എപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ചില പോറലുകൾ മാത്രമേ നമുക്ക് ഏൽക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം. പുറമെ ചില പോറലുകൾ മാത്രം ഏറ്റ് നാം വേദനിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കൈനീട്ടുന്ന ദൈവം അതിലേറെ വേദനിക്കുന്നുണ്ടെന്ന സത്യം നാം വിസ്മരിക്കരുത്. താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാൻ അവയുടെ മാരകമായ ദുഷ്ഫലങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു.
1: അദൃശ്യനായ അംഗരക്ഷകൻ, ടി ചാണ്ടിയുടെ രചനക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയതാണ് നമ്മൾ നുറുങ്ങുകളിൽ ഇപ്പോൾ കേട്ടത്. നുറുങ്ങുകൾ സമാപിക്കുന്നു. ഇനി അസ്മാഉൽ ഹുസ്ന.
2: സലാം സാറേ, ശരിക്ക് അള്ളാഹുവിനെ ഏറ്റവും നല്ല അടുത്തറിയാൻ അസ്മാഉൽ ഹുസ്ന പഠിക്കുക എന്നുള്ളത് വലിയൊരു വഴിയാണ്. അപ്പം മാഷാല്ലാ, റേഡിയോ വൈബ്സ് കേൾക്കുന്ന എല്ലാവർക്കും ഈ ഒരു സമയത്ത് 9 മണി കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് അതിനുള്ള വലിയൊരു വാതിൽ തുറക്കാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ പഠിക്കുന്നത്.
1: ഏറ്റവും മഹത്വമേറിയ നാമം അള്ളാഹു, അപ്പം ഇസ്മുൽ ജലാല അല്ലേ, ആ നാമത്തെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത് ബഹുമാനനായ അബ്ദുർ റൌഫ് അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എന്താ പഠിച്ചു വരുന്നത്? ആ, അള്ളാഹുവിനെ കുറിച്ചാണല്ലേ. മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്താണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഹുസ്നയാണ്. മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിമഹത്വമേറിയതാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെയാ കിട്ടുക? ആ, ഒന്ന് സ്വർഗം കിട്ടും അല്ലേ, രണ്ട് ഈമാൻ വർദ്ധിക്കും അല്ലേ, ആ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥൈര്യം ലഭിക്കും, അതുപോലെയുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തുകൾ ലഭിക്കും, സ്വർഗം ലഭിക്കും, ഒക്കെ നമ്മൾ പഠിച്ചു. ശരി, ഇനി ഇന്നു മുതൽ ഇൻഷാ അല്ലാ ഈ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന നാമമാണ് അല്ലാഹു. എന്താണ് അല്ലാഹു? ഓക്കെ, അല്ലാഹു എന്ന നാമമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു എന്ന നാമം മറ്റെല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നാമമാണ് അല്ലാഹു എന്ന നാമം. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന കാണുന്നു. ആ നിസ്കാരത്തിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു സ്വമദു ലദി ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഈ പ്രാർത്ഥന ഇങ്ങനെ കേട്ടപ്പോൾ റസൂല്ല എന്ത് ചെയ്തെന്നറിയോ? റസൂല്ല ഇങ്ങനെ അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞ്, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെ പറഞ്ഞ്, ഇങ്ങനെ അല്ലാഹുവിൻ്റെ ഏകത്വത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ അല്ലാഹു എന്ന ആ ഒരു വാക്കാണ് ആദ്യം ഉച്ചരിച്ചത്. അല്ലാഹു എന്ന വാക്കാണ് ആദ്യം ഉച്ചരിച്ചത്. ആ വാക്ക് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ പ്രാർത്ഥന കേട്ടിട്ട് പറഞ്ഞത് വല്ലദി നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖദ് സഅലല്ലാഹ ബിഇസ്മിഹിൽ അദീം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ മഹത്വമേറിയ അള്ളാഹു എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രത്യേകത പറയാണ്, അല്ലദീ ഇദാ ദുഅയ ബിഹി അജാബ. ആ വാക്കുകൊണ്ട്, ആ നാമം കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യുന്നതാണ്. എന്താണ്? അള്ളാഹു ഉത്തരം ചെയ്യും. ഇപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹു എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പൊ ചിലപ്പോൾ അള്ളാഹുമ്മ എന്ന പ്രാർത്ഥന തുടങ്ങാം. എത്രയോ പ്രാർത്ഥനകളാണ് അള്ളാഹുമ്മ എന്ന് പറഞ്ഞ് റസൂലുള്ള തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക്ക മിനന്നാർ. അള്ളാഹുവെ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. ഇങ്ങനെ അള്ളാഹുമ്മ ആദ്യം തുടങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ത് ചെയ്യണം? മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവെ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റസൂലുള്ള വീണ്ടും പറഞ്ഞു, വഇദാ സുഇല ബിഹി അഅതാ. എന്താണോ ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നത്, അള്ളാഹു എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു അത് തരും എന്നതാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതൊക്കെയാ? ആ ഒന്നാമത്തത്, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു എന്ന നാമം, അല്ലെങ്കിൽ അള്ളാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഒന്നാമതായി റസൂലുള്ള പറഞ്ഞു. ഇനി രണ്ടാമത് പറഞ്ഞു, ഇനി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ചത് അള്ളാഹു നൽകും എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും പുണ്യമേറിയ, അഅദമായ എല്ലാ മറ്റെല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളെയും ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് അള്ളാഹു എന്ന നാമം. ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഞ്ച് കാര്യങ്ങൾ, അതിലൊന്നാമത്തത് ഈ നാമങ്ങൾ ശ്രേഷ്ഠമാകാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒന്നാമതായി പറഞ്ഞത്, നമ്മൾ മുസ്ലിം ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരാളിപ്പോൾ മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പോൾ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്താണ് ചെയ്യേണ്ടത്? ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം അല്ലേ. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് നമ്മൾ പറയണം. അപ്പോൾ അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അവിടെ അള്ളാഹിന്റെ നാമമാണ് പറഞ്ഞത്. ഒരാൾ മുസ്ലിമായി കടന്നു വരുമ്പോൾ ആദ്യമായി ഉച്ചരിക്കുന്ന നാമം അള്ളാഹു എന്ന നാമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മഹത്വമേറിയതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, മറ്റെല്ലാ നാമങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹു എന്നതാണ്. നമ്മൾ അള്ളാഹു ഹക്കീമാണ് എന്ന് പറയും, എന്നാൽ ഹക്കീം അള്ളാഹു ആണ് എന്ന് പറയില്ലല്ലോ. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയോ? ഇല്ല, അള്ളാഹു ഹക്കീമാണ് എന്ന് പറയും, അല്ലെങ്കിൽ അള്ളാഹു അലീമാണ് എന്ന് പറയും. അപ്പൊ അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങളെയെല്ലാം ഈ അള്ളാഹു എന്ന നാമത്തിലേക്കാണ് ചേർത്ത് പറയുന്നത്. ശരി, ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇബാദത്തുകളിൽ അധികവും അള്ളാഹു എന്ന നാമമാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾ ചെയ്യുന്ന, നമ്മളൊക്കെയും ചെയ്യുന്ന ഇബാദത്തുകളിൽ അധികവും അള്ളാഹുവാണ്. എവിടെയൊക്കെ സന്ദർഭങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കിയേ. ആ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു എന്ന് പറയില്ലേ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നാ പറയുന്നത്. ഇഖാമത്ത് കൊടുക്കുമ്പോഴോ? അവിടെയും അള്ളാഹു എന്ന നാമമാണ് പറയുന്നത്. ഇനി നമ്മൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോഴോ? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും. അതല്ലാത്ത മറ്റ് തക്ബീറുകളും അള്ളാഹു അക്ബർ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞാലോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ. കണ്ടോ, സുബ്ഹാനല്ലാഹ് അവിടെയും അള്ളാഹു, അൽഹംദുലില്ലാ അവിടെയും അള്ളാഹു, അള്ളാഹു അക്ബർ അവിടെയും അള്ളാഹു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അഖിലവും അള്ളാഹു എന്ന നാമമാണ്. അതുകൊണ്ട് തന്നെ അത് മഹത്വമേറിയ നാമമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മളൊരിക്കലും അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം റഹ്മാൻ അക്ബർ എന്ന് പറയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ റഹ്മാനു അക്ബർ എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു എന്ന നാമം വളരെ മഹത്വമേറിയതും ശ്രേഷ്ഠതയുള്ളതുമാണ് എന്ന് ഈ കാരണങ്ങൾ കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകി. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ വന്നത് അല്ലാഹു എന്ന നാമമാണ്. 2697 തവണയാണ് അല്ലാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നത്. എത്ര പ്രാവശ്യമാണ്? 2697 പ്രാവശ്യം അല്ലാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇനി നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അല്ലാഹു എന്നത് നമ്മൾ ആരും മറ്റൊരാളെ വിളിക്കൂലല്ലേ, നമ്മളൊരാളെയും അല്ലാഹു എന്ന് വിളിക്കൂല. പക്ഷെ അല്ലാഹുവിൻ്റെ മറ്റു നാമങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ദുർ റഊഫ് അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീം എന്നുപോലെയുള്ള നാമങ്ങൾ, നമ്മളൊരു പക്ഷേ ആ അബ്ദു ഒഴിവാക്കിയിട്ട് റഊഫെ അല്ലെങ്കിൽ ഹക്കീമെ എങ്ങനെ വിളിക്കും? എന്നാൽ അബ്ദുല്ല എന്ന് പറയുന്ന നാമമുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും അല്ലാഹ് എന്ന് വിളിക്കൂല അല്ലേ. നമ്മൾ വിളിക്കോ? നമ്മൾ ആരെങ്കിലും വിളിക്കോ? നമ്മൾ ആരും വിളിക്കൂല, നമ്മൾ അബ്ദുല്ല എന്ന് തന്നെ വിളിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അല്ലാഹു എന്ന നാമത്തെ മറ്റൊരു വ്യക്തിയെ വിളിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന് മാത്രമുള്ള പേരാണ്, അല്ലാഹുവിന് മാത്രമുള്ള പേരാണ്. അതുകൊണ്ട് വേറൊരാൾക്കും വിളിക്കാൻ പാടില്ല. അതാണ് നമ്മൾ അഞ്ചാമതായി, അതാണ് നമ്മൾ നാലാമതായി മനസ്സിലാക്കേണ്ടത്. ഇനി അഞ്ചാമത്തത്, ഏത് നാമവും ഏത് നന്മയും ആരംഭിക്കുന്നത് അല്ലാഹു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. നമ്മൾ ബിസ്മിർ റഹ്മാൻ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കൂലല്ലോ, നമ്മൾ ബിസ്മിർ റഹ്മാൻ എന്ന് പറഞ്ഞ് വസ്ത്രം ധരിക്കൂലല്ലോ, നമ്മൾ ബിസ്മിർ റഹ്മാൻ അല്ലെങ്കിൽ ബിസ്മിർ റഹീം ബിസ്മിൽ ഹക്കീം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കൂല. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതും നമുക്ക് ചെയ്യാനുള്ളതും ഉരുവിടാനുള്ളതും എന്താണ്? നമ്മൾ എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയല്? ആ ബിസ്മില്ലാ എന്ന് പറഞ്ഞാണ് ഭക്ഷണം കഴിക്കുക അല്ലേ. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും ഒക്കെ നമ്മൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഏത് നന്മകൾ ആരംഭിക്കുമ്പോഴും അല്ലാഹു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അല്ലാഹു എന്ന ഈ ഇസ്മുൽ ജലാല, ഏറ്റവും മഹത്വമേറിയ ഈ നാമം, അലീമായ ഈ നാമം, അഅലമായ ഈ നാമം, അല്ലാഹു എന്ന ഈ നാമം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ ഈ നാമം മഹത്വമേറിയതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു എന്ന നാമത്തെ കൂടുതൽ അടുത്തറിയാൻ നമ്മൾ പരിശ്രമിക്കണം. ആ അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, ആ അല്ലാഹുവാണ് നമ്മെ പരിപാലിക്കുന്നത്, ആ അല്ലാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, ആ അല്ലാഹുവിലേക്കാണ് നമ്മുടെ മടക്കവും എന്നത് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും ഉത്കൃഷ്ടമേറിയ നാമം അല്ലാഹു എന്ന നാമത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിച്ചത്.
1: ഇനി കഥ പറയാം.
2: സലാം സാറുടെ കഥയാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്താണ് സലാം സാറെ കഥയുടെ?
1: പുതിയ സ്വപ്നങ്ങൾ, അജ്മലും കുഞ്ഞുമംഗളും എന്നുള്ളത് നമ്മൾ മുമ്പേ
2: യെസ് പറഞ്ഞു
1: വരുന്ന അതിന്റെ 17-ാമത്തെ ഭാഗം കേൾക്കാം.
5: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 17, പുതിയ സ്വപ്നങ്ങൾ. അജ്മലും സെൽവയും സ്കൂൾ വിട്ടു വന്നപ്പോൾ മുൻവാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അജ്മൽ വാതിലിൽ മുട്ടി. മറുപടി കാണാതിരുന്നപ്പോൾ പിൻഭാഗത്തേക്ക് പോയി നോക്കി. അവിടെയും വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ കോഴികൾ അടുത്തു വന്നു. ഉമ്മ ആടിനെ തീറ്റാൻ പോയതായിരിക്കുമെന്ന് കരുതി അവർ വരാന്തയിൽ കയറിയിരുന്നു. മുന്നോട്ട് നോക്കിയപ്പോൾ ആടിനെ തൊടിയിൽ കെട്ടിയിട്ടതായി കണ്ടു. അജ്മലിന് ബേജാറായി. എന്തു പറ്റി ഉമ്മക്ക്? ഉമ്മ വരുമ്പോഴേക്ക് അസ്ര നമസ്കാരം കഴിക്കാമെന്ന് വെച്ച് അവർ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോയി. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഉമ്മ എത്തിയില്ല. എവിടേക്കാക്ക എന്റെ ഉമ്മ? സെൽവ തൊണ്ട ഇടറിക്കൊണ്ട് ചോദിച്ചു. നിന്റെ ഉമ്മയോ? എന്റെ കൂടെ ഉമ്മയാ. സെൽവയ്ക്ക് മാത്രമല്ല ഉമ്മാനെ കാണാഞ്ഞിട്ട് ബേജാറുള്ളത്, എനിക്കും ബേജാറുണ്ട്. അവർ അസ്വസ്ഥതയോടെ വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഹാവു, അതാ ഇക്കാക്ക ഉമ്മ. അൽഹംദുലില്ലാ. അജ്മൽ ഉമ്മയുടെ അടുത്തേക്ക് ഓടി. എന്തിനാ മോനു ഇങ്ങോട്ട് ഓടിയത്? ഞാൻ അങ്ങോട്ട് വരൂലേ. ഉമ്മ, ഇതാദ്യമായിട്ടാ സ്കൂൾ വിട്ടു വരുമ്പം ഉമ്മാനെ കാണാതിരിക്കുന്നത്. ഞങ്ങൾ പേടിച്ചുപോയി. ഷാഹിദയും അജ്മലും വരാന്തയിലേക്ക് കയറി.
1: സെൽവയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. സെൽവയെ ചേർത്ത് പിടിച്ച് മഫ്തയുടെ അറ്റം കൊണ്ട് കണ്ണീർ തുടച്ചു കൊടുത്തു. വാതിൽ തുറന്ന് ഉടനെ ചായ ഉണ്ടാക്കാനൊരുങ്ങി. ഉമ്മ എവിടുക്കാ പോയിരുന്നത്? അതൊക്കെ ചായ കുടിച്ചിട്ട് ആശ്വാസത്തോടെ പറയാം. പോയ വിവരം കേട്ടാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും. ഉമ്മ ഉണ്ടാക്കിത്തന്ന ചായയും പുഴുങ്ങിയ പഴവും കഴിക്കുമ്പോൾ അജ്മലിൻ്റെയും സെൽവയുടെയും മനസ്സ് ഉമ്മ പറയാൻ പോകുന്ന സന്തോഷവാർത്ത കേൾക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ചായ കുടിച്ചു തീരും മുമ്പേ ഷാഹിദ വിഷയം പറയാൻ തുടങ്ങി. ഞാൻ മദ്രസ സെക്രട്ടറിയെ കാണാൻ പോയതായിരുന്നു. അടുത്ത തിങ്കളാഴ്ച മദ്രസയിൽ അധ്യാപികയായി ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, എത്രയമ്മാ ശമ്പളം? അജ്മൽ ചോദിച്ചു. 1200. അൽഹംദുലില്ലാ, ഭാഗ്യം, സെൽവ പറഞ്ഞു. ഇന്ന് ചൊവ്വാഴ്ചയാണ്. 6-ാം ദിവസം മദ്രസയിൽ പോകണം. ഇനിയുള്ള എല്ലാ ദിവസവും രാത്രി നിങ്ങളോടൊപ്പം ഉമ്മയും വായിക്കാനിരിക്കും. ടീച്ചറായാൽ പഠിപ്പിക്കാൻ പോണ പാഠം വീട്ടിൽ നിന്ന് നന്നായി പഠിച്ചു പോകണം. സെൽവ ഉമ്മയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ഉമ്മാന്റെ മുഖമൊന്ന് താഴ്ത്തിത്തരി. ഷാഹിദ സ്റ്റൂളിൽ ഇരുന്നു കൊടുത്തു. സെൽവ ഉമ്മയുടെ 2 കവിളിലും ഉമ്മ കൊടുത്തു. അജ്മൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കടലാസിൽ കണക്കു ചെയ്യുകയാണ്. ഷാഹിദ അതു നോക്കി. 1200 × 12 സമം 14400. അതു കണ്ട് ഷാഹിദ ചിരിച്ചു. മകൻ ഉമ്മയുടെ ശമ്പളത്തെ 12 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. ഒരു കൊല്ലത്തിൽ എത്ര സംഖ്യ കിട്ടുമെന്ന്. സമർത്ഥൻ.
2: മസാലാ സലാം സാറുടെ കഥ നമ്മൾ കേട്ടു. അജ്മലും കുഞ്ഞുമംഗളും എന്ന പുസ്തകത്തിൻ്റെ പുതിയ സ്വപ്നങ്ങൾ എന്ന കഥ ഭാഗമാണ് നമ്മളിന്ന് കേട്ടിട്ടുള്ളത്. ഇനി ദൃശ്യത്തിലേക്കാണ്.
1: ഇന്ത്യയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവരുടെ നാട്ടിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ യാത്ര പോകാനും യാത്രാ വിവരണങ്ങൾ കേൾക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. യാത്ര പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പീസ് റേഡിയോ കേൾക്കുന്ന ആളുകൾക്ക് കേട്ട് കാണാൻ പറ്റിയൊരു പ്രോഗ്രാം.
2: കേൾവിയിലൂടെ യാത്രയാണ് ദൃശ്യം എന്ന് പറയുന്നത്. മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്. ഇൻഷാല്ലാ ദൃശ്യത്തിലേക്ക്.
3: ഇന്ത്യയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവരുടെ നാട്ടിലേക്കുള്ള യാത്ര. പണ്ട് 100 ആണ്ടുകൾക്ക് മുൻപ്, ഇന്നത്തെ രാജസ്ഥാൻ സംസ്ഥാനത്ത് ഥാർ മരുഭൂമിയിൽ ഒരു കുന്നിൻ മുകളിൽ ഒരു കോട്ട രൂപം കൊണ്ടു. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ ഒഴിഞ്ഞുമാറിയാണ് ഈ കോട്ട സ്ഥിതി ചെയ്തിരുന്നതെങ്കിലും പ്രസിദ്ധമായ സിൽക്ക് റൂട്ട് ഈ കോട്ട വഴിയായിരുന്നു കടന്നുപോയിരുന്നത്. കിഴക്ക് തുർക്കി തൊട്ട് അറബ് രാജ്യങ്ങൾ, ഇന്ത്യ ഉപഭൂഖണ്ഡം വഴി ചൈന വരെ വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു ആ വഴി. ഒരു കാലത്ത് ലോകത്തിൻ്റെ മൊത്തം വ്യാപാരത്തിൻ്റെ സിംഹഭാഗവും നടന്നിരുന്നത് ഇതിലൂടെയായിരുന്നു. ആ കോട്ട അങ്ങനെ അതുവഴി കടന്നുപോയിരുന്ന വ്യാപാരികൾക്കും അവരുടെ ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും മറ്റും ഒരു വിശ്രമ കേന്ദ്രമായി മാറി. മൃഗങ്ങളുടെ കുളമ്പടി ശബ്ദങ്ങൾ കൊണ്ടും വ്യാപാരികളുടെ ലേലം വിളികൾ കൊണ്ടും എന്നും ശബ്ദമുഖരിതമായിരുന്നു അവിടം. പതുക്കെ ആ കോട്ട മതിലിനുള്ളിൽ ഒരു പട്ടണം വളർന്നു വന്നു. അവിടുത്തെ വ്യാപാരികൾ ധനികരായി. അവർ തങ്ങളുടെ പ്രഭുത്വം കാണിക്കാൻ മണിമന്ദിരങ്ങൾ പണികഴിപ്പിച്ചു. അനന്തരം രാജാവ് അവരെ ഏറെ ബഹുമാനിച്ചും കൊട്ടാരത്തിൽ നല്ല പദവികളും നൽകിപ്പോന്നു. ഇക്കാരണങ്ങളാൽ ഈ കോട്ട പലപ്പോഴും ആക്രമണങ്ങൾക്കും വിധേയമായി. ഇവിടെ ഭരിച്ചിരുന്നതും കീഴടക്കിയതുമായ ചക്രവർത്തികൾ അവരറിയാതെ തന്നെ ഈ പട്ടണത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി. പതുക്കെ ഒരു വിശ്രമ കേന്ദ്രം എന്നുള്ളതിൽ നിന്നും സൈനികരും കോട്ടമതിലും മറ്റുമൊക്കെയുള്ള ഒരു യാഥാസ്ഥിതിക കോട്ടയിലേക്കിതു മാറി. ചരിത്രപരമായി വളരെയധികം പറയാനുള്ള ഈ പട്ടണത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ പണികഴിപ്പിച്ച മന്ദിരങ്ങളും വാസ്തുകലയും വേറെങ്ങും കേട്ടിട്ടില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജനങ്ങളുടെ ജീവിത രീതിയും നമുക്ക് കാണുവാൻ കഴിയും. അതെ, ജയ്സാൽമീർ നഗരം ഏതൊരു അർത്ഥത്തിലും അറിവിൻ്റെയും കാഴ്ചകളുടെയും അക്ഷയ ഖനിയാണത്. രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറു വശത്തായിട്ടാണ് ഗോൾഡൻ സിറ്റി എന്ന അപരനാമത്തിൽ ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. മരുഭൂമിയും ഏതാണ്ട് അതേ നിറത്തിൽ വരുന്ന സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളും ചേർന്ന് പട്ടണത്തിൽ ലഭിച്ച ആ പേരിനെ തികച്ചും അന്വർത്ഥമാക്കുന്നു. യഥാർത്ഥത്തിൽ രാജസ്ഥാൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിവരുന്ന മരുഭൂമിയും ഒട്ടകങ്ങളുമെല്ലാം ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതാണ്ട് സമാന പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചതുകൊണ്ടായിരിക്കണം ഇവിടെ എത്തുമ്പോൾ നമുക്ക് അറബ് കഥകളായ അലിഫ് ലൈല, 1001 രാവുകൾ മുതലായ കഥകളുടെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ട പ്രതീതി ഉളവാകുന്നത്. ഞങ്ങൾ ജയ്പൂരിൽ നിന്ന് രാത്രി 12-നുള്ള വണ്ടിയിലാണ് ജയ്സൽമീറിലേക്ക് പോയത്. നവംബർ അവസാനമായിരുന്നു ആ കാലം. നല്ല തണുപ്പായതിനാൽ കനത്ത കമ്പിളി ധരിച്ചായിരുന്നു കിടപ്പ്. ആദ്യമൊക്കെ വണ്ടിയിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ജോധ്പൂർ കഴിഞ്ഞപ്പോൾ വണ്ടി ഏകദേശം കാലിയായി. ജയ്പൂരിൽ നിന്ന് ജയ്സാൽമേറിലേക്കുള്ള തീവണ്ടി യാത്ര ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നടത്തണമെന്ന് ഇന്റർനെറ്റിലൊരിക്കൽ വായിച്ചതായി ഓർക്കുന്നു. അജ്ഞതമൂലം ഇരുഭാഗത്തും മണൽക്കൂമ്പാരങ്ങളും ഇടയിലൂടെ ട്രാക്കുമാണെന്നാണ് കരുതിയിരുന്നത്. ആ ആവേശത്തിൽ മുകളിലെ ബെർത്തിൽ നിന്നും താഴെ ഇറങ്ങിയ ഞാൻ തികച്ചും അന്തം വിട്ടുപോയി. മണൽ തീരെയില്ലാതെ, എന്നാൽ ഒറ്റനോട്ടത്തിൽ തന്നെ തീരെ ഫലഭൂയിഷ്ടമല്ലെന്നു മനസ്സിലാക്കി തരുന്ന ഒരു ഭൂവിഭാഗത്തിലൂടെയായിരുന്നു യാത്ര. തികച്ചും തരിശുഭൂമി. ചെറിയ ചില കുറ്റിച്ചെടികളും ഉയരം കുറഞ്ഞ മരങ്ങളും വല്ലപ്പോഴും വരുന്ന ഗ്രാമങ്ങളും ആടുകളേക്കാൾ കൂടുതൽ ഒട്ടകങ്ങളും. ഞങ്ങളൊരു മരുഭൂമിയിലൂടെ പട്ടണത്തിലേക്കാണ് പോകുന്നതെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പച്ചപ്പിന്റെ പറുദീസയായ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതും ഒരു അത്ഭുത കാഴ്ച തന്നെ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ട്രെയിൻ യാത്രയും ചെയ്തിരിക്കേണ്ട ഒന്നായി നമുക്ക് കണക്കാക്കാം. ഇന്ത്യ 1998 അണുപരീക്ഷണം നടത്തിയ പൊഖ്രാൻ വഴിയാണ് ട്രെയിൻ പോകുന്നത്. വളരെ വിപുലമായ ഒരു സേനാസന്നാഹം തന്നെ ഇന്ത്യക്കവിടെയുണ്ട്. ഏകദേശം 12 മണിയായപ്പോൾ ഞങ്ങൾ ജയ്സാൽമീറെത്തി. പശ്ചിമ റെയിൽവേയുടെ ഗതാഗതം ഇവിടെയാണ് അവസാനിക്കുന്നത്. ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് ത്രികുട പർവ്വതത്തിനു മുകളിലെ തലയുയർത്തി നിൽക്കുന്ന ജയ്സാൽമീർ കോട്ട തന്നെയാണ്. ഇന്നും ജനവാസമുള്ള ലോകത്തിലെ തന്നെ അപൂർവം കോട്ടകളിൽ ഒന്നാണിത്. ഞങ്ങളെ കൊണ്ടുപോകാൻ ഹോട്ടലിലെ ജീപ്പ് വന്നിരുന്നു. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഹോട്ടലിലെത്തി. സാൻഡ്സ്റ്റോൺ കൊണ്ടുതന്നെയാണ് ഈ ഹോട്ടലിൻ്റെയും നിർമ്മാണം. അവയുടെ കല്ലുകൾക്ക് നല്ല വലുപ്പമാണ്. അതിനാൽ ഹോട്ടലിൻ്റെ ഉള്ളിൽ ചെന്നാൽ ഒരു ഇരുളടഞ്ഞ പ്രതീതിയാണ് അനുഭവപ്പെടുക. റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു ജയിലിൽ ഇട്ട പോലെയും. വേഗം കുളിച്ച് ഞങ്ങൾ ഹോട്ടലിൻ്റെ മുകളിലെ ടെറസിലേക്ക് കഴിക്കാൻ ചെന്നു. അവിടെ നിന്നുള്ള കോട്ടയുടെ ദൃശ്യം ഗംഭീരമാണ്. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നെറ്റ് വഴി വാടകയ്ക്ക് സ്കൂട്ടർ ബുക്ക് ചെയ്ത് കടയിൽ ചെന്ന് വണ്ടി മേടിച്ചു. അന്നത്തെ ദിവസം വെറുതെ കറങ്ങാനാണ് ഉപയോഗിച്ചത്. ബൈക്കുകാർ പാകത്തിലൊരു ജയ്സാൽമേർ ടൂറിസ്റ്റ് മാപ്പും തന്നിരുന്നു. പട്ടണത്തിൻ്റെ ഏതു ഭാഗത്തുനിന്ന് നോക്കിയാലും കാണാവുന്ന കോട്ടയ്ക്ക് പറയാൻ നല്ലൊരു കഥ തന്നെയുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പിടിമുറുക്കിയതോടെ കോട്ടയുടെ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. മാത്രമല്ല, വ്യാപാരം മുംബൈ തുറമുഖം വഴി തുറന്നതും പട്ടണത്തിന്റെ പ്രാധാന്യത്തിന് മങ്ങലേൽപ്പിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്കുശേഷം പാകിസ്ഥാൻ ഇന്ത്യയുടെ കടുത്ത ശത്രു കൂടിയായതോടെ സിൽക്ക് റൂട്ട് വഴിയുള്ള വ്യാപാരം തീർത്തും നിലച്ചുപോയി. അതോടെ ജയ്സാൽ

0: അതെല്ലാം നിരുപാധികം അംഗീകരിക്കാമെന്നും അവർ പാകിസ്ഥാനിൽ ചേരണമെന്നും ജിന്ന അഭ്യർത്ഥിച്ചു. പക്ഷേ മൂവരും അതിനു സമ്മതിച്ചില്ല. ഒരു യുദ്ധം വന്നാൽ ഞങ്ങൾ ഇന്ത്യയാവും പിന്തുണക്കുകയെന്നും പക്ഷേ ഞങ്ങൾ സ്വതന്ത്രമായി നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നതെന്നും അവർ ജിന്നയോട് തുറന്നു പറഞ്ഞു. ഇതറിഞ്ഞ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ വല്ലഭായ് പട്ടേൽ അവരെ മൂന്നുപേരെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. രാജ്യത്തിന്റെ സ്വത്തൊന്നും കണ്ടുകെട്ടില്ലെന്നും അവരുടെ ഭൂമിയും പണവും ഒന്നും സർക്കാരിന് എഴുതിക്കൊടുക്കേണ്ടെന്നും ഒരു ധാരണയിലെത്തി. ഈ മൂന്ന് പ്രവിശ്യകളും ഇന്ത്യയോട് ചേർന്നു. അങ്ങനെ ജയ്സാൽമേർ കോട്ടയ്ക്കുള്ളിലെ കൊട്ടാരവും രാജാക്കന്മാരുടെ സ്മാരകമായ ബഡാബാഗും ഇന്നും ഒരു സ്വകാര്യ സ്വത്തായി നിലകൊള്ളുന്നു. ഇതേ കാരണത്താൽ അന്ന് ഭരിച്ചിരുന്ന രാജാവിനെ ഇവിടുത്തെ ജനങ്ങൾ ഇന്നും ദൈവതുല്യമായി കണക്കാക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും യുദ്ധങ്ങൾ എന്നിട്ടും ജയ്സാൽമേർ പട്ടണത്തെ വെറുതെ വിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ 1965 1971 യുദ്ധങ്ങൾ ഈ സ്ഥലത്തിനു ചൊല്ലിയായിരുന്നു. 1971 പ്രസിദ്ധമായ ലോങ്കേവാല യുദ്ധത്തിനുശേഷം ഇന്ന് ജയ്സാൽമേർ പട്ടണം തികച്ചും ശാന്തമായി നിലകൊള്ളുന്നു. ഇന്ത്യയിലെ മറ്റേതു പട്ടണത്തെയും പോലെയാണിവിടം. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം ഈ പട്ടണത്തിലുണ്ട്. ബാങ്കുകൾ, ATM, തുണിത്തരങ്ങൾ, വണ്ടികളുമായി ബന്ധപ്പെട്ട കടകൾ, ബേക്കറികൾ, ഹോട്ടലുകൾ തുടങ്ങി എല്ലാം. ബഹുഭൂരിഭാഗം കെട്ടിടങ്ങളും സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. എങ്കിലും കോൺക്രീറ്റ് കൊണ്ടുള്ളവയും കുറവല്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ താപനില വളരെ പെട്ടെന്ന് കുറയുന്ന സ്ഥലമാണിവിടം. അതിനാൽ വിസ്തരിച്ചുള്ള കറക്കം വരും ദിവസങ്ങളിലാകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ വേഗം ഹോട്ടലിലേക്ക് തന്നെ മടങ്ങി. ചരിത്രപ്രധാനമായി വളരെയധികം അറിയുവാനും സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഏറെയുണ്ട് ജയ്സാൽമേർ പട്ടണത്തിൽ. ജനങ്ങളുടെ പണ്ടത്തെ ജീവിതരീതിയും ഗഡീസർ തടാകവും ജയ്സാൽമേർ കോട്ട, രാജാക്കന്മാരുടെ വളരുന്ന സ്മാരകങ്ങൾ ബഡാബാഗ്, തുറന്ന മരുഭൂമിയിൽ രാത്രി ഉറക്കം സാധ്യമാക്കിത്തരുന്ന കുറിഗ്രാമം, പ്രധാനമന്ത്രിയായിരുന്ന സാലം സിംഗിന്റെ ഹവേലി, ഒരു സുപ്രഭാതത്തിൽ കാലിയായി കാണപ്പെട്ട അതീവ ദുരൂഹതയുള്ള കുൽധാര ഗ്രാമം, 120 ഇന്ത്യൻ പട്ടാളക്കാർ ചേർന്ന് 2000 കാലാളും 90 ടാങ്കും വരുന്ന പാകിസ്ഥാൻ പട്ടാളത്തെ തോൽപ്പിച്ച ലോങ്കേവാല, ധനികരായ വ്യാപാരികളുടെ ഹവേലികൾ, ജയ്സാൽമേർ യുദ്ധ മ്യൂസിയം, അങ്ങനെയങ്ങനെ ഒത്തിരിയൊത്തിരി സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്.
1: പീസ് റേഡിയോ ദൃശ്യം ഇവിടെ സമാപിക്കുന്നു. ഇന്ത്യയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവരുടെ നാട്ടിലേക്കുള്ള യാത്ര എന്ന വിഷയത്തിൽ മൻസൂർ മണ്ണാർക്കാടായിരുന്നു ദൃശ്യം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി സ്നേഹക്കൂട്.
1: സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന തലവാചകത്തോടു കൂടിയാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
0: കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന് നമ്മൾ പറയുന്ന കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന പുതിയ ബോധനങ്ങളും അല്ലെങ്കിൽ പുതിയ ചിന്തകളും ഒക്കെ പകരുന്ന നല്ലൊരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. നമുക്കറിയാം, അപ്പോൾ ഇന്ന് സ്നേഹക്കൂടിൽ നമുക്ക് ചർച്ചയിലേക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാബാദ്. ഇന്നും നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ, അതുപോലെ തന്നെ പീസ് റേഡിയോ സിഇഒ ആയിട്ടുള്ള ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ്. അദ്ദേഹത്തിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. എത്രത്തോളം സാധ്യമാവുമെന്ന് അറിയില്ല. എന്നിരുന്നാലും പ്രേക്ഷകർ അയച്ച ചോദ്യങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കാമെന്നാണ് തോന്നുന്നത്. ഒന്നാമത്തൊരു ചോദ്യം, ഒരു സഹോദരിയാണ് വിദേശത്ത് നിന്ന് അയച്ചിട്ടുള്ളതാണ്. ഒരു സുദീർഘമായ ചോദ്യം ഒന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. കുടുംബം അഥവാ ഭർത്താവ്, ഭർത്താവിൻ്റെ പിതാക്കൾ, മാതാവ്, പിതാവ്, സഹോദരി, അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ്, ഇവരുടെ മക്കൾ, ഇവരെല്ലാം കൂടി അടങ്ങിയ ഒരു വലിയൊരു കുടുംബം വിദേശത്ത് ഒന്നിച്ചാണ് താമസിക്കുന്നത്, ഒരു സ്ഥലത്ത് ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ മക്കൾ, ഈ സഹോദരിയുടെ മക്കൾ അമിതമായ വികൃതിയാണ്. സദാസമയം അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആവും. അതിനിടയിൽ ഇവരൊക്കെ ഒരുമിച്ചിരിക്കുന്നതിനിടയിൽ ഈ സഹോദരിയുടെ ചാളുകളൊക്കെ വലിക്കും. അപ്പോൾ തലയിൽ നിന്ന് പലപ്പോഴും തട്ടൊക്കെ മാറും, ചിലപ്പോൾ വസ്ത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നൊരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ സഹോദരിയുടെ പെങ്ങൾ, അവർ ഒരു അന്യ പുരുഷനാണല്ലോ, അപ്പോൾ അവരൊക്കെ ഉള്ളൊരു സദസ്സിൽ പലപ്പോഴും അവരത്ത് കാണുമോ എന്നുള്ളൊരു പ്രയാസം, അതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നതിൽ പലപ്പോഴും അതൊരു വിഷമമായിട്ട് അവർക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ ഹസ്ബൻഡിനോട് ഒരു മറ്റു താമസ സൗകര്യം ഒരുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് തെറ്റാകുമോ, അതിൽ കുറ്റമുണ്ടോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു സഹോദരി ചോദിച്ചത്.
3: ഇവിടെ പിന്നെ മതപരമായി ഒരു വീടുണ്ടാവേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ സഹോദരി പറയുന്നത്. അതിൻ്റെ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കെല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, വിവാഹം കഴിഞ്ഞ് ഒരു മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ സ്വന്തമായൊരു വീട് എന്നത് എല്ലാവരുടെയും വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ചും ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരിക്കലും തൻ്റെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പറയുമ്പോൾ സ്വന്തം വീടെന്ന് പറയുന്നത് എത്രമാത്രം സ്വാതന്ത്ര്യവും എത്രമാത്രം സൗകര്യവും എത്രമാത്രം പിന്തുണയും പ്രൈവസിയൊക്കെ ഉള്ളതാണ് അവനവൻ്റെ വീട്. പക്ഷെ ഒരു വീട്ടിൽ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ നിൽക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ അനുസരിച്ച് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ വളരെ പരിമിതികളുള്ള, വളരെ സ്വാതന്ത്ര്യക്കുറവുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ അതിലേറെ അവർ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുക എന്ന് പറയുമ്പോൾ അതെൻ്റെ വീട് എന്ന് പറയുന്നൊരു വികാരം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പൂർണ്ണത കൈവരിക്കുന്നത് നമുക്കൊരു വീടുണ്ടാകുമ്പോഴാണ്. അപ്പം അത് നമ്മുടെ പിന്നെ ഭാര്യയ്ക്ക് വീടുണ്ടാവാം, നമുക്ക് വീടുണ്ടാകാം ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തമായൊരു വീടെന്നൊരു സ്വപ്നം എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇതെല്ലാവർക്കും അറിയാം, എനിക്കൊരു വീട് വേണം, അത് വലിയൊരു ആഗ്രഹമാണ് എന്ന്. എന്നാൽ ഈ ആഗ്രഹം മറ്റുള്ളവർക്കുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പലപ്പോഴും രക്ഷിതാക്കൾ വരെ തയ്യാറാവാറില്ല. ഇപ്പോൾ നിങ്ങളൊരു വിവാഹം കഴിച്ച് നിങ്ങൾ വീട്ടിലെ മൂത്ത മകനാണ്, ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആകുമ്പോൾ അനുജൻ്റെ വിവാഹമായി, അല്ലെങ്കിൽ അനുജൻ അവിടെ ഉണ്ടാകുന്നു, ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, കുട്ടികളുമായി ഇടപഴകുമ്പോൾ പല പരിമിതികളും ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം സന്ദർഭത്തിലൊരു വീട് വേണമെന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടാൽ ഏത് അവളുടെ ഭർത്താവായ ഈ പുരുഷൻ പോലും അവളോട് പ്രതികരിക്കുക എന്തായിരിക്കും, അപ്പോൾ നിനക്ക് വാപ്പൻ്റെ തുമരം നിൽക്കാൻ പറ്റൂല, നിനക്കൊക്കെ സ്വന്തം ആവണം എന്നാണല്ലേ എന്ന ചോദ്യം ഒരു പക്ഷേ സ്വന്തം ഭർത്താവ് ചോദിച്ചേക്കും. അതിലുപരി ഭർത്താവിൻ്റെ വീട്ടുകാർ എന്താ പറയുക, അവർക്കൊക്കെ ഇപ്പോൾ അവരുടെ കാര്യം നോക്കി പോകണം, അതാപ്പോൾ അവരുടെയൊക്കെ താല്പര്യം എന്നാ പറയുക. പക്ഷേ ഇവർക്കൊക്കെ ഒരു കാലത്ത് എന്തുണ്ടായിരുന്നു, വീടെന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നാണ് വസ്തുത. അപ്പോൾ എന്തിനാണൊരു വീട്, നമുക്ക് കിടന്നുറങ്ങിയാൽ പോരെ, ഭക്ഷണം പോരെ എന്നൊക്കെ ചോദിക്കും. വീട് എന്നുള്ളത് ഒരു മസ്കനാണ്, നമ്മൾക്ക് ചെന്ന് സമാധാനപൂർവ്വം വന്നു ചേരാനുള്ള ഒരു ഇടമാണ്. അത് നമ്മുടെ ഒരു സ്വകാര്യമായ ഇടമാണ്. ഇപ്പോൾ ഈ സഹോദരി പറയുമ്പോൾ അവർക്ക് അവരുടെ സ്വകാര്യത, പ്രൈവസി സൂക്ഷിക്കാൻ പറ്റണില്ല. കാരണം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ പെരുമാറുമ്പോഴും എന്ത് വേണം, ഹിജാബ് വേണം, ഒരു അകലം കാത്തു സൂക്ഷിക്കണം, ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ, ബാത്റൂമിൽ പോകണമെങ്കിൽ, കുട്ടീനെ എടുക്കണമെങ്കിൽ, കുട്ടീനെ വെക്കണമെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണം, അന്യ പുരുഷന്മാരായിട്ടുള്ള ഭർത്താവിൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട് അതിന്, ഒരു സാഹചര്യത്തിൽ നിന്ന് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താണ്, ഒരു വീടിനെക്കുറിച്ച് എന്തായിരുന്നാലും ഒരാൾ ചിന്തിക്കും. അപ്പോൾ ഞാൻ സാധാരണ പറയണത്, ഇപ്പോൾ ഒരു ഭർത്താവ്, ഇവരുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ചിന്തിക്കും മുമ്പ് ഒരു വീടിനെക്കുറിച്ച് അയാൾ ചിന്തിക്കും. അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു സാഹചര്യവും മനസ്സും എന്തായാലും അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വീട് വേണം. അത് അയാൾ താല്പര്യം എടുത്ത് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഇത്ര പണിയില്ല, വളരെ ഈസിയായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി പെട്ടെന്നൊരു വീടുണ്ടാക്കുന്നത് വീട്ടുകാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ, തൽക്കാലം കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഞാനൊരു 5 സെന്റ് സ്ഥലം വാങ്ങണുണ്ട്, അവിടെ കടന്നോട്ടെ, ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വിൽക്കാലോ എന്ന് പറഞ്ഞാലും പാരന്റ്സ് ഒന്നും അതിനെ എതിർക്കൂല. അങ്ങനെ വീട് കഴിയുമ്പോൾ എന്താ വെച്ചാൽ, കുറച്ച് പൈസ കുറി എന്തെങ്കിലും കൈ കിട്ടുമ്പോൾ 2 ലക്ഷം കുറി ഇട്ടിട്ടുണ്ട്, ഞാനതിലൊരു തറ ഇടുന്നുണ്ട്, അതിപ്പോൾ താമസിക്കാൻ നമുക്ക് ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു വീടുണ്ടായ വാടകയ്ക്കെങ്കിലും കൊടുക്കാം. നമുക്കൊരു വീടുണ്ട്, ഒരു സാഹചര്യം വരുമ്പോഴും ആര് താമസിക്കണമെങ്കിൽ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ആരും എതിർപ്പടയില്ല. വീട് പൂർത്തിയായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് വീട്ടുകാരനെ പറയും, ഇനിയിപ്പോൾ അത് അങ്ങനെ വെറുതെ ഇട്ട് കേടിരുത്തണ്ട, നീ അവിടെ പോയി താമസിച്ചു എന്ന് പറയും. അപ്പോൾ ഇതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണ്? തീർച്ചയായും ഭർത്താവാണ്. മക്കൾക്കൊരു വീടുണ്ടാവണമെന്നത് അവരുടെ കല്യാണം കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ മറ്റൊരു സ്വപ്നമാണ്. ചില രക്ഷിതാക്കൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും, അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഇപ്പോൾ സ്ഥലം സ്വന്തമായി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് വീടിന് വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇങ്ങനെ ഒരു താല്പര്യം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഇല്ലാത്തതിൻ്റെ ഒരു വേദനയാണ് പ്രകടിപ്പിക്കുന്നത്. ഈ സഹോദരിക്ക് ഒരു വീട് വേണമെന്ന് പറയാൻ ഭയങ്കര പരിമിതികളുണ്ട്. അത് പറയുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കും. വാപ്പനിമ്മനിട്ട് പോവാനാണെന്ന് ഭർത്താവ് തെറ്റിദ്ധരിക്കും. സ്വാർത്ഥതയാണെന്ന് അത് വ്യാഖ്യാനിക്കപ്പെടും. ഞങ്ങളെ നോക്കാതിരിക്കാനാണ് ഞങ്ങളൊക്കെ അവൾക്കൊരു ബുദ്ധിമുട്ടായി എന്ന് മാതാപിതാക്കൾ പറയും. അപ്പോൾ ഇതിനൊന്നും സാഹചര്യം നൽകാതെ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഒരു വീടിനെക്കുറിച്ച് ഭർത്താവ് ചിന്തിക്കണം. ഇനി അങ്ങനെ ഒരു ആവശ്യം ഭർത്താവിനോട് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ ഒരു അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് പറയായിരിക്കും. അതിന് ഈ കാരണങ്ങളിലൊക്കെ ഉപരി എനിക്കൊരു വീടെന്നൊരാഗ്രഹമുണ്ട് എന്നു തന്നെ സത്യസന്ധമായി പറയുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. ഇൻഷാല്ലാ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഭർത്താവുമായി നല്ലൊരു സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സ് അയാൾക്ക് പകർന്നു കൊടുത്താൽ അയാൾ അതിനു വേണ്ടി പരിശ്രമിക്കും, അവരുടെ ഈ നല്ല ആഗ്രഹം പൂർത്തിയാകും. അങ്ങനെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ വിചാരിച്ച പോലെ വളർത്താൻ, നമുക്കൊരു സ്വകാര്യത ലഭിക്കാൻ, നമ്മുടെ ഹിജാബുകൾ ശ്രദ്ധിക്കാൻ, നമ്മുടെ ഒരു ആഗ്രഹം എന്ന ഒരു സ്വപ്നം നിറവേറാൻ, നമുക്ക് സമാധാനത്തോടെ വസിക്കാൻ ഒരു വീട് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന് കുടുംബത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത പരിശ്രമങ്ങൾ അവർ നടത്തി മുന്നോട്ട് പോട്ടെ, അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക്
4: ഇൻഷാല്ലാ ആ രൂപത്തിൽ തന്നെ ആവട്ടെ. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്തൊരു ചോദ്യം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ, അവൾക്കൊരു അഫയർ ഉണ്ട്, അവളോട് എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത് എന്നാണ് ഒരു മാതാവ് ചോദിച്ചിട്ടുള്ളത്.
3: അതാണ് ഇന്നിപ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണെന്ന്
4: അഫയറുകൾ
3: എന്നുള്ളത്. ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ 9ാം ക്ലാസ്സിലെ കുട്ടിനെ കാണാനില്ല, 8ാം ക്ലാസ്സിലെ പെൺകുട്ടിനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾ എങ്ങോട്ട് പോവാനാണ്? ഒരു കുട്ടീനെങ്ങനെ എടുത്തൊരു കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രായമല്ലല്ലോ. 9ാം ക്ലാസ്സിലെത്തി എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 9 മാറും, ഒരു 15 വയസ്സ് പ്രായം ഉണ്ടാവും. ഒന്ന് വിളിച്ച് നൊലോളിക്കാനെങ്കിലും കരയാനെങ്കിലും പറ്റൂലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളെ എന്താണ് മറ്റുള്ളവർക്ക് വളരെ അനായാസമായി കൈവശപ്പെടുത്താനും ദുരുപയോഗപ്പെടുത്തുവാനുമുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണെന്ത് പ്രേമമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രേമത്തെക്കാളും അപകടകരമായി ഒരു പെൺകുട്ടിക്ക് മറ്റൊന്നും സംഭവിക്കാനില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 9ാം ക്ലാസ്സിലെ കുട്ടി ഇനി ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ്, ഒരു ഡിഗ്രി കഴിഞ്ഞ്, ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് ഒരു പക്വതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എത്ര വർഷങ്ങളെടുക്കും? ആ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അന്യപുരുഷനുമായിട്ടുള്ള ഒരു ബന്ധം അവൾക്കുണ്ടായിത്തീർന്നിരിക്കുകയാണ്. ഇത് ചെറുപ്രായത്തിലാകുമ്പോൾ പ്രേമം വളരെ ഡേഞ്ചറാണ്. കാരണം അത് അത്രയും സിൻസിയറായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ മരിക്കാൻ വരെ റെഡിയായിരിക്കും. പ്രായപൂർത്തി എത്തിയ ആളുകളാവുമ്പോൾ അവർ ചില സാഹചര്യങ്ങൾ വന്നാൽ അത് വേണ്ടാന്ന് പിരിയും. പക്ഷേ ചെറിയ കുട്ടികൾ അത് വളരും, ഡിപ്രഷൻ വരും. ഇവരെ നമ്മൾ വേർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ മാനസികമായി ഡിപ്രഷൻ വരും. എന്താണ് സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ആ കുട്ടി ഒരു നോർമൽ അവസ്ഥയിൽ നിന്ന് തന്നെ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായി വളരെ ശ്രദ്ധയോടുകൂടെ ഡീല് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം, നമ്മളതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ബുദ്ധിമുട്ടുണ്ട്, കാരണം അവളുടെ ഈ ഒരു പ്രേമം അവളുടെ മനസ്സിലങ്ങ് പിന്നെ ഊണ്ട് പിടിച്ചത് കൊണ്ട് തന്നെ എന്തു പറയുമ്പോഴും ഇത് വിഡ്രോ ചെയ്യാൻ, ഇത് ഒഴിവാക്കാനാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അവൾ ഒരാളുടെയും സംസാരം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാവില്ല. അപ്പം സ്വാഭാവികമായും അവളിൽ ഇത് കേൾക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം. പിന്നെ അവളെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ പൊതുവേ പെൺകുട്ടികൾ പിൻവാങ്ങും, കാരണം അവർക്ക് അവരുടെ ഭാവി അപകടപ്പെടും എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുവിധം സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും, ഇതിന്ന് പിൻവാങ്ങും. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഈ ഒരു ആ ഏത് പയ്യനുമായിട്ടാണോ ഇവർക്ക് ഈ കണക്ഷൻ ഉള്ളത്, സ്വാഭാവികമായും എന്ത് ചെയ്യുക, തന്ത്രപരമായി അവനിൽ നിന്നും തൽക്കാലം ബന്ധപ്പെടാനുള്ള അവസരങ്ങളെ എന്ത് ചെയ്യുക, തന്ത്രപരമായി ഇല്ലാതാക്കുക. ഒരു പിടിച്ചു മാറ്റുന്നതാവുമ്പോൾ എന്ത് ചെയ്യും, ഒരു പക്ഷേ ആ പ്രേമം ശക്തമാവാനാണ് സാധ്യത. ഒരു തന്ത്രപരമായി എനിക്ക് പ്രായക്കുറവൊക്കെ ഉള്ളതല്ലേ, അപ്പം എന്ത് ചെയ്യുക, സമയമാകുമ്പോൾ നമുക്ക് ആലോചിക്കാം, ഇപ്പം നീ കോണ്ടാക്ട്സ് ഒന്നും വേണ്ട, അത് ഇസ്ലാമികമായി തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, തൽക്കാലം ഒന്ന് വിഡ്രോ ചെയ്യുക. ഇത് ഭയങ്കര പ്രേമത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അവൻ്റെ കുട്ടിൻ്റെ രക്ഷിതാക്കൾക്കും ഉണ്ടാകും എന്ത് ഈ ആശങ്ക, ഈ പ്രായത്തിൽ അവനെ കൊണ്ടൊരു കല്യാണം വരുമ്പോൾ ഇവിടെ അതേ പ്രായമായിരിക്കും അവനുണ്ടായിരിക്കും. അപ്പോൾ അവനെയും പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിക്കുക, ഇവരെ ഇവിടെ പിന്തിരിക്കാൻ ഇവനും ശ്രമിച്ചാൽ സ്വാഭാവികമായി ഒന്ന് അകന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണ് മറന്നു പോയേക്കാം, കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൊക്കെ ഉപരി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബോധ്യപ്പെടുത്തണം. ഒരാ ഇവരൊരിക്കലും ഒരു പ്രേമമല്ല തുടങ്ങുന്നത്, ഒരു ഫ്രണ്ട്ഷിപ്പാണ് തുടങ്ങുന്നത്. ഫ്രണ്ട്ഷിപ്പ് തെറ്റില്ലല്ലോ. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംസാരം കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. പക്ഷേ ആ സംസാരം എന്ത് ചെയ്യും, അവർ തമ്മിൽ ആ സംസാരത്തിൽ വരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാവും അവൻ്റെ വീട്ടിലും, അത് ഷെയർ ചെയ്യണോടുകൂടെ അവരുടെ മനസ്സുകൾ എന്ത് ചെയ്യും, അടുക്കും. അതൊരാഗ്രഹമായി ജനിക്കും. പിന്നെ അതെന്ത് ചെയ്യും, അവർ കൂടുതൽ സമയം കാണാനും അടുക്കാനുള്ള സമയങ്ങൾ വരും. അത് പിന്നെ സ്പർശനങ്ങളിലേക്ക് നീങ്ങും, ഒന്നിച്ച് തനിച്ചാവലിലേക്ക് നീങ്ങും, ഒന്നിച്ചുള്ള യാത്രകളിലേക്ക് നീങ്ങും, കാണാൻ പിരിയാനും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഒരു പ്രേമം എന്നറിയുമ്പോൾ എന്തുള്ളൂ, ഒരു ആണും പെണ്ണും തമ്മിലുള്ള ജിൻസിയായ പ്രകൃതിപരമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. ഈ അട്രാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇത് ആകർഷിച്ച് ആകർഷിച്ച് ആകർഷിച്ച് അവസാനം അവർ രണ്ടുപേരും ഒന്നായിത്തീരും, ശാരീരികമായൊരു ബന്ധം നടക്കുക എന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം. അതിലേക്ക് മാനസികാവസ്ഥ എത്തുമ്പോഴാണ് ഇവർ ഇത് കല്യാണം കഴിക്കണം, വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കണമെന്നൊരു വിവാഹത്തിന് വേണ്ടിയോ ഒരു ജീവിതത്തിനോ വേണ്ടിയല്ല, ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഒന്നിച്ചു ചേരാൻ മറ്റു വഴികളില്ലാത്തത് കൊണ്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഒന്നിച്ചേരൽ കഴിഞ്ഞാൽ, അത് അവരുടെ ഒരു താല്പര്യം തീർന്നാൽ ആ ബന്ധം അവസാനിച്ചു, രണ്ടുപേരുടെയും ജീവിതത്തിലെ ഒരു ദാമ്പത്യവും കുടുംബജീവിതമൊക്കെ അവരുടെ തീരും. അപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, ഒരു പ്രേമമുണ്ടാകും മുമ്പ് ഒരാൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, വസ്ത്രധാരണങ്ങൾ എങ്ങനെ സ്വീകരിക്കണം, സംസാരിക്കുമ്പോൾ എത്രത്തോളം ആവാം എന്നതിനെക്കുറിച്ചൊക്കെ, അന്യ പുരുഷന്മാരോട് പാലിക്കേണ്ട ഒരു അകലം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല അവയർനെസ് എന്ത് ചെയ്യണം, നേരത്തെ കൊടുക്കണം. കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പത് കൊടുക്കണം എന്ന് ഇവർക്ക് നിർബന്ധമായി വന്നു. പക്ഷെ ഈ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾ നമ്മുടെ ഈ ലൈവ് കൗൺസിലിംഗ് കേൾക്കുന്നവരിലുണ്ട്. പക്ഷെ ആ പെൺകുട്ടികൾക്ക് അവരൊന്നും പറഞ്ഞു കൊടുക്കണില്ല. എന്തുകൊണ്ട്? അവർ വല്ല അഫയറിലും കുടുങ്ങിയതായിട്ട് അവർക്ക് വിവരം കിട്ടിയിട്ടില്ല. ഇനി അത് വിവരം കിട്ടുമ്പോൾ മാത്രമാണ് എന്ത് പറഞ്ഞു കൊടുക്കണം എന്ന് അവർ ചോദിക്കുക. ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലോ അഡ്വാൻസ് ചെയ്യുകയാണെങ്കിലോ ഇത്തരം അപകടം നിന്ന് നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ
4: കഴിയും. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. പിന്നെ എൻ്റെ ഉപ്പ മദ്യപാനിയായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അതിൽ നിന്നും മുക്തി നേടിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഒരു സഹോദരിയാണ് ഈ ഒരു പ്രശ്നം അയക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം ഉമ്മയുമായി വഴക്കാണ്. ഉമ്മയെ വളരെയധികം മാനസികമായും ശാരീരികമായും ഉപ്പ ഉപദ്രവിക്കുകയാണ്. സംശയമാണ് ഉമ്മയെ എൻ്റെ ഭർത്താവുമായി കിടപ്പറ പങ്കിടുന്നു, അഥവാ മരുമകനുമായിട്ട് കിടപ്പറ പങ്കിടുന്നു എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ് എൻ്റെ ഹസ്ബൻഡ് ഒരു സലഫി ആശയക്കാരനാണ്. ഞങ്ങളാണെങ്കിൽ ഒരു യാഥാസ്ഥിക കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബം വളരെ ഭംഗിയായി റാഹത്തായിട്ട് ജീവിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും, അഥവാ എൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഉമ്മയെയും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ്. ഉപ്പ ഈ കാരണമൊക്കെ പറഞ്ഞിട്ട് എന്നോടും അഥവാ സ്വന്തം മകളോട് അതുപോലെ മരുമകനോടും ഉമ്മയോടും ഒന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു വിഷമത്തിലാണ് ഞങ്ങളുള്ളത്. ഈ പ്രോഗ്രാം ഞങ്ങൾ സ്ഥിരമായി കാണുന്നതുകൊണ്ട് ഇതിൽ നിന്നൊരു സമാധാനം കിട്ടുന്നു. ഇനിയും ഇതുപോലുള്ളൊരു സമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈയൊരു ഫീഡ്ബാക്കിലൂടെ ഇവർ ഇവരുടെ പ്രയാസങ്ങൾ നമ്മോട് പറഞ്ഞു.
3: ഇതിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷമം തന്നെയാണ്. കാരണം വാപ്പ ഉമ്മാനെ സംശയിക്കുക, ഇവിടെ ഭർത്താവിനെ സംശയിക്കുക. അവർക്ക് ഇവരെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസ്ഥാനത്തിലുള്ള ഒന്ന് ഭർത്താവാണ്, പിന്നെ ഒന്ന് ഉമ്മയാണ്. അതും ഗുരുതരമായ ആരോപണമാണ് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാനസിക ടെൻഷനുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. എന്തുകൊണ്ടെന്ന് വന്നാൽ, അതായത് ഏതെങ്കിലും നിലക്ക് ഒരു അവിഹിതം ഭർത്താവിനുണ്ടെങ്കിൽ അതിൽ ഒരു കാരണവുമില്ലാതെ സംശയിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ആളാരാണ്? ഭാര്യ. ഭാര്യക്ക് ഭർത്താവിന് സംശയമില്ലെങ്കിൽ അയാള് പിന്നെ സംശയിക്കപ്പെടേണ്ട കാര്യമില്ല. അതാണ് അതിലൊരു പ്രധാനം. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ഈ പറയുന്ന ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ ഇത് പറയണമെങ്കിൽ എന്ത് വേണം? നാല് സാക്ഷിയിലേ പറയാം. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ഈ സഹോദരിക്ക് വിശ്വസിക്കാം. എന്ത്? ഭർത്താവും ഉമ്മയുമായിട്ടുള്ളൊരു ബന്ധം എന്നത് ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആരോപണം വന്നത്? അതാണ് രണ്ടാമത്തെ കാര്യം. ആ കാരണം, ഇപ്പൊ നമ്മൾ നിരന്തരമായി ഡി അഡിക്ഷൻ സെന്ററിൽ ബന്ധപ്പെടുന്നതും അവിടുത്തെ ആളുകളായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുന്നതാണ്. അതിന് ഞാൻ മനസ്സിലാക്കുന്നത്, മദ്യപാനികളിൽ 99.75% മദ്യപാനികളും ഭാര്യമാരെ സംശയിക്കും. അത് ഭാര്യമാരെ സംശയിക്കും. മദ്യപാനികൾ ഭാര്യമാരെ സംശയിക്കുവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഒരു മദ്യപാനി ആകുന്നതോടുകൂടെ അയാളുടെ യഥാർത്ഥ പോസ്റ്റിൽ നിന്ന്, പൊസിഷനിൽ നിന്ന് അയാൾ മാറും. ഇപ്പൊ പിതാവാണെങ്കിൽ മക്കൾക്ക് ഒരു പിതാവ് നിലക്ക് കള്ളുടേനെ ആവും. ഒരു മദ്യപാനി മദ്യപാനിയായിട്ടേ വിലയിരുത്തപ്പെടുള്ളൂ, വാപ്പയായി വിലയിരുത്തപ്പെടൂല. അതേമാതിരി ഭർത്താവ് എന്നുള്ള സ്ഥാനമായൊക്കെ തെറിക്കും. എന്താണുള്ളത്? ഇപ്പൊ നമ്മളൊരു സ്കൂളിലെ അധ്യാപകൻ മദ്യപിക്കുകയാണെങ്കിൽ അയാളൊരു കള്ളുകൂടി എന്നേ പറയുള്ളൂ. അധ്യാപകൻ എന്നുള്ള ആ ഒരു മഹത്വം അയാൾക്ക് ഉണ്ടാവും. അപ്പോ ഇയാൾ സ്വാഭാവികമായി എന്തിച്ചു? മദ്യപാനി ആയ സമയത്തോടുകൂടെ അയാൾ ഭർത്താവല്ലാതായി മാറി. അപ്പൊ പിന്നെ ഇവളുടെ ഭർത്താവ് ആരാണ്? ഇതാണ് മദ്യപാനികൾ സംശയം. അപ്പൊ ഇവൾക്ക് ആരുണ്ട്? ഇവളെല്ലാം ആരോടോ പറയുന്നുണ്ട്. ഇവളെ കാര്യങ്ങൾ ആരോ നോക്കുന്നുണ്ട്. ഇവളുടെ ആവശ്യങ്ങൾ ആരോ നിർവഹിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അയാൾ ആ പോസ്റ്റിൽ ഇല്ല. മാനസികമായി അയാൾ ആ പോസ്റ്റിന് പോയി. പക്ഷെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭർത്താവ് തന്നെയാണ്. മനസ്സിലായി? പക്ഷെ അയാൾ ചിന്തിക്കുന്നത് എനിക്ക് എന്തില്ല, ഭാര്യ ഒരു പരിഗണന തരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഇവർക്ക് സംശയം തുടങ്ങും. ഇവൾ ആരത്ത് പോകുന്നുണ്ട്, എങ്ങനെയുണ്ട്, അങ്ങനെയുള്ളൊരു സംശയം ഇയാൾക്ക്. അതാ സംശയം ഇവിടെ പറയുന്നത്. ഈ സംശയം എന്താണ് മരുമകന്റെ പേരിൽ പറയാൻ കാരണം? അതിനും കാരണമുണ്ട്. കാരണം ഈ സ്ത്രീ വീട്ടിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു സംശയം പറയണമെങ്കിൽ എന്തുവാണ്? ഒരു ജോലിക്ക് പോകണമെങ്കിൽ സഹപ്രവർത്തകർ ഒരു സംശയം പറയാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അയൽവക്കത്തൊരു ആണുണ്ടെങ്കിൽ അയാളെ പറ്റി സംശയം പറയാം. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? വീട്ടിൽ വരുന്ന ഏക ആണ് ആരാണ്? മരുമകന്. അതുകൊണ്ടാണ് മരുമകനുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത്. അപ്പോ എന്തായാലും ഒരു സംശയം ഭാര്യയെ പറ്റി ഉണ്ടാവും. അതിനൊരു പുരുഷൻ വേണം. അതിന് എന്ത് ചെയ്യണം? ഒരു ചെറിയ പിന്നെ ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരാളെ കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു വ്യക്തി തികച്ചും അന്യായമായും അസത്യമായും ഗുരുതരമായ ഒരു ആരോപണം പറയുമ്പോൾ അത് തന്റെ പിതാവിനെ പോലുള്ള ഒരാളാകുമ്പോൾ അത് അയാൾ പറയുന്നത് ഒരു തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്, അതിൽ വെറുതെ ഞാൻ ടെൻഷൻ ആവേണ്ടതില്ല എന്ന് ചിന്തിച്ച് അതിനെന്ത് ചെയ്യുക? ഒരു നെവർ മൈൻഡ് ആക്കി ഇടലേ പറ്റുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? മദ്യപാനമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മദ്യപാനം നിർത്തുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട കുറേ കൗൺസിലിങ്ങുകളുണ്ട്.
4: ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞത് 6 വർഷമായിട്ട് മദ്യപാനം നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു.
3: അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ അയാൾക്ക് ഈ മദ്യപാനികൾക്ക് മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാവും. അത് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടാണ് അവർ വിടേണ്ടത്. അവിടെ ജോലികളിൽ പ്രശ്നം ഉണ്ടായിരിക്കും, മക്കളുമായുള്ള റിലേഷൻ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും സെറ്റിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഈ 6 കൊല്ലം കഴിഞ്ഞിട്ടും എന്ത് ചെയ്യേണ്ടത്, ഈ പ്രശ്നങ്ങൾ അവശേഷിക്കാതെ. കാരണം അതിനൊരു അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുടുംബം ഒരു ദീനിയായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്ന് പറഞ്ഞ നല്ലൊരു ഇസ്ലാമിക് കൗൺസിലറെ കണ്ട് എന്ത് ചെയ്യുക, ഓരോരുത്തർക്കും ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്താൽ ഇതൊക്കെ ദൂരീകരിക്കാൻ കഴിയുമെന്നാണ്
4: തോന്നുന്നത്. പ്രാർത്ഥിക്കാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകട്ടെ. 32 വയസ്സുള്ള 3 പെൺകുട്ടികളുടെ ഉമ്മയാണ്. ഭർത്താവ് എന്നെ വിവാഹം ചെയ്ത 6 മാസത്തിൽ മറ്റൊരു സ്ത്രീയുമായി, അഥവാ എൻ്റെ ഉമ്മയാവാനുള്ള പ്രായമുണ്ട്. എൻ്റെ പ്രായത്തോളമുള്ള 3 പെൺകുട്ടികൾ അവർക്കുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുമായി ബന്ധം പുലർത്തുകയും തുടർന്ന് അവരുടെ ജീവിതം പല രീതിയിലും ആഘോഷം പോലെ ജീവിക്കുകയും 2-ാമത്തെ മകൾക്ക് 1 വയസ്സുള്ളപ്പോൾ എല്ലാം ഞാൻ യാദൃശ്ചികമായി കണ്ടെത്തുകയും ചെയ്തു. അതിനു മുന്നേ പലരും പറഞ്ഞെങ്കിലും സത്യം നേരിട്ടറിയാത്തത് കൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ ജീവിതം ഏറെ ദുരിതമായിരുന്നു. ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും എപ്പോഴും വേദനിപ്പിച്ചു. 100 രൂപ പോലും എൻ്റെ ആവശ്യത്തിന് അവർ തരില്ല. പക്ഷേ ഞാൻ എല്ലാം ക്ഷമിച്ചു. ഒരു നല്ല ഡ്രസ്സ് പോലും എനിക്ക് വാങ്ങിത്തരാറില്ല. എല്ലാം സഹിച്ചു. 3-ാമത്തെ കുഞ്ഞുണ്ടായി. അയാളുടെ ഒരു വേലക്കാരി മാത്രമായി ഞാൻ ഒതുങ്ങുമ്പോഴും എല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു. അയാൾ അവളുമായി ലൈഫ് ജോളിയായി ജീവിച്ചു പോയിരുന്നു. ഇതിനിടയിൽ ഒരുപാട് ചർച്ചകൾ, പോലീസ് കേസ്, അതുപോലെ മഹല്ല് കമ്മിറ്റി, അയാളുടെ വീട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവരുമായി ചർച്ചകൾ നടത്തി. അയാളുടെ അവിഹിതം ഞാൻ അറിഞ്ഞപ്പോഴും നിഷേധിച്ചു. ഞാൻ പ്രതിഷേധിച്ചപ്പോൾ ഗർഭിണിയായിട്ട് കൂടി അടിച്ചു. അപ്പോഴും അയാളെ ഞാൻ വെറുത്തില്ല. ഒടുവിൽ അവർ തമ്മിൽ ഗൾഫിൽ പോയി, അഥവാ ഈ മറ്റു അവിഹിതം ഉണ്ട് പറഞ്ഞ സ്ത്രീയായിട്ട് ഗൾഫിൽ പോവുകയും വിസിറ്റിങ്ങിന് പോവുകയും അത് കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. എൻ്റെ സമ്പാദ്യം, ജീവിതം ഒക്കെ, സമാധാനം, ആരോഗ്യം എല്ലാം ഞാൻ ഇയാൾക്ക് വേണ്ടി കൊടുത്തു. മക്കളെ ചെലവ് നോക്കാറുണ്ട്. ഒരിക്കലും നല്ലൊരു ലൈഫ് എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് കൂടി ഞാൻ ആ ബന്ധത്തിൽ നിന്ന് വിട്ടുവരാൻ കാൽ പിടിച്ചു. പക്ഷെ അയാൾ ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളുകളായി ഞാൻ എൻ്റെ ആവശ്യങ്ങളൊന്നും അയാളോട് പറയാറില്ല. മക്കളുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. ഇപ്പോൾ ഞങ്ങൾ അകന്നാണ് താമസിക്കുന്നത്. 1 വർഷത്തോളമായിട്ട് മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളായിട്ട് തോന്നുന്നു. നിയമപരമായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കുട്ടികളുടെ ചിലവ് കിട്ടാനും ഡൈവോഴ്സ് ആവശ്യപ്പെടാനുള്ള അവസ്ഥ എനിക്കുണ്ടോ? ഞാനത് ചെയ്യുന്നത് ദീനിപരമായി തെറ്റാണോ? പിന്നെ പണ്ഡിതന്മാരോട് ചില ആളുകളൊക്കെ ചോദിച്ചു, പല തരത്തിലുള്ള അഭിപ്രായമാണ്. അപ്പോൾ പീസ് റേഡിയോയിൽ നിന്നും നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു സഹോദരി പറഞ്ഞത്.
3: ഇതിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു സംശയം ഭാര്യയിൽ മാത്രം പരിമിതമല്ലാത്തത് കൊണ്ട്, കാരണം അവർ സംശയിക്കുന്നതിന് മുമ്പ് വേറുള്ളവർ സംശയിച്ചിട്ടുണ്ട്, അവർ വിശ്വസിക്കാതിരിക്കുകയാണ്. അപ്പൊ പൊതുവേ നാട്ടിലും മഹല്ല് കമ്മിറ്റിയിലും ഒക്കെ ഇദ്ദേഹം ഒരു അവിഹിതവുമായി നടക്കുന്നു എന്ന് പൊതുജനങ്ങളിൽ തന്നെ അഭിപ്രായങ്ങളുള്ളത് കൊണ്ട് അത് വസ്തുതയാവാനാണ് സാധ്യത. മറിച്ച് ഇവർക്കാണ് ആദ്യം സംശയം തുടങ്ങിയതെങ്കിൽ ഒരു സ്വാഭാവികം നമുക്ക് പറയാം. അപ്പോ ഇവരുമായി പലപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഗൾഫ് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിഹിതം അതിന്റെ ഒരു പാരമ്യതയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഈ ചോദ്യം ഉടനീളം കേൾക്കുമ്പോൾ ഇപ്പോഴും എന്താണ് അയാളുടെ കൂടെ തന്നെ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഒരു
4: ഗുരുതരമായ പ്രശ്നങ്ങൾ.
3: അതാണ് ഈ നമ്മുടെ സഹോദരിമാരുടെ ഒരു ക്ഷമയും അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ത്യാഗവും ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കുവാനുള്ള അതിയായ താല്പര്യവും ഇവർക്കൊക്കെ നമ്മൾ വലിയ വലിയ അംഗീകാരം കൊടുക്കുന്നത്. കാരണം ജീവിതത്തിൽ എന്താ വെച്ചാൽ ഒരു ഭർത്താവിൽ നിന്ന് തനിക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സന്തോഷവും തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെക്കാളും പ്രായം കൂടിയ ഒരു അവിഹിതമായ ഒരു സ്ത്രീക്ക് നൽകി അവർ ജോളിയായി ജീവിക്കാം, ഇവൾക്കൊരു ഭാര്യ എന്ന് കൊടുക്കേണ്ട പ്രാഥമികമായ അവകാശം പോലും കൊടുക്കാതിരിക്കാം, മക്കൾക്ക് അതിൻ്റെ പരിഗണന നൽകാതിരിക്കാം, എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അറിയത്തക്ക വിധത്തിൽ ഈ ബന്ധം തുടരുക, എന്നിട്ടും അയാളുടെ അഭിമാനം സംരക്ഷിച്ച് ഭാര്യ എന്ന പദവിയിൽ ഇരുന്ന് മക്കളെ സംരക്ഷിച്ച് പോവാന്നൊക്കെ ഉള്ളത് ഒരു സ്ത്രീകളുടെയൊക്കെ അങ്ങേയറ്റത്തെ മനസ്സിന്റെ വിശാലതയും വിട്ടുവീഴ്ചയും നിവൃത്തിയില്ലായ്മയുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്തരം ഒരു കാര്യങ്ങൾ ശരിയാണെങ്കിൽ ആ ഭർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനോ ഒരു ഹുല എന്നാൽ ഭർത്താവിനോട് എന്നെ തൊലാക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുക, അതിനൊന്നും യാതൊരു പ്രശ്നവും ഇതൊക്കെ വസ്തുതകളാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മളെപ്പോഴും പറയാം എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പൊ ഇവരും ഒരു ഡൈവേഴ്സ് ആവശ്യപ്പെടാത്തത് ഹുൽ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടല്ല, അതിന്റെ ഇസ്ലാമിക നിയമത്തിന്റെ സാധുതയെ കുറിച്ച് സംശയമുള്ളത് കൊണ്ടല്ല, മറിച്ച് വിട്ടുപോകുന്നത് എങ്ങോട്ടേക്ക്, ഈ കുട്ടികളുടെ ഭാവി എന്താകും, ഇത്തരം ചില നിർബന്ധിതാവസ്ഥകളെ കൊണ്ടാണ് ഇവർ തുടരുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭർത്താക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് അവർക്കൊരു നിവൃത്തിയില്ലായ്മയുണ്ട്, അവര് ബന്ധിതരാണ്,
4: മുടക്കി
3: ഇടപെട്ടവരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ പറയുക, മനുഷ്യന്മാരല്ലേ, നന്നാവാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തെ ഈ തെറ്റിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വാശിയോ ദേഷ്യമോ അങ്ങനത്തെ ഒരു വാഗ്വാദമോ ഒന്നല്ലാതെ തികഞ്ഞ ഗുണകാംക്ഷയോടുകൂടെ, ഹിക്മത്തോടുകൂടെ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാണ് ശാശ്വത പരിഹാരം. ഇനി അതിനൊരു സാധ്യതയും നിലനിൽക്കുന്നില്ലെങ്കിൽ, ഇവരൊന്ന് മാറി നിൽക്കുമെന്ന് വന്നാൽ പരിഹാരമുണ്ടെങ്കിൽ അതിനും ശ്രമിക്കാവുന്നതാണ്. അതൊന്നുമില്ലെങ്കിൽ എന്താണ്, ഇതിൽ അദ്ദേഹം കൂടുതൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ നോക്കി ഞാൻ ജീവിച്ചുകൊള്ളാം എന്ന തീരുമാനത്തിലേക്ക് പോകുന്നതിനും യാതൊരു
4: പ്രയാസമില്ല. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഞങ്ങളൊരു സൽഫി ആദർശമുള്ള ആളുകളാണ് എൻ്റെ വീട്ടുകാർ. പക്ഷെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരു യാഥാസ്ഥിക കുടുംബമാണ്. എനിക്ക് പർദ്ദ ഇടാനാണ് താല്പര്യം, പിന്നെ പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ല. ഭർത്താവിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നതിനാണ് അവർക്ക് താല്പര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഒരു ഇസ്ലാമിക ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്.
3: നമുക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റുക എന്താ വെച്ചാൽ, ഈ സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ജലാബീബിഹിന്നാണ് ജിൽബാബ്, യുദുനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഈ ജിൽബാബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഗൗൺ. അതായത് നമ്മൾ എന്ത് വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രത്തെ മുഴുവനും മറക്കുന്ന രൂപത്തിലുള്ള ഒരു മേൽവസ്ത്രമാണെന്ത് ഈ ജിൽബാബ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദേഹം മുഴുവൻ മറഞ്ഞു നിൽക്കുക, അത് വളരെ അയഞ്ഞൊരു വസ്ത്രമായിരിക്കുക, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മറയുക, ടൈറ്റ് ആവാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ പദപ്രയോഗത്തിലുണ്ട്. പിന്നെ മറ്റൊന്നുള്ളൊരു ഇതെന്താണ്, ഫലിയൽദുരിബിന ബിഹുമുരിഹിന്ന അലാജുയുബിഹിന്ന, അവരുടെ ശിരോവസ്ത്രങ്ങൾ അവർ മാറിടത്തിലൂടെ തൂക്കിയിടട്ടെ. അപ്പോൾ ഈ തലയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴുള്ളൂ ശരീരത്തിൽ ചേർന്ന് നിൽക്കാതെക്കുള്ളൂ. മാറു മറഞ്ഞ് നിൽക്കണമെങ്കിൽ മുകളിൽ നിന്ന് വസ്ത്രം താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഹിമാറിൻ്റെ മുഖവസ്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതുകൊണ്ട് മാറു മറയണം എന്നുള്ളതാണ്, അത് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തത്വപ്രകാരം നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടിയും യോജിച്ചതെന്താണ്, ഈ പർദ്ദയും അതേപോലെ തന്നെ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ഒരു മഫ്തയുമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ഇസ്ലാമികമായ ഒരു ഹിജാബിലേക്ക് വരും ഒരു പരിധി വരെ. അപ്പോൾ അതിന് തന്നെയാണ് അവർ ആഗ്രഹിക്കേണ്ടത്, അത് ധരിക്കുവാനുള്ള ഒരു ഇസ്ലാമികമായ അവകാശം, ഒരു വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാ നിലക്കും ഭർത്താവ് അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ എന്താന്ന് വിചാരിച്ചാൽ ഇവിടെ സംഭവിക്കണം എന്താണോ, ഭാര്യ എന്ന് പറയുമ്പോൾ അത് നമ്മുടേതാണല്ലോ. അപ്പോൾ നമ്മൾ അവരെ അനുഭവിക്കുന്നു, അവരെ കാണുന്നു, അവരെ കൊണ്ട് നടക്കുന്നു ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ വെച്ചാൽ, ഈ ദീനിൽ പൂർണ്ണതയില്ലാത്ത, ഇതിനെക്കുറിച്ചൊന്നും കാഴ്ചപ്പാടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വിചാരിച്ചാൽ, ഈ ഒരു ഇസ്ലാമിക നിലവാരത്തിലുള്ള ഒരു സ്ത്രീയെ ഇത്ര നിലവാരമില്ലാത്ത ഒരാൾക്ക് കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നാട്ടിലെന്താ വെച്ചാൽ, ഒരു ദീനിയായ ഒരു നിലക്ക് വിലയിരുത്തപ്പെടാത്ത ഒരുത്തൻ്റെ കൂടെ എല്ലോ ഹിജാബുണ്ട് ഒരു സ്ത്രീനെ കാണുമ്പോൾ, ഈടെ ചങ്ങായി എന്താ എൻ്റെ അവസ്ഥ, എൻ്റെ ഭാര്യ ഭയങ്കര ദീനിയാണല്ലോ, നീ എന്താണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ ചില പരിഹാസങ്ങൾ, ചില ചോദ്യങ്ങൾ, പിന്നെ ഇയാൾ ഉൾക്കൊള്ളാത്ത ഒരു സംഗതി അയാൾ ഉൾക്കൊള്ളേണ്ടി വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, തങ്ങളുടെ ദീനീ നിലവാരം അനുസരിച്ചുള്ള ഒരു വസ്ത്രം മതി തൻ്റെ ഭാര്യയ്ക്ക് എന്ന് പൊതുവേ തീരുമാനിക്കും. അത് പക്ഷേ സ്ത്രീകൾ എന്ത് ചെയ്യും, അവർ സ്വന്തമായി ക്ലാസ് കേട്ടും പഠിച്ചും ഇസ്ലാമിക കാര്യങ്ങൾ മനസ്സിലാക്കും, അവരത് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കും. അവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം വരുന്നത്. ദീനില്ലാത്ത ഭർത്താവിന് ദീനുള്ള ഒരു സ്ത്രീയെ കൊണ്ടു നടക്കേണ്ടി വരുമ്പോഴുള്ള അയാളുടെ ഒരു പ്രയാസം, എന്നാൽ ദീനിൽ താൻ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കാൻ തനിക്ക് അനുവാദമില്ലാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മനപ്രയാസം. അപ്പോൾ ഇവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ ഭർത്താവിനാണ് പറ്റുക. എന്തുകൊണ്ട്? ഇവരൊരു പോസിറ്റീവായ കാര്യമാണ്. അപ്പോൾ എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റൂല, ഭർത്താവിൻ്റെ ഒരു ഇഷ്ടത്തിനും വേണ്ടിയിട്ട് ഈ വസ്ത്രത്തിലൊരു കോംപ്രമൈസ് എന്നുള്ളത് പറ്റില്ല. കാരണം ഹിജാബിൻ്റെ കാര്യത്തിലുള്ള പിന്നെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ അത് കുറച്ച് ഗൗരവത്തിലാണ് പറയണത്. അതിലൊന്നാ എന്താ പറയണതെന്ന് വെച്ചാൽ, ലാ യജിദിന റിഹാ, സ്വർഗം കിട്ടൂല എന്നല്ല,
4: സ്വർഗത്തിന്റെ സ്മെല്ല്,
3: സ്വർഗത്തിന്റെ പരിസരത്ത് പോലും എത്താൻ പറ്റൂല. കാരണം അത് കുറച്ച് സീരിയസ് ആണ്. കാരണം അവരുടെ ഈ ഒരു രൂപം ധാരാളം പുരുഷന്മാരെ കണ്ണുകളെ ഒരു ഹറാം ചെയ്യിപ്പിക്കുകയാണല്ലോ നേരം വെളുത്ത് വൈകുന്നേരം വരെ. ഗുരുതരമാണത്. പിന്നെ അവരുടെ ജീവൻ തന്നെ സുരക്ഷിതമാവാതിരിക്കാൻ അതൊരു കാരണമായി തീരും പല അപകടം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ വസ്ത്രധാരണം നേടിയെടുക്കാൻ ഭർത്താവിനെ പിണക്കാതെ ഒരു വളരെ തന്ത്രപരമായി നമ്മുടെ സ്നേഹവും ബന്ധവും ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, അതിലൊരു ശ്രമം നടത്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതൊരു ധിക്കാരമായിട്ടോ ഭർത്താവിന്റെ അനുസരണക്കേടായിട്ടോ വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം, പരമാവധി സഹകരിച്ചു കൊടുക്കാം. വീട്ടിൽ ഭർത്താവാകുന്ന സമയത്തോട് പറയാ, കിടപ്പറയിലും വീട്ടിലൊക്കെ നിങ്ങൾക്ക് എന്ത് വസ്ത്രമാണ് ഞാൻ ധരിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ചുരിദാറാണോ, അപ്പോൾ അവിടെ അവനവൻ്റെ കുട്ടികളും ഭർത്താവും മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് ഇഷ്ടമല്ല എന്ത് വസ്ത്രവും ധരിച്ചിട്ട് അയാൾക്ക് നിന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? കൈയുള്ള കുപ്പായോ കൈയില്ലാത്ത കുപ്പായോ എന്താഴ്ച ഇട്ടിട്ട് വീടിന്റെ അകത്തളങ്ങൾ നിന്ന് കൊടുക്കുക. എന്നാൽ പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, എന്നെ ഇതിൽ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാളെ പരമാവധി ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും നമ്മൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അയാൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ.
4: മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ഭർത്താവിന്റെ കാര്യങ്ങളാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ വന്നൊരു ചോദ്യം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പരാമർശിച്ച ഒരു വിഷയം കൂടിയാണ്. സഹോദരിയാണ്, വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി, പെരുന്നാൾ ദിവസങ്ങൾ ആകെ ടെൻഷനാണ്. അഥവാ ഇവർക്ക് ഇവരുടെ വീട്ടിൽ ഇപ്പോൾ 9 വർഷം കഴിഞ്ഞിട്ടും ഒരു പെരുന്നാളിനും എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ പെരുന്നാളിൻ്റെ രാത്രി സമയത്താണ് പോവുക, അപ്പോൾ പലപ്പോഴും 2 പെരുന്നാളാണുള്ളത്. അപ്പോൾ 1 പെരുന്നാൾ ഇവിടെ കൂടാം, 1 പെരുന്നാൾ എൻ്റെ വീട്ടിൽ കൂടാമെന്ന് നിർദ്ദേശം വെച്ചു. പക്ഷെ അതും ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇപ്രാവശ്യം അഥവാ ഈ വരുന്ന ചെറിയ പെരുന്നാൾ, അപ്പോൾ നോമ്പ് പോലും ആയിട്ടില്ല, അപ്പോൾ ആ സമയത്ത് പോലും ഇതുപോലുള്ള ചർച്ച കുടുംബത്തിൽ വരുന്നു പറഞ്ഞാൽ, അടുത്ത പെരുന്നാളിന് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ പെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസം ഭർത്താവിൻ്റെ ഫാമിലിയിലൊരു കുടുംബ സംഗമം നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഭർത്താവ് പറയണത് ആ സംഗമം കൂടി കഴിഞ്ഞിട്ടേ വിരുന്ന് പോകാൻ പറ്റുള്ളൂ, അഥവാ പെരുന്നാൾ ഈ പെരുന്നാളിനും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ഒരു മാനസിക പ്രയാസത്തോടു കൂടിയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു പെരുന്നാൾ ദിവസത്തിൽ കൂടി ഇത്രയും കാലം ഞാൻ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ 2 പേര് അഥവാ ഭർത്താവും ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്നാണ് പീസ് റേഡിയോയിലേക്ക് ഒരു ചോദ്യം അയക്കുന്നത്. എന്താണ് ഇതിനൊരു നല്ലൊരു പരിഹാരം എന്നാണ് ഈ സഹോദരി ചോദിച്ചിട്ടുള്ളത്.
3: എന്താ പറയുക, ഇതിന് 2 തലങ്ങളുണ്ട്. ഒന്നിപ്പോൾ ഭർത്താവിൻ്റെ ഒരു മനസ്സെന്താ വെച്ചാൽ, വീട്ടിൽ നിന്ന് അങ്ങനെ ഉമ്മൻ്റെ ഇവരുടെ അയാളുടെ മാത്രം താല്പര്യമല്ല, വീട്ടുകാർക്ക് എന്താന്ന് വിചാരിച്ചാല് അവള് പിന്നെ വീട്ടുകാരുടെ താല്പര്യം അനുസരിച്ചുകൊണ്ട് അവിടെ നിർത്തിക്കാൻ അവന് പറ്റുമോ പറ്റുകയില്ലയോ എന്നൊരു വെല്ലുവിളി വീട്ടുകാർ ഉയർത്തുന്നുണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പൊ അവിടെ എന്താന്ന് വിചാരിച്ചാൽ വീട്ടുകാർക്ക് വേണ്ടി അവളെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അവളുടെ മാനസികാവസ്ഥക്ക് അനുസരിച്ച് അവൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനല്ലേ ഏത് ഭർത്താവ് ഇഷ്ടപ്പെടുക. നമ്മുടെ ഭാര്യയ്ക്ക് എന്താണോ ഇഷ്ടം അത് എങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനല്ലേ പരിശ്രമിക്കാം. അപ്പൊ അതിനെന്താണ് അയാളെ തടസ്സപ്പെടുത്തുന്ന കാര്യം, വീട്ടിലെ സാഹചര്യങ്ങളാവാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ, അവൻ പറഞ്ഞു നിർത്താൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല, അത് അവൻ്റെ ഒരു കഴിവുകേടാണ് എന്ന നിലക്ക് വീട്ടിൽ നിന്ന് ഒരു എതിർപ്പും കാര്യങ്ങളും വരുന്നൊരു സാഹചര്യമാണെങ്കിൽ താൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്ന് ഇവളെ കൺവീൻസ് ചെയ്യാൻ അയാൾക്ക് പറ്റണം. അതിൻ്റെ ന്യായാന്യായങ്ങൾ പറയാൻ പറ്റണം. അതല്ലെങ്കിൽ അവളെ എന്ത് ചെയ്യണം, അതിനു വേണ്ടി അനുവദിക്കണം. പിന്നെ സ്വാഭാവികമായും ഞാനെപ്പോഴും ചിന്തിക്കുക, ഭർത്താവിൻ്റെ വീട്ടുകാരൊപ്പാണോ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അതോ സ്വന്തം വീട്ടുകാരൊപ്പാണോ പെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞവർ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് സ്വന്തം ഭർത്താവിൻ്റെയും കുട്ടികളെയും കൂടെ. അപ്പോൾ ഈ പെരുന്നാളിന് എന്ത് ചെയ്യണം, അവൻ്റെ വീട്ടിലാണെങ്കിലും അവളെ വീട്ടിലാണെങ്കിലും ഒക്കെ അവരൊന്നിച്ചുണ്ടാവണം, അവരൊന്നിച്ചുണ്ടാവണം. ഇത് പലപ്പോഴും എന്താന്ന് വെച്ചാൽ, വിവാഹ പിന്നെ പെരുന്നാളിന്റെ ദിവസം നമ്മൾ ഭാര്യമാരെ പാക്ക് ചെയ്യും,
4: അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കും,
3: എന്നിട്ട് അപ്പോഴാണ് അവൾ അവിടെ റെസ്റ്റ് എടുക്കാൻ പോണം. പെരുന്നാൾ ഒരു ആഘോഷ സന്ദർഭമല്ലേ, ആഘോഷിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം,
4: കുട്ടികളും ഭാര്യയും
3: എല്ലാവരും വേണം. അപ്പൊ അങ്ങനെ ഒരു ആഘോഷ രൂപം ഇവരുണ്ടാക്കിയെടുത്തിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു അടിസ്ഥാന പ്രശ്നം. മനസ്സിലായില്ലേ? ഓരോരാഘോഷമാക്കി എടുക്കണം. അതാണ് അവന്റെ വീട്ടിലോ അവളെ വീട്ടിലോ എന്നതിലുപരി പെരുന്നാൾ അവരാഘോഷിക്കണം,
4: നമ്മുടെ ഒരു
3: ആഘോഷം, കുട്ടികളെ കൂട്ടി ആഘോഷിക്കണം. പിന്നെ എന്താ, പെരുന്നാളിന്റെ സമയത്താണൊന്ന് വീട്ടിലൊക്കെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടാകും, അതിന് മാന്യമായ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും പറ്റണം. പിന്നെ വീട്ടുകാർ നിർബന്ധിക്കണമെന്നും പറയണതും മാത്രമാവരുത് നമ്മുടെ തീരുമാനം. നമുക്കും എന്ത് ചെയ്യണം, നമ്മുടേതായ ചില തീരുമാനങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ഭാര്യമാരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ സാഹചര്യം ഭാര്യമാരും മനസ്സിലാക്കണം. അങ്ങനെ സ്മൂത്തായി ഷൂറ ചെയ്തിട്ട് അവർക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു തീരുമാനം അവർ രണ്ടുപേരും കൈക്കൊണ്ട് അത് യോജിപ്പോഴൂടെ നടപ്പിലാക്കലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രായോഗികം.
4: ഓക്കെ, നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞെങ്കിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം കൂടി വായിക്കാമെന്നാണ് തോന്നുന്നത്. എനിക്ക് 24 വയസ്സായി, 19-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ട്. കല്യാണം കഴിഞ്ഞതുവരെ എല്ലാ കാര്യത്തിലും, അഥവാ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഞാൻ ശ്രദ്ധാലുവായിരുന്നു. ദുഹ നമസ്കരിച്ചിരുന്നു, വിത്ര നമസ്കരിച്ചിരുന്നു, ഒരു സുന്നത്തായ കാര്യങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിച്ചു പോരാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. സുന്നത്ത് പോയിട്ട് ഫർള് പോലും കൃത്യമായി സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. പഴയതുപോലെ നമസ്കരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പരിഹാരം അടിയന്തിരമായി നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു സഹോദരിട്ടുള്ളത്.
3: ഇപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർക്ക് കുടുംബപരമായ ഭാരങ്ങളും ജോലികളും വന്നപ്പോൾ പൊതുവെ ദീനി കാര്യങ്ങളിൽ ഒരു കണിശത കുറഞ്ഞു പോയി എന്നാണ് ചോദ്യത്തെ മനസ്സിലാവുന്നത്. ഇപ്പോൾ നമുക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബർക്കത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ഒരനുഗ്രഹം, ഒരു കടാക്ഷം. അത് സമ്പത്തിലുണ്ട്. സമ്പത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് 300 രൂപയാണെങ്കിൽ അതിനൊരു 3000 രൂപേൻ്റെ ഒരു ഗുണം ലഭിക്കും. അതേപോലെ തന്നെ എന്നാൽ നമ്മളടുത്ത് 30,000 രൂപ ഉണ്ടെങ്കിലും അതിനൊരു 3 രൂപേൻ്റെ ഗുണം ലഭിക്കാതിരിക്കും. അപ്പോൾ അത് സമ്പത്തിനുണ്ട്. അപ്പോൾ സമ്പത്ത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്കതിനൊരു ബർക്കത്തല്ല തരണം. എങ്കിലേ ആ സമ്പത്ത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും. അതേപോലെ സമയത്തിനുണ്ട് അങ്ങനെ,
4: അതെ,
3: സമയത്തിനുമുണ്ട് അങ്ങനെ ഒരു ബർക്കത്ത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുമ്പോൾ രാവിലെ കുറച്ച് അധികം ഖുർആൻ പാരായണം ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് അന്നത്തെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു അത് കിട്ടും, ഒക്കെ സൗകര്യത്തിൽ നടക്കും. അതാണ് കിതാബുൻ അൻസൽനാഹുയിലേക്ക് ഒരു മുബാറക്കായ ഗ്രന്ഥം. അപ്പൊ ഖുർആനുമായുള്ള എല്ലാ കണക്ഷനുകളും നമുക്ക് ബർക്കത്ത് ഉണ്ടാക്കും. ഇപ്പൊ ഒരു ഖുർആൻ ക്ലാസ്സിന് പോയാൽ ബർക്കത്തിട്ടും, ഖുർആൻ ഓതിയ ഒരു ബർക്കത്തിട്ടും. അത് 5 പേജ് ഓതി അതിന്റെ ബർക്കത്തുണ്ടാവും, 10 പേജ് ഓതി അതിന്റെ ബർക്കത്തുണ്ടാവും, 1 ജുസു ഓതിയാൽ അതിന്റെ ബർക്കത്തുണ്ടായിരിക്കും. അപ്പൊ ഈ സഹോദരിക്ക് പറ്റിയത് ഈ നിസ്കാരം, അതേമാതിരി ഖുർആൻ പാരായണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തിയപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ളൊരു ബർക്കത്ത് എന്ത് ചെയ്തു, കുറഞ്ഞുപോയി. ആ ടെൻഷനാണ് ഇപ്പോൾ അവർ നമ്മൾ എഴുതി ചോദിക്കുന്നത്. ഒരു താമസമല്ലാതെ അവരെന്ത് ചെയ്യാം, ദീനിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. രാവിലെ ഞാനൊരു 4 മണിക്കുണരും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 5 മണിവരെ ഞാൻ രാത്രി നിസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളൊക്കെ നടത്തും. പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് അധികാരികൾക്ക് ഒരു 10 മിനിറ്റ് ചിലവഴിക്കും. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ വരും, കാര്യങ്ങൾ ചെയ്യും. ഒരു 12 മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ കുളിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ലോഹറിന് വേണ്ടി ഒരുങ്ങും. ലോഹറിൻ്റെ ആദ്യത്തെ 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ ലോഹർ നിസ്കരിച്ചിട്ട് പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. പിന്നെ അസറിൻ്റെ സമയം കുട്ടികൾ വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യും, അസർ നിസ്കരിക്കും. ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ദീനി കാര്യങ്ങൾക്ക് അവർ വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈസിയായി നടക്കും. ജോലി ഭാരങ്ങൾ കുറയും, അത് പല നിലക്കും പരിഹരിച്ചു പോകും, ബുദ്ധിമുട്ടുകൾ കുറയും. അതാണ് പരിഹാരം. ഇവർ സ്വാഭാവികമായും ദീനിൻ്റെ കണിശത വിട്ടപ്പോൾ അവരാകെക്കൂടെ എന്ത് ചെയ്യാണ്, ഒരു അവരു ഡിസോർഡർ ആയി എല്ലാം ഒരു പ്രശ്നത്തിലായ ഒരു ഒരു വിഷമമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ദീനി കാര്യങ്ങൾ ഓർഡറാക്കിയാൽ എല്ലാ കാര്യങ്ങളും ഓർഡറായി പരിഹരിച്ചു പോകുന്നതാണ് മനസ്സിലാക്കുക.
4: എല്ലാ രൂപത്തിൽ തന്നെ ആവട്ടെ. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ സമയവും അതിക്രമിച്ചു എന്നാണ് തോന്നുന്നത്.
1: മാഷാല്ലാ, സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന തലവാചകത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് കഴിഞ്ഞത്. ഒരുപാട് കുടുംബങ്ങളിൽ നീറുന്ന മനസ്സോടുകൂടി കഴിയുന്ന ആളുകൾ പങ്കുവെക്കുന്ന വിഷയങ്ങളെ കൃത്യമായി അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടു സ്നേഹക്കൂടിൽ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത്
0: അൽ ഉസൂൽ പ്രോഗ്രാമിലേക്കാണ്. റേഡിയോ വൈബ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മളിപ്പോൾ കേൾക്കുന്നത് അൽ ഉസൂൽ. അൽ ഉസൂലിൽ വളരെ കനപ്പെട്ടൊരു വിഷയം,
1: ഹദീസ് നിവേദനത്തിൻ്റെ രീതികൾ, രണ്ടാം ഭാഗമാണ് ഇന്ന് കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് അതിന് നേതൃത്വം നൽകുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുന്ന രീതികളെക്കുറിച്ചാണ്. അതിൽ ഒരു അധ്യാപകൻ അഥവാ ഷേഖ് തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഹദീസുകൾ വായിച്ചു കൊടുത്ത് അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കേട്ട് റിവായത്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാണ് സമാ എന്ന് പറയുന്നത്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾ ഷേഖിന് വായിച്ചു കൊടുക്കുകയും അത് ഉസ്താദ് കേൾക്കുകയും അതിൽ വല്ല അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുകയും മറ്റുള്ള സഹപാഠികൾ അത് ശ്രവിച്ച് അതിൽ നിന്ന് റിവായത്ത് ചെയ്യുകയും ചെയ്യുന്ന രീതി. ഇങ്ങനെ രണ്ടു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ച് നിർത്തിയത്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും രീതികളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അത് അൽ ഇജാസത്ത്. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കുക എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ അതിന് പരിഭാഷ പറയാറുണ്ട്. ഈ ഇജാസത്ത്, അതിലൂടെ ഹദീസുകൾ നിവേദനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ മുമ്പ് കാലം മുതൽക്കേ ചില അഭിപ്രായ ഭിന്നതകൾ നിലവിലുണ്ട്. ഹസനുൽ ബസരി, നാഫിഅ്, മൗല ഇബ്നു ഉമർ, ഇമാം സുഹ്രി, ഇമാം റബീഅ ബിൻ അബി അബ്ദുറഹ്മാൻ, യഹ്യ ബിൻ സഈദ് അൽ അൻസാരി റഹിമഹുമുല്ലാഹു ജമീഅൻ, ഇവരൊക്കെ തന്നെയും ഇജാസത്ത് കൊണ്ട് റിവായത്തു ചെയ്യാം എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ്. അതേസമയത്ത് ഇമാം ശുഅബയെപ്പോലെ, ഇബ്രാഹിം ബിൻ ഇസ്ഹാഖ് അൽ ഹറബിയെപ്പോലെ, അബൂ നസർ അൽ വായിലിയെപ്പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇജാസത്ത് കൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ പറ്റുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റിവായത്ത് കൊണ്ട് ഇജാസത്ത് കൊണ്ട് എങ്ങനെയാണ് ഇജാസത്ത് കൊണ്ട് നമുക്ക് ഹദീസുകൾ നിവേദനം ചെയ്യുക? പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം, വ മിസാലുൽ ഇജാസ അൻ യഖൂല അൽ മുഹദ്ദിസു ലിബഅദി തുല്ലാബിഹി, ഒരു മുഹദ്ദിസ് ഹദീസ് പണ്ഡിതൻ തൻ്റെ വിദ്യാർത്ഥികളിൽ ചില ആളുകളോട് പറയുക, ഇപ്രകാരം പറയുക, അജസ്തുക്കും റിവായത്ത് കിതാബിൽ ബുയൂ മിൻ സഹീഹുൽ ബുഖാരി അന്നി, സഹീഹുൽ ബുഖാരിയിൽ നിന്ന് കിതാബുൽ ബുയൂ എന്നുള്ള അധ്യായം റിവായത്തു ചെയ്യാൻ, എന്നിൽ നിന്ന് ഉദ്ധരിക്കാൻ, അതിലെ ഹദീസുകൾ എന്നിൽ നിന്ന് ശ്രവിച്ചതായി മനസ്സിലാക്കിയതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. വഖദ് സമിഅ്തുഹു മിൻ ഫുലാൻ, ഇന്ന ഇന്ന ആളുകളിൽ നിന്നാണ് ഞാൻ അത് കേട്ട് ശ്രവിച്ചിട്ടുള്ളത്. ആ ഒരു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്നിൽ നിന്ന് സഹീഹുൽ ബുഖാരിയുടെ കിതാബുൽ ബുയൂ ഉദ്ധരിക്കാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ അജസ്തുക്കും റിവായത്ത് സഹീഹ് മുസ്ലിം അന്നി വഖദ് സമിഅ്തുഹു മിൻ ഫുലാൻ, സഹീഹ് മുസ്ലിം മൊത്തത്തിൽ എന്നിൽ നിന്ന് റിവായത്ത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ കുറച്ചു ഭാഗം അവർക്ക് ഓതി വായിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഞാൻ നിങ്ങൾക്ക് ഇജാസത്ത് ചെയ്തിട്ട് തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് ഈ കിതാബ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ ഞാൻ അനുവാദം തന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്ന രീതിയാണത്. അപ്പോൾ അങ്ങനെ ഇജാസത്ത് കിട്ടിയ ശിഷ്യന്മാർക്കാണെങ്കിൽ ആ ഉസ്താദിൽ നിന്നുള്ള ഹദീസുകൾ ഉദ്ധരിക്കാൻ പ്രത്യേകിച്ച് പിന്നെ ഒരു അനുവാദത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇതാണ് ഇജാസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു മുത്തലഖൻ, നിരുപാധികം ഒരു പണ്ഡിതന് ഒരു ശിഷ്യന് ഇജാസത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, പറ്റില്ല എന്നതാണ് പണ്ഡിതന്മാർ മുമ്പ് കാലം മുതൽക്കു തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിന് ചില നിബന്ധനകൾ അവർ വച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ എന്താണ് റിവായത്ത് ചെയ്യാൻ ഇജാസത്ത് കൊടുക്കുന്നത് എന്നത് മുഹദ്ദിത്തിന് വ്യക്തമായി അറിയണം. ഒരു നിർണിതമായിട്ടുള്ള ബൗണ്ടറി നിർണയിച്ചുകൊണ്ടായിരിക്കണം, അതിൽ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇജാസത്ത് കൊടുക്കേണ്ടത്. അതല്ലാതെ എല്ലാം ഇജാസത്ത് കൊടുക്കുക, ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു അവ്യക്തമായിട്ടുള്ള കാര്യത്തിൽ ഇജാസത്ത് പാടില്ല. ഇതാണ് ഒരു ഷർത്ത്. രണ്ടാമത്തത് വഅൻ തകൂന നുസ്ഖത്തു ത്വാലിബ് മുആറദതം ബി അസ്ലി റാവി ഹത്ത കഅന്നഹ ഹു. തൻ്റെ ശിഷ്യൻ്റെ കയ്യിലിരിക്കുന്ന താൻ ഏത് കിതാബാണോ റിവായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കിതാബിൻ്റെ പതിപ്പ്, അത് വിദ്യാർത്ഥികളുടെ കയ്യിലും അതേ പതിപ്പ് തന്നെയാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഉസ്താദ് സഹീഹുൽ ബുഖാരിയിലുള്ള കിതാബുൽ ബുയൂഉ ഞാൻ നിനക്ക് റിവായത്ത് ചെയ്യാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറയുകയും ശിഷ്യൻ്റെ കയ്യിൽ ഉള്ള കോപ്പിയിൽ ആ കിതാബുൽ ബുയൂഉന് പുറമെയുള്ള വേറെയും ചില ഹദീസുകൾ അതിനുള്ളിലുണ്ടെങ്കിൽ ആ ഹദീസുകൾക്ക് ഈ ഇജാസത്ത് ബാധകമല്ല. അതുകൊണ്ടുതന്നെ ഈ ഇജാസത്ത് നൽകപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ താൻ ഇജാസത്ത് നൽകുന്ന ത്വാലിബിൻ്റെ കയ്യിലുള്ള കോപ്പി, അത് ഞാൻ ഉദ്ധരിക്കുന്ന കോപ്പി തന്നെയാണ് എന്ന് മുഹദ്ദിസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു നിബന്ധന, വഅൻ യകൂനൽ മുസ്തജീസ് മിൻ അഹ്ലിൽ ഇൽമി വഅലൈഹി സിമത്തുഹു. വഅൻ യകൂനൽ മുസ്തജീസ് മിൻ അഹ്ലിൽ ഇൽമി വഅലൈഹി സിമത്തുഹു. ഇദ്ദേഹം അഹലുൽ ഇൽമിൽപ്പെട്ട ആളായിരിക്കണം. ആര്? ഈ ഇജാസത്ത് കൊടുക്കുന്ന വ്യക്തി ഇൽമുള്ള അഹലുൽ ഇൽമിൻ്റെ ആളായിരിക്കണം. അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, ഇൽമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇജാസത്ത് കൊടുക്കാൻ അനുവാദമില്ല. പണ്ഡിതന്മാർ സാധാരണ പറയാറുണ്ട്, لا يوضع العلم الا عند اهله. العلم അഥവാ വിജ്ഞാനം അത് വെക്കപ്പെടുകയില്ല അതിൻ്റെ അഹലുകാരുടെ അടുക്കലല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരു ഇൽമിയായൊരു കാര്യം അതിന് ഇജാസത്ത് കൊടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഇൽമ് അയാൾക്ക് ആവശ്യമുണ്ട്. ഇൽമില്ലാതെ ഇന്ന ആള് ഇന്ന ഇന്ന സംഗതി ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു എന്ന് പറയാൻ അയാളെ സംബന്ധിച്ചിടത്തോളം നിർവാഹം ഇല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇജാസത്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം സൂക്ഷിച്ചും പരിശോധിച്ചും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവർ ഇജാസത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇമാം മാലിക്കിനെ പോലെയുള്ള, ഹസനുൽ ബസറിയെ പോലെയുള്ള, ഇബ്നു ശിഹാബ് സുഹ്രിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ കണിശത പുലർത്തിയ ആളുകളായിരുന്നു. എത്രത്തോളം ചോദിച്ചാൽ, വളരെ പ്രത്യേകമായിട്ടുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ത്വാലിബുൽ ഇൽമിന് മാത്രമേ അവരൊക്കെ തന്നെയും ഇജാസത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇമാം ഇബ്നു അബ്ദുൽ ബർറ് അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, തൽഹീസു ഹാദൽ ബാബ് أن الإجازة لا تجوز إلا لماهر بالصنعة حاذق بها أذبولة يعرف كيف يتناولها ويكون في شيء معين معروف لا يشكل إسناده فهذا هو الصحيح من القول في ذلك والله أعلم. إي برنجنة چوريكم أرو ماهر بالصنعة إي فنل إي كاليل أرو أغرغنن آي بكتك اللاده ഇജാസത്ത് കൊടുക്കാൻ പാടില്ല. അയാളതിനെ സംബന്ധിച്ച് ഹാദിഖായിരിക്കണം, സൂക്ഷ്മശാലിയായ പണ്ഡിതനായിരിക്കണം. എങ്ങനെയാണ് ഇത് സ്വീകരിക്കേണ്ടത്, എന്താണിതുകൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അയാൾക്ക് നല്ല വിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇമാം മാലിക്കിനെ പോലെയുള്ള പണ്ഡിതന്മാർ കറാഹത്തായിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ്, അഹ്ലുൽ ഇൽമല്ലാത്ത ആളുകൾക്ക് ഇജാസത്ത് കൊടുക്കാൻ പാടില്ല. അവർക്കും അവർക്ക് മറ്റുള്ളവർക്ക് ഇജാസത്ത് കൊടുക്കാനും പാടില്ല, മറ്റുള്ളവർ അവർക്ക് വേണ്ടി ഇജാസത്ത് കൊടുക്കാനും പാടില്ല. നേരെ മറിച്ച് ലാ ഇജീസു ഇല്ല അഹ്ലുൽ ഇൽമി സഖാത് അൽ മാഹിരീന ബിസ്സനഅ വല്ലദീന യഅരിഫൂന ഖദറ തനാബുലിഹ മതകാന ഇജാസത് ഫീ ഷൈഇൻ മഅറൂഫിൻ ലാ ഇഷ്കിൽ ഇസ്നാദു. അതിൻ്റെ സനദിലൊന്നും ഒരിക്കലും ഒരു അവ്യക്തതയില്ലാത്ത രീതിയിൽ ഈ ഫന്നിനെക്കുറിച്ച്, ഈ വിജ്ഞാനശാഖയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ, അതിന് അർഹതയുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല രീതികളിൽ ഇജാസത്ത് കൊടുക്കാം. നാം നേരത്തെ പറഞ്ഞു, ഒരു കിതാബ് മൊത്തത്തിൽ കൊടുക്കാം. ഇനി അതല്ല, കിതാബിൻ്റെ ജുസ് ആക്കി കൊടുക്കാം. ഇതെല്ലാം പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുള്ള കാര്യമാണ്. ഇതാണ് മൂന്നാമത്തെ ഇജാസത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഇനി നാലാമത്തെ ഒരു രീതിയാണ് അൽ മുനാവല. മുനാവലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷേഖ്, ഹദീസിൻ്റെ ഒരു ഷേഖ്, അയാൾ തൻ്റെ വിദ്യാർത്ഥിക്ക് ഒന്നോ അല്ലെങ്കിൽ ഒരുപാട് ഹദീസുകളോ, അതല്ലെങ്കിൽ ഒരുപാട് ഹദീസുകൾ ചേർത്ത് വച്ച് വെക്കപ്പെട്ട ഹദീസിൻ്റെ കിതാബുകളോ നൽകുക. നൽകിയതിന് ശേഷം ആ വിദ്യാർത്ഥിയോട് ഈ ഉസ്താദ് ഷേഖ് പറയുന്നു, ഹാദാ മിൻ ഹദീസി ഔ ഹാദാ മിൻ സമാഅതി

0: എന്നൊരു കൂട്ടം പറയുമ്പോൾ അതു പറ്റില്ല, അത് ഒരിക്കലും അജസ്തുക, ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് ഉദ്ധരിക്കാൻ ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു എന്നു പറയാത്ത കാലത്തോളം അത് ഇജാസത്തിൻ്റെ അനുവാദമില്ലാതെ നിലനിൽക്കും എന്നതാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇജാസത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുനാവലത്തായിക്കൊണ്ട് ഇജാസത്ത് കിട്ടിയാൽ, അതായത് ഈ പറയപ്പെട്ട രീതിയിൽ ശേഖ് കിതാബ് കൊടുത്തു എന്നിട്ട് ഇജാസത്ത് കൊടുക്കുകയും ചെയ്താൽ അത് സ്വീകാര്യമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അതേസമയത്ത് വെറും മുനാവലത്തായിക്കൊണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇജാസത്തായിക്കൊണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഇജാസത്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പറ്റും എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്, മുനാവലത്ത് പറ്റുമെന്ന് പറഞ്ഞ ആളുകൾ തെളിവായി ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തിൻ്റെ നേതാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രഹസ്യമായി കത്തെഴുതി, ഇന്ന ഇന്ന സ്ഥലത്ത് എത്തിയിട്ട് ഈ എഴുത്ത് നീ വായിക്കാവൂ എന്ന് പ്രവാചകൻ അവരെ അറിയിച്ചിരുന്നു. ആ എഴുത്തുമായി അവർ കൊണ്ടുപോയി, അവിടെ എത്തിയപ്പോഴാണ് പ്രവാചകൻ്റെ എഴുത്തവർ വായിക്കുന്നത്. അപ്പം ഈ രീതിയിൽ മുനാവലത്ത് ജായിസാണ് എന്നതിന് പണ്ഡിതന്മാർ ഇങ്ങനെയാണ് തെളിവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അംർ ബിൻ ഹസം മറ്റുള്ള ആളുകളുമൊക്കെ തന്നെയും മറ്റുള്ള സഹാബിമാർക്ക് എഴുത്തെഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ബിൻ ഹസം റളിയല്ലാഹു അൻഹുവിനെ എഴുതിയ എഴുത്തൊക്കെ പണ്ഡിതന്മാർ ഇതിന് തെളിവായി കൊണ്ടുദ്ധരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് ഇജാസത്തും മുനാവലത്തും എന്ന് പറയുന്ന രണ്ട് ഹദീസ് നിവേദനത്തിൻ്റെ രണ്ടു രീതികളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിവരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാല്ലാ, അപ്പോൾ ഇസ്ലാമികപരമായി നമ്മൾ ഏറ്റവും അടിത്തറകൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമുകൾ പോലെ തന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വിഷയവും പഠിക്കേണ്ടത്. ഹദീസ് നിവേദനത്തിൻ്റെ രീതികൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. അലുസൂലിൽ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാ ഇനി വീണ്ടും പുതിയ അറിവുകളുമായി യാത്ര തുടരുകയാണ്.

0: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യം

0: വിധത്തിലാണ്. എന്നാലും ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. അങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി, തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസയല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടണൊരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്ന് ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോട് തന്നെ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ

0: مَخْمَصَةٍ غَيْرَ مُتَجَانِفٍ لِإِثْمٍ فَإِنَّ اللَّهَ غَفُورٌ رَّحِيمٌ.
1: ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസി ഹഫളഹുല്ലാ, ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുറാൻ കാരികളിൽ ഒരാളാണ് അദ്ദേഹം. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ മുഴുവനായി ഹഫളാക്കുകയും തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്രമായ പഠനം നടത്തുകയും ഉണ്ടായി. മദീനയിൽ നിന്ന് ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് ഖിറാഅത്ത് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദവും മറ്റേനേകനക സർട്ടിഫൈഡ് അംഗീകാരങ്ങളും നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ലോകത്തെ പ്രശസ്തമായ പല പള്ളികളിലും മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള കുവൈത്തിലെ പല പള്ളികളിലും ഇമാമായും മുഅദ്ദിനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ കാരി എന്നതോടൊപ്പം നല്ലൊരു നഷീദ് ആർട്ടിസ്റ്റ് കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടികളിൽ മുഖ്യ പാരായകനുമായൊക്കെ ലോകശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് ഷെയ്ഖ് മിശാരി റാഷിദ് അൽ ഹാഫിസ് ഹഫിളഹുല്ലാ. അദ്ദേഹത്തിൻ്റെതായ ശബ്ദത്തിലുള്ള മധുരം ഖുർആൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദയിലെ 3-4 വചനങ്ങളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ഷഅഇറല്ലാഹി, നിങ്ങൾ എന്തു ചെയ്യരുത്? അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനുവദനീയമാക്കി അനാദരിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, ഹറാമായ അലംഘനീയമായ മാസത്തെയും മരുത്. വലൽ ഹദിയ, അതേപോലെ തന്നെ കഅബയുടെ അടുക്കലേക്ക് ബലിക്കായി കൊണ്ടുപോകുന്ന മൃഗങ്ങളെയും അരുത്. വലൽ കലായിദ, അവയുടെ കഴുത്തിൽ തൂക്കപ്പെട്ട അടയാള വസ്തുക്കളെയും അരുത്. വല ആമീനൽ ബൈത്തൽ ഹറാം, യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം വരിദ്വാന, തങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് ബൈത്തുൽ ഹറാമിന് അഥവാ അലംഘനീയ മന്ദിരത്തെ ഉന്നം വെച്ച് പോകുന്നവരെയും അരുത്. വഇദാ ഹലൽതും ഫസ്ത്വാദു, നിങ്ങൾ ഹലാലായാൽ അഥവാ ഇഹ്റാമിൽ നിന്ന് ഒഴിവായാൽ നിങ്ങൾ വേട്ടയാടിക്കൊള്ളുക. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അൻ സദ്ദൂക്കും അനിൽ മസ്ജിദിൽ ഹറാം, അവർ ഒരു ജനതയോടുള്ള അമർഷം അവർ മസ്ജിദുൽ ഹറാമിൽ അഥവാ അലംഘനീയമായ പള്ളിയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുവെച്ചുവെന്നതിനാൽ അതിക്രമം പ്രവർത്തിക്കുവാൻ നിശ്ചയമായും നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യരുത്. വതആവനു അലൽ ബിരി വത്തഖ്വ, നിങ്ങൾ എന്തു ചെയ്യണം? പുണ്യത്തിലും ഭയഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും ചെയ്യുവീൻ. വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ കുറ്റത്തിലും അതിക്രമത്തിലും പരസ്പരം സഹായിക്കുകയും അരുത്. വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, നിശ്ചയമായും അള്ളാഹു ശിക്ഷാ നടപടി കഠിനമായുള്ളവനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ സത്യവിശ്വാസികൾ അനാദരിക്കുവാൻ പാടില്ലാത്ത അഥവാ അവർ പവിത്രമായി കരുതി ആദരിച്ചു പോരേണ്ടുന്ന 5 കാര്യങ്ങളാണ് അള്ളാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇസ്ലാമിൻ്റെ പ്രത്യേകമായി അടയാളമായി കരുതപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വസ്തുക്കൾക്കും പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഷഅഇറല്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്നുള്ളത്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സംഘടനയുടെയോ സംസ്കാരത്തിൻ്റെയോ പ്രത്യേക അടയാളമായി കണക്കാക്കപ്പെടുന്നതെല്ലാം അതിൻ്റെ ഷഅഇർ അഥവാ ചിഹ്നങ്ങളാകുന്നു. ഹജ്ജ്, ഉംറ കർമ്മങ്ങളോടും മക്കാ ഹറമിനോടും ബന്ധപ്പെട്ട ചിഹ്നങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശ്യമെന്നത് നമുക്ക് ബാക്കിയുള്ള സന്ദർഭങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, വമൻ യുഅദ്ദിം ഷഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, സൂറ ഹജ്ജിലെ 32-ാമത്തെ വചനത്തിൽ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന പക്ഷം നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭയഭക്തിയിൽ നിന്നുള്ളതാകുന്നു എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അശ്ഹറുൽ ഹറാം, നിങ്ങൾ ഹറാമായ അഥവാ അലംഘനീയ മാസം, അങ്ങനെ പറഞ്ഞാൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നീ തുടർന്നുള്ള മൂന്ന് മാസങ്ങളും റജബ് മാസവുമാണ് പവിത്രമായ മാസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഹജ്ജത്തുൽ വിദായിലെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതായിട്ട് കാണാൻ കഴിയും. ഈ മാസങ്ങൾ യുദ്ധങ്ങളിൽ യുദ്ധം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അക്കാലത്ത് യുദ്ധം നടത്തുന്നത് അതിനെ അനാദരിക്കലായി തീരും എന്നുള്ളതൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായ സംസാരങ്ങളിലൂടെ കേട്ടിട്ടുള്ളതാണ്. അതാണ് ഒരു സത്യവിശ്വാസി ആദരിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നും നാലും പറഞ്ഞ കാര്യം എന്താണ്? അൽ ഹദിയ വൽ ഖലായിദ്, ബലികർമ്മത്തിനായി കഅബയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളും അവയുടെ പ്രത്യേകമായ അടയാളമാക്കിക്കൊണ്ട് അവയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ വസ്തുക്കളുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ചാമത് പറഞ്ഞത് അമീനൽ ബൈത്തുൽ ഹറാം യബ്തഗൂന ഫളൻ മിൻ റബ്ബിഹിം വറിദ്വാന, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് അലംഘനീയമായ മന്ദിരമായ കഅബയെ ഉന്നം വെച്ചു ചെല്ലുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഉപദ്രവിക്കുവാനോ തടയാനോ അപമാനിക്കാനോ പാടില്ല എന്നുള്ള വളരെ വ്യക്തമായ നിർദ്ദേശമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മേൽപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ഏറെക്കുറെ ആ കാലഘട്ടത്തിലെ ആയത്ത് അവതീർണമാകുന്ന കാലഘട്ടത്തിലെ മുശ്രിക്കുകളും അംഗീകരിച്ചു വന്നിരുന്നു. ആ നല്ല കാര്യങ്ങൾ മുസ്ലിങ്ങളും കർശനമായി പാലിക്കേണ്ടതുണ്ട്. ജാഹിലിയ സമ്പ്രദായങ്ങളെന്ന് വെച്ച് അവയെ അവഗണിച്ചുകൂടാ എന്നിത്യാദി കാര്യങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 52 മുതൽ 54 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ലുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിൻ്റെ 1 മുതൽ 51 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ ഓരോ ദിനങ്ങളിലായി പഠിച്ചു പോന്നിട്ടുള്ളത്, ഹിഫ്ലാക്കി കഴിഞ്ഞത്. ഇന്ന് 52 മുതൽ 54 വരെ രണ്ട് മൂന്ന് ചെറിയ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. എല്ലാ ശ്രോതാക്കളും പഴുത് നന്നായി ആവർത്തിച്ച് ഓതി പഠിക്കുക. പുതിയ ഭാഗം ഓതി കേൾക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവം ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കുന്നു.

0: ഇത് ദഖലു എന്നല്ല, ഇദ് ദഖലു കൽക്കല, ഇത് എന്ന് പറയുമ്പോൾ കൽക്കല അതിന് വരാൻ പാടില്ല. എന്നാൽ കുത്തുബുജ്ജത്തിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ, അതിന് സുക്കൂൻ വരുമ്പോഴാണ് കൽക്കല, നമുക്കറിയാമല്ലോ. ഇദ്
1: ദഖലു അലൈഹി, ഇദ് ദഖലു അലൈഹി.
0: എന്നാൽ ദാലും ദാലും നമുക്കറിയാം പ്രൊനൗൺസിങ്ങിൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇദ്ദഖലു എന്ന് ലയിച്ച് ദാലിനെ ദാലിലേക്ക് ലയിപ്പിക്കാനും പാടില്ല.
1: ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമാ.

0: അൽഹംദുലില്ലാ, സൂറ അൽ ഹിജറിൻ്റെ 52 മുതൽ 54 വരെ രണ്ട് മൂന്നായത്തുകളാണ് ഹിഫ്ളാക്കിയത്. ആവർത്തിച്ച് പഠിക്കുക, സ്ഥിരം സൂചിപ്പിക്കാറുള്ളതുപോലെ കൃത്യമായി ഓതി മനസ്സിൽ നിലനിർത്തുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 52 മുതൽ 54 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: മധ്യപ്രദേശ് ഗതാഗത വകുപ്പിൽ 399 ഒഴിവ്. മധ്യപ്രദേശ് ഗതാഗത വകുപ്പിന് കീഴിലെ പുതുമേഖലാ സ്ഥാപനം മധ്യപ്രദേശ് യാത്രി പരിവാഹൻ വിവിധ തസ്തികകളിലായി 399 ഒഴിവ് അറിയിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 18 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അസിസ്റ്റന്റ് മാനേജർ, സുബേദാർ, പോലീസ് സബ് ഇൻസ്പെക്ടർ, പ്ലാറ്റൂൺ കമാൻഡർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ, സൂപ്പർവൈസർ, പോലീസ് കോൺസ്റ്റബിൾ, ഹെൽപ്പർ, മാനേജർ, ചീഫ് ജനറൽ മാനേജർ, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ തുടങ്ങിയവയാണ് ഇപ്പോൾ ഒഴിവുള്ളത്. യോഗ്യതയുൾപ്പെടെ മറ്റു വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.iforms.mponline.gov.in.
2: Peace Radio. Tune to reality.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ആഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയയ്ക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം rrb.gov.in.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
4: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചിന്തകൾ നമ്മളിലേക്ക് എത്തുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. വേരുകൾക്കും വേണം തണൽ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് കെ.എസ്. അബ്ബാസ് മണ്ണൂർ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: വേരുകൾക്കും വേണം തണൽ. എഴുത്ത് കെ.എസ്. അബ്ബാസ് മണ്ണൂർ. ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് നാം ഓരോരുത്തർക്കും അവഗണനയുടെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു കാലം വരാനുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടതായി നാം താലോലിക്കുന്ന നമ്മുടെ ശരീരം ചുക്കിച്ചുളിയുകയും രോഗങ്ങൾ അതിഥികളായി കടന്നെത്തുകയും ചിന്തകളെ കണ്ണി മുറിയുകയും ചെയ്യുന്ന വാർദ്ധക്യ കാലഘട്ടം. ഷേക്സ്പിയർ അതിനെ രണ്ടാം ശൈശവുമായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും വർത്തമാനകാലത്ത് മറ്റൊന്നിനോടും തുലനം ചെയ്യാനാകാത്ത മാനസിക ശാരീരിക സാമൂഹിക അവസ്ഥാവിശേഷങ്ങളാണ് അവിടെ തരണം ചെയ്യാനുള്ളത് എന്നതാണ് വസ്തുത. എന്നാൽ വാർദ്ധക്യത്തെ ജീവിതത്തിൻ്റെ മനോഹരമായ സായാഹ്നമായി കാണാൻ നാം ശ്രമിക്കുമ്പോഴാണ് അത് കൂടുതൽ പ്രശോഭിതമാകുന്നത്. കടമകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും തിരക്കുകളിൽ നിന്നും മോചിതരായി സ്വന്തമാക്കിയ അനുഭവസമ്പത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ശാന്തമായി നോക്കിക്കാണാൻ കഴിയുന്ന ഘട്ടമാണിത്. മുതിർന്ന പൗരന്മാർ ഒരിക്കലും സമൂഹത്തിൻ്റെ ബാധ്യതയല്ല, മറിച്ച് അറിവിൻ്റെയും അനുഭവങ്ങളുടെയും വിലമതിക്കാനാവാത്ത സമ്പത്താണത്. വികസിത രാജ്യങ്ങളിൽ പ്രായമായവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ആക്റ്റീവ് ഏജിംഗ് പദ്ധതികൾ വരെ നടപ്പിലാക്കാറുണ്ട്. വയോജനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ജാപ്പാനാണ് യഥാർത്ഥത്തിൽ കേരളം. കേരളത്തിൽ 20% ആളുകൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ദേശീയ ശരാശരി 10% ഓർക്കണം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്പിന് നമ്മുടെ സംസ്ഥാനം തുടക്കം കുറിച്ചിരിക്കുകയാണ്. വയോജനങ്ങൾക്കായി മാത്രമായി ഒരു പ്രത്യേക വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. വികസിത രാജ്യങ്ങളായ ജപ്പാനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പോലെ വാർദ്ധക്യത്തെ കേവലം ഒരു സാമൂഹിക സുരക്ഷാ വിഷയമായി കാണാതെ അതിനെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നായി മാറ്റാൻ ഈ പ്രത്യേക വകുപ്പിലൂടെ കേരളത്തിന് സാധിക്കും. ന്യൂക്ലിയർ കുടുംബങ്ങളുടെ അതിപ്രസരവും യുവതലമുറയുടെ വിദേശ പ്രയാണവും വർദ്ധിക്കുന്ന സമകാലിക കേരളീയ സാഹചര്യത്തിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന മുതിർന്ന പൗരന്മാർക്കായി ഒരു പ്രത്യേക വയോജന വകുപ്പ് നിലകൊള്ളേണ്ടതിൻ്റെ പ്രസക്തി വിശദീകരിക്കേണ്ടതില്ലല്ലോ. വിദേശ രാജ്യങ്ങളിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ആധുനിക സാങ്കേതികവിദ്യയും വ്യക്തമായ സാമൂഹിക സുരക്ഷാ പദ്ധതികളും സർക്കാർ തലത്തിൽ തന്നെ വിഭാവനം ചെയ്തത് കാണാൻ സാധിക്കും. കേവലമൊരു പെൻഷൻ വിതരണത്തിൽ ഒതുങ്ങാതെ വയോജനങ്ങളുടെ മാനസികാരോഗ്യം, കൗൺസിലിംഗ്, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ, അനാഥാലയങ്ങളുടെ കൃത്യമായ മേൽനോട്ടം എന്നിവ ഉറപ്പാക്കാൻ ഒരു വയോജന വകുപ്പിന് മാത്രമേ സാധിക്കൂ. ആരോഗ്യത്തിൻ്റെയും സാക്ഷരതയുടെയും വിഷയത്തിൽ എന്നതുപോലെ ഇവിടെയും നാം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. ഒരു ജനതയുടെ സാംസ്കാരിക പ്രബുദ്ധത അളക്കുന്നത് അവർ തങ്ങളുടെ മുതിർന്ന തലമുറയെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. വയോജനങ്ങൾക്ക് സുരക്ഷിതവും മാന്യവുമായ ജീവിതമുറപ്പാക്കുക എന്നത് ദയാദാക്ഷിണ്യമല്ല, മറിച്ച് പൗരന്മാർ എന്ന നിലയിൽ അവരുടെ അവകാശം കൂടിയാണ്. വർത്തമാനകാലത്തെ വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് താങ്ങും തണലുമായി മാറാൻ വയോജന വകുപ്പിൻ്റെ ശക്തമായ സാന്നിധ്യവും ക്രിയാത്മകമായ ഇടപെടലുകളും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. കേവലം നിയമങ്ങളോ പദ്ധതികളോ കൊണ്ടോ മാത്രം ഇത് പൂർണ്ണമാവുകയില്ല. മുതിർന്ന തലമുറയോടുള്ള പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും മനോഭാവവും പുനർനിർവചിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ വേരുകളെ വിസ്മരിക്കാത്ത യഥാർത്ഥ വികസനം ഇവിടെ സാധ്യമാകൂ.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. വേരുകൾക്കും വേണം തണൽ. ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് കെ.എസ്. അബ്ബാസ് മണ്ണൂർ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ അടുത്തതായി ഐടി ജാലകം. എം പരിവാർ, വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആപ്പ്, ഭാഗം ഒന്ന്. അവതരണം സ്വാലിഹ് ഇബ്രാഹിം.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മാഇൻ, അമ്മാബാദ്. ഐടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയ ഒരു ആപ്പിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും നിത്യേന വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. സ്വന്തമായിട്ടുള്ള വാഹനം ആവാം, വേറൊരാളുടെ വാഹനത്തിൽ കയറിയിട്ടാവാം, അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വാഹനം എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാവാം. പല വിധേന നിത്യേന വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. വാഹനം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആപ്പിൻ്റെ പേര് എം പരിവാഹൻ എന്നാണ്. പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ ഐഫോൺ ഫോണുകളിലും ലഭ്യമാകുന്ന ഒരു ആപ്പാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ പീസ് റേഡിയോ മിനിമൈസ് ചെയ്ത് പ്ലേ സ്റ്റോർ, ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എം പരിവാഹൻ, എം പി എ ആർ ഐ വി എ എച്ച് എ എൻ, ഇംഗ്ലീഷിൽ എം പരിവാഹൻ എന്ന് സ്പേസ് ഇല്ലാതെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യാനുള്ള ആ സ്ഥലത്ത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു റെഡ് ഐക്കണോട് കൂടിയിട്ടുള്ള ഒരു വണ്ടിയുടെ ചിഹ്നം, അതുപോലെ ഒരു മൊബൈലിൻ്റെ ചിഹ്നമുള്ള റെഡ് ഐക്കണോട് കൂടിയിട്ടുള്ള ഒരു പിന്നെ ആപ്പിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം, ഒരു ആപ്പ് കാണാം. എൻ ഐ സി ഇ ഗവൺമെൻറ് മൊബൈൽ ആപ്സ് ഇറക്കിയിട്ടുള്ള സാധനമായതുകൊണ്ട് അതിൻ്റെ ഒരു താഴെ ചെറിയ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ആപ്പ് കാണാം. ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു ഡാഷ്ബോർഡ് കാണാം. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഓപ്പൺ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത ഈ ആപ്പ് നിങ്ങൾ ഫസ്റ്റ് തുറക്കുമ്പോൾ ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ, ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കോവിഡിൻ്റെ ഒരു കരുതൽ എന്നുള്ള നിലയ്ക്ക് ഒരു സേതു ആപ്പിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ആ നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ ആരോഗ്യ സേതു ആപ്പായിരിക്കും. ആ ആപ്പിൻ്റെ ജസ്റ്റ് അതൊരു ഇങ്ങനൊരു ആപ്പുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഒരു റെഡ് ഏറ്റവും മുകളിൽ പിന്നെ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് മുകളിലൊരു ക്രോസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ കാണിക്കും. ഒരു എം പരിവാഹൻ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അതും ഓക്കെ കൊടുക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന സ്ക്രീനിൻ്റെ അകത്ത് വെൽക്കം ടു എം പരിവാഹൻ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയുടെ ഐക്കണൊക്കെ വെച്ചിട്ട് ഒരു സ്ക്രീനായിരിക്കും നിങ്ങൾക്കിപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ ഇനി ഓപ്പൺ ആക്കുന്ന ആളുകൾക്ക് കാണുക. അതിൽ മൂന്ന് മെനൂസ് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ ഡാഷ്ബോർഡ്, ആർ സി ബോർഡ്, ഡി എൽ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡ്, ആർ സി ഡാഷ്ബോർഡ്, ഡി എൽ ഡാഷ്ബോർഡ്, ഇങ്ങനെ മൂന്ന് മെനുകൾ കാണാൻ പറ്റും. ഈ മൂന്നും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയാം. നിങ്ങൾ ഓരോ ഇതിലെ സർവീസസ് നിങ്ങൾ ഉപയോഗിക്കുക, അതിലെ ഓരോ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തണമെങ്കിൽ ആദ്യമായിട്ട് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യാതെ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസസ് മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് സർവീസസ് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ഒരു സ്റ്റെപ്പിലൂടെ ഒരു ഒ ടി പി വന്ന് സൈനപ്പ് ചെയ്ത് സൈൻ ഇൻ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർണ്ണമായിട്ടും ഈ ആപ്പിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഏറ്റവും മുകളിൽ ഇടതുവശത്തുള്ള 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാം. ആസി ഇൻഫർമേഷൻ, ഡി എൽ ഇൻഫർമേഷൻ, സെർച്ച് ഡി എൽ വിത്ത് ഡി ഒ ബി, സെർച്ച് എലാൻ, വ്യത്യസ്ത സർവീസസ്, അവരുടെ സർവീസസും ഈ ആപ്പിൻ്റെ ഫീച്ചേഴ്സുമായിട്ടുള്ള കുറേ സംഗതികൾ കാണാം. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് +91 ഒരു മൊബൈൽ നമ്പർ അടിക്കാനുള്ള സ്പേസ് കാണും. അത് ഓൾറെഡി സൈനപ്പ് ചെയ്ത് ഒരു യൂസർ ഐ ഡി ഉണ്ടാക്കിയ ആളുകൾക്കുള്ളതാണ്. ഇപ്പോൾ നമ്മൾ യൂസർ ഐ ഡി ഇല്ലാത്ത ഒരു യൂസർ അല്ലാത്ത നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ സൈനപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ നമ്പർ, മൊബൈൽ നമ്പർ, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ അടിക്കാനുള്ളൊരു സ്ഥലം വരും. കോഡ് ബൈ ഡീഫോൾട്ടായിട്ട് +91 എന്നുള്ളത് വരും. പിന്നെ നമ്മുടെ 10 അക്ക നമ്പർ, കേരള നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതടിക്കാം. കേരള നമ്പർ തന്നെ ആവണമെന്നില്ല, ഇന്ത്യൻ നമ്പർ, എനി സ്റ്റേറ്റ്, നിങ്ങളുടെ ഏത് സ്റ്റേറ്റിലെ നമ്പറായാലും കുഴപ്പമില്ല, അതടിക്കാനുള്ള സൗകര്യമുണ്ട്. അതടിക്കാം. എന്നിട്ട് ഒ ടി പി, സെൻഡ് ഒ ടി പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒ ടി പി കൊടുക്കുക. അപ്പോൾ ഒ ടി പി നിങ്ങൾക്ക് എന്ത് ചെയ്യും, SMS ആയിട്ട് ഒരു ഒ ടി പി വരും. ഏകദേശം 6 അക്കമുള്ള ഒരു ഒ ടി പി നിങ്ങൾക്ക് SMS ആയിട്ട് വരും. ആ വരുന്ന ഒ ടി പി നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇത്ര ഇതോട് കൂടിയിട്ട് എന്തായി, നമ്മളുടെ സൈനപ്പ് പ്രൊസീജിയർ കഴിഞ്ഞു, സൈനപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒന്നും കൂടി പറയാം. ഏറ്റവും മുകളിൽ നമ്മുടെ 3 ഐക്കൺസ് കാണാം. എം പരിവാഹൻ എന്ന് എഴുതിയതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻസ്, ആ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മൊബൈൽ നമ്പർ അടിക്കാനുള്ള സ്ഥലം വരും. മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞ് ഒ ടി പി വന്നാൽ വെരിഫൈ എന്നുള്ള ബട്ടൺ ഉണ്ട്, വെരിഫൈ കൊടുക്കുക. വെരിഫൈ എന്ന ടൈപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ പേര് അടിക്കാനുള്ള സ്ഥലം വരും. ഓൾറെഡി നമ്മൾ അടിച്ച മൊബൈൽ നമ്പറും അവിടെ തെളിഞ്ഞു വരും. അപ്പോൾ പേര്, നമ്മുടെ പേര് കൃത്യമായിട്ട് അടിക്കാം. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ സൈനപ്പ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് എന്തായി, ഓൾറെഡി നിങ്ങൾ സൈൻ ഇൻ ആയി. ഓക്കെ, പിന്നീട് എപ്പോഴും സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒ ടി പി വന്ന് സുഗമമായിട്ട് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിൻഡോകളിൽ ചെറിയൊരു വ്യത്യാസം വരും. നിങ്ങളുടെ ഡാഷ്ബോർഡിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ. ഏറ്റവും മുകളിൽ ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും പേരും നമ്പറും, 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേരും നമ്പറും ഒക്കെ വരും. ഓക്കെ, ഇനി ഇൻഷാല്ലാ ബാക്കിയുള്ളത് നമുക്ക് തുടർ എപ്പിസോഡുകളിൽ ഇതിൻ്റെ പൂർത്തീകരണം ബാക്കിയുള്ളത് ഇൻഷാല്ലാ തുടരാം. ഇന്നത്തെ IT ജാലകം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വാഖദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് IT ജാലകം. എം പരിവാഹൻ, വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആപ്പ് ഭാഗം 1 എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സ്വാലിഹ് ഇബ്രാഹിം.
5: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി ചേരുക, വായിക്കുക.
6: അടുത്തൊരു സ്ലോട്ട് അറിയാം ഒരു നന്മ, നമ്മൾ അറിയുന്ന ഒരു നന്മ വിസ്ഡം ബുക്സിനെ പറ്റിയാണ്. ഇസ്ലാമിക പ്രബോധനം, ഖുറാൻ പഠനം, ആത്മീയത, ചരിത്രം, ബാലസാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ ഒരു പ്രമുഖ സ്ഥാപനമാണ് വിസ്ഡം ബുക്സ്. കേരളത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് ഈ ഒരു വിസ്ഡം ബുക്സ് എന്ന ഒരു സംവിധാനത്തിലൂടെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, ഹദീസ്, ചരിത്രം, പ്രാർത്ഥനകൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ പുസ്തകങ്ങൾ ലഭ്യമാണ്. കോഴിക്കോടാണ് അതിന്റെ ആസ്ഥാനം എങ്കിലും ഓൺലൈൻ സേവനങ്ങൾ വിസ്ഡം ബുക്സ് നടത്തുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റായ വിസ്ഡം ബുക്സ് ഓൺലൈൻ വഴി പുസ്തകങ്ങൾ നമുക്ക് നേരിട്ട് ഓർഡർ ചെയ്യാൻ കഴിയും. പ്രത്യേക ഓഫറുകൾ, മദ്രസകൾക്കും ലൈബ്രറികൾക്കുമായി പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും വിസ്ഡം ബുക്സ് നൽകാറുണ്ട്. കേരളത്തിൽ ഓഫ്ലൈനായി പുസ്തകങ്ങൾ ലഭ്യമാകുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് കോഴിക്കോടാണ്. അതുപോലെ തന്നെ ധാരാളം ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ വിസ്ഡം ബുക്സ് പ്രസിദ്ധീകരിച്ച ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ തന്നെ തഖ്വിയത്തുൽ ഈമാൻ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി പുറത്തിറങ്ങിയ പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഇപ്പോൾ തഫ്സീർ സാദിയുടെ മലയാള പരിഭാഷ, തഫ്സീറുകൾ, മറ്റു കർമ്മ മേഖലകളിലുള്ള വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം വിസ്ഡം ബുക്സുമായി ബന്ധപ്പെട്ട്.
7: അതോടൊപ്പം നമ്മൾ പിന്നെ ഈ സമയം നമ്മൾ എങ്ങനെ കൊല്ലുന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ്, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു മിനിറ്റിൻ്റെ വില അറിയുന്നത് ഒരു ട്രെയിൻ മിസ്സാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ബസ് മിസ്സാകുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരു രോഗിയുമായിട്ട് നമ്മൾ പിന്നെ വേദന കടിച്ചമർത്തി നമ്മൾ ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴാണ് സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ സമയത്തിൻ്റെ വില, ഈ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വായന എന്നുള്ളത് നമ്മൾ എത്രമാത്രം അതിനോട് പിന്നെ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. വായനയിലൂടെയാണ് നമുക്ക് അറിവുകൾ നമുക്ക് ലഭ്യമാവുക. അതുമാത്രമല്ല പിന്നെ ഒരുപാട് ഒരുപാട് അറിവുകൾ നമുക്ക്, അപ്ഡേഷനുകൾ നമുക്ക് ലഭ്യമാകുന്നത് വായനയിലൂടെയാണ്.
6: നമ്മൾ ഈ വിസ്ഡം ബുക്സിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ അതിൽ കുറെ ടാബുകൾ കാണാൻ പറ്റും. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, യുക്തിവാദം, അനുഷ്ഠാനം, ചരിത്രം, പ്രാർത്ഥനകൾ, സംസ്കാരം, ബാലസാഹിത്യം, ഹദീസ്, നിരൂപണം, സംവാദം, പഠനം എന്നുള്ള കുറച്ച് കാറ്റഗറീസ്. അതിലിപ്പോൾ ഓരോന്നും നമ്മൾ എടുക്കാൻ, ഇപ്പോൾ വിശ്വാസം നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബുക്കുകൾ, വിശ്വാസത്തിന്റെ അടിത്തറകൾ, സ്വഹാബികൾ, അഹ്ലു സുന്നയുടെ വീക്ഷണത്തിൽ പ്രബോധനം ഒരു മാർഗരേഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ മതത്തിന്റെ അടിത്തറകൾ, ഇസ്ലാം വിശ്വാസ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയ ധാരാളം ബുക്കുകൾ ഓരോന്നിനും, വിശ്വാസത്തിൽ 15 ബുക്കുകൾ, സാമൂഹികത്തിന് 22, അങ്ങനെ ഓരോ ബുക്കുകൾ, ധാരാളം ബുക്കുകൾ നമ്മൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചതായി കാണാൻ കഴിയും. ഓൺലൈനിൽ ലഭ്യമാണ്. മറ്റു ഓഫ്ലൈനായ ബുക്കുകൾ അതിലേക്കാളേറുണ്ട്. ഓൺലൈനായ ബുക്കുകൾ നമുക്ക് ഇൻഷാല്ലാ അത് ഓൺലൈനായി വായിക്കുവാനും അത് വീട്ടിലേക്ക് അതിന്റെ കൊറിയറുമായി ഓർഡർ ചെയ്യുവാനും നമുക്ക് വിസ്ഡം ബുക്സ് ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
8: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: Peace Radio. Tune to reality.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, അവതരണം അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്ഹാർ അമ്മാ ബഅദ്. പീസ് റേഡിയോ ജീവിത പാഠങ്ങളിലെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹിജറ 24-നും അദ്ദേഹം മദീനയിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് എത്തിച്ചേർന്നു. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിനു ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു മദീനയിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുന്ന വേളയിൽ അബ്തഹ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരൽപ്പം മണ്ണ് കൂട്ടിയിട്ട നിലയിൽ ഒരു മണൽക്കൂനയാണത്. അവിടെ ആ മണൽക്കൂനയ്മേൽ കയറി നിന്ന് തൻ്റെ ശിരോവസ്ത്രം വിരിച്ച് മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ കബുറ സിന്നി വദഅഫത് ഖുവ്വത്തി വൻതശറത് റഗിയത്തി. അല്ലാഹുവേ, ഈ വിനീതദാസന്റെ പ്രായം അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട്, വയസ്സനായിട്ടുണ്ട്. വദഅഫത് ഖുവ്വത്തി, എന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് രണ്ടു കാര്യങ്ങളാണ്. وَجَعَلْ مَوْتِي شَهَادَةً فِي سَبِيلِكَ وَجَعَلْ مَوْتِي فِي مَدِينَةِ رَسُولِكَ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ. അല്ലാഹുവേ, ഇനി അധിക കാലം ഈ ഉമർ ഭൂമിയിൽ ജീവിച്ചിരിക്കും എന്ന് തോന്നുന്നില്ല. ആരോഗ്യമൊക്കെ

0: ക്ഷയിച്ചു തുടങ്ങി. പ്രായാധിക്യം ചെന്നു. അതുകൊണ്ട് പടച്ചവനെ മരിക്കുന്ന സമയത്ത് രണ്ടാഗ്രഹമാണ് ഈ ദാസന് ഉള്ളത്. ഒന്ന്, നിന്റെ മാർഗത്തിൽ ഷഹീദാകണം, രക്തസാക്ഷിത്വം വരിക്കണം. മുൻഗാമികളിൽ പലരും ബദറിലും യുഹുദിലും ഖന്ദക്കിലും മറ്റുമൊക്കെ യുദ്ധക്കളത്തിൽ വീരചരമം പ്രാപിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തം ചിന്തപ്പെട്ട നിലക്ക് ഷഹീദായി മരിക്കാനാണ് അള്ളാഹുവെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വീണ്ടും അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ വജഅൽ മൗതി ഫി മദീനത്തി റസൂലിക് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഷയം, എന്റെ മരണം നിന്റെ പ്രവാചകന്റെ മദീനയിൽ പട്ടണത്തിലാകണം, ആ പുണ്യനഗരിയിൽ എനിക്കു വീരചരമം പ്രാപിക്കാൻ കഴിയണം. ഈ രണ്ടാഗ്രഹങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ അബദഹി എന്ന മണൽക്കൂനയിന്മേൽ കയറിയിരുന്ന് അവിടെ തന്റെ ശിരോവസ്ത്രം വിരിച്ച് മലർന്നു കടന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം ഒരൽപ്പം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം സുബഹി നമസ്കാരത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിലേക്ക് എത്തുകയാണ്. മദീനത്തെ പള്ളിയിൽ ഇമാമായി, ഇമാമത്തിന് നമസ്കാരത്തിന് ഇമാമായി നിൽക്കുന്നത്, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഖലീഫയാണ്, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം മെഹ്റാബിന് അകത്താണ് ഇമാമ നിൽക്കുന്നത്. പുറകിൽ മുസ്ലിമീങ്ങളും മഅ്മൂമീങ്ങളായി സുബഹി നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിനിടക്ക് ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനുശേഷം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മെഹ്റാബിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന അബൂൽ ഉലഹത്തുൽ മജൂസി എന്ന ആ ശത്രു തൻ്റെ അരയിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാഭിക്ക് കുത്തുകയാണ്. കുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിവയറു പിളർന്നു. എന്നിട്ട് അതിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. അദ്ദേഹം രക്തം ഒലിച്ചത് കാരണത്താൽ, രക്തം ചിന്തപ്പെട്ടത് കാരണത്താൽ അദ്ദേഹം ബോധരഹിതനായി ആ മെഹ്റാബിൽ വീഴുകയാണ്. അബുൽ ഉലഹത്തുൽ മജൂസി എന്ന ശത്രു ആ കത്തി പിടിച്ച്, ചോരപുരണ്ട കത്തി പിടിച്ചവൻ സഫുകൾക്കിടയിലൂടെ ഓടി. ഓടുന്ന ഓട്ടത്തിൽ 13 മുസ്ലിമീങ്ങളെയും കുത്തി. അതിലൊൻപത് ആളുകൾ മരിച്ചു. എന്നിട്ട് തൊട്ടപ്പുറത്ത് ചെന്നവൻ സ്വയം ആത്മഹത്യ ചെയ്ത് അവനും മരണപ്പെട്ടു. സഹോദരങ്ങളെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിവയറു പിളർന്ന് കുടൽ പുറത്തേക്ക് വന്ന നിലയിൽ അദ്ദേഹം ബോധരഹിതനായി മിഹ്റാബിൽ വീണു. അദ്ദേഹത്തിൻ്റെ മക്കളടങ്ങുന്ന സ്വഹാബത്ത് മുസ്ലിമീങ്ങൾ പലരും പുറകെ, അന്ന് പള്ളിയിൽ പുറകിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മകൻ വാപ്പയെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കിടത്തി മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. സഹോദരങ്ങളെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികം പിന്നീട് ജീവിച്ചിരുന്നില്ല. അദ്ദേഹം പിന്നീട് പെട്ടെന്ന് വഫാത്താവുകയാണ്, ആ മുറിവിൻ്റെ കാഠിന്യം നിമിത്തം. സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ നിമിഷങ്ങളെപ്പറ്റി, ആ സമയങ്ങളെപ്പറ്റി കിതാബുകളിൽ സവിസ്തരം നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം വിഷയങ്ങൾ, അന്ത്യോപദേശങ്ങൾ അദ്ദേഹം തൻ്റെ കുടുംബത്തിനും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും ഓരോരുത്തർക്കായി അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ മകൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുമ്പോൾ അദ്ദേഹം തൻ്റെ മകൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അപ്പം ആ സമയത്ത് മകനോട് ഉപ്പ പറയുകയാണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, എൻ്റെ തലയെടുത്ത് തറയിൽ വെക്കടാം. മകൻ പറഞ്ഞു, അൽഫഖദീവ അർദി ഇല്ലാ സവാ, ഉപ്പ എൻ്റെ മടിയിൽ അങ്ങ് കിടന്നോളൂ, ഭൂമിയിൽ കിടന്നാലും തറയിൽ കിടന്നാലും എൻ്റെ മടിയിൽ കിടന്നാലും ഒരുപോലെയാണല്ലോ, അങ്ങ് എൻ്റെ മടിയിൽ കിടന്നോളൂ, അതെനിക്ക് സന്തോഷമാണ്. പക്ഷേ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങേറ്റം നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം മകൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്ത് തറയിൽ വെക്കുകയാണ്. സഹോദരങ്ങളെ, ആ നിമിഷങ്ങളിൽ, ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ, മാതൃകകൾ വിശ്വാസികളായ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ആ ഒരു ഘട്ടത്തിൽ വെച്ച് മരണത്തോട് മല്ലടിക്കുന്ന ആ വേളയിൽ വെള്ളം കുടിക്കാൻ കൊടുക്കപ്പെടുമ്പോൾ ദാഹജലം വായിലൂടെ ഇറക്കിയിട്ട് അത് വയറിലെത്തി തൻ്റെ വയറ്റിൽ രൂപപ്പെട്ട മുറിവിൻ്റെ ഭാഗത്തുകൂടി ആ അടിവയറിലൂടെ കുടിച്ച വെള്ളം അപ്പാട് പുറത്തേക്ക് പോകുന്ന അവസ്ഥ, അത്രയും പ്രയാസകരമായ അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ മകനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, ഉപ്പയുടെ നമസ്കാരം എന്താണ്? ഉപ്പയുടെ നമസ്കാരം എന്താണ് മോനെ? എങ്ങനെയാണ് ഉപ്പാന്റെ നിസ്കാരം? സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഉപ്പക്ക് കുത്തേറ്റത്. നമസ്കാരം പൂർത്തീകരിച്ചിട്ടുണ്ടോ? അതല്ല, പകുതി വെച്ച് നിർത്തിപ്പോയിട്ടുണ്ടോ? അദ്ദേഹം ബോധരഹിതനായിട്ടുണ്ട്. മകനോട് ചോദിക്കുകയാണ് നമസ്കാരത്തെപ്പറ്റി. മകൻ വിശദീകരിച്ചു കൊടുത്തു. നമസ്കാരം ഒരക്കാലത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ അക്കാലത്തിലാണ് ഉപ്പാം അങ്ങേക്ക് കുത്തേറ്റത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായി കിടക്കുന്ന ആ അവസരത്തിൽ പോലും നമസ്കാരം പൂർത്തീകരിക്കുകയാണ്. തനിക്ക് നഷ്ടപ്പെട്ട ആ സുബഹി നമസ്കാരം അദ്ദേഹം നിർവഹിക്കുകയാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിനോട് അദ്ദേഹം കാണിച്ച ആ ഒരു താൽപര്യം അത്രമാത്രം വലുതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെയും, നിസ്കാരത്തിനോടൊരു പ്രതിബദ്ധത വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ഒക്കെ അദ്ദേഹം തൻ്റെ അനുചരനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കും. എന്നിട്ട് പറയും, യാ ബിലാൽ, അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ. ബിലാൽ വരൂ, നമുക്കൊന്ന് നിസ്കരിക്കാം. എൻ്റെ മനസ്സൊന്ന് തണുക്കട്ടെ. എൻ്റെ ഹൃദയത്തിനൊരു സമാധാനം കിട്ടട്ടെ. സഹോദരങ്ങളെ, ഹൃദയത്തിനു സമാധാനവും മനസ്സിന് തണുപ്പും കിട്ടാൻ ശാരീരിക, മാനസിക, സാമ്പത്തിക വൈഷമ്യതകളുണ്ടാകുന്ന സമയത്ത് വിശ്വാസിക്ക് ഹൃദയത്തിൽ സമാധാനവും മനസ്സിൽ തണുപ്പുമാകണം. അഞ്ചു വക്കത്ത് നമസ്കാരം, മറ്റു ഐച്ഛിക നമസ്കാരങ്ങളും ആസ്വദിച്ച് നിസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖുറത്തു ഐനി ഫിസ്സലാത്ത്, എന്റെ കണ്ണിന്റെ കൺകുളിർമ, എന്റെ കണ്ണിലെ ആനന്ദം, എന്റെ ജീവിതത്തിലെ ആസ്വാദനം അതെന്റെ നമസ്കാരത്തിലാണ് എനിക്ക് കിട്ടുക എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമസ്കാരം മുറപ്രകാരം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന, അതിന് സാധിക്കുന്ന, അതിന് തൗഫീഖ് നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിമിഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവിത പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്ക്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്. നമസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല എന്നർത്ഥം. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിനോടൊരു പ്രതിബദ്ധതയും താൽപര്യവും, ആ നമസ്കാരത്തിലൊരു കൺകുളിർമയും, ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ ജീവിതത്തിലൊരു സമാധാനവും ശാന്തിയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്നർത്ഥം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് മരണാസഞ്ജനായി കിടക്കുന്ന സമയത്ത് കവിളും മുഖവും മണ്ണിലുരുമ്മിയും അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, അല്ലാഹുമ്മഗ്ഫിർലി വർഹംനീ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എനിക്ക് മാപ്പ് നൽകണേ എന്നർത്ഥം വരുന്ന വാക്ക് അദ്ദേഹം പറയുകയാണ്. വൈലീ വൈല ഉമ്മി ഇല്ലം യഗ്ഫിർ ലി റബ്ബി, ഈ ഉമറിനു നാശം, ഈ ഉമറിനു നാശം, എന്റെ റബ്ബെനിക്ക് പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ ഉമറിനു നാശം എന്നദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നനഞ്ഞ് ഉതിർന്ന ആ മണലിൽ തന്റെ കവള് വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ, ഗുണപാഠങ്ങൾ എനിക്കും നിങ്ങൾക്കും മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. ആ ഒരു കിടക്കുന്ന അവസരത്തിൽ, രോഗശയ്യയിൽ കിടക്കുന്ന അവസരത്തിൽ തന്നെ സന്ദർശിക്കാൻ വന്ന ഒരാൾ, അദ്ദേഹം തന്നെ സന്ദർശിച്ച് തൻ്റെ അടുത്ത് വന്ന് തനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്ത്, അല്ലേ ഷിഫക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ തന്നെ സാന്ത്വനപ്പെടുത്തി മടങ്ങിപ്പോകുന്ന മനുഷ്യന് നോക്കുകയാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ വസ്ത്രം ഒരൽപ്പം നെരിയാണിക്ക് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ടും കയറ്റിയെടുക്കാൻ പറയുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നോക്കുകയില്ല എന്നാണ്. ലിമൻ ജറ സൗബഹു ഖുയലാ, അഹങ്കാരത്തോടുകൂടി തൻ്റെ വസ്ത്രത്തെ നെരിയാണിക്ക് താഴെ വലിച്ചഴച്ച് നടക്കുന്നവൻ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവനെ അല്ലാഹു നാളെ പരലോകത്ത് നോക്കുകയില്ല. പ്രതിഫലത്തിൻ്റെ നോട്ടം, കാരുണ്യത്തിൻ്റെ നോട്ടം റബ്ബിൻ്റെ പക്കൽ നിന്ന് ആ മനുഷ്യനുണ്ടാവുകയില്ല എന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശം മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം ആ മനുഷ്യനെ, തന്നെ സന്ദർശിക്കാൻ വന്ന മനുഷ്യന് ബോധവൽക്കരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയേറെ ജീവിതത്തിൽ പ്രതിഫലാർഹമായ ഇബാദത്തുകൾ നിർവഹിച്ചിട്ടും മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് വൈലീ വവൈല ഉമ്മീം ഇല്ലം യഗ്ഫിർ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ ഈ ഉമറിനു നാശം എന്നാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ മരിക്കുന്നതിനു മുമ്പ് പാപമോചനം നേടുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും പരമപ്രധാനമായ ലക്ഷ്യം. എന്റെ റൂഹ് എന്റെ റബ്ബ് പിടിക്കുന്ന സമയത്ത്, എന്റെ റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന സമയത്ത് ഞാൻ എന്റെ റബ്ബിൽ നിന്നും പാപമോചനം നൽകപ്പെട്ടവനായിരിക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ, പ്രതിജ്ഞയെടുക്കാൻ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ശ്രമിക്കുക. എങ്കിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിപ്പെടുവാനും ആ സ്വർഗീയ സുഖങ്ങളെ ആസ്വദിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയും എന്നർത്ഥം. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ പകർത്താൻ പര്യാപ്തമായ ജീവിതമായിരുന്നു മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. അത്രയും അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ കിടക്കുന്ന സമയത്തുള്ള ചില പാഠങ്ങളാണ് ഇന്നത്തെ ജീവിത പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. അവയൊക്കെ ജീവിതത്തിൽ മാതൃകയാക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും വസ്ത്രം കൃത്യമായി ധരിക്കുകയും മരണത്തിന് മുമ്പും പാപമോചനം നേടപ്പെട്ടവനായും മരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് അദ്ദേഹം കരയാണ്. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, ഫമാ യുബ്കീക്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറയാണ്, അമാ ഇന്നീ ലാ അബ്കി അലാ ദുനിയാക്കും ഹാദിഹി വലാക്കിന്നി അബ്കീം അലാ ബഅദി സഫരി വഖില്ലതി സാദി, ഈ ദുനിയാവിനോട് യാത്ര പറയണമല്ലോ, കൂട്ടുകുടുംബത്തെയും മക്കളെയും ഭാര്യയെയും ഒക്കെ വേർപിരിഞ്ഞ് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. നേരെ മറിച്ച്, ഞാനൊരുപാട് കാലം ജീവിച്ചു, പക്ഷേ കുറച്ചേ എനിക്ക് നേടാൻ കഴിഞ്ഞുള്ളല്ലോ എന്ന വിഷമമാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളും അത്തരത്തിൽ ധാരാളക്കണക്കിന് സാദ് സന്നാഹങ്ങൾ, പരലോകത്തേക്കുള്ള സന്നാഹങ്ങൾ ദുനിയാവിൽ മരണത്തിനു മുമ്പ് നേടിയെടുക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം അബ്ദുള്ള സലഫി.
2: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
3: Peace Radio. Tune to reality.
4: റേഡിയോയിൽ ഇന്ന് ആദ്യം മധുരം ഖുർആൻ എന്ന പ്രോഗ്രാമാണ്. സൂറത്തു താഴാവിനിലെ 64-ാം വചനം കേൾക്കാം. അബ്ദുറഹ്മാൻ അൽ ഉവൈസിയുടെ പാരായണം കേൾക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തു തഅബിനിലെ 64-ാം വചനമാണ് നമ്മൾ കേട്ടത്. പാരായണം ചെയ്തത് അബ്ദുറഹിമാൻ അൽ ഉവൈസി.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
3: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
2: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
3: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
2: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
3: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
2: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
2: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം. പ്രാമാണികമായ പഠനം,
3: പ്രായോഗികമായ പഠനക്രമം,
2: പണ്ഡിതോചിതമായ പ്രതിപാദനം,
3: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
2: ലളിത സുന്ദരമായ അവതരണം.
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
3: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
2: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
3: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
3: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
2: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ക്ഷീരവികസന വകുപ്പ് വാർഷിക പദ്ധതികളിൽ അപേക്ഷിക്കാം. ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന തീറ്റപ്പുൽകൃഷി ഘടകത്തിലെ വിവിധ പദ്ധതികളിൽ അപേക്ഷ ക്ഷണിച്ചു. ആഗസ്റ്റ് 20 വരെ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കണം. 20 സെന്റിന് മുകളിലേക്കുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുല്ല് വിപണന യൂണിറ്റുകൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ് ഇത്. ക്ഷീരവികസന വകുപ്പ് വാർഷിക പദ്ധതികളിൽ അപേക്ഷിക്കുന്നതിനായി സന്ദർശിക്കാം www.kshree.kerala.gov.in.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: മില്ലുടമകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർ ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡപ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിക്കുന്നു. വിശദവിവരങ്ങൾക്ക് www.supplycopaddy.in സന്ദർശിക്കേണ്ടതാണ്.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നം

0: ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒന്നോ രണ്ടോ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്ത് നമ്മെ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുന്നത് പതിവ് പോലെ ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിൻ്റെ 18-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് മനഃപ്പാഠമാക്കാം. അതിനു മുൻപ് 16-17 ആയത്തുകൾ നാം മനഃപ്പാഠമാക്കിയത് എല്ലാവർക്കും കൂടി ഒന്ന് പാരായണം ചെയ്തു നോക്കാം.

لقد رضي الله لقد رضي الله لقد رضي الله عن المؤمنين.

الله عنه لقد رضي الله عن المؤمنين لقد رضي الله عن المؤمنين

ذلك إذ يبايعونك إذ يبايعونك

അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഷജറ എന്ന് പറഞ്ഞ് നിർത്തിയത്. അവസാനത്തിൽ ഹ ആണ്, ഷജറ അതായിൽ നിർത്തുന്ന സമയത്ത് ഹ ആക്കി ഉച്ചരിക്കുകയാണ് സാധാരണ ചെയ്യേണ്ടത്. അൽ ഖാരിഅഹ് എന്നൊക്കെ പറയുന്നത് പോലെ. ഹൽ അതാക ഹദീസുൽ ഗാശിയ, അതുപോലെ ഇവിടെ തൽക്കാലം നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉച്ചരിച്ചത്. അവിടെ നിർത്താൻ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, നമ്മുടെ പഠനത്തിന് വേണ്ടി നിർത്തിയതാണ്.

0: ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: അള്ളാഹുവിനടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
4: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഉത്തമ മനുഷ്യനാകാൻ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയനിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, മനുഷ്യർ എന്ന നിലക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാവുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ്. പദവിയോ സമ്പത്തോ അല്ല ഒരാളെ ഉത്തമനാക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും കർമ്മങ്ങളുമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉത്കൃഷ്ടനാകുന്നതും മഹാനാകുന്നതും സൽസ്വഭാവി ആകുന്നതും മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമനായി മാറുന്നതും അവൻ്റെ സ്വഭാവവും കർമ്മവും അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് നമുക്ക് പറയാം. മനുഷ്യരിൽ ഉത്തമരാകാൻ ഖുർആനും ഹദീസും നിർദ്ദേശിക്കുന്ന ഒരുപാട് വഴികളിൽ ഒന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാം അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ശ്രദ്ധയുള്ളവനാവുക എന്നതാണ്. അഥവാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. എപ്പോഴും സൃഷ്ടാവിനോടടുക്കുവാൻ, റബ്ബ് സുബ്ഹാനഹു തആലയുമായി കൊണ്ട് അടുപ്പം ഉണ്ടാക്കുവാൻ ഇബാദത്തിലൂടെ ഓരോ ആളുകളും വിശ്വാസിയും പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾക്ക് സ്വീകാര്യത ലഭിക്കുന്നത് അവൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഇബാദത്തുകളിലൂടെ ആരാധനകളിലൂടെ ജീവിതത്തെ സൗഖ്യമാക്കുക എന്നത് അവൻ്റെ കടമയാണ്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന അള്ളാഹുവിൻ്റെ താൽപ്പര്യത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലക്ക് ബാധ്യത ഉൾക്കൊണ്ട് അംഗീകരിച്ച് മുന്നോട്ടു പോകേണ്ടവനാണ് യഥാർത്ഥത്തിലൊരു മനുഷ്യൻ, ഒരു വിശ്വാസി. മാത്രമല്ല ആരാധനകൾക്ക് അതിരുകളില്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ. മരണം വരുന്നതുവരെ അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടി കൽപ്പിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നൊരു ആയത്താണിത്. ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഉത്തമമായ മാതൃകകൾ ജീവിതത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പാദങ്ങൾ വീർത്ത് പൊങ്ങുവോളം രാത്രികളിൽ നമസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകളിൽ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അവിടുന്ന് ചോദിച്ചു തൻ്റെ അനുജനന്മാർ, എന്തിനാ പ്രവാചകർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അലാ അൻ അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ, ദാസനാകേണ്ടേ എന്നായിരുന്നു അതിന് മറുപടി പ്രവാചകൻ നൽകിയത് എന്നാണ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ ആരാധനാ കർമ്മങ്ങൾ മാത്രമായി ഒതുങ്ങിക്കൂടി കഴിയുന്നതല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ ഇബാദത്തുകളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ജീവിതത്തിൽ നല്ല നിയത്തോടു കൂടി ചെയ്യുന്ന നമ്മുടെ ജോലിയും പഠനവും കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനവും മാതാപിതാക്കളെ പരിചരിക്കലും പുഞ്ചിരിയും സഹജീവികളോടുള്ള കരുണയും എല്ലാം ഇബാദത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നിയത്തും ശ്രമങ്ങളും എങ്ങനെയാണോ അതുപോലെ ഇരിക്കും അതിൻ്റെ പ്രതിഫലം എന്നുള്ളതാണ്. മാത്രമല്ല, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല എന്നാണ്. സ്ഥിരമായി കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമം, അത്തരം ഇബാദത്തുകൾ, അതിനല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ മഹബ്ബത്തുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തരം പ്രവർത്തനങ്ങളാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല, സ്ഥിരമായി കൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതി. അപ്പോൾ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ ഭംഗിയായി അത് ചെയ്യാൻ, അള്ളാഹുക്ക് നന്ദി ചെയ്യാൻ സാധിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ തേടണമെന്നാണ്. മാത്രവുമല്ല, ഫർദ് നമസ്കാരങ്ങൾ അത് കൃത്യമായിട്ട് ജമാഅത്തായി നിർവഹിക്കാനുള്ള ഒരു പതിവ് നമ്മൾ ശീലിക്കണം. ദിനം പ്രതി ഖുർആൻ പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ദിക്റുകൾക്ക് സമയം കണ്ടെത്തണം. ഐച്ഛികമായ സുന്നത്തുകൾക്ക് നമ്മൾ ഒരു പതിവ് ശീലം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ആരാധനകളുടെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും ജാഗരൂകരായി അള്ളാഹുമായി കൊണ്ട് അടുക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉത്തമ മനുഷ്യനായിക്കൊണ്ട് മാറാൻ സാധിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മറ്റുള്ളവർക്ക് വലിയ പരോപകാരിയായി നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ആരാധനകളിൽ നമ്മൾ സൂക്ഷ്മത പുലർത്താത്തത് കാരണം കൈമലർത്തേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വരുമെന്ന് നമ്മൾ ഓർക്കണം. കാരണം നമുക്കറിയാം, സമൂഹത്തിൽ ഒരു പക്ഷേ നമുക്ക് വലിയ നമ്മൾ അംഗീകരിക്കുന്ന, നമുക്കേറെ ഇഷ്ടപ്പെടുന്ന പല വ്യക്തികളുമുണ്ടായിരിക്കും. ഒരുപക്ഷേ വിശ്വാസി സമൂഹത്തിന് വലിയ അഭിമാനം തോന്നും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ. പക്ഷേ അവരുടെ ആരാധനാ വിഷയങ്ങളിൽ അവർക്ക് സൂക്ഷ്മതയും പതിവും സ്ഥിരതയും ഇല്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിശേഷാൽ നമ്മുടെ നിർബന്ധ നമസ്കാരമായിട്ടുള്ള ഫർള് നമസ്കാരങ്ങൾ പോലും ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. നോമ്പ്, സകാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ, നിർബന്ധ ദാനധർമ്മങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മതയില്ലാതെ എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സമയവും ആരോഗ്യവും എല്ലാം ചെലവഴിക്കുന്ന ആളുകളുണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തമനായൊരു മനുഷ്യനാകുന്നത് കേവലം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് അടിസ്ഥാനപരമായി നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ റബ്ബിന് സ്തുതിച്ചുകൊണ്ടും ആ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നതിലും എത്രത്തോളം നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നുണ്ടോ അതിനനുസരിച്ചാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നൊരു അവസരമാണ്. ഈ അവസരത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി പിന്നീട് ഇബാദത്തുകൾക്ക് അമലുകൾക്ക് അവസരമില്ലാത്ത ലോകത്ത് നമുക്ക് മുതൽക്കൂട്ടാകുന്നത് നാം ചെയ്തുകൂട്ടിയ നിർബന്ധ കാര്യങ്ങളും ഐച്ഛികമായ കാര്യങ്ങളുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു ഉത്തമ മനുഷ്യരായി ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഉത്തമ മനുഷ്യനാകാൻ. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ആരോഗ്യവിചാരം ആതുര സേവന രംഗത്തെ ഒട്ടേറെ അറിവുകൾ സമ്മാനിക്കുന്ന ആരോഗ്യവിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസ്വബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിൻ്റെ ആധാരം ആണ് അവൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ, അതായത് ദന്തം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ദന്തം നമുക്ക് ഭക്ഷണങ്ങൾ ചവച്ചരക്കാനും എല്ലാം വളരെ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ദന്ത സംരക്ഷണം, അതല്ലെങ്കിൽ പല്ലുകളുടെ സംരക്ഷണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ചർച്ചയിൽ നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് ഡോക്ടർ ഹാഫിസ് അഹമ്മദ്, മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ സിറ്റി ഡെൻ്റൽ ക്ലിനിക്കിലെ ഡെൻ്റൽ സർജനാണ് അദ്ദേഹം. ഡോക്ടർ ഹാഫിസ് അഹമ്മദിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് ദന്താരോഗ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ശ്രോതാക്കൾക്ക് വേണ്ടി സാർ അതൊന്ന് പറഞ്ഞു നന്നായി.
2: ദന്താരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വലിയൊരു, വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പല ആളുകളും അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും പല്ലുകൾ തന്നെയാണ്. മുൻപല്ലുകൾക്ക് വളരെ ഏറെ പ്രാധാന്യം അതിലുണ്ട്. അതുപോലെ തന്നെ അണപ്പല്ലുകൾ ഒരു പരിധിവരെ നേരത്തെ പോകുമ്പോൾ എപ്പോഴും നമ്മളെ കവിള ഒട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരി നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല എന്നുള്ളത് പല്ലുകൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ആരോഗ്യകരമായി ജീവിക്കുവാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് കൃത്യമായി ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം അതിൻ്റെ ശരിയായ രീതിയിൽ ദഹനം നടന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടേണ്ട എനർജി അല്ലെങ്കിൽ ഊർജം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത് നമ്മളെന്താണ്, ചവച്ചരച്ച്, വായിൽ വെക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാവുകയും നമ്മുടെ വായിലെ നാവും അതുപോലെ തന്നെ ഉമിനീരുകളൊക്കെ കൂടി അതൊരു പ്രത്യേക ബോൾ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ വയറ്റിലേക്ക് എടുക്കുന്നത്. അങ്ങനെ കൃത്യമായി അരഞ്ഞ ഭക്ഷണം വയറ്റിലെത്തുമ്പോഴാണ് അതിൻ്റെ ഡൈജഷൻ കൃത്യമായിട്ട് വയറ്റുന്ന നടക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, പ്രായമായ ആളുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു രോഗമാണ് അസിഡിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ, പിന്നെ വയറുവേദന. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം, ഒരു 40-45 വയസ്സാവുമ്പോഴേക്കും അണപ്പല്ലുകൾ പോവുകയും കൃത്യമായി ഭക്ഷണം കഴിക്കാൻ, ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരക്കുന്നതിന് പകരം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വയറ്റിലേക്ക് എടുക്കുകയും അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി വയറ്റിൽ നിന്ന് HCL പോലത്തെ ദ്രാവകം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എപ്പോഴും വയറൊരു അസിഡിക് നേച്ചറായിട്ട് നിന്ന് എപ്പോഴും അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കുട്ടികളിലും ഉള്ളൊരു പ്രശ്നമാണ് പാൽപ്പല്ലുകളിൽ വരുന്ന രോഗങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ, ചികിത്സിക്കാതെ അത് പറഞ്ഞു വരാനുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കുട്ടികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി, അതൊരു വേറൊരു മേഖലയാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാലും പറഞ്ഞു പോവാണ്, അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി ഭക്ഷണം ചവക്കാൻ പറ്റാതാവുകയും കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറയുന്ന രീതി കണ്ട് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും കിട്ടാതാവുകയും വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതെ വരുന്ന അസുഖങ്ങളും കൂടുതലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ മറ്റ് ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ, കണ്ണുകളെപ്പോലെ, കാതുകളെപ്പോലെ, അല്ലെങ്കിൽ കൈകാലുകളെ പോലെ തന്നെ വളരെ ശ്രദ്ധ കൊടുത്ത് പരിചരിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് അതിൻ്റേതായ സീരിയസ്നെസ് കണ്ടുകൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ട്, അതൊരിക്കലും ഒരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ 45 വയസ്സ് വരെ അല്ല, നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ആ പല്ലുകളെ നമുക്ക് ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: നമുക്കറിയാം പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുഖ്യഭാഗം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പല്ല് തേക്കുക എന്നുള്ളതാണ്, ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
2: ഒരു വ്യക്തി എത്ര തവണ ഒരു ദിവസം ബ്രഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എന്തിനാണ് ബ്രഷിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ആളുകളുടെ ബ്രഷിങ്ങിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് തോന്നിപ്പോകും പല്ലുകളെ വെളുപ്പിച്ചെടുക്കാനാണോ ബ്രഷിംഗ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും പല്ലുകളെ ബ്രഷിംഗ് ചെയ്തുകൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല, അതിനുള്ള ചികിത്സകൾ വേറെ തന്നെയുണ്ട്. പല്ലുകൾ നമ്മൾ വൃത്തിയാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായ കഴുകും. വായ കഴുകി കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനായിട്ട് വായയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അത് പല്ലുകളുടെ ആ ഒരു ഘടനക്കനുസൃതമായി പല ഭാഗങ്ങളിലും അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭക്ഷണം, അടിഞ്ഞു കൂടിയ ഭക്ഷണം ആണ് പിന്നീട് ഒരു ഇത്ര മണിക്കൂറുകൾ നിന്ന് കഴിഞ്ഞാൽ അതിൽ പല്ല് കേടാക്കുന്ന, പല്ല് പോടാക്കുന്ന ബാക്ടീരിയകളും അതുപോലെ മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളൊക്കെ വന്നിട്ട് നമ്മളെ പല്ലുകളുടെ ആരോഗ്യം മോശമാക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ബ്രഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ എത്ര തവണ ബ്രഷിംഗ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും തവണ ബ്രഷിംഗ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതശൈലിയും അതുപോലെ ജോലി തിരക്കുകളും മറ്റു തിരക്കുകളും കാരണം ഇപ്പോൾ നമ്മളൊരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പല സമയങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും തവണ ചിലപ്പോൾ ബ്രഷിംഗ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൃത്യമായ 2 നേരത്തെ ബ്രഷിംഗ്, അതൊന്ന് രാവിലെയാണ്, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാത്രിയാണ്. ആ രാത്രിയുള്ള ബ്രഷിംഗ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ 2 തരത്തിൽ മിനിമം എല്ലാ ആളുകളും കൃത്യമായിട്ട് ബ്രഷിംഗ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി.
1: ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ബ്രഷും പല രീതിയിൽ പല ഇതിലൊക്കെയുള്ള ബ്രഷുകളും അവൈലബിൾ ആണ്. സത്യത്തിൽ ഇത് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്?
2: തീർച്ചയായും ബ്രഷിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 വസ്തുക്കളാണ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും. അതിൽ നമ്മൾ ടൂത്ത് പേസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റ് ജനറലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റാണ്. ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉള്ളതാണ്. അത് നോർമലി നമ്മളെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള, നമുക്കറിയാവുന്ന നോർമലി അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉണ്ട്. അത് കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമായ അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും അതിൻ്റെ മുകളിലുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ടൂത്ത് പേസ്റ്റുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ പിന്നെ രോഗികൾക്കനുസരിച്ച് ചില രോഗികൾക്ക് നമുക്ക് സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഫ്ലൂറോസിസ് പോലുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് നോൺ ഫ്ലൂറിനേറ്റഡ് ഫ്ലൂറൈഡ് കണ്ടൻറ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ രോഗികൾക്ക് അനുസൃതമായി ചില മാറ്റങ്ങൾ അതിലുണ്ടെങ്കിലും ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റുകളാണ്. അതായത് നോർമലി അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റുകളൊക്കെ അതുണ്ടാവും, നമുക്കത് അതിൻ്റെ കണ്ടൻസിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫ്ലൂറൈഡിന് എപ്പോഴും നമ്മളെ പല്ല് കേടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് അത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ ബ്രഷിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബ്രഷ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ബ്രഷ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4 തരത്തിലാണ് നമ്മൾ അതിനെ പ്രധാനമായിട്ടും നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ അത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ നാരുകളാണ് ബ്രിസിൽസ് എന്ന് പറയും, പല്ല് തേക്കുന്ന ആ ഭാഗം. അത് ഹാർഡ് വരുന്നുണ്ട്, മീഡിയം വരുന്നുണ്ട്, സോഫ്റ്റ് വരുന്നുണ്ട്, അൾട്രാ സോഫ്റ്റ് വരുന്നുണ്ട്. ഈ നാല് ടൈപ്പായിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും മനസ്സിലൂടെ പോകുക ഒന്നല്ലെങ്കിൽ ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ആയിരിക്കും. കൂടുതൽ ആളുകളും ഉപയോഗിച്ച് കാണുന്നതും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഹാർഡോ മീഡിയോ അല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടത് സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ്. സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് നാരുകളോട് കൂടിയ ടൂത്ത് ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ തന്നെ പിന്നെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രോഗികൾക്ക് അനുസൃതമായി ചിലപ്പോൾ അൾട്രാ സോഫ്റ്റോ അല്ലെങ്കിൽ മീഡിയമോ കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ വരുന്ന രോഗികൾക്ക്, അങ്ങനെ പറയുന്ന രോഗികൾക്ക് അത് ഉപയോഗിക്കാം എന്നല്ലാതെ ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് നമ്മൾ അതിൽ സോഫ്റ്റ് ബ്രിസിലായിട്ടുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം ഹാർഡ് ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു 40 വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളീ മോണയുടെ ഈ നമ്മുടെ അണപ്പല്ലുകളുടെ സൈഡ് വശങ്ങളിൽ ഒരു കുഴി പോലെ വന്നിട്ടുണ്ടാവും. അത് ഇനാമൽ വർഷങ്ങളോളം നമ്മൾ 2 നേരമോ അല്ലെങ്കിൽ 3 നേരമൊക്കെ വെച്ച് ബ്രഷിങ് ചെയ്യുകയും അത് 3-4 മിനിറ്റുകളെടുത്തൊക്കെ ബ്രഷിങ് ചെയ്യുമ്പോൾ ഇനാമൽ നമ്മൾ പല്ല് ക്ലീനാവുന്നതോടുകൂടി നമുക്ക് എന്നേക്കും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനാമൽ അല്ലെങ്കിൽ പല്ലുകളുടെ ഇനാമൽ ഒരു പരിധി വിട്ട് തേഞ്ഞു പോകുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ രോഗം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് ആയിക്കഴിഞ്ഞാലുള്ളൂ ഇതേപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെ ഘടന എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും പല കുഴികളും അതുപോലെ രണ്ട് പല്ലുകൾക്കിടയിൽ ഗ്യാപ്പുകളൊക്കെ ഉള്ളതാണ്. അതിലേക്കൊക്കെ നാരുകൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ കട്ടി കുറഞ്ഞ ബ്രഷുകളാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളതും ഒരു സംശയമാണ്. അതിൻ്റെ സാധാരണ അതിൽ വരുന്നത് പിന്നെ 3 മാസം എന്നുള്ളതാണ് പറയാറ്. അപ്പം നമ്മളൊരു മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രഷുകളുടെ ആ ബ്രിസിൽസ് അല്ലെങ്കിൽ ആ നാരുകൾ വളഞ്ഞു തുടങ്ങും, അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് വളഞ്ഞ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ആ ബ്രഷുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ആ ബ്രഷ് മാറ്റിയിട്ട് പുതിയ ബ്രഷ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്.
1: സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2-3 കാര്യം സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ജനറലി ആളുകൾ യൂസ് ചെയ്യേണ്ട പേസ്റ്റിനെ കുറിച്ച്, ഫ്ലൂറിനേറ്റഡ് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണക്കാരന് എപ്പോഴും എനിക്ക് തോന്നുന്നത് പല ആളുകളും ഹാർഡിലേക്കാണ് ആദ്യം പോകാറുള്ളത് എന്നാണ്. അപ്പോൾ അത് സോഫ്റ്റോ അൾട്രാ സോഫ്റ്റോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ സാറ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ ഒരു കാലാവധി, നമ്മൾ എത്ര കാലം യൂസ് ചെയ്യും എന്നുള്ളത് ഇന്ന് പല ആൾക്കാരും നെവർ മൈൻഡായിട്ട് കൊണ്ടുപോകുന്നതാണ്. പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാറ്റം വരുന്ന സമയത്ത് നമുക്കത് മാറ്റാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് ഇപ്പോൾ നമുക്കറിയാം പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പല്ല് തേക്കേണ്ട ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ രീതി ഒന്ന്
2: ഇതും നമ്മൾ ശരിക്കും നമ്മൾ ഒന്ന് തിരുത്തേണ്ട, പല ആളുകളും തിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് പല്ല് തേക്കേണ്ട രീതി. ഇത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളോട് രോഗികളൊന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ പല്ല് തേക്കുന്നത് ഞാനാണ്, ഞാൻ കുറേ കാലങ്ങളായിട്ട് 3 തവണയൊക്കെ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ 2 തവണ എന്തായാലും ചെയ്യും, പക്ഷേ ഏറ്റവും കൂടുതൽ പല്ലിന് കേടുള്ളതും എനിക്ക് തന്നെയാണ്, അത് കൂടുതൽ ബ്രഷിങ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പല രോഗികളുടെ പ്രയാസങ്ങളാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് ചോദിക്കും, നിങ്ങൾ പല്ല് തേക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ പലപ്പോഴും അത് ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്വാണ്ടിറ്റിയേക്കാളും നമ്മൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കുറേ തവണ ചെയ്യുന്നതിലുപരി ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി വളരെ ക്വാളിറ്റിയോടുകൂടി ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പല്ല് തേക്കുന്ന രീതി പലപ്പോഴും നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളുടെ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളുടെ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അടുത്ത് നിന്നൊക്കെ ആയിരിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് പിന്നെ കൃത്യമായ പല്ല് തേക്കേണ്ട രീതി കണ്ടെത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് എന്തെങ്കിലും മാറ്റം അതിൽ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആമുഖമായി പറയാനുള്ളത്. ഇനി പല്ല് തേക്കുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലൊരു ഭാഗമാണ്, നമ്മൾ ഡെയിലി നമ്മൾ വൃത്തിയാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ പല്ലുകളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് ഈയൊരു പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒഴിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാനതൊന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മൾ പുറമേ നിന്നൊരാൾ നമ്മളെ നോക്കുമ്പോൾ കാണുന്നൊരു ഭാഗമുണ്ട്, അതായത് പുറകുവശം. അത് നമ്മൾ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ആ ഒരു ഭാഗമുണ്ട്. ഈ അണപ്പല്ലിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഫ്രണ്ട് ഭാഗവും അതുപോലെ ലെഫ്റ്റ് സൈഡും, ഇതിനൊക്കെ പുറകുവശമുണ്ട്. അതായത് പുറമേ നിന്ന് കാണുന്ന ഒരാൾ, നമ്മൾ വായ ചുണ്ട് തുറന്നു കഴിഞ്ഞാൽ കാണുന്നൊരു ഭാഗം, ചിരിക്കുമ്പോഴൊക്കെ കാണുന്നൊരു ഭാഗം, അതേപോലെ അതേ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഉൾവശം. ഉൾവശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് താഴെയുള്ള വരിയിലാണെങ്കിൽ നമ്മളെ നാവ് റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ, അതുപോലെ മുകളിലാണെങ്കിൽ നമ്മളെ അണ്ണാക്കിൻ്റെ ആ ഒരു ഭാഗം. അതും ഈ പറഞ്ഞ പോലെ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ഉണ്ട്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവക്കുന്ന ഭാഗമാണ്. ചവക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പല്ലുകൾ നമുക്ക് രണ്ടായി വേർതിരിക്കുമ്പോൾ മുൻപല്ലുകളും അണപ്പല്ലുകളുമായിട്ട് വേർതിരിക്കുക. അണപ്പല്ലുകൾ എപ്പോഴും ചവക്കാനുള്ളതാണ്. അപ്പോൾ അത് പരന്ന പ്രതലായിരിക്കും, അതിൽ പിന്നെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും, അത് കടിക്കുന്ന ആ ഒരു രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗമുണ്ട് ചവക്കുന്ന പരന്ന പ്രതലം. അത് മുൻവശത്തെ പല്ലുകൾക്ക് അത് ചെറിയൊരു ഭാഗമായിരിക്കും, കാരണം കടിക്കാനുള്ള പല്ലുകളായതുകൊണ്ട് കുറച്ച് ഷാർപ്പായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി ഇതല്ലാത്തൊരു ഭാഗമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പല്ലുകൾ എല്ലാം തമ്മിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്, പക്ഷേ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പല്ലുകളുടെ ഇടയിലൊരു സ്പേസ് ഉണ്ട്, അത് വളരെ ശ്രദ്ധയോടുകൂടി ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അതൊരിക്കലും നമ്മളെ സാധാരണ ടൂത്ത് ബ്രഷ് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയൂല. അതിന് നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് പോലത്തെ സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ ഇതിൽ വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ബ്രഷിങ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന കുറേ പിന്നെ ചെയ്തു വരുന്ന രീതികൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തിപ്പോയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പല്ലുകളെ പിന്നെ പല്ലുകളെ ആരോഗ്യം അല്ലെങ്കിൽ പല്ല് പോടാകുന്നതോ മോണരോഗങ്ങളോ ഒക്കെ തടയാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അണപ്പല്ലുകളിൽ നിന്ന് തുടങ്ങും. മുകളിലെ ഏരിയയിൽ അണപ്പല്ലിൽ നമ്മൾ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഷിൻ്റെ നാരുകൾ ഏകദേശം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പല്ലിൽ പിന്നെ വന്ന് നിൽക്കും. ഏറ്റവും അറ്റത്തെ അണപ്പല്ലിൽ നിന്ന് തുടങ്ങുകയാണ് ഈ റൈറ്റ് സൈഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ടാണ് ബ്രഷിങ് ചെയ്യുക, ഉള്ളിലോട്ടും പുറത്തോട്ടും. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് മൈൽഡ് റൊട്ടേഷനാണ്, ഒരു റൗണ്ട് മോഷനിലാണ് ചെയ്യേണ്ടത്. ഈ റൗണ്ട് മോഷനിൽ ചെയ്തെങ്കിലുള്ളൂ പല്ലുകളുടെ ഇടയും മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും ഇപ്പം നമ്മളീ പറഞ്ഞ പുറം ഭാഗങ്ങളും ഒക്കെ ക്ലീനായി വരുള്ളൂ. അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് ചെയ്ത് നമ്മൾ ആ മൂന്ന് പല്ലിന്ന് ഇപ്പുറത്തെ മൂന്ന് പല്ലിലേക്ക് കൊണ്ടുവന്ന് മുൻവശത്തേക്ക് കൊണ്ടുവന്ന് മുൻവശത്തെത്തുന്ന സമയത്തും നമ്മൾ ഈ റൊട്ടേഷനാണ് ചെയ്യേണ്ടത്. സാധാരണ കണ്ടുവരുന്നത് പിന്നെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് മോഷനിലാണ്, അതായത് വലത്തോട്ടും ഇടത്തോട്ടും ചെയ്യുന്ന രീതിയാണ് ചെയ്യേണ്ടത്, ചെയ്ത് കാണുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റായ രീതിയാണ്. അപ്പോൾ അവിടെയും റൊട്ടേഷനോ അല്ലെങ്കിൽ മുകളിലോട്ടും താഴോട്ടുമുള്ള മോഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴുള്ള പല്ലുകളുടെ ഇടയും ഈ പറഞ്ഞ പോലെ മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ആവുള്ളൂ. അത് നമ്മൾ ഇതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യുക. ഇത് മുകളിലെ ഏരിയയിലും താഴത്തെ ഏരിയയിലും പുറമെ കാണുന്ന പല്ലുകളിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഉൾവശം ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഉൾവശം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വായലിൽ അഴുക്കടിഞ്ഞു കൂടുന്നത് താഴെ വരിയിലെ മുൻപല്ലുകളുടെ ഉള്ളിലെ ഭാഗമാണ്, അതായത് നമ്മൾ താഴെ ഏരിയയിലെ മുൻവശത്തെ പല്ലുകളുടെ ഉൾഭാഗം. അപ്പോൾ ആ ഭാഗം നമ്മൾ ബ്രഷ് കുത്തനെ പിടിച്ചുകൊണ്ട് താഴക്കും മേലക്കും ആക്കിയിട്ട് കുറച്ച് സമയം എടുത്ത് എപ്പോഴും ബ്രഷിങ് ചെയ്യുമ്പോൾ കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് എല്ലാ ഭാഗവും ക്ലീൻ ആവുന്നുണ്ടോ നോക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഉൾഭാഗം, നാവുകൾ പിന്നെ റെസ്റ്റ് ചെയ്യുന്ന ആ ഉൾഭാഗവും ഇതുപോലെ തന്നെ ബ്രഷിങ് ചെയ്യേണ്ടതുണ്ട്. അവിടെയും അഴുക്ക് നല്ലോണം ഇരിക്കും. അത് മുകളിലെ ഏരിയയിലും അണ്ണാക്കിൻ്റെ ആ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുക. പിന്നെ ചവക്കുന്ന ഭാഗം നമ്മളെല്ലാവരും സാധാരണ ചെയ്തു വരുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇങ്ങനെയാണ് പിന്നെ ബ്രഷിങ് ചെയ്യേണ്ട രീതി. അത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടും പിന്നെ അതുപോലെ ശരിക്കും ശാസ്ത്രീയ സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ് ബ്രഷിങ് ചെയ്യേണ്ടത്. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കൃത്യമായി ചെയ്യാൻ കഴിയണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 3-3.5 മിനിറ്റോ ഒക്കെ വരെ എടുക്കാം. പക്ഷെ അതിലേറെ സമയം എടുത്തിട്ട് ചെയ്യുന്നത് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അറിയാം പല്ല് തേക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ഒന്നാണ് വായയിലെ നാവ് കൂടി. അപ്പോൾ ഈ നാവ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് വളരെ ചുരുക്കി ഒന്ന് പറയാം.
2: ഈ നാവ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ നാവ് ക്ലീനിങ് എന്നുള്ളത് ഒഴിവാക്കി നമ്മൾ അതിനെ മനസ്സിലാക്കണം, നാവ് ടങ് ബ്രഷിങ് എന്നാക്കിയാൽ പ്രശ്നം തീർന്നു. കാരണം നാവ് ഒരിക്കലും ഒരു പിന്നെ ടങ് ക്ലീനർ, മെറ്റൽ ടങ് ക്ലീനറോ പ്ലാസ്റ്റിക് ടങ് ക്ലീനറോ ഒന്നും ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്, അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ പിന്നെ വസ്തുക്കളാണ് ഉള്ളത്, നമ്മൾ ടേസ്റ്റ് നമുക്ക് കിട്ടണ്ടേ, രുചി കിട്ടണ്ടേ. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ വെച്ചിട്ട് ടങ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ബ്രഷ് ചെയ്താൽ മതി. ചില ബ്രഷിൻ്റെ പുറകിൽ ഒരു ഇത് വരാറുണ്ട്, അല്ലെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വല്ലാതെ പിന്നെ ഹാർഡാക്കി ചെയ്യേണ്ട കാര്യമില്ല, വളരെ മൃദുലമായിട്ട് ടങ് ഒന്ന് ബ്രഷ് ചെയ്യുക. അപ്പോൾ ടങ് ക്ലീനിങ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ടങ് ബ്രഷിങ് എന്നാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷിങ് ചെയ്താൽ മതി.
1: ഓക്കെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇത് ഈ ഒരു ദന്ത ആരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്നുള്ളതിൻ്റെ ഒരു തുടർ എപ്പിസോഡുകൾ നമുക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാല്ലാ ഓരോ എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ ദന്ത രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ ഇൻഷാല്ലാ നമുക്ക് പ്രതിപാദിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഹാഫിസ് അഹമ്മദിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പുലാമന്തോൾ സിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ കൂടിയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തു.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ആരോഗ്യവിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം, ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതിന്റെ പേരെനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല, ആ വീഡിയോയിലും കൊടുത്തിട്ടില്ല. ഞാനും അദ്ദേഹവും ഒരു വേദിയിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇടവണ്ണയിൽ വിസ്റ്റം യൂത്ത് സംഘടിപ്പിച്ച ഒരു ടേബിൾ ടോക്കിൽ അദ്ദേഹമായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള പ്രതിനിധിയായിട്ട് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്, നമുക്ക് അതിലെ ആ ഒരു ആദ്യ ഭാഗം കേട്ട് വരാം.
1: ഒരിക്കല് ഒരു ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എൻ്റെ മോക്കൊരു അഫയർ ഉണ്ട്. സത്യം പറയാലോ, ഞാൻ പടച്ചോനെ വിളിച്ച്, കാര്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചാൽ തന്നെ പോകാൻ പറ്റണേ, അതിൻ്റെ കൂടെ ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകേണ്ടി വരും? ഞാൻ അപ്പം തന്നെ ചോദിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോയും അഡ്രസ്സും അയച്ചിട്ടുണ്ട്, സാറ് ആളെ പറ്റി ഒന്ന് അന്വേഷിക്കുക സാറേ, ഞങ്ങളെ നാളെ വിളിക്കാം. അത് പറഞ്ഞ് അയാൾ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു.
0: അപ്പോൾ അദ്ദേഹം വളരെ ദീർഘമായി പറഞ്ഞത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഏറ്റവും ചെറിയൊരു പാർട്ട് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ കോൾ വന്നു, ഇന്നിപ്പം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്ന ആളുകൾക്കൊക്കെ പാരൻസിൻ്റെ വിളി വരും, സഹായിക്കണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വിളി വരും. അതിപ്പം മത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളവർക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലുള്ള ആളുകൾ എന്നുള്ളവർക്കൊക്കെ നമ്മളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇദ്ദേഹം കൊടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇതൊന്ന് പരിശോധിച്ചു, കേസ് ഡീറ്റെയിൽസ് അദ്ദേഹം പരിശോധിക്കാൻ ചുമതല കൊടുത്തു. അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്,
1: വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അഡ്രസ്സ് നോക്കിയപ്പോൾ കൺഫേം, ഞാൻ തന്നെ പിടിച്ചിട്ടുണ്ട് കഞ്ചാവായിട്ട്. നേരെ ഞങ്ങൾ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു, ഞാൻ ഈ നമ്മുടെ വനിതാ ജീവനക്കാരൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ എക്സൈസിൻ്റെ പേരിൽ എത്ര എക്സൈസിൽ എത്ര കേസുണ്ട് ഇവനൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ നാല് കേസുണ്ട്, ഒക്കെ നാലും ചെറിയ ചെറിയ കേസുകളാണ്. അപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തക പറഞ്ഞു, സാറേ പോലീസിലൊന്ന് അന്വേഷിക്കണം സാറേ, എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവർക്ക് കാര്യം അറിയില്ല, സാറിന് എന്താ ആവശ്യം എന്ന് എനിക്കറിയില്ല, എന്തായാലും പോലീസിൽ ഇവനെ പറ്റിയിട്ട് പോലീസിൽ നിന്ന് ഇങ്ങനെ രണ്ട് മാസം മുമ്പ് ഇങ്ങനെ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ആളെ പേരിൽ കേസുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, അവിടെ എന്തോ ഒരു കേസുണ്ട് സംശയമുണ്ട് സാറേ. ഞാൻ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചപ്പോൾ സംഭവം സത്യമാണ്, 1.5 kg കഞ്ചാവായിട്ട് പിടിച്ചിട്ട് ഉള്ളിൽ കിടന്നിട്ടുണ്ട്, ജാമ്യം കിട്ടാതെ റിമാൻഡ് പോയിട്ടുള്ള ആളാണ്.
0: അതായത് 1.5 kg എന്നുള്ളത് 1 kg ആയാലും ജാമ്യം കിട്ടും.
2: അതെ അതെ.
0: മുപ്പര് പറഞ്ഞപ്പോൾ തന്നെ ചെറിയ ചെറിയ കേസുകളാണെന്നാണ് പറഞ്ഞത് അല്ലേ, കാരണം ഒരു കുറേ വലിയത് കണ്ടിട്ട് കിലോ കണക്കിന് MDMA ഒക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പം മദ്യം എന്ന് പറയുന്നത് ശരിക്കും ലഹരിയല്ല, മദ്യത്തിൽ തന്നെ വീര്യം കുറഞ്ഞത് എന്തായാലും അല്ല, വീര്യം കുറഞ്ഞതിൻ്റെ നികുതിയും ഇതൊക്കെ നമ്മളിപ്പം പുതിയ ഗവൺമെൻറ് വന്നപ്പോഴും ചർച്ചയിൽ കണ്ടതാണ്. ഒരു ഭാഗത്ത് തൂഫാനും ഒരു ഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യവും, രണ്ടും ഒത്തുപോകില്ല എന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കൂലെന്ന് തോന്നുന്നത് തന്നെ എത്തിയ ഉത്തരം എത്തിയോന്നു എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഏതായാലും ചുരുക്കി പറയാം, ഈ കേസ് ഡീറ്റെയിൽസ് കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് നല്ലൊരു വലിയ കേസാണ്, വലിയ ഇഷ്യൂ ആണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. മനസ്സിലായപ്പോൾ ഈ പാരൻ്റ് ആവശ്യപ്പെട്ടു, നിങ്ങൾ എൻ്റെ മോളോട് വന്നിട്ട് ഇതൊന്ന് പറയണം. വാപ്പാക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം ഫോട്ടോ അയച്ചെടുത്ത്, വാപ്പ പറയുമ്പോൾ ഇനി മോള് വിശ്വസിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഉദ്യോഗസ്ഥനെ ക്ഷണിച്ചതാണ് വാപ്പ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി വിശദാംശം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞു വന്നോട്ടെ.
1: ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അതിൻ്റെ ക്രൈം നമ്പറും പിടിച്ച കേസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഓഫീസിലുള്ള ക്രൈം രജിസ്റ്ററിൻ്റെയൊക്കെ ഈ ഇതിൻ്റെയൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടാവുമല്ലോ, കേസുമായിട്ട് വന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയത്, ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചുതരാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ അയച്ചു വാങ്ങി. ഞാൻ അതിന് ശേഷം ഞാൻ ഈ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഫോൺ എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറിനാളെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, മനസ്സിലായി സാർ, എനിക്ക് വേണ്ടി ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി, സാറിന് ആളെ പറ്റി മനസ്സിലായിട്ടുള്ള കാര്യം അതിൻ്റെ മോക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി സാർ. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് രാത്രി തന്നെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി, അയാൾ പണി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി, ഈ മോക്ക് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നതും കേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ഒരു അരമണിക്കൂറോളം ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച.
0: അപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഒരു വലിയ സല്യൂട്ട് അദ്ദേഹത്തിനുണ്ട്. 100 കോളുകൾ വരുന്നു, അത് ഓരോന്നും കേസ് ബൈ കേസ് ആയിട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ക്ലിയറാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു, വലിയ ഇടപെടലാണ്, അങ്ങനത്തെ ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ആവശ്യം. അപ്പം ഇപ്പം ശരിക്കും പോലീസിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കണം, കാരണം 3000+ ആളുകളെ അവരിപ്പോൾ ജയിലിലാക്കിയിട്ടുണ്ട്. ഒരു ആളെ ജയിലിൽ കയറ്റണമെങ്കിൽ ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട്. അതിൽ ഒരു FIR ലെ വരികളൊന്ന് വയ്ക്കേ, അല്ലെങ്കിൽ FIR ഇടാൻ വൈകേ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിറങ്ങും. അപ്പോൾ പോലീസ് ഇപ്പോൾ ഭയങ്കരമായ എഫേർട്ട് എടുക്കുന്നുണ്ട്. പോലീസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പറയുക. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്പെഷ്യലി അവർ വലിയ റോൾ ഇതിലെടുക്കുന്നുണ്ട്. നമ്മൾ അവരൊക്കെ അഭിനന്ദിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും ലൈം ലൈറ്റിലെത്തില്ല. അവരുടെ അടുത്ത് വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും എത്തുക. വീഴ്ചകൾ വരണം വരണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷേ അവർ അവർ മനുഷ്യരാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മളൊരു കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു പെൺകുട്ടി പ്രണയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിത് എങ്ങനെയാലും മനസ്സിലാവില്ല, ഇത്ര ബാഡായിട്ടുള്ള ഒരു മോശമായിട്ടുള്ളൊരു മനുഷ്യനെ എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ പ്രണയിക്കുന്നത്, എന്തപ്പോൾ ഒരു കോലം. എന്നിട്ട് ആ ആളെയാണല്ലോ ഈ നല്ല സുന്ദരിയായ ഈ പെൺകുട്ടി പ്രണയിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ഇതിന് കുറേയധികം കാരണങ്ങളുണ്ട്. നമുക്കൊരു 7-8 കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകണം വളരെ വേഗത്തിൽ. ഇങ്ങനെ വരിക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മാച്ചല്ലാത്ത എല്ലാ റൗഡിത്തരങ്ങളും തമ്മാടിത്തങ്ങളും ഒക്കെ ഉള്ള, പിന്നെ എന്താ പറയുക, എല്ലാ വെട്ടുകേസിലൊക്കെ പ്രതിയായിട്ടുള്ള, ഇതൊക്കെ കണ്ട് ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ച് ഇവളൊരു ഫ്രോഡാണെന്ന് മനസ്സിലായാലും ആൺകുട്ടികൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാരണം, മനുഷ്യൻ്റെ തലച്ചോറിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ നെറ്റിയുടെ ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനമാണ് മനുഷ്യന് ശരിതെറ്റുകൾ വേർതിരിച്ചെടുക്കാനുള്ള അവസ്ഥ കൊടുക്കുന്നത്, അതേപോലെ തന്നെ വികാര നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഈ സാധനം പൊതുവെ ടീനേജിൽ കുട്ടികൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോന്നും മൈന്യൂട്ടായിട്ട് നമ്മൾ വേർതിരിക്കണ പോലെ ഓർക്ക് വേർതിരിയില്ല. കഞ്ചാവാണല്ലോ ഉപയോഗിക്കുന്നത് എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാകൂല. അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ അടുത്തൊരു പ്രശ്നം, ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആയിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. അതായത് ബുദ്ധി ഇത് വേണ്ടെന്ന് പറയുമ്പോഴും അവരുടെ ഇമോഷനുകൾ, ഇമോഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു ഏജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വണ്ടി ഞാൻ സാധാരണ പറയാറുണ്ട്, ആ വണ്ടിക്ക് ബ്രേക്കില്ല, ആ വണ്ടിക്ക് ആക്സിലേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ ചവിട്ടി 200 വരെ എത്താം, 150 വരെ എത്താം, പക്ഷേ വണ്ടി നിർത്തണം തോന്നി നിർത്താനുള്ള ബ്രേക്കില്ലാത്തൊരു വണ്ടി. അതാണ് ശരിക്ക് ടീനേജിൽ കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അത്തരം ഒരു അപകടം മനസ്സിലാവില്ല. ഇമോഷൻസ്, വികാരങ്ങൾക്കായിരിക്കും അവിടെ പ്രാധാന്യം. അവൻ എൻ്റെ അതാണ് ഇതാണ് അവനിങ്ങനെ പറഞ്ഞത് അവൻ്റെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം, അവൻ എനിക്കവൻ നല്ലൊരാളാണ് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഈ പരസ്പരം പ്രണയിക്കുന്ന ആളുകൾ എന്ത് ചെയ്യൂല, ഈ പ്രണയിനിയുമായി അല്ലെങ്കിൽ പ്രേമിക്കുന്ന കാമുകനുമായി അവരുടെ ലൈഫിൻ്റെ ബാഡായ ഒന്നും പുറത്തുകൊണ്ടിരൂല, തനി സ്വഭാവങ്ങളൊന്നും പുറത്ത് കിടക്കൂല. ബേബി, തേനെ, പാലെ എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. അവളെടുത്ത് വരുമ്പോൾ അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഏരിയ കീപ്പ് ചെയ്യും, അഥവാ പ്രകൃതത്തിലുള്ള സ്വഭാവങ്ങളെ മറച്ചു വെച്ചിട്ടാണ് ഇടപെടുക. അപ്പോൾ അവൻ എനിക്ക് നല്ലതാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അനുഭവിച്ചൊരു കാര്യം നല്ലത് എന്നത് അവൾ അനുഭവിച്ചതാണ്. അതിനെതിരായിട്ട് വാപ്പയല്ല യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥം വന്നാലും ഇതൊക്കെ ഇങ്ങനെ എന്താണ് നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടി പറയണതാണെന്നായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, ചില പെൺകുട്ടികൾ ചിന്തിക്കും, ചില സിനിമകളിലൊക്കെ ഭയങ്കര വെള്ളടിച്ച് നടന്ന ആളുകളൊക്കെ കാമുകിമാർ മാറ്റിയ കുറേ കഥ കണ്ടിട്ടുണ്ടാവും, അതേപോലെ എനിക്കവനെ മാറ്റാൻ പറ്റും എന്നവർ ചിന്തിക്കും. എൻ്റെ സ്നേഹം കിട്ടിയാൽ അവൻ മാറി മറിയും. ചിലപ്പോൾ പറഞ്ഞ വാചകമൊക്കെ ഉണ്ടോ, നീ വന്നപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം കിട്ടി, ഇപ്പോഴാണ് ഞാനൊരു മനുഷ്യനായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൊതുവേ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അപ്രീസിയേഷൻ, അഭിനന്ദനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അടിച്ചു വരിക അപ്പം പറയും, എന്താ പോള കോലം, എന്ത് അടിച്ചു വരല്ല അത്, ഏയ് അപ്പം ഒന്ന് ചുട്ടുകൊണ്ടെന്നാൽ പറയും, എന്തപ്പോൾ ഇത് ത്രികോണാകൃതിയിലുള്ള അപ്പം. ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് വാപ്പിയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും അവരൊന്നും പ്രശംസിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിൽ നിന്ന് ടീച്ചറെ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ആകെ നല്ലൊരു വാക്കൊക്കെ കിട്ടിയത്, നീ വളരെ ക്യൂട്ടാണ്, ഭംഗിയുള്ള കുട്ടിയാണ്, നീ ലൈഫിൽ വന്നപ്പോഴാണ്, ഇങ്ങനെയുള്ള വാചകങ്ങളുണ്ടാകും. അതും ഒരു കാരണമാണ്. ആറാമത്തെ കാര്യം, ചില അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ആയിരിക്കും. അവളധികം സ്ഥലത്ത് പോവുകയോ കാണുകയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്കൊരു അവൾക്ക് ചിലപ്പോൾ ഒരു ഫ്രീ സോൺ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണതൊക്കെ. അപ്പോൾ അവനത് കൊടുക്കുമ്പോൾ അവൾക്കത് വലിയ സംഭവമായിരിക്കും. കഴിഞ്ഞൊരു സമയത്ത് എനിക്കറിയുന്ന ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൂട്ടത്തിൽ അവരവരുടെ ആരോരോ ഒരു കുട്ടിയുണ്ട് കൊണ്ടട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നു. അവസാനം ആ കുട്ടിനോടാണ് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. ആ കുട്ടി, ഞാൻ എൻ്റെ എല്ലാ കയ്യിലുള്ള എല്ലാ ആയുധവും പുറത്ത് കെടുത്തു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്, അവൾ 8-ാം ക്ലാസ് മുതൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവൻ്റെ കൂടെ പ്രണയത്തിലാണ്. അവർ സെക്ഷ്വലി എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ശാരീരിക ബന്ധത്തിലടക്കം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിനെ നമുക്ക് അതിന് തിരിച്ചുകൊണ്ടിരാന്ന് നമുക്ക് പറ്റൂല. ഇനി അവളുടെ ലൈഫിൽ അവൾ വളർന്നു വരുമ്പോൾ അവൻ്റെ അടുത്തു നിന്നുള്ള പിന്നെ സ്വഭാവങ്ങളും പ്രശ്നങ്ങളും പരിക്കുകളൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ ഈ ഇമോഷനുകൾ അതിജീവിച്ച് പോകാൻ യഥാർത്ഥത്തിൽ കഴിയുള്ളൂ. അതുപോലെ തന്നെ ബന്ധം, ഈ ബന്ധം നഷ്ടപ്പെട്ടാൽ ഇനി എന്നെ ആരും എടുക്കൂല, കാരണം ഇതൊരു എസ്റ്റാബ്ലിഷാണ്, എല്ലാവരും അറിഞ്ഞതാണ് എന്നുള്ള ഒരു സംഭവം. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു, ഞാനും അവനും തമ്മിൽ ചുറ്റിക്കറങ്ങണമൊക്കെ കണ്ടതാണ്, ഇനി എനിക്ക് വേറെ കിട്ടൂല എന്നുള്ള ഒരു ഇത്. അതുപോലെ തന്നെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്നേഹവും കരുതലും ഒക്കെ, അതിങ്ങനെ അത്തരം അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഇതിലൊരു പ്രധാന കാര്യമാണ്. പിന്നെ വേറൊന്ന്, സ്വന്തം തീരുമാനം തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു പ്രശ്നം ഈ, പിന്നെ ഇതിൽ ഞാനെടുത്ത തീരുമാനം, ആ ഈഗോ, അങ്ങനത്തെ ഒരു ഈഗോ. പിന്നെ അവൻ കുറേ കഥ പറഞ്ഞിട്ടുണ്ടാവും, അവനും ജീവിതത്തിൽ ഇങ്ങനെ കഥ പറയാൻ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ എത്തിയ കുട്ടിക്ക് ഫാമിലി എന്നുള്ള നിൽക്കും, എല്ലായിടത്തു നിന്നും കുറേ, പിന്നെ അവനായിട്ട് കുക്ക് ചെയ്ത കുറച്ച് കഥകൾ അത് വേറെ ഉണ്ടാകും, മനസ്സിലായല്ലേ? അപ്പോൾ ആ കഥകൾ. അതേപോലെ തന്നെ 11-ാമത്തൊരു കാര്യം, പ്രായവും അനുഭവവും കുറവും. ഈ പ്രായത്തിലും ഈ അനുഭവത്തിലും ഇത് ആവില്ല. ഇനി ഇതിന് വേറൊരു കാരണമുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു കാരണമുണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു പോകണം. നമ്മൾ 10 കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്, 11 കാര്യമാണ് ഇപ്പോൾ ഏകദേശം പറഞ്ഞു നിർത്തിയത്. പക്ഷേ 12-ാമത്തൊരു കാര്യമുണ്ട്, ആ കാര്യം ആ പെൺകുട്ടി പറയും. അയാൾ പോലീസ് ഉദ്യോഗസ്ഥന് ഇതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കൊടുത്തൊരു മറുപടി ഉണ്ട്, ആ മറുപടി കൂടി കേട്ടുള്ളൂ.
1: ആ അരമണിക്കൂറാണ് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചെന്താണെന്നറിയോ, സാറേ നിങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ലേ സാറേ, ഇതൊക്കെ ഇപ്പം എല്ലായിടത്തുള്ളതല്ലേ. ഞാൻ മനസ്സിലാക്കണമായിരുന്നു അവൾ ഇതിന് അഡിക്റ്റഡ് ആണെന്നുള്ളത്. ഈ പയ്യൻ പ്രേമം തുടങ്ങി ആദ്യം തന്നെ ചെയ്തത് ഇവക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇവൾ ഇതിനെ അഡിക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്.
0: യെസ്, അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇവൾക്ക് ഇത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടണമെങ്കിൽ അവൻ വേണം, അങ്ങനത്തെ അവസ്ഥയ്ക്കും എത്തിയിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നു ഒരു കേസിൽ ആ കുട്ടിയുടെ പ്രതികരണ രീതികളൊക്കെ, ഈ അവധി ദിവസങ്ങൾ, കോളേജില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ. അപ്പം അമ്മത് വേറെ കുറേ ഇത് എന്താ വല്ല പൈശാചിക ബാധയാണോ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടെന്ത്, ഈ കേസ് ഒരു ലഹരി ബാധിതയാണ്. ആ കുട്ടി ലഹരി കിട്ടാത്തതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും ഏതോ ഒരാൾ സ്ഥിരമായിട്ട് ലഹരി കൊടുക്കുന്നുണ്ട്, കോളേജിലുള്ള ആളായിരിക്കും, അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അവൾക്ക് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. സൈക്കാട്രിസ്റ്റ് വഴി മാത്രമേ സൈക്കോളജിസ്റ്റിലേക്ക് ഹോസ്പിറ്റലിൽ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള യൂറിൻ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, റിയാലു സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലു സ്വാലിഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ റിയാലു സ്വാലിഹീനിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، حديث جبريل ما بندപ്പെട്ട അതിന്റെ ഫവായിദുകളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതിൽ ഒന്ന്, ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ട ഈ പിഴച്ചുപോയ കക്ഷികൾ ഉടലെടുക്കുന്നത് സ്വഹാബികളുടെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമായിട്ടാണല്ലോ ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ പഠിച്ചു മനസ്സിലാക്കാൻ ബസ്രയിൽ നിന്ന് രണ്ടാളുകൾ വന്നു എന്ന് നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്വഹാബികളുടെ കാലം തീരുന്നതിന് മുമ്പേ ഈ ഒരു പിഴച്ച വിശ്വാസം ഉടലെടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമറൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ വഫാത്താകുന്നത് ഹിജ്റ 73. അപ്പോൾ അതിനു മുമ്പേ ഈ ഒരു പിഴച്ച വിശ്വാസം ഉടലെടുത്തിട്ടുണ്ട്. വളരെ പഴക്കമുള്ള ഒരു പിഴച്ച വിശ്വാസമാണ് ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. രണ്ടാമത്തൊരു കാര്യം, തങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങളിൽ ഉടലെടുക്കുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, അത് പറഞ്ഞു തരുവാനും യോഗ്യരായ കഴിവുള്ള നിപുണരായ പണ്ഡിതന്മാരെ അവലംബിക്കുക എന്നുള്ളത് പൂർവകാല സൂരികളുടെ പോലും മഹത്തുക്കളുടെ പോലും സ്വഭാവമായിരുന്നു എന്നാണ്. ഇവിടെ താബിഴുകൾ അവരീ വിഷയം മനസ്സിലാക്കുവാൻ വേണ്ടി അവലംബിച്ചത് സ്വഹാബത്തിനെയാണല്ലോ. അതത് കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിത സൂരികളെ, ശ്രേഷ്ഠരെ വിശ്വാസകാര്യങ്ങളിലോ അനുഷ്ഠാന വിഷയങ്ങളിലോ മതപരമായ മറ്റേത് കാര്യങ്ങളിലും ഉണ്ടാകുന്ന അബദ്ധങ്ങൾ, പിടിച്ച വിശ്വാസങ്ങൾ, അവയുടെ നിജസ്ഥിതി അറിയാനും അപകടം മനസ്സിലാക്കുവാനും ശരിയായ ദീൻ എന്താണ് എന്ന് ഗ്രഹിക്കുവാനും അതത് കാലങ്ങളിലുള്ള പണ്ഡിതന്മാരെയും വിവരമുള്ളവരെയും ആശ്രയിക്കണം, അവലംബിക്കണം എന്നുള്ള പാഠം ഇതിലടങ്ങിയിട്ടുണ്ട്. അതോരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ഞാനൊന്നും അറിയില്ല, ഞാനൊന്നിലേക്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതിൻ്റെ മതവിധി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ശ്രമമുണ്ടാകണമെന്നുള്ളത് നമ്മുടെ പൂർവീകരുടെ മാതൃകയാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയുമാണത്.

0: ഫസ്അലൂ അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ ഹജ്ജ് ഉംറ പോലെയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ പുണ്യഭൂമിയിലേക്ക് പോകുന്ന ആളുകൾ അവിടെയുള്ള പണ്ഡിതന്മാരും വിവരമുള്ള ആളുകളുമായി ഇടപെട്ടുകൊണ്ട് അവർക്ക് മതവിഷയങ്ങളിലുള്ള അവരുടെ വിജ്ഞാനത്തിൻ്റെ വൃത്തം വിശാലമാക്കുവാനുള്ള അവസരങ്ങളായി ഹജ്ജ് ഉംറ പോലെയുള്ള കാര്യങ്ങളെ, സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നതും ഇതിലെ മറ്റൊരു പാഠമാണ്. അതാണിവിടെ യഹ്യ ബിനു യഅമറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തു ഉമൈരിയുമൊക്കെ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. സ്വഹാബത്തിനെ ഇത്തരം വിഷയങ്ങളിൽ അവലംബിക്കുകയും മതവിജ്ഞാനങ്ങൾക്കായി ഹജ്ജ് സന്ദർഭങ്ങളെ, ഉംറയുടെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തിയ വേറെയും സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്ന വേറെയും ചില സംഭവങ്ങളിൽ ഖവാരിജുകളുടെ വിശ്വാസത്തോട് ഒരു അയവുണ്ടായിരുന്ന ചില ആളുകൾ മക്കയിൽ ചെന്ന് ഉംറക്കൊക്കെ ചെന്നപ്പോൾ ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസുകളും പ്രഭാഷണങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ വന്നേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിനൊക്കെ കുറിച്ച് ചോദിച്ച് പഠിച്ച് അവരാ വിശ്വാസത്തിൽ നിന്ന് മാറി അഹ്ലു സുന്നയുടെ റൂട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന സംഭവം ഇമാം മുസ്ലിം റഹിമഹുള്ള തന്നെ തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതായും നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള പല പാഠങ്ങളും ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ധാരാളം വിഷയങ്ങൾ വേറെയും വരുന്നുണ്ട്. ഇൻഷാല്ലാ അതെല്ലാം നമുക്ക് ഈ പഠനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം ശ്രമിക്കാം. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം, മനുഷ്യ വേഷത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യവും അദ്ദേഹം വിഷയങ്ങളെ സത്യപ്പെടുത്തുന്നതുമൊക്കെ സ്വഹാബികളിൽ ആശ്ചര്യം ജനിപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെ വന്ന് ചോദ്യം ചോദിക്കുന്ന ഈ വ്യക്തി ആരാണ് എന്നവർക്കറിയില്ല. ആ നാട്ടുകാരനല്ല, ആർക്കും അദ്ദേഹത്തെ പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഒരു യാത്ര ചെയ്തതിൻ്റെ അടയാളമൊന്നും പ്രത്യക്ഷമായി കാണാനും സാധിക്കുന്നില്ല. അതവരെ ആകെ അത്ഭുതപ്പെടുത്തുന്നു. രണ്ടാമതായി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഉത്തരങ്ങളെ ശരിപ്പെടുത്തുന്നു, അത് ശരിയാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായും ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങളാ പറഞ്ഞത് ശരിയാണ് എന്ന് പ്രസ്താവിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നേരത്തെ ആ വിഷയത്തെക്കുറിച്ച് അറിയാം എന്നാണല്ലോ വരിക. അതും സ്വഹാബികളുടെ അത്ഭുതത്തിന് കാരണമായിട്ടുണ്ട്. മറ്റൊന്ന്, ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്ന് ഇരുന്ന സംഭവം, റസൂലുള്ളയുടെ സദസ്സിൽ ഇരുന്ന സംഭവം നമുക്ക് കാണാം. അതിൻ്റെ മര്യാദകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന രൂപം ഇവിടെ ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെയും മറ്റുമൊക്കെ ഹദീസിൽ കാണാം. റസൂലുള്ളയുടെ കാൽമുട്ടുകളോട് ഇദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ ചേർത്ത് വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൈകൾ ജിബ്രീലിൻ്റെ തന്നെ തുടകളിൽ അദ്ദേഹം വെക്കുന്നു. അങ്ങനെ വളരെ അദബോടുകൂടെയാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി, ഒരു ത്വാലിബുൽ ഇൽം തൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ, അധ്യാപകൻ്റെ മുന്നിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ ഇവിടെ നിന്ന് വ്യക്തമാണ്. വളരെ അതബോടുകൂടെ ആയിരിക്കണം, വളരെ വിനയത്തോടുകൂടെ ആയിരിക്കണം ഗുരുവിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടത്. അതൊക്കെ വിജ്ഞാനം ആർജിക്കുന്നവരുടെ അവർ കൃത്യമായി ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളിൽ പെട്ടതാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുന്നത്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് താങ്കൾ എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു തരണം എന്നാണ്. ഈ ഹദീസില് 4 തവണ അഖ്ബിർനി എന്ന് പ്രയോഗിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, സാധാരണ അഖ്ബിർനി എന്ന് പറയുമ്പോൾ തനിക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യമല്ല അത് എന്നാണ്. അറിയാത്തൊരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല അഖ്ബിർനി എന്ന് പ്രയോഗിക്കുമ്പോൾ ഉദ്ദേശ്യം. അറിയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു തരണം എന്നർത്ഥത്തിനും വരാം. എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു കാര്യം ചോദിച്ചു പഠിക്കലല്ല അഖ്ബിർനി എന്ന പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ആശയമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. യാ മുഹമ്മദ് എന്നാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത്. സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വിളി വിരോധിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ യാ മുഹമ്മദ് എന്ന വിളി, അത് അപമര്യാദയാണ്. ഈ റസൂലുള്ളാ, സ്വഹാബികൾ റസൂലല്ലാ, നബിയല്ലാ എന്ന റിസാലത്തിലേക്കും നുബുവത്തിലേക്കുമൊക്കെ ചേർത്തുകൊണ്ടാണ് അവർ റസൂലുള്ളയെ അഭിസംബോധന ചെയ്തിരുന്നത്. റസൂലുള്ളയുടെ പത്നിമാർ പോലും യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ ദൂതരെ എന്ന വിളിയാണല്ലോ നടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ യാ മുഹമ്മദ് എന്നുള്ള വിളി എന്തുകൊണ്ട്? പല മറുപടികളും പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മൾ പരസ്പരം വിളിക്കുന്നത് പോലെ നബിയെ വിളിക്കരുത് എന്ന വിധി, അത് മലക്കുകൾക്ക് ബാധകമല്ല എന്നതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി ഉന്നയിക്കപ്പെടാവുന്ന ഒരു സംശയമെന്ന് പറയുന്നത്, ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം സലാം പറയാതെയാണല്ലോ വന്നത്, സലാം പറയാതെയാണല്ലോ വന്നത്, അതെന്തുകൊണ്ടാണ് എന്ന സംശയങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ആ സംശയത്തെ ദൂരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകിൽ സലാം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സലാം പറഞ്ഞു അത് റിവാദ് ചെയ്യപ്പെട്ടിട്ടില്ല. അതേപോലെ സലാം പറഞ്ഞതായി കൃത്യമായി റിവായത്ത് വന്നതും മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു. ഓ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത് എന്നത് സ്വഹീഹായ നിലക്ക് റിവായത്ത് വന്നിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണത് സ്വഹീഹെന്ന് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ്സാലിഹീൻ. ഇന്നത്തെ റിയാലുസ്സാലിഹീനിലെ ഭാഗം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പേസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ. സൂറത്ത് യൂനുസിലെ 96 മുതൽ 109 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. പാരായണം അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. കുട്ടികളിലെ മഞ്ഞപ്പിത്തം അറിയാതെ പോലും ഈ ചികിത്സ ചെയ്യരുത്. ആരോഗ്യപൂർണമായ നിർദ്ദേശങ്ങളുമായി നമുക്കൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഷഫീഖ്.
1: അസ്സലാമു അലൈക്കും. ഇന്ന് കുട്ടികളിലെ മഞ്ഞപ്പിത്തം കാരണം വൈദ്യൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് കെട്ടി, അസിസ്റ്റന്റ് പ്രൊഫസർ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിഷ്യനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭക്ഷണത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തത്തിന് ചികിത്സകൾ അധികം വേണ്ട ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നാട്ടിലെല്ലാവരും കൂടിയിട്ട് ഈ ചികിത്സ എടുക്കുന്നത് വളരെ സങ്കീർണ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു മരുന്ന് വെള്ളം കുടിച്ച് മാറേണ്ട അസുഖത്തിന് ഇവർ നേരെ പോയിട്ട് ഒരു വൈദ്യരെടുത്ത് പോകും. അപ്പോൾ പല മഞ്ഞപ്പിത്തങ്ങളും വൈദ്യർ കണ്ട അസുഖങ്ങളല്ല, താനെ മാറുന്ന അസുഖങ്ങളല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വൈദ്യർ കണ്ട അസുഖങ്ങൾ താനെ മാറുന്ന അസുഖങ്ങളായിരിക്കും. അപ്പോൾ ഈ ഇന്നലെ എൻ്റെ അടുത്ത് വന്നൊരു പരിശോധിക്കാൻ വന്നൊരു കുട്ടി, ആ കുട്ടീനെ ഞാൻ മഞ്ഞപ്പിത്തം കണ്ടുപിടിച്ചു. പക്ഷെ ആ മഞ്ഞപ്പിത്തം ഭക്ഷണത്തിലൂടെ വരുന്ന മഞ്ഞപ്പിത്തമല്ല, രക്തം പൊടിഞ്ഞു പോകുന്ന മഞ്ഞപ്പിത്തമാണ്. പക്ഷെ അവരെന്നോട് വന്ന് പറഞ്ഞ വിഷമം, സാറേ ഞാൻ ഈ കാര്യങ്ങൾ ഉണ്ടായി, ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ടത് ഞാനിങ്ങനെ പറഞ്ഞു, അയൽവാസിയായിട്ട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു നാട്ടിലൊരു വൈദ്യനുണ്ട്, ആ വൈദ്യനെ പോയി കണ്ടു കഴിഞ്ഞാൽ അസുഖം മാറും, മഞ്ഞപ്പിത്തങ്ങളെല്ലാം മാറ്റും എന്ന് പറഞ്ഞു. അവർ ആ മഞ്ഞപ്പിത്തം ചികിത്സിക്കുന്ന വൈദ്യരടുത്ത് പോയി, വൈദ്യരെന്തോ മരുന്ന് കൊടുത്തു, കുട്ടിയുടെ മഞ്ഞ കൂടി. അപ്പോൾ എല്ലാ മഞ്ഞപ്പിത്തവും ഭക്ഷണത്തിലുള്ള പകരുന്ന മഞ്ഞപ്പിത്തമല്ല, രക്തം പൊടി, ആ കുട്ടിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ രക്തം പൊടിഞ്ഞ് പോകുന്ന മഞ്ഞപ്പിത്തങ്ങളായിരുന്നു. അപ്പോൾ ഒരു എല്ലാ മഞ്ഞപ്പിത്തത്തിനും പോയിട്ട് വൈദ്യരെ കാണിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ചികിത്സ എടുക്കുന്ന ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞ് കൃത്യരീതിയിൽ അത് അസുഖത്തെ മനസ്സിലാക്കി ചികിത്സ എടുക്കുക, അല്ലാതെ ഒരു വൈദ്യരെ അടുത്ത് പോകുന്നതല്ല അതിൻ്റെ ശരി. അസ്സലാമു അലൈക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. കുട്ടികളിലെ മഞ്ഞപ്പിത്തം നാം ചെയ്യാൻ പാടില്ലാത്ത ചികിത്സാരീതിയാണ് ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: സാധാരണ നമ്മൾ ചില ഫീഡ്ബാക്കുകൾ തെരഞ്ഞെടുത്ത് ഒന്ന് വായിക്കാറുണ്ട്.
2: അതെ അതെ അതെ, ഫിസ് ടൈം അല്ലേ?
1: അതെ.
2: ഇൻഷാല്ലാ നമുക്ക് പ്രസക്തമായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് വായിക്കാം.
1: ഞങ്ങളുടെ കുടുംബത്തിൽ പല നല്ല മാറ്റങ്ങൾക്കും കാരണം പീസ് റേഡിയോയാണ്. കേട്ടറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്.
2: അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? ഒരുപാട് കേൾക്കുന്നുണ്ടാവും, കേൾക്കുന്നവർ തന്നെ അപൂർവമാണ്, അത് വേറെ കാര്യം. കേട്ടത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബം ഏതൊരു ലെവലിൽ പോകുന്ന ആലോചിച്ചിട്ടില്ലേ?
1: മാറ്റങ്ങളുണ്ട് അല്ലേ? മാറ്റങ്ങളുമുണ്ട്.
2: അതെ,
1: മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം ജീവിതത്തിൽ പകർത്തുന്നതുകൊണ്ടാണ് അല്ലേ? കേൾക്കാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്രയാസം.
2: അത് പല വിധത്തിലുണ്ട്. എന്താന്ന് വെച്ചാല്, കേൾക്കുമ്പോ ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ ഉണ്ടോ ശരിക്കും, അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഞാനിത് എന്തിനു ചെയ്യണം, ഇത് ഇന്നോടല്ല എന്ന്
1: ചിന്തിക്കുന്നവരും.
2: കുത്തുബേക്ക് ഇങ്ങനെ കേൾക്കുമ്പോ ഇതൊന്നും എനിക്ക് ബാധകല്ല, ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ കുറിച്ചാണ്, ഓരോരുത്തരെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, അത് അയാളെ കുറിച്ചാണ്, ഇത് എന്നെ കുറിച്ചാണ് എന്ന് ചിന്തിക്കുന്നവർ കുറവായിരിക്കും.
1: അതെ, ആരോ പറഞ്ഞല്ലോ ലോകത്തെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ അവനവന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താനാണ്. ഏറ്റവും എളുപ്പം എന്താ വെച്ചാല് മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തലാണ്.
2: നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഏതായാലും നല്ലൊരു ഫീഡ്ബാക്ക് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പ്രതികരണം, എന്താ ഇത് റേഡിയോമായി, ഒന്നും ഇണ്ടാതക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
6: അതിന് പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്.
7: ഒരു സന്തോഷ വാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ? അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെയുണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ ജമാലി എന്നിവർ.
9: റിയാദിലുള്ള പള്ളിയിലെ ഇമാം അദ്ദേഹത്തിന്റെ താടി കറുപ്പിക്കാറുണ്ട്. അങ്ങനെ താടി കറുപ്പിക്കുന്ന, മുടി കറുപ്പിക്കുന്ന ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്
10: സഹോദരന്റെ ചോദ്യം. ഒരാൾ ഇമാമത്ത് നിൽക്കുന്നു, ആ ഇമാം താടിയും മുടിയും കറുപ്പ് നിറം കൊടുക്കുന്ന ആളാണ്. അപ്പം അയാളെ തുടർന്നാൽ നിസ്കാരം ശരിയാകുക എന്നുള്ളതാണ്. ഒന്ന്, ശരിയാണ്, താടിയും മുടിയും കറുപ്പിക്കുക എന്നുള്ളത് മതപരമായി വിലക്കുള്ള വിഷയമാണ്. ചില മുന്നറിയിപ്പുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നുള്ള ചില താക്കീദിൻ്റെ സ്വരമുള്ളതിനാൽ അത് വലിയ കുറ്റമായി പണ്ഡിതന്മാരതിനെ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് താടി മുടി കറുപ്പിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അതല്ലാത്ത മറ്റ് കളറുകൾ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു വ്യക്തി താടിയും മുടിയും കറുപ്പിച്ചു എന്നതിനാൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കുന്നത് നിഷിദ്ധമല്ല. പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കാത്ത അവസ്ഥയില്ല, നിസ്കാരം സാധുവാകും. നിസ്കരിക്കുന്നതിന് വിഷയമല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന് പറഞ്ഞാൽ, ഇമാമത്ത് നിൽക്കുന്നവൻ ബറായാലും ഫാജിറായാലും, ഒരു പുണ്യാളനായാലും പാപിയായാലും അയാളുടെ പിന്നിൽ നിസ്കരിക്കാം, നിസ്കാരം സാധുവാകും എന്നുള്ളതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന് പറയാൻ കാരണം. ആ വിഷയത്തിൽ അഹ്ലു സുന്നത്തിനോട് എതിരാണ് ഖവാരിജികൾ. ഖവാരിജികൾ പറയുന്നത് വൻപാപം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്, അവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു തീവ്ര ആശയമാണ്. അങ്ങനെ ഒരു തീവ്ര ആശയം അത് മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ശരിയാണ്, ഒരു ഇമാം അത് മാതൃകാ പുരുഷനായിരിക്കണം. അയാൾ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാവുന്ന, ദീൻ അറിയുന്ന, പാരായണം അറിയുന്ന വ്യക്തിയായിരിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇമാം നിൽക്കുന്ന വ്യക്തി, അയാൾ വൈയക്തികമായി ചില ദുർഗുണങ്ങളുള്ള ആളാണെങ്കിലും അയാളുടെ പിന്നിൽ നിസ്കാരം അത് സാധുവാകും, നമസ്കാരം അനുവദനീയമാകും. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
9: മെഡിറ്റേഷൻ ഇസ്ലാമിക വീക്ഷണത്തിൽ വിശദീകരിക്കാമോ എന്നാണ്.
11: ആധുനിക ലോകത്ത് വ്യത്യസ്തങ്ങളായ ചികിത്സാ രീതികൾ നിലവിലുണ്ട്. ചികിത്സയുടെ വിഷയത്തിൽ നാം തിരിച്ചറിയേണ്ട കാര്യം, ചികിത്സ അടിസ്ഥാനപരമായി അത് ഹലാലായ കർമ്മങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മതം നിഷിദ്ധമാക്കുന്ന കാര്യങ്ങളോ അതല്ലെങ്കിൽ മതത്തിൽ നജിസാണെന്ന് പറഞ്ഞ കാര്യങ്ങളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും തന്നെ ചികിത്സിക്കുവാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും സൈക്കോളജിക്കൽ തെറാപ്പികൾ എന്ന പേരിൽ നടക്കുന്ന തെറാപ്പികളിൽ ഒരർത്ഥത്തിൽ അബോധ മനസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളും, അബോധ മനസ്സുകളെ പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ബോധ്യപ്പെടുത്തിക്കഴിഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കും. പിന്നീട് ആ വിശ്വാസത്തിനനുസരിച്ചാണ് മനുഷ്യൻ മാറുന്നത് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ചികിത്സാ രീതികളും നിലവിലുള്ളത്. മനസ്സിനെ മൂന്ന് ഭാഗമായി തിരിക്കുകയും കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെയുള്ള രൂപത്തിൽ മൂന്നായി തിരിക്കുകയും മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് അഥവാ അബോധ മനസ്സാണ് എന്ന തത്വത്തിലേക്ക് എത്തിപ്പെടുകയും അബോധ മനസ്സിനെ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നീട് ശരീരം വഴങ്ങുമെന്നും അതല്ലെങ്കിൽ തൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമെന്നുമെല്ലാമുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇത്തരം ചികിത്സാ രീതികളെല്ലാം കടന്നു വരാറുള്ളത്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആത്യന്തികമായി സമാധാനം ലഭിക്കുവാനുള്ള വഴിയായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക എന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അല ബിദിക്കിരില്ലാഹി തത്തുമ ഇന്നുൽ കുലൂബ്, അല അറിയുക, ബിദിക്കിരില്ലാഹി തത്തുമ ഇന്നുൽ കുലൂബ്, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനമടയുവാൻ സാധിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ച വഴിയിലൂടെ മനസ്സുകൾക്ക് സമാധാനം കണ്ടെത്തുവാനുള്ള വഴി തേടുകയാണെങ്കിൽ ആ സമാധാനം എന്നും നിലനിൽക്കുമെന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അബോധ മനസ്സുകളെ പറഞ്ഞു പഠിപ്പിച്ച് അത്തരം ചിന്തകളുമായി കടന്നു പോകുമ്പോൾ ഒരർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ഞാനിതുവരെ മനസ്സിലാക്കിയത് മിഥ്യയായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ, ഏതൊരവസ്ഥയിലായിരുന്നോ ആദ്യം ഉണ്ടായിരുന്നത് അതിനേക്കാൾ വലിയ അവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനുള്ള സാധ്യതകളും ധാരാളമുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അത്തരം ചികിത്സാ രീതികളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചില പണ്ഡിതന്മാരെങ്കിലും ഇത്തരം ചികിത്സാ രീതികളിൽ ശിർക്കിൻ്റെ ചില ഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സാ രീതികളിൽ നിന്ന് മാറി നിന്ന് ബാക്കിയുള്ള ഇന്ന് സമൂഹത്തിൽ അറിയപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ താരതമ്യേന അപകടങ്ങളെക്കാൾ കൂടുതൽ ഉപകാരങ്ങളുണ്ടാകുന്നതുമായ രൂപത്തിലുള്ള ചികിത്സാ രീതികളെ തന്നെയാണ് ചികിത്സ എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതിന് പുറമെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഏതൊരു രോഗമാണെങ്കിലും മാറ്റുവാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഫഇദാ മരിൽത്തു ഫഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വാക്കായിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച കാര്യം ഓർത്തെടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചികിത്സാ രീതികൾ തുടരുകയുമാണ് ആ രംഗത്ത് വേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ അറിഞ്ഞ് മനസ്സിലാക്കി തവക്കുലിൻ്റെ വിശാലമായ ലോകത്തെ തിരഞ്ഞെടുക്കുന്നതോടുകൂടി ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു ആലം.
9: തശഹുദിൽ വിരൽ അനക്കുന്നത് പിശാചിനെ ഇരുമ്പുകൊണ്ട് തല്ലുന്ന അത്ര വേദനയാണ് എന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ?
12: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തശഹുദിന്റെ രൂപം സഹാബിമാർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ ഇരുന്നപ്പോൾ വലത് കൈ ചുരുട്ടിപ്പിടിക്കുകയും ചൂണ്ടാണി വിരൽ ചൂണ്ടുകയും ചെയ്തുവെന്നും അത് പിശാചിന് വളരെ പ്രയാസകരമാണ് എന്നും വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വക്കാന യദുഉ ബിഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും, അതേപോലെ തന്നെ വയുഹരിക്കുക, അത് ചലിപ്പിക്കാറുണ്ടായിരുന്നു എന്നും ഒക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തിലെ തശഹുദിൽ ഒരാൾ വിരലനക്കിയാൽ അത് തന്നെയാണ് സുന്നത്ത്, നബിയുടെ ചര്യയാണ്. അതൊരിക്കലും നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന അനക്കലല്ല എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും അതൊരു കളിയും തമാശയുമാണ് എന്ന് മറ്റ് പല ആളുകളും ജൽപ്പിക്കാറുണ്ട്. അല്ല, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
9: തയമ്മമിൻ്റെ യഥാർത്ഥ രൂപം ഒന്ന് വിശദീകരിക്കാമോ? കൈമുട്ട് വരെയാണോ അതോ കൈപ്പത്തിയാണോ തടവേണ്ടത് എന്നാണ്.
13: തയമ്മം ചെയ്യുന്ന രീതിയും സാഹചര്യവുമാണ് ചോദിക്കുന്നത്. തയമ്മം ചെയ്യേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന്, വെള്ളം ലഭിക്കാതിരിക്കുക. രണ്ടാമത്തേത്, ലഭിച്ച വെള്ളം തന്നെ കുടിക്കുവാനോ മറ്റോ ആവശ്യത്തിന് വേണ്ടി എടുത്തു വെക്കുകയും അതുകൊണ്ട് ഉളവ് ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കുവാനും ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനും തികയുകയില്ല എന്ന് പ്രയാസപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാവുക. അതുപോലെ തന്നെ വെള്ളമുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ അക്രമകാരികളായ രൂപത്തിലുള്ള മനുഷ്യന്മാരെയോ മൃഗങ്ങളെയോ എല്ലാം തരണം ചെയ്തുകൊണ്ട് പോകേണ്ട അവസ്ഥയുണ്ടാവുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ താൻ അക്രമിക്കപ്പെടുമെന്ന് ഭയപ്പെടുമ്പോൾ മൃഗങ്ങളാലോ അല്ലെങ്കിൽ മനുഷ്യന്മാരാലോ ഒക്കെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. വെള്ളം ലഭിക്കണമെങ്കിൽ അവരുടെ അരികിലൂടെ കടന്നു പോയാൽ മാത്രമാണ് വെള്ളം ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ അത്തരക്കാർക്കുമെല്ലാം തയമ്മം ചെയ്യാവുന്നതാണ്. തയമ്മം ചെയ്യുവാൻ വേണ്ടി ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാണ് തയമ്മം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ശുദ്ധമായ നിലത്ത് കൈകൾ കൊണ്ട് അടിച്ചുകൊണ്ടാണ് തയമ്മം ചെയ്യുന്ന രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഉലുവിന് പകരമായിക്കൊണ്ടും കുളിക്ക് പകരമായിക്കൊണ്ടുമെല്ലാം തയമ്മം ചെയ്യാവുന്നതാണ്. ഒരു ഉലുവ് കൊണ്ട് എത്ര നമസ്കാരം നിർവഹിക്കുവാൻ സാധിക്കുമോ അതുപോലെ തന്നെയാണ് ഒരു തയമ്മം കൊണ്ടും ധാരാളം നമസ്കാരങ്ങൾ നിർവഹിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തയമ്മം എന്ന് പറയുമ്പോൾ തയമ്മം ചെയ്യുന്ന രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും തറയിലടിക്കുകയും തറയിലടിച്ചതിന് ശേഷം രണ്ട് കൈകളുടെയും പുറംഭാഗം കൊണ്ട് രണ്ട് മുൻകൈകളുടെ പുറംഭാഗങ്ങൾ പരസ്പരം കൊട്ടുകയും പിന്നീട് അതിന് ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് വലത് കൈയിൻ്റെ മുകളിൽ തടവുകയും അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ മുകളിൽ തടവി ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം തടവുകയും ചെയ്യുന്ന രീതിയാണ് തയമ്മത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കൈ തടവുമ്പോൾ തന്നെ അത് മുട്ടുവരെ തടവേണ്ടതുണ്ടോ അതല്ല മുട്ടുൾപ്പെടെയാണോ തടവേണ്ടത്, കഫ് അഥവാ മുൻകൈ മാത്രം തടവിയാൽ മതിയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ കാണുവാൻ സാധിക്കും. ഫിഖിഹിയായ മസ്അലയാണ്, അഭിപ്രായ ഭിന്നതകൾക്ക് വിശാലതയുള്ള വിഷയമാണ്. അവിടെ ഏറ്റവും പ്രബലമായത് എന്നുള്ള നിലക്ക് മനസ്സിലാക്കുന്നത് കഫിൻ്റെ മുകളിൽ മാത്രം അഥവാ മുൻകൈയിൻ്റെ മുകളിൽ മാത്രം തടവുന്ന രീതിയാണ് പ്രസ്തുത വിഷയത്തിലുള്ളത്. അതാണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല നിലപാട് എന്നതുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു അലം ബിസ്സവാബ്.
9: ഒരു നിലക്കും യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേർപിരിയാനുള്ള എളുപ്പമാർഗം പറയുക എന്നാണ്. ഇതേ വിഷയത്തിൽ മറ്റൊരു ശ്രോതാവ് ചോദിച്ച ചോദ്യം കൂടി പറയാം. അതിപ്രകാരമാണ്, നിലവിൽ ഒരു വർഷമായി ഭാര്യ എൻ്റെ അടുത്തു നിന്നും എന്നോട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. രണ്ടു പേരും ഗൾഫിലാണ് താമസം. ഞാൻ ജോലി ചെയ്യുന്നു, അവൾ PhD ചെയ്യുന്നു. കഴിഞ്ഞ ജൂലൈ വരെ വീട്ടുകാരെ ആരെയും അറിയിച്ചിട്ടില്ലായിരുന്നു. ഒരുമിച്ച് നിൽക്കാൻ കംഫർട്ടബിൾ അല്ല, മാനസികമായി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അവൾ സ്വയം ഹോസ്റ്റലിലേക്ക് മാറിയതായിരുന്നു. ഇപ്പോൾ എന്തായാലും ബന്ധം മുറിക്കുവാൻ തീരുമാനിച്ചു. അവൾക്ക് ബന്ധം വേണ്ട എന്നായി. സാധാരണ ഇസ്ലാമിൽ തലാക്ക് ചെയ്യുമ്പോൾ ഒരു തലാക്ക് ചൊല്ലി ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ 3 മാസം ഇദ്ദ ഇരിക്കണമെന്നാണല്ലോ, ശേഷം 3 തലാക്ക് ചൊല്ലി പിരിയുക എന്നൊക്കെയാണല്ലോ. ഇതിപ്പോൾ ഈ സാഹചര്യത്തിൽ അഥവാ ഒരു വർഷമായി വേറെ സ്ഥലത്ത് താമസിക്കുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ഇസ്ലാമികപരമായി ശരിയായ രീതിയിൽ എങ്ങനെയാണ് തലാക്ക് ചെയ്യുക? ഒരു വിശദീകരണം തന്നാൽ വലിയ ആശ്വാസമായിരുന്നു എന്നാണ്.
12: തലാക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ആദ്യം തീരുമാനിക്കേണ്ടത്. ഭർത്താവ് ഭാര്യയെ വേണ്ട എന്നതിനാൽ തലാക്ക് ചൊല്ലുകയാണോ, അതല്ല ഭർത്താവുമായി മുന്നോട്ട് പോകാൻ ഭാര്യയ്ക്ക് പ്രയാസമാണ്, എന്നാൽ ഭർത്താവിനെ അവളെ ഒഴിവാക്കണം എന്നില്ല. ഭാര്യ മുൻകൈയെടുത്ത് ഭർത്താവിനോട് തന്നെ ഒഴിവാക്കിത്തരാൻ ആവശ്യപ്പെടുകയാണ്. ഇതിൽ ഏതാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. പൊതുവെ ത്വലാഖാണ് സംഭവിക്കുക അഥവാ ഭാര്യയെ മൊഴി ചൊല്ലുക. രണ്ടാമത്, ജനങ്ങൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ, ഇസ്ലാമിൽ സ്ത്രീക്ക് ഭർത്താവിനെ മൊഴി ചൊല്ലാം, അതിന് ഫസ്ഹ് എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത്. അങ്ങനെ ഒന്നില്ല, മറിച്ച് ഭർത്താവുമായി ശാരീരികമോ മാനസികമോ മറ്റെന്തെങ്കിലും കാരണത്താൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഭാര്യയ്ക്ക് ബോധ്യമായി കഴിഞ്ഞാൽ തന്നെ ഒഴിവാക്കിത്തരണം എന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുക. അതിന് ഖുൽഉ എന്നാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായും ഭർത്താവ് അവൾക്ക് നൽകിയ മഹർ തിരിച്ചു കൊടുക്കണം. ഇതിന് ഖുൽഉ എന്നാണ് പറയുക. അപ്പോൾ ചോദ്യകർത്താവ് ആദ്യം തീരുമാനിക്കേണ്ടത് ഇത് ഫസ്ഹ് അല്ലെങ്കിൽ ഖുൽഉ ആണോ അതല്ല ത്വലാഖ് ആണോ എന്നാണ്. ത്വലാഖാണ് നടത്തുന്നത് എങ്കിൽ അഥവാ ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കുകയാണ് എങ്കിൽ ശാരീരിക ബന്ധം നടക്കാത്ത ശുദ്ധി സമയത്ത്, മെൻസസ് അല്ലാത്ത സമയത്ത് ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് അവരെ അറിയിക്കുകയാണ് വേണ്ടത്. അവരെ അറിയിക്കാം, അവരുടെ വലിയ രക്ഷിതാവിനെ അറിയിക്കാം, ഇനി അതല്ല എങ്കിൽ എഴുത്തുമുഖേന നൽകാം. ഒരു ശക്തമായ ബന്ധമാണല്ലോ വിവാഹം. ഭാര്യയും ഭർത്താവും ഈ കാര്യം മുൻകൈയെടുക്കുന്നതിന് മുമ്പ്, തൊലാക്കിന് മുമ്പ് മറ്റു പല ഘട്ടങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവളുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിൽ ഉപദേശിക്കുക, കിടപ്പറ മാറിക്കടക്കുക, മാരകമല്ലാത്ത രൂപത്തിൽ മര്യാദ പഠിപ്പിക്കുവാൻ വേണ്ടി അവളെ അടിക്കുക, അല്ലെങ്കിൽ ശേഷം അവൻ്റെയും അവളുടെയും ആളുകൾ കൂടിയിരുന്ന് മുന്നോട്ട് പോകുമോ എന്ന് ചർച്ച ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉള്ള തലാക്ക് നടത്തേണ്ടത്. ഗൾഫിലാണ് ഇരുവരുമെന്നും വീട്ടിലുള്ള ആളുകൾ പ്രശ്നം വല്ലാതെ അറിയുന്നില്ല എന്നുമൊക്കെയാണ് ചോദ്യത്തിൽ നിന്ന് നിഴലിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തലാക്കിന് മുമ്പായി ഇരുവരുടെയും കുടുംബങ്ങൾ ഇത് അറിയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അത് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചർച്ച ചെയ്യുവാൻ സാധിക്കുക. ഇനി അതല്ല ഫസ്ഖ് അല്ലെങ്കിൽ ഖുൽഉ ആണ് എങ്കിൽ അവൾ ആവശ്യപ്പെട്ടു എന്നതിനൊരു രേഖ ഉണ്ടായിരിക്കട്ടെ. എന്നെ ഒഴിവാക്കിത്തരണം എന്ന് അവൾ ആവശ്യപ്പെടുക, രേഖാമൂലമോ അല്ലെങ്കിൽ വാക്കാലോ. വാക്ക് ഒരുപക്ഷെ മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് രേഖാമൂലം ഉണ്ടാകുന്നതാണ് നല്ലത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭർത്താവ് നൽകിയ മഹർ തിരിച്ചു വാങ്ങിക്കൊണ്ട് നിന്നെ ഞാൻ ഫസ്ഖ് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയോ എഴുതി കൊടുക്കുകയോ വലീനെ അറിയിക്കുകയോ ചെയ്യുക. ഇതാണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്.
9: തസ്ബീ കല്ലുപയോഗിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലാമോ എന്നാണ്.
10: ദിക്റുകൾ എടുക്കാൻ തസ്ബീഹ് മാല ഉപയോഗിക്കുക എന്നുള്ള രീതി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സഹാബത്തിൻ്റെയോ കാലത്ത് ഉണ്ടായിരുന്നില്ല. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കുരു, കാരക്ക കുരു പോലുള്ളതായ കുരുകൾ അല്ലെങ്കിൽ കല്ലുകൾ ഒക്കെ പെറുക്കി എണ്ണം പിടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ദിക്റുകൾക്ക് എണ്ണം പിടിച്ചിരുന്നതിനെ തിരുത്തുകയും ഇജാൽ നഹാബിൽ അനാമിൽ, നിങ്ങൾ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു സംഘം സ്ത്രീകൾ, അവർ ഈ കുരു പെറുക്കി വെച്ച് തസ്ബീഹിന് എണ്ണം പിടിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതിഖാത്, വിരലുകളാണ് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുക, നിങ്ങൾ കൈ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മാല കൊണ്ട്, തസ്ബീഹ് മാല കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ളൊരു രീതി പൂർവ്വകാലത്തുണ്ടായിരുന്നില്ല, അത് പിൽക്കാലത്ത് വന്നതാണ്. പൂർവ്വകാലത്തുണ്ടായിരുന്നത് ഈ കല്ലോ മറ്റോ ഒക്കെ പെറുക്കി വെച്ചിട്ടുള്ള എണ്ണം പിടിക്കുന്ന രീതിയാണ്. അതിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഈ മാല കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ള രീതി അത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഒരു രീതിയാണ്. അത് നമ്മളിപ്പോൾ ഈ ഹൈന്ദവരുടെ ചരിത്രം വായിക്കുമ്പോൾ, അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വായിക്കുമ്പോൾ, അവർ ഈ രുദ്രാക്ഷമാലുണ്ട് വൈഷ്ണവർക്കും, അതേപോലെ തന്നെ ശിവഭക്തന്മാർക്കൊക്കെ വേറെ വേറെ എണ്ണമുള്ള മാലകളുണ്ട്. അതേപോലെ തന്നെ ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത്തരത്തിലുള്ള രുദ്രാക്ഷ മാലകളുണ്ട്. പല പേരുകളിൽ അത്തരം മാലകൾ കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പൂർവികരിൽ ഇങ്ങനെ ഒരു മാലയിൽ കൊണ്ട് എണ്ണം പിടിക്കുന്ന ഒരു രീതി അറിയപ്പെട്ടിട്ടില്ല. അറിയപ്പെട്ടതിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുകയും വിരലുകൾ കൊണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച അവിടെ ഈ വിഷയത്തിൽ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ അഭികാമ്യമായിട്ടുള്ളത്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പുതിയ രീതികൾ, ഇപ്പോൾ മാല മാത്രമല്ല വേറെയും കുറേ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതും ഉണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്, വർജിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിച്ചതിൽ, ഉപദേശിച്ചതിൽ, നിർദ്ദേശിച്ചതിൽ പരിമിതപ്പെടുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.
9: വുദു എടുക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സൗകര്യങ്ങൾ നോക്കുമ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് സോക്സ് തടവാൻ അനുവാദമുള്ളത്, നിബന്ധനകൾ എന്തൊക്കെയാണ്, എങ്ങനെ തടവണം എന്നാണ്.
14: ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരായ ആളുകൾക്ക് 3 ദിവസവും നാട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു ദിവസവും ഒലു എടുത്ത ശേഷമാണ് അവൻ കാലുറ ധരിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് അങ്ങനെ അതിൻ്റെ മേൽ തടവാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് സോക്സ് അല്ലെങ്കിൽ കാലുറ ഊരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇളവ് അവർക്കുണ്ട് എന്നാണ്. പക്ഷേ ഒരു ഷർത്ത് എന്താണെന്ന് പറഞ്ഞാൽ, കാലുറ ധരിച്ചിരിക്കുന്നത് അവൻ ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം, അഥവാ പരിപൂർണ ശുദ്ധിയോടെ ഉദു ചെയ്ത ശേഷമായിരിക്കണം ആ സോക്സ് അല്ലെങ്കിൽ കാലുറ ധരിച്ചിട്ടുള്ളത്. ഉദുവിൻ്റെ ഭാഗം അതുപോലെ പൂർണ്ണമായും മറയുന്ന രീതിയിലുള്ള കാലുറയും കൂടി ആയിരിക്കണം തുടങ്ങിയ നിബന്ധനകൾ അതിനുണ്ട് എന്നല്ലാതെ കാലുറ അഴിച്ചു മാറ്റാൻ പ്രയാസമുണ്ടോ അല്ലേ എന്നുള്ളത് അവിടെ നിബന്ധനയല്ല. ഉദു എടുക്കുമ്പോൾ നമ്മൾ മുമ്പ് ഉദു എടുത്ത് കാലുറ ധരിച്ച ശേഷം ഉദു മുറിയാണെങ്കിൽ പിന്നീട് അവൻ ആ കാലുറ അഴിച്ചു മാറ്റേണ്ട ആവശ്യമല്ല, അതിൻ്റെ മേൽ തടവിയാൽ മതിയാവും. അത് യാത്രക്കാരാണെങ്കിൽ 3 ദിവസം അവർക്ക് ഇളവുണ്ട്, നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ദിവസവും ഇളവുണ്ട് എന്ന് തന്നെയാണ് അല്ലാഹു തആല ആലം.
9: പൈപ്പിൽ നിന്ന് വുളു ചെയ്യുമ്പോൾ അടിയിൽ പാത്രം വെച്ച് വുളു എടുക്കുന്ന വെള്ളം ആ പാത്രത്തിലായാൽ ആ പാത്രത്തിലുള്ള വെള്ളം മറ്റു ശുദ്ധീകരണത്തിന് എടുക്കാൻ പറ്റുമോ എന്നാണ്.
11: വുളു എടുത്ത വെള്ളം വീണ്ടും ഉപയോഗിക്കാമോ എന്ന വിഷയത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ അത് യാതൊരു വിരോധവുമില്ല, ഉപയോഗിക്കാവുന്നതാണ് എന്നും, മറ്റൊരു വിഭാഗം ആളുകൾ അത് വെറുക്കപ്പെട്ടതാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന രൂപത്തിലും കറാഹത്താണ് എന്നുമെല്ലാം പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വുളു എടുത്ത് ആ വെള്ളം ബാക്കിയുണ്ട് എങ്കിൽ സാധാരണഗതിയിലൊക്കെ പലപ്പോഴും പൈപ്പ് തുറന്ന് വെച്ച് അതിനിടയിൽ ബക്കറ്റൊക്കെ വെച്ച് വുളു എടുക്കുന്ന ആളുകളെ കാണാം. പിന്നീട് ആ ബക്കറ്റിൽ വന്ന വെള്ളം, ആ വെള്ളം കൊണ്ട് കാല് കഴുകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കാല് കഴുകുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പ്രസ്തുത വിഷയത്തിൽ പറഞ്ഞ നിലപാടാണ് കൂടുതൽ സൂക്ഷ്മതയായി നാം മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് ആ രംഗത്ത് ഇനി വുളു ശരിയാകുമോ ഇല്ലയോ എന്ന സംശയമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ട് വീണ്ടും വുളു ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ കാല് കഴുകാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അവർ അതിനുവേണ്ടി പുതിയ വെള്ളം ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. ആ ഒരു വസ്വാസിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് അത് നിസ്കാരത്തെപ്പോലും ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ അവിടെ വസ്വാസ് കടന്നു വരാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അത്തരത്തിൽ സംശയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുളു ചെയ്യുകയും കാല് കഴുകുകയും വേണം വേണ്ടത്. എന്നാൽ ഒരാൾ ഇങ്ങനെ കഴുകുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നത് തന്നെയാണ് പ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
9: നിസ്കരിക്കുമ്പോൾ കഫം വായിലേക്ക് വന്നാൽ എന്തു ചെയ്യണം, തുപ്പിക്കളയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്തു ചെയ്യണം എന്നാണ്.
12: സ്വാഭാവികമായും പലപ്പോഴും ആളുകൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, കഫം ഇറങ്ങിയാൽ നമസ്കാരം ബാത്തിലാകുമോ എന്നാണ്. കഫം അത് നജസല്ല, എന്നിരുന്നാലും ഒരു വൃത്തികേടാണ്. നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ മുൻകൂട്ടി തന്നെ അത് കളയുവാൻ ആവശ്യമായ കർച്ചീഫുകളോ ടിഷ്യൂ പേപ്പറുകളോ ഒക്കെ കരുതണം. വായിലേക്ക് ഇത്തരം കഫം വന്നു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ചോദ്യം അത് നമസ്കാരത്തെ ബാത്തിലാക്കുമോ എന്നാണ്. കഫം അത് ഭക്ഷണമോ പാനീയമോ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു വസ്തുവോ അല്ല. അതുകൊണ്ട് തന്നെ കഫം അറിഞ്ഞോ ഇനി അറിയാതെ തന്നെ അറിയാതെയോ ഇനി അറിഞ്ഞോ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് അവൻ്റെ നമസ്കാരത്തെ ബാധിക്കുന്നതല്ല. കാരണം ആരും തന്നെ മനഃപൂർവം അപ്രകാരം ചെയ്തു കൊള്ളണമെന്നില്ല. നമസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെ അത് നമ്മൾ നീക്കം ചെയ്യുകയാണ് വേണ്ടത്.
15: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഹംസ ജമാലി എന്നിവർ.
16: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
17: അത്രയേറെ മനോഹരമാണ് അല്ലാഹുവിൻ്റെ ഓരോ സൃഷ്ടിയും. വിശാലമായ ആകാശവും അമ്പിളിയും അതിലെ താരഗണങ്ങളും. വർണ്ണനകൾ മാറി നിൽക്കുന്ന ആ മനോഹാരിതയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പീസ് റേഡിയോയിൽ ഇനി സ്വരം, മനോഹരമായ ഒരു ഗാനവുമായി നൂഹ ബിൻത് മുഹ്സിൻ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

السلام عليكم ورحمة الله. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നും അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണമെന്നും നമ്മളെ പഠിപ്പിച്ച പ്രവാചകന്മാരിലൂടെ ഒരുപാട് പ്രവാചകന്മാർ അതിനുവേണ്ടി മാത്രം നിയോഗിതരായിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗാംഭീര്യവും എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്തതാണ് ഈ ഒരു എപ്പിസോഡിലെ ഒന്നാമത്തെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ആരാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാതോർക്കാം. AMLP സ്കൂൾ കക്കോ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അബ്ദയാണ് നമ്മളോടൊപ്പമുള്ളത്. നമുക്ക് അബുത്തയുടെ പ്രോഗ്രാമിന് വേണ്ടി ശ്രദ്ധിക്കാം. അബുത്താ,

0: മാഷാല്ലാ, വളരെ നല്ല ഒരു ഗാനമാണ് അബ്ദ അവതരിപ്പിച്ചത്. ഉഷാറായിട്ട് ആ പേര് പറഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട്, വളരെ കൃത്യമായിക്കൊണ്ട് ഗാനത്തിൻ്റെ ആ ഗാംഭീര്യം, നമ്മൾ തുടക്കത്തിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ പിന്നെ ആ ഗാനവും കേൾക്കുമ്പോൾ എന്താ ഒരു കൃത്യമായിട്ടുള്ളൊരു അവതരണത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവർന്നിരിക്കുകയാണ് അബ്ദ. ആ ഗാനത്തിൻ്റെ ആശയവും അതിൻ്റെ ഗാംഭീര്യവും ഒക്കെ കൂട്ടുകാർ കേട്ടല്ലോ. കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കേണ്ടവരാണ് നമ്മൾ. കാരണം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന അവസരത്തിൽ അള്ളാഹു നൽകുന്ന അവസരങ്ങൾ അതുപയോഗപ്പെടുത്താൻ കഴിയുന്നവരാണ് ബുദ്ധിയുള്ള ആളുകളെന്ന് മനസ്സിലാക്കുക. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. നമ്മളോടൊപ്പം മറ്റൊരു പ്രോഗ്രാമുമായി ആതിഫ് അഹമ്മദ്.
1: അസ്സലാമു അലൈക്കും. കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ് തൗഹീദ്. സകല ഇസ്ലാമിക വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിത്തറ തൗഹീദാണ്. എന്താണ് തൗഹീദ്? തൗഹീദ് എന്ന അറബി പദത്തിന് ഏകത്വം എന്നാണ് അർത്ഥം. മനുഷ്യൻ്റെ പരിപൂർണമായ ആരാധന ഏകനായ സൃഷ്ടാവായ അള്ളാഹുവിനുള്ളതാകുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ ഉന്നതങ്ങളിലുള്ളവനും ഏകനും പ്രപഞ്ചാതീതനുമാണെന്ന വസ്തുത ഖുർആൻ ഊന്നിപ്പറയുന്നു. പ്രപഞ്ചാതീതനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രതിഭാസങ്ങളുടെ ഉടമ ഏകനായ അള്ളാഹു ആകുന്നു. ഖുർആൻ പറയുന്നു, അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായുള്ളവൻ. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഭൂമിയിൽ മനുഷ്യനേക്കാൾ ഉന്നതമായ മറ്റൊരു സൃഷ്ടിയുമില്ല. അവനേക്കാൾ എത്രയോ ഉന്നതനാണ് അള്ളാഹു. അതിനാൽ മനുഷ്യന്റെ മുഴുവൻ പ്രാർത്ഥനയും ഏകനായ അള്ളാഹുവിനാകുന്നു. മനുഷ്യരെ ഭിന്നിപ്പിച്ചു നിർത്തുകയും തമ്മിൽ അടുപ്പിക്കുകയും ചെയ്യുന്ന ബഹുദൈവ സങ്കല്പത്തിന്റെ കടക്കിലാണ് ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം കത്തിവെച്ചത്. പദാർത്ഥത്തെയും പ്രപഞ്ചത്തെയും പഠിച്ച അള്ളാഹു മാത്രമാണ് എല്ലാ അർത്ഥത്തിലും ഏകനായിട്ടുള്ളവൻ. ബഹുത്വം അവൻ്റെ സത്തയിലില്ല തന്നെ. അവൻ ഏകനാണ്, ആരുടെയും ആശ്രയം ഇല്ലാതെ നിലനിൽക്കുന്നവനുമാണ്. മനുഷ്യരെല്ലാം ഏകനായ ദൈവത്തിൻ്റെ സൃഷ്ടികളും ഒരൊറ്റ മാതാപിതാക്കളുടെ സന്തതികളുമാണെന്ന ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം ഗോത്രമഹിമയുടെ പേരിൽ കലഹിച്ചിരുന്ന അറബികളെ ഒന്നിപ്പിച്ചെന്ന ചരിത്രം നമുക്കറിയാം. എന്നാൽ ആ ചരിത്ര സത്യങ്ങളെ മറന്നുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ബഹുദൈവ ആരാധനയ്ക്ക് തുല്യമായ ആരാധനകൾ നടത്തുന്നു. ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും ആൾ ദൈവങ്ങൾക്ക് സമാനമായവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നാം ഒരു ജാഹിലിയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നു. മനുഷ്യൻ ഇത്തരത്തിൽ അവൻ്റെ ഈമാനിനെ നശിപ്പിക്കുന്നു. തൗഹീദാണ് ഈമാനിൻ്റെ അടിത്തറ. തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിന് മാത്രമേ ഈമാൻ എന്ന പദത്തെ അന്വർത്ഥമാക്കാനാവൂ. സൂറത്തുൽ ഇഖ്ലാസ് എന്ന അധ്യായത്തിൽ പറയുന്നു, പറയുക, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു. അള്ളാഹു പരാശ്രയം വേണ്ടാത്തവനും സകലർക്കും ആശ്രയമായിട്ടുള്ളവനുമാകുന്നു. അവൻ ജാതനോ ജനകനോ അല്ല. അവന് തുല്യമായ ഒന്നും തന്നെയില്ല. അതെ, തൗഹീദ് കൂട്ടുകാരെ, തൗഹീദ്. അതാവട്ടെ നമ്മുടെ പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആതിഫ് അഹമ്മദ് ഉഷാറായിട്ടുണ്ട് സ്പീച്ച് നമ്മളെല്ലാവരും കേട്ടു. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന മൂന്നിലൊന്ന്, ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന സൂറത്തിൻ്റെ അർത്ഥം കൃത്യമായിക്കൊണ്ട് തൻ്റെ പ്രസംഗത്തിൽ ആതിഫ് അഹമ്മദ് കൊണ്ടുവന്നു. മികച്ച ഒരു അവതരണം തന്നെയായിരുന്നു ആതിഫ് അഹമ്മദ്. നീൽഗിരി മെട്രിക്കുലേഷൻ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആതിഫ് അഹമ്മദ്. എന്തായാലും വളരെ നല്ല ഒരു സ്പീച്ചായിരുന്നു ആതിഫ് അഹമ്മദിൻ്റെ അവതരണത്തിൽ നമ്മൾ കേട്ടത്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് മുന്നോട്ട് പോവുകയാണ്. സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു മറ്റൊരു പ്രോഗ്രാമുമായിക്കൊണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പീസ് റേഡിയോ നമുക്ക് വേണ്ടി, അതായത് പീസ് റേഡിയോ ശ്രവിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒട്ടനേകം പ്രോഗ്രാമുകളാണ് അവതരിപ്പിക്കുന്നത്. അതിലെല്ലാം നമ്മൾ നമുക്ക് കഴിയുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനും അത് ശ്രവിക്കാനും നമ്മൾ തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തുന്ന ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പേസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. മറ്റൊരു പ്രോഗ്രാമുമായി നമ്മളോടൊപ്പം ചേരുന്നു മറിയം ബിൻത് യാസിർ. നിലമ്പൂർ MPMHSS സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മറിയം ബിൻത് യാസിർ. മറിയം ബിൻത് യാസിർ നല്ലൊരു പ്രസംഗവുമായിട്ടാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മറിയം ബിൻത് യാസിർ അവതരിപ്പിക്കുക.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബാഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തൗഹീദ് വിശ്വാസത്തിന്റെ ജീവൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇൻഷാ അല്ലാഹ്. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ സ്റ്റാർകോസ്റ്റിലെ വിഷയം തൗഹീദ് വിശ്വാസത്തിന്റെ ജീവൻ എന്നുള്ള വിഷയമാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കാരണം ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ. അൽഹംദുലില്ലാ. കൂട്ടുകാരെ, ഒരു വീട് പണിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിനാദ്യം ഉണ്ടാക്കുന്നത് തറയാണ്. എന്തിനാണ് തറ പണിയുന്നത്? ആ വീടിനൊരു ബലം ഉണ്ടാകാനും അതിനൊരു അടിത്തറയും. തറയില്ലേ, ആ തറയില്ലെങ്കിലോ ആ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താകും? അതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെയും അടിത്തറയാണ് തൗഹീദ്. എന്താണ് തൗഹീദ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. നിശ്ചയമായും ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് വിശ്വാസത്തിന്റെ ജീവൻ. ഇത് മുറുകെ പിടിച്ചവരാരോ അവരാണ് വിജയികൾ, വിജയിച്ച കക്ഷികൾ. ഓരോ ദൈവദൂതരും ആദ്യമായി തന്റെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തതും ഏകദൈവ ആരാധനയാണ്, തൗഹീദാണ്. ഖുർആനിലെ 21-ാം അധ്യായത്തിൽ 25-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,

0: യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും അയച്ചിട്ടില്ല. അതെ, ഈ ബോധനം ഉൾക്കൊണ്ടവനാണ് ഒരു വിശ്വാസിയാവുകയുള്ളൂ. ഖുർആനിൽ അല്ലാഹു പറയുന്നു,
1: വഖാല റബ്ബുകും ഉദ്ഊനീ അസ്തജിബ് ലക്കും.
0: നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹുവിന് പുറമെയുള്ളവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു പറയുന്നു,
1: ഇന്നല്ലദീന യദ്ഊന മിയദൂനില്ലാഹി ഇബാദുൻ അംസാലകും.
0: നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെ പോലുള്ള അടിമകളാണവർ. എങ്കിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന സർവശക്തനായ നമ്മുടെ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ആ റബ്ബിന്റെ മുന്നിൽ ഇറക്കി വയ്ക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ ഉഷാറായ ഒരു പ്രസംഗമായിരുന്നു മറിയം ബിൻ യാസിർ അവതരിപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, ആശയസമ്പുഷ്ടമായിട്ടുള്ള കുറച്ച് സമയത്തിനുള്ളിൽ വളരെ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രസംഗിച്ച മറിയം ബിൻ യാസിറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഉഷാറായിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് തുടരുകയാണ്. ചുനങ്ങാട് VMHS സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സെന നമ്മളോടൊപ്പം ഒരു തൗഹീദ് ഗാനവുമായി ചേരുന്നു. സെന, പാടിക്കോളൂ.

മാഷാല്ലാ, അൽഹംദുലില്ലാ. സനമോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. തൗഹീദിൻ്റെ കാതലുള്ള, അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ഗാനമാണ് സന പാടിയത്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവുകയാണ്. നെഹ്യ, എൽ കെ ജി വിദ്യാർത്ഥിനിയായ നെഹ്യയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഗവൺമെൻറ് എൽ പി സ്കൂളിലെ, മമ്പാട്ടുമൂല സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്.

0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താ അടിപൊളി പാട്ടല്ലേ പാടിയത് നഹിയ. നഹിയമോൾ എൽ കെ ജി വിദ്യാർത്ഥിനിയായ നഹിയമോളുടെ സൂപ്പറായിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. കുറച്ച് വരികളുള്ളൂ എങ്കിലും നിങ്ങൾ ആ ഓരോ വരി എടുത്തു നോക്കി, എന്താ ഓരോ വരിയിലുമുള്ള ആശയം എന്താണല്ലേ. അൽഹംദുലില്ലാ, ആ ഒരു ഗാനം പഠിപ്പിച്ച കുട്ടിയുടെ രക്ഷിതാവിന് അഭിമാനിക്കാം. എൽ കെ ജി വിദ്യാർത്ഥിനിയായ ആ കൊച്ചുമോള്, ആ കുഞ്ഞിമോള് ഉഷാറായിട്ടത് പാടി അല്ലേ. ഓരോ വരികളും നമ്മൾ ചിന്തിക്കേണ്ടതാണ് സഹോദരങ്ങൾ. നമ്മുടെ അകവും പുറവും അറിയുന്നവൻ, നമുക്ക് ആഹാരം നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതികരുണാമയൻ. ഓരോ വരികളും ഓരോ ആശയങ്ങൾ നിറച്ചുവെച്ച സുന്ദരമായിട്ടുള്ള ഗാനം. നഹിയമോൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഉഷാറായിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ഇനി നമുക്ക് മറ്റൊരു പ്രോഗ്രാം, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുമ്പോൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. മദ്രസ തന്മിയ ഇസ്ലാമിയയിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഈദ മിന്ന അവതരിപ്പിക്കുന്ന ഒരു ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. സഈദ മിന്നയുടെ ആ ഗാനത്തിന് നമുക്ക് കാതോർക്കാം. സഈദ മിന്ന പാടിക്കോളൂ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: കൊണ്ട് ഗർവ് നടിച്ചിടല്ലേ, നീയും ഗർവ് നടിച്ചിടല്ലേ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: വളരെ ഗൗരവമുള്ള ഒരു ഗാനം തന്നെയാണ്, ഉഷാറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈയൊരു അവസരത്തിൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ തൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി പാലക്കാട് പുതുനഗരം ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫിദ ഫാത്തിമയെ ക്ഷണിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റാർ ക്വസ്റ്റ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് പീസ് റേഡിയോയിലെ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ സന്തോഷത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറയുന്നത്. കൂട്ടുകാരെ, സ്റ്റാർ ക്വസ്റ്റിൽ ഞാൻ പങ്കെടുത്തു. അങ്ങനെ പീസ് റേഡിയോയിൽ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റെ കുടുംബസമേത്ത് ഇരുന്നിട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. എന്നേക്കാൾ സന്തോഷം എൻ്റെ കുടുംബക്കാർക്കുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും മുഖത്തിൽ ഞാൻ കണ്ടു എനിക്ക് സന്തോഷമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം വന്നു. ഇരട്ടി ഇരട്ടിയായി സന്തോഷം വന്നു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ ടീച്ചേഴ്സ് ആവട്ടെ, ഉസ്താദുമാരാവട്ടെ, കുടുംബക്കാരാവട്ടെ, എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല കോൺഫിഡൻ്റ് വന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്, ഞാൻ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കും, എന്നെക്കൊണ്ട് സാധിക്കും എന്നൊരു കോൺഫിഡൻ്റ് എനിക്ക് വന്നു. ഈ സ്റ്റാർ ക്വസ്റ്റ് എന്ന പരിപാടി എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇതുപോലെ എല്ലാവർക്കും അവരവരുടെ കഴിവുകൾ മനസ്സിലാവാൻ പറ്റട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സ്റ്റാർ ക്വസ്റ്റിൻ്റെയും പീസ് റേഡിയോൻ്റെയും പിന്നിലൊക്കെ കുറേ സാർമാർ പ്രവർത്തിക്കുന്നുണ്ടാവും, അവർക്കൊക്കെ വേണ്ടിയേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും ഈ പരിപാടികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാ നിലക്കും വിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു പിന്നെ ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബദറിലേക്ക് എത്തി അവിടെ പിന്നെ ഒരു ആശങ്കയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുചരന്മാരും. അപ്പോൾ സ്വാഭാവികമായും അവർ കച്ചവട സംഘത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ അത് വഴുതി മാറി ഒരു യുദ്ധമുഖത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വരുന്ന ആളുകളുടെ മക്കയിൽ നിന്ന് ഖുറൈശികളായിട്ടുള്ള മുശ്രിക്കുകളുടെ എണ്ണം, അവരുടെ പിന്നെ ഭാവം, അവരുടെ കൃത്യമായ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാളെ മുസ്ലിം സൈന്യം പിടികൂടുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ പല നിലക്ക് നിർബന്ധിച്ചിട്ടും അവർക്ക് എന്തു ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒരു കൂർമ്മ ബുദ്ധി അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൂടെ മുശ്രിക്കുകളായ ആളുകളുടെ കൃത്യമായ ഒരു എണ്ണം പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ചോദ്യം ഇതാണ്, നിങ്ങളൊരു ദിവസം എത്ര ഒട്ടകത്തെ നിങ്ങൾ അറുക്കുന്നുണ്ട്?
3: ഭക്ഷണം
2: പാകം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. മാത്രമല്ല യുദ്ധതന്ത്രങ്ങളോ യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളോ ഒന്നും ഒരു പങ്കാളികളല്ല. ഇവരെന്താണ്, ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുക, സൈന്യത്തിന് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡ്യൂട്ടി. പക്ഷേ അപ്പോൾ ഇവരിലൂടെ ബാക്കിയുള്ള വിവരങ്ങളൊന്നും കിട്ടാൻ ഒരു വഴിയില്ല എന്നിരിക്കെ പ്രവാചകൻ അവരിലൂടെ തന്നെ ആ വിവരം പുറത്തേക്ക് എടുക്കുകയാണ്. പ്രവാചകൻ അതിനുപയോഗിച്ച ഒരു വഴി എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ എത്ര ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 9 10 ഇടയിലുള്ള ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കാറുണ്ട് എന്നാണ്.
3: ഒരു ദിവസം
2: അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടായി പറഞ്ഞു, സ്വഹാബത്തെ അവർ 900-1000 ഇടയിലാണ് അവരുടെ അംഗസംഖ്യ എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്.
3: അപ്പോൾ ഒരൊട്ടകത്തിന് 100 ആളാണ്
2: പ്രവാചകങ്ങൾക്ക്. സാധാരണഗതിയിൽ അതൊരു ഒരു ഒരു നാടൻ കടക്കാണല്ലോ. ഇപ്പോൾ നമ്മളൊരു സദ്യ തയ്യാറാക്കുമ്പോൾ, ഒരു പിന്നെ എന്തെങ്കിലും ഒരു സംഗതി ഇതാക്കുമ്പോൾ അതിന് ഇത്ര, അതായത് ഒരു കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ 100 കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ ഒരു 100 കിലോ ഇറച്ചിയിൽ നിന്ന് ഇത്ര ആൾ കഴിക്കും. അപ്പോൾ ഒരു നാടൻ കണക്കാണ്.
3: അതിപ്പോൾ നമ്മളൊരു കിലോ അരി, ബിരിയാണിയുടെ അരിയൊക്കെ 1 കിലോ വെക്കുകയാണെങ്കിൽ
2: അതെ,
3: ഒരു 7-8 ആളുകൾക്ക് എന്നുള്ള ഒരു കണക്ക് പറയാറുണ്ട്.
2: അതെ അതെ,
3: നമ്മുടെ ഈ കാറ്ററിംഗ് സർവീസുകാരൊക്കെ
2: തീർച്ചയായും
3: അതുപോലെ.
2: അപ്പോൾ അതിൽ പിന്നെ ശ്രോതാക്കൾക്ക് പകർന്നു നൽകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒരു ഒരു കൂർമ്മ ബുദ്ധി, ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാഹചര്യങ്ങളെ വിലയിരുത്തി അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറ, അതായത് സഹാബത്ത് ഇവരെ ഭയങ്കരമായി നിർബന്ധിച്ചു എന്നാണ്. പക്ഷെ ഇവർക്ക് വേറൊരു വിവരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം ഇവർ ഒന്നും മുൻനിരയിലുള്ള ആളുകളല്ല. പക്ഷേ പ്രവാചകൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ അവരുടെ അംഗസംഖ്യ എത്രയുണ്ട് എന്നുള്ളത് സ്വഹാബത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, അത് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചെങ്കിൽ, നമ്മൾ പിന്നെ ഏതൊരു രംഗത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പരിചയങ്ങളാകാം. അപ്പോൾ ആ ഒരു രൂപത്തിലൂടെ അവസ്ഥകളെ മനസ്സിലാക്കാനും അതിലൊരു യുക്തമായൊരു തീരുമാനമെടുക്കാനും പ്രവാചകൻ്റെ ഈ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ അനുഭവത്തിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
3: ശരിക്കൊരു ബസീറത്തോടു കൂടിയുള്ള ഇടപെടലുകൾ,
2: അതെ,
3: ഒരു കാഴ്ചപ്പാട്
2: അതെ
3: ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഉപാധികൾ,
2: അതെ,
3: തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച, സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ അവരിനി എത്ര നിർബന്ധിച്ചാലും, അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ഇവർക്ക് പറയാൻ കഴിഞ്ഞുള്ളതെന്നില്ല. കാരണം അവർ ആ യുദ്ധതന്ത്രങ്ങളിലും യുദ്ധത്തിലെ ആഭ്യന്തര വിഷയങ്ങളിലും അതൊന്നും അവരിടപെടുന്നില്ലല്ലോ.
2: അവർക്ക്
3: ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലക്ക് മാത്രമാണ് അവർ കൂടെയുള്ളത്,
2: അവരുടെ ഡ്യൂട്ടി അതാണ്.
3: അപ്പോൾ അതിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ യുദ്ധത്തിന്റെ സാഹചര്യം വിലയിരുത്താൻ പ്രവാചകൻ,
2: അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. പ്രവാചകൻ അവരിലൂടെ തന്നെ വിവരങ്ങൾ എടുത്തു, എന്നാൽ അവർക്കും അതറിയില്ല ഞങ്ങൾ എത്രയാണ് സംഖ്യ പറഞ്ഞെന്നുള്ളത്. പക്ഷെ പ്രവാചകൻ അവർക്ക് ഒരുക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്കെടുത്തതിലൂടെ തന്നെ അവർ എത്ര ആളുകളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു എണ്ണം ഏകദേശം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുക്കളുടെ എണ്ണം അത്രേ ആയിരുന്നല്ലോ.
3: അൽഹംദുലില്ലാ, ഒരു ഗുണപാഠാത്മകമായ ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രമാണ് എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് പിരിയാരി ചുങ്കം മസ്ജിദ് അൽ ഹിക്മയിൽ അർഷദ് അൽ ഹിക്മി നടത്തിയ ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്. പ്രളയം ബാക്കിവെച്ച പാഠങ്ങൾ.
5: നമ്മുടെ നാട് പ്രളയത്തിൻ്റെ വാർത്ത നമ്മൾ കേട്ടു. നമ്മുടെ ഒരു പ്രദേശത്ത് അതിൻ്റെ പ്രയാസങ്ങളില്ല എങ്കിലും ദൃശ്യ മാധ്യമങ്ങളിലൂടെ മറ്റുള്ള ജില്ലയിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കാണാനും അറിയാനും നമുക്ക് സാധിച്ചു. കോടികളുടെ നഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ വീടുകളിൽ നിന്നിറങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇപ്പോഴും പലയിടങ്ങളിലും വെള്ളമിറങ്ങിയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഒരു പ്രതിസന്ധി നമ്മുടെ നാട്ടിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രളയം ബാക്കി വെക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെള്ളമിറങ്ങുന്നതോടൊപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ചില ചിന്തകളുണ്ട്. എനിക്ക് ഞാൻ തന്നെ മതി, മറ്റൊരാളുടെയും ആശ്രയം എനിക്കാവശ്യമില്ല, എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്കെല്ലാം മതിയാണ് എന്ന ഒരു ചിന്ത മനസ്സിൽ നിന്ന് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. റബ്ബിൻ്റെ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ആർത്തലച്ചേരുന്ന വെള്ളം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നേരെ കുതിച്ചു വന്നാൽ, നമ്മുടെ വീട്ടിലെ കാർപോർച്ചിൽ നിർത്തിയിട്ട കാറുകൾ കൊണ്ടോ നമ്മുടെ അക്കൗണ്ടിലെ സംഖ്യകൾ കൊണ്ടോ എത്ര വലിപ്പമുള്ളതാണെങ്കിലും ആ വീടിൻ്റെ ഭംഗി കൊണ്ടോ മതിലുകൾ കൊണ്ടോ റബ്ബിൻ്റെ പരീക്ഷണത്തെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല, അതിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. മനുഷ്യൻ ദുർബലനാണ്. ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല, നമ്മൾ ദുർബലരാണ്. 20 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രവാസ ലോകത്തെ ആ മുഴുവൻ സമ്പത്തും വെച്ചുണ്ടാക്കിയ കട അത് മുങ്ങി നശിക്കുമ്പോൾ, അതിലുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ഇല്ലാതാകുമ്പോൾ, നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന ദുർബലനാണ് മനുഷ്യൻ. പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ജീവന് വേണ്ടി അപേക്ഷിക്കുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കാൻ കഴിയുന്ന ദുർബലനാണ്, നിസ്സാരനാണ് മനുഷ്യൻ. ഒരുപാട് കഷ്ടപ്പെട്ട് ആശിച്ച് തയ്യാറാക്കിയ വീട് ആ വീട്ടിലേക്ക് വെള്ളം കയറുമ്പോൾ ഓരോന്നോരോന്നായി നശിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ മാത്രം കഴിയുന്നു എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ദുർബലനാണ്, നിസ്സാരനാണ് മനുഷ്യൻ. നമുക്ക് വലിയ വിജ്ഞാനമൊന്നുമില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, കുറഞ്ഞ വിജ്ഞാനം മാത്രമാണുള്ളത്, കുറഞ്ഞ അറിവ് മാത്രമാണുള്ളത്. റബ്ബിന്റെ പരീക്ഷണത്തിൽ നിന്ന് കുതിറി മാറാനുള്ള കഴിവും സാമർത്ഥ്യവും അതിനുള്ള അറിവുമൊന്നും നമുക്കില്ല. 800 കോടി ചിലവടിച്ച് പ്രളയത്തെ അതിജീവിക്കാൻ പോകുന്ന റോഡ് നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ആ റോട്ടിലാണ് മനുഷ്യർ നിസാരന്മാരായി ഇറങ്ങി നിന്ന് വാഹനങ്ങളോട് പതുക്കെ പോകാൻ പറയുന്നത്. വെള്ളം കെട്ടി നിന്ന് വാഹനങ്ങളൊന്നിലൽപ്പം വേഗത കൂടിയാൽ വീട്ടിലേക്ക് ഇരച്ചു കയറുകയാണ് വെള്ളം. മനുഷ്യന് അത്ര വലിയ അറിവൊന്നുമില്ല. റബ്ബിന്റെ പരീക്ഷണങ്ങളെ പിടിച്ചുകെട്ടാൻ മാത്രമുള്ള കഴിവും സാമർത്ഥ്യവും മനുഷ്യർക്കില്ല. ദുർബലരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം പ്രിയമുള്ളവരെ, ജീവിതം പരീക്ഷണമാണ്. ജീവിതം എന്നും സുഖങ്ങൾ മാത്രമല്ല, എന്നും പുഞ്ചിരി മാത്രമല്ല, എന്നും സന്തോഷം മാത്രമല്ല. വഅന്നഹു ഹുവ അൽഹക വഅബ്ക, നിങ്ങളെ ചിരിപ്പിക്കുന്നത് അവനാണ്, നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് അവനാണ്. ആ റബ്ബിനു തന്നെ കരയിപ്പിക്കാനും ആ റബ്ബിനു തന്നെ നമ്മളെ പരീക്ഷിക്കാനും കഴിയുമെന്നൊരു തിരിച്ചറിവുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈമാനുള്ള മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനതിൽ ക്ഷമിച്ചാൽ പ്രതിഫലമുണ്ട്. ഒരു വീട് നശിച്ചാൽ, ഒരു പരീക്ഷിക്കപ്പെട്ടാൽ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അവന് ഖൈറുണ്ട്. അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവനെല്ലാം ഖൈറാണ്. അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവന് ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിനല്ലാതെ ഇത് സാധിക്കുകയില്ല. നമുക്കെന്തുണ്ടായാലും നമുക്ക് ഖൈറാണ്. ഒരു നിരീശ്വരവാദി എങ്ങനെയാണ് തകർന്ന വീട് നോക്കി ആശ്വസിക്കുക? പ്രളയത്തിൽ നശിച്ച ബിസിനസ് നോക്കി, കച്ചവടങ്ങൾ നോക്കി ഒരു നിരീശ്വരവാദിയെ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കാൻ കഴിയുക? കേരളത്തിൽ അറിയപ്പെട്ട ഒരു യുക്തിവാദി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ മകൻ മരിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ ചില വാക്കുകളുണ്ട്. ഞാൻ ആ മരണ വീട്ടിൽ പോയി, മകൻ മരണപ്പെട്ട ആ പിതാവിനെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കും? നാളെ കണ്ടുമുട്ടുന്നൊരു ദിവസമുണ്ട് എന്ന് പറയാൻ അങ്ങനെ ഒരു പരലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ക്ഷമിക്കൂ, ക്ഷമിച്ചാൽ പ്രതിഫലം നൽകുന്നൊരു റബ്ബുണ്ട് എന്ന് പറയാൻ അങ്ങനെ ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു പരലോകമില്ല, എനിക്കൊരു ദൈവമില്ല, മകൻ മരണപ്പെട്ട ഈ മനുഷ്യനെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കും, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം അത്ഭുതമാണ്. അവൻ എന്തു ബാധിച്ചാലും, അവന്റെ ജീവിതത്തിൽ എത്ര കടുപ്പമേറിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയാലും അതിൽ അവന് ഖൈറുണ്ട്. അവന് വെറുപ്പുള്ള ചില കാര്യങ്ങൾ, അവനത് വെറുപ്പായി തോന്നും. അവന്റെ വീട് നശിക്കുമ്പോ, അവന്റെ കച്ചവടം തകരുമ്പോ, പരീക്ഷണങ്ങളെ കൺമുന്നിൽ കാണുമ്പോ അവനത് വെറുപ്പായി തോന്നുന്നു. പക്ഷേ അറിയുക, അതവന് ഖൈറാണ്. അതിൽ അവന്റെ റബ്ബ് അവനൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതു പരീക്ഷണങ്ങളെയും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. പ്രളയത്തിന് സഹായിക്കാൻ എത്തിയത് ആരാണ്? ജീവന് വേണ്ടി യാചിച്ച മനുഷ്യരെ, അവരെ തേടി അവരുടെ വീട്ടിലേക്ക് എത്തിയത് ആരാണ്? മനുഷ്യർക്കിടയിൽ ഇന്ന് ചില വേലിക്കെട്ടുകളുണ്ട്, സമ്പത്തെന്ന വേലിക്കെട്ട്. സമ്പന്നരു മാത്രമാണ് ചില ഇടങ്ങളിൽ സൗഹൃദം. അവന്റെ ജോലി ഒരല്പം ചെറുതാണ്, അതുകൊണ്ട് ഞാനുമായി ചെങ്ങാത്തത്തിന് അവൻ യോജിച്ചതല്ല. ഞങ്ങൾ ഇന്ന ഇന്ന കുടുംബക്കാരാണ്, ഞങ്ങൾ ഇന്ന ഇന്ന തറവാട്ടുകാരാണ്. അവരോ, അവര് തീരപ്രദേശത്ത് കഴിയുന്നവർ. അവരോ, അവരിന്ന ഇന്ന ജോലി ചെയ്യുന്നവർ. അവരിൽ അല്പം ഞങ്ങളെക്കാൾ സ്റ്റാൻഡേർഡ് കുറവാണ്. ഞങ്ങളോ, ഞങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവർ, ഞങ്ങൾ ആദരിക്കപ്പെടേണ്ടവർ, അതിസമ്പന്നർ, ഇന്ന ഇന്ന തൊഴിലുകൾ ചെയ്യുന്നവർ, പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർ. അങ്ങനെ അങ്ങനെ ചില വേലിക്കെട്ടുകൾ കൊണ്ട് നമ്മൾ നമുക്കിടയിൽ മറതീർത്തിട്ടുണ്ട്. നമ്മുടെ അതേ സമ്പത്തുള്ളവരാണോ രക്ഷിക്കാനെത്തിയത്? അതേ തറവാട്ടുകാരാണോ തറവാട് നോക്കിയിട്ടാണോ മനുഷ്യൻ മനുഷ്യനെ സഹായിച്ചത്? നിറം നോക്കിയിട്ടാണോ? ചിലതൊക്കെ കാലം തെളിയിക്കും. നിനക്കറിയാത്ത ചില പാഠങ്ങൾ ജീവിച്ചങ്ങനെ മുന്നോട്ടു പോകുമ്പോ കാലം നിന്നെ പഠിപ്പിക്കും. നീ വാർത്ത ചോദിക്കാത്തവർ പോലും നിനക്ക് വാർത്തയുമായി കടന്നുവരും. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്നു കരുതിയവരാണ് നമ്മുടെ വീട്ടിലേക്ക് സഹായവുമായി എത്തിയത്. അവരുടെ തോണിയിലാണ് രക്ഷപ്പെട്ടത്, അവരാണ് ഭക്ഷണം നൽകിയത്. വഴിയോരത്ത് അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ രക്തം നൽകിയ മനുഷ്യന്റെ തറവാടേത്? അവന്റെ നിറമേത്? അവന്റെ ജോലി ഏത്? ആരാണ് നമുക്ക് രക്തം നൽകിയത്? ആരാണ് നമുക്ക് ഭക്ഷണം നൽകിയത്? ജീവിതത്തിൽ എന്നെ സഹായിക്കും, എന്റെ കൂടെയുണ്ടാകുമെന്ന് കരുതി അങ്ങനെ മക്കൾക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ വലിയ അതിസമ്പന്നർ. ഏതു മക്കളാണ് അവരെ നോക്കിയത്? ഏത് തറവാട്ടുകാരാണ് അവരെ നോക്കിയത്? ഒടുവിൽ വാർദ്ധക്യ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഇന്നലെ വരെ അവഗണിച്ച ഏതോ മനുഷ്യരുടെ വീട്ടിൽ കിടന്നാണ് അവരുടെ മരണം. അവരാണ് ഭക്ഷണം നൽകിയത്, അവരാണ് അന്നം നൽകിയത്, അവരാണ് ആശ്വാസമായി മാറിയത്. എങ്കിൽ പ്രിയമുള്ളവരെ, വെള്ളമിറങ്ങുന്നതോടുകൂടെ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, ഞാനെന്ന ഭാവം, എന്റെ തറവാട്, എന്റെ സമ്പത്ത്, അത് നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചിറങ്ങരുത്. അല്ലാഹു ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അല നിങ്ങൾ അറിയണേ, ഇന്ന റബ്ബക്കും വാഹിദ് വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ ഉപ്പ ഒന്നാണ്, ആദമിന്റെ മക്കളാണ്, ആദമിന്റെ മക്കളാണ് നിങ്ങൾ. വ്യത്യസ്ത ദേശക്കാർ, വ്യത്യസ്ത ജോലിക്കാർ, വ്യത്യസ്ത ഇടങ്ങളിൽ കഴിയുന്നവർ, നിങ്ങളുടെ ഉപ്പ ഒന്നാണ്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനോടും പുഞ്ചിരിക്കാൻ, സൗമ്യമായി സംസാരിക്കാൻ, പരിഗണിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ പാഠമാണ്. ആ പാഠം ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
5: അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. ഈ പ്രളയം എന്നുള്ളത് നമുക്കും ഒരു പരീക്ഷണമാണ്. പ്രളയം ബാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം നേരിട്ടപ്പോൾ അവിടെ അവരെന്ത് നിലപാട് സ്വീകരിച്ചു എന്ന പരീക്ഷണം നമുക്കൊരു പരീക്ഷണമാണ്. നമ്മൾ സുരക്ഷിതരാണ്. ആയിരക്കണക്കിന് മനുഷ്യർക്ക് വീട് നഷ്ടപ്പെട്ടപ്പോൾ, ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടപ്പോൾ, ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, വീട്ടിൽ നിന്നിറങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അന്തിയുറങ്ങേണ്ട സാഹചര്യം വന്നപ്പോൾ, നമ്മുടെ വീട്ടിൽ നമ്മുടെ പുതപ്പിൽ നിർഭയരായി നമ്മൾ കഴിയുന്നു. നമ്മുടെ കച്ചവടം സുരക്ഷിതമാണ്, നമ്മുടെ കുടുംബം സുരക്ഷിതമാണ്, നമ്മളെല്ലാവരും സുരക്ഷിതരാണ്. ആ സുരക്ഷിതരായ നമ്മൾ അവർക്കെന്തു ചെയ്തു എന്നത് പരീക്ഷണമാണ്. ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും സഹായിച്ചോ? ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും സുജൂദിലെ അത്തഹിയാത്തിന്റെ അവസാനത്തിലെ പ്രാർത്ഥന കെട്ടുന്ന വേളകളിലെ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ, ആളുകൾ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പല നിലക്കുള്ള ആളുകളുടെ ആവശ്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യണം. ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, പരോപകാരി, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ അവനാണ് ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അവനെ കൊണ്ട് ഒരു പ്രയാസം അനുഭവിക്കുന്ന നാട്ടിൽ ആ നാട്ടുകാർക്ക് ആശ്വാസമായി അവൻ ഇവിടെ ഉണ്ടാകും, ജനങ്ങൾക്ക് സഹായമുണ്ടാകും, ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകും. ഇപ്പോൾ ഒരു ദിവസം കണ്ട് കട ലീവ് എടുക്കാൻ കഴിയില്ല, ഒരു ദിവസത്തിന്റെ ജോലിയിൽ നിന്ന് മാറാൻ കഴിയില്ല, അതല്ല. അവന്റെ കുടുംബം, ആ കുടുംബത്തിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിൽ അവരുണ്ടാകും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ നമുക്കതിൽ ഇടപെടാൻ കഴിയുമോ അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇടപെടണം. ഒരു റെസ്ക്യൂ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകണം. ഗവൺമെന്റ് തലത്തിലുണ്ട്, ഇവിടെ മതമില്ലാത്ത ആളുകൾ അത് നിർവഹിക്കുന്നു, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നു. ഇത് നമ്മുടെ ദീനാണ്, നമ്മുടെ മതമാണ്. പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ദീൻ നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ്. എന്തേ മുസ്ലിം സമുദായത്തിൽ യുവാക്കളില്ലേ? മുസ്ലിം സമുദായത്തിൽ 30-നും 50-നും ഇടയിൽ പ്രായമുള്ള എന്തിനും പോകുന്ന ചെറുപ്പക്കാരില്ലേ? ആരോഗ്യമുള്ളവരില്ലേ? അത്തരം സംവിധാനങ്ങൾ ബോധപൂർവം ആലോചിക്കുകയും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സമുദായം മനുഷ്യർക്ക് തണലായി, മനുഷ്യർക്ക് ആശ്വാസമായി ഉണ്ടാകണം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് സാമ്പത്തികമായ സമാഹരണം നടത്തുമ്പോൾ ഒരു വലിയ ധനാഢ്യൻ, അദ്ദേഹം പറഞ്ഞത് 50 ലക്ഷത്തിലേറെ വരുന്ന നഷ്ടമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. വലിയൊരു സംഖ്യ അദ്ദേഹം പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി നൽകി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, 50 ലക്ഷത്തിലേറെ വരുന്ന വലിയ നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്കത് തിരിച്ചുണ്ടാക്കാൻ കഴിയും. ഉറുമ്പ് അതിൻ്റെ കൂട്ടിലേക്ക് അന്നം കൂട്ടിവെക്കുന്നത് പോലെ 100-ഉം 200-ഉം കൂട്ടിവെച്ച് അങ്ങനെ വീടുണ്ടാക്കിയ, അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച എത്രയോ പാപങ്ങളുണ്ട്. അവർക്കത് പെട്ടെന്ന് സാധിച്ചുകൊള്ളണമെന്നില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നൽകുന്നത്. എത്രയോ പാപങ്ങൾ, അവർ പ്രയാസപ്പെടുന്നവരുണ്ട്. മഴക്കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ ചോർന്നൊലിക്കുന്ന വീടുകളുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ചിന്തയും ആലോചനയും നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, മഴ അധികമാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന, പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകൾ, അത്തരം പ്രാർത്ഥനകൾ പഠിച്ച് അത് പ്രാവർത്തികമാക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറണം.
4: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. അർഷദ് അൽഹിക്കമി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേട്ടത്. പ്രളയം ബാക്കിവെച്ച പാഠങ്ങൾ.

0: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിംഗ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവില്ല. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാർ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യാൻ, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്.
1: യെസ്.
0: അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം എവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളിയുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോയിട്ട്. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത് വെക്കാം.
1: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും.
0: അതെ,
1: ഫോമ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മളെ മുമ്പിൽ കുറെ കാലമായിട്ട് ഇരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഇപ്പൊ ഞാൻ എനിക്ക് എൻ്റെ സ്കൂളിൽ ഒരു 10-40 കുട്ടികൾ ഇൻസ്റ്റാ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ ഒന്ന് പൊക്കിയിരുന്നു. അപ്പൊ ഞാൻ ചെന്ന ഉടനെ എന്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടിനോട്. ഓ, ഇതിൽ ഇൻസ്റ്റല്ലേന്ന് വെച്ചു. അവള് സറണ്ടർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷെ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൌട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറെ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ, ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്ത് എവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല. എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോണ് നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എൻ്റെ സ്കിന്ന്, എൻ്റെ ഈ തൊലി

0: ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ. ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചോൻ സെറ്റ് ചെയ്തതാണ്. എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള. അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും. ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും. കണ്ണാടിൻ്റെ മുമ്പ് പോയിന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന് വേണമെന്നാണ് പറയാം. താടി ഉണ്ടല്ലോ, താടിയല്ലിങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാം. ജോലൈൻ എന്നാണ് തോന്നുന്നു പറയാം. കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ.
1: ജോലൈൻ,
0: ജോലൈൻ ആണ് അല്ലേ? ജോലൈൻ ആണ്. ഓക്കെ, ജോലൈൻ, ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈൻ എന്ന് പറയുന്നത്. ജ്വാലൈൻ നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം. അതില്ലാത്ത ഒരാള്
1: ശരിയല്ല,
0: ശരിയല്ല. അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെ ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിന്റെ സമാധാനം. പിന്നെ അസൂയ വളരും, എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടെ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും. ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
1: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
0: അതെ. മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാർ സംസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടേന്ന്. മൂപ്പരക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൂപ്പരതൊക്കെ പോകും. മൂപ്പരാകെ അയിമ കെട്ടിമറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനൊരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും ഇത്ര ഉറപ്പ് കിട്ടും. ഞാനിപ്പോൾ ഇത്ര എൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ ദുഹ്റും അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബ്ർ കുറയും. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ 2 ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
1: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, ആത്മഹത്യ ചെയ്തിട്ടാണ്.
0: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്. വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെത് ആകണില്ല. ഞാനങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.

0: അടുത്തതായി പീസ് റേഡിയോയിൽ കൂടിക്കാഴ്ച. ഇസ്ലാമോഫോബിയക്കെതിരെ നിരന്തരമായി പേനകൊണ്ടും നിലപാടുകളിലും പോരാടി വരുന്ന ബാബുരാജ് ഭഗവതിയുമായി പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: മലപ്പുറം പരാമർശം ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മലപ്പുറം പരാമർശം നേരത്തെ ഉണ്ട്,
2: തീർച്ചയായിട്ടും.
1: ഞങ്ങളൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, തീവ്രവാദം മുഖംമൂടി അഴിക്കുന്നു എന്നുള്ള പേരിൽ, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അന്ന് അതിലുപയോഗിച്ചിരുന്ന ഒരു ചെറിയ വീഡിയോ ശകലുണ്ടായിരുന്നു, മമ്മൂട്ടി അല്ല മോഹൻലാൽ ബോംബ് എന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ കിട്ടിയിരുന്നൊരു വീഡിയോ ആണത്. ആ വീഡിയോ അതിലുപയോഗിച്ചിരുന്നു, മലപ്പുറത്ത് പോയാൽ കത്തി കിട്ടും എന്ന് പറയണേ. അപ്പോൾ ആ വളരെ ദീർഘകാലമായി മലപ്പുറം ഒരു വിഷയമാണ്, ചർച്ചാ വിഷയമാണ്. അതിൻ്റെ ഒരു പ്രചോദനം എന്തായിരിക്കണം, അതോടൊപ്പം തന്നെ അത് ഇപ്പോൾ കൂടുതൽ കത്തി വരുന്നതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കണം?
2: മലപ്പുറം യഥാർത്ഥത്തിൽ ഇപ്പം ആരംഭിച്ചൊരു പ്രചാരണമല്ല. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് മുന്നേ ആരംഭിച്ച പ്രചാരണമാണ്. അതായത് വിചാരധാരയുടെ 68 എഡിഷനിൽ പോലും മലപ്പുറത്ത് ഒരു മാപ്പിളസ്ഥാനം ഉണ്ടാവുകയാണ്, കേരളത്തിലൊരു മാപ്പിളസ്ഥാനം ഉണ്ടാവുകയാണ് എന്ന് പറയുന്ന ഒരു പരാമർശത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു. എന്ന് പറഞ്ഞാൽ മുൻ എഡിഷനുകളില്ലാത്തൊരു പരാമർശം ഈ മലപ്പുറം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പം മലപ്പുറത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനും മാസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചു. BJP ജനസംഘം പോലുള്ള ആളുകൾ, സോറി, ആ സമയത്തെ സംഘപരിവാർ സംഘടനകൾ ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് മലപ്പുറത്തെക്കുറിച്ച്. ഒരു ഞങ്ങൾ തന്നെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് മലപ്പുറത്തെക്കുറിച്ചുള്ള മലപ്പുറം എന്ന ജില്ലയെക്കുറിച്ചുള്ള വംശീയവൽക്കരണത്തെക്കുറിച്ച് ഒരു അതിൻ്റെ വർഷം തിരിച്ചിട്ട് ഞങ്ങളത് തയ്യാറാക്കിയിരുന്നു. ഒരു വലിയ ഡോക്യുമെൻ്റാണത്. അതിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരൊറ്റ ദിവസം കൊണ്ട് ഒരു ഇന്ന് കാണുന്ന രൂപം ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, പലതരത്തിലുള്ള മാതൃകകളിലൂടെ അത് കടന്നു പോയിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഒരു രസകരമായൊരു കാര്യം, ശരിക്ക് സംഘപരിവാർ മനസ്സിലാക്കുന്നത്, സംഘപരിവാർ തന്നെ കരുതുന്നത് മലപ്പുറം ജില്ലയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളാണ് സംഘപരിവാറിൻ്റെ വളർച്ചയിൽ ഒരു നിർണായകമായ സ്ഥാനം വഹിച്ചെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അവരുടെ തന്നെ അവകാശവാദം മലപ്പുറം ജില്ലയ്ക്കെതിരെയുള്ള സമരമാണ്, ജില്ലാവിരുദ്ധ പ്രക്ഷോഭമാണ് അവരുടെ ജീവിതം, അവരുടെ സംഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രകാശമാനമായ സമയം, ഏറ്റവും വിജയകരമായൊരു ദൗത്യമായിട്ട് അവരതിനെ കണക്കാക്കുന്നുണ്ട്. അത്രമാത്രം സംഘടിതമായാക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രൂപത്തിലുണ്ടാവുന്നല്ല. മലപ്പുറത്തിന് മാത്രം ഒരു രഹസ്യാന്വേ റോയുടെ ഒരു ഓഫീസ് ഒരെണ്ണം തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത്, ഒരെണ്ണം എറണാകുളത്താണ്, പിന്നെ ഒരെണ്ണം മലപ്പുറത്താണുള്ളത് ആ സമയത്ത്. അപ്പോൾ ദേശീയ തലത്തിലും കേരളത്തിലും മലപ്പുറത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരുപാട് മാതൃകകളുടെ സമയത്ത് വന്നു. ഉദാഹരണം മലപ്പുറം, ഇന്നിപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് നമുക്കറിയാം, മലപ്പുറം ഒരു കള്ളക്കടത്ത് കേന്ദ്രമായിട്ടാണ് പലരും കരുതുന്നത്. ഇത് പുതിയൊരു കാര്യമല്ല. മലപ്പുറത്തെക്കുറിച്ച് ആദ്യം കള്ളക്കടത്തിനെ കുറിച്ച് ഞങ്ങൾ കള്ളക്കടത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റിപ്പോർട്ടിൽ. കള്ളക്കടത്ത് എങ്ങനെയാണ് കേരളത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നത്? അപ്പോൾ ആദ്യം കള്ളക്കടത്തുകാരൊക്കെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ ആണെന്ന് പോലും കള്ളക്കടത്തിച്ച് നമ്മളുടെ നാട്ടിൽ ആഖ്യാനങ്ങളുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ കള്ളക്കടത്ത് ഒരു മുസ്ലിം പ്രത്യേകതയായിട്ട് മാറി. അപ്പോൾ മലപ്പുറത്ത് ഇപ്പോൾ ഇപ്പോഴല്ല കള്ളക്കടത്ത് ഒരു മലപ്പുറമായി ബന്ധപ്പെടുന്നത്, കുറേ നേരത്തെ തന്നെ മലപ്പുറത്തിന് കള്ളക്കടത്തായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ കള്ളക്കടത്തിലൂടെ ഒരു മലപ്പുറം ഉണ്ടാകുന്നു, മലപ്പുറത്തെക്കുറിച്ച് ആഖ്യാനം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഈ മലപ്പുറത്തിനെ കുറിച്ചുള്ള മാപ്പിളസ്ഥാൻ തുടങ്ങി മിനി പാകിസ്ഥാൻ, മാപ്പിളസ്ഥാൻ, ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മലപ്പുറം ഒരു മലപ്പുറത്തെ വിദ്വേഷ പ്രചാരണങ്ങൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഘട്ടത്തിൽ ഒരു പ്രചാരം ആരംഭിക്കും, അത് കഴിഞ്ഞാൽ ഈ പ്രചാരം നിന്നിട്ട് വേറൊരു പ്രചാരം ആരംഭിക്കും, വേറൊരു വിദ്വേഷ പ്രചരണം ആരംഭിക്കും, അത് കഴിഞ്ഞാൽ മറ്റൊന്ന് ആരംഭിക്കും. പക്ഷേ പ്രത്യേകത എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നിർത്തിയ ഒരു സാധനം ഉണ്ടല്ലോ, അത് മാഞ്ഞു പോവില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഉദാഹരണത്തിന് മിനി പാകിസ്ഥാൻ എന്ന് പറയുന്ന വാക്ക് അവിടെ തന്നെ, കുട്ടിപ്പാകിസ്ഥാനികൾ എന്നുള്ള വാക്ക്, ഈ കുട്ടിപ്പാകിസ്ഥാനും മിനി പാകിസ്ഥാൻ തുടങ്ങിയ വാക്കുകളൊക്കെ കേരളത്തിൽ ആരംഭിക്കുന്നത് ഹിന്ദുത്വരാണ്. നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയോട് കൂടിയാണ് ഇത് കടന്നു വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇടതുപക്ഷം ഇതിനെ വളരെയേറെ പ്രതിരോധിച്ചിരുന്നു, മലപ്പുറത്തിനെതിരെയുള്ള ഇതിനെ പ്രതിരോധിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പ്രതിരോധിച്ചിരുന്നെങ്കിലും ആ സമയത്ത് ഇതിനെതിരെ ഏറ്റവും വലിയ ശക്തമായ പ്രക്ഷോഭം നടത്തിയത് ദേശീയവാദികളുടെ ഒരു വിഭാഗവും അതുപോലെ തന്നെ ഹിന്ദുത്വമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുത്വമാണ്, അവരുടെ ആഖ്യാനങ്ങളാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞതോടുകൂടെ ദേശീയവാദികളുടെ ഈ ആഖ്യാനങ്ങളോടൊപ്പം, അല്ലെങ്കിൽ സോറി, സംഘപരിവാറിൻ്റെ ആഖ്യാനങ്ങളോടൊപ്പം ദേശീയവാദികളും ഇടതുപക്ഷവും കൂടി ചേരുന്നതിന് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഈ കുട്ടി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം നായനാർ നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇവർക്ക് ഈ പ്രയോഗങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നമുക്കറിയാം ഇപ്പോൾ വിവാദമായിട്ടുള്ള താലിബാൻ വൽക്കരണം നടക്കുന്നു, മുസ്ലിം സംഘടനകൾക്കെതിരെ താലിബാൻ വൽക്കരണം നടക്കുന്നു ആരോപണം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ചാരന്മാരാണ് അവിടെ മുഴുവൻ എന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ശരീഅത്താണ് അവിടെ നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇത് മുഴുവൻ മലപ്പുറത്തിൻ്റെ മേഖലയിൽ മലപ്പുറം മാഫിയ എന്ന പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തെ കുറിച്ച് ധാരാളം പ്രയോഗങ്ങൾ ഇങ്ങനെ ഈ മലപ്പുറം രൂപീകരണത്തിന് തൊട്ട് മുന്നു മുതൽ ആരംഭിക്കുകയും ഇന്ന് വരെ നടക്കുകയും ചെയ്തു. ഈ എല്ലാ ആരോപണങ്ങളും ഇന്ന് സജീവമാണ്.
1: ഇപ്പോൾ സാർ പറഞ്ഞ കുറേയധികം വേർഡിങ്സ് ഉണ്ടല്ലോ, പ്രയോഗങ്ങൾ, മിനി പാകിസ്ഥാൻ, കുട്ടി പാകിസ്ഥാൻ, മാഫിയ, ഇതൊരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൊടുന്നനുണ്ടാവുന്നതാണോ, അതല്ല ഇതെല്ലാം ഒരു പ്രീ പ്ലാൻഡ് ഒരു സ്ക്രിപ്റ്റഡ് സ്റ്റോറിയാണോ?
2: ഇത് ഇസ്ലാമോഫോബിയ, ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു ഘടനാപരമായ പ്രത്യേകതയും കൂടിയാണ്. അതായത് ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ രീതി കൂടിയാണത്. ഇന്ത്യൻ ദേശീയത രൂപം കൊള്ളുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ദേശീയത രൂപം കൊള്ളുന്നത്. അതൊരു സവർണ ഹിന്ദു സ്വഭാവത്തിലാണ് ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളത്. ഒരു സവർണ ഹിന്ദുവാണ് ഇന്ത്യൻ ദേശീയത പ്രതിരൂപം. ബാക്കിയുള്ളവരൊക്കെ അതിൽ നിന്നുള്ള അപഭ്രംശങ്ങളാണ്. ബാക്കി ഏത് മനുഷ്യനും അത് ഒരു കീഴാളനാവട്ടെ, ഒരു മുസ്ലിമാവട്ടെ, ക്രൈസ്തവനാവട്ടെ, അവരെല്ലാവരും അതിൽ നിന്നുള്ള അപഭ്രംശങ്ങളാണ്. ഇതാണ് നമ്മളുടെ ഒരു അതിനെക്കുറിച്ചുള്ളൊരു മാതൃക. അപ്പോൾ ഇസ്ലാമോഫോബിയ ഒരു ഘടനാപരമായ പ്രശ്നമാണ്. അതേസമയം ഘടനാപരമായ പ്രശ്നം മാത്രമല്ല അത്. ഉദാഹരണത്തിന് മനുഷ്യർക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്. അതായത് നമ്മൾ ഇസ്ലാമോഫോബിയുടെ ഒരു പ്രത്യേകത ഒരാൾ ഞാൻ അയാൾ മുസ്ലിങ്ങളെ വെറുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ നമുക്ക് കാണാം അയാൾ മുസ്ലിങ്ങളെ വെറുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ മുസ്ലിങ്ങളെ വെറുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല. പക്ഷേ അയാൾ ഈ മുസ്ലിങ്ങളെ വെറുക്കുന്ന ഇസ്ലാമോഫോബി പ്രചാരണം അയാൾ അംഗീകരിക്കുകയും ചെയ്യും. അത് അയാളുടെ ഒരു കാമനയുടെ ഭാഗം കൂടിയാണ്, അയാളുടെ ഒരു ആഗ്രഹചിന്തയുടെ കൂടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളതിനൊരു ഒരു ഒരു പെർട്ടിക്കുലർ സംഭവമായിട്ട് കാണാതെ ഇസ്ലാമോഫോബിയെ ഒരു ദേശീയതയുമായി ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ. അതൊരു പ്രീ പ്ലാൻഡ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്നിരുന്നൊരു ഒരു മേശയിട്ടിരുന്ന് ഒരു തീരുമാനം എടുക്കുന്നത് പോലെ കാണാതെ ഇസ്ലാമോഫോബിയ ഇന്ത്യയിലെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവർത്തനത്തിൻ്റെ രീതിയാണത്. ആ രീതിയിൽ ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്, വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, അതോടൊപ്പം മനുഷ്യൻ്റെ ആഗ്രഹചിന്തകൾ കൂടിയുണ്ട്. കാരണം അയാൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറയുള്ളൂ ചില ആളുകൾ ഒരു കാമന പോലെയാണത്, ഒരാളുടെ ഒരു ആഗ്രഹചിന്തയാണത്. അയാൾ യഥാർത്ഥത്തിൽ അയാളത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അയാൾ ഈ പറയുന്ന പല പരാമർശങ്ങളും അയാളുടെ മുന്നിൽ ഈ പല പരാമർശങ്ങളെയും അയാൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്യും. ഒരാൾ മുസ്ലിം വിരുദ്ധരായിരിക്കണമെന്നില്ല, മുസ്ലിങ്ങൾ വിരുദ്ധനാവാൻ അയാൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. പക്ഷേ സംഘപരിവാർ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലൗജിഹാദ് മുസ്ലിം വിരുദ്ധനല്ല അയാൾ, പക്ഷേ ലൗജിഹാദിൽ അയാൾ വിശ്വസിക്കും. മുസ്ലിങ്ങൾ ലൗജിഹാദ് നടത്തുന്നുണ്ടെന്ന് ചിലപ്പോൾ അയാൾ വിശ്വസിച്ചേക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്ന അയാൾ വിശ്വസിച്ചേക്കും. അപ്പോൾ അതിനെ നമ്മളൊരു ഒരു ഒരു ഗൂഢാലോചന എന്ന് പറയുന്ന ഇസ്ലാമോഫോബിക് ഗൂഢാലോചന എന്ന് പറയുന്നതിനെ അത് ആ രീതിയിൽ കാണുന്നതല്ല അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു ഘടനാപരമായ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കണം.
1: പക്ഷേ എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കണമെന്നൊരു അജണ്ട ഉണ്ടാകും. എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ പെരിന്തൽമണ്ണ എന്നൊരു 20 കിലോമീറ്റർ അപ്പുറമാണ്, മുമ്പ് പന്നിക്ക് വെച്ച പന്നിപ്പടക്കം വെച്ച് ഗർഭിണിയായ ആന ചെരിഞ്ഞത്, ആ അതൊരു മുസ്ലിം പ്രദേശത്തായപ്പോൾ പാലക്കാട് ജില്ലയാണെങ്കിലും മലപ്പുറത്തോട് ചേർത്ത് നിർത്തി
2: അത്
1: ഉപയോഗിച്ചു, അതൊരു സാധ്യതയെ ഉപയോഗിച്ചു. പട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായപ്പോൾ ആ പേരിൻ്റെ സാധ്യതയെ ഉപയോഗിച്ചു. ഇങ്ങനെ ഇതിനുവേണ്ടി കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് എഴുതി മീറ്റിംഗ് കൂടി പോകണില്ലെങ്കിലും വീണ് കിട്ടുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കും.
2: അത് ഇസ്ലാമോഫോബിയയുടെ എന്നല്ല വംശീയതയുടെ പ്രത്യേകതയാണ്, അത് അതെല്ലാതും വരവിക്കും. അവർ ഏത് സാധ്യതകളെയും ഉപയോഗിക്കും. പിന്നെ യുക്തിയില്ലല്ലോ, ഇസ്ലാമോഫോബിയയ്ക്കും വംശീയതയ്ക്കും പ്രത്യേക യുക്തിയൊന്നുമില്ല. അതായത് നുണ ഒരാൾ നുണയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അയാളത് പറയാം ചിലപ്പോൾ. അതിന് യുക്തി തിരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുസ്ലിങ്ങളില്ലെങ്കിലും അവിടെ ഒരു മുസ്ലിംസ് ഇല്ലാത്തതായിരിക്കും ചിലപ്പോൾ അയാൾ കണ്ടെത്തുന്ന ഒരു ഒരു മുസ്ലിങ്ങൾ തെളിവുകളില്ലാത്തതായിരിക്കും ഒരു തെളിവ്. അങ്ങനെ നമ്മൾ ധാരാളം സംഭവങ്ങൾ മുസ്ലിങ്ങളില്ലെന്ന് അയാൾക്കറിയാം. അപ്പോൾ ആ മുസ്ലിങ്ങൾ ഇല്ലാത്തതായിരിക്കും അവിടുത്തെ ഒരു കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ ഇസ്ലാമോഫോബിയയ്ക്ക് ഈ പ്രത്യേക യുക്തിയൊന്നുമില്ല. അത് എല്ലാ കാര്യങ്ങളെയും അതായിട്ട് ബന്ധപ്പെടുത്തും. അത് വംശീയതയുടെ പ്രത്യേകതയാണത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതൊക്കെ മലപ്പുറവുമായി ബന്ധപ്പെട്ട മറ്റേ മനേക ഗാന്ധി തന്നെ ഇത്തരം ട്വീറ്റുകളൊക്കെ നടത്തി.
1: അതെ, അത് ഒന്ന് വലിയ ബൂമിംഗ് ആയി.
2: അതെ അതെ.
1: ഈ അതിൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് സുഹൃത്തുക്കളൊക്കെ ഇതിൻ്റെ ഒരു കഥ അറിയാതെ അതിൽ അറബിയിൽ ടെക്സ്റ്റ് ചെയ്തത്, എൻ്റെ എഫ് ബി ഫ്രണ്ട്സൊക്കെ നല്ല ഇസ്ലാമിക് ചുറ്റുപാടിലുള്ള ആളുകളൊക്കെ ഈ ആനക്ക് വേണ്ടിയിട്ട്
2: അതെ അതെ
1: കണ്ണീരൊഴുക്കിയുള്ള സംഗതികളുണ്ടായി. ഏത് ഇവിടുത്തെ ഒരു ശക്തരായ സംഘപരിവാരം ഉണ്ടാക്കിയൊരു സാധനം, ആൻറ്റി മുസ്ലിം പ്രപ്പകണ്ഡയുടെ ഭാഗമായി ഉണ്ടാക്കിയൊരു സാധനം, അതിൻ്റെ ഒരു സാഹചര്യവും മനസ്സിലാക്കാതെ പ്രവാചകന്റെ ഹദീസൊക്കെ ചേർത്തിട്ട് മൃഗങ്ങളോട് കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തി അറബ്സ് അത് റീട്വീറ്റ് ചെയ്യണ എക്സില് ഷെയർ ചെയ്യണ അവസ്ഥ വരെ ഉണ്ടായി.
2: അതായത് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിക്ക് ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല.
1: ഇപ്പം
2: എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല. വ്യക്തി എന്ന രീതിയിൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. പക്ഷേ ഞാൻ ഇസ്ലാമോഫോബിയെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്ക് ഇസ്ലാമിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണ്ടേ എന്നൊരാൾ ചോദിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു സാമാന്യ ധാരണയെ ആവശ്യമുള്ളൂ. അയാൾക്ക് ആവശ്യം വംശീയതയെക്കുറിച്ചാണ്. കാരണം ഇസ്ലാമോഫോബിയും ഇസ്ലാമും തമ്മിലൊരു ബന്ധമില്ല. ഇസ്ലാമോഫോബിയ ഇസ്ലാമിനെ കുറിച്ച് പ്രത്യേക രീതിയിൽ കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹദീസൊക്കെ വെച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിക്ക് ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല, അത് വംശീയതയായിട്ടാണ് ബന്ധം. വംശീയത ഞാൻ നേരത്തെ പറഞ്ഞു, ബംഗാളികൾ എന്ന് പറയുന്ന വംശീയവൽക്കരണത്തിന് നേരത്തെ ഗോവിന്ദസ്വാമിൻ്റെ ഇത് വന്ന സമയത്ത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ ഒന്നും അതായിട്ടൊരു ബന്ധമില്ല, മറിച്ച് ഈ രീതിയിലാണത്.
1: ഇതിനിടക്ക് സാറ് ഒരു നല്ലൊരു പ്രയോഗം നടത്തിയല്ലോ, ഞാൻ നേരത്തെ ചോദിക്കാൻ വിചാരിച്ചൊരു ഏരിയയാണത്. ഇതിൻ്റെ ഗ്രാഫ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഇസ്ലാമോഫോബിയയുടെ വളർച്ച ഓരോ വർഷം പിന്നിടുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രയോഗം നടത്തിയല്ലോ, അത് സംബന്ധിച്ച് കുറച്ചും കൂടി ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യാമോ?
2: അതായത് ഞങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, ഇസ്ലാമോഫോബിയയ്ക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള പ്രതിരോധവും വർദ്ധിക്കുന്നുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത് കൂടുകയും ചില സന്ദർഭങ്ങളിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ, ഏതെങ്കിലും വളരെ സമൂഹത്തെ മുഴുവൻ പിടിച്ചുടക്കാവുന്നൊരു കാര്യം നടക്കുമ്പോൾ ഇസ്ലാമോഫോബിയ അതിൻ്റെ പീക്കിലെത്തുന്നതായിട്ട് ഞങ്ങൾ കാണുന്നത്. അതെല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇലക്ഷൻ ഒരു ഇസ്ലാമോഫോബി ഇവൻറ്റിൻ്റെ ഒരു ഉത്സവമാണ്. ഇലക്ഷൻ സമയമാകുമ്പോൾ ഇസ്ലാമോഫോബിയ വളരെ ശക്തമാകും. ഇലക്ഷൻ സമയം കഴിയുമ്പോൾ ഇസ്ലാമോഫോബിയ പതുക്കെ ഒന്ന് താഴോട്ട് പോകും. വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ ഇസ്ലാമോഫോബിയയുടെ തട്ടൊന്ന് മുകളിലേക്ക് ഉയരും, വീണ്ടും താഴും. ഇതാണ് എൻ്റെ പ്രവണത. ഇതിൽ മറ്റൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ഇസ്ലാമോഫോബിക്കായുള്ള ഈ പ്രവണതകൾ ഉണ്ടാക്കുന്ന ആരാണെന്നുള്ളത് വേറൊരു കാര്യമാണ്. എല്ലായ്പ്പോഴും ഒരേ ആളായിരിക്കണം എന്നില്ല ഇസ്ലാമോഫോബിക്കായിട്ടുള്ള കാര്യം പറയും. അപ്പോൾ എല്ലാതും ഒരുപോലെയല്ല പോകുന്നത്, വ്യത്യാസങ്ങളുണ്ട്, പ്രതിരോധങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്, വിവിധ വിഭാഗങ്ങൾ. ഒരേ സമയം ഇസ്ലാമോഫോബിയ കൂടുതൽ കൂടുതൽ വരുന്ന സമയത്ത് അതിൻ്റെ പ്രതിരോധങ്ങളും അതുപോലെ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമോഫോബിക്കുള്ള പ്രതിരോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ വർദ്ധിക്കുന്നത് പറയുന്ന പോലെ തന്നെ അതിനെതിരെയുള്ള പ്രതിരോധവും, ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അതിനെതിരെ പ്രതിരോധമാണ്.
1: തീർച്ചയായും. അതെ, മറ്റൊരു ഒരു കാര്യം ഇതിൽ, നമ്മളിപ്പം മുസ്ലിം വ്യക്തികൾ അവരുടെ സ്വത്വത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്, അവർക്ക് പറയാനുള്ള നയം കൃത്യമായി പറയാണ്. പറയുമ്പോൾ അതിനെ പെട്ടെന്ന് ചില ഇസ്ലാമോഫോബിക് ലേബലുകൾ ഒട്ടിച്ച് ഒരു അരികവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഈ അടുത്ത കാലത്ത് കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഡി കെ അഷ്റഫ് സാഹിബ്, അദ്ദേഹം സൂംബയുമായി ബന്ധപ്പെട്ട ചില കമൻറ്റുകൾ പറഞ്ഞു. സൂംബയുമായി ബന്ധപ്പെട്ട ആ വിഷയം ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ ഒരു നിലക്കും ബാധിക്കുന്ന ഒന്നല്ല. അതിനി മാക്സിമം വേണമെങ്കിൽ ഒരാൾക്ക് പറയാൻ പറ്റുക അത് യാഥാസ്ഥികത്വമാണ് എന്നായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റുക. പക്ഷെ അതിനെ ഭീകരവാദവും വർഗീയതയും അന്തർദേശീയ ഗൂഢാലോചനയും അതുപോലെ തന്നെ താലിബാനിസൊക്കെ ആയിട്ടാണ് ബന്ധിപ്പിച്ചത്. ഈ ഒരു നിലപാടിനെ, ഈ ഒരു സാഹചര്യത്തെ സാർ കാണുന്നത് എങ്ങനെയാണ്?
2: ഒരു ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു പ്രത്യേകത മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വന്തം അഭിപ്രായങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നുള്ളതാണ് ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു പ്രത്യേകത. അതായത് തൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഒരു വിഭാഗത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യം, അയാൾക്ക് സ്വയം ആവിഷ്കരിക്കാനുള്ള, സ്വയം അയാൾക്ക് സംസാരിക്കാനുള്ള, മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അയാളുടെ ലോകവീക്ഷണം മറ്റുള്ളവർക്ക് പകരാനുള്ള, അതിനുള്ള അവകാശം നിഷേധിക്കും ഇസ്ലാമോഫോബിയ. അപ്പോൾ ഒരാൾക്ക് അയാളുടെ അഭിപ്രായത്തിൽ ഇന്നതാണ് നടക്കേണ്ടതെന്ന് അയാൾക്ക് അഭിപ്രായം പറയാം. ഈ അഭിപ്രായം പറയുന്നത് എന്നെ നിഷേധിക്കുന്ന ഇസ്ലാമോഫോബിയ. അപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിൽ, ഇപ്പോൾ സൂമ്പ പോലുള്ള വിഷയത്തിൽ ഒരാൾക്ക് അഭിപ്രായം പറയാമെന്നുള്ള, അത് അയാളുടെ ലോകവീക്ഷത്തിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം അയാൾക്കുണ്ട്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത്, അത് ആ അഭിപ്രായ പ്രകടനത്തെ എതിർക്കുന്നത് ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ആക്ട് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഇത്തരം ഇപ്പം മലപ്പുറത്തെ ഞാനൊരു ഒരു നമ്മുടെ സമൂഹത്തിലെ ചില ശബ്ദങ്ങൾ താങ്കളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. മലപ്പുറത്തെ കുട്ടികളുടെ മാർക്കുമായി ബന്ധപ്പെട്ട വരികൾ, അതല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ അറ്റാക്കിൻ്റെ ദിശ തിരിച്ചുവിടാൻ ആവശ്യമായിട്ടുള്ള അറബിയിലെ ഇൻഷാ അള്ളാ പോലുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ കൃത്യമായി നമ്മുടെ സമൂഹത്തിൽ കൃത്യമായ ഇടവേളയിൽ സംഭവിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് ഒരാരോപണമാണ്. ഞാൻ ആ ആരോപണത്തിലെ എല്ലാ വശങ്ങളെയും സത്യപ്പെടുത്തിയിട്ടല്ല സംസാരിക്കുന്നത്. ഇവിടെ നിലവിൽ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ഇത് മിക്കപ്പോഴും എല്ലാ ഇടവേളയിലും വരുന്നത് ആരോപണത്തിന് വിധേയരാകുന്നത് പ്രത്യേകമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുള്ള ആളുകളാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്?
2: ഇസ്ലാമോഫോബിക് അന്തരീക്ഷത്തിൽ ഈ എല്ലാ പ്രശ്നങ്ങളെയും മതപരമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി ചെയ്യുന്നൊരു കാര്യത്തെ, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രണയം, ഒരു പ്രണയം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതിനൊക്കെ മതപരമായി അതിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇസ്ലാമോഫോബിയ, നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമോഫോബിയുടെ ഒരു ലക്ഷണമാണ്. വലിയ എന്താ പറയുക, ശക്തമായ ഇസ്ലാമോഫോബിക് പ്രവണതകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനത്തെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. താങ്കൾ പറയുന്ന അതേ അഭിപ്രായമാണ് എനിക്ക് അതിനോട് ഉള്ളത്.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് കൂടിക്കാഴ്ച. സാമൂഹിക നീതിക്കും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി അശ്രാന്തമായി ശബ്ദമുയർത്തുന്ന ബാബുരാജ് ഭഗവതിയുമായി പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സ്വലാഹി നടത്തിയ കൂടിക്കാഴ്ചയാണ് നാം കേട്ടുകഴിഞ്ഞത്.
3: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം, കച്ചവട രംഗത്തെ ഇസ്ലാമിക നിലപാടുകൾ, വില നിർണയത്തിലും മറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. നേതൃത്വം നൽകുന്നത് മുഹമ്മദ് സാദിഖ് മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل وسلم وبارك على حبيبك ورسولك محمد صلى الله عليه وسلم وعلى اله واصحابه الفائزين برضا الله اما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين പ്രിയമുള്ള ശ്രോതാക്കളെ, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ തുടർച്ചയായി നമ്മൾ ഈ സന്ദർഭത്തിൽ സംസാരിച്ചു വരുന്നത്. കച്ചവടം ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് വസ്തു കൊടുക്കുകയും മറുഭാഗത്ത് നിന്ന് അതിൻ്റെ കാശ് അല്ലെങ്കിൽ വില മൂല്യം വാങ്ങുകയുമാണ് ചെയ്യാറുള്ളത്. പ്രസ്തുത വില ഒന്നുകിൽ മുൻകൂട്ടി തന്നെ നിർണയിക്കപ്പെട്ട വിലയായിരിക്കും, അതല്ല എങ്കിൽ മുൻകൂട്ടി നിർണയിക്കാതെ കച്ചവടം നടക്കുമ്പോൾ നിശ്ചയിക്കപ്പെടുന്ന വിലയായിരിക്കും. രണ്ട് രൂപത്തിലാണ് വില നിർണയം അല്ലെങ്കിൽ വില നിശ്ചയിക്കൽ ഉണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്നത് പോലെ രണ്ട് രൂപത്തിലുള്ള വില നിർണയവും സ്വാഭാവികമാണ്. ഒന്നുകിൽ കച്ചവടക്കാർ മുൻകൂട്ടി തന്നെ ഓരോ വസ്തുവിൻ്റെയും വില നിർണയിക്കും. അത് നിർണയിക്കുന്നത് ഗവൺമെന്റോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെടുത്തപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അവിടെയുള്ള ഭരണാധികാരിയോ അല്ല, മറിച്ച് ഓരോരുത്തരും കച്ചവടക്കാർ പരസ്പരം ഓരോ കച്ചവടക്കാരും അവരവർക്ക് തോന്നിയ ഒരു വില നിശ്ചയിക്കുകയും അതിന്റെ പേരിൽ അവർ ഏകോപിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി മത്സ്യ മാർക്കറ്റ്, അതേപോലെ തന്നെ മാംസം മാർക്കറ്റ്, മാംസം വിൽക്കുന്ന കടകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കച്ചവടക്കാർ നിശ്ചയിക്കുന്ന ഒരു വിലയായിരിക്കും. പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ ഒത്തൊരുമിച്ച്, പ്രത്യേകിച്ച് അവർക്കിടയിൽ ഒരു യൂണിറ്റിയും അവർക്കിടയിൽ ഒരു സംഘടനയും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ നിശ്ചയിക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് മാംസത്തിനൊക്കെയാണെങ്കിൽ ബലിപെരുന്നാളാകുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളുകളാകുമ്പോൾ മറ്റ് ആഘോഷ ദിനങ്ങളാകുമ്പോൾ അവരൊന്നിച്ച് എല്ലാ സ്ഥലങ്ങളിലും വില വർദ്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരി അഥവാ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വ്യക്തികൾ, അതിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ വില നിശ്ചയിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ റേഷൻ കട, റേഷൻ കടയിൽ എത്ര വിലക്ക് വസ്തുക്കൾ വിൽക്കണം എന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് അത് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ പെട്രോൾ ഡീസൽ ഗ്യാസ് ഇതിനൊക്കെ കൃത്യമായും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു വിലയുണ്ട്. ഇതാണ് വില മുൻകൂട്ടി തന്നെ നിർണയിക്കുന്ന രീതി. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം മുൻകൂട്ടി വില നിശ്ചയിക്കൽ, അഥവാ ഗവൺമെന്റ് ഒരു വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അതേ രൂപത്തിൽ തന്നെ വിൽക്കാൻ പാടുള്ളൂ, അതല്ല അതിൽ ഭേദഗതികൾ വരുത്താൻ പാടുണ്ടോ? ഒരു ഇസ്ലാമിക രാജ്യത്താണ് എങ്കിൽ ഇസ്ലാമിക ഭരണാധികാരി നിശ്ചയിക്കുന്ന വില, അയാൾക്ക് അങ്ങനെ വില നിശ്ചയിക്കുവാൻ അധികാരമുണ്ടോ എന്നിത്യാദി കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മുൻകൂട്ടി വില നിശ്ചയിക്കാത്ത കച്ചവടങ്ങൾ, അതാണ് അധികമായും ഉണ്ടാകുക. മുൻകൂട്ടി വില നിശ്ചയിക്കാത്ത കച്ചവടങ്ങൾ ഉണ്ടാവും. അത് ഓരോരുത്തരും ഓരോ കച്ചവടക്കാരനെയും മുമ്പിൽ ആരാണോ കടന്നു വരുന്നത് അവനിൽ എത്രമാത്രം തുക ഈടാക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ വെച്ച് കച്ചവടം നടത്തുമ്പോൾ തുക തീരുമാനിക്കും. അല്ലാതെ കച്ചവട വസ്തുവിന്റെ പാക്കറ്റിൽ അതിന്റെ വില നിർണയിക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തു കാണുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ഫാൻസി വസ്തുക്കൾ
6: സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഫാൻസി ഉപകരണങ്ങൾ പലപ്പോഴും ഓരോ കടയിലും ഒരു നിശ്ചിത ഗ്രാമത്തിലെയോ പട്ടണത്തിലെയോ ഉള്ള അടുത്തടുത്തുള്ള കടകളിൽ പോലും ഒരേ സാധനത്തിന് വ്യത്യസ്ത വിലകളാണ് ഉണ്ടാകുക. മൺകലം വിൽക്കുക എന്ന് വിചാരിക്കുക, അതിനൊക്കെ അവരവർ നിശ്ചയിക്കുന്ന ഒരു വിലയാണ്. നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുവരുന്ന അന്യ സംസ്ഥാനക്കാർ കച്ചവടം ചെയ്യുന്ന പുതപ്പുകൾ അവര് അപ്പോൾ നിർണയിക്കുന്ന വിലയാണുള്ളത്. അപ്പൊ രണ്ട് രൂപത്തിലും സമൂഹത്തിൽ ഇങ്ങനെ വിലയെ സംബന്ധിച്ച രണ്ട് കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഒന്ന്, മുൻകൂട്ടി അതിൽ തന്നെ പാക്കറ്റിൽ തന്നെയോ അല്ലെങ്കിൽ കച്ചവട വസ്തുവിൽ തന്നെയോ വില നിർണയിച്ച് രേഖപ്പെടുത്തി കാണും, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട തസ്തികകൾ ഇരിക്കുന്ന ആളുകൾ ഇത്ര വിലക്കേ ഈ വസ്തു വിൽക്കാൻ പാടുള്ളൂ എന്ന് നിർണയിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂട്ടി നിർണയിക്കാത്ത കച്ചവട വസ്തുക്കൾ. ഇവിടെ ചില രൂപങ്ങൾ അഥവാ മുൻകൂട്ടി വില നിശ്ചയിക്കുന്ന സന്ദർഭങ്ങൾ, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വില നിർണയം, അതിന് അറബി ഭാഷയിൽ അത്തസ്ഈർ, സിഇർ എന്ന് പറഞ്ഞാൽ വില എന്നാണ്, സിഇർ. അത്തസ്ഈർ എന്ന് പറഞ്ഞാൽ വില നിശ്ചയിക്കൽ. ആ വില നിശ്ചയിക്കൽ പല രൂപങ്ങളിലാണ്. ഒന്ന്, പ്രത്യേകിച്ച് ഒരു സമയമോ സന്ദർഭമോ ഇല്ലാതെ തന്നെ എല്ലാ കച്ചവട വസ്തുക്കൾക്കും അകാരണമായി വില നിശ്ചയിക്കുക. ഒരു കാരണം, പ്രത്യേകിച്ചൊരു കാരണമില്ല, പക്ഷേ ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നു ഇതാ എല്ലാ വസ്തുക്കളും ഓരോ വസ്തുവിനും ഇന്ന ഇന്ന വില തീരുമാനിച്ചിരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് വിൽക്കാൻ പാടുള്ളൂ എന്ന്. രണ്ടാമതാണ് ഈ കാരണം, ഒരു പക്ഷേ ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഏതാനും കച്ചവടക്കാർ തങ്ങൾക്ക് മാത്രം കച്ചവടം ലഭിക്കണം, കച്ചവടം തങ്ങളിൽ മാത്രം പരിമിതമാക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടുകൂടി മാർക്കറ്റിൽ ഉള്ള വിലയേക്കാൾ വില കുറച്ചു കൊടുക്കുന്നു. സ്വാഭാവികമായും തുടക്കത്തിൽ അവർക്ക് അല്പം നഷ്ടമുണ്ടാകുമെങ്കിലും പിന്നീട് നാനാ പ്രദേശങ്ങളിൽ നിന്നും കസ്റ്റമർ, ഉപഭോക്താക്കൾ ആ കച്ചവട സ്ഥാപനത്തിലേക്ക് എത്തുകയും അതുവഴി പിന്നീട് വരുമാനമുണ്ടാകും, ലാഭമുണ്ടാകും എന്ന കാഴ്ചപ്പാടാണ് അവരതിനെ പ്രേരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ തങ്ങളുടെ കട അറിയപ്പെടണം, തന്റെ കച്ചവട സ്ഥാപനവും താൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുമൊക്കെ അറിയപ്പെടണം, അതിനല്പം നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ അവർ ഇങ്ങനെ കച്ചവട വസ്തുവിന് വില കുറക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ അത് മറ്റ് എല്ലാ കച്ചവടക്കാരെയും ബാധിക്കുന്നു. മറ്റ് കച്ചവടക്കാർക്ക് കച്ചവടം നഷ്ടമാകുകയും അവർക്കൊരുപക്ഷെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ ഭരണാധികാരി എല്ലാ വസ്തുക്കൾക്കും പ്രസ്തുത പ്രൊഡക്ഷൻ, പ്രസ്തുത കച്ചവട വസ്തു അതിന് ഇത്ര വിലക്കേ വിൽക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കും. മൂന്നാമത്തെ രൂപം അഥവാ എപ്പോഴൊക്കെയാണ് ഇങ്ങനെ വില നിർണയിക്കൽ സ്വാഭാവികമായും കണ്ടുവരുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ രൂപം, എല്ലാ ആളുകൾക്കും ആവശ്യമായി വരുന്ന വസ്തുക്കൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അരി, ഗോതമ്പ്, എണ്ണ, സോപ്പ് മുതലായ വസ്തുക്കൾ എല്ലാ ആളുകൾക്കും എപ്പോഴും ആവശ്യമായി വരുന്ന വസ്തുക്കളാണ്. ആ വസ്തുക്കൾ ദൗർലഭ്യം നേരിടുകയും അഥവാ മാർക്കറ്റിൽ കുറവ് വരികയും ആവശ്യക്കാർ കൂടി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി അവിടെ വില നിശ്ചയിക്കൽ അനിവാര്യമായി വരും. കാരണം പ്രസ്തുത സന്ദർഭങ്ങളിലാണ് പലപ്പോഴും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടക്കുന്നത്. അതുകൊണ്ട് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടക്കാതിരിക്കുവാൻ വേണ്ടി ഈ വിലക്ക് മാത്രമേ എന്ന് തീരുമാനിക്കപ്പെടുന്നു. അങ്ങനെയും വില നിർണയിക്കപ്പെടാറുണ്ട്. അതേപോലെ തന്നെ ചില വസ്തുക്കൾക്ക് പ്രത്യേകിച്ച് വില വർദ്ധിക്കുക, സിമെന്റ്, കമ്പി, കെട്ടിട ഉപകരണങ്ങൾ, ഇഷ്ടിക, ഇതിലൊക്കെ പെട്ടെന്ന് മാർക്കറ്റിൽ വില കുതിച്ചുയരുന്നു. അതേപോലെ തന്നെ ഡീസൽ, മണ്ണെണ്ണ, പെട്രോൾ, ഗ്യാസ് ഇതിനൊക്കെ മാർക്കറ്റിൽ കുത്തനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ വില കുതിച്ചുയരുമ്പോൾ അത് തടയിടുവാൻ വേണ്ടി ഭരണാധികാരി പ്രസ്തുത വസ്തുക്കൾക്കൊക്കെ കൃത്യമായ ഒരു വില നിശ്ചയിക്കും. ഇങ്ങനെ പല രൂപത്തിലാണ് വില നിർണയിക്കുന്ന ഘട്ടങ്ങൾ കടന്നു വരുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് التصغير حكم التصغير في الاسلام ഇസ്ലാമിൽ കച്ചവട വസ്തുക്കൾക്ക് വില നിർണയിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഭരണാധികാരി അയാൾക്ക് അങ്ങനെ ഓരോ വസ്തുക്കൾക്കും വില നിർണയിക്കുവാൻ ഉള്ള അധികാരമുണ്ടോ? നേരത്തെ പറഞ്ഞ രൂപങ്ങളിൽ, അത് കച്ചവടക്കാർ പൂത്തിവെപ്പ് നടത്തുന്ന വേളയിലാകട്ടെ, അതല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ വസ്തുവിൻ്റെ വില വർദ്ധിക്കുന്ന വേളയിലാകട്ടെ, അതുമല്ല എങ്കിൽ ഒരു കാരണവുമില്ലാതെ ഭരണാധികാരി വില നിശ്ചയിക്കലാകട്ടെ, ഏതായിരുന്നാലും ശരി, ഇങ്ങനെ ഒരു വസ്തുവിനെ, കച്ചവട വസ്തുവിന് കൃത്യമായും വില സുനിശ്ചിതമാക്കുക, ക്ലിപ്തപ്പെടുത്തുക, അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്ത് എന്നാണ്. ഇവിടെ പ്രസ്തുത വിഷയത്തിൽ രണ്ട് കാഴ്ചപ്പാടുകളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. രണ്ട് കാഴ്ചപ്പാടുകളാണ് പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിലുള്ളത്. അതിലൊന്ന്, വില നിർണയിക്കൽ ഭരണാധികാരിക്ക് പാടില്ല, ഒരു നിശ്ചിത വില നിർണയിക്കുവാൻ പാടില്ല എന്ന അഭിപ്രായക്കാരുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം പിന്നെ വ്യത്യസ്തമായ അഭിപ്രായമാണ്, അത് വില നിർണയിക്കുന്നതിന് കുഴപ്പമില്ല. ഇതല്ലാത്ത ധാരാളം അഭിപ്രായങ്ങൾ വളരെ കർമ്മശാസ്ത്ര വിഷയത്തിൽ വളരെ ഡീപ്പായി വളരെ വിശാലമായി പ്രതിപാദിക്കപ്പെടുന്ന വിഷയമാണ്. കാരണം എല്ലാ ജനങ്ങളെയും, കേവലം കച്ചവടക്കാരെ മാത്രമല്ല, എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പണ്ഡിതന്മാർ വളരെ വിശദമായ രൂപത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇവിടെ ഒരു പക്ഷേ നമ്മൾ വില നിർണയിച്ചാലുള്ള നന്മ എന്താണ്? വില നിർണയിച്ചില്ലെങ്കിൽ, അല്ല അഥവാ വില കൃത്യമായും തിട്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിന് വരുന്ന പോരായ്മകളും കുറവുകളും എന്ത് എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കണം. നേരത്തെ സൂചിപ്പിച്ചു, വില നിർണയിച്ചാൽ കച്ചവടത്തിലുള്ള കരിഞ്ചന്തങ്ങളും അതേപോലെ തന്നെ പൂഴ്ത്തിവെപ്പുകളും വില വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത ഒരവസ്ഥയുണ്ടാകുവാനും ഒക്കെ വേണ്ടി വില നിർണയിക്കൽ നന്നായിരിക്കുമെന്ന് സൂചിപ്പിച്ചു. ഇതേപോലെ തന്നെ ഒരു പക്ഷേ വില നിർണയിച്ചാൽ വരുന്ന ചില പ്രത്യാഘാതങ്ങളുണ്ട്. എല്ലാ ആളുകളും, എല്ലാ കച്ചവടക്കാരും ഒരേ വിലക്ക് തന്നെ വസ്തുക്കൾ വിൽക്കണം എന്ന് പറയുമ്പോൾ അതിൽ കച്ചവടക്കാർക്കിടയിൽ വരുന്ന ചില പ്രയാസങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, മെയിൻ ടൗണുകളിൽ നിന്നും ചരക്കുകൾ വാങ്ങി ഉൾഗ്രാമങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നാടിലേക്ക്, അവർ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് കച്ചവട വസ്തു കൊണ്ടുവരുവാനുള്ള യാത്രാ ചെലവുകളും സമയത്തിന്റെ ചെലവുമൊക്കെ പരിഗണിച്ച് ഒരു പക്ഷേ ടൗണിൽ ലഭിക്കുന്ന വിലയേക്കാൾ അല്പം വില കൂടുതലായിരിക്കും. എന്നാൽ അങ്ങാടികളിൽ അഥവാ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ടൗണുകളിൽ സ്വാഭാവികമായും അവർക്ക് വില കുറച്ചു വിൽക്കുവാനും സാധിക്കുന്നു. ഈ സന്ദർഭത്തിൽ എല്ലാ ആളുകളും ഒരേ വിലക്ക് തന്നെ വിൽക്കണം എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിലുള്ള കച്ചവടക്കാർക്ക് അത് പ്രയാസം സൃഷ്ടിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രത്യേകിച്ച് പെട്രോൾ റിഫൈനറിയുള്ള സ്ഥലങ്ങളിലേക്ക് അടുക്കും തോറും അവിടെയുള്ള പെട്രോൾ, ഡീസൽ, പാചക ഗ്യാസ് ഇതിനൊക്കെ വില കുറവായിരിക്കും. എന്നാൽ പ്രസ്തുത സ്ഥലങ്ങളിൽ നിന്ന് അകലും തോറും പെട്രോളിന് അല്പം വിലയിൽ ഏറ്റ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ കച്ചവടക്കാർക്ക് ലഭിക്കുന്ന നഷ്ടങ്ങളാണ്. ഏതായിരുന്നാലും ശരി, ഈ വിഷയത്തിൽ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയും പ്രസ്തുത വിഷയത്തിൽ ഇസ്ലാം എന്തു പറയുന്നു എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ഇങ്ങനെ ഭരണാധികാരിക്ക് കച്ചവടക്കാരുടെ മേൽ കൃത്യമായ ഒരു വില ക്ലിപ്തപ്പെടുത്തുവാൻ ഉള്ള അധികാരമില്ല, അത് പാടില്ലാത്തതാണ്, ഭരണാധികാരി ചെയ്യാൻ പാടില്ല എന്നതാണ് അതിലൊന്നാമത്തെ അഭിപ്രായം. അതിന് ഉപോത്ബലമായ ചില തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 29-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, ഇല്ല അൻ തകൂന തിജാറത്തൻ അൻ തറാദി മിൻകും. ആയത്തിന്റെ ഒരു അല്പം ഭാഗമാണ്. നിങ്ങൾ നിങ്ങളുടെ ധനം അന്യായമായ രൂപത്തിൽ ഭുജിക്കാൻ പാടില്ല. ഇല്ല അൻ തകൂന തിജാറത്തൻ അൻ തറാദി മിൻകും, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട കച്ചവടം എന്ന മാർഗത്തിലൂടെയല്ലാതെ. അപ്പൊ കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരസ്പരം ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട രൂപത്തിലായിരിക്കണം. ഇവിടെ തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ വാങ്ങുന്നവൻ ഉപഭോക്താവ് മാത്രമല്ല, വിൽക്കുന്ന കച്ചവടക്കാരൻ തൃപ്തിയുണ്ടായിരിക്കണം. സ്വാഭാവികമായും ഭരണാധികാരി ഒരു കൃത്യമായ വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ മനസ്സിണങ്ങാത്ത രൂപത്തിൽ നിർബന്ധത്തിന് വഴങ്ങിയാണ് കച്ചവടക്കാരൻ പ്രസ്തുത വസ്തു വിൽക്കുന്നത്. അത് ഈ ആയത്തിന് വിരുദ്ധമാണ്. കാരണം അവിടെ അയാൾക്ക് തൃപ്തി വന്നിട്ടില്ല. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇസ്ലാം ഇങ്ങനെ കച്ചവട വസ്തുക്കൾക്ക് കൃത്യമായ ഒരു വില നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ കച്ചവടക്കാരനും അവന് തോന്നിയതുപോലെ വിൽക്കാം. എത്ര ലാഭം വേണമെങ്കിലും ജനങ്ങളെ എത്ര പ്രയാസപ്പെടുത്തിയിട്ടാണെങ്കിലും എന്ത് ലാഭവും അയാൾക്ക് നേടിയെടുക്കാം എന്ന അർത്ഥത്തിലല്ല. ശരിയാണ്, ഇസ്ലാം കച്ചവടത്തിന് ഇത്ര ശതമാനം മാത്രമേ ലാഭം എടുക്കാൻ പാടുള്ളൂ. ഇത്ര ശതമാനത്തിലധികം ലാഭമെടുത്താൽ അത് നിഷിദ്ധമായ സമ്പാദ്യത്തിന്റെ, ഹറാമായ സമ്പാദ്യത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടും എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. എന്നാൽ അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്ലാം പ്രത്യേകമായി ഉണർത്തി. ഒന്ന്, ഗുണഭോക്താക്കൾക്ക് ഉപകാരപ്രദമായ രൂപത്തിലുള്ള ഒരു തൈസീർ എളുപ്പമായിരിക്കണം. അത് കേവലം കച്ചവടത്തിലല്ല, എല്ലാ വിഷയത്തിലും ഒരു എളുപ്പവും ആയാസവും ഉള്ള രൂപത്തിലാണ് ഇടപാടുകൾ നടത്തേണ്ടത്. മാത്രമല്ല, അത് ബുദ്ധിപരമായി ചിന്തിച്ചാലും സത്യമാണ് എന്ന് ബോധ്യപ്പെടും. കാരണം ഏറ്റവും കൂടുതൽ വിലക്ക് വസ്തുക്കൾ വിൽക്കുന്ന കടയും എന്നാൽ വില കുറച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന കടയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മിക്കപ്പോഴും ലാഭം കൊയ്യുന്നത് കുറഞ്ഞ വിലക്ക് കച്ചവടം ചെയ്യുന്ന കടകളിലായിരിക്കും. കാരണം അല്പം വില കുറവുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉപഭോക്താക്കൾ കൂടുതലായി പ്രസ്തുത സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കച്ചവടം അവിടെയാണ് ലഭിക്കുക. എന്നാൽ ഏറ്റവും ഉയർന്ന വിലക്ക് കച്ചവടം നടത്തുമ്പോൾ ആളുകൾ ആ കട സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുകയോ അവിടെ നിന്ന് കച്ചവടങ്ങൾ വാങ്ങുകയോ ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ കച്ചവടക്കാർ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം കൃത്യമായും കച്ചവടത്തിന് ഇത്ര ശതമാനം മാത്രമേ ലാഭമെടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ലെങ്കിലും തങ്ങളുടെ കച്ചവടം ജനങ്ങൾക്കും തനിക്കുമൊക്കെ ലാഭകരമാകുന്ന, ജനങ്ങൾക്ക് അതോടൊപ്പം പ്രയാസമില്ലാത്ത രൂപത്തിലുള്ള കച്ചവടമായിരിക്കണം എന്ന ബോധം കച്ചവടക്കാർക്കുണ്ടായിരിക്കണം. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. കച്ചവടം തൃപ്തിപ്പെട്ട രൂപത്തിൽ കച്ചവടം നടത്തണം എന്നാണ് ഈ ആയത്തിലൂടെ നമ്മൾ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ വിഷയം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല അന്നാസു യാ റസൂലല്ലാഹ് ഖാല സിഉറു ഫസഇർ ലനാ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, വസ്തുക്കൾക്കൊക്കെ വില വർദ്ധിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വില നിർണയിക്കണം. കച്ചവട വസ്തുക്കൾക്ക് വില വിവര പട്ടിക നിങ്ങൾ നിശ്ചയിക്കണം. അതിന് മറുപടിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ മുസഅ്ഇറുൽ ഖാബിദുൽ ബാസിതുർ റാസിഖ് ഫഇന്നി ലഅർജു അൻ അൽഖല്ലാഹ വലൈസ അഹദു മിൻകും യത്ലുബനി ബിമദ്ലമതിൻ ഫീ ദമിൻ വലാ മാൽ. ഇതിനൊക്കെ വില നിശ്ചയിക്കുന്നതും വില ചുരുക്കുന്നതും വിശാലമാക്കുന്നതും അന്നം നൽകുന്നതും ഉപജീവനം നൽകുന്നതും എല്ലാം തന്നെ അല്ലാഹു ആകുന്നു. അതുകൊണ്ട് അഥവാ ആ വാക്കിന്റെ അർത്ഥം, ഞാൻ ഒരു വില നിർണയിച്ച് കച്ചവടക്കാരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം വൈനി അർജുല്ലാ, ഞാൻ റബ്ബിനെ സുബ്ഹാനോ താലയെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോൾ ഒരാളും ഞാൻ അവരോട് രക്തത്തിന്റെ വിഷയത്തിലോ അവരുടെ ധനത്തിന്റെ വിഷയത്തിലോ അവരോട് അക്രമം ചെയ്ത് അങ്ങനെ നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവർ എന്നിൽ നിന്ന് അത് വാങ്ങുന്നൊരവസ്ഥ എനിക്കുണ്ടാകരുത്, അതുകൊണ്ട് ഞാൻ അത് വില നിർണയിക്കുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അപ്പൊ അതിന് വളരെ കൃത്യമാണ്, ഒരു വില നിർണയിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ. മൂന്നാമതൊരു ഹദീസും ഇതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു മാ ലം ബ്രീൻ ഇല്ലാ ബിത്വീബിൻ മിൻ നഫ്സിഹി. ഒരാൾക്കും തന്നെ മറ്റൊരു മനുഷ്യന്റെ ധനം അത് അനുവദനീയമായി തീരുകയില്ല. അനുവദനീയമാകണമെങ്കിൽ ഇല്ലാ ബിത്വീബി മിൻ നഫ്സിഹി, അയാളെ ശുദ്ധമായ മനസ്സോടുകൂടി നൽകിയതായിരിക്കണം. അത് കച്ചവടമാകട്ടെ, സംഭാവനയാകട്ടെ, എന്തു തന്നെയാകട്ടെ, അയാൾ തനിക്ക് നൽകുന്നത് അത് അയാൾ തൃപ്തിപ്പെട്ട് നല്ല മനസ്സോടുകൂടിയായിരിക്കണം. അപ്പോൾ കച്ചവടക്കാർക്ക് കൃത്യമായും ഭരണാധികാരി ഇന്ന വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ ഒരു പക്ഷേ പ്രയാസപ്പെട്ടുകൊണ്ട് നൽകലായിരിക്കും, കച്ചവടം ചെയ്യലായിരിക്കും. അത് അയാളുടെ മനസ്സറിഞ്ഞുകൊണ്ടോ ഇഷ്ടപ്പെട്ടുകൊണ്ടോ ആയിരിക്കില്ല, അതുകൊണ്ട് അവിടെ വിരോധിക്കപ്പെട്ടു എന്നാണ് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സത്യത്തിൽ ഒരു വസ്തു വിൽക്കുന്നത് അതിന്റെ ഉടമയാണ്. ആ ഉടമയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉള്ള കൈകാര്യം ചെയ്യുവാൻ എന്ത് വിലക്ക് വിൽക്കണം, താൻ വിൽക്കണോ, സംഭാവന കൊടുക്കണോ, പാവപ്പെട്ട ആളുകൾ സ്വതക്കിയായി കൊടുക്കണോ, എല്ലാം തീരുമാനിക്കുവാനുള്ള ഒരു അധികാരം, മിൽക്കിയത്ത്, അത് ആ കച്ചവടക്കാരനാണ്. എന്നാൽ ആ കച്ചവടക്കാരൻ ഇന്ന വിലക്കേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ അധികാരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തലായിരിക്കും. ഇങ്ങനെ ധാരാളം കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ് ഭരണാധികാരിക്ക് വില നിശ്ചയിക്കാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു വിഷയം കൂടെ അതിലേക്ക് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. കച്ചവട വസ്തുക്കൾക്ക് വില നിർണയിക്കുമ്പോൾ സ്വാഭാവികമായും കച്ചവട മാന്ദ്യം, തകർച്ച നേരിടുവാനുള്ള സാധ്യതകളുമുണ്ട്. ഉദാഹരണമായി ഇന്ന വിലക്കേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇന്ന വിലക്കേ കച്ചവടം ചെയ്യുവാൻ പാടുള്ളൂ എന്ന് കച്ചവടക്കാരോട് പറഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ലാഭവും തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലും വിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കച്ചവടക്കാർ മനസ്സിലാക്കുകയും പ്രസ്തുത കച്ചവടത്തിൽ നിന്ന് ഭാഗികമായോ സമ്പൂർണമായോ അവർ പിൻവലിക്കുകയും ചെയ്യും. അപ്പോൾ കച്ചവടക്കാരൊക്കെ കച്ചവടം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കച്ചവടത്തിൽ ഒരു ഉന്നതിയും പുരോഗതിയും ഇല്ലാത്ത രൂപത്തിലെ കച്ചവടക്കാർ നീങ്ങുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ മാർക്കറ്റിൽ അതിൻ്റെ വില വർദ്ധിക്കുകയും ജനങ്ങൾക്ക് പൊതുവെ പ്രയാസമുണ്ടായിത്തീരുകയും ചെയ്യുന്നു. ഇതൊക്കെ ഇക്കണ്ട തെളിവുകളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇങ്ങനെ ഭരണാധികാരിക്ക് വില നിശ്ചയിക്കുവാൻ പാടില്ല എന്ന് ഇവിടെ പ്രത്യേകമായി പറഞ്ഞത്. രണ്ടാമത്തെ അഭിപ്രായം, അങ്ങനെ ഭരണാധികാരിക്ക് വില നിശ്ചയിക്കുവാനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്നാണ്. കാരണം വില നിശ്ചയിക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരി, അത് ഗവൺമെന്റ് ആകട്ടെ അല്ലെങ്കിൽ ഒരു രാജാവാകട്ടെ, എന്തു തന്നെയായിരുന്നാലും ശരി, അദ്ദേഹം കേവലം കച്ചവടക്കാരുടെ നന്മ മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് പൊതുജനങ്ങളുടെയും ഗുണഭോക്താക്കളുടെയും എല്ലാവരുടെയും നന്മ അയാൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വസ്തുക്കൾക്കും കൃത്യമായ വില നിർണയിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ജനങ്ങൾ നന്മയാണ് വരുത്തുന്നത്. അത് ജനങ്ങളുടെ മൊത്തത്തിൽ കച്ചവടക്കാരാകട്ടെ അല്ലെങ്കിൽ പൊതുജനങ്ങളാകട്ടെ എല്ലാ ആളുകൾക്കുമുള്ള നന്മയും മസ്ലഹത്തും അതിലൂടെ കൈവരുന്നു എന്ന കാരണത്താൽ ഭരണാധികാരിക്ക് ഇങ്ങനെ വില നിശ്ചയിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. മാത്രമല്ല ഒരു വസ്തുവിന് മുൻകൂട്ടി പലപ്പോഴും വില നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ പ്രസ്തുത വസ്തു വാങ്ങുവാൻ വേണ്ടി പോകുന്ന ഉപഭോക്താവിന് ഇതിന്റെ വില എത്രയാണ് എന്ന് മുൻകൂട്ടി അറിയാത്തത് കാരണത്താൽ അദ്ദേഹത്തിന്റെ പ്ലാനുകളും അദ്ദേഹം മുൻകൂട്ടി കണ്ട പല കാഴ്ചപ്പാടുകളും എല്ലാം തന്നെ തെറ്റിപ്പോകുന്നു. എന്നാൽ ഓരോ വസ്തുവിനും, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കെട്ടിട വസ്തുവിന് സിമെന്റിന് ഇത്രയാണ്, കമ്പിക്ക് കിലോയിന് ഇത്രയാണ്, അതേപോലെ തന്നെ മാർബിളിന് ഇത്രയാണ് റേറ്റ് എന്നൊക്കെ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്റെ വീട് നിർമ്മാണത്തിന് ഏകദേശം ഇത്ര സംഖ്യ വരും എന്ന് അറിയുവാനും അതിനനുസരിച്ച് മുന്നൊരുക്കം നടത്തുവാനും എല്ലാം കഴിയും. അതേപോലെ തന്നെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നിർണിതമായൊരു സംഖ്യയ്ക്ക് വിൽക്കുമ്പോൾ തങ്ങൾക്ക് വരുന്ന ലാഭം എത്രയാണ് അല്ലെങ്കിൽ നഷ്ടം വരാതിരിക്കുവാൻ ഉള്ള കാഴ്ചപ്പാടുകളൊക്കെ അവർ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ശരി, ഈ രണ്ട് രൂപമാണ് പ്രസ്തുത വിഷയത്തിലുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലേതാണ് ഏറ്റവും ഖൗലുർ റാജിഹ്, ഏറ്റവും ശരിയായ അഭിപ്രായം എന്നുള്ളതാണ്. ഏറ്റവും ശരിയായ അഭിപ്രായം അല്ലാഹു ആലം, ഭരണാധികാരി അദ്ദേഹത്തിന് തോന്നുന്നു ജനങ്ങളുടെ നന്മ, കച്ചവടക്കാരുടെയും പൊതുജനങ്ങളുടെയും നന്മ അത് വില നിർണയിക്കലിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവിടെ ഭരണാധികാരിക്ക് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധമായും വില നിശ്ചയിക്കാവുന്നതാണ്. ആ വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അത് എല്ലാ സന്ദർഭങ്ങളിലുമല്ല, പ്രത്യേകിച്ച് എല്ലാ ജനങ്ങൾക്കും ആവശ്യം നേരിടുന്ന വസ്തുക്കൾ, പ്രധാന ആഹാരം, ഭക്ഷ്യവസ്തുക്കൾ, പ്രസ്തുത വസ്തുക്കൾക്ക് വില നിർണയിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത ഒരവസ്ഥ സംജാതമായിത്തീരുന്നു. അതേപോലെ തന്നെ സമൂഹത്തിൽ കച്ചവടക്കാർക്കിടയിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വഞ്ചനയുമൊക്കെ നടമാടുന്നു എന്ന് ബോധ്യമായിത്തീരുമ്പോൾ അത് നിർമാർജനം ചെയ്യുവാൻ വേണ്ടി കച്ചവടക്കാരെല്ലാം പ്രസ്തുത വില വിവരപ്പട്ടിക പ്രദർശിപ്പിക്കുകയോ ആ വിലയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം കച്ചവടം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ജനങ്ങൾക്ക് നന്മയാണ്, കച്ചവടക്കാർക്ക് നന്മയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അഥവാ പൊതുജനങ്ങൾക്ക് കച്ചവടക്കാർക്ക് എല്ലാം ഗുണപരമാവുന്ന ഒരവസ്ഥയാണ് എങ്കിൽ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് അയാൾക്ക് കച്ചവടക്കാരെ നിർബന്ധിക്കാവുന്നതാണ്. എന്നാൽ പൊതുവായി എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ വസ്തുക്കൾക്കും ഇന്ന വിലക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് ഭരണാധികാരി തീർച്ചപ്പെടുത്തുവാൻ പാടില്ല. അത് എല്ലാ ആളുകൾക്കും അതുവഴി പ്രയാസകരമായിരിക്കും എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ അറിയുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആലം. ഒരു വിഷയം കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിക്കുകയാണ്. ബൈഉൽ മുസാവമ, വില പേശിയുള്ള കച്ചവടം. വില പേശുക, ഗൾഫിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകൾ ഒരു വസ്തു വാങ്ങുമ്പോൾ ഇതിന് ലാസ്റ്റ് വില എത്രയാണ്, ഇനി കുറക്കാനുണ്ടോ എന്ന് അധികമായി ചോദിക്കും. നമ്മുടെ നാട്ടിലാകട്ടെ, അത് പരിചയമില്ലാത്ത കച്ചവടക്കാർ അല്പം ദേഷ്യത്തോടും ഈർഷ്യതയോടും കൂടിയാണ് അവരെ നോക്കുക. കാരണം നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർക്ക് അത് പരിചയമില്ല. ഇങ്ങനെ വില പേശൽ കച്ചവടം, ബൈഉൽ മുസാവമ എന്ന് പറയും. അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. അഥവാ കച്ചവടം, മറ്റുള്ള കച്ചവടക്കാരൻ അങ്ങേയറ്റം പ്രയാസം നേരിട്ടൊരു വേളയിലാണ്, ഞാൻ എന്ത് വില കുറച്ച് പറഞ്ഞാലും അയാൾ അത് തനിക്ക് തരും എന്ന ഒരവസ്ഥയിലുള്ള വിലപേശലല്ല, മറിച്ച് സ്വാഭാവികമായും ഉള്ള ഒരു വിലപേശൽ. ഇപ്പോൾ നമ്മൾ ലേലക്കച്ചവടത്തിൽ വില കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പുതപ്പ്, മറ്റ് കമ്പിളി വസ്തുക്കൾ എന്ന പേരിൽ വസ്തുക്കളുമായി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകൾ ഒരു 100 രൂപയുടെ വസ്തുവാണ് എങ്കിൽ അവർ 1000 രൂപ പറയും. അങ്ങനെ വില കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു 200-300 വരെ അത് വിൽക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. ഏതായിരുന്നാലും ശരി, ഇസ്ലാമിൽ അതിൻ്റെ ഹുക്കും അങ്ങനെ വിലപേശി കച്ചവടക്കാരൻ വിലപേശുന്നു അല്ലെങ്കിൽ ഗുണഭോക്താവ് ഉപഭോക്താവ് വിലപേശുന്നുവെങ്കിൽ അതൊക്കെ അനുവദനീയമാണ്. അങ്ങനെ ഒരാൾ വിലപേശി ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ അറു പിശുക്കനാണ് എന്നോ അല്ലെങ്കിൽ അയാൾ ചെയ്ത കച്ചവടം കച്ചവടക്കാരൻ അതൃപ്തിയോടുകൂടി നൽകിയതാണ് എന്നോ, അതുമല്ല എങ്കിൽ അയാൾ ചെയ്ത കച്ചവടം ഇസ്ലാമികമായി ഹറാമാണ് എന്നൊന്നും തീരുമാനിക്കുവാനുള്ള അവകാശം നമ്മൾക്കില്ല. അതൊക്കെ അനുവദനീയമാണ്. അതിലേക്ക് ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് തറാദിമ്മിങ്കും, വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടുള്ള കച്ചവടം, അത് വിലപേശിയാലും ശരി ഇല്ലെങ്കിലും ശരി, അതെല്ലാം അനുവദനീയമാണ്.
4: ഇന്നത്തെ പ്രകാശതീരത്തിൽ കച്ചവട രംഗത്തെ വില നിർണയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മര്യാദകളാണ് മുഹമ്മദ് സാദിഖ് മദീനി നമ്മോട് പങ്കുവച്ചത്.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ഹൃദയങ്ങൾക്ക് വസന്തമേകുന്ന ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആനിലെ സൂറ അന്നിസാഇൽ 70 മുതൽ 72 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ذلك الفضل من الله وكفى بالله عليما. ഏറെ പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറത്തുൻ നിസായിലെ 70-ാമത്തെ വചനമാണ് ഒതു കേൾപ്പിച്ചത്. ഇതിനു മുമ്പ് 69-ാമത്തെ വചനത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അങ്ങേയറ്റം അനുഗ്രഹപൂർണമായ അവസ്ഥയെക്കുറിച്ചായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരുന്നത്. അവർ അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരോടൊപ്പം, സ്വദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒപ്പം സ്വർഗത്തിലായിരിക്കും. ആ സൗഹൃദം, ആ കൂട്ടുകെട്ട് എന്തുമേൽ എത്രമാത്രം അനുഗ്രഹീതമാണ്, എത്ര വിശിഷ്ടമാണ് എന്നായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല 69-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഈ വചനം, ചെറിയ ഈ വചനത്തിൽ അള്ളാഹു പറയുന്നു, ദാലികൽ ഫദ്ലു, ആ അനുഗ്രഹം, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാകുന്നു. വകഫാ ബില്ലാഹി, അള്ളാഹു മതി താനും, അല്ലെങ്കിൽ അള്ളാഹു തന്നെ മതി, അലീമ, അറിയുന്നവനായി. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ആ അനുഗ്രഹം അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു, അറിയുന്നവനായി അള്ളാഹു മതി. ഈ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾക്ക് പാരത്രിക ലോകത്ത് ലഭിക്കുന്ന വർണ്ണിക്കാനാവാത്ത അങ്ങേയറ്റം അനുഗ്രഹീതമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പറയുന്നത്. ഈ അനുഗ്രഹം അമ്പിയാക്കന്മാരുടെ കൂടെ, സ്വദ്ദീഖീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെയുള്ള ആ സൗഹൃദം, അത് എന്തുമാത്രം അനുഗ്രഹീതമാണ്. അപ്പോൾ അത് നൽകുന്നവൻ, ആ അനുഗ്രഹം നൽകുന്നവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ആ അനുഗ്രഹം അത് ആർക്ക് നൽകണമെന്നും ആരാണ് അതിന് അർഹതപ്പെട്ടവരെന്നും അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. ദാലികൽ അത്വാഉൽ ജസീലു മിനല്ലാഹി വഹ്ദ, ഈ അവർണനീയമായ അങ്ങേയറ്റം വിശിഷ്ടമായ ഈ അനുഗ്രഹം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു. വകഫാ ബില്ലാഹി അലീമൻ യഅലമു അഹ്വാല ഇബാദിഹി, തൻ്റെ ദാസന്മാരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാകുന്നു. വമൻ യസ്തഹിഖു മിൻഹുമു സവാബൽ ജസീൽ, ആരാണ് ഈ അനുഗ്രഹീതമായ പ്രതിഫലത്തിന് അർഹത നേടിയതെന്ന് അള്ളാഹു കൃത്യമായി അറിയുന്നു. അതാണ് വകഫാ ബില്ലാഹി അലീമ, അറിയുന്നവനായിട്ട് അള്ളാഹു തന്നെ മതി എന്ന് പറഞ്ഞത്. ആ ആയത്തുമായി ബന്ധപ്പെട്ട് പല തഫ്സീറുകളും ആ വചനം വ്യാഖ്യാനിക്കുന്നു. പറയുകയാണ്, ദാലിക്കൽ ഫദ്ലു അല്ലദീ നാലൂഹു, ഈ ആളുകൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ കരസ്ഥമാക്കിയ അനുഗ്രഹം, അത് മിനല്ലാ, ഫഹുവല്ലദീ വഫഖഹും ലിദാലിക് വആനഹും അലൈഹ്, അവനാണ് അവർക്കതിന് തൗഫീഖ് നൽകിയത്, അവനാണ് അവരെ അതിന് സഹായിച്ചത്. വഅഅതാഹും മിനസ്സവാബി മാലാ തബ്ലുഗുഹു അഅമാലുഹും, തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടൊന്നും പ്രാപിക്കാൻ കഴിയാത്ത അതിവിശിഷ്ടമായ ആ പ്രതിഫലം അവർക്ക് നേടിക്കൊടുത്തത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്, അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹം കൊണ്ടാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വകഫാ ബില്ലാഹി അലീമ യഅലമു അഹ്വാല ഇബാദിഹി വമൻ യസ്തഹിഖു മിൻഹുമു സവാബൽ ജസീൽ. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുകയാണ്, തൻ്റെ ദാസന്മാരുടെ അവസ്ഥകളെക്കുറിച്ച് അവൻ നന്നായി അറിയുന്നവനാകുന്നു. ആരാണ് ഇത്ര വിശിഷ്ടമായ അനുഗ്രഹത്തിന്, പ്രതിഫലത്തിന് അർഹതപ്പെട്ടത് എന്നും അള്ളാഹു അറിയുന്നു. ബിമാ ഖാമ ബിഹി മിനൽ അഅമാലി സ്വാലിഹ അല്ലതീ തവാത്വഅ അലൈഹൽ ഖൽബു വൽ ജവാരിഹു, തങ്ങളുടെ ഹൃദയവും

അൻഫിറൂ സുബാത്തിൻ അവിൻഫിറൂ അവിൻഫിറൂ ജമീആ. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ഖുദു, നിങ്ങൾ എടുക്കുവീൻ, സ്വീകരിക്കുവീൻ, ഹിദ്റക്കും, നിങ്ങളുടെ ജാഗ്രത, നിങ്ങളുടെ ശ്രദ്ധ. ഫംഫിറു, അങ്ങനെ നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ. സുബാത്തിൻ, പല കൂട്ടങ്ങളായി. അവിംഫിറു, അല്ലെങ്കിൽ നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ. ജമീഅ, എല്ലാവരുമായി. ഇതാണ് 71-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ ജാഗ്രത കൈക്കൊള്ളുവീൻ. അതായത് പല കൂട്ടങ്ങളായി യുദ്ധത്തിന് പുറപ്പെട്ടു കൊള്ളുക, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടു കൊള്ളുക. അനിവാര്യമായും ശത്രുക്കൾ ഇസ്ലാമിനു നേരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ വിശ്വാസികളായ ആളുകൾ സ്ഥൈര്യത്തോടുകൂടി നിലക്കൊള്ളുകയും ഒരിക്കലും ധൈര്യക്ഷയം സംഭവിക്കാതെ ആ ശത്രുക്കളെ തുരത്താനാവശ്യമായ തരത്തിൽ ഒരുങ്ങി പുറപ്പെടേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇസ്ലാം ഒരിക്കലും യുദ്ധം ലക്ഷ്യമാക്കുന്നില്ല, യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഖുർആനിൻ്റെയും ഹദീസുകളുടെയും ആ വചനങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ശത്രുക്കൾ മുസ്ലിങ്ങൾക്കു നേരെ പടയെടുത്താൽ, അവർ സൈന്യത്തെ തയ്യാറാക്കിയാൽ പിന്നെ മുസ്ലിങ്ങൾ നോക്കി നിൽക്കേണ്ടതില്ല. അവർ ശത്രുക്കളെ തുരത്താനാവശ്യമായ തരത്തിൽ അവർ രംഗത്തിറങ്ങേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഖുദു ഹിദ്റക്കും ബിൽ ഇസ്തിഇദാദി ലിഅദുവ്വിക്കും, നിങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ നിങ്ങൾ ഒരുങ്ങി പുറപ്പെടുക. ഫഖ്റുജു ലി മുലാഖാത്തിഹി ജമാഅതൻ ബഅദ ജമാഅതിൻ ഔ മുജ്തമിഈന, നിങ്ങൾ ആ ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ വേണ്ടി നിങ്ങൾ സംഘം സംഘമായിട്ടോ ഒരുമിച്ചോ യുദ്ധത്തിലേക്ക് പുറപ്പെടുക എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. യഅ്മുറു തആല ഇബാദഹു അൽ മുഅ്മിനീന ബിഅഖ്ദി ഹിദ്രിഹിം മിൻ അഅദാഇഹിമുൽ കാഫിരീൻ, അള്ളാഹു കൽപ്പിക്കുന്നു ഇസ്ലാമിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ച മുസ്ലിങ്ങളെ ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന ആളുകൾക്കെതിരിൽ, പ്രത്യേകിച്ച് യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വചനത്തിൽ അള്ളാഹു ഈ കാര്യങ്ങൾ പറയുന്നത്. അത്തരം സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ ജാഗരൂകരായി ശത്രുക്കൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെടണം. വഹാദ യഷ്മുൽ അഖ്ദു ബി ജമീഇൽ അസ്ബാബ് അല്ലത്തി ബിഹാ യുസ്തആനു അലാ ഖിതാലിഹിം, അതായത് അതിനാവശ്യമായ എല്ലാ മാർഗങ്ങളും മുൻകരുതലും അവർ സ്വീകരിക്കണം. എന്തൊക്കെ ആവശ്യം? യുദ്ധത്തിന് ആയുധങ്ങൾ ആവശ്യമുണ്ടാകും, തന്ത്രങ്ങൾ ആവശ്യമുണ്ടാകും, അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ അത്തരം സജ്ജീകരണങ്ങളുമായി അവർ ഒരുങ്ങി പുറപ്പെടണം, രംഗത്തേക്ക് ഇറങ്ങണമെന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. എന്നാൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യമില്ലാത്തയിടത്ത്, ഒരു പ്രകോപനവും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് നേരെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി അള്ളാഹുവോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ വചനങ്ങളോ നമ്മളെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ യുദ്ധം അനിവാര്യമായൊരു സന്ദർഭത്തിൽ അവിടെ മുസ്ലിങ്ങൾ ഭീരുക്കളായി മാറാൻ പാടില്ല. ആവശ്യമായ മുൻകരുതലുകളും എല്ലാ സജ്ജീകരണങ്ങളും എടുത്തുകൊണ്ട് അവർ യുദ്ധരംഗത്തേക്ക് പുറപ്പെടണമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അതായത് മതങ്ങളിലും അതേപോലെ ദർശനങ്ങളിലും ഈ ഭൗതികമായ കാര്യങ്ങളിൽ ഒരു കൂട്ടരോട് അന്യായമായി അവർ ആക്രമിക്കപ്പെട്ടാൽ, യുദ്ധത്തിന് ഇരയാക്കപ്പെട്ടാൽ, തീർച്ചയായും അവർ അള്ളാഹുവിൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ അവർ തിരിച്ചടിക്കാൻ അവർക്ക് അനുവാദമുണ്ട്, അവർ പ്രതിരോധിക്കാൻ അവർക്ക് അനുവാദമുണ്ട്, അതേപോലെ തന്നെ ശത്രുക്കളെ തുരത്തിയോടിക്കാൻ അവർക്ക് അനുവാദമുണ്ട് എന്ന കാര്യം ആ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് ഈ സൂറത്തിൽ തന്നെ 72-ാമത്തെ വചനത്തിൽ അവർ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അതാണ് 72-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, وَإِنَّ مِنْكُمْ لَمَنْ لَيُبَطِّئَنَّ فَإِنْ أَصَابَتْكُمْ مُصِيبَةٌ قَالَ قَدْ أَنْعَمَ اللَّهُ عَلَيَّ إِذْ لَمْ أَكُمْ

0: ഇതാണ് 72-ാമത്തെ വചനം. അവിടെ ഖിറാത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വ ഇന്നമിൻകും, ഖിറാത്തിൽ ശദ്ദുള്ള നൂന് മണിച്ചുകൊണ്ട് പറയണം. വ ഇന്നമിൻകും, മിൻകും എന്ന് പറയാതെ, മിൻകും ലമല്ലയുബത്തിഅന്ന ഫഇൻ അസാബത്തുകും فإن أصابتكم مصيبة قال قد أنعم الله قال قد أنعم الله علي إذ لم أكن معهم അവിടെയും മണിച്ചുകൊണ്ട് പറയണം, إذ لم أكن معهم شهيدا. അല്ലാഹു പറയാണ്, وإن منكم, നിശ്ചയമായും നിങ്ങളിൽ തന്നെയുണ്ട്, ലമൻ ചിലർ അല്ലെങ്കിൽ ഒരുവൻ, ല യുബത്തി അന്ന മടിച്ചു നിൽക്കുക തന്നെ ചെയ്യുന്ന, അപ്പൊ മടിച്ചു നിൽക്കുക തന്നെ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നർത്ഥം. ഇന്ന മിങ്കും ലമൻ ല യുബത്തി അന്ന ഫഇൻ അസാബത്തുകും, എന്നിട്ട് നിങ്ങളെ ബാധിച്ചുവെങ്കിൽ, ഫഇൻ അസാബത്തുകും, എന്നിട്ട് നിങ്ങളെ ബാധിച്ചുവെങ്കിൽ, മുസീബത്തുൻ വല്ല വിപത്തും, കാല അവൻ പറയും, അങ്ങനെ മടിച്ചു നിന്നവൻ പറയും, കാല ഖദ് അൻഅമല്ലാഹു, അല്ലാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, അലയ്യ എൻ്റെ മേൽ, എനിക്ക്, ഇദ്ലം അക്കുൻ, ഞാൻ ആയിട്ടില്ലാത്ത സ്ത്രീക്ക് അല്ലെങ്കിൽ ഞാൻ ആകാത്തതിനാൽ, മഅഹും അവരോടൊപ്പം, ഷഹീദ ഹാജറുള്ളവൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ യുദ്ധത്തിന് വിധേയരായ എന്നിട്ട് അപകടം പറഞ്ഞ ആ ആളുകളുടെ കൂടെ പോകാതിരുന്നത് അല്ലാഹു എന്നെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് എന്നൊക്കെ അവർ വീരവാദം മുഴക്കും, അവർ പറയും. അതാണ് അല്ലാഹു പറയുന്നത്, നിശ്ചയമായും മടിച്ചു നിൽക്കുന്ന ചിലർ നിങ്ങളിൽ തന്നെയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വല്ല വിപത്തും ബാധിച്ചുവെങ്കിൽ അവൻ പറയും, ഞാൻ അവരോടൊപ്പം ഹാജരുള്ളവനല്ലാതിരുന്ന സ്ഥിതിക്ക് തീർച്ചയായും എൻ്റെ മേൽ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ കപടവിശ്വാസികളുടെ സംസാരമാണ് ഈ സംസാരം. ഒരിക്കലും മനസ്സിൽ ഈമാനുള്ള, സത്യവിശ്വാസമുള്ള ഒരാളും അത്തരത്തിൽ സംസാരിക്കുകയില്ല. അതാണ് സംസാരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ന മിങ്കും ലനഫറൻ യതഅഖറു അനിൽ ഖുറൂജി ലിമുലാഖാത്തിൽ അഅദാഇ മുതസാഖിലൻ, ഈ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ പിന്തി നിൽക്കുന്നു. എന്തിൽ നിന്ന്? ശത്രുക്കളെ കണ്ടുമുട്ടുന്നതിൽ നിന്ന്, അഥവാ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന്. അതെന്താ കാര്യം? അവരുടെ അലസതയാണ്, അവരുടെ പിന്നെ ഉദാസീനതയാണതിന് കാരണം. വയസ്ബുത്തു ഗൈറുഹു അൻ അംദിൻ വൈസ്റാരിൻ ഫഇൻ ഖുദ്ദിറ അലൈക്കും വഉസീബത്തുകും ബിഖത്റിൻ വഹസീമത്തിൻ ഖാല മുസ്തബ്ശിറൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് വല്ല പ്രയാസവും ബാധിച്ചാൽ, കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുത്തപ്പെടുകയോ ചെയ്താൽ, കാല, അത്തരം ആളുകൾ പറയും, സന്തോഷപൂർവ്വം പറയും, ഖദ് ഹഫിളനില്ലാ, അല്ലാഹു എന്നെ സംരക്ഷിച്ചിരിക്കുന്നു, ഹൈനലം അക്കുൻ ഹാദിറൻ മഅഉലൈക്കല്ലദീന വഖഅലഹും മാ അക്രഹഹു ലിനഫ്സി. കണ്ടോ, ആ ആളുകൾക്ക്, വിശ്വാസികൾക്ക് ബാധിച്ച ആ വിപത്ത് ബാധിക്കാതെ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. വസ്സറഹു തഖ്ലുഫുഹു അൻകും, അത്രമല്ല, നിങ്ങളിൽ നിന്ന് പിന്തി നിന്നതുകൊണ്ട്, പോകാതെ ഇരുന്നതുകൊണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ പറയാനോ ഇങ്ങനെ ചിന്തിക്കാനോ പാടില്ല. അതാണ് ആ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. പ്രയാസം നേരിടുക എന്നത് സ്വാഭാവികമാണ്. പരാജയമോ വിജയമോ സംഭവിക്കുക എന്നത് യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെയൊക്കെ തന്നെ അല്ലാഹുവിൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം സത്യവിശ്വാസികൾ. ഒരിക്കലും പതറാതെ, തങ്ങൾ പോകാതിരുന്നത് നന്നായി, ഞങ്ങൾക്ക് ആ ആപത്ത് പിണഞ്ഞില്ലല്ലോ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഭീരുക്കളാണ്. അതേപോലെ തന്നെ മനസ്സിൽ കാപട്യമുള്ളവരാണ്. അതാണ് ആ വചനം പഠിപ്പിക്കുന്ന കാര്യം. ഇതൊരു യുദ്ധരംഗത്ത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ത്യാഗ പരിശ്രമങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം സഹിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഇത്തരം ആളുകൾ തന്ത്രപൂർവം അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. എന്നാൽ ഇസ്ലാമിനും മുസ്ലീങ്ങൾക്കും വിജയമുണ്ടാകുമ്പോൾ, നേട്ടമുണ്ടാകുമ്പോൾ, അവർ അതിൻ്റെ പങ്കു പറ്റാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഇത്തരം ആളുകളുടെ ഈ മോശമായ മനസ്ഥിതിയെക്കുറിച്ച്, നിലപാടുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും അത്തരം കാര്യങ്ങൾ, അത്തരം മാതൃകകൾ വിശ്വാസികൾ സ്വീകരിക്കാൻ പാടില്ല. ധീരമായി നിലകൊള്ളാൻ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ തങ്ങൾക്കുണ്ടാകുന്ന ഏത് പ്രയാസവും ഏത് ബുദ്ധിമുട്ടും അത് പ്രതിഫലം നേടിയെടുക്കാൻ കാരണമാകും എന്ന് വിശ്വസിക്കാൻ, വിജയമാകട്ടെ പരാജയമാകട്ടെ തങ്ങൾക്കതൊരിക്കലും നാശം വരുത്തിവെക്കുകയില്ല, ഞങ്ങൾക്കത് നേട്ടം മാത്രമേ നൽകുകയുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഗുണമാകുന്നു, ഖൈറാകുന്നു. ഇൻ അസ്വാബത്തുഹു സറാഉ ഷകറ ഫകാന ഖൈറൻ ലഹു. വല്ല സന്തോഷകരമായ അവസ്ഥയും അവനുണ്ടായാൽ അവൻ നന്ദി കാണിക്കും, അതവന് ഖൈറാകുന്നു. ഇൻ അസ്വാബത്തുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. വല്ല പ്രയാസവും അവനെ ബാധിച്ചാൽ, വല്ല ബുദ്ധിമുട്ടും അവനെ ബാധിച്ചാൽ അവൻ ക്ഷമ കൈക്കൊള്ളും, അപ്പോൾ അത് അവന് ഖൈറായിട്ട് മാറും. ഇത് വിശ്വാസികൾക്കല്ലാതെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ഈ ഒരവസ്ഥ ഇല്ല എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സന്തോഷമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ പ്രയാസമുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ദുഃഖമുണ്ടാകുമ്പോഴും ഏത് സന്ദർഭത്തിലാകട്ടെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടവനാണ് സത്യവിശ്വാസി എന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം. വഇന്ന മിൻകും ലമല്ല യുബത്തിഅന്ന ഫഇൻ അസ്വാബത്തുകും മുസീബത്തും ഖാല ഖദ് അൻഅമല്ലാ قال قد أنعم الله علي إذ لم أكن معهم شهيدا.
1: ആ വചനം നമ്മൾ കൃത്യമായി ഓതി അതിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെ, അതിൻ്റെ വരികളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് സന്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പകർത്താനുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല കാപട്യമില്ലാത്ത, കലർപ്പില്ലാത്ത, ശരിയായ വിശ്വാസം സ്വീകരിക്കുന്ന, തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ, അതുവഴി നാളെ പരലോകത്ത് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
2: നാം ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം, പരിശുദ്ധ ഖുർആനിലെ സൂറ അന്നിസാ 70 മുതൽ 72 വരെയുള്ള വചനങ്ങൾ. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير

0: حدث.
1: أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ,
2: എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ,
1: എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി وأعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവേ,
2: ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറേ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും പ്രയക്കും ഉണ്ടാകും. നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ. ലൈവ് കൗൺസിലിംഗ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്, പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: تحصى شواطئه والفقه انف مسلما كنت.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാധായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്.
0: മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ നമ്മൾക്ക് മറ്റൊരു ഈവനിങ് ലൈവിലും കൂടി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ്. സാധാരണ സമയത്തിൽ നിന്ന് അല്പം വൈകിയാണ് ഈവൻ ലീവ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്ന് ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ മുന്നേ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാത്രമല്ല ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമുക്ക് ഗസ്റ്റുകൾ ഇല്ല. അപ്പോൾ ഞാൻ അനൂസ് മഞ്ചേരിയാണ് നിങ്ങളോടൊപ്പം ഇന്ന് ആങ്കറിൻ്റെ സ്ക്രീനിൽ ഉള്ളത്. ഇൻഷാല്ലാ ഇന്ന് സലാം പറഞ്ഞു വന്നവർ റയ്ഹാന ബാനു തോട്ടശ്ശേരി അറ, ആയിഷ തോട്ടശ്ശേരി അറ, ഷംനാദ് ഖാൻ, വഹീദ അട്ടിക്കോട്ടു, ഷംസാദ് തലശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഇബ്രാഹിം അലി, സീനത്ത് പാലക്കാട്, ആയിഷ കരുമ്പിൽ, ജമീല കുമരനെല്ലൂർ, സുലേഖ തിരുവാലി, ഷംനാദ് ഖാൻ, ആയിഷാങ്ങാടിപ്പുറം, ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, സഫിയ കെ തിരൂരങ്ങാടി, ജുമൈലത്ത് തുറക്കൽ, അംറ ബിൻത് യാസിർ, സൽമാൻ ഓറാടംപാലം, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അൻവർ വി എടത്തനാട്ടുകര, സുബൈദ പുളിക്കൽ, സഫിയ കെ തിരൂരങ്ങാടി, ഇവരൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്. നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾ അൽഹംദുലില്ലാ ഇന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ദിവസങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ അമീർ സാഹിബിൻ്റെ ഒരു എഴുത്തുണ്ട്, നമുക്ക് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യന് അള്ളാഹു കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ ആദരവുകളിൽ ഒന്നാണ് അവൻ്റെ അഭിമാനവും മന്ദസ്സും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരൻ്റെ അഭിമാനം സംരക്ഷിക്കുക എന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഒരു വിശ്വാസിയുടെ ജീവനും അഭിമാനത്തിനും കഅബാലയത്തേക്കാൾ പവിത്രതയുണ്ടെന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത്. അതിനാൽ അന്യരെ അനാവശ്യമായി പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യാതെ മാന്യമായി പെരുമാറാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ വാക്കുകൾ പലപ്പോഴും വലിയ ബന്ധങ്ങൾ തകർക്കാൻ കാരണമാകാറുണ്ട്. എന്നതിനാൽ നാവുകളെ ദോഷങ്ങളിൽ നിന്നും നുണകളിൽ നിന്നും കാത്തുരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സഹോദരൻ്റെ അഭാവത്തിൽ പോലും അവനെക്കുറിച്ച് നല്ലത് മാത്രം പറയുക വഴി പരസ്പര സ്നേഹവും ബഹുമാനവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. അന്യരുടെ അന്തസ്സിനെ മാനിച്ചും മാന്യമായ പെരുമാറ്റത്തിലൂടെയും ജീവിക്കാനും നമ്മുടെ നാടുകളെയും പ്രവർത്തനങ്ങളെയും തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. മാഷാല്ല, നല്ലൊരു ടെക്സ്റ്റാണ് അദ്ദേഹം നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഓരോരുത്തരെയും ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ആയാലും അഭിമാനത്തിന് ഇസ്ലാം വളരെയേറെ വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ കേട്ട അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഫീഡ്ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ എഴുത്തിൽ നിന്നുള്ള വലിയൊരു പാഠമാണ് നമ്മൾ ആരെയും എന്താക്കരുത്, പരിഹസിക്കരുത് എന്നുള്ളത്. ചിലപ്പം കൂട്ടത്തിൽ ഹരം പകരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ആളുകളെ എന്താക്കും, ഒന്ന് താഴ്ത്തിക്കെട്ടാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കത് ഒരു പ്രയാസം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് ഇസ്ലാമിൽ വളരെ ഏറെ നാളെ ദുഃഖത്തിന് നമുക്ക് കാരണമാകുന്നൊരു വിഷയമാണ്. ഫാത്തിമ റയ്ഹാന അവർ പറയുന്നുണ്ട്, ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ട് പീസ് റേഡിയോയിൽ കേൾക്കുന്നു എന്നുള്ളത്. മാഷാല്ല, അതിൻ്റെ ഇടയിൽ അതും കൂടി നടക്കണമല്ലോ. ഏതായാലും നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കണം, അത്യാവശ്യമാണ്. നമ്മുടെ റേഡിയോയുടെ ഈവനിങ് ലൈവിൻ്റെ ചലനത്തിന് മുഖ്യമായിട്ട് പങ്കുവഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ശ്രോതാക്കൾ പലതരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള കുസൃതി ചോദ്യങ്ങളും കടങ്കഥകളും ഇസ്ലാമിക പരമായിട്ടുള്ളതും മറ്റ് പൊതുവായിട്ടുള്ളതും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്നും നമ്മൾ പഠിക്കാറുണ്ട്. ഏതായാലും ഇൻഷാല്ലാ ഇന്നും ആ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് നമ്മളെ ജമീല വി പി കാളികാവ് പറയുന്നുണ്ട്, ഒരാളെ കൂടി കൂട്ടാമായിരുന്നല്ലോ എന്നുള്ളത്. ഇന്ന് വരാൻ എന്ന ഏറ്റവും ഒരു വ്യക്തി അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യനാണ് സാഹചര്യങ്ങൾ പലതരത്തിലും മാറി മറിയും. അസ്സലാമു അലൈക്കും, നമ്മളെ സഫിയാക്കിയ തിരുവരങ്ങാടി പറയുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും അമീറടത്തനാട്ടുകാരുടെ ഓരോ വാക്കുകളും വളരെ വിലയേറിയത് തന്നെയാണ്. അൽഹംദുലില്ല, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ബർക്കത്തും നൽകുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തും പീസ് റേഡിയോ ഒരു ഈവനിങ് ലൈവ് ആവട്ടെ, അത് മോർണിംഗ് ലൈവ് ആവട്ടെ, അതിന് നൽകുന്ന ഊർജം വളരെ വലുതാണ്. അതിൽ യാതൊരു ഡൗട്ടും ആർക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ആ എഴുത്തിലും ഒരുപാട് വലിയ പാഠങ്ങളാണുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമ്മൾ സാധാരണ നേരത്തെ നമ്മൾ കേൾക്കാറുള്ള സാരോപദേശം നമുക്ക് ഇന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇൻഷാല്ലാ നമുക്ക് സാരോപദേശത്തേക്ക് പോവാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ലോകത്തെ ഏറ്റവും മനോഹരമായ സംഗതി എന്താണെന്നറിയോ? അതിന് വല്ലാത്ത റിസൾട്ടുണ്ട്. ആ കാര്യത്തിന് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണെങ്കിലും അത് നേടിയെടുത്താൽ കിട്ടുന്ന റിസൾട്ട് വളരെ വലുതാണ്. നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും, ഇത്ര വലിയ റിസൾട്ട് ഇതിനുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകും. അത്രയും സുന്ദരമായൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ക്ഷമ. അസബറു നിസ്ഫുൽ ഈമാൻ. ഈമാനിൻ്റെ പാതിയാണ് ക്ഷമ. അസബറു റിദാഇ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചു, അവിടുന്ന് എന്തുകൊണ്ടാണ് അതൊക്കെ നേരിട്ടത്? ക്ഷമ കൊണ്ടാണ്. ക്ഷമക്ക് വലിയ റിസൾട്ടുണ്ട്. നോക്കൂ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലം രോഗമായി കിടന്നു. രോഗം മൂർച്ഛിക്കുമ്പോഴൊക്കെയും അദ്ദേഹം ക്ഷമിക്കുമായിരുന്നു. അള്ളാഹുവിലേക്ക് കൈകളുയർത്തി ആത്മാർത്ഥമായി അദ്ദേഹം തേടുമായിരുന്നു. പടച്ച റബ്ബ് നൽകിയ പരീക്ഷണത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം അള്ളാഹിനോട് കോപം കാണിക്കുകയോ അള്ളാഹിനോടൊരു ഈർഷ്യത പ്രകടിപ്പിക്കുകയോ നശിച്ച രോഗം എനിക്ക് തന്നെ ഇതുണ്ടായല്ലോ എന്നു പറഞ്ഞിട്ട് അക്ഷമ കാണിക്കുകയോ ചെയ്തില്ല. മറിച്ച് ക്ഷമയോടെ പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടി. കാലങ്ങൾ ദീർഘിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ സമ്പത്തും മക്കളും എല്ലാതും നഷ്ടപ്പെട്ടു പോയി. കൂട്ടുകുടുംബങ്ങളെല്ലാം അദ്ദേഹത്തിന് അകന്നുപോയി. കൂടുതൽ കൂടുതൽ ദുർബലാവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ രോഗം അദ്ദേഹത്തെ എത്തിച്ചപ്പോൾ അദ്ദേഹം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി അന്നി മസ്സനിയൽ ദുർ വ അൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, വല്ലാത്ത പ്രയാസമുണ്ട്, എന്നെ പ്രയാസം ബാധിച്ചിരിക്കുന്നു. റബ്ബേ, നീ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണല്ലോ, എന്നോട് നീ കാരുണ്യം ചെയ്യണമേ. കലങ്ങളായി രോഗമായി കിടക്കുന്ന ഒരു പ്രവാചകൻ അള്ളാഹുവിനെ വിളിച്ചതെന്താ? അൻത അർഹമുർ റഹീമീൻ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണാവാരിധിയായ അള്ളാഹ്, എൻ്റെ രോഗം നീ മാറ്റിത്തരണം. നോക്കൂ, കാലങ്ങളായി അദ്ദേഹം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ടു പോയ ആ രോഗം നിമിഷങ്ങൾ കൊണ്ട് അള്ളാഹു മാറ്റാണ്. കാലിൻ്റെ ചുവട്ടിൽ പ്രത്യേക ഉറവ അള്ളാഹു ഉണ്ടാക്കുന്നു. അതെടുത്ത് ശരീരത്തിലൊഴിക്കാനും അതെടുത്ത് കുടിക്കാനും പറയുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം മുഴുവൻ മാറി. സുന്ദരനും സുമുഖനുമായിട്ട് അദ്ദേഹം മാറുകയാണ്. ഈവൻ അദ്ദേഹത്തെ പരിചരിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും സൗന്ദര്യം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കുറവുകളും നീങ്ങി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം പടച്ചറബ് തിരിച്ചു കൊടുത്തു. നോക്കൂ, ക്ഷമയ്ക്ക് വല്ലാത്ത റിസൾട്ടുണ്ട്. അക്ഷമ കാണിച്ചാലോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രയാസമാവുകയാണ് ചെയ്യുക. നശിച്ച ജീവിതം, ഞാനെല്ലാം നശിപ്പിക്കും, ചുറ്റുവട്ടത്തുള്ളത് മുഴുവൻ എറിഞ്ഞുടച്ചാൽ ആയിരങ്ങളുടെ നഷ്ടമുണ്ടാവും, വീണ്ടും അതെല്ലാം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. കൂടെയുള്ള ആളുകളെയൊക്കെ ചീത്ത വിളിച്ചാൽ, തെറി വിളിച്ചാൽ, മറ്റുള്ളവരെയെല്ലാം ശകാരിച്ചാൽ, അവർക്കെല്ലാവർക്കും നമ്മുടെ പ്രയാസത്തിൻ്റെ വേദനകൾ നമ്മൾ ഷെയർ ചെയ്താൽ, അങ്ങനെയാണല്ലോ, എനിക്കൊരു പ്രയാസമുണ്ടെങ്കിൽ വേറെല്ലാവരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ആൾക്കാരൊരു സ്വഭാവം. അങ്ങനെ അവരെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചാൽ ഉള്ള ബന്ധവും ഇല്ലാതാവും, ആളുകൾ നമ്മളോട് ശത്രുത വെച്ച് പുലർത്തുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി എന്തെങ്കിലും ആയുധങ്ങൾ വെച്ചിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടോ സ്വന്തത്തെയും മറ്റുള്ളവരെയും മുറിപ്പെടുത്തിയാൽ അതും കൂടുതൽ പ്രയാസമുണ്ടാവും. ഏതായാലും നമുക്ക് ബാധിച്ചത് ബാധിച്ചു അല്ലേ? ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ക്ഷമിക്കുക, സഹിക്കുക, പടച്ചറബിനോട് പ്രാർത്ഥിക്കുക. ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവരെ നിങ്ങൾക്കാകുന്നു സന്തോഷവാർത്ത. നമ്മൾ രോഗം ആഗ്രഹിക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. അപകടം ആഗ്രഹിക്കുന്നില്ല, പരാജയം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഉമ്മയും ഉപ്പയും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ദാരിദ്ര്യം ബാധിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ ബാധിക്കും. മറ്റുള്ള ആളുകൾക്കൊന്നും ഇല്ലാത്ത പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. അവർക്കൊക്കെ ഉള്ള സൗകര്യങ്ങൾ നമുക്കില്ലാതാകും. അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക പടച്ചറബിനോട്, ക്ഷമിക്കുക. അള്ളാഹുവെ, എന്തെല്ലാം പരീക്ഷണങ്ങൾ ബാധിച്ചാലും റബ്ബേ, നിനക്കറിയാം എല്ലാം, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയണം എൻ്റെ വേദനകളൊക്കെ. യൂസുഫ് നബി മിസ്സായപ്പോൾ ഈ അക്കൂബ് നബി എന്താ ചെയ്തു? അള്ളാഹുവേ, എൻ്റെ സങ്കടങ്ങൾ നിന്നോട് പറയുന്നു പടച്ചോനെ, അള്ളാഹിലേക്കാണ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക ചെയ്ത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്കിപ്പുറം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊട്ടാരത്തിലാണ് യാക്കോബ് നബിക്ക് തിരിച്ചു കിട്ടിയത്. ഇതാണ് ക്ഷമ എന്ന സൽസ്വഭാവത്തിൻ്റെ നേട്ടം. അതുകൊണ്ട് തന്നെ ഏറ്റവും റിസൾട്ടുള്ളൊരു കാര്യമാണ് ക്ഷമ. ചെറുപ്പം മുതൽക്കേ ക്ഷമ ശീലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. നമ്മുടെ വികാരത്തെ, ദേഷ്യത്തെ, എടുത്തുചാട്ടത്തെ കയർക്കുന്നതിനെ, തെറി വിളിക്കുന്നതിനെ, മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നതിനെ, പൊട്ടിത്തെറിക്കുന്നതിനെ ചെറുപ്പം മുതൽക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ശീലിച്ചാൽ ഏറ്റവും നല്ലൊരു പേഴ്സണായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ സ്ഥിരം റേഡിയോയിൽ പല തരത്തിൽ പല പ്രോഗ്രാമുകളിലായിട്ട് കേൾക്കുന്ന ഒരു നല്ലൊരു വിഷയം ക്ഷമയുമായി ബന്ധപ്പെട്ട് മാഷാ മുനവർ സലാഹിയുടെ നല്ല ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു ഒരു സംസാരമാണ് നമ്മൾ കേട്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സാരോപദേശം നമുക്ക് കിട്ടുന്ന, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ അത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്കതിവിടെ വായിക്കാം, ഫീഡ്ബാക്ക് വഴി വായിക്കാം. പിന്നെ നമുക്കൊരു വളരെ സിമ്പിളായിട്ടുള്ള, നമ്മളറിയേണ്ട, നമ്മളിപ്പോൾ സ്വാതന്ത്ര്യത്തിനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു അവസരത്തിലുള്ളത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് ഏത് വർഷം എന്നുള്ളതാണ്. പല ആളുകൾക്കും അറിയാം എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ എ വി ആർ ടി എടത്തനാട്ടുകരയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. വേറെയും ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, നമുക്ക് സമയത്തിനനുസരിച്ച് എന്താക്കാം അതൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യാം. നമ്മളെ ജമീല വി പി കാളികാവ് പറയുന്നുണ്ട്, വളരെ ശരിയായ ഒരു ഫോർവേഡ് ഉസ്താദിൻ്റെ സ്പീച്ചിലുണ്ടായിരുന്നു, ശരിയായ ഒരു വേർഡ് ഉസ്താദിൻ്റെ സ്പീച്ചിലുണ്ടായിരുന്നു. ക്ഷമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് ആദ്യമേ മനസ്സിലായി. അതെ, തീർച്ചയായും. പ്രത്യേകിച്ച് റേഡിയോൻ്റെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ ബോധേഡാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫാത്തിമ റെയ്ഹാന അവർ പറയുന്നുണ്ട്, പലർക്കും ഇല്ലാത്തതും എന്നാൽ ഏറ്റവും കൂടുതൽ ആവശ്യമായതുമായ ഒന്നാണ് ക്ഷമ. നാം എല്ലാവരെയും അള്ളാഹു ക്ഷമ ഉള്ളവരിൽ പെടുത്തുമാറാവട്ടെ, ആമീൻ. അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടതാണ്. അതുപോലെ തന്നെ ഇതെല്ലാവർക്കും ഇല്ലാത്ത, അല്ലെങ്കിൽ പറയുന്ന ആളുകൾക്ക് പോലും ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും ദുർബലത സംഭവിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. ഇതിന് മാഷാല്ലാഹ് നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്, പലതരത്തിലുള്ള ഉത്തരങ്ങളും കാണുന്നുണ്ട്. ഏതെങ്കിലും ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. അതായത് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം, രണ്ടാമത്തെ നമുക്കറിയാം 1947 പക്ഷെ ആദ്യമായിട്ട് ഒരു സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട്, അത് ഏതാ വർഷം എന്നുള്ളതാണ് ചോദ്യം. വളരെ ഒരു കാലിക പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്ന് നമുക്ക് എന്താക്കാം, അതിനെക്കുറിച്ച് പറയാവുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ റേഡിയോയിൽ ഇന്ന് കേട്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പറയാം. ഒന്ന്, ഈ പരിഹസിക്കൽ, ആളുകളെ പരസ്പരം പരിഹസിക്കുക എന്ന് പറയുന്നത് പല തരത്തിലും. നമ്മുടെ അമീർ ടി എടത്തനാട്ടുകര അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്തിൽ നമ്മളെ അഭിമാനത്തെക്കുറിച്ചിട്ട് ഓരോ വ്യക്തിക്കും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു കുഞ്ഞു ഹൃദയത്തിനും അവർക്ക് എന്തുണ്ട്, അതിൻ്റെ ഒരു അഭിമാനം ഉണ്ടെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ അധ്യാപകരായിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില വിഷയങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് വളരെ ഷോർട്ട് ചെയ്യും ക്ലാസ്സുകളിലെ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ നിന്ന്. ഇത്തരത്തിൽ ആ കുട്ടിക്ക് അത് ഭയങ്കര ഹേർട്ടാവുന്നുണ്ട്. അടിക്കുന്നതിനേക്കാളും വളരെ ഒരു ക്രൂഷ്യലായിട്ടൊരു സംഗതിയാണെന്ത്, നമ്മൾ ഈ ചീത്ത പറയുക, അത് താങ്ങാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഒരാളെ മുന്നിൽ വെച്ചിട്ട് കളിയാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മൾ മുനവർഷരായി പറഞ്ഞിട്ടുള്ള ക്ഷമയുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയത്തിനും ക്ഷമ വേണം. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഉസൂലിൽ

കാരണം വളരെ വലിയ അപകടങ്ങൾ, ചില പിണക്കങ്ങൾ, കലാകാലം നീണ്ടു നിൽക്കുന്ന അല്ലെ ചില മുറിവുകൾ ഈ ക്ഷമ നിമിത്തം ഉണ്ടാവുന്നുള്ള ഈ ക്ഷമിക്കാത്തത് മൂലം ഉണ്ടാവുന്നുള്ളതാണ്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ അദ്ദേഹം പറയുന്നുണ്ട്, മാഷാ അല്ലാ നല്ല ഉപദേശമാണ് ഉസ്താദ് തന്നത്, ക്ഷമ വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നാഥൻ അനുഗ്രഹിക്കട്ടെ. അമീൻ റബ്ബൽ ആലമീൻ. ഏതായാലും നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, ആ ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് എന്താണ് ആ ചോദ്യം ഉത്തരമെന്ന് കേൾക്കാം. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് ഏത് വർഷം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 1857 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ ആളുകളെ അത് ശരിയാക്കിയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഉത്തരം ശരിയാക്കിയത് സലീമ ഉദുക്കുങ്ങലാണ്, 1857 എന്നുള്ള ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ഷംനാദ് ഖാനാണ്, അവരും ഉത്തരം ഇല്ല, ഷംനാദ് ഖാൻ്റെ അവരൊക്കെ തെറ്റിയിട്ടുണ്ട്, ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുണ്ട്. പിന്നെ ലയ്യന ബിൻത് ഹനീഫ് ഫറൂഖ് അവർ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നഫീസ പി എ താമരശ്ശേരി അവർ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ലയ്യന ബിൻത് ഹനീഫ് അവർ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ജമീല കുമരനെല്ലൂർ അവർ ശരിയാക്കിയിട്ടുണ്ട്. ഹവ്വ കാക്കേങ്ങാട് അവർ ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ ആണ് ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. പിന്നെ ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി അവർ ശരിയാക്കിയിട്ടുണ്ട്. ആയിഷ കരിമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ക്ഷമ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ എന്നുള്ളത്. മറ്റൊരു വളരെ ഒരു നല്ലൊരു ക്വസ്റ്റ്യനായിട്ട്, എല്ലാതും നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ് തീർച്ചയായും, പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു ആയത്തുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇന്ന് ശാസ്ത്രം സമ്മതിക്കുന്ന സൂര്യൻ ചലിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഖുർആനിൽ സൂചിപ്പിച്ചത് ഏത് ആയത്തിലാണ്, ഏത് സൂറത്താണെന്ന് പറഞ്ഞാലും മതി. ശാസ്ത്രം ഇന്ന് സൂര്യൻ ചലിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഖുർആനിലൊരു പരാമർശം ഉണ്ട്, അത് ഏത് സൂറത്തിലാണ് ഏത് ആയത്താണെന്നും പറഞ്ഞാൽ അത്രയും ഹയറായിരിക്കും. അപ്പോൾ അറിയുന്ന ആളുകൾ എന്താക്കാം, അതിൻ്റെ ഉത്തരം പെട്ടെന്ന് അയക്കാം. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഷംനാദ് ഖാൻ പറയുന്നുണ്ട് അവർ ടൈപ്പ് ചെയ്ത് കൊടുത്തുള്ളൊരു ഇഷ്യൂ വന്നതാണ്, എന്തായാലും ഓക്കെ കുഴപ്പമില്ല. പിന്നെ വേറെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വേറെ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും, കാരണം സ്വാതന്ത്ര്യ സമര ദിനം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സംഗതി, ആ ഒരു സമയത്ത് ഒരുപാട് നമ്മൾ റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകളും ഒരുപാട് സംസാരങ്ങളും കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ടാകും മനസ്സിലാക്കുന്നത്. നമ്മൾ അമീർ തേടത്തനാട്ടുകര അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സ്കൂൾ ക്ലാസ്സിൽ വിദ്യാർത്ഥിയുടെ വില പിടിച്ചുള്ള വാച്ച് നഷ്ടപ്പെട്ടപ്പോൾ കുട്ടികളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ അധ്യാപകൻ എല്ലാവരോടും കണ്ണടക്കാൻ ആവശ്യപ്പെടുകയും താനും കണ്ണടച്ചുകൊണ്ട് ഓരോ കുട്ടിയുടെയും ബാഗ് പരിശോധിച്ച് വാച്ച് കണ്ടെടുക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി താനാണ് വാച്ചെടുത്തതെന്നും ആ മാതൃക തൻ്റെ ജീവിതം മാറ്റിയെന്നും അധ്യാപകനോട് പറഞ്ഞപ്പോൾ അന്നേ ദിവസം വാച്ച് ആരുടെ ബാഗിൽ നിന്നാണോ ലഭിച്ചതെന്ന് താനും കണ്ണടിച്ചിരുന്നതിനാൽ തനിക്കും അറിയില്ലായിരുന്നുവെന്ന് എന്ന് അധ്യാപകൻ മറുപടി നൽകിയ ഈ സംഭവം തെറ്റ് ചെയ്തവരെ അപമാനിക്കാതെ തിരുത്താൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു മാനസിക മൂല്യത്തിൻ്റെ ചരിത്ര മാതൃകയാണ്. തീർച്ചയായും വളരെ വളരെ മനോഹരമായിട്ട് ആ ഒരു അഭിമാനത്തെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതിൻ്റെ ഒരു ഇനി അങ്ങോട്ട് അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ആവശ്യമില്ല. അതായത് ഒരു കുട്ടിയുടെ വാച്ച് നഷ്ടപ്പെട്ട സമയത്ത് വാച്ച് യഥാർത്ഥ എടുത്ത ആളോട് എല്ലാവരും കണ്ണടച്ചിട്ട് എന്താക്കി, എടുത്ത ആൾ പറയാനുണ്ടായത് ബാഗ് പരിശോധിച്ചിട്ട് വാച്ച് കണ്ടെടുക്കുകയാണ്, അപ്പോൾ ആർക്കും അറിയില്ല ഇതാരെടുത്തെന്നുള്ളു. അപ്പോൾ ആ അധ്യാപകൻ്റെ ആ ഒരു ചെയ്തി മൂലം ആ കുട്ടി പിന്നെ അങ്ങനെയുള്ള സംഗതികളൊന്നും ഒഴിവായി എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ കേട്ടുള്ളത്. നമ്മളെ ചോദ്യം നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കാൻ തോന്നുന്നു. അതായത് ഒരു സൂറത്തിൽ അതിൽ സൂര്യനുമായി ബന്ധപ്പെട്ടുള്ള ചലനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. അത് ഏതാണ് സൂറത്ത് അല്ലെങ്കിൽ ഏതാണ് അത് ആയത്തെന്ന് പറഞ്ഞാലും ഖൈറായിരിക്കും. നമ്മളെ ചോദ്യം ചോദിച്ചത് അബ്ദുൽ ഹമീദ് സി കെ ആണ്. എന്തായാലും നല്ല ചോദ്യമാണ് കേട്ടോ, നല്ല ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത്. കാരണം പലപ്പോഴും നമുക്കറിയാം ഇസ്ലാമിലെ, അതായത് ശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പണ്ട് 1400 വർഷങ്ങൾക്ക് മുന്നേ ഇസ്ലാമിൽ എന്തായിട്ടുണ്ട്, അത് പലതും വന്നിട്ടുണ്ട്. ഏതായാലും ഉത്തരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഉത്തരം വായിക്കാം. സൂറത്ത് യാസീനാണ്, അതായത് വിശുദ്ധ ഖുർആനിലെ സൂര്യനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു സൂറത്ത്.
അതിൻ്റെ ഒരു ചലനവുമായി ബന്ധപ്പെട്ട് സൂറത്ത് യാസീൻ അദ്ധ്യായം 36

0: ആണ് 38 38-ാമത്തെ ആയത്തിലാണ് ഈ ഒരു സംഗതി പറയുന്നത്. പിന്നെ സൂറത്ത് അംബിയ ഉണ്ട് അദ്ദേഹം 21 ആയത്ത് 33. ഈ ഒരു രണ്ട് ഭാഗങ്ങളിലും എന്തുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. ജമീല വി പി കാളികാവ്, അമീർ ടി അടത്തനാട്ടുകര, സമീറ എ പി മാട്ടുൽ കണ്ണൂർ, അതുപോലെ റഫീഖ് ടൈലർ മാഗ്ലൂർ, ലയ്യന ബിൻ ഹനീഫ് ഫറൂഖ്, ഇവരൊക്കെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. ഏതായാലും അങ്ങനെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നു. നഫീസ പി എ താമരശ്ശേരി ആരാ, അവരും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്ക്. ഏതായാലും നല്ലൊരു ക്വസ്റ്റ്യനാണ്, നമ്മളിത് എല്ലാവരും അറിഞ്ഞിരിക്കുക. അതായത് സൂറത്തെ യാസീനാണ് വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ ആയത്ത്, അതായത് സൂര്യൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം സൂര്യൻ ചലിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശാസ്ത്രം അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ സൂറത്ത് 38-ാമത്തെ സൂറത്ത്, സൂറത്ത് യാസീനിലെ 36-ാമത്തെ സൂറത്ത്, സൂറത്ത് യാസീനിലെ 38-ാമത്തെ ആയത്താണ് ഇതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞത്. അതായത് വശം സുധജിരിലി മുസ്തഖറില്ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അല്ലേ, നമുക്ക് ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതായത് സൂര്യന് അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു അറിവ് 1400 വർഷങ്ങൾക്ക് മുന്നേ അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ എന്താക്കുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് സാധാരണ നമ്മളെ റേഡിയോയിൽ ഗസ്റ്റ് വരാറുണ്ട്, ഈവനിങ് ലൈവിൽ ഗസ്റ്റ് ഉണ്ടാവാറുണ്ട്, കുട്ടികൾ ആരെങ്കിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് ആരും ഇല്ല. പല കാരണത്താലും നമുക്ക് ഇൻഷാല്ല നമ്മളെ കുട്ടികളുടെ ലൈവാണെന്ന് നമുക്കൊരു കുട്ടികൾക്ക് ഇഷ്ടമുള്ള നമ്മളൊരു കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് ഇനി ഒന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കുക, ഇതിലുള്ള കഥയിലുള്ള പാഠം എന്താക്കുക ഉൾക്കൊള്ളാം ഇൻഷാല്ല.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് കുട്ടികളുടെ വിശേഷങ്ങൾ? കഥ പറയാൻ പരിപാടി കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ കേവലം ഒരു കഥയല്ല, ചരിത്ര കഥകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ കഥയുടെ പേര് പറയട്ടെ, അധ്വാനശീലർ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകളാണല്ലോ മുഹാജിറുകൾ. കേട്ടിട്ടില്ലേ മുഹാജിറുകളെക്കുറിച്ച്? എല്ലാം ഉപേക്ഷിച്ച് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു അവരുടെ യാത്ര. എത്രങ്ങാനും ദൂരെയുള്ള സ്ഥലത്തേക്കാണ് ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നത്. ദരിദ്രരായ മുഹാജിറുകളെ മദീനക്കാർ സ്വീകരിച്ചു. അപ്പോൾ ആ മുഹാജിറുകളെ സ്വീകരിച്ച ആളുകൾക്ക് അൻസാറുകൾ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ മുഹാജിറുകളും അൻസാറുകളും? നമ്മൾ പറയാറുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളുകളെ നമ്മൾ മുഹാജിറുകളെന്നും, ഹിജറ ചെയ്തു വന്ന മുഹാജിറുകളെ മദീനയിൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആളുകളെ അൻസാറുകളെന്നും നമ്മൾ പറയാറുണ്ടല്ലേ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസാറുകളെയും പരസ്പരം സഹോദരന്മാരാക്കിയിട്ടുണ്ട്. എന്ത് രസമായിരിക്കും അല്ലേ, എല്ലാവരും ചേർത്ത് പിടിപ്പിച്ച് അവരെ പരസ്പരം അവർക്കിടയിൽ സ്നേഹബന്ധം മൂട്ടി ഉറപ്പിച്ച ചരിത്രമാണിത്. വെറുതെ അല്ല കേട്ടോ, എന്തു മനോഹരമായ സ്നേഹമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അങ്ങനെ മുഹാജിറായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് സഹോദരനായി നിശ്ചയിക്കപ്പെട്ടത് ആരെയാണെന്നറിയോ? അൻസാറുകളിലെ ധനികനായ സഅദ് ബിൻ റബീഇനെയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫും നല്ല ധനികനായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആ ധനമെല്ലാം ഒഴിവാക്കി റസൂലിൻ്റെ കൂടെ ഇങ്ങ് മദീനയിലേക്ക് പോരുമ്പോൾ ഒന്നും കയ്യിലില്ല. അങ്ങനെ അൻസാറികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സഅദ് ബിൻ റബീഇ, അദ്ദേഹമാവട്ടെ നല്ല ധനമുള്ള വ്യക്തിയും, എന്നിട്ട് അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ അരികിലെത്തിയിട്ട് അദ്ദേഹത്തോട് പറയണേ, യാ അബ്ദുറഹ്മാൻ, നോക്ക്, ഞാൻ മദീനയിലെ വലിയ പണക്കാരനാണ്, എൻ്റെ പണത്തിൻ്റെ പകുതി ഭാഗം നിനക്ക് ഞാൻ തരാട്ടോ. നോക്ക് നിങ്ങൾ എന്തൊരു നല്ല മനസ്സാണല്ലേ, ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ അവർ കാണിച്ചത് ധനത്തിൻ്റെ പകുതി കൊടുക്കാന്നാ പറഞ്ഞത്. എൻ്റെ വീട്ടിലും തോട്ടങ്ങളിലും ഒരു പങ്ക് ഇനി നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നർത്ഥം. അപ്പോൾ വീട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തപ്പനം തോട്ടത്തിനൊക്കെ എന്ത് വലിയ വിലയുള്ളതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നും അങ്ങനെ തന്നെയാണ്. അതൊക്കെ പകുതി തരാമെന്ന് നോക്കൂ നിങ്ങൾ. പക്ഷേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തൻ്റെ സഹോദരനാക്കി തനിക്ക് കിട്ടിയിട്ടുള്ള സഅദ് ബിനു റബീഇനോട് പറയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഷാല്ലാ, അള്ളാഹു നിങ്ങളുടെ സമ്പത്തിലും കുടുംബത്തിലും കച്ചവടത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ വാഗ്ദാനം നിരസിച്ചു, എനിക്കതൊന്നും വേണ്ട, അത് താങ്കൾക്ക് എന്നെ ഇരിക്കട്ടെ. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി, താങ്കൾ എനിക്ക് കച്ചവടച്ചന്ത എവിടെയാണ് ഇവിടെ ഉള്ളത്, മദീനയിൽ എവിടെയാണ് ആളുകൾ ബിസിനസ് നടത്തുന്ന കച്ചവടം ചെയ്യുന്ന സ്ഥലമുള്ളത്, ഇതൊന്ന് കാണിച്ചു തന്നാൽ മതി. അങ്ങനെ ആ കച്ചവടം ചെയ്യാനായി അദ്ദേഹം ചന്തയിലേക്ക് പോവുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അങ്ങനെ കച്ചവടം ചെയ്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പിൽക്കാലത്ത് മദീനയിലെ ഏറ്റവും വലിയ ധനികനായി മാറി. എന്നിട്ടോ ആ പണം കൊണ്ട് ഇസ്ലാമിന് ഒരുപാട് ഉപകാരം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരലോകത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രതിഫലമായി ആ പണമെല്ലാം പിന്നീട് മാറുകയാണ്. അപ്പം നോക്കൂ, നമുക്കും അങ്ങനെ കാവണ്ടേ? നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ വലിയ പൈസക്കാരാവണമെന്നൊക്കെ ആഗ്രഹിക്കും. എന്തിനാ പൈസക്കാരനാവുന്നത്? നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മളെടുത്തു നിന്ന് തീർന്ന ഒരു പണമായിട്ട് തീരാനല്ല പണക്കാരനാവേണ്ടതല്ലേ? നമ്മൾ മരിച്ചാലും നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന, അതിന് ഉപകരിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ പണം മാറണം. അങ്ങനെയുള്ള വലിയ പണക്കാരനായിട്ട് മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ആ പണം എല്ലാവർക്കും കൊടുത്ത്, അല്ലെ, അവകാശികൾക്ക് കൊടുത്ത്, പാവപ്പെട്ടവർക്ക് കൊടുത്ത്, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ച് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ ചരിത്രം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവണപ്പോ കേട്ടോ, ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ കഥ അധ്വാനശീലർ എന്നതായിരുന്നു. ഈ ചരിത്ര കഥ കേൾക്കുമ്പോൾ നമുക്കൊരുപാട് ഗുണപാഠം കിട്ടട്ടെ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മൾ നല്ലൊരു നമ്മുടെ വീട്ടിയങ്കിളിൻ്റെ നല്ല മനോഹരമായിട്ടുള്ളൊരു കഥയാണ് അല്ലേ, അധ്വാനവുമായി ബന്ധപ്പെട്ട നല്ല ഗുണപാഠമുള്ളൊരു കഥ. നമ്മുടെ കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ വലിയ ആളുകളും കേട്ടിട്ടുണ്ടാവും. കാരണം കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നല്ല രസമുള്ള അദ്ദേഹത്തിൻ്റെ വോയിസിൽ, അബ്ദുസലാം മാഷെ വോയിസിൽ എല്ലാവർക്കും കേൾക്കാൻ വളരെ ഇഷ്ടമായിട്ടുണ്ടാവും. ഏതായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കേൾപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഈവൻ ലൈവിൻ്റെ മെയിൻ ശ്രോതാക്കൾ. വലിയ ആളുകളുണ്ടെങ്കിലും അവരും കൂടി നമ്മൾ എന്താക്കണം, പരിഗണിക്കണം. കഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ജമീല വി കെ പൂനൂർ പറയുന്നുണ്ട്, കഥ കേട്ടിരുന്നു പോയി, സൂപ്പർ കഥ, സത്യമടങ്ങിയ കഥ, അൽഹംദുലില്ല. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നുണ്ട്, മാഷാല്ലാ സലാം സാറാണ് കഥ പറഞ്ഞതെന്ന് തോന്നുന്നത്. കഥ നല്ല ഗുണപാഠം തന്ന് മറ്റുള്ളവരെ സഹായിക്കാനും അതേപോലെ സ്വന്തം ജീവിതം അധ്വാനത്തിലൂടെ കൈവരിക്കാനും ബറക്കല്ലാ ഫീക്ക് എന്ന്. അതുപോലെ തന്നെ ജമീല കുമാരൻ നല്ലൂർ പറയുന്നുണ്ട്, നല്ല ചരിത്ര കഥ എന്നുള്ളത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ കഥ കേൾക്കാൻ പറ്റും. അമീർ ടി അടുത്തനാട്ടുകൾ പറയുന്നുണ്ട്, വളരെ അർത്ഥവത്തായ കഥ, മാഷാല്ലാ. നമ്മുടെ സമ്പാദ്യം നമ്മുടെ മരണശേഷവും പ്രതിഫലം നൽകുന്ന തരത്തിൽ ചിലവഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് തീർച്ചയായും വളരെ ഗുണപാഠമുള്ള, നമ്മൾ കഥ കേൾക്കുന്നതിലുപരി നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള വലിയൊരു ഗുണപാഠമുള്ള കഥയായിരുന്നു. സഫിയ കെ തിരുവങ്ങാടി പറയുന്നത്, അസ്സലാമു അലൈക്കും, നല്ല ഗുണപാഠമുള്ളൊരു കഥ കേൾക്കുവാൻ വളരെ രസമാണ് കേട്ടിരുന്നത്, പ്രത്യേകിച്ചും ചരിത്ര കഥകൾ. അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഇന്ന് നമ്മുടെ പാഠക്കുറിപ്പിൻ്റെ സമയം നമ്മൾ ഒരുപാട് വൈകിട്ടുണ്ട്. ഇൻഷാ നമുക്ക് പാഠക്കുറിപ്പിലേക്ക് പോവാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, വൃത്തി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ സുഹൃത്തിനോട് വെറുപ്പുണ്ടാകാൻ ചാൻസുള്ള ഒരുപാട് കാരണങ്ങൾ, ഒരു കാരണം ഒരു പക്ഷേ അവന് വൃത്തിയില്ലാത്ത ഒരാളായി നടക്കുന്നു എന്നതേ കാരണം. തിരിച്ചിങ്ങോട്ട് ആലോചിച്ചാലും നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടക്കേടുണ്ടാകാനോ കാരണമായി തീരുന്ന കാര്യങ്ങളിൽ നമ്മൾ വൃത്തിയുള്ള ആളാണ്, വൃത്തിയില്ലാത്ത ആളാണ് എന്നതാണ് അതിൻ്റെ മാനദണ്ഡമായി പലപ്പോഴും മാറാറുള്ളത്. ഇപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ യൂണിഫോമൊക്കെ ധരിച്ച് ഗ്രൗണ്ടിലൊക്കെ ഓടി ചാടി നടന്ന് ആകെ വിയർപ്പൊക്കെ ഒലിച്ച് ഡ്രസ്സിലൊക്കെ കുറേ ചളിയായി, പിന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മളെ പറ്റുമോ? അവനാ നിലക്ക് ശ്രദ്ധ പുലർത്തുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായി നമ്മളടുത്തിരിക്കുമ്പോൾ നമ്മളോട് എന്തുണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഒരു പക്ഷെ നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് സഹിച്ചിരിക്കേണ്ട ഒരു ഘട്ടമുണ്ടാവും. നമ്മളിതിലൂടെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പം വൃത്തി എന്നത് ഇസ്ലാമിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നബി പഠിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ വൃത്തി ഉണ്ടാകുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഉലു എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അങ്ങനെ ആ പ്രാർത്ഥന പലപ്പോഴും പല ആളുകൾക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. നമ്മളൊരു പക്ഷേ അത് ചെല്ലാൻ മറന്നു പോയാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, അള്ളാഹുമ്മ ജാലനി മിനൽ മുത്തതഹിരീൻ എന്നാണ് പറയുന്നത്. അള്ളാഹു എന്നെ ശുദ്ധിയുള്ള ആളുകൾ എന്നെ എന്താക്കണം, ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. എത്ര വലിയൊരു കാര്യമാണ് ആ കാര്യം, ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പം നമ്മൾക്ക് ശുദ്ധി ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധിയുള്ള ആളുകളെ ഇഷ്ടപ്പെടും എന്ന് പറയുന്ന ആയത്തുകളടക്കം ഖുർആനിൽ വന്നിട്ടില്ലേ? അവിടെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ, നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ എന്താക്കണം, നിങ്ങളെ മുഖവും കൈകളൊക്കെ കഴുകണം എന്ന് പറയുന്ന വുളുവിൻ്റെ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ എന്താക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ ആഗ്രഹിക്കുന്നത്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈമാനിൻ്റെ പകുതിയായി ശുദ്ധിയെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഹദീസന വന്നില്ലേ, ആ തൊഹൂർ ഷത്തുൽ ഈമാൻ, ഈമാൻ്റെ പകുതിയാണ് എന്ത് തൊഹൂർ, ശുദ്ധിയാവുക എന്നുള്ളത്. മീസാനിൽ നാളെ അള്ളാഹു തുലാസ് വെച്ച് നമ്മുടെ നന്മകളും തിന്മകളും അളക്കുമ്പോൾ അവിടെ കനം തൂങ്ങുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ തംല ഉമാ ബൈനസ്സമാഇ വൽഅർദ്, ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കാണെന്ന് പറഞ്ഞില്ലേ. അതിന് കൂട്ടത്തിൽ പറഞ്ഞു പോയ കാര്യമാണെന്ത്, വൃത്തി എന്നതും ശുദ്ധി എന്നതും എന്താണ് ഈമാൻ്റെ ഭാഗമാണ് എന്ന കാര്യം. അപ്പോൾ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ശുദ്ധിയുടെ ഭാഗമായി നമ്മൾ ചെയ്യുന്നതാണ് വുളുവും കുളിയൊക്കെ. ഈ വുളുവിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എത്ര വലിയ പ്രതിഫലം നമുക്കതിൽ നിന്ന് കിട്ടണറിയോ കൂട്ടുകാരെ, ഒരുപാട് പ്രതിഫലം നമുക്കതിൽ നിന്ന് കിട്ടാൻ കാരണമായി തീരുന്നുണ്ട്. വുളുവിൻ്റെ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ അങ്ങനെ വുളുവൊക്കെ എടുത്ത് വന്നാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് തിന്മകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ്. ചെവിയിൽ നിന്ന്, കണ്ണിൽ നിന്ന്, കൈകളിൽ നിന്ന്, കാലുകളിൽ നിന്ന്, അവനൊന്ന് ഇരുന്നാൽ അവന് ഇരിക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം. അവൻ്റെ ഹത്തമിൻ തഹത്തി അൽഫാരിഹി, നഖത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയാണെന്ന് പറഞ്ഞു. ഇത്രയും വലിയ മഹത്തുള്ളൊരു കാര്യമാണ് വൃത്തിയുള്ളവരാവുക എന്നത് തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ വൃത്തി ഉണ്ടാകാൻ ശ്രമിക്കുക നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ കൈകാലുകൾ ശുദ്ധിയായി നിൽക്കുന്ന കാര്യത്തിൽ ഒക്കെ നമ്മൾ ആ ഒരു ശ്രദ്ധ പുലർത്തുക എന്നതാണ് ഈ ഒരു കാര്യം പറയുമ്പോൾ സൂചിപ്പിക്കാനുള്ള. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായും നല്ലൊരു പാഠക്കുറിപ്പാണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അല്ലെ, അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് പാഠക്കുറിപ്പിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ഏതായാലും നമ്മുടെ കഥയെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ സാരോപദേശമാകട്ടെ, നല്ല ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ഏതായാലും മാഷാല്ല, ഏതായാലും ഇന്നത്തെ ഈവനിംഗ് ലൈവ് അതിൻ്റെ അവസാന സമയത്താണുള്ളത്. തീർച്ചയായും ഒരുപാട് അറിവുകൾ ചെറിയൊരു സമയത്താണ് നമ്മൾ ഇന്ന് ഈവൻ ലൈവിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ചെറിയ സമയം കൊണ്ട് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാഷാല്ല, പഠിച്ച അറിവുകൾ ജീവിതത്തിൽ നമ്മൾ എന്താക്കണം, നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇൻഷാല്ല ഇന്ന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, നമുക്ക് ഗസ്റ്റില്ല. പക്ഷേ നമ്മൾ അൽഹംദുലില്ലാഹ് ഉള്ള അറിവ് കൊണ്ട് വളരെ മനോഹരമാക്കി. അള്ളാഹു നമ്മൾ ഇന്ന് സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രാർത്ഥനകളുമായി ഇന്ന് പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഇത്രയും സമയം അനൂസ് മഞ്ചേരി. നമുക്ക് വീണ്ടും മറ്റൊരു ഈവനിംഗ് ലൈവിൽ ഒരുമിച്ച് കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

പീസ് റേഡിയോ സ്വരം. മരണം ആരും നിഷേധിക്കാത്ത നഗ്നസത്യം. മരണത്തെ നാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആറുകാൽ കട്ടിലേറിയുള്ള യാത്ര, ഈ വരികൾ ആ മഹാസത്യം ഓർമ്മിപ്പിക്കുന്നു. ആലാപനം സഹീൽ കൊല്ലം.

0: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: പീസ് റേഡിയോ ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ വായനയാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. നമുക്ക് മുൻപിൽ വായിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ടി കെ.
2: തിരൂർക്കാട് നിന്ന് ഒരു ഓർമ്മ. 1993 December 5. ഇങ്ങനെ കൊല്ലവും മാസവും തീയതിയും കൃത്യമായി ഓർക്കാൻ കഴിഞ്ഞത് എന്റെ ഓർമ്മയുടെ ഗുണമല്ല. അന്ന് വലമ്പൂർ എന്ന സ്ഥലത്ത് 3 ദിവസമായി നടന്നുവരുന്ന ഒരു മതപ്രഭാഷണത്തിന്റെ അവസാന ദിവസമായിരുന്നു. അന്ന് തിരൂർക്കാട് നിന്നും കുറച്ച് സ്നേഹിതന്മാർ ഒരു ജീപ്പെടുത്ത് പ്രസംഗം കേൾക്കാൻ പോകുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനും തയ്യാറായി. പ്രസംഗം കേൾക്കൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ചിലപ്പോൾ സുന്നി മുസ്ലിയാക്കൾ പ്രസംഗിക്കുന്ന സദസ്സിൽ ഞാൻ ചെന്നിരിക്കും. എന്നെ കാണുമ്പോൾ അവർക്ക് ആകെ ഒരു എരിച്ചിലാണ്. ഞാൻ അടുത്തെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും സ്ഥിതി അത് തന്നെ. ഒരുപാട് അനാവശ്യങ്ങൾ പറയും, പരിഹസിക്കും, ആക്ഷേപിക്കും. സൽസബീൽ മാസികൾ എഴുതിയിട്ടുണ്ടെന്ന് ആരോപിച്ച് പല കളവുകളും തട്ടിവിടും. ആളുകൾ ഞാൻ പരിസരത്തുണ്ടെങ്കിൽ എന്നെ നോക്കി പരിഹാസപൂർവ്വം ചിരിക്കും. ഞാൻ ക്ഷമയോടെ എല്ലാം കേൾക്കും. പിറ്റേ ദിവസം ഇന്നലത്തെ വാള് എന്ന് തലവാചകം കൊടുത്ത് ഈ അസംബന്ധങ്ങൾക്ക് നോട്ടീസിലൂടെ മറുപടി നൽകും. സ്നേഹിതന്മാർ ചിലപ്പോൾ ശാസിക്കും, മൗലവി അങ്ങോട്ട് പോകേണ്ട. പക്ഷേ എനിക്ക് അതൊരു ഹരമാണ്. എതിരാളികൾക്ക് എരിച്ചിലും മുജാഹിദ് യുവ പണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കാൻ എനിക്ക് കൊതിയാണ്. പലരും പ്രഗത്ഭമായി പ്രസംഗിക്കുന്നവരാണ്. എം എം അക്ബർ, സുഹൈർ ചുങ്കത്തറ, സക്കറിയ സൊലാഹി, സലാഹുദ്ദീൻ മൗലവി, ഇബ്രാഹിം ബുസ്താനി, കെ വി അബ്ദുൾ ലത്തീഫ് മൗലവി, നിഅമത്തുള്ള ഫാറൂഖി, അബ്ദുറഹ്മാൻ സലഫി, സുബൈർ മങ്കട തുടങ്ങിയ യുവാക്കൾ നല്ല പ്രസംഗകരാണ്. പേര് ഇപ്പോൾ ഓർമ്മ വരാത്ത ഒട്ടേറെ പേർ വേറെയുമുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശൈലിയുണ്ട്. ചിലപ്പോൾ ചില പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കാറുണ്ട്. കേരളത്തിലെ യുവ പണ്ഡിതന്മാരിൽ ഏറ്റവുമധികം കക്ഷി വ്യത്യാസമന്യേ ജനശ്രദ്ധ ആകർഷിച്ച ഒരു യുവ പ്രതിഭയാണ് എം എം അക്ബർ. മിഷ്കാത്തുൽ ഹഖ്, സത്യത്തിൻ്റെ വിളക്കുമാടമെന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായ അക്ബർ ബൈബിളിലും ഹൈന്ദവ വേദങ്ങളിലും അവഗാഹം നേടിയ പ്രഗത്ഭ പ്രഭാഷകനും എഴുത്തുകാരനുമായി ഏറെ ശോഭിച്ചിരിക്കുന്നു. അക്ബറിൻ്റെ അസാമാന്യമായ കഴിവുകൾ കണ്ടും കേട്ടും ഞാൻ അമ്പരന്നു പോയ സന്ദർഭങ്ങളുണ്ട്. ഇത്ര ചെറുപ്രായത്തിൽ ഇത്ര കണ്ട് വിജ്ഞാനം നേടിയവർ എന്റെ ഓർമ്മയിൽ അപൂർവമാണ്. 7 പതിറ്റാണ്ടുകൾ പഠിച്ചും പ്രവർത്തിച്ചും നാടുനീളെ ഓടി നടന്ന എനിക്ക് അക്ബറിന്റെ വൈജ്ഞാനികമായ കഴിവുകളുടെ വരമ്പത്ത് നിൽക്കാൻ പോലും അർഹതയില്ലല്ലോ എന്നോർത്ത് ലജ്ജിക്കുന്നതിനേക്കാളേറെ ആഹ്ലാദിക്കുകയാണ് ഞാൻ. പുത്രവാത്സല്യത്തോടെ എന്റെ മനസ്സിൽ ഞാൻ കുടിയിരുത്തിയ ആ കുട്ടി എന്നേക്കാൾ എത്രയോ വലിയവനാണ് എന്ന സത്യം ഞാൻ ഉൾക്കൊള്ളുന്നു, അഭിമാനിക്കുന്നു. അനുഗ്രഹീതനായ അക്ബറിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹു പുത്രനെ സ്വീകരിച്ചു എന്ന് പറയുന്നവരെ താക്കീതു ചെയ്യാൻ വേണ്ടി. സൂറത്തുൽ കഹ്ഫ് 4 വചനം. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സത്യവിശ്വാസികളിൽ ഏൽപ്പിച്ച ആ ദൗത്യം നിറവേറ്റുന്നതിൽ നാം ഏറെ പിന്നിലായിപ്പോയി. ഫോർട്ട് കൊച്ചി കൽവത്തി ജുമാഅത്ത് പള്ളി വക ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാപ്രതിഭയായിരുന്ന സയ്യിദ് സനാഉള്ള മക്തി തങ്ങളുടെ വിയോഗത്തിന് ശേഷം 1 നൂറ്റാണ്ടുകാലം ഈ ദൗത്യ നിർവഹണത്തിന് നമുക്ക് ആളില്ലാതെ കടന്നുപോയി. എന്റെ സ്നേഹപുത്രനായ അക്ബർ ആ വിടവ് മനോഹരമായി നികത്തിക്കൊണ്ട് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. ക്രിസ്ത്യൻ പൗരോഹിത്യം തങ്ങൾക്കൊരു വിജ്ഞാന ഭീഷണിയായി അക്ബറിനെ ഉറ്റുനോക്കുന്നു. ആയിരങ്ങൾ തിങ്ങി നിറയുന്ന മഹാസദസ്സുകളിൽ പാതിരിമാരുമായും സന്യാസിമാരുമായും ആശയസമ്പുഷ്ടമായ സംവാദങ്ങളും ചർച്ചകളും നടത്തുകയും ശ്രോതാക്കളുടെ അസംഖ്യം ചോദ്യങ്ങൾക്ക് മുഖാമുഖം സമുചിതമായി മറുപടി നൽകുകയും ചെയ്തുകൊണ്ട് അക്ബർ ജൈത്രയാത്ര നടത്തുകയാണ്. വിജ്ഞാനവും പ്രശസ്തിയും വർദ്ധിക്കുന്തോറും ഈ യുവാവിൽ പ്രകടമാകുന്ന വിനീതഭാവം എന്നെ ആയേറെ സന്തുഷ്ടനാക്കുന്നു. മഹത്തായ ഗുണലക്ഷണമാണത്. എന്റെ അക്ബർ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറി ഈ സമുദായത്തിലുണ്ടായിത്തീർന്ന വലിയ വിടവിനെ നികത്തുന്ന ഒരാശ്രയമായി ഭവിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് വലുതായ അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. തൗഹീദ് പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭ സമർത്ഥനായ നായകൻ, എന്റെ ബഹുമാന്യ സുഹൃത്ത് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ജമാദാവായ അക്ബർ കിരീടത്തിൽ പതിച്ച രത്നം പോലെ ശോഭിച്ചുകൊണ്ടിരിക്കട്ടെ.
3: വലമ്പൂരിൽ പ്രസംഗം കേൾക്കാൻ പോകാൻ തീരുമാനിച്ചതിൽ ഒരു പഴയ സംഭവത്തിന്റെ സ്മരണയും മനസ്സിൽ ഓടിയെത്തിയിരുന്നു. അന്ന് ആ സംഭവം ഹമീദിനെ കേൾപ്പിച്ചു. അപ്പോൾ അത് ഓർമ്മക്കുറിപ്പുകളിൽ ഉൾപ്പെടുത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതെഴുതാൻ ആരംഭിച്ചപ്പോൾ വലമ്പൂരിൽ പോയ തീയതി കുറിച്ചുവെച്ചത് ഹമീദ് തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് കൃത്യമായി കൊല്ലവും തീയതിയും ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞത്. അന്ന് മൂസ സലാഹിയാണ് പ്രസംഗിച്ചത്. വിഷയം തൗഹീദ്. അവിടെ ചെന്നപ്പോൾ എനിക്കും കുറച്ച് പറയണമെന്ന് പൂതിയായി. പ്രാസംഗികനോടും സംഘാടകരോടും അനുവാദം ചോദിച്ചു. അവർ സമ്മതിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് പ്രഖ്യാപിക്കുന്ന സമുദായം അർത്ഥത്തിൽ നബിയെ എതിർക്കുകയാണ് ചെയ്യുന്നതെന്ന് ഏതാനും ഉദാഹരണങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ട് 15 മിനിറ്റ് ഞാൻ സംസാരിച്ചു. ഞാൻ തിരൂർക്കാട് കുടുംബതാമസം തുടങ്ങിയ കാലം 1945 വലമ്പൂരിൽ ഒരു വാദപ്രതിവാദമുണ്ടെന്ന് കേട്ടു. വിഷയം ഖത്തീമ് മിമ്പറിൽ കയറുമ്പോൾ മആശറ വിളിച്ച് വാളെടുത്തു കൊടുക്കൽ. അക്കാലത്ത് മആശറ വിളിയും വാളെടുക്കലും ഇല്ലാതെ ജുമാ ശരിയാവുകയില്ലെന്ന വിശ്വാസം സാർവത്രികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ഹിജ്റ ചെന്നതിന് ശേഷമാണ് ജുമാ തുടങ്ങിയതും പള്ളിയുണ്ടായതും. 10 വർഷങ്ങൾ

0: ഇടയിൽ ഏകദേശം 500-ലധികം ജുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായി കാണാം. ഒരൊറ്റ ജുമാക്കും മാഅശറ വിളിയും വാളെടുത്തു കൊടുക്കലും ഉണ്ടായിട്ടില്ലെന്നതാണ് സത്യം. നമ്മുടെ നാട്ടിലെ പള്ളികളിൽ അതില്ലാതെ ഒരൊറ്റ ജുമയും നടക്കാറുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മുസ്ലിയാക്കളുടെ ചര്യയും തമ്മിലുള്ള വൈരുദ്ധ്യം ഇതിൽ ദൃശ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം മതത്തിൽ വലിഞ്ഞുകയറിയ ഇത്തരം ഒട്ടേറെ അനാചാരങ്ങൾക്കെതിരിൽ ശക്തമായ ബോധവൽക്കരണം അക്കാലത്ത് പതിവാക്കിയിരുന്നു. തങ്ങൾക്ക് സ്വാധീനം ലഭിക്കുന്ന പള്ളികളിൽ നിന്നും ഇതൊഴിവാക്കി മാതൃക കാണിക്കുകയും ചെയ്തിരുന്നു. ഒരു പ്രസ്റ്റീജ് പ്രശ്നമെന്ന നിലയിൽ മുസ്ലിയാക്കൾ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് നിരന്തരം വെല്ലുവിളിക്കും. പലപ്പോഴും അതിനെ നേരിടേണ്ടതായി വരും. എപ്പോഴും മുസ്ലിയാക്കൾ ഈ വിഷയത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. അങ്ങനെ അവർ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഉപയോഗിച്ച് സദസ്സിൽ കലഹത്തിന് വഴിയൊരുക്കുകയും മുജാഹിദുകളെ ജനം ആക്രമിക്കാൻ മുതിരുകയും മൗലവിയെ കയ്യേറ്റം ചെയ്തും ഭീഷണിപ്പെടുത്തിയും പരിപാടി അലങ്കോലമാക്കുകയും പതിവാണ്. ഒടുവിൽ അവർ ജയപേരി മുഴക്കി പിരിഞ്ഞു പോകും. ഇന്നും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പര്യവസാനിപ്പിക്കുന്നത്.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ.
2: നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പം യാത്ര പോകുന്ന വേളയിൽ ഇവർ മൂന്ന് പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയ്ക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് കുറേശ്ശികൾ ഇരിക്കുന്നത്. നാനാ ഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുദ്ലജ് ഗോത്രക്കാരനായ ആൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുദ്ലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിനു മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല. നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച് യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ 3 പേരെ കണ്ടു, അവർ മദീനത്തേക്കുള്ള വഴിയിലാണുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആരായിരിക്കാം, ഖുറൈശികളിലെ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ സുറാഖക്ക് ഇത് കേട്ടിരിക്കുന്ന സുറാഖക്ക് എന്തായി, ഉറപ്പായി. എന്ത്,
3: 1000 ഒട്ടകത്തിന് വേണ്ടി
2: എന്ത് ചെയ്തു, മനസ്സിൽ അങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തന്ത്രം പ്രയോഗിച്ചു. സദസ്സിനോട് പറഞ്ഞു, ഏ അവരാവാൻ യാതൊരു വഴിയില്ല, അത് ഇന്നലെ പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്, അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്, നീ കണ്ടത് മുഹമ്മദിനെ ഒന്നുമല്ല,
3: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് 1000 ഒട്ടകം
2: പോണ്ട നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ചു സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെ എടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകണം,
3: കുതിരയെ
2: ഓടിച്ചിട്ട് പോകണം. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ 3 ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാഖ് പറയണത് നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരിതാണ്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. ഇത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂ

0: ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാഖ് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു, അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ എയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാലും മണ്ണിൽ കൊണ്ടുപോയി, ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്, ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു സ്വഭാവം അദ്ദേഹം പറയണ, എന്ത്, പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാം ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, എന്ത് പിന്നെ അൽ അസ്ലാമു മിൻ പിന്നെ റിജസു മിൻ അമലി ഷൈത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട്
1: മൈസൂർ
0: എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്, അതിൻ്റെ സ്റ്റാറ്റസ് അറിയണ റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു, വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരാണ്. യാത്ര തുടങ്ങി കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു, ഒട്ടക അല്ലെ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ദേഹത്തിനുമിടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീ ഊനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു മാലിക് തൻ്റെ ആ ഒരു ദൗത്ത് ടാസ്കിൽ നിന്ന് പിന്മാറാൻ, അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്, ഈ സുറാഖത്തുബ്നു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണത്, ഞാൻ നിന്നെതിനാണ് വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത്, എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്ത് ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖത്തുബ്നു മാലിക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിനൊരു ഉൾവിളി തോന്നുകയാണ്. എന്താ ഉൾവിളി എന്നറിയോ, ഇസ്ലാം എങ്ങാനും അതിജയിക്കും, ഈ ഇസ്ലാം അതിജയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്, ഇസ്ലാം അതിജയിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണം, സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയാണ്, എല്ലിലോ അങ്ങനെ എന്തിലോ എഴുതി കൊടുക്കണം. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത്, ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറാഖത്തുബ്നു മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ് തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാഖ കിസ്രയുടെ വള നിൻ്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന്. സുബ്ഹാനല്ല, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ്, അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത് നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത്, പിന്നെ തിരിച്ചടിക്കണം സുറാഖ, അബൂജഹലെ ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത്, പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്തു ചെയ്യാണ്, കീഴ്പ്പെടുത്താൻ. അപ്പോൾ സൈന്യക്കാരോട് പറയുന്നത്, സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാഖ പറയണത്, നിങ്ങൾക്ക് ഇന്നെ പിടികൂടാൻ പറ്റൂല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്തു ചെയ്യാണ്, ഇദ്ദേഹത്തെ സുറാഖയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ, പിന്നെ ഓ മുഹമ്മദ് നബിയെ, ഞാനും നിങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണത് പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത് ഈ തമ്മ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ വഫാഖുകൾ അതിന് പ്രത്യേകമായ പരിഗണന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സുറാഖക്ക് സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മുസ്ലിമാവും. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത് കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്താൻ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സഅദ് ബിൻ അബി വക്കാസിൻ്റെ ചരിത്രം റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, എന്ത് വമാ ബക്കത്ത് അലൈഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷെ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്തോതിയിട്ടാണ് സഅദ് ബിൻ അബി വക്കാസ് അവിടുന്ന് അവർ വിട്ടേച്ചു പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്തു ചെയ്യാണ് മദീനത്തേക്ക് കൊടുത്തയക്കാണ്. അങ്ങനെ കൊടുത്തയച്ച് മദീനത്തെ പള്ളിയിലത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കരയാണ്. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ്, ഉമർ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് പറയണത്, എവിടെയാണ് സുറാഖ? അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സുറാഖയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു എന്ത് ചെയ്യാണ്, തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സ്വഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്ത് റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നെ ഒരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
3: അസ്സലാമു അലൈക്കും. ആരോഗ്യ ചിന്തകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗേഡ്, ഗ്യാസ്ട്രോ ഇസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ്. പേരൊന്നും കേട്ട് പേടിക്കേണ്ട കേട്ടോ, അധികം ആൾക്കാർക്കും സ്ഥിരം വരുന്നൊരു പ്രശ്നമാണ് ഗ്യാസ്ട്രോവൾ, അസിഡിറ്റി, നെഞ്ചരച്ചിൽ. അങ്ങനെ നമ്മളെ പേരുകൾ ഒരുപാട് വിളിക്കുമെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിക്കുക. ചിലർക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അല്ലേ, ചിലപ്പം പ്രോട്ടീന് കൂടുതലായിട്ടുള്ള പയർ, മമ്പയർ, കടല, ചെറുപയറൊക്കെ കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലർക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ്ട്രബിൾ ആണ് എന്നുള്ള പ്രശ്നം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാൽവ് ഉണ്ട്. നമ്മുടെ ആ അന്നനാളത്ത് നിന്ന് തായ് ഇറങ്ങി ചെന്ന് ആമാശയത്തിലേക്ക് ഒരു വാൽവിലൂടെയാണ് ഇറങ്ങി ചെല്ലുന്നത്. അത് കഴിഞ്ഞാൽ വാൽവ അടയും. അത് കഴിഞ്ഞിട്ട് ആമാശയത്തിന് ഒരുപാട് പണിയുണ്ട്. ആമാശയം പല, നിങ്ങൾ ഒരു മില്ല് ആലോചിച്ച് നോക്കുക, പൊടിക്കുന്ന മില്ല്, അരിയും ബാക്കി സാധനങ്ങളൊക്കെ പൊടിക്കുന്ന, പല രൂപത്തിൽ കറങ്ങൂല അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ നമ്മുടെ ആമാശയത്തിൻ്റെ അകത്തും അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ദഹനം നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വാൽവുകൾ, ഈ പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് ഈ വാൽവുകൾ ചിലപ്പം അറിയാതെ വീക്കായിട്ട് തുറന്ന് വരാം, വാൽവുകൾ ദുർബലമായിട്ട് വരാം. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അതിതീവ്രമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അന്നനാളത്തിലേക്ക് മേപ്പോട്ട് കയറി വരും, നമുക്ക് നെഞ്ചരിച്ചിൽ തുടങ്ങും. ചിലർക്ക് വീണ്ടും കയറി വരും, വായിലൊരു പുളിപ്പ് രസം വരും, ചിലർക്ക് പല്ലിനെ വരെ അത് ബാധിക്കാം. ഇത്തരത്തിലാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അസിഡിറ്റി പ്രശ്നങ്ങൾ നിരന്തരം വരുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനല്ല പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ ഒരുപാട് ഭക്ഷണം മാറ്റി വെച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ അസിഡിറ്റി, വയറിലെ കംപ്ലയിൻസ് മാറാൻ പോകുന്നില്ല. താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നിങ്ങൾക്ക് കിട്ടും, താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, താൽക്കാലികമായിട്ട് മാറ്റി വെച്ചു. അത് തന്നെയാണ് അതിനുള്ള സൊല്യൂഷനും. പ്രധാനമായിട്ട് നിങ്ങൾ ഹീല് ചെയ്യേണ്ടത് നിങ്ങളുടെ ആങ്സൈറ്റിയാണ്. നിങ്ങൾക്ക് ഉത്കണ്ഠകളുണ്ടോ, അതേപോലെ തന്നെ പേടികളുണ്ടോ, നിങ്ങളുടെ മനസ്സിനെ ഹീല് ചെയ്യാൻ നമ്മൾ പറയും ഗട്ട് ബ്രെയിൻ ആക്സിസ്. മനസ്സിൽ സന്തോഷമില്ല, സമാധാനമില്ല, എപ്പോഴും പേടിയാണ്, ടെൻഷനാണ്. ഇത്തരം എപ്പോഴും പേടിയും ടെൻഷനായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കും. യുദ്ധസമാനമായ അന്തരീക്ഷമായിരിക്കും ശരീരത്തിൽ എപ്പോഴും. യുദ്ധത്തിൻ്റെ സമയത്ത് ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല അല്ലേ. നമുക്കൊരു പ്രധാനപ്പെട്ട സിറ്റുവേഷന് വന്നാൽ ഭയങ്കര സ്ട്രെസ് അടിച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളെ വയറിന് ദഹിപ്പിക്കാനൊന്നും ഓർമ്മയുണ്ടാവില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മനസ്സിലെ സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീല് ചെയ്ത് മാറ്റന്നെ വേണം. അതിന് കറക്റ്റായിട്ട് എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് മാറ്റണം. അതിനുള്ള പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ആണ്. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ രാവിലെ എണീറ്റ് വന്ന് നമസ്കരിക്കുന്നത്, അതേപോലെ തന്നെ കുടുംബക്കാരോട്, അതേപോലെ തന്നെ ബാക്കിയുള്ളവരോട് ഇടപഴകുന്നതിലൊക്കെ കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ്, മനസ്സാന്നിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക ബോധപൂർവം. രണ്ടാമത്തേതായിട്ട് നമ്മുടെ റിലേഷൻസ് ആണ്, ഫാമിലി റിലേഷൻസ്, ബന്ധങ്ങൾ. കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ ട്രോമ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ, ദുരിതങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മളൊന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വന്ന് ചോദിക്കും എന്താണ് പ്രശ്നം, നീ ഒന്ന് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കുറയും അല്ലേ. അപ്പോൾ റിലേഷൻസ് ആണ്, ബാക്കിയുള്ളവരുമായിട്ടുള്ള റിലേഷൻസ്, അത് നിങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ. ശരിക്കും റിലേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ടച്ചാണ്, പരസ്പരം ടച്ച് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും, നിങ്ങളുടെ ട്രോമകൾ മാറും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, എക്സസൈസ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഗേഡ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നിരന്തരം മരുന്ന് കുടിക്കുക, പ്രതിവിധി ഉണ്ടാവുള്ളൂ. ഇത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: പീസ് റേഡിയോ ഇൻസൈറ്റ്. ഹിരോഷിമ, നാഗസാക്കി. പ്രതികൾക്ക് മതമുണ്ട്, പക്ഷേ. നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സലാഹി.
5: 1945 ഓഗസ്റ്റ് 6 രാവിലെ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ജപ്പാനിലെ ഹിരോഷിമ നഗരം പതിവ് പോലെ ഉണർന്നിരിക്കുന്നു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലിക്കിറങ്ങുന്ന തൊഴിലാളികൾ, ആശുപത്രികളിലെ ഡോക്ടർമാർ, കടകൾ തുറക്കുന്ന വ്യാപാരികൾ. ആ നഗരത്തിനു മുകളിൽ ഏകദേശം 31,000 അടി ഉയരത്തിൽ അമേരിക്കയുടെ B-29 സൂപ്പർ ഫോർട്ടസ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ മനുഷ്യചരിത്രം ഒരിക്കലും മറക്കാത്ത ഒരു പേര്, ലിറ്റിൽ ബോയ്. രാവിലെ 8:15 ബോംബ് താഴേക്ക് പതിച്ചു. ഏകദേശം 600 മീറ്റർ ഉയരത്തിൽ ലിറ്റിൽ ബോയ് പൊട്ടിത്തെറിച്ചു. ഒരു നിമിഷം ഒരു വലിയ പ്രകാശഗോളം. ആ പ്രകാശവലയത്തിനുള്ളിൽ നിന്ന് 1,000,000,000 ഡിഗ്രി സെൽഷ്യസ് ചൂട് പെയ്തിറങ്ങുന്നു. പിന്നെ ഒരു നഗരം അഗ്നിസമുദ്രമായി. മനുഷ്യർ നിഴലുകളായി മതിലുകളിൽ പതിഞ്ഞു. കെട്ടിടങ്ങൾ വായുവിൽ ലയിച്ചു. ആശുപത്രികൾ ആശുപത്രികളല്ലാതായി. ഡോക്ടർമാർ രോഗികൾക്കൊപ്പം മരിച്ചു വീണു. വെള്ളത്തിനായി നിലവിളികൊണ്ട് മനുഷ്യർ നദീകരകളിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. നദീതടങ്ങളിൽ തന്നെ വെള്ളം കുടിച്ചും കുടിക്കാതെയും മനുഷ്യർ മരിച്ചു വീണുകൊണ്ടേയിരുന്നു. 1945 അവസാനിക്കുമ്പോഴേക്കും ഹിരോഷിമ നഗരപരിസരങ്ങളിൽ മാത്രം 140,000 മനുഷ്യജീവനുകൾ നിശ്ചലമായിരുന്നു. ഒന്നുകൂടി നമ്മൾ പിന്നോട്ട് വരുമ്പോൾ, ഹിരോഷിമയും കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടപ്പോൾ 1945 ഓഗസ്റ്റ് 9 രാവിലെ 11:02 ജപ്പാനിലെ മറ്റൊരു നഗരം നാഗസാക്കി. ആകാശത്ത് വീണ്ടും B-29 സൂപ്പർ ഫോർട്ടസ് വിമാനം പറക്കുകയാണ്. ഇപ്രാവശ്യം അതിനുള്ളിൽ ഫാറ്റ്മാൻ എന്ന ബോംബാണ്. ഫാറ്റ്മാൻ താഴേക്ക് വരുമ്പോൾ വീണ്ടും പ്രകാശവലയം ആ നഗരത്തെ ചുറ്റിപ്പൊതിഞ്ഞു. ഒരു തീഗോളം ഭൂമിയിലേക്ക് പതിച്ചു. അങ്ങനെ ഒരു നഗരവും കൂടി ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. 1945 അവസാനമായപ്പോഴേക്കും നാഗസാക്കിയിലും ഏകദേശം 70,000 മനുഷ്യർ മരിച്ചു കഴിഞ്ഞിരുന്നു. രണ്ട് നഗരങ്ങളിലുമായി ഏകദേശം 210,000 ജീവനുകൾ. പക്ഷേ മരണസംഖ്യ അവിടെ അവസാനിച്ചിരുന്നില്ല. ആ ദിനങ്ങളിൽ ജീവിച്ച് രക്ഷപ്പെട്ടവർ പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അവർ പിന്നെയും മരണത്തിന് കീഴടങ്ങുന്നതാണ് കണ്ടത്. വർഷങ്ങൾക്കു ശേഷം ലുക്കീമിയ ക്യാൻസർ ബാധിച്ചും വികരണ രോഗങ്ങളിൽ അകപ്പെട്ടും മാനസികാഘാതങ്ങൾക്ക് വിധേയരായും ഓരോ ദിവസവും ആ ബോംബുകൾ വീണ്ടും വീണ്ടും മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ലോകം ഈ സംഭവത്തെ ഓർക്കുമ്പോൾ അതൊരു മതത്തിന്റെ ചരിത്രമായോ ഒരു മതത്തിന്റെ പേരിലേക്ക് ചേർത്തോ ഓർക്കുന്നില്ല. അത് ഒരു പ്രത്യേക വേദഗ്രന്ഥത്തിലേക്ക് ചേർക്കപ്പെടുന്നില്ല. ഫാറ്റ്മാന്റെയും ലിറ്റിൽ ബോയിയുടെയും പിന്നിൽ പ്രവർത്തിച്ചവർ രാവിലെ ഏത് പ്രാർത്ഥനാമൂർത്തിക്കു മുന്നിലാണ് നിന്നിരുന്നത് എന്നെല്ലാവർക്കും അറിയാം. അവരുടെ മിഷൻ വിജയിച്ചപ്പോൾ അവരാർക്കാണ് സ്തോത്രങ്ങൾ അർപ്പിച്ചത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ പേരിലല്ല നാഗസാക്കിയും ഹിരോഷിമയും ലോകം ഓർക്കുന്നത്. അതൊരു രാഷ്ട്രീയ സൈനിക തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്, മനുഷ്യരാശിക്കെതിരായ മഹാദുരന്തമായിട്ടാണ്. അങ്ങനെയാണ് ചരിത്രം അതിനെ രേഖപ്പെടുത്തുന്നത്. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഇതേ മൂർത്തികൾക്കു മുന്നിൽ പോകുന്നവരും ഇതേ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവരും അതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചു പോകുന്നവരും ഇന്നും അത് തുടരുകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷവും അമേരിക്ക നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തു. കൊറിയൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധം, ഗൾഫ് യുദ്ധം, അഫ്ഗാൻ യുദ്ധം, ഇറാഖ് യുദ്ധം, സിറിയയിലെ സൈനിക ഇടപെടലുകൾ, മറ്റു പല രാജ്യങ്ങളിലെയും വ്യോമാക്രമണങ്ങൾ. ഈ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത് സൈനികർ മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും വയോധികരും സാധാരണ കുടുംബാംഗങ്ങളും മരണപ്പെട്ടു. നിരവധി മനുഷ്യർ ഭിന്നശേഷിക്കാരായി. നിരവധി മനുഷ്യർക്ക് അവരുടെ സർവ്വതും നഷ്ടപ്പെട്ടു. സ്കൂളുകൾ, ആശുപത്രികൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, മനുഷ്യന്റെ ഗവേഷണാലയങ്ങൾ, അവന്റെ ജീവിത വികസനത്തിന്റെ കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. മനുഷ്യജീവിതത്തിന്റെ വിലയും നിലയും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടു. 2001 സെപ്റ്റംബർ 16 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. 2001 സെപ്റ്റംബർ 9 അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ്, അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ഇറാഖിനെ തേടി ആദ്യത്തെ യുദ്ധവിമാനം പറക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞു, ദിസ് ക്രൂസൈഡ്, ദിസ് വാർ ഓൺ ടെററിസം ഈസ് ഗോയിങ് ടു ടേക്ക് എ വയൽ. ഈ കുരിശുയുദ്ധം ഇത് കുറച്ച് നീണ്ടു നിൽക്കാൻ ഇടയുണ്ട് എന്ന് ലോകം വായിച്ച ആ ഒരു വാക്ക് വാക്കുകൾക്ക് വ്യാഖ്യാനങ്ങളുമായി വരികയും പിന്നീട് ഇസ്ലാമീസ് പീസ് എന്ന് ജോർജ് ബുഷ് തന്നെ അമേരിക്കയിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കേന്ദ്രത്തിൽ പോയി പറയുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിനെ കുരിശുയുദ്ധമായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടും ഒരിക്കലും കുരിശിനും കുരിശിൻ്റെ വിശ്വാസത്തിനും ഈ പറഞ്ഞ യുദ്ധങ്ങളോ ഈ അരുങ്കൊലകളോ ഒന്നും ഒരു കാലത്തും ചാർത്തപ്പെട്ടില്ല. ഇനി പ്രസിഡന്റ് മാറി, അധികാരങ്ങൾ മാറി, പക്ഷേ അമേരിക്കയുടെ രീതി മാറിയില്ല. ഓരോ പ്രസിഡന്റുമാരും അവർ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ പ്രത്യേക പ്രാർത്ഥനാ ദിനങ്ങളിലും ഏത് മൂർത്തിയുടെ അടുത്തേക്കാണ് ഏത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ ലോകത്തിനറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും തുടർന്നു. ഇവയെല്ലാം ലോകം ചർച്ച ചെയ്യുന്നു, ഇവയെല്ലാം വിമർശിക്കുന്നു, തെരുവുകളിൽ മനുഷ്യർ നിറയുന്നു. പക്ഷേ ഇതൊന്നും അമേരിക്കയുടെ യുദ്ധങ്ങളെയൊന്നും അവരുടെ നേതാക്കളുടെ പ്രവൃത്തികളെയൊന്നും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിലോ യേശുക്രിസ്തുവിൻ്റെ പാഠ്യപദ്ധതിയുടെ പേരിലോ ഒരിക്കലും വിലയിരുത്തപ്പെട്ടില്ല. ഇത് ബൈബിളിൻ്റെ ഉപദേശങ്ങളാണെന്ന് ലോകം പറഞ്ഞില്ല. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയും ഭരണാധികാരികളുടെ ചുമലിൽ കെട്ടി കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതേ നീതിയും അതേ നിർവഹണവും അതേ മാനദണ്ഡവും മറ്റെല്ലാ മതങ്ങൾക്കും ബാധകമാകേണ്ടതല്ലേ? നിരപരാധിയെ കൊല്ലുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റമാണെന്ന് പഠിപ്പിക്കുന്ന, ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണെന്ന് പറയുന്ന, യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വയോധികരെയും കൊല്ലരുതെന്ന് പഠിപ്പിക്കുന്ന, വിളകളും ഫലവൃക്ഷങ്ങളും അനാവശ്യമായി നശിപ്പിക്കരുത്, അത് യുദ്ധത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും വിളകളും ഫലവൃക്ഷങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും നശിപ്പിക്കരുതെന്ന് പഠിപ്പിക്കുന്ന, ആരാധനാലയങ്ങൾ തകർക്കരുതെന്നും അവിടെ പ്രാർത്ഥനയിൽ കഴിയുന്ന മനുഷ്യരെ ആക്രമിക്കരുതെന്നും പഠിപ്പിക്കുന്ന, ഒരാളുടെ അഭാവത്തിൽ അദ്ദേഹത്തിനെതിരിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തരുതെന്നും, മനുഷ്യന്റെ അഭിമാനത്തിന് കപാലയത്തോളം സ്ഥാനമുണ്ടെന്നും ബോധ്യപ്പെടുത്തുന്ന, പണിയായുധങ്ങൾ പോലും മറ്റൊരാൾക്ക് അപകടം വരുത്തും വിധം അതിൻ്റെ മുനയും കൂർപ്പും പുറത്തേക്കിടരുതെന്ന് നിർദ്ദേശിക്കുന്ന, വിശക്കുന്ന അയൽക്കാരനെ അവൻ്റെ മതം നോക്കാതെ ഭക്ഷണം കഴിപ്പിക്കണമില്ലെങ്കിൽ അത് വിശ്വാസത്തെ ബാധിക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന, ഇങ്ങനെയുള്ള 1000 പാഠങ്ങൾ പകരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും പക്ഷേ ലോകത്തിൻ്റെ മുന്നിൽ എന്നും തീവ്രവാദവും ഭീകരവാദവുമാണ്. പ്രവാചകനെയും ഖുർആനെയും നിരന്തരം തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ടാഗുകൾ അണിയിക്കുന്ന ലോകത്തോടാണ് നാഗസാക്കി ഹിരോഷിമ ദിനത്തിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഈ വഴിയിൽ സഞ്ചരിച്ചിട്ടും ഒറ്റപ്പെട്ട അവിവേകികളായ, അതും മതത്തെ ആഴത്തിൽ നിന്ന് പഠിച്ച ഒരാൾ പോലും ഒരു തീവ്രവാദ സംഘങ്ങൾക്കും ഇല്ലെന്നിരിക്കെ, ലോകത്തറിയപ്പെട്ട ഏതെങ്കിലും ഒരു മുഫ്തിയോ ഒരു പണ്ഡിതനോ ഒരിക്കൽ പോലും ഈ നിലക്ക് ആഹ്വാനങ്ങൾ നൽകിയിട്ടില്ലെന്നിരിക്കെ, പ്രതിചേർക്കലുകൾക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ ചാപ്പക്കുത്തുന്നവരുടെ ലക്ഷ്യം ഇസ്ലാം എന്ന മഹത്തായ ദർശനത്തെ അതിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കാൻ ആളുകൾ സന്നദ്ധമായാൽ അവർക്ക് മറുപടികൾ നൽകാനില്ലെന്നതുകൊണ്ട് പറഞ്ഞും പേടിപ്പിച്ചും ഭീകരവാദത്തിൻ്റെ ചാപ്പ ചാർത്തിയും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തി മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
4: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. ഹിരോഷിമ നാഗസാക്കി, പ്രതികൾക്ക് മതമുണ്ട് പക്ഷേ, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് താജുദ്ദീൻ സലാഹി.

0: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടിന്ന് തന്നെയാണ് പറയാം, ഗോലി ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചതിനൊന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടു കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മു തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
1: സമാധാനമായി
0: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
1: കാരണം
0: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
1: സംശയത്തിൻ്റെ ഒരു മൂട് പടം എപ്പോഴും അവരുടെ മേലിൽ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
2: അടുത്തതായി പീസ് റേഡിയോയിൽ വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നാസർ സലാഹി നമ്മുടെ കൂടെ ചേരുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ ജലചക്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ജലചക്രത്തെ സജീവമാക്കുന്നത് മഴയാണ്. മഴയില്ലായിരുന്നുവെങ്കിൽ കരയിൽ ജീവിക്കുന്ന ജീവികൾക്കൊന്നും തന്നെ ജീവൻ നിലനിർത്തുവാൻ സാധ്യമാകുമായിരുന്നില്ല. മഴയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അന്തരീക്ഷത്തിലാണ്. അന്തരീക്ഷവായുവിന്റെ ഘടനയും ചലന സ്വഭാവവുമെല്ലാം മഴയുണ്ടാക്കുന്നതിന് സഹായകമായി വർത്തിക്കുന്നു. ഇങ്ങനെ കാറ്റും മഴയുമെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനും അവൻ ആശ്രയിക്കുന്ന ജീവികൾക്കും ജീവിക്കാനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിനു പിന്നിൽ യാദൃച്ഛികതയുടെ അന്തമായ ഒത്തുചേരലല്ല, പ്രത്യുത ഒരു മഹാസംവിധായകന്റെ ഉദ്ദേശപൂർവമായ പ്രവർത്തനങ്ങളാണിയെന്ന് മഴ ആസ്വദിക്കുന്ന ഏവർക്കും ബോധ്യപ്പെടും. ومن ومن آياته أن يرسل رياح مبشرات وليذيقكم من رحمته ولتجري الفلك بأمره ولتبتغوا من فضله ولعلكم تشكرون. മഴയെപ്പറ്റി സന്തോഷ സൂചകമായിക്കൊണ്ടും തൻ്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയും തൻ്റെ കൽപ്പനപ്രകാരം കപ്പൽ സഞ്ചരിക്കുവാൻ വേണ്ടിയും തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ

0: വേണ്ടിയും അവൻ കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തു റൂമിലെ 46-ാമത്തെ സൂക്തം. അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅം ഫസലഖഹു യനാബിഅ ഫിൽ അർളു സുമ്മ യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫൻ അൽവാനഹു. നീ കണ്ടില്ലേ, അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് ഭൂമിയിലെ ഉറവിടങ്ങളിൽ അതവൻ പ്രവേശിപ്പിച്ചു. അനന്തരം അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വിള അവൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിലെ 21-ാമത്തെ സൂക്തം. നിത്യം കണ്ടനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ബുദ്ധിപൂർവം ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ അസ്തിത്വവും അവന്റെ സൃഷ്ടി മഹാത്മ്യവും അവന്റെ അപാരമായ കഴിവുകളും ഏവർക്കും ബോധ്യപ്പെടും. അതായത്, കുളിക്കാനും കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള വെള്ളം ഇഷ്ടം പോലെ ലഭിക്കുന്നതിന് ഇവിടെ ജലചക്രമെന്ന സംവിധാനത്തെ ഉണ്ടാക്കിയ സൃഷ്ടാവിനെയും അവന്റെ സൃഷ്ടിവൈഭവത്തെയും അറിയലാണ് മഴ നൽകുന്ന ഒരു പാഠം. ലോകത്തുള്ള മനുഷ്യർ പല ദൈവങ്ങളെയും ആരാധിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിപ്പിലോ അവയുടെ നിലനിൽപ്പിലോ മനുഷ്യൻ അനുഭവിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമായ ശുദ്ധവെള്ളത്തിന് കാരണമാകുന്ന മഴ വർഷിപ്പിക്കുന്നതിലോ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തിനും പങ്കില്ല എന്നാണ് മഴ നൽകുന്ന രണ്ടാമത്തെ പാഠം. വഅൻസൽന മിനസ്സമാഇ മാഅം ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലു ലില്ലാഹി അന്ദാദം വഅൻതും തഅലമൂൻ. ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായികനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നാഥനെ നിങ്ങൾ ആരാധിക്കുക. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ സൂക്തം. അഫറഅയ്തും മാ അല്ലദി തഷ്റബൂൻ. ഇനി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അത് മേഘത്തിൽ നിന്നും ഇറക്കിയത്, അതല്ല നാം ആണോ ഇറക്കിയവൻ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറുൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു, എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ്? ഖുർആനിലെ 56-ാമത്തെ അധ്യായം സൂറത്തുൽ വാഖിയയിലെ 68 മുതൽ 70 വരെയുള്ള സൂക്തങ്ങൾ. ഖുൽ അറഅയ്തും ഇൻ അസ്ബഅ മാഅകും ഔറൻ ഫമൻ യഅതീകും ബിമാഇൻ മഅീൻ. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവുവെള്ളം കൊണ്ടുവന്നു തരിക? ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 30-ാമത്തെ സൂക്തം. അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് വ്യക്തം. അതുകൊണ്ട് ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അവന് നന്ദി കാണിക്കുക. ജീവനറ്റ ഭൗതിക ശരീരങ്ങളിലേക്കും ജീർണിച്ചു നുരുമ്പിയ അസ്ഥികളിലേക്കും ആത്മാവിനെ മടക്കുന്നതിനെ അള്ളാഹു ഉപമിച്ചത് വരണ്ട് നശിച്ചു ശൂന്യമായ ഭൂമിയിലേക്ക് മഴ വർഷിപ്പിച്ച് അതിനു സജീവമാക്കുന്നതിനോടാണ്. മനുഷ്യന്റെ കൺമുന്നിൽ കാണുന്ന ഈ യാഥാർത്ഥ്യത്തെ മുൻനിർത്തി മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തുകയാണ് മഴയിലൂടെ അള്ളാഹു ചെയ്യുന്നത്. വമിൻ ആയാത്തിഹി അന്നക തറൽ അർള ഹാഷിയത്തൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാ അഹ്തസത് വറബത്തത് ഇന്നല്ലദീ അഹ്യാഹ ബഅദൽ മൗത ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. നീ ഭൂമിയെ വരണ്ടുണങ്ങിയതായി കാണുന്നു, എന്നിട്ട് അതിൽ നാം വെള്ളം വർഷിച്ചാൽ അതിൽ നിന്ന് ചലനം ഉണ്ടാവുകയും അത് വളരുകയും ചെയ്യുന്നു. ഇതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. അതിന് ജീവൻ നൽകിയവന് തീർച്ചയായും മരിച്ചവർക്ക് ജീവൻ നൽകുന്നവനാകുന്നു. തീർച്ചയായും അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഖുർആനിലെ 41-ാമത്തെ അധ്യായം 39-ാമത്തെ സൂക്തം. പച്ചപ്പില്ലാത്ത നിർജ്ജീവമായ ഊശര ഭൂമിയിൽ അള്ളാഹു മഴ വർഷിച്ചപ്പോൾ മണ്ണ് കുതിർന്നു ചീർക്കുകയും അങ്ങനെ അതിൽ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ മരിച്ചു മണ്ണായ ശരീരങ്ങളെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നു. വല്ലദീ നസ്സല മിനസ്സമാഇ മാഅം ബിഖദരിൻ ഫഅൻശർനാ ബിഹി ബൽദത്തൻ മൈതൻ കദാലിക തുഖ്റജൂൻ. ആകാശത്ത് നിന്ന് ഒരു തോതനുസരിച്ച് വെള്ളം വർഷിച്ചു തരികയും ചെയ്തവൻ, എന്നിട്ട് അതുമൂലം നിർജ്ജീവമായ രാജ്യത്തെ പുനർജീവിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങളും മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. സൂറത്തു സുഹ്റുഫിലെ 11-ാമത്തെ സൂക്തം. ഖുർആൻ അവതരിക്കുന്നത് മക്കയിലും മദീനയിലുമാണല്ലോ, അവിടെയാണെങ്കിൽ മരുഭൂമിയും. എന്നിട്ട് നിർബന്ധമായും വിശ്വസിക്കേണ്ട പരലോകത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും മഴയോടും അതിൽ മുളച്ചു പൊന്തുന്ന സസ്യലതാദികളോടും ഉപമിച്ച് മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അറബികൾക്കും മരുഭൂമിയിലെ മഴയും അവിടുത്തെ സസ്യങ്ങളും സുപരിചിതമാണ്. മരുഭൂമിയിലെ കള്ളിച്ചെടികളുടെ വേരുകൾ അതിവേഗം വെള്ളം വലിച്ചെടുക്കുന്നു എന്ന് മാത്രമല്ല, അവ തണ്ടുകളിൽ തന്നെ വെള്ളം സൂക്ഷിച്ചു വെക്കുന്നു. അതുകൊണ്ട് ജലം നഷ്ടം പെട്ടെന്ന് സംഭവിക്കുന്നില്ല. മരുഭൂമിയിലെ ചെടികളിലെ സുഷിരങ്ങൾ പകൽ സമയം അടഞ്ഞുകിടക്കുന്നു. അതുപോലെ ചില ചെടികളിൽ ഇലകൾ മെഴുകുപോലുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് മൂടുന്നുമുണ്ട്. ചിലതിൽ മഴ പെയ്താലുടൻ ഇലകൾ പ്രത്യക്ഷപ്പെടുകയും മഴ നിന്നാൽ കൊഴിഞ്ഞുപോകുന്നുമുണ്ട്. വരൾച്ച കൂടിയ സമയത്ത് മണ്ണിന് മുകളിലുള്ള സസ്യങ്ങൾ നശിക്കുകയും മഴ വന്നാലുടൻ മണ്ണിനടിയിലുള്ള ഭാഗത്തു നിന്ന് പൊട്ടിമുളക്കുകയും ചെയ്യുന്നവയുമുണ്ട്. മഴ കഴിഞ്ഞാലുടൻ പൊട്ടിമുളക്കുന്ന വിത്തുകളോട് കൂടിയ മരുസസ്യങ്ങളുമുണ്ട്. മഴ പെയ്ത് ഭൂമി നനഞ്ഞാൽ ഇത്തരം ചെടികൾ മുളക്കുകയും അവയിൽ പൂക്കൾ വിരിയുകയും ചെയ്യുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചെടികൾ അറബികൾക്കും സുപരിചിതമാണ്. ആ യാഥാർത്ഥ്യമാണ് ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വതറൽ അർള ഹാമിദത്തൻ ഫൈദാ അൻസൽന അലൈഹൽ മാ അഹ്തസത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഭൂമി വരണ്ടു നിർജ്ജീവമായി കിടക്കുന്നതായി നിനക്ക് കാണാം. എന്നിട്ട് അതിന്മേൽ നാം വെള്ളം ചൊരിഞ്ഞാൽ അത് ഇളകുകയും വികസിക്കുകയും കൗതുകമുള്ള എല്ലാതരം ചെടികളെയും അത് മുളപ്പിക്കുകയും ചെയ്യുന്നു. ذلك بان الله هو الحق وانه يحيي الموتى وانه على كل شيء قدير. അതെന്തു കൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായുള്ളവൻ. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. വഅന്ന സാഅത ആതിയതു ലാ റൈബ ഫീഹ വഅന്ന അല്ലാഹു യബ്അസു മൻ ഫിൽ ഖുബൂർ. അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഖബറുകളിലുള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തു ഹജ്ജിലെ 5 മുതൽ 7 വരെ സൂക്തങ്ങൾ. മഴ പെയ്താൽ ചെടികളും സസ്യലതാദികളും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്ത രൂപത്തിൽ തളിർക്കുകയും പുഷ്പിക്കുകയും ചെയ്യുന്നതുപോലെ മനുഷ്യൻ അവന്റെ മരണശേഷം ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന പാഠമാണ് മഴ നൽകുന്ന മറ്റൊന്ന്. ഐഹിക ജീവിതം നശ്വരമാണ് എന്ന സന്ദേശം മഴ ആസ്വദിക്കുന്ന മനുഷ്യരെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. എലമു അന്നമൽ ഹയാത്ത ദുന്യാ ലഇബും വലഹുവും വസീനത്തും വതഫാഹുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദി കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. ഐഹിക ജീവിതം കളിയും വിനോദവും അലങ്കാരവും പരസ്പരം അഹങ്കരിക്കലും മുതലുകളും മക്കളും ചൊല്ലി പൊങ്ങച്ചം നടിക്കലും തന്നെയാണെന്ന് നിങ്ങൾ അറിയണം. അത് ഒരു മഴ പോലെയാണ്. തന്മൂലമുണ്ടാകുന്ന ചെടികൾ കർഷകരെ സന്തോഷിപ്പിച്ചു. അനന്തരം അത് വാടുന്നു. അപ്പോൾ അത് മഞ്ഞയായി നീ കാണും. എന്നിട്ടത് ചണ്ടിയായി തീരുന്നു. പരലോകത്ത് കഠിന ശിക്ഷയും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമുണ്ട്. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഖുർആനിലെ 57-ാമത്തെ അധ്യായം സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ സൂക്തം. ഈ ജീവിതത്തെ അള്ളാഹു കളിയും വിനോദവും അലങ്കാരവും പരസ്പരമുള്ള അഹങ്കാരവും പൊങ്ങച്ചവുമായി ചിത്രീകരിച്ചു. തുടർന്ന് നിറപ്പകിട്ടാർന്നതെന്ന് നാം കരുതുന്നതെല്ലാം സത്യത്തിൽ നശ്വരങ്ങളാണെന്നും കർഷകരെ സന്തോഷിപ്പിക്കുകയും പെട്ടെന്ന് വാടിക്കരിഞ്ഞ് മണ്ണടിയുകയും ചെയ്യുന്ന പുതുമഴക്ക് മുളക്കുന്ന ചെടികളെപ്പോലെയാണ് അവയെന്നും വ്യക്തമാക്കി. മറ്റൊരു വചനം നമുക്ക് ഇങ്ങനെ പാരായണം ചെയ്യാം. വളരിബ് ലഹും മസലുൽ ഹയാത്തി ദുന്യ കമാ ഇൻ അൻസൽനാഹു മിനസ്സമായി ഫഹ്തലത ബിഹി നബാതുൽ അർള് ഫഅസ്ബ ഹസീമൻ തദറുഹു റിയാഹ് വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുക്തദിറ. നബിയെ, നീ അവർക്ക് ഐഹിക ജീവിതത്തിന്റെ ഉപമ വിവരിച്ചു കൊടുക്കുക. ആകാശത്തു നിന്ന് നാം വെള്ളമിറക്കി, അതുമൂലം ഭൂമിയിൽ സസ്യങ്ങൾ ഇടതൂർന്നു വളർന്നു, താമസിയാതെ അത് കാറ്റുകൾ പരത്തിക്കളയുന്ന തുരുമ്പായിത്തീരുന്നു. അതുപോലെ എത്ര ഐഹിക ജീവിതം. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ സൂക്തം. ഇവിടെ അള്ളാഹു ദുനിയാവിന്റെ വർണ്ണപ്പകിട്ടിനെയും നശ്വര സ്വഭാവത്തെയും മഴ മൂലം മുളച്ചുണ്ടാകുന്ന സസ്യങ്ങളോട് ഉപമിച്ചു. അവ വളരുന്നതും പച്ചവെക്കുന്നതും ഒടുവിൽ ഉണങ്ങി കാറ്റിൽ പറക്കുന്നതും എത്ര ക്ഷണത്തിലാണ്. അതുകൊണ്ട് നശ്വര ലോകത്തിന്റെ അലങ്കാരങ്ങളായ സ്വത്തിലും സന്താനങ്ങളിലും വഞ്ചിതരായി പരലോകത്തെ മറക്കരുത് എന്നാണ് മഴ നമ്മളോട് പറഞ്ഞു തരുന്ന 4-ാമത്തെ പാഠം. മഴയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന 5-ാമത്തെ പാഠം, അസത്യത്തിന് നിലനിൽപ്പില്ല, സത്യം എന്നും നിലനിൽക്കും. അതുപോലെ അസത്യത്തിന് ആദ്യം കുറച്ച് ഭംഗിയും പകിട്ടുമുണ്ടാകും, എന്നാൽ അസത്യം എന്നും പരാജയപ്പെടുകയും സത്യം എന്നും വിജയിക്കുകയും ചെയ്യും. അൻസലമിന സമാ ഇമാ അം ഫസാലത്ത് ഔദിയ തമ്പി കദരിഹ ഫഹതമല സൈലു സബദൻ റാബിയൻ വമിമ്മ യൂഖിദൂന അലൈഹി ഫിന്നാരി ബിത്ഗാ അഹിൽയതിൻ ഔ മതാഇൻ സബദു മിസ്ലുഹു كذلك يضرب الله الحق والباطل فاما الزبد فيذهب جفاء واما ما ينفع الناس فيمكث في الارض. الله ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു. എന്നിട്ട് താഴ്വരകളിലൂടെ അവയുടെ വലിപ്പത്തിന്റെ തോതനുസരിച്ച് വെള്ളമൊഴുകി. അപ്പോൾ ആ ഒഴുക്ക് പൊങ്ങി നിൽക്കുന്ന നുരയെ വഹിച്ചുകൊണ്ടാണ് വന്നത്. വല്ല ആഭരണമോ ഉപകരണമോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ തീയിലിട്ടു കത്തിക്കുന്ന ലോഹത്തിൽ നിന്നും അതുപോലുള്ള നുരയുണ്ടാകുന്നു. അതുപോലെ തന്നെയാകുന്നു അള്ളാഹു സത്യത്തെയും അസത്യത്തെയും ഉപമിക്കുന്നത്. എന്നാൽ ആ നുര ചവറായി പോകുന്നു. മനുഷ്യർക്ക് ഉപകാരമുള്ളതാകട്ടെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നു. കദാലിക യളറിബുല്ലാഹുൽ അംസാൽ, അപ്രകാരം അള്ളാഹു ഉപമകൾ വിവരിക്കുന്നു. ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 17-ാമത്തെ സൂക്തം. അതായത് മഴ വർഷിക്കുന്നതോടെ താഴ്വരകളിലൂടെ വെള്ളം കുത്തിയൊലിക്കുന്നു. ധാരാളം നുരഹു വഹിച്ചുകൊണ്ടാണ് അത് ഒഴുകി വരുന്നത്. അതുപോലെ ആഭരണങ്ങളും ചില ഉപകരണങ്ങളും ഉണ്ടാക്കുവാൻ വേണ്ടി സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോഴും അതിനു മീതയും ഒരു തരം നുരയും പതയും ഉണ്ടാകും. വെള്ളത്തിലെ നുരയും പതയും അല്പസമയത്തിനുള്ളിൽ ചിന്നിച്ചത് പുറന്തള്ളപ്പെടുന്നു. തീച്ചുളയിലെ നുരയും അതുപോലെ പുറംതള്ളപ്പെടുന്നു. വെള്ളവും ലോഹവും അവശേഷിക്കുന്നു. ഇതുപോലെ മെദ്ധിയായിട്ടുള്ളത് ആദ്യം ആകർഷകമായി വെളിപ്പെടുമെങ്കിലും താമസം വിന ഉപകാരമില്ലാത്തവ നശിച്ചു പോകും. സത്യമാവട്ടെ, സ്ഥിരവും ഭദ്രവുമായി നിലനിൽക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിലനിൽക്കുന്നത് പോലെ സത്യം എന്നും നിലനിൽക്കും. തിന്മക്ക് ഭംഗിയും സൗന്ദര്യവും ആകർഷണീയവും ചിലപ്പോൾ ഉണ്ടായെങ്കിലും അത് ശാശ്വതമല്ല. അസത്യം പെട്ടെന്ന് നശിക്കും. അതാണ് മഴ നൽകുന്ന അഞ്ചാമത്തെ പാഠം. ഇതല്ലാത്ത മറ്റു പല പാഠങ്ങളും മഴ നൽകുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായ മഴ ലഭിക്കുമ്പോൾ ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. യഥാർത്ഥ ആരാധനയെ അറിയുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയും ഒരുങ്ങുക എന്നുള്ള പ്രത്യേക സന്ദേശമാണ് മഴ നമുക്ക് പ്രത്യേകമായി നൽകുന്നത്. ആ സന്ദേശം ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: മാഷാ അല്ലാ, ഇതുവരെ നാം കേട്ടത് വോയിസ് ഓഫ് പീസ്. ഇത്രയും നേരം നമ്മുടെ മുന്നിൽ സംസാരിച്ചത് നാസർ സലഹി.
2: أعوذ بالله من الشيطان الرجيم.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ലുഹറിന്റെ സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 199-ാമത്തെ അധ്യായം, ബാബു സുന്നത്തി ളുഹർ, ളുഹർ നമസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെ അധ്യായം എന്ന പേരിൽ കൊണ്ടുവന്ന റവാത്തിബ് സുന്നത്തുകളെ വിശദീകരിക്കുന്നിടത്ത്, ളുഹർ നമസ്കാരത്തിന് പ്രത്യേകമായി അതിൻ്റെ മുമ്പും ശേഷവും നിർവഹിക്കേണ്ടുന്ന റാത്തിബത്തായ സുന്നത്തുകളെ അറിയിക്കുന്ന ഹദീസുകളാണിതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 1113-ാമത്തെ ഹദീസ്, അനി ബിൻ ഉമറ റളിയല്ലാഹു അൻഹുമ ഖാല സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ركعتين قبل الظهر وركعتين بعدها متفق عليه امام بخاري ومسلم رپورٹ چيدا متبع السنه عبد الله بن عمر رضي الله عنهما عبد الله بن عمر رضي الله عنهما روایت چيند حدیثാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ ഏറെ താൽപര്യം കാണിച്ചിരുന്ന വ്യക്തിയും ആ സുന്നത്തുകളൊന്നും തന്നെ വിടാതെ പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്ന മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുഅൻഹുമ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചരിത്രത്തിൽ മുത്തബിഉ സുന്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2630 ഹദീസുകൾ അദ്ദേഹം റിവായത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ കൂടെ ഞാൻ നമസ്കരിക്കുകയുണ്ടായി. റക്അതൈനി ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പ് 2 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. വറക്അതൈനി ബഅദഹ, അതുപോലെ തന്നെ ളുഹർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയുണ്ടായി, നമസ്കരിക്കുകയുണ്ടായി എന്ന്. സഹോദരങ്ങളെ, ളുഹറിന് മുമ്പുള്ള സുന്നത്തുകളെ ചർച്ച ചെയ്യുന്നിടത്ത് ഇമാം നവവി റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ മറ്റു ഹദീസുകളും കൊണ്ടുവരുന്നത് കാണാം. 1114-ാമത്തെ ഹദീസ്, വഅൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉ അർബഅൻ ഖബ്ല ളുഹരി, റവാഹുൽ ബുഖാരിയു. നിശ്ചയമായും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് 4 റക്അത്ത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന്. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2210 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ട മനസ്സിലാക്കിയ കാര്യം അവർ പകർന്നു നൽകുകയാണ്. ളുഹറിന് മുമ്പ് 4 റക്അത്ത് ഉപേക്ഷിക്കാതെ ഒഴിവാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന്. ഇവിടെ സഹോദരങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ ളുഹറിന് മുമ്പ് 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് കണ്ടു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരിൽ നിന്നുള്ള ഹദീസിൽ 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ സ്വഹാബത്തിൻ്റെ ആ ഒരു ഹിർസ്, താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കാൻ, അത് പകർന്നു നൽകാൻ, ഇവിടെ റവാത്തിബ് സുന്നത്തുകളെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിർവഹിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു കാണുന്നത് റക്അത്താനി ഖബ്ല ളുഹരി വറക്അത്താനി ബഅദഹു, റക്അത്താനി ബഅദഹു, ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2 എന്ന് കാണുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, 4 റക്അത്ത് ളുഹറിന് മുമ്പ് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന്. ഇവിടെ ഫജുംലത്തു സുനനി അർറാതിബത്തി ഫരീദത്തി ളുഹർ, ളുഹറിൻ്റെ ഫറളിന് മുമ്പായിക്കൊണ്ട് റാത്തിബത്തായ സുന്നത്തുകൾ മൊത്തത്തിൽ ഇവിടെ സിത്തു റക്അത്ത്, 6 റക്അത്തുകൾ, റക്അത്താനി ബഅദൽ മഗ്രിബ് വകാന യുസല്ലിഹുമാ ഫിൽ ബൈത് വലൈസ ഫിൽ മസ്ജിദ്, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് മാരിബിന് ശേഷം വീട്ടിൽ വെച്ച് രണ്ട് റക്കാത്ത് നമസ്കരിച്ചു, ഇഷാരിന് ശേഷം രണ്ട് റക്കാത്ത് നമസ്കരിച്ചു, ജുമാക്ക് ശേഷം പിരിഞ്ഞു പോകുന്നതുവരെ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല, പിന്നീട് രണ്ട് റക്കാത്ത് നമസ്കരിച്ചു എന്നതൊക്കെ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുത്തെ ഇബാദത്തുകൾ, നമസ്കാരങ്ങൾ കൃത്യമായി അറിയാനും പഠിക്കുവാനും അത് പകർന്നു നൽകുവാനുമുള്ള താല്പര്യം അവരറിയിച്ചു കൊടുക്കുകയാണ്. തങ്ങൾക്ക് കിട്ടിയത്, തങ്ങൾ കണ്ടത്, മനസ്സിലാക്കിയത് അവർ പകർന്നു നൽകുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് വഅല ഹാദൽ ഇഅ്തിബാർ തകൂനു സുനനുർ റവാതിബ് അശർ റകഅത്ത് ഫിൽ യൗമി വല്ലൈല, രാത്രിയും പകലുമായി റവാതിബ് സുന്നത്തുകൾ 10 റകഅത്ത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവർ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിർവഹിക്കാറുണ്ടായിരുന്നു, ഒഴിവാക്കാറുണ്ടായിരുന്നില്ല, റാത്തിബത്തിൽപ്പെട്ടതായിക്കൊണ്ട് തന്നെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിർവഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഹദീസുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, ഫീമാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത് നമുക്ക് കാണാൻ സാധിക്കും, റഹിമല്ലാഹു റഅൻ സല്ല ഖബ്ല അൽ അസ്രി അർബഅ, അസറിന് മുമ്പ് 4 റക്കാത്ത് നമസ്കരിച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കരുണ ചെയ്യട്ടെ എന്നത്. വലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ഖബ്ല അൽ അസ്രി വ ഖബ്ല അൽ മഗ്രിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസറിന് മുമ്പോ മഗ്രിബിന് മുമ്പോ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല, ഇഷാന് മുമ്പും. അതൊരു സുന്നത്തായി സ്വീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നമസ്കാരം അവിടെ വലാ യക്രഹു യുസല്ലി ഫിയ, എന്നാൽ അവിടെ നമസ്കരിക്കുന്നത് വെറുക്കുകയും ചെയ്തിട്ടില്ല. ഇവിടെ യുസല്ലി വയതഅമ്മദു തർക്കുഹ അഹ്യാനൻ ലിഅല്ലാ തകൂന ബി മൻസിലത്തിർ റാത്തിബ, റാത്തിബത്തിൻ്റെ സുന്നത്തിലേക്ക് ആ സ്ഥാനത്തേക്ക് ആവാതിരിക്കാൻ ചിലപ്പോഴൊക്കെ അത് ഉപേക്ഷിക്കുകയും വേണം, ചില സന്ദർഭങ്ങളിലൊക്കെ നിർവഹിക്കാമെന്ന്. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചവർക്ക് എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഫൽഹാസിൽ ഇവിടെ ചുരുക്കം, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് അറിയിക്കുന്നത് അന്നഹു യുസല്ലി ഖബ്ല ദുഹ്രി അർബഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ്റിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചു എന്നും, ഫബ്നു ഉമർ ഹഫിള റക്അത്തൈൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് 2 റക്അത്തും എന്നതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹഫിളത് അർബഅ റക്അത്ത്, ആയിഷ ബീവി 4 റക്അത്തും. وبهذا الاعتباء تكون سنن الرواتب في اليوم والليله 12 ركعه. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു ദിവസത്തെ റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്ത് നമസ്കാരം എന്നത് പരിഗണിക്കുന്നത്. وهذا اخذ بالاكثر, ഏറ്റവും കൂടുതൽ നമസ്കരിച്ചത് നമ്മൾ എടുക്കുന്നു. وهو افضل واولى, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ശരിയോട് അടുത്തത്. അല്ലാഹു തആല ആലം. സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു. വേറെയും ഹദീസുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് തന്നെ ഈ ഒരു അധ്യായത്തിൽ ഇമാം നവവി റഹിമഹുള്ള കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 1115 ഹദീസ് അൻഹ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയിൽ നിന്ന്, ഖാലത്ത്, അവർ പറഞ്ഞു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി ബൈതി ഖബ്ല ദുഹ്രി അർബഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് എൻ്റെ വീട്ടിൽ വെച്ച് 4 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. സുമ്മ യഖ്റുജു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടും, ഫയുസല്ലി ബിന്നാസ്, ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കും. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അത്തൈൻ, പിന്നെ വീട്ടിലേക്ക് പ്രവേശിക്കും, 2 റക്അത്ത് നമസ്കരിക്കും. വക്കാന യുസല്ലി ബിന്നാസിൽ മഗ്രിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെയും കൊണ്ട് മഗ്രിബ് നമസ്കരിക്കാറുണ്ട്. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അത്തൈൻ, ആ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും. ഫയുസല്ലി ബിന്നാസിൽ ബിൽ ഇശാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ നമസ്കാരം ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാറുണ്ട്. വൈദുഖുലു ഫി ബൈതി ഫയുസല്ലി റകഅത്തൈൻ, ഇഷാന് ശേഷം 2 റകഅത്ത് എൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കാറുണ്ട്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം അറിയിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായ കാര്യങ്ങൾ, അന്ന സുന്നത്ത അല്ലത്തി തകൂനു ഖബ്ല ദുഹ്രി അർബ, ഇതും അറിയിക്കുന്നത് ഈ ഹദീസും നമ്മെ അറിയിക്കുന്നത് ളുഹറിന് മുമ്പ് 4 റകഅത്താണ് സുന്നത്ത്, ഈ ഹദീസിൽ ളുഹറിന് ശേഷം 2. ഫഹാദ അല കുല്ലി ഹാലി യൻദുറു ഫി സുനനിൽ വാരിദ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇതെല്ലാം നമ്മൾ നോക്കുന്നത് സുന്നത്തുകളിൽ വന്നതായ, സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിലുള്ള കാര്യങ്ങൾ, അതിലേറ്റവും കൂടുതൽ വന്നത് സ്വഹീഹായിട്ടാണ് വന്നതെങ്കിൽ നമ്മളതെടുക്കുന്നു. വാക്സർ ഫഹു അഫുദൽ ഇദാ സ്വഹദ അലിഖാൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ കൂടുതൽ വന്നത് നമ്മളെടുക്കുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചായിരുന്നു ഇത് നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നതും ഹദീസുകളിൽ നിന്ന് വ്യക്തമാക്കുന്നതാണ്. ആ ഒരു കാര്യം കൂടി നമ്മൾ, സാധ്യമാകുന്ന ആളുകൾ ഇന്നഹു കാന യുസല്ലി ഫി ബൈത്തിഹ, അവിടെ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു. യുസല്ലി സുന്ന റാതിബ ഫിൽ ബൈത്തി ഖബ്ൽ തുമ്മ യുസല്ലി ബഅദൽ ഫരീള അയ്ദൻ സിൻതൈനി ഫിൽ ബൈത്ത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഫർദിന് മുമ്പുള്ള സുന്നത്തും വീട്ടിൽ വെച്ച് നമസ്കരിച്ചു, അതേപോലെ ഫർദിന് ശേഷമുള്ള രണ്ട് റക്അത്തും വീട്ടിൽ വെച്ച് നമസ്കരിച്ചു. ഫഹാദ യദുല്ലു അലാ അന്ന ഹാദിഹി സ്വല ഇന്നമാ തുസല്ലി ഫിൽ ബുയൂത്ത്, ഈ നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഫഹാദ അഫുദൽ വാക്കുമൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും പൂർണ്ണമായതും. എന്നാൽ ഫമൻ സ്വല്ലാഹ ഫിൽ മസ്ജിദ് അജ്സഅതഹു, ആരെങ്കിലും പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ അത് ശരിയാണ്, അതിൽ തെറ്റില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഈ അദ്ധ്യായത്തെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഖാല അൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹു തആല, ഇമാം നവവി റഹിമഹുല്ലാ ഗ്രന്ഥകാരൻ പറയുന്നത് ബാബു സുന്നത്തി ളുഹ്ർ, ളുഹ്റിന്റെ സുന്നത്തിന്റെ അധ്യായമാണ്. വദക്ര ഹദീസ മുതഅദ്ദിദ കുല്ലുഹ തദുല്ലു അലാ അന്ന ളുഹ്റ ലഹാ സിത്തു റകഅത്ത്, ധാരാളം ഹദീസുകൾ ഇവിടെ കൊണ്ടുവന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം അറിയിക്കുന്നത് ളുഹ്റിന് ആറ് റക്അത്തുണ്ട്, അർബഉൻ ഖബ്ലഹ ബിസലാമീൻ, നാല് റക്അത്ത് ളുഹ്റിന്റെ മുമ്പ്, അത് രണ്ട് സലാം വീട്ടിക്കൊണ്ടുള്ളത്. ഉറക്കാത്താനി ബഅദഹ, ളുഹ്ർ നമസ്കാരത്തിന് ശേഷം രണ്ട് റക്അത്തും. വന്നഹു ഇദാ നസിയൽ ഇൻസാനു ഔ ഫാതഹു അൽ അർബഉ അല്ലതി ഖബ്ല ളുഹ്രി ഫഇന്നഹു യുസല്ലിഹ ബഅദ ളുഹ്ർ, ഇനി ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ആ ളുഹ്റിന് മുമ്പുള്ള നാല് റക്അത്ത് നഷ്ടപ്പെട്ടു പോയാൽ, മിസ്സായിപ്പോയാൽ, അയാൾക്ക് ളുഹ്ർ നമസ്കാരം കഴിഞ്ഞുകൊണ്ടത് നിർവഹിക്കാവുന്നതാണ്. ലിഅന്ന റവാതിബ തുഖ്ല കമാ തുഖ്ല അൽ ഫറായിൽ, റവാതിബ് സുന്നത്തുകളും അത് വീട്ടപ്പെടുന്നതാണ്, ഫർളുകൾ വീട്ടപ്പെടുന്നത് പോലെ. നഷ്ടപ്പെട്ടാൽ അത് നിർവഹിച്ച് വീട്ടുക, നിർവഹിക്കപ്പെടുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാറുണ്ടായിരുന്നു. വലാക്കിൻ ഖദ് വറദ ഫി ഹദീസിൻ അഖ്റജഹു ഇബ്നു മാജ, എന്നാൽ ഇബ്നു മാജ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അന്നഹു യബ്ദഉ അവ്വലൻ ബിസുന്നത്തിൽ ബഅദിയ സുമ്മ ബിസുന്നത്തിൽ ഖബലിയ, ആദ്യം നമസ്കാരത്തിന് ഫറളിൻ്റെ മുമ്പുള്ള നാല് റക്കാത്ത്, ളുഹ്റിന് മുമ്പ് നമസ്കരിക്കേണ്ട നാല് റക്കാത്ത് നമുക്ക് മിസ്സായിപ്പോയി, നഷ്ടപ്പെട്ടു പോയി, നമസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, ളുഹ്ർ കഴിഞ്ഞാൽ ആദ്യം നമസ്കരിക്കേണ്ടത് ളുഹ്റിന് ശേഷമുള്ള രണ്ട് റക്കാത്ത് സുന്നത്താണ്, പിന്നീടാണ് മുമ്പ് നഷ്ടപ്പെട്ടു പോയത് നമസ്കരിക്കേണ്ടത്. ഫമസലൻ, ഉദാഹരണമായി, ജുഅത്തലി സ്വലാത്തി ളുഹ്ർ, നീ ളുഹ്ർ നമസ്കരിക്കാൻ വേണ്ടി വന്നു, അല്ല ഇമാമു യുസല്ലി, ഇമാമപ്പ നമസ്കരിക്കുകയാണ്. വലം തസമക്കൻ മിന റാതിബത്തി ഖബ്ല സ്വലാത്ത്, ളുഹ്റിന് മുമ്പുള്ള റാതിബത്ത് സുന്നത്ത് നിനക്ക് നമസ്കരിക്കാൻ സാധിച്ചില്ല, നഖൂൽ, അപ്പോൾ നമ്മൾ പറയുന്നത് സൊല്ലി, നീ നമസ്കരിക്കണം. ഫൈദൻ സഹൈച്ച മിന സ്വലാത്തി, ഫറസ്കാരം കഴിഞ്ഞാൽ, വദ്കാരിഹ അതിൻ്റെ ദിക്റുകൾ കഴിഞ്ഞാൽ, ഫസൊല്ലി റക്അതൈനി അല്ലതൈനി ബഅദ സ്വലാത്ത്, ളുഹ്റിന് ശേഷമുള്ള രണ്ട് റക്അത്ത് നമസ്കരിക്കുക. സുമ്മ സൊല്ലി റക്അതൈനി വറക്അതൈനി ലില്ലദീ ഖബ്ല സ്വലാത്ത്, പിന്നെ നിനക്ക് നഷ്ടപ്പെട്ടു പോയതായ ളുഹ്റിന് മുമ്പുള്ള നാല് റക്അത്ത് അത് രണ്ട് രണ്ട് റക്അത്തായി നമസ്കരിക്കുക. ഹാദാ ഹുവ സുന്ന, ഇതാണ് സുന്നത്ത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ ഉണർത്തുന്നു. ഫീ ഹാദിഹിൽ അഹാദീസ്, ഈ ഹദീസുകളിൽ നിന്നൊക്കെ തന്നെ ദലീലുൻ, അത് തെളിവാണ്. അല അന്നൽ ഇൻസാന യംബഗീ ലഹു അൻ യുഹാഫിള അല റവാതിബ്, റവാതിബ് സുന്നത്തുകൾ നമ്മൾ വളരെയധികം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദഉ അർബഅ റകഅത്തിൻ ഖബ്ല ളുഹ്ർ, ളുഹ്റിന് മുമ്പ് ലായതൗലായത്രുക്കുഹ ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന്. ഇല്ല അന്നഹു ഫി സഫർ, സഫറിലാണെങ്കിലല്ലാതെ, ലാ യുസല്ലി സുന്നത്തു ളുഹ്ർ ലാ ഉല, സഫറിൽ യാത്രയിലാണെങ്കിൽ മുമ്പുള്ളതും ശേഷമുള്ളതും നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുസല്ലി റാതിബത്തു ളുഹ്ർ ഇദാ കാന മുസാഫിറൻ, യാത്രക്കാരനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റിൻ്റെ റാതിബത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം. സുന്നത്ത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ താല്പര്യം കാണിക്കുവാനും അത് നിർവഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ളുഹ്റിൻ്റെ സുന്നത്ത് നമസ്കാരം, അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഹദീസാണ് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും

0: ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നേർരേഖ. കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെ? വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാഅദ്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു റിലീജിയസ് പ്രോഗ്രാമിൽ ഒരു കുട്ടിത്തത്തിൻ്റെ അതേ കൈപ്പടത്തിൽ എഴുതി തന്ന ഒരു ചോദ്യത്തിൽ, കുട്ടികളെ വളർത്തേണ്ടത് അടിച്ചിട്ടാണോ അതോ എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് എന്നൊന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യത്തിൽ എഴുതി തന്നിരിക്കുന്നത്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു കുട്ടിയുടെ ചോദ്യം ഇതായിരുന്നു. രക്ഷിതാക്കളില്ലാത്ത ഒരു സദസ്സിൽ ഒരു കുട്ടി അങ്ങനെ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ അനുഭവമായിരിക്കാം അങ്ങനെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ചോദ്യം അനവധി കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ ചോദ്യം ഇസ്ലാമികമാവണമെല്ലാം എന്ന് നമ്മൾ പറയുമ്പോൾ മാതാപിതാക്കളിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം ഇസ്ലാമികമാണെങ്കിൽ മക്കളെ അടിക്കുന്നതും ദ്രോഹിക്കുന്നതുമെല്ലാം ഒരു ഇസ്ലാമിക ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ എന്നാണ് ആ നിഷ്കളങ്കനായ കുട്ടിക്ക് അറിയേണ്ടത്. കുട്ടികളെ അടിക്കാൻ അനുവാദമുണ്ട്, നമസ്കരിക്കുന്നതിൽ അടിക്കണം, 10 വയസ്സെത്തിയാൽ എന്ന് പറയുന്ന ഹദീസ് ഒരു മാതാവിനോ പിതാവിനോ ഒരു ശിക്ഷയെന്ന നിലക്ക് കുട്ടികളെ അടിക്കാൻ അനുവാദമുണ്ട് എന്ന് നമുക്ക് അറിയിച്ചു തരുന്ന കാര്യമാകുന്നു. പക്ഷേ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത്, എപ്പോഴാണ് ശിക്ഷിക്കേണ്ടത്,

0: എന്നതിനെക്കുറിച്ചെല്ലാം നല്ലൊരു ബോധം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് കുട്ടികൾ മാതാപിതാക്കളുടെ പെരുമാറ്റത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് തീരെ നമ്മൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാതെ വിട്ട ഒരു കാര്യമാണ്. മാതാപിതാക്കളുടെ വശത്തു നിന്ന് ചിന്തിക്കുമ്പോൾ തങ്ങൾ സ്നേഹിക്കുന്ന മക്കൾക്ക് നന്മയല്ലാതെ മറ്റെന്തെങ്കിലും ഞങ്ങൾ ചെയ്യുമോ എന്ന ഒരു ചോദ്യം ഒരു പിതാവിനും മാതാവിനും ചോദിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ദുരനുഭവങ്ങൾ ഉണ്ടെങ്കിലും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉദ്ദേശത്തിൽ അവനെ അന്യായമായി പീഡിപ്പിക്കണം എന്ന ബോധപൂർവമായൊരു താല്പര്യമില്ല എന്നതുകൊണ്ട് മാത്രം മാതാപിതാക്കളെ നമുക്ക് നിരപരാധികളാക്കാമോ എന്നത് ഗൗരവപരമായ ഒരാലോചനയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കുട്ടികളോട് സ്വീകരിക്കുന്ന നിലപാടുകൾ, ഉപദേശങ്ങൾ, സംസാരങ്ങൾ, ഇതിനെയെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ മനസ്സിലുള്ള ആശങ്കകൾ, മാനസിക സംഘർഷങ്ങൾ, അവരെക്കുറിച്ചുള്ള നമ്മുടെ മാനസിക വിഷമങ്ങൾ, ഇതെല്ലാം പ്രകടിപ്പിക്കുക മാത്രമാണ് നാം നിരന്തരമായി കുട്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയുടെ അടുക്കൽ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അവിടെ ഒരു മാതാവോ പിതാവോ പൊട്ടിത്തെറിക്കുന്നതും ചിലപ്പോൾ അവനെ വലിച്ചിട്ട് തല്ലുന്നതുമെല്ലാം അവൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവമോ ആ തെറ്റിൻ്റെ ആഴമോ അതിൻ്റെ പ്രത്യാഘാതമോ ഒന്നും നോക്കിയല്ല. എൻ്റെ മകൻ ഞാൻ വിചാരിക്കുന്നത് പോലെ ആവുന്നില്ലല്ലോ എന്ന മാനസികമായ സംഘർഷത്തിൻ്റെയും മനോവിഷമത്തിൻ്റെയും ഒരു അടയാളം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്തരം പ്രകടനങ്ങൾ, ഇത്തരം വൈകാരികമായിട്ടുള്ള കയ്യേറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഒരുപക്ഷെ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് സത്യമാണ്. അത് മാതാപിതാക്കളോട് മാത്രമല്ല, അവൻ വിശ്വസിക്കുന്ന മതത്തോട് മാത്രമല്ല, ഈ സമൂഹത്തോടും അതേപോലെ തന്നെ വെറും തലമുറയോടുമെല്ലാം ഒരു നെഗറ്റീവായ ഒരു സമീപനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് പറയാതിരിക്കുകയ്യ. കുട്ടികളെ നാം അവരോട് പെരുമാറുന്ന കാര്യങ്ങൾ അവർക്കെങ്ങനെ ഫീൽ ചെയ്യുന്നു, അവർക്കെങ്ങനെ അനുഭവപ്പെടുന്നു എന്നത് തന്നെയാണ് നമ്മൾ ആത്യന്തികമായി പരിഗണിക്കേണ്ടത്. ഒരു കുട്ടിയെ അടിക്കുമ്പോൾ ഈ അടി ഞാൻ ചെയ്ത ഒരു കുറ്റത്തിനും എനിക്ക് അർഹതപ്പെട്ടതും എൻ്റെ ജീവിതത്തെ മാറ്റാൻ പര്യാപ്തവുമാണ് എന്ന ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കുട്ടിയെ അടിക്കേണ്ടത്. ഒരു വൈകാരികമായ ഒരു ദേഷ്യത്തിൻ്റെയോ ഒരു വികാരത്തിൻ്റെയോ സന്ദർഭത്തിൽ ദേഷ്യത്തിൽ നിയന്ത്രണം വിട്ട് സംഭവിച്ചു പോകുന്ന ഒന്നിനെ ശിക്ഷയെന്ന് നമ്മളെങ്ങനെ വിളിക്കും? അതൊരു കുട്ടിയെ നന്നാക്കിയെടുക്കാനുള്ള ഒരു സ്റ്റെപ്പായി, ഒരു കാര്യമായി നമുക്കെങ്ങനെ പരിഗണിക്കാൻ പറ്റും? ഇതുപോലെ തന്നെയാണ് കുട്ടികളെ ശാസിക്കുന്നവരും ചീത്ത പറയുന്നവരും അവരുടെ അഭിമാനത്തെ പരിഗണിക്കാത്തവരുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. അവരുടെ മനസ്സിൻ്റെ വിഷമം, അവർക്ക് ഈ കുട്ടിയോടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ദേഷ്യം, അത് നമ്മൾ പ്രകടിപ്പിക്കുന്നു. അതിനെ നമ്മൾ ഉപദേശമെന്നോ നന്നാക്കിയെടുക്കുവാനുള്ള ശ്രമമെന്നോ ഒക്കെ നമ്മൾ പേര് വെക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ എല്ലാറ്റിനോടും ഒരു പ്രതികാരമോ ഏറ്റവും മോശമായൊരവസ്ഥയിലേക്ക് പോകാനോ മാതാപിതാക്കളുടെ താൽക്കര്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി ജീവിക്കാനോ ഒരു കുട്ടിയെ വാശി ഉണ്ടാക്കാൻ മാത്രമേ ഗുണകാംക്ഷാപരമല്ലാത്ത, ബുദ്ധിപരമല്ലാത്ത ചീത്ത പറയൽ കൊണ്ടും അതേപോലെ തന്നെ ശിക്ഷകളെക്കൊണ്ടുമൊക്കെ സാധ്യമാവൂ എന്ന് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടികളോട് ഏറ്റവും സ്നേഹത്തോടുകൂടെ നമ്മൾ പെരുമാറണം. മറ്റുള്ളവരെല്ലാം സ്നേഹത്തോടെ പെരുമാറുമ്പോൾ നമ്മൾ അവരുടെ സ്നേഹത്തോടെ പെരുമാറാതിരുന്നാൽ അവർക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മളായി മാറും. ആ കാര്യം നമ്മൾ പരിഗണിച്ചുകൊണ്ട് കുട്ടികളുടെ മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് നന്മയിൽ മുന്നേറുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെ, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പം അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി. അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവിടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചതിൽ നിന്ന് മാറ്റിവെച്ചു. കുറച്ച് മാറ്റിവെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടു കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മു തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവന് ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
4: സമാധാനമായി
3: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ കാരണം,
4: മറ്റാളും അങ്ങനെ തന്നെയാണെന്നൊരു,
3: അങ്ങനെ തീയില്ല. അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓന് എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
4: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലെ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
5: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. പാവങ്ങളുടെ അവകാശം നൽകുക രണ്ടാമത് ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദാനധർമ്മത്തെക്കുറിച്ച് നാം ധാരാളമായി കൊണ്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ദാനധർമ്മം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കെന്തൊക്കെ സംഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർമ്മിച്ചു. സഹോദരങ്ങളെ, നരകവാസികൾ നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗവാസികൾ അവരോട് ചോദിക്കുന്നുണ്ട്, മാ സലക്കക്കും ഫീ സഖർ. ഈ സഖർ എന്ന് പേരുള്ള അതികഠിനമായ നരകത്തിൽ നിങ്ങളെങ്ങനെയാണ് എത്തിയത്, അങ്ങനെ എത്താനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പല കാരണങ്ങളും അവർ പറയുന്നതാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു പറയുകയാണ്, ഖാലു, അവർ പറയുകയാണ്, നരകവാസികൾ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിച്ചിട്ടില്ലായിരുന്നു. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ മടി കാണിച്ചു, പാവങ്ങളോട് ഞങ്ങൾ കരുണ കാണിച്ചിരുന്നില്ല എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാതെ ആ നരകത്തിൽ വെന്തി നീറുന്ന കൂട്ടത്തിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അകമഴിഞ്ഞു കൊടുക്കാൻ, ഉള്ളതിൽ നിന്ന് ഉള്ളത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. സത്യത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നാം പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഇന്നും ഈയൊരു ദിവസം പോലും രാവിലെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമ്മുടെ അടുക്കലേക്ക് രണ്ട് മലക്കുകൾ വന്നിരുന്നു. അതിൽ ഒരു മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവെ, ഇയാൾ നിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവനാണ് എങ്കിൽ ഇയാളുടെ സമ്പത്തിനെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്നാണ്. എന്നാൽ രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥനയോ, അല്ലാഹുമ്മ ആതി ഉൻസിഖൻ തലഫ, അല്ലാഹുവെ, ഇയാൾ സമ്പത്ത് ചിലവഴിക്കാൻ പിശിക്ക് കാണിക്കുന്നവനാണ് എങ്കിൽ ഇയാളുടെ സമ്പത്തിൽ ഉള്ളതും നീ നശിപ്പിക്കണമേ, ഒന്നും ബാക്കി വെക്കാതെ അയാളെ ഒരു ദരിദ്രനാക്കി മാറ്റണമേ എന്നുള്ളതാണ് രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇതിൽ ഏത് പ്രാർത്ഥനയായിരിക്കും ഇന്ന് നേരം പുലരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക? നാം ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നാം പിശുക്ക് കാണിച്ച് കെട്ടിപ്പൂട്ടി എടുത്തു വെച്ച നമ്മുടെ സമ്പത്ത് ഒരിക്കലും നല്ലതിനല്ല, അത് നമുക്ക് അപകടമാണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ യഹ്സബന്നല്ലദീന يبخلون بما آتاهم الله من فضله هو خيرا لهم. الله سبحانه وتعالى അവന്റെ ഔദാര്യത്തിൽ നിന്ന് വേണ്ടുവോളം തന്നിട്ട് അത് ആർക്കും ദാനമായി നൽകാതെ പിടിച്ചു വെക്കുന്നവർ അത് അവർക്ക് നല്ലതിനാണ് എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൽ ലഹും, അത് അവർക്ക് അപകടം മാത്രമാണ്, അവർക്ക് നാശമാണ് ഉണ്ടാക്കുന്നത്. സൈതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആ സമ്പത്ത് മുഴുവനും ഖണ്ഡാഭരണമായി അവരുടെ കഴുത്തിലിങ്ങനെ മാല ചാർത്തപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അത് അവൻ്റെ കഴുത്തിലിട്ട് അതിൻ്റെ കനം കൊണ്ട് അവന് എണീക്കാൻ പോലും സാധിക്കാത്ത വിധം അവനിങ്ങനെ ബുദ്ധിമുട്ടുന്നതാണ് എന്ന് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സകാത്തും സ്വദഖയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. സകാത്ത് അതിൻ്റെ കണക്ക് നോക്കി എത്രയാണോ നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് അത് കൃത്യമായി കൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള നല്ലൊരു മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു താക്കീതായിക്കൊണ്ട് നമ്മോട് പറയുന്നത്, ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ, ഏതെങ്കിലും ഒരു നാട്ടിലുള്ള ആളുകളായിക്കോട്ടെ, അവരുടെ സമ്പത്തിന്റെ സക്കാത്ത് അവർ കൊടുക്കാതിരുന്നാൽ, അവർ സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ധിക്കാരം കാണിച്ചു കഴിഞ്ഞാൽ, ഇല്ലാമുനി അൽഖത്രി മിനസ്സമ, അവർക്ക് ആകാശത്ത് നിന്ന് മഴ പോലും തടയപ്പെടും എന്നുള്ളതാണ്. ആകാശത്ത് നിന്ന് സമൃദ്ധമായി നമുക്ക് ലഭിക്കുന്ന മഴ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ, സക്കാത്ത് തടഞ്ഞു വെച്ചാൽ അത് ലഭിക്കാതിരിക്കും, ആ മഴ നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീതെന്ന രൂപത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിന് നൽകുന്ന ആ ഒരു പ്രാധാന്യം സക്കാത്തിന് കൊടുക്കാൻ എന്നാണ് നമുക്ക് സാധിക്കുക? വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ നമസ്കരിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് ഇവ രണ്ടിനെയും ഒരുമിച്ച് പറയുന്നുണ്ട്. വഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സല വആതുസ്സക എന്നിങ്ങനെ പറയുന്നത്, സ്വർഗം വാങ്ങുന്നവർ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർ നമസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, ഇങ്ങനെയൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് പറയുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന ആ ഒരു സമയത്ത് ചില ആളുകൾ അവിടുന്ന് പറയുകയുണ്ടായി, ഞങ്ങളിനി സക്കാത്ത് നൽകുകയില്ല, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. കാരണം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ പ്രവാചകന് നൽകിയ നികുതിയാണ് എന്ന് അവർ പറയുകയുണ്ടായി. ഈ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവരുടെ വാദം കേട്ടുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ അവരെ ശാസിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് ഒരു ഒട്ടകമാണെങ്കിൽ, ആ ഒട്ടകത്തിന്റെ മൂക്കിൽ ഒരു കയറുണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ സക്കാത്തിന്റെ പേരിൽ ആ കയറാണ് നിങ്ങൾ തടഞ്ഞത് എങ്കിൽ പോലും, ഞാൻ അതിനെതിരെ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി, യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ യുദ്ധം ഉറപ്പായും ചെയ്യുകയുണ്ടാവും. സക്കാത്ത് തടയുന്നവരോട് ഞാൻ ഉറപ്പായും യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് കേട്ട സ്വഹാബത്ത് അവർക്കിടയിൽ കുറച്ച് കണിശതയുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ അടക്കം ചിന്തിച്ചു, ഇത് കുറച്ച് ഒരല്പം ഓവറായി പോയോ എന്ന് അവർ ചിന്തിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമറേ, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമമാണ്, ഇതിൽ വെള്ളം ചേർക്കുന്നവനെ ഞാൻ ഉറപ്പായും നേരിടും ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് പിൽക്കാലത്ത് പറയുന്നുണ്ട്, ഞാൻ സക്കാത്തിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്നെടുത്ത ആ ഒരു നിലപാടാണ് ശരിയായത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്തിനാണ് പ്രിയമുള്ളവരെ നാം ഇങ്ങനെ പിശുക്കി എടുത്തു വെക്കുന്നത്? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും ഒക്കെ ശേഖരിച്ച് വെക്കുന്ന മനുഷ്യർ, വലായും ഫിഖൂനഹ ഫീ സബീലില്ല, അല്ലാന്റെ മാർഗത്തിൽ അത് ചിലവഴിക്കാത്ത ആളുകൾ, ഫബശ്ശിറുഹും, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്, ബി അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ടുള്ള സന്തോഷ വാർത്ത. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, തൊട്ടടുത്ത ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യൗമ യുഹ്മാ അലൈഹ ഫിന്നാരി ജഹ്ഫിനാരി ജഹന്നം, നരകത്തിലിട്ട് ആ സ്വർണവും വെള്ളിയും ഒക്കെ ചുട്ടുപഴിപ്പിക്കുന്നതാണ്. ഫതഖുവാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, എന്നിട്ട് അവരുടെ നെറ്റിയിലും പാർശ്വത്തിലും മുതുകിലുമൊക്കെ ആ ചൂട് വെക്കും. എന്നിട്ട് അവരോട് പറയുന്നതാണ്, ഹാദാ മാ കനസ്തും ലി അംഫുസിക്കും, ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ച സ്വത്താണ്, അതുകൊണ്ട് ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ ശേഖരിച്ചു വെച്ചത് മുഖേന അനുഭവിച്ചോളി നിങ്ങൾ എന്നവിടെ നിന്ന് പറയുന്നതാണ്. ആർക്കും കൊടുക്കാതെ സ്വന്തത്തിന് വേണ്ടി എടുത്തു വെച്ചതല്ലേ, അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ചുട്ടുപഴിപ്പിച്ച സ്വർണവും വെള്ളിയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇട്ടു തരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ നൽകാതെ, സക്കാത്ത് അതിന്റെ അളവനുസരിച്ച് കൊടുക്കാതെ പിശുക്കി ജീവിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് ഈ പറയുന്നതൊക്കെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി കൊണ്ടു കൊടുക്കാൻ, പരസ്യമായും രഹസ്യമായും കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. സക്കാത്തിന്റെ കാര്യത്തിൽ കണിശത പാലിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. പാവങ്ങളുടെ അവകാശം അവർക്ക് തിരിച്ചു നൽകുന്നതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ സദസ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം ബിൻ റഷീദ് നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅല ആലിഹി വസഹാബതിഹി അജ്മഈൻ അമ്മാ ബഅ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനം എപ്പിസോഡിൻ്റെ പുതിയ ഒരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന സദസ് പിരിയുമ്പോഴായി ചൊല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നമുക്ക് പ്രാർത്ഥന ഒന്ന് ആദ്യം ചൊല്ലി നോക്കാം. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. പ്രാർത്ഥന ആവർത്തിച്ചൊന്ന് പറഞ്ഞു നോക്കാം. سبحانك اللهم وبحمدك سبحانك اللهم وبحمدك سبحانك اللهم وبحمدك اشهد ان لا اله الا انت اشهد ان لا اله الا انت استغفرك واتوب اليك അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.
4: ഈ പ്രാർത്ഥനയുടെ അർത്ഥമൊന്ന് നമുക്ക് പറഞ്ഞു നോക്കാം.
3: സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവെ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക, എനിക്ക് പൊറുത്തു തരുവാൻ നിന്നോട് ഞാൻ തേടുകയും നിന്റെ മാർഗത്തിലേക്ക് ഞാൻ പശ്ചാത്താപിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥമായിട്ട് വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതിന് ധാരാളം ശ്രേഷ്ഠതകൾ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം തിർമിദി റഹിമഹുല്ലാം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും സദസ്സിലിരുന്ന് അവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അവന് അവിടുന്ന് സംഭവിച്ച തെറ്റുകൾ അല്ലാഹു പൊറുത്തു കൊടുക്കാതിരിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന പഠിക്കുവാൻ നാം ഏവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. സദസ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ബിൻ റഷീദ്.
5: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: പീസ് റേഡിയോ സമകാലികം. രാജ്യമെങ്ങും പാറ്റകൾ പൊടിയട്ടെ. ജൻസികളുടെ പോരാട്ട വീര്യവും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. 8-ാം ക്ലാസ്സിൽ ബയോളജി പഠിക്കുമ്പോഴാണ് മുരളീധരൻ സാർ പറഞ്ഞത്, രക്തമില്ലാത്ത ജീവിയാണ് കൂറ അല്ലെങ്കിൽ പാറ്റ എന്നത്. അത് സത്യമാണോ എന്നറിയാൻ അന്ന് തന്നെ വീട്ടിൽ പോയി രാത്രിയിൽ സ്റ്റോർ റൂമിൽ കലവില കൂട്ടുന്ന കൂറകളിൽ ഒന്നിനെ പിടിച്ച് നിലത്തിട്ടുരച്ചു കൊന്നു. ഇല്ല, ചോരയില്ല എന്നുറപ്പാക്കി. രക്തമില്ലാത്ത ഈ സാധുജീവിയാണിപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ രക്തപങ്കിലമാക്കുന്നത്, ഒടുവിൽ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തെ വിറപ്പിക്കുന്നതും. വിധിവൈപരീത്യമെന്നല്ലാതെ എന്തു പറയാൻ. മുതിർന്ന അഭിഭാഷകരുടെ പദവിയുമായി ബന്ധപ്പെട്ടൊരു കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിവാദ പരാമർശം നടത്തിയത്. തൊഴിലില്ലാത്ത, പ്രൊഫഷനിൽ ഇടമില്ലാത്ത ചില യുവാക്കൾ പാറ്റകളെപ്പോലെയാണെന്നും ഇത്തരക്കാർ സോഷ്യൽ മീഡിയയിലൂടെയും RTI വഴിയും സിസ്റ്റത്തെ ആക്രമിക്കുകയാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് നടത്തിയ ഈ പ്രസ്താവനയെ പരിഹസിച്ച് ബോസ്റ്റൺ സർവകലാശാല വിദ്യാർത്ഥിയും 30-കാരനുമായ ഇന്ത്യക്കാരൻ അഭിജിത് ദീപ്കയാണ് ഈ ക്രോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP എന്ന പാർട്ടിക്ക് തുടക്കമിട്ടത്. കോക്രോച്ച് ജനതാ പാർട്ടി സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസ പ്രസ്ഥാനമായിട്ടാണ് തുടങ്ങിയതെങ്കിലും യുവാക്കൾ ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ അണിനിരക്കുകയായിരുന്നു. തരംഗമായി മാറിയ ഈ സൈബർ കൂട്ടായ്മ കേവലം ഒരാഴ്ച കൊണ്ട് തന്നെ നേടിയെടുത്തത് 22.5 മില്യോളം ഫോളോവേഴ്സായിരുന്നു. പിന്നീടത് ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് അതിവേഗം വളർന്നു. നിലവിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും കടത്തിവെട്ടിക്കൊണ്ടല്ലോ ഈ വളർച്ചയിൽ പരിഭ്രാന്തി പൂണ്ട കേന്ദ്ര സർക്കാർ ഇവരുടെ 1-ാം അക്കൗണ്ട് പൂട്ടിച്ചുവെങ്കിലും തുടർന്നു വന്ന അക്കൗണ്ടും ആദ്യത്തേക്കാൾ വേഗതയിൽ തന്നെ തരംഗമായി. ശശി തരൂർ, മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ്, മമതാ ബാനർജി തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും അവർക്ക് കൂടുതൽ ഊർജ്ജം പകരുകയും ചെയ്തതോടെ ഈ പാർട്ടി കൂടുതൽ ആഗോള ശ്രദ്ധ ആവുകയായിരുന്നു. CJP പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന 5 പ്രധാന വാഗ്ദാനങ്ങൾ അഥവാ മാനിഫെസ്റ്റോ എന്തൊക്കെയാണെന്നല്ലേ? 1-ാമതായി, തങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭാ സീറ്റ് സമ്മാനമായി നൽകില്ല എന്നായിരുന്നു ഇവരുടെ പ്രഖ്യാപനം. 2-ാമതായി, രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിയമപരമായ വോട്ടവകാശമില്ലാതാക്കുന്ന സാഹചര്യമുണ്ടായാൽ ചീഫ് ഇലക്ഷൻ രാജ്യത്തെ കമ്മീഷണറെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 3-ാമതായി, പാർലമെന്റിലെ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ സ്ത്രീകൾക്ക് 50% സംവരണം നടപ്പിലാക്കും. കൂടാതെ മന്ത്രിസഭാ പദവികളിലും ക്യാബിനറ്റ് സ്ഥാനങ്ങൾ പകുതി ഭാഗം സ്ത്രീകൾക്കായി മാറ്റിവെക്കും. 4-ാമതായി, മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കും. അദാനിയുടെയും അംബാനിയുടെയും ഉടമസ്ഥതയിലുള്ള മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസുകൾ റദ്ദാക്കുമെന്നും ഇത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വഴി തുറക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. 5-ാമതായി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്ന MPമാരെയും MLAമാരെയും വരാനിരിക്കുന്ന 20 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പൊതുവേദികൾ അലങ്കരിക്കുന്നതിൽ നിന്നും വിലക്കും. തുടങ്ങി EVM ബാൻ ചെയ്യുക, ആധാർ കാർഡ് ഉപയോഗിച്ച് ബയോമെട്രിക്കിലൂടെ വോട്ടിംഗ് നടത്തുക, EVM വോട്ട് തട്ടിപ്പ് അവസാനിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പരീക്ഷാ നടത്തിപ്പിൽ പരിഷ്കരണം, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തുടങ്ങിയവയും ഇവർ കൂട്ടിച്ചേർത്ത ആവശ്യങ്ങളായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരങ്ങൾക്കും കർഷക സമരത്തിനും എല്ലാം സാക്ഷ്യം വഹിച്ച ഡൽഹിയുടെ ചരിത്രത്തിലെ മറ്റൊരു പുതിയ അധ്യായമാണ് വിജയം കണ്ട ജൻസി പ്രക്ഷോഭം. പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും തല്ലിച്ചതച്ചിട്ടും നിയന്ത്രണങ്ങളെ കൊട്ടകെട്ടി പ്രതിരോധിച്ചിട്ടും ഇന്റർനെറ്റ് പോലുള്ള നവസാമൂഹ്യ സംവിധാനങ്ങൾ, മാധ്യമങ്ങൾ, ജന്തർമന്ത്രിൽ വിലക്കിയിട്ടും സമരത്തിന് വീര്യം കൂടിയതേയുള്ളൂ. June 6 ജന്തർമന്ത്രിൽ ദീപ്കയുടെ നേതൃത്വത്തിൽ പാറ്റകൾ ആദ്യമായി തെരുവിലിറങ്ങി. പിന്നീട് സമരം സംഘടിത രൂപത്തിലേക്ക് മാറ്റി. June 10 രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CJP പ്രതിഷേധങ്ങൾ നടത്തി. സർക്കാർ അവഗണിച്ചതോടെ സംഘം June 20 വീണ്ടും ജന്തർമന്ദറിലെത്തി. അപ്രതീക്ഷിതമായി രാപ്പകൽ സമരം ആരംഭിക്കുകയാണെന്ന് അന്ന് വൈകിട്ട് പ്രഖ്യാപിച്ചു. പ്രസ്ഥാനത്തെ തുടക്കം മുതൽ പിന്തുണച്ചിരുന്ന പൊതുപ്രവർത്തകൻ സോനം വാങ്ചുക് June 28 ജന്തർമന്ദറിൽ നിരാഹാരം തുടങ്ങിയതോടെ സമരത്തിന്റെ അടുത്ത ഘട്ടമായി. മഴയത്തും കൊടും വെയിലത്തും സമരം തുടർന്നു. ഈ പ്രക്ഷോഭത്തെ ക്രൂരമായി അവഗണിക്കുകയും അടിച്ചൊതുക്കുകയുമായിരുന്നു കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും. ജൂലൈ 20 സി ജെ പി പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തി. ഇതോടെ രാഹുൽ ഗാന്ധിയും മറ്റിതര പ്രതിപക്ഷ നേതാക്കളും സമരത്തിന്റെ ഭാഗമാവുകയും സമാധാനപരമായി പ്രതിഷേധിച്ചവരെ രക്തത്തിൽ കുളിപ്പിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവും മാറി. ഇതേ സമയത്തുണ്ടായ നീറ്റ് യു ജി അടക്കമുള്ള മത്സര പരീക്ഷകളിലെ വീഴ്ചകളും ചോദ്യപേപ്പർ ചോർച്ചയും സി ജെ പി പ്രക്ഷോഭത്തിന് ശക്തി പകർന്നു. പരീക്ഷകളിൽ വഞ്ചിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെയും മത്സരാർത്ഥികളുടെയും വികാരവും ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ആത്മാവും ഒന്നിച്ചു ചേർന്ന് ഈ പാറ്റ പ്രക്ഷോഭം മഹത്തരവും ഉജ്ജ്വലവുമാക്കി. നമ്മുടെ അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശിലും നേപ്പാളിലും ഇതര ലോകരാജ്യങ്ങളിലും അലയടിക്കുകയും ആഞ്ഞടിക്കുകയും ചെയ്ത ജൻസി പ്രക്ഷോഭം നമ്മുടെ നാട്ടിലും അരങ്ങേറി വിജയിച്ചതിന്റെ ചരിത്രമാണ് ഈ ജന്തർ മന്തർ പ്രക്ഷോഭവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജന്തർ മന്തർ സമരത്തിന് നേതൃത്വം നൽകിയ സി ജെ പിയുടെ മുഖ്യ വക്താവ് സൗരവ് ദാസ് ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനെ 2025 December 30 സന്ദർശിച്ച് പോസ്റ്റിയ ധീരന്മാരിൽ ഏറ്റവും ധീരനായ ഉമർ ഖാലിദിനെ കണ്ടു. വ്യാജവും അടിസ്ഥാനരഹിതവുമായ കേസുകളിൽ 5 ജയിലിൽ, അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മായാത്ത കളങ്കമാണ്. അദ്ദേഹത്തിന്റെ അടിയറവ് പറയാത്ത മനസ്സിനോട് അതിയായ ബഹുമാനം എന്നു കുറിച്ചു. എന്റെ ധീരമായ കുറിപ്പും എന്റെ പേര് അഭിജിത് ഖാലിദ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഞാനും ജയിലിലാകുമായിരുന്നു എന്ന അഭിജിത് ദീപക്കയുടെ വാക്കുകളും നമുക്ക് ആശ നൽകുന്നുണ്ടെങ്കിലും ആദർശപ്രചോദിതമോ ആസൂത്രണ പാഠവുമോ ഇല്ലാത്ത ഇത്തരം പ്രക്ഷോഭങ്ങൾ ചായക്കോപ്പിയിലെ കൊടുങ്കാറ്റായി തിരയടങ്ങുമോ എന്നതും നാം ആശങ്കിക്കേണ്ടതുണ്ട്. ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് സാമൂഹ്യ മാധ്യമത്തിന്റെ ശക്തിയും ഊർജ്ജവുമാണ്. ഒരൊറ്റ പാർട്ടി ഓഫീസുകളോ കൊടിയോ തോരണങ്ങളോ ഇല്ലാതെ ആഴ്ചയിലും മാസത്തിലുമുള്ള മീറ്റിംഗുകളും ചർച്ചകളും പ്രഖ്യാപനങ്ങളും, കൂടാതെ ഒരു ഭരണകൂടത്തിന്റെ മസ്തകത്തിന് പ്രഹരമേൽപ്പിക്കുക, അതും കേവലം 1-2 ആഴ്ചയ്ക്കുള്ളിൽ. അതോടൊപ്പം നമ്മെ അമ്പരപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ശക്തിയും പോരാട്ട വീര്യവും. നാം പുതുതലമുറയെക്കുറിച്ച് ബേജാറാകുന്ന വിചാരപ്പെടലുകളൊന്നും ശരിയല്ലെന്നോ വേണ്ടതില്ലെന്നോ ഉള്ള പാഠമാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. കൂടുതൽ ധൈര്യത്തോടും നീതിയോടും സത്യസന്ധതയോടും കൂടി ക്രീപ് ക്ലോക്കിംഗ് ഇറ്റ് ജെൻസി എന്നാണ് നമ്മളിപ്പോൾ അവരോട് പറയേണ്ടത്. ഈ പ്രക്ഷോഭം കേവലമായ ഒരു മന്ത്രിയുടെ രാജിയിലൊതുങ്ങാതെ പരീക്ഷാക്രമക്കേടുകളിലും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ വിടുവായുധത്തിലും ഒതുങ്ങുകയോ ഒടുക്കുകയോ ചെയ്യാതെ കത്തിപ്പടരേണ്ടതുണ്ട്. ഇന്ത്യയിൽ തഴച്ചു വളരുന്ന ഫാഷിസത്തിനെതിരെ, ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ, ന്യൂനപക്ഷ വേട്ടകൾക്കെതിരെ, മസ്ജിദ് ധ്വംസനങ്ങൾക്കെതിരെ, ബുൾഡോസർ രാജിനും പശുക്കൊലകൾക്കുമെതിരെ, ജാതിവിവേചനങ്ങൾക്കെതിരെ, അഴിമതിക്കും വർഗീയതയ്ക്കും നയതന്ത്ര രംഗത്തെ പരാജയങ്ങൾക്കുമെതിരെ, അങ്ങനെ ഇന്ന് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല അരുതായ്മകൾക്കും പോരായ്മകൾക്കുമെതിരെ കത്തിപ്പടരട്ടെ. ഇതിനായി രാജ്യത്തിന്റെ സകല മുക്കുമൂലകളിൽ പാറ്റകൾ പൊടിയട്ടെ.
5: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
7: أعوذ بالله من الشيطان الرجيم.

0: ഡിസ്പ്ലേ സ്ക്രീനുകൾക്ക് അഡിക്ഷനായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയിലെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് കെയർ മനോഹരമായ ഒരു ശ്രമമാണ്. ടെലിക്യൂസ്, സ്റ്റാർകോസ്റ്റ്, പൂമരത്തണലിൽ തുടങ്ങിയ ഈ ഗണത്തിലുള്ള അനേകം പ്രോഗ്രാമുകൾക്ക് വലിയ സാമ്പത്തിക ചെലവുകൾ പീസ് റേഡിയോ മാറ്റിവെക്കുന്നുണ്ട്. കാലത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇത്തരം മഹത്തായ പദ്ധതികൾക്ക് ഗുണകരമാകും വിധം താങ്കളും സാമ്പത്തിക പിന്തുണ നൽകുമല്ലോ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക ഈ മഹത്തായ സംവിധാനങ്ങളിലേക്ക് കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9746950006.
1: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്ക്

0: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറേ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിസ്ഡം സ്പോട്ട് ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി നാം പോകുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ദിമാഗി നക്സൽ എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് വനമേഖലയിൽ സായുധ നക്സലുകളെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ അതേസമയം അക്രമ രാജകത്വമൊക്കെ വളർത്തും വിധമുള്ള ഡിമാഗി നക്സൽ ഇപ്പോഴും നിലനിൽക്കുന്നു, അവരെ കരുതിയിരിക്കണം, ഒറ്റപ്പെടുത്തണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ദിമാഗി നക്സൽ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ആശയപരമായ നക്സലുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ പ്രയോഗം ഒരു ആക്സിഡൻ്റലായി വന്നതല്ല എന്നത് വ്യക്തമാണ്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത് പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്?
1: 2026 ഏപ്രിൽ 17 നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നമ്മുടെ രാജ്യത്ത് ഈ നക്സലേറ്റുകളുടെ അല്ലെങ്കിൽ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന നക്സലേറ്റുകളുടെ ത്രെട്ട് അവസാനിച്ചിരിക്കുന്നു. ഏത് വനമേഖലകളൊക്കെ ഉള്ളവരെല്ലാം തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 1975 വർഷം നീണ്ടുനിന്ന് ഒരു ചരിത്രം അവസാനിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. 1967 ഈ ചൈനീസ് റേഡിയോയിലൂടെ ഒരു പ്രഖ്യാപനം വരുന്ന, അതായത് ബംഗാളിലെ നക്സൽ ബാരിയിൽ കലാപം നടന്നിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യ മോചിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം. അങ്ങനെയാണ് ഈ ഒരു നാമകരണം സംഭവിക്കുന്നത് തന്നെ. ആ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് ചാരു മജുംദാരെ പോലെയുള്ള കനുസന്യാലിനെ പോലെയൊക്കെയുള്ള ബുദ്ധിജീവികളായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. പിന്നീട് അത് പല പ്രദേശങ്ങളിൽ വ്യാപിച്ചു. ബീഹാറിൽ, ആന്ധ്രാപ്രദേശിൽ, ഇപ്പോൾ കേരളത്തിലടക്കം അതിൻ്റെ ഭാഗമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാന കാലങ്ങളിൽ അത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ, പിന്നെ ആന്ധ്രയുടെ ചില, അല്ല ഇന്നത്തെ തെലുങ്കാനയുടെ ഭാഗം, ഈ പ്രദേശങ്ങളിലൊക്കെയാണ് സായുധമായി അത്തരത്തിലുള്ള വിഭാഗങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഈ നമ്മുടെ ബി ജെ പിയുടെ സർക്കാർ വന്നതിന് ശേഷം വളരെ സംയുക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നടത്തിയത്. അതായത് ഈ CRPF, BSF, പിന്നെ ഒരു കോബ്ര എന്ന് പറയുന്ന ഒരു പുതിയ യൂണിറ്റ്, DRG, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അത് പിന്നെ വനമേഖലകളിലൊക്കെ തന്നെ ആക്രമിച്ച് കയറി അങ്ങനെ ഒരു ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു ഇതിലേക്കെത്തി. അങ്ങനെ ഫ്രം റെഡ് കോറിഡോർ ടു റിട്രീറ്റ് എന്നുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചു. അങ്ങനെ ധാരാളം നക്സലേറ്റുകൾ കീഴടങ്ങി, ചിലരൊക്കെ കൊല്ലപ്പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതിൻ്റെ ഒരു പ്രഹരശേഷി ഒരുപക്ഷെ അറിയുന്നിടത്തോളം ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ ദുർബലമാവുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ ഒരു നക്സലേറ്റ് പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ചില കാരണങ്ങൾ, ഈ കാരണങ്ങൾ ഒരിക്കലും ഇല്ലാതെയായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ജാർഖണ്ഡിലും ഇവിടെയൊക്കെ അത് ശക്തമാകാൻ കാരണം തന്നെ എന്തായിരുന്നു? അവിടെയുള്ള വനമേഖലയിൽ ഉള്ള ഈ ധാതു ഖനനത്തിൻ്റെ വലിയ സാധ്യതകൾ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ കണ്ടെത്തിയത്. അപ്പോൾ ഈ വനമേഖലയിലുള്ള ആദിവാസികളെ ഒഴിപ്പിക്കാതെ, അവരെ അല്ലെങ്കിൽ ആട്ടി ഓടിപ്പിക്കാതെ അവിടെ ഈ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും തങ്ങളുടെ അമ്മയോട് എന്നതുപോലെയുള്ള, മാതാവിനോട് എന്നതുപോലെയുള്ള അടുത്ത ബന്ധമാണ് ഈ ആദിവാസികൾക്ക് മണ്ണിനോടുള്ളത്. അവരവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. മാത്രമല്ല അതിനകത്തൊരു ചൂഷണത്തിൻ്റെ, ഈ കോർപ്പറേറ്റ് കടന്നുകയറ്റത്തിൻ്റെയൊക്കെ ഇത് വന്നതോടെ അവിടെ നക്സലേറ്റുകൾ സ്വാഭാവികമായിട്ടും ആശയപരമായിട്ട് ഇടപെടുന്നു, ഇവരെ അതിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെയാണ് ആ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതൊരു നിലവിലുള്ള സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെയോ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു മൂവ്മെൻറ്റ് കൂടെ ആണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലാകും, ഇക്കണോമിക്കലാകുമെന്നൊക്കെ

0: എന്ന ഹിന്ദുത്വയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ത്രട്ട് എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സാണ്. ഒരു നിലയിലുമുള്ള ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിനെ അവർ ആഗ്രഹിക്കുന്നുമില്ല, സ്വാഗതം ചെയ്യൂല, അതിന് കഴിയുകയും ചെയ്യില്ല, അവിടെ തോറ്റുപോകുന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ 10 വർഷം ഭരിച്ചിട്ടും നമ്മുടെ പ്രധാനമന്ത്രി ഒരൊറ്റ പിന്നെ പത്രസമ്മേളനം പോലും നടത്താത്തത്. കാരണം അവിടെ 4 ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് പടിയിറങ്ങാൻ പോകുന്ന സമയത്ത് പോലും അദ്ദേഹം 75-ലധികം ചോദ്യങ്ങൾ ഒരു നോട്ട് പോലും ഇല്ലാതെയാണെന്ത് നേരിട്ടതെന്നാണ് പറയുന്നത്. ഒന്ന് നമുക്ക് ആ 1 മണിക്കൂർ നേരം അദ്ദേഹം എന്ത് ചെയ്യുന്നു, പത്രക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്, കയ്യിലൊരു ചിന്ത കടലാസോ മറ്റേ മൊബൈൽ ഒന്നുമില്ല എന്നർത്ഥം,
1: മറ്റേ സാധനമില്ല,
0: ഈ ഒന്നുമില്ല, ടെലിപ്രോംപ്റ്റർ ഒന്നുമില്ല. അപ്പോൾ അത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു ബൗദ്ധിക മായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബൗദ്ധികമായി തന്നെ കാര്യങ്ങൾ നേരിടാൻ കഴിയുന്ന ഒരു ഇൻ്റലക്ച്വലിൻ്റെ പൊട്ടൻഷ്യലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ബുദ്ധിജീവികൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ തകർന്നു പോകാനിടയുള്ള ഒന്നാണ് ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ ഇന്നത്തെ BJP ഒക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത്. അത് നുണകളുടെ ഒരു വലിയ ബലൂണാണ്. ഇത് പൊട്ടിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗമാണ് ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 കൂട്ടരെയാണ് ഏറ്റവും കൂടുതൽ അവർ ഭയപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഹിന്ദു മതത്തെ ആശയപരമായി എതിർത്ത പിന്നെ എത്തിസ്റ്റുകളുണ്ട്. അതിൽപ്പെട്ടവരായിരുന്നു നമ്മുടെ ഈ ദബോൽക്കർ, അതുപോലെ എന്താ പറയുക, നമ്മളെ യുക്തിവാദികളായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, കൽബുർഗി, ഗൗരി ലങ്കേഷ്, ഈ പിന്നെ പന എന്താണ് പൻസാരെ, ഇവരൊക്കെ ഇവരുടെ അറ്റാക്കുകൾ, കാരണം പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അവർക്ക് വളക്കൂറുള്ള ഒരു പ്രദേശമാണ് ശരിക്കും, കർണാടകയിലും ഒക്കെ ഇവർ, അതുകൊണ്ട് തന്നെ അവർ പിന്നെ വെടിവെച്ചും ഒക്കെ തന്നെയാണ് അവസാനിപ്പിച്ചത്. കാരണം അവരെ ആശയപരമായി നേരിടാൻ പറ്റൂല. 2-ാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പറയുന്ന നക്സലേറ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ ഈ തീവ്ര ആശയങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിന് കമ്മിറ്റ്മെൻറ്റോടെയുള്ള പ്രവർത്തനം നടത്തണമെന്ന് പറയുന്ന വിഭാഗം എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഈ ബുദ്ധിജീവികളിപ്പോൾ ഇവർ മാത്രമേ ഭയപ്പെട്ടതെന്ന് ഞാൻ പറയുന്നില്ലേ, നമുക്കറിയാം UGC ഒറ്റയടിക്ക് ഈ നമ്മുടെ കോളേജിലെ അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. കൂർമ്മട്ടോന്നും അറിയില്ല, ഇപ്പം നിങ്ങളൊക്കെ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എന്താണ് ഒരു കോളേജ് അധ്യാപകനും പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചു. അന്ന് തന്നെ ഉണ്ടായ ഏറ്റവും വലിയ വിമർശനം എന്തായിരുന്നു, ഇത് ഈ ഇൻ്റലക്ച്വൽ മിലീഷ്യയെ, യൂണിവേഴ്സിറ്റികളിലുള്ള ഇൻ്റലക്ച്വൽ മിലീഷ്യകളെ ഷണ്ഡീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. കാരണം അവർ സാമ്പത്തികമായി മെച്ചപ്പെടുന്നതോടെ അവർക്ക് ഇത്തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകൾ കുറയും, അതുപോലെ തന്നെ അങ്ങനത്തെ പോരാട്ടങ്ങൾക്കൊക്കെയുള്ള വീര്യം കുറയും, അല്ലെങ്കിൽ അത് കീഴടങ്ങിക്കോളും എന്നുള്ള രീതിയിലുള്ളൊരു ഒന്നും. അപ്പോൾ അത് ബോധപൂർവമായിരിക്കാം, കാരണം ക്യാപിറ്റലിസത്തിൻ്റെ പൊതുവെയുള്ള ഒരു രീതിശാസ്ത്രമാണതെന്ന് പറയാൻ പറ്റും. പിന്നെ 2-ാമത്തൊന്നെന്ന് വെച്ചാൽ, ഈ ക്രമബദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കാൻ പലപ്പോഴും ചെയ്യുന്നത് NGOസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ നവ സാമ്പത്തിക ഈ വൽക്കരണത്തിൻ്റെ കാലഘട്ടം തുടങ്ങുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട്, NGOസിന് കൂടുതൽ പ്രൊമോഷൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ അവർക്ക് ഫണ്ടിങ് ഉണ്ടാവും, മിക്കവാറും പുറത്തുനിന്നൊക്കെയുള്ള ഫണ്ടിങ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇഷ്യൂസിലും ഇവരിടപെടും, എല്ലാ ഇഷ്യൂസും ഇവർ ഏറ്റെടുക്കും. അത് ഹെൽത്ത് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ കക്കൂസ് ഇല്ലാത്തതാണെങ്കിലും ശരി, എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒക്കെ അവരെടുക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ NGOസ് പരസ്പരം കണക്റ്റഡ് ആവില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊരു ഗ്രാമത്തിൽ നടക്കുന്ന സമരം അവിടെ കൊണ്ട് അവസാനിക്കും, ഛത്തീസ്ഗഡിലൊരു സമരം അവിടെ കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഒരിക്കലും ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റായിട്ട് മാറുകയില്ല, അല്ലെങ്കിൽ മാറാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഇത് തന്നെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ പിറകിലുള്ളൊരു വലിയ ആശയം എന്ന് പറയുന്നത്. പക്ഷേ ഇവർ കാണാതെ പോയൊരു കാര്യം, അല്ലെങ്കിൽ പിന്നെ ഈ അന്നത്തെ ഈ രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴൊക്കെ കാണാതെ പോയൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിനെ ഏകീകരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടാൽ അതിനെ മൊബിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ വരാനിടയുണ്ടെന്ന് കണ്ടില്ല. അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സാധനം വലിയൊരു ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അന്നൊക്കെ അത് ചെറിയ ഒരു ഫോൺ വിളിയിൽ ഒരു എവിടെയെങ്കിലും എഴുതുന്ന മാഗസിൻ

0: ിൽ ഇന്നത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയ പ്രഹരശേഷിയുള്ള ഒരു ഇൻ്റലക്ച്വൽ വെപ്പണായിട്ട് മാറുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഇവരെ കീഴടക്കിയത് കൊണ്ട് മാത്രം, അതായത് കാടുകളിലുള്ള ഈ നക്സലേറ്റുകളെ തകർത്തത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു ആശയപരമായ ലോകത്ത് നടക്കുന്ന ചർച്ചകളെ അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പ്രെഡ് എന്ന് പറയുന്നത്, ആ വെപ്പണൈസേഷൻ എന്ന് പറയുന്നത് തടയുവാൻ കഴിയില്ല എന്നുള്ളത് എന്താണ് ബോധ്യമായി എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, മാത്രമല്ല ഇതിൽ പലരും ഇപ്പോൾ ഈ നക്സലിനുള്ള പ്രയോഗത്തിന് ഇപ്പം പറയാം പ്രയോഗിക്കാൻ, കാരണം വെച്ചാൽ അതിൻ്റെ ഇന്നും ഇന്ത്യയിൽ അത്തരം ആ രംഗത്ത് നിൽക്കുന്നവരിൽ പലരും വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കെ വേണുവാണ് അതിനൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത വലിയൊരു, അദ്ദേഹം തൻ്റെ 22-ാമത്തെ വയസ്സിലാണ് പ്രപഞ്ചവും മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ട് അക്കാദമി അവാർഡ് വാങ്ങണം വെറും 22 വയസ്സിൽ. ഒരുപക്ഷേ MT മാത്രമാണിത് സാഹിത്യത്തിൽ അങ്ങനെ ഒരു 22-ാമത്തെ വയസ്സിലൊരു അവാർഡ് വാങ്ങുന്നത്. മാത്രമല്ല അന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒരു ബുദ്ധിജീവി ലോകത്ത് അത്രയും വലുതായിരുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വഴിമാറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള എണ്ണം പറഞ്ഞ പല ബുദ്ധിജീവികളും ഈ രംഗത്തുള്ളത് കൊണ്ട് തന്നെ ഇവരിലൂടെ സംഭവിക്കാനിടയുള്ള ഒരു ഏകീകരണം, ആശയപരമായ ഏകീകരണം ബി ജെ പി ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു മറുവശമാണ്, ഇപ്പോൾ ജെ എൻ യുക്കെതിരെ ഭയങ്കര വിവാദങ്ങളുണ്ടായിരുന്നു. ജെ എൻ യു ഇത്തരക്കാരുടെ ഒരു കേന്ദ്രമാണ്, അവിടെ എന്ത് ചെയ്യുന്നു, ഇതിനെ ബ്രീഡ് ചെയ്യുന്നൊരു സെൻ്ററാണ് എന്ന രീതിയിലുള്ള ഭയങ്കരമായ പ്രചരണങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം അവിടുന്ന് അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഈ പ്രൊഫസേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, സായിബാബയൊക്കെ പോലുള്ള ആളുകൾ അവർ അറസ്റ്റ് ചെയ്ത് അവർ ഇപ്പോഴും ജയിലിലാണ് എന്ത് ചെയ്യുന്നത് കഴിയുന്നത്. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്ത് തന്നെയാണ്, ഇവരെല്ലാം നക്സലേറ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നമുക്ക് കണക്ട് ചെയ്യാവുന്നൊരു ഫാക്ടർ ഉണ്ടെന്നർത്ഥം. ഇപ്പോൾ ജെ എൻ യുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ ചെയ്തത്, അവിടെ ഇപ്പോൾ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുണ്ട്, പുതിയൊരു വി സി വന്നു, ആ വി സിയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു നിയമനങ്ങൾ നടക്കുന്നു, അത് ആവശ്യം വേണ്ട യോഗ്യതകൾ പോലും ഇല്ലാത്തവരെയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ പിന്നെ അരാഷ്ട്രീയ വൽക്കരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിജീവികളെ ചിന്തിക്കുന്നവരെ സ്കോളേഴ്സിനെ പുറത്തിടുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഒരു ആസൂത്രിതമായ ചില ശ്രമങ്ങളാണ് ഈ ഇത്തരം ലോകങ്ങളിൽ നടക്കുന്നത് എന്നർത്ഥം. എന്തായാലും ഇവരൊരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണെന്ന് സ്ഥാപിക്കണം. ഒന്നാമത് ഒരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്, അവരെന്തല്ല, ഒരു ഇൻ്റലക്ച്വൽ അസറ്റല്ല, രാഷ്ട്രത്തെ സംബന്ധിച്ചോളം ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്. അവർ യഥാർത്ഥത്തിലൊരു ഇവിടുത്തെ യൂത്തിൻ്റെ മനസ്സിനെ കറപ്റ്റഡ് ആക്കുന്നവരാണ്. കാരണം ഇപ്പം സി ജെ പിയുടെ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ പിറകിൽ എന്തായാലും കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാശയലോകമുണ്ട്. ആ ആശയലോകം വളരെ പ്രധാനമാണ്. എന്താച്ചാൽ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് സവർക്കർ വേണമോ അംബേദ്കർ വേണമോ എന്നുള്ളതാണ്. ആ ആ ചോദ്യത്തിന് നമുക്ക് നോക്കിയാൽ കാണാം, ഈ പറയുന്ന കുട്ടികളെല്ലാം ഇവരെല്ലാം അംബേദ്കറിസ്റ്റുകളാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് അംബേദ്കറെയാണ്. രണ്ടാമത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം വന്ദേ മാതരമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ മഹാബുദ്ധിജീവികളിൽ പലരൊക്കെ പറഞ്ഞാൽ അത് ചൊല്ലിയാൽ എന്താണ്, കാരണം അതിനകത്തുള്ളത് എന്താണ്, നിങ്ങൾ സരസ്വതിയെ വണങ്ങണം, ലക്ഷ്മിയെ വണങ്ങണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല. കാരണം അതൊക്കെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്, അതിൽ മതമൊന്നുമില്ല, അത് സംസ്കാരമാണ്. അതുകൊണ്ട് ആ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒന്നിനെ വണങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നതാണ്. സ്വാഭാവികമായും ഈ സംസ്കാരം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ആ സംസ്കാരമാണ് തങ്ങളെ കീഴടക്കി ഭരിച്ചത്, ആ സംസ്കാരമാണ് തങ്ങളെ പുഴുക്കളെ പോലെ ട്രീറ്റ് ചെയ്തത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ സംസ്കാരമല്ല നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടതെന്ന് അംബേദ്കർ വാദിച്ചത്. അപ്പോൾ അവിടെ ഇവിടെ നടക്കുന്ന രണ്ടാമത്തൊരു പോരാട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിഡൻ കൾച്ചറും കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് വാല്യൂസും തമ്മിലുള്ളതാണ്. ഈ ഏറ്റുമുട്ടലിൽ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രഹരശേഷിയുള്ള സംഘാതശേഷിയുള്ള ഒന്നാണ്. കാരണം തങ്ങളുടെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, തങ്ങൾക്കുള്ള സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഒരു വേണമെങ്കിൽ ഒരു വേട്ടക്കുള്ള ഒരു ഒരുക്കമാണ് അത് എന്ന് പറയുന്ന സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ഇതിന് കാരണക്കാരായ ബുദ്ധിജീവികളായ ആളുകൾ, ദേശവിരുദ്ധരായ ആളുകൾ എന്ന് സ്ഥാപിച്ചെടുത്ത് അവർക്കെതിരെ ഒരുപക്ഷെ നാളെ ഉള്ള ഒരു വേട്ട നടന്നാൽ പോലും നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതൊരു കേവലം പദപ്രയോഗമല്ല, മറിച്ച് ആസൂത്രിതമായി തന്നെ പറഞ്ഞതാണ് എന്ന് കരുതുന്നതാണ് നല്ലത്. ഇനി ഏറ്റവും ചുരുങ്ങിയാൽ ഇത്തരത്തിലുള്ളൊരു ഒരു ചിന്തയെങ്കിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും അതിലൂടെ ഇവർ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ദുരുപദിഷ്ടമായ രീതിയിൽ ഈ രാജ്യത്തെ ഒരു നക്സലേറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു പ്രചരണത്തിൻ്റെയെങ്കിലും തുടക്കമാണിത്. എന്തായാലും ഇത് ഭയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നത് വ്യക്തമാണ്.
1: തീർച്ചയായും നിഷാ സർഫിയിലേക്ക് വരുമ്പോൾ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പാറ്റകൾ എന്ന പ്രയോഗത്തിൽ നിന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പിറവിയെടുക്കുന്നത്. വലിയ വിപ്ലവം യഥാർത്ഥത്തിൽ രാജ്യം അതിലൂടെ സാക്ഷിയാവുകയും ഉണ്ടായി. ഇപ്പോൾ മറ്റൊരു പദപ്രയോഗമാണ് വന്നിരിക്കുന്നത്, ദിമാജി നക്സൽ. ദിമാജി നക്സൽ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടി രൂപീകരിക്കപ്പെട്ടു. എന്താണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതികരിക്കാനുള്ളത്?
2: ദിമാജി നക്സൽ പാർട്ടി എന്നൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കപ്പെട്ടു. കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതേ സ്വീകാര്യതയോ അതേ അവസ്ഥയോ ഇതിന് ലഭിക്കണമെന്നില്ലാതെ, പക്ഷേ അങ്ങനെ ഒരു സംഗതി രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിനെ ഗവൺമെൻറ് ഭയക്കുകയും ചെയ്യുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അതിൻ്റെ കാരണം. രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ അത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ വലിയ രൂപത്തിൽ ഒരു ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി. അവരതിൻ്റെ ഒരു പ്രയാസത്തെ നേരിട്ടു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ആ ഭയം ഇപ്പോൾ പുതിയ പാർട്ടി രൂപപ്പെട്ടപ്പോഴും ഇത് ചർച്ചയായപ്പോഴും അവർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് കിരൺ റിജുവിൻ്റെ ഒരു ഒരു എക്സ് പോസ്റ്റ് കണ്ടിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നുമല്ല. അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണം എന്ന് വാദിക്കുന്നവരെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ ഇൻ്റലക്ച്വൽ ടീമിനെയോ വിദ്യാർത്ഥികളെയോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു നേരത്തെ ഒന്നും കാണാത്ത തരത്തിലുള്ള വിശദീകരണവും ന്യായീകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കിരൺ റിജിജുവിനെ പോലെയുള്ള ഒരാൾ രംഗത്ത് വന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇവിടെ ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം ലേബലിംഗ് പൊളിറ്റിക്സാണ്. അത് ഈ മോദി ഗവൺമെൻറ് വന്ന കാലം മുതൽ കഴിഞ്ഞ ഒരു 12 കൊല്ലമായി പല ഘട്ടങ്ങളിലായി പല രൂപത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം മുതൽ 2014 മുതൽ അങ്ങനെ തുടങ്ങി ആ സമയം മുതൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ, വർഗീയ അജണ്ടകൾക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഉയർന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നാണ്, വിഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ കുറേ പേരുകൾ, കൊല്ലപ്പെട്ട കുറേ പേരുകൾ നമ്മളവിടെ കേട്ടു. അതുപോലെ അരുന്ധതി റോയിയെ പോലെയൊക്കെയുള്ള ആളുകൾ, അവരവരുടെ അവർക്ക് ലഭിച്ച പല അവാർഡുകളും, ഗവൺമെൻറ് അവാർഡ് ചെയ്ത പലതും അവർ തിരിച്ചു കൊടുത്തു. ആ നിലക്ക് അതിനോട് പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ പാർട്ടികളും അതല്ലാത്ത സംഘടനകളും പൊതുവിൽ മതേതരത്വത്തെ മുന്നോട്ട് വെക്കുന്ന പല കൂട്ടായ്മകളും വ്യക്തികളും കർഷകരും എല്ലാവരും പല ഘട്ടങ്ങളിലായി ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കും ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്കും രീതികൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ ഒരു തരത്തിലുള്ള ലേബലിംഗ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അർബൻ നക്സൽ എന്ന് വിളിച്ചിരുന്നു. പല നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഇവർ അർബൻ നക്സലുകളാണ് എന്ന് 2018 എൻ്റെ ഓർമ്മ, ഇവരുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ആൻറ്റി നാഷണലുകളാണ് ഇത്. സ്ഥിരമായി പല വാചകങ്ങളിൽ, പല ഭാഷകളിൽ, പല രൂപത്തിൽ പ്രയോഗിക്കുന്ന ഒരു വാചകമാണ്. പ്രോ പാകിസ്ഥാനികളാണ് ഇവരൊക്കെ. പാകിസ്ഥാൻ അനുകൂലവാദികളാണ്, പാകിസ്ഥാനിൽ പോകും അല്ലെങ്കിൽ പാകിസ്ഥാനിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വേള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭ പാർലമെൻറ് സാമാജികർ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് പിന്നെ നിയമനിർമ്മാണ സഭകളിൽ പോലും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി നമുക്ക് കാണാൻ സാധിക്കും. കർഷക സമരം ഉണ്ടായപ്പോൾ ഖാലിസ്ഥാനികളാണ്, ഖാലിസ്ഥാൻവാദികളാണ് എന്നാണ് ഇവർ വാദിച്ചത്. ജിഹാദി എന്നതും ജിഹാദി സപ്പോർട്ടേഴ്സാണ് എന്നുള്ളതും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രയോഗമാണ്. അതുപോലെ തന്നെയാണ് ആൻറ്റി ഡെവലപ്മെൻ്റാണ്, ഇവർ വികസന വിരോധികളാണ്, ഇതും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഒരു ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ആന്തോളം ജീവികളാണ്, സമരത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന സ്യൂഡോ സെക്കുലറുകളാണ് എന്ന് എന്ന് പിന്നെ തരത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ആ നിലത്തുള്ള എന്താ പറയുക ലേബലിംഗ് കാണാൻ കഴിയും. ഖാൻ മാർക്കറ്റ് ഗാങ് എന്ന തരത്തിൽ ലേബലിംഗ് നടത്തിയത് കാണാൻ സാധിക്കും. പ്രസ്റ്റിറ്റ്യൂട്ട് പ്രസ്സിനെ ഇപ്പോൾ പിന്നെ കുറേ ഗോതി മീഡിയ ആക്കി പിടിച്ച് അടക്കി വെച്ച് നിർത്തി, പക്ഷേ ആ തരത്തിലും നേരത്തെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അതായത് ഒരു ലേബലിംഗ് നടത്തി നടത്തും, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇവർ മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഖാലിസ്ഥാനി, ആൻറ്റി നാഷണൽ, പ്രോ പാകിസ്ഥാനി, ജിഹാദി, ഇത്തരം വാക്കുകളൊക്കെ പൊതുവിൽ ആളുകളുടെ മനസ്സിൽ വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഒരു ടീമിനെ അത്തരം വാചകങ്ങൾ ഉപയോഗിച്ച് പിന്നെ ലേബൽ ചെയ്യുന്നതിലൂടെ അവർക്കുള്ള ജനപിന്തുണ കുറയും എന്ന ആ ഒരു പിന്നെ പ്രതീക്ഷയാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് കുറേ കാലം ആ നിലക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഞങ്ങൾ അവർ എന്ന ഒരു ഒരു ബൈനറി ഒരു ഒരു എന്താ പറയുക രണ്ട് വിഭാഗങ്ങളാക്കി പിന്നെ നിർത്തി ആ രണ്ടാമത്തെ വിഭാഗത്തെ അവർ വികസനത്തിനെതിരാണ്, അവർ ദേശത്തിനെതിരാണ്, അവർ രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് പറയുന്നതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ വളരെ സിമ്പിളായി നടത്തി കൊണ്ടുപോകാനും ഈ ഒരു ലേബലിന് ഇങ്ങനെ അകത്തേക്ക് വരാതിരിക്കാൻ പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു തരത്തിലാണ് കാര്യങ്ങളെ ഇവർ കണ്ടിരുന്നത്. അതിന് വിപരീതമായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു അക്കൗണ്ട് തുടങ്ങി, അതിനെ മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഏറ്റെടുത്തു. അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് ഇവിടെ ഉണ്ടായി. ഒരു നിലക്കും അമർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ സമരം ജന്തർ മന്തർ ഡൽഹിയിൽ നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ഞാൻ പറയുന്നത് കുറേ കാലമായി ലേബലിംഗ് നടത്തി തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇനി അങ്ങനെ മുന്നോട്ട് പോവുകയില്ല എന്ന ഒരു വലിയ പ്രതീക്ഷ ഇന്ത്യ രാജ്യത്തിന് നിലവിൽ ഈ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. ഇതിനനുസരിച്ച് പ്രതിപക്ഷത്തിന് ഉയരാൻ സാധിക്കുക എന്നതാണ് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. അതായത് എന്തൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അത് ക്യാഷ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു സംഗതി ഇവിടെ വർക്കൗട്ടാകണം. അതിന് കഴിയുക നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിപക്ഷ സംവിധാനങ്ങൾക്കേ കഴിയുള്ളൂ. ആ നിലയിലേക്ക് ഉയരാൻ കോൺഗ്രസ്സിനോ പ്രതിപക്ഷ കക്ഷികൾക്കോ കഴിയുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പിന്നെ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും അവസാനം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട സമയത്ത് AICCയിലെ പതാക ഉയർത്തിൽ വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധി പറയുന്ന അവസ്ഥ ഉണ്ടായി. ഖാർഗെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിപ്പം കേസിലേക്ക് പോകാൻ പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെ അവസാന അടുത്തൊരു ഘട്ടം അതായിരിക്കും, അതൊരു കേസായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ഇത്രയെല്ലാം ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവിടെ ഒരു ജാഗ്രത പാലിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നത് നമുക്കൊരല്പം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ഏത് ലേബലിംഗ് നടത്തിയാലും അതിനെയെല്ലാം മറികടന്ന് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും പുറത്തേക്ക് വരും. അത് ഈ ഗവൺമെൻറ്റിനൊരു ഭീഷണിയാകും. പക്ഷേ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പ്രതിപക്ഷത്തിന് അത് എത്ര കണ്ട് ക്യാഷ് ചെയ്യാൻ കഴിയും എന്നതിലായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരുന്നത്. അതിനനുസരിച്ച് ഉയരാൻ പ്രതിപക്ഷത്തിന് കഴിയണം എന്നതാണ്.
1: തീർച്ചയായും അടുത്ത ഒരു വിഷയത്തിലേക്ക് വരികയാണ്. വിവാഹേതര ബന്ധങ്ങളിൽ, പ്രണയ ബന്ധങ്ങൾക്കിടയിലൊക്കെയുള്ള വ്യത്യസ്തമായ ചൂഷണങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. ഈയിടെയായി ഒരു നടി, അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു നടി, തൻ്റെ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ താൻ നേരിട്ട ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ചൂഷണത്തെ എടുത്തു പറയുന്നുണ്ട്. നാർസിസ്റ്റിക് അബ്യൂസിന് താൻ ഇരയായി എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. ഇവിടെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു. ആദ്യം ഇഷ്ടം നന്നായി കാണിക്കുന്നു, പിന്നീട് അത് ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിക്കുന്നു. മാനസികമായും അല്ലാതെയുമൊക്കെയുള്ള പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു പലരും. അങ്ങനെയുള്ള ഒരു തരം അബ്യൂസിന് ഇരയായി എന്നാണ് ഇവിടെ ആ ഒരു നടി സൂചിപ്പിച്ചത്. ഈ ഒരു വിഷയം നമ്മളിവിടെ ചർച്ചക്കെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഇത്തരം വിവാഹേതര ബന്ധങ്ങളിലുള്ള ചൂഷണങ്ങൾ പല നിലക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, വ്യത്യസ്തമായ രീതിയിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നമ്മളിതിനെ നോക്കിക്കാണുന്നത്?
0: അല്ല, ഞാനിതിനൊരു കുറച്ചുകൂടെ, ഇപ്പോൾ വിവാഹം കഴിച്ച ബന്ധങ്ങളാണെങ്കിലും സംഭവിക്കാവുന്നതുകൾ തന്നെയാണ്, കുറച്ചുകൂടെ ബ്രോഡായിട്ട് കാണാമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈചിത്രങ്ങൾ ഉള്ളതാണ്. സാധാരണ നമ്മൾ പറയും ഓരോ വ്യക്തിക്കും അവിടെയായിട്ട് സഹജമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ടാവും, പ്രകൃതങ്ങൾ ഉണ്ടാവും, സവിശേഷതകളൊക്കെ ഉണ്ടാവും, ട്രെയ്റ്റ്സ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ അതെല്ലാതും ഒരു അബ്നോർമാലിറ്റി ആയിക്കൊള്ളണമെന്നില്ല, ചില വൈകല്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ അത് ഏറിയും കുറഞ്ഞൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിക്കുമ്പോൾ അവർക്കിടയിലുള്ളൊരു കെമിസ്ട്രി, ആ കെമിസ്ട്രി എത്രത്തോളം ശരിയായ രൂപത്തിൽ വർക്ക് ആവുന്നു, അതനുസരിച്ചാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക. അതൊരു വളരെ സ്വാഭാവികമായ ജൈവിക അതുപോലെ തന്നെ വൈകാരിക പ്രക്രിയ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണുന്നൊരു മുഴ പോലെയോ കല പോലെയോ അല്ല മനസ്സിനകത്തുള്ള പലതെന്ന് പറയുന്നത്. അത് വളരെ ഹിഡൺ ആയിരിക്കും, ചിലപ്പം കാണാൻ പറ്റില്ല. ചിലതാകട്ടെ മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന അത്രയും അടുത്തൊരാൾക്ക് മാത്രമേ ഈ രാപ്പനി മനസ്സാവുള്ളൂ. അത്രയും ബാക്കിയുള്ളോട് പറഞ്ഞു കൊടുത്താലും ചെയ്യില്ല, വിശ്വസിക്കില്ല. കാരണം അദ്ദേഹം സോഷ്യലി അത്രയും അക്സെപ്റ്റബിളായ, വളരെ നന്നായി പുറത്ത് പെരുമാറുന്നൊരു വ്യക്തിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ട്ണർമാർക്കിടയിലുള്ള വിള്ളലുകൾ, ഇത് സംഭവിക്കുന്നതും പലപ്പോഴും മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാതിരിക്കുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ചിലപ്പോൾ നോക്കുക വളരെ ഐഡിയലാണെന്ന് പറയുന്ന കപ്പിളുകൾ, വർഷങ്ങളോളം നന്നായിട്ട് ജീവിച്ച ആളുകൾ കാണാൻ ചിലപ്പം തീർന്ന് വേർപിരിക്കുന്നു. അപ്പോൾ നമ്മളെ ഇവിടെ ചില ഡ്രിഫ്റ്റുകൾ എന്ന് പറയുന്നത് വെച്ചാൽ ഈഗോയുടെ ഭാഗമൊക്കെ ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ചില കാരണങ്ങൾ, ഒരു സൊല്യൂഷൻ ഉള്ള പരിഹരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ വെറുതെ ഊതി ഉറപ്പിച്ചിട്ടെന്ത് ചെയ്യും, രണ്ടുപേരും അങ്ങോട്ട് അകന്നിട്ട് അങ്ങനെ മറ്റേ ഡൈവേഴ്സിലേക്കും ബ്രേക്കപ്പിലേക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ അതേസമയം വെച്ചാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അസഹനീയമായിട്ടുള്ള ചില ക്യാരക്ടറുകൾ ഉണ്ടാകും. അതിപ്പോൾ അവരൊരു സ്ലോ പോയിസണിങ് സ്ലോ കില്ലിങ് ആയിട്ടുള്ള ആളുകളാക്കാരം. ഈ മാധവിക്കുട്ടൊരു കവിതയിൽ അവർ ഒരു പ്രയോഗിക്കുന്നുണ്ട്, ലെഥൽ പോയിസണിങ് എന്ന് പറയുന്നുണ്ട്. മെല്ലെ അങ്ങനെ ചെറിയ ഡോസ് കൊടുത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൊല്ലുന്ന രീതിയിലുള്ളൊരിത്. എന്തായാലും നമ്മൾ സാധാരണ ടോക്സിക് റിലേഷൻഷിപ്പുകൾ എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ചില അപൂർവ കാരണങ്ങൾ കൊണ്ട് ഉള്ള ഈ ബന്ധങ്ങളുണ്ടാവും. എനിക്കറിയാം ഒരു കേസിൽ, എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മണം ഭാര്യയ്ക്ക് ഒറ്റ നിലയ്ക്കും എന്താണ് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അത് ആരും ചോദിച്ചാൽ എന്താ പറയുക, അയാൾക്കൊരു കുഴപ്പമില്ല, അയാൾ മദ്യപിക്കില്ല, വിഭജിക്കില്ല, ഒരു കുഴപ്പമില്ല, ആൾ വളരെ നല്ല ജോലിയൊക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഇത് അസഹനീയമാണ്, അത് നമ്മളൊരു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് മനസ്സിലാക്കുന്നത്. എന്തായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ പിരിഞ്ഞു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് വേറെ വിവാഹം കഴിച്ചു, സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഈ സ്ത്രീയും കഴിച്ചുകൊണ്ട് എനിക്ക് അതില്ല. എന്തായാലും അദ്ദേഹം എന്തായാലും വലിയ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് ചെയ്യാം, നമുക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇത് ഒരു വ്യക്തിക്ക് അല്ലെ രണ്ട് വ്യക്തികൾക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്നുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു വിവാഹബന്ധം സാധ്യമാകാത്തവരൊന്നും ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സാധ്യമാവാത്തവരായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവരെ കേസിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ജെനുവിൻ ആയിരിക്കാം, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ നാർസിസ് എന്ന ആ വാക്ക് ഗ്രീക്ക് മിത്തോളജിയിൽ ഉള്ളൊരു കഥാപാത്രത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹം എന്താ വെച്ചാൽ തന്നിൽ തന്നെ അനുരക്തനായ ഒരാൾ, അതായത് വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു, തൻ്റെ ഇമേജ് കണ്ടിട്ട് അതിസുന്ദരനായൊരു ചെറുപ്പക്കാരനെ കാണുകയും അങ്ങനെ ആ ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാവുകയും അങ്ങനെ അയാളെ തേടി നടക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു കഥ എന്നുവെച്ചാൽ, അപ്പോൾ അത് വളരെ സിമ്പിളാണെന്ന് വെച്ചാണ്, അവർക്ക് അവനവനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, അങ്ങനത്തെ ഒരു അനുരാഗമാണ് അവർക്കുള്ളത്. ഇവിടെ ഈ അതിന് മറ്റൊരുപാട് ഈ എന്താണ് ഇത് മനസ്സിലാക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരിക്കാം. എന്തായാലും ഞാൻ കണ്ട വലിയൊരു അപകടപ്പുണ്ട്. ഒന്നെന്താ വെച്ചാൽ, പല ടെർമിനോളജികളും ആളുകൾ ആസ്ഥാനത്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ നാർസിസം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ ധാരാളം കാണാൻ പറ്റും. അപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വായിച്ച ബിരുദം നേടിയിട്ടുള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ അറിയാം, ഒരു അധ്യാപകൻ നിറത്തിൽ ഈ പലപ്പോഴും പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന പാരൻസ് ഉണ്ട്, എൻ്റെ കുട്ടി പിന്നെ ADHD ആണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഹൈപ്പർ ആക്റ്റീവാണ്, ഇനിയും അതിൽ ഓൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ഓന് മറ്റേ സ്ലോ ലേണറാണ്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കുട്ടിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ പോലെ എന്തു ചെയ്യും വന്നിട്ട് നമ്മുടെ മുമ്പിൽ പറയുന്നവരുണ്ട്. പലപ്പോഴും കുട്ടിയുടെ മുമ്പ് തന്നെയാണ് എന്തു ചെയ്യുക, ഇതൊക്കെ പറയുകയും ചെയ്യുക. അപ്പോൾ ഈ ഈ ടേംസിൻ്റെയൊക്കെ ഒരു ആന്തനാർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വിവക്ഷ എന്താണെന്നും പൂർണ്ണമായി അറിഞ്ഞിട്ടല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു അപകടം എന്താച്ചാൽ, ഇത് ഇത്തരത്തിലൊരു ടെർമിനോളജി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ ആ രീതിയിൽ ലേബിൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇദ്ദേഹം ഇന്ന വൈകല്യത്തിൻ്റെ ഉടമയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി അതിനൊരു പിന്നെ അവകാശമുള്ളവരാവണ്ടേ. ഞാൻ ഈ കേസിലും എനിക്ക് തോന്നുന്ന ഒരു ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇവിടെ ഈ വ്യക്തിയെ, മറ്റേ വ്യക്തി ആരാന്ന് നമുക്കറിയില്ല, അദ്ദേഹത്തെ ഒരു പരിധിവരെ നിസ്സഹായനായി വെയിലത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം ഇവർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർ നടിയാണ്, അവരെന്തല്ല, അവരൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ, ഇനി അതുപോലെ ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റോ ഒന്നും അല്ല. ഇവർ രണ്ടുപേരും കൂടെ ഇത്തരത്തിൽ ഒരു ക്ലിനിക്കിൽ പോയതോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റിനെ സമീപിച്ചതോ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അതിലെവിടെയും പറയുന്നില്ല. ഇനി ഇവർ പറഞ്ഞ, ഇദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും എന്തു ചെയ്യില്ല, ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒപ്പീനിയനിലേക്ക് വരില്ല. അപ്പോൾ പിന്നെ ആരാണ് ഇദ്ദേഹം നാർസിസിസ്റ്റാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന നാർസിസ്റ്റ് അബ്യൂസിങ് ആണ് എന്നതിലേക്ക് വന്നത്? അത് ഇവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൺക്ലൂഷനിലേക്ക് എന്നൊരു പക്ഷേ അവരുടെ അവർ മനസ്സിലാക്കിയെന്നോ അവർ ചിലപ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ടോ ഉണ്ടായിരിക്കാം, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നൊരു ഒരു വ്യക്തിയെ ഈ രീതിയിൽ അബ്യൂസ് ചെയ്യുന്നതിൽ ഒരു ഒരു പ്രശ്നമില്ലെന്നില്ലേ, അദ്ദേഹത്തെ ലേബിൾ ചെയ്യുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഇതൊരു ചിലപ്പോൾ ഒരു ഐ സ്ട്രെച്ച്ഡ് ഇമാജിനേഷൻ ആവാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബന്ധം വേർപിരിയുകയാണ്. ആ ബന്ധം വേർപിരിഞ്ഞാലും ഈ രണ്ടു പേർക്കും നാളെ സമൂഹത്തിൽ ജീവിക്കണം, രണ്ടു പേർക്കും സമൂഹത്തിൽ വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കണം. അത് ഇനിയിപ്പോൾ ഒരു പറയുന്ന പോലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റേ വിവാഹം എന്തോ ആവട്ടെ, ഇവർക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ഇമേജിനെ പൂർണ്ണമായിട്ടും ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു വ്യക്തി വന്നിട്ട് കമൻ്റ് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ്, സയൻറ്റിഫിക് ബേസ് എന്ന് പറയുന്നത് പ്രധാനമാണെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആർക്കും ആരെക്കുറിച്ചും സമൂഹത്തിൽ ഈ രീതിയിൽ കമൻസ് പറയാൻ പറ്റും. എൻ്റെ ധാരണ വെച്ചിട്ട് അദ്ദേഹം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്ത് ചെയ്തു, ഇത് അവൻ്റെ തലയിൽ എന്ത് ചെയ്തു, അത് ഫീഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തെ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ പൊതുസമൂഹത്തിൽ നമ്മളെപ്പോഴൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അപകടത്തെ കൂടെ പരിഹരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല ഇതെന്ന് തന്നെ ഞാൻ പറയുന്നത്. അവർക്ക് ബ്രേക്കപ്പ് ആവാനുള്ള അവകാശമുണ്ട്, പ്രത്യേകിച്ചും അവർ പറയുന്ന രൂപത്തിൽ ഒക്കെ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവരവരുടെ ബന്ധം വിച്ഛേദിക്കണം, അതിലൊരു സംശയവുമില്ല. പക്ഷേ അത് അവനവനെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞാൽ അത് മറ്റേ വ്യക്തിയുടെ ഭാവിയെ, മറ്റൊരു ജീവിതത്തിനൊക്കെ വലിയ ആഘാതങ്ങൾ എന്ത് ചെയ്യും ഉണ്ടാക്കും. അത് ഞാൻ പൊതുവായിട്ട് പറയുന്നതാണ്. കാരണം ഇതിപ്പോൾ നാളെ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ പലർക്കും ബ്രേക്കപ്പുകൾ വരും. ഈ ബ്രേക്കപ്പ് വരുമ്പോഴൊക്കെ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ, അല്ലെങ്കിൽ ഒരു പിന്നെ ഇങ്ങനത്തെ ചാനലിൽ വന്നിട്ടോ ഇൻ്റർവ്യൂ ചെയ്ത് മറ്റേയാളെ ടാർണിഷ് ചെയ്യലാണെന്ന് വരുന്ന ഒരിക്കലും ശരിയല്ല, അതൊരു അപകടമുള്ളതാണ്. പിന്നെന്താ വെച്ചാൽ ഇതൊരു സ്വയം കണ്ടെത്തിയതാണെന്ന് എന്തായാലും വ്യക്തമാണ്. രണ്ടെന്താ വെച്ചാൽ, ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നെച്ചാൽ ഈ ബന്ധം രക്ഷിതാക്കൾ എന്തല്ല, കണ്ടെത്തിയതോ അംഗീകരിച്ചതോ അല്ല, അവരെ എതിർത്തിട്ടും ഉണ്ട്. അപ്പം ഇതിലൊരു ചെറിയ അപകടമുണ്ട്. ഇപ്പോൾ രക്ഷിതാക്കൾ കണ്ടെത്തിയാലും ഇപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യാം, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അവിടെ ഉള്ള ഒരു വലിയ സൗകര്യം എന്ന് പറയുന്നത് തൻ്റെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയാൽ, ഈ കക്ഷി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് സ്മൂത്തായിട്ടൊരു എക്സിറ്റ് ഉണ്ട് അവിടെ. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രേറ്റ് ചെയ്തൊരു ബന്ധമാകുമ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, അറിയിക്കേണ്ട ബാധ്യതയായിട്ട് മാറുകയാണ്. അങ്ങനെയല്ലാതെ ഈ എന്തിനാണ് പിൻവാങ്ങിയത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവർക്ക് മുഴുവൻ മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായ ബാധ്യത എന്താണ്? ഇത് എല്ലാവരെയും അറിയിക്കേണ്ട ഒരവസ്ഥ. കാരണം തൻ്റെ നിലപാട് തൻ്റെ ന്യായീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ലോകം മുഴുവൻ അറിയിക്കേണ്ട ഒരവസ്ഥ വരുന്നത് പലപ്പോഴും ഇത്തരത്തിൽ അവനവൻ തന്നെ പിന്നെ തൻ്റെ ഈ ബൗദ്ധികമായ കണ്ടെത്തലായി ഈ ബന്ധങ്ങളെ ആക്കുമ്പോഴൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ തുടരാനാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി പിൻവാങ്ങി എന്നുള്ളത് നല്ല കാര്യമായിട്ട് പറയുന്നത്. എന്നുവെച്ചാൽ അതിപ്പോൾ ഒരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ പിന്നെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിപ്പോകുന്നു ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും അതിനകത്ത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് ഒരു വലിയ മെസ്സേജ് അതിലുണ്ടെന്നാ പറയുന്നത്. ശരിക്കും അതവർ പറയുന്നത് ശരിയാണെങ്കിൽ, കാരണം ഇപ്പോൾ പോലും ഗൾഫിൽ നിന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിൻ്റെ എന്താണ് അല്ലേ ഒരു വോയിസ് മെസ്സേജൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ധാരാളം കേസുകളിൽ എന്താണ് പെൺകുട്ടികൾ പലപ്പോഴും ട്രാപ്പായി എന്ന് തോന്നിയിട്ട് എന്താണ് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ആരോഗ്യകരമായ സമീപനമാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് നിലപാടെടുത്ത് എന്ത് ചെയ്യുക, പിന്നെ പിരിയുക എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. എന്തായാലും പിന്നെ ഇവിടെ എനിക്ക് പറയുന്ന വെച്ചാൽ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധം പിരിയുമ്പോൾ അത് മാന്യമായിട്ട് പിരിയുക എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇത് മറ്റേ വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളൊന്നും സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയേണ്ട ഒരു ആവശ്യം അതിലില്ല. അതാണ് ഇസ്ലാം ഒരുപക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠമാണത്. ഇപ്പം പ്രവാചകൻ്റെ വളർത്തുപുത്രനായിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുപുത്രനായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹു തമ്മിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നവരാണ് പ്രവാചകനാണ്. അവർ പിന്നീട് പിരിയുന്നു. ഇന്ന് നമുക്ക് ചരിത്രത്തിൽ അന്വേഷിച്ചാൽ അവർ പിരിഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പിന്നീട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും വലിയ മറ്റേ കുഴപ്പക്കാരിയായിരുന്നെങ്കിൽ അത് ഒരിക്കലും പ്രവാചകൻ വിവാഹം കഴിക്കില്ല. മാത്രമല്ല അവർ പിൽക്കാലത്ത് അവരുടെ ദാനശീലം അങ്ങനെ പലതും നമുക്കറിയാം, ഹദീസുകളിലൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും എല്ലാം രേഖപ്പെടുത്തിയിട്ട് ഇസ്ലാം അല്ലേ, പ്രവാചകൻ എങ്ങനെ മൂത്തൊഴിക്കാൻ പോയി എങ്ങനെ കൂസ് പോയി എന്നിവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കപ്പെട്ടു? അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് നാം പറയുന്നത്. കാരണം ഒരിക്കലും ഇത് രണ്ട് വ്യക്തികളുടെ ബന്ധം പിരിയുമ്പോൾ അവർക്ക് മാത്രം അറിയാവുന്ന സ്വകാര്യതകളെ പുറത്തേക്ക് വലിച്ചിട്ട് ഒരിക്കലും തന്നെ ആ അപരൻ്റെ അല്ലെങ്കിൽ ആ മറ്റേ വ്യക്തിയുടെ ഭാവി ജീവിതത്തെ തകർക്കുന്ന രൂപത്തിലേക്കോ അയാൾക്കത് പിന്നീട് മാനസികമായിട്ടൊരു സംഘർഷത്തിനോ കാരണമാക്കാതെ മാന്യമായി പിരിഞ്ഞ് രണ്ടു പേരും വേറെ എന്ത് ചെയ്യുക, ജീവിതം നയിച്ചാൽ മതിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പറയാമെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എന്തൊരിക്കലും ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അവർ തമ്മിൽ പിന്നെ പ്രണയത്തിലായി എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റേ സദൃഢമായൊരു ബന്ധമുണ്ടാക്കി എന്നുള്ളതോ ഒക്കെ അവരുടെ ഈ കാലഘട്ടത്തിൽ ഒരു സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ മറ്റേത് എന്തായാലും നമുക്ക് ഈ കാലഘട്ടത്തിലും ഒരിക്കലും തുടരാൻ പാടില്ലാത്തതാണ് എന്നുകൂടെ നമ്മളൊന്ന് ഉറപ്പിക്കണം.
1: തീർച്ചയായും ഇതിൻ്റെ ഒരു മറുഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചൂഷണം നടക്കുന്നു എന്നത്. മറ്റൊന്ന്, പിരിയുമ്പോൾ അത് പബ്ലിക്കിന് മുമ്പിൽ പ്രകടമാക്കുന്നു എന്നത്. ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ കൂടി നമ്മൾ ഈ ഒരു ചർച്ചയെ കാണുമ്പോൾ ചൂഷണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും വിധമാണ് കാര്യങ്ങളെന്ന് തീർച്ചയായും പറയാൻ കഴിയും. എന്താണ് കൂട്ടിച്ചേർക്കാൻ?
2: ഇതിലിപ്പോൾ ഒന്ന്, ഈ സാറ് പറഞ്ഞതിലെ അവസാന ഭാഗം ഒരു വാചകം എനിക്ക് ആഡ് ചെയ്യണം തോന്നിയത്, ഖുർആനിൻ്റെ ഒരു വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. നമ്മുടെ നാടുകളിൽ ഒരു ബന്ധം വേർപിരിയ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മധ്യസ്ഥന്മാരിരുന്ന് പരസ്പരം വഴക്കടിച്ച് പരമാവധി പറയാവുന്ന ആരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആണ് ഒരു തൊലാഖ് ഒരു ഡിവോഴ്സ് നടക്കുക. അതല്ലെങ്കിൽ കോടതിയിൽ പോയി ഭർത്താവിനെതിരെ, ഭർത്താവിൻ്റെ ഉമ്മാക്കെതിരെ, വാപ്പാക്കെതിരെ, അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ, അങ്ങനെ പലതരത്തിലുള്ള എങ്ങനെയാണോ തനിക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ സാധിക്കൂ, അതിനനുസൃതമായ തരത്തിലുള്ള കുറേ കള്ളങ്ങൾ കെട്ടിച്ചമച്ച കേസ് ഫയൽ ചെയ്തിട്ടാണ് ഡിവോഴ്സുകൾ നടക്കുക. ഖുർആൻ പറഞ്ഞത് ഇംസാക്കും ബി മഅറൂഫ് ഔ തസ്രീഹും ബി ഇഹ്സാൻ, നിങ്ങൾ നിലനിന്നു പോവുകയാണെങ്കിൽ വളരെ നല്ല നിലക്ക് നിങ്ങൾക്ക് നിലനിന്നു പോകാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ പിരിഞ്ഞു പോവുക, വളരെ സന്തോഷത്തോടു കൂടി വേർപിരിയുക എന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഉണ്ടാകണം, അതാണ് ഏറ്റവും മാന്യമായ രീതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ തൊലാക്കുകളുടെ വിവാഹമോചനങ്ങളുടെ കാര്യത്തിൽ ഖുർആൻ പ്രയോഗിച്ച വാചകത്തേക്കാൾ മനോഹരമായൊരു വാചകം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് പല ടൈപ്പുണ്ട്, പല വിഭാഗം പല തരത്തിലുള്ള ആളുകൾ ഈ വ്യക്തിത്വങ്ങളെ പല നിലക്ക് നിർവചിച്ചിട്ടുണ്ട്, വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്, 3 വിഭാഗങ്ങൾ, 5 തരം, 9 തരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പേഴ്സണാലിറ്റി ടൈപ്പുകളൊക്കെ അളക്കാനുള്ള വിവിധ തരത്തിലുള്ള ടൂളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരിക്കലും നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയോ മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയോ ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളില്ലാതെ സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഒരാളുടെ ഒരു വ്യക്തിത്വം മറ്റൊരാൾക്ക് പ്രയാസകരമാകുന്നുവെങ്കിൽ, എല്ലാവർക്കും പലതരത്തിലുള്ള വ്യക്തിത്വ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, അതിൻ്റെ പോസിറ്റീവുകളും, എല്ലാ വ്യക്തിത്വങ്ങൾക്കും അതിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് വേഗം പിന്നെ ഒരു എന്താ പറയുക, അയാൾ ഇന്നതാണ് എന്ന് ആണ് ആണ് ലേബൽ ചെയ്ത് സ്വയം രക്ഷപ്പെടാനോ അങ്ങനത്തെ ഒരു രീതി സ്വീകരിക്കുന്നത് ഒരിക്കലും പാടില്ല. ഒരാൾക്ക് അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രയാസം നെഗറ്റീവ് ഒരാളെ ബാധിക്കുന്നുവെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള അതിനനുയോജ്യരായിട്ടുള്ള ആളുകളെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ വേറൊരു തരം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വൈവാഹിക ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു വീട്ടിനകത്തുള്ള ബന്ധം, സൗഹൃദത്തിലുണ്ടാകുന്ന പിന്നെ റിലേഷൻഷിപ്പുകൾ, ഇതിലെല്ലാം ഞാനൊരു ആൺപെൺ എന്ന നിലക്കല്ല പറയുന്നത്, സഹോദരങ്ങൾ, മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും, ഈ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്ത്, എല്ലാവരുടെയും വ്യക്തിത്വം ഒരുപോലെ ആവുകയില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ജീവിതം, ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക വളരെ പ്രയാസകരമായിരിക്കും. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വേറൊരാളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പടച്ചവും കൊടുത്ത ഒരു ഒരു ഒരു ടൈപ്പ് എന്താണോ, വ്യക്തിത്വം എന്താണോ, അതനുസരിച്ച് ഒരു മനുഷ്യനുണ്ടാവുക. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇൻട്രോവേർഷൻ ആയിരിക്കും, ചില ആൾക്കാർ നന്നായി സംസാരിക്കുന്ന എക്സ്ട്രോവേർഷൻ ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കുടുംബജീവിതത്തിൽ പൊതുവിൽ ഇപ്പോൾ കൂടുതൽ കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് ഈ പെർഫെക്ഷനിസമാണ്. മിക്കവാറും ചില ഭാര്യമാർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും, അവർക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചെറിയൊരു ചുളി വരുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർക്കൊരു പക്ഷേ വീടിൻ്റെ മുന്നിൽ അഴിച്ചു വെച്ച 2 ചെരുപ്പുകളിൽ ഒന്ന് ഒരല്പം തെന്നി മാറിയാൽ പോലും അവരുടെ മനസ്സ് പ്രയാസപ്പെടും. അത് ഒരു പെർഫെക്ഷനിസം എന്ന് പറയും. അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം മറ്റൊരാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കലാണ് കൂടെ ജീവിക്കുന്ന ആളുടെ ഒരു ഒരു പിന്നെ അത് അതിനെ എങ്ങനെ ആ കുടുംബജീവിതം മനോഹരമായി കൊണ്ടുപോകാനുള്ള മാർഗമെന്ന് പറയുന്നത്. ചിലതൊരു സിവിയർ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ആരെടുത്ത് പോയിട്ടാണോ സംസാരിക്കേണ്ടത്, അത് ചികിത്സിക്കേണ്ടത്, അവരെ കണ്ട് അത് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് നേരത്തെ തുടക്കത്തിൽ ബഷീർ തുടക്കത്തിൽ പറഞ്ഞ മറ്റൊരു പ്രശ്നം കൂടി ഇതിനുണ്ട്. അത് ഈ കേസിൽ അങ്ങനെയാണ്, ഇതല്ലാത്ത കേസിൽ അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ പറയുന്നില്ല. പൊതുവിൽ ഈ പിന്നെ സ്നേഹവും പ്രണയവും അതുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പുകളുമൊക്കെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷിതമായ പ്രണയം, സുരക്ഷിതമായ ലവ് അഫയർ എന്നാണ് നമ്മൾ സാധാരണ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. സുരക്ഷിതമായ അത്തരം ബന്ധങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്, നീതിപൂർണവും സുരക്ഷിതവുമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത്. അത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. അതിന് അങ്ങനെ പറയാനുള്ള കാരണം, ഒന്ന്, താൻ തിരഞ്ഞെടുക്കുന്ന ആളെ നന്നായി അയാളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ടാകുന്നത് ശരിക്കും പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന സ്ഥാപിക്കപ്പെടുന്ന ബന്ധങ്ങളിലല്ല, മറിച്ച് ഒരു അറേഞ്ച്ഡ് മാരേജിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത്. പൊതുവിൽ തിരിച്ചാണ് ആളുകൾ പറയാറുള്ളത്, സാധാരണ കേൾക്കാറുള്ളത്, ഒരു ചായ കുടിച്ച പരിചയത്തിൻ്റെ പേരിൽ നടക്കുന്ന വിവാഹമാണ് അറേഞ്ച്ഡ് മാരേജുകൾ എന്നാണ് പറയാറുള്ളത്. അത് പറയണെന്തുകൊണ്ടാണ് വരൻ വരുന്നു, പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഒരു ചായ കുടിക്കുന്നു, എന്നിട്ട് തീരുമാനം, ഇതാണ് ആളുകൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അങ്ങനെ പരത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. പിന്നെ പ്രേമത്തിൻ്റെ കാര്യത്തിലാണ് ഫോൾ ഇൻ ലവ് എന്നുള്ള പ്രയോഗമുള്ളത്. പ്രണയത്തിൽ വീണുപോയി, പണ്ടൊരാൾ പറയണ്ടായി അവൻ്റെ ഷൂസ് കണ്ട് ഞാൻ വീണുപോയിരുന്നു, ഇതൊക്കെ ഇതാണ് പ്രണയം എന്ന് പറഞ്ഞത്. വീണു പോവുക എന്നുള്ളത് അറേഞ്ച്ഡ് മാരേജിനകത്തല്ല. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ ശരിക്കും ഒരു പെൺകുട്ടിക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷനെ വധുവിനെ അന്വേഷിക്കുമ്പോൾ, അവരുടെ രക്ഷിതാക്കൾ ആ വീടിനെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, അയാളുടെ സ്വഭാവ രീതികളെക്കുറിച്ച്, ആ നാട്ടിൽ സൗഹൃദങ്ങളിൽ എല്ലാം, നമ്മളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. അതെ, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്കും സുരക്ഷിതമായ ബന്ധം, ഒരാൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ, അയാൾ അഡിക്റ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും ഈ തരത്തിലുള്ള അറേഞ്ച്ഡ് മാരേജ്. മറ്റേതാണ് നൈമിഷികമായ തീരുമാനത്തിലൂടെ ഉണ്ടാകുന്നത്. കൗമാരപ്രായത്തിൽപ്പെട്ട ഒരാൾക്ക് എതിർലിംഗത്തിലുള്ള ഒരാളെ കാണുമ്പോൾ സെക്കൻഡുകൾ കൊണ്ടൊരു പക്ഷേ അയാളുടെ മനസ്സ് തീരുമാനമെടുത്തേക്കാം എന്നൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന് സുരക്ഷിതം, അതാണ്. രണ്ട്, നീതിപൂർണമായതും വൈവാഹിക ബന്ധമാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് വേർപിരിയേണ്ട അവസ്ഥ ഉണ്ടായി, അങ്ങനെ ഉണ്ടായാലും ശരിക്കും ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അവളുടെ ഭാഗത്തു നിന്നും, അവൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഒരു മധ്യസ്ഥനെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ നിക്കാഹ് ചെയ്തു കൊടുത്ത, വിവാഹം ചെയ്തു കൊടുത്ത ഒരു രക്ഷിതാവുണ്ടാകും, വിവാഹത്തിന് സാക്ഷികളായ സാക്ഷികളുണ്ടാകും, ആ വിവാഹത്തിൻ്റെ സദ്യയിൽ പങ്കെടുത്ത നാട്ടുകാരുണ്ടാകും. ഇവരെല്ലാവരും അറിയുമ്പോൾ, ഒരു പ്രത്യേകിച്ച് ഇവിടെ പൊതുവിൽ വൈവാഹിക ജീവിതത്തിൽ ചൂഷണത്തിന് വിധേയമാകുന്നത് സ്ത്രീകളാണെന്നാണ് പറയാറുള്ളത്. ഒരു സ്ത്രീയും ഒരു ചൂഷണത്തിന് വിധേയമാവുകയില്ല. ആളുകൾ ഇത് അന്വേഷിക്കാനും ചോദിക്കാനും ചർച്ച ചെയ്യാനും സമൂഹമുണ്ട്, ചുറ്റുമുള്ളവരുണ്ട്, രക്ഷിതാക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയൊരു ഡിവോഴ്സിലേക്ക് പോയാൽ പോലും, ഒരു വിവാഹമോചനത്തിലേക്ക് പോയാൽ പോലും നീതിപൂർണമായ ഒരു ഡിവോഴ്സ് നടക്കും എന്നതാണ് അതിൻ്റെ ഒരു മറ്റൊരു തലം എന്ന് പറയുന്നത്. എന്നാൽ മറ്റേ പ്രണയം എന്ന് പറയുന്നത് പൊതുവിൽ, ഞാൻ അതിൻ്റെ ഒരു പാർട്ട് മാത്രം പറയാം. പൊതുവിൽ ഈ പ്രണയത്തിൻ്റെ സൈക്കോളജി, പ്രണയത്തിൻ്റെ ന്യൂറോളജി, ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായ സംഗതിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മതരംഗത്തുള്ള ഒരാൾ പറയുമ്പോൾ, അതിനെ വേറെ ഒരു തലത്തിലാണ് ആളുകൾ നോക്കിക്കാണുക. സമൂഹം അങ്ങനെയാണ്. പുതിയ കാലത്തിന് യോജിക്കാത്ത, പുതിയ ചർച്ചകൾ അറിയാത്ത തന്തവൈബിൻ്റെ ആളുകളായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുക. ഞാൻ പറയുന്നത് നമ്മുടെ മതരംഗത്തുള്ളവരുടെയോ മതഗ്രന്ഥങ്ങളുടെയോ അഭിപ്രായങ്ങളല്ല. ഈ വിഷയത്തിൽ നടന്ന ധാരാളം പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രണയം എന്നുള്ളത് ലോജിക്കലായ, മോറലായ, റീസണബിളായ, തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ആയിരിക്കുന്നതാണ്. പൊതുവിൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സാണ് ലോജിക്കലായി ചിന്തിക്കുക, മോറലായി ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുക, ഞാൻ പറയുന്നത് അതിൻ്റെ യുക്തിയെക്കുറിച്ച് ആലോചിക്കുക. എന്നാൽ കമിതാക്കളുടെ ഈ ഭാഗം വർക്ക് ചെയ്യൂല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭയം പോലെയുള്ള ഇമോഷനുകൾ തലച്ചോറിൽ എപ്പോഴും തീരുമാനമെടുക്കുക, ഒരു ബദാം പരിപ്പുള്ള അമഗ്ഡല എന്ന് പറയുന്ന ഭാഗമാണ്. ആ സംഗതി ദുർബലപ്പെട്ടു പോകും ഈ പ്രണയകാലത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോജിക്കലോ മോറലോ അല്ലെങ്കിൽ റീസണബിളോ റാഷണലോ ആയ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും പ്രണയിക്കുന്ന ആളുകൾക്ക് കഴിയില്ല. അവിടെയാണ് തൻ്റെ മുന്നിലുള്ള ഒരാളെ, ഒരാഗ്രഹമാണ്, ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോവാണ്. ഇതെനിക്ക് അനുയോജ്യമായ ആളാണോ എന്ന് ചിന്തിക്കാൻ മൂന്നാമത്തെ ഒരു കക്ഷി വേണം എന്നതാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത്. അതാണ് മതം പറയുന്ന രക്ഷിതാവ് എന്ന് പറയുന്ന പോസ്റ്റ് വലിയ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരാൾ ആണ് ഇയാൾ അനുയോജ്യനാണോ അല്ലേ എന്ന തീരുമാനം എടുക്കാൻ വേണ്ടി സഹായിക്കേണ്ടത്. അല്ലാത്തൊരു സന്ദർഭത്തിൽ ഇത് പൂർണ്ണമായും പരാജയത്തിലേക്ക് പോകും. ഞാൻ പറയുന്നത് ഒരാളുടെ, ഒരിക്കലും ഒരു വ്യക്തിയുടെ ഇഷ്ടമോ അനിഷ്ടമോ പരിഗണിക്കാതെ ഒരാളെ വിവാഹത്തിലേക്ക് നയിക്കണമെന്നല്ല. ശരിക്കും ഇസ്ലാമികമായ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു ആദ്യമായി വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ദിനുഹ സുമാതുഹ എന്നാണ്, അവളുടെ മൗനമാണ് സമ്മതം. ഒരിക്കൽ വിവാഹമോചനം തേടിയവളോ ഭർത്താവ് മരിച്ചവളോ ആണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ തുറന്നു പറയണം എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. അപ്പോൾ രണ്ട് വ്യക്തികളുടെയും ഇഷ്ടമനുസരിച്ച്, എന്നാൽ രണ്ട് വ്യക്തികളുടെയും ഗുണങ്ങളും ദോഷങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ മനസ്സിലാക്കി വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് സുരക്ഷിതമായ തീരുമാനമെടുക്കാൻ സാധിക്കുക. ഇവിടെ ഈ ഓർബിറ്റ് ഓഫ് ഫ്രണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ വളരെ എക്സ്ട്രീമായിട്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും കമിതാക്കൾ എടുക്കുക. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്, കോടതിയിൽ രണ്ടാളും എത്തുന്നു, എന്നിട്ട് പറയുന്നു എൻ്റെ വാപ്പാൻ എനിക്ക് വേണ്ട, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നു നിൻ്റെ പിന്നെ ലവർ എന്ന് പറയുന്നത് അയാൾ കഞ്ചാവിന് അഡിക്റ്റാണ്, അയാൾ MDMA അയാളൊന്നും അങ്ങനെ ചെയ്യില്ല. നമുക്ക് ഏറ്റവും ബുദ്ധിശൂന്യം എന്ന് പറയുന്ന തീരുമാനം എടുക്കുന്നവർ കമിതാക്കളായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്. പിന്നെ ഒരു പാഷണേറ്റ് ലവ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്, ആദ്യത്തെ ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് അന്ധമായ പ്രണയം. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനത്തിൻ്റെ ഇതിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ പാഷണേറ്റ് ലവ് എന്ന കാലഘട്ടത്തിൽ ഭയങ്കര എന്താ പറയുക, ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ കഴിയുമ്പോഴാണ്, ഒരു ഘട്ടം പിന്നിടുമ്പോഴാണ് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യനെത്തുക. അപ്പോഴാണ് ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് പലരും ചിന്തിക്കാം. അവിടെയാണ് നമ്മൾ ആത്മഹത്യകൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള തുറന്നു പറയലുകൾ കേൾക്കുന്നത്. ഞാൻ എനിക്ക് പറ്റിപ്പോയി, എനിക്ക് അബദ്ധമാണ് സംഭവിച്ചതെന്ന തുറന്നു പറയലുകൾ കേൾക്കുന്നത്. അപ്പോൾ നിലനിൽക്കുന്ന അറേഞ്ച്ഡ് മാരേജ് എന്ന രക്ഷിതാവിടപെട്ടുള്ള വിവാഹമല്ലാത്ത സംഗതികളിൽ ഇതങ്ങനെയാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമായി ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വലിയ ഒരു പുതിയ വിപ്ലവകരമായ എന്താ പറയുക, പുതിയ കാലത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു ഭയങ്കര സംഭവമായി പ്രണയങ്ങളും പ്രണയവിവാഹങ്ങളും ലിവിങ് ടുഗദറുകളും മറ്റു റിലേഷൻഷിപ്പുകളും ഒക്കെ ആഘോഷിക്കപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ അത് വളരെ ബുദ്ധിശൂന്യമായ ഒരു സംഗതിയാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്.
1: തീർച്ചയായും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ചർച്ചയുടെ വിഷയത്തിൻ്റെ എല്ലാ തലങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് ചർച്ച ഇവിടെ പൂർത്തിയാകുന്നത്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനം.
3: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന, അസ്സമീഉ, എല്ലാം കേൾക്കുന്നവൻ. അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൗഫ് അൽഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസ്സമീഉ എന്ന നാമമാണ്. അസ്സമീഉ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ്. സസൂക്ഷ്മം, എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസ്സമീഉ എന്ന നാമം നമുക്ക് പഠിക്കാനുള്ളത്. സമീഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നു, ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ. അതുപോലെ തന്നെ അള്ളാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഗോപ്യമായി പറയുന്നത്, രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല. അയൽ രാജ്യം ഏതായാലും കേൾക്കുകയില്ല. എന്നാൽ ഗോപ്യമായി പറയുന്ന, ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതാണ് അസ്സമീഉ എന്ന നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാം കേൾക്കുന്നു. ഏത് ഭാഷയിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും, നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാൻ, നമ്മുടെ സമീആയ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുറൈശി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്ന് പേരും ചേർന്ന് സംഭാഷണം നടത്തേണ്ട ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അത്തറൗന അന്നല്ലാഹ യസ്മഉ മാ നഖൂൽ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന, നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന, നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ എത്ര രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി, അള്ളാഹു കേൾക്കും. അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു ഒരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചക സന്നിധിയിൽ ഹൗല ബിന്ത് ശഅലബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്ത്രീയുടെ പരാതി എന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ തൊലാക്ക് എന്നത് പുരുഷന്മാർ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെ പോലെ കാണുന്നു എന്ന് പറയും, അതോടുകൂടി തൊലാക്കായി. അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹൗല നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂൽ ഇങ്ങനെയാണ് സംഭവം, ഇത് ഒരു തീർപ്പാക്കണം, കാരണം ചെറിയ മക്കളുണ്ട്, പറക്കമൊറ്റാത്ത മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്, ഇനി ഞാൻ അവരെ ഇട്ടേച്ച് പോയാൽ അവരെ നോക്കാൻ ആരുമില്ല, ഇനി അവരെൻ്റെ കൂടെ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതെന്തായാലും സംഭവിച്ചു പോയി, ഇനി അള്ളാഹു എന്തെങ്കിലും ആയത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റളിയല്ലാഹു അൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുജാദലയിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹാ, ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖദ് സമിഅ അല്ലാഹ്, അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു റൂമിൽ മൂന്നാമത്തെ ഒരാൾ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന നാമത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല, അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുഫ്വാൻ ഇബ്നു ഉമയ്യ എന്നു പറയുന്ന വ്യക്തിയും ഉമൈർ ഇബ്നു വഹബ് എന്നു പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിൻ്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു. മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. എന്താ സംസാരിച്ചത്? പ്രവാചകനെ കൊല്ലണം. പക്ഷേ പ്രവാചകനെ കൊല്ലാൻ ഉമൈർ ഇബ്നു വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, മക്കളുണ്ട്, അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു. കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഉമൈറിനും അതുപോലെ തന്നെ സുഫ്വാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ഉമൈറിൻ്റെ കടങ്ങൾ സുഫ്വാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. മക്കളെയും പരിപാലിക്കാമെന്ന് സുഫ്വാൻ ഏറ്റെടുത്തു, കാരണം സമ്പത്തുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി. മദീന പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, റസൂലെ, അതാ ഉമൈർ വന്നിരിക്കുന്നു. ഉമൈർ വഞ്ചകനാണ്, കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ വന്നോട്ടെ, അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമൈർ വന്നു, നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് സംസാരിച്ചു. നബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചുവെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം. പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്? നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശമെന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലകളുടെ രാത്രിയിൽ മക്കയിൽ കഅബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും, സുഫ്വാനും ഉമൈറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ, മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഉമൈർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു അറിയിച്ചു തന്നു. അസ്സമീ ആയ അല്ലാഹു, രഹസ്യമായി സംസാരിക്കുന്നത് പോലും അറിയുന്ന അസ്സമീ ആയ അല്ലാഹു എനിക്കറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമൈർ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന ഉമൈർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നത് പോലും അല്ലാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ അല്ലാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, നമ്മുടെ സാദാ സംസാരങ്ങളും കേൾക്കുന്നവനാണ്. അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും, ആരൊക്കെ സംസാരിച്ചാലും, ആരൊക്കെ പ്രാർത്ഥിച്ചാലും, ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ അസ്സമീ ആയ അല്ലാഹു ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വതാലയോട് മാത്രം പ്രാർത്ഥിക്കണം. അല്ലാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതാല അത്തരത്തിൽ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നിങ്ങൾ ഇതുവരെ കാതോർത്തത് അസ്മാഉൽ ഹുസ്ന, അസ്സമീഉ, എല്ലാം കേൾക്കുന്നവൻ. വിഷയാവതരണം അബ്ദുൽ റൌഫ് അൽഹക്കമി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്?

0: ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിലിനി യുഗചരിതം. ഫളലുൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഖുറൈശികൾ എതിർപ്പിൻ്റെ വഴിയിൽ, ഭാഗം രണ്ട്, അവതരണം സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം കഴിഞ്ഞ എപ്പിസോഡിൽ ഖുറൈശികൾ എതിർപ്പിൻ്റെ വഴിയിൽ എന്നുള്ള അധ്യായമാണ് നമ്മൾ കേട്ടത്. ഇന്ന് ആ അധ്യായത്തിൻ്റെ തുടർച്ച കേൾക്കാം. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുകയും സഹായിക്കുകയും അദ്ദേഹത്തെ തങ്ങൾക്ക് ഏൽപ്പിച്ചു തരാതിരിക്കുകയും ചെയ്യുന്നത് ഖുറൈശികളുടെ ദേഷ്യം വർദ്ധിക്കാൻ കാരണമായി. താമസിയാതെ ഖുറൈശികളിലെ പ്രധാനികളെല്ലാവരും അബൂ ത്വാലിബിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഒത്തുബത്ത്, ഷെയ്ബത്ത്, അബൂ സുഫിയാൻ, അബുൽ ബുഖ്തരി, അസദ് ബിൻ മുത്തലിബ്, അബൂ ജഹൽ, അമ്രു ബിൻ ഹിഷാം, വലീദ് ബിൻ മുഗീറ, നബീഹ്, മുനബ്ബിഹ്, ആസ് ബിൻ വായിൽ തുടങ്ങിയവരായിരുന്നു ആ പ്രധാനികൾ. അവർ പറഞ്ഞു, അല്ലയോ അബൂ ത്വാലിബ്, താങ്കളുടെ സഹോദരപുത്രൻ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അസഭ്യം പറയുന്നു, ഞങ്ങളുടെ മതത്തെ മോശമാക്കി പറയുന്നു, ഞങ്ങളുടെ ചിന്തകൾ ഭോഷത്തരമായി ചിത്രീകരിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ വഴിപിഴിച്ചവരെന്നു പറയുന്നു, ഞങ്ങളിൽ നിന്നും മുഹമ്മദിനെ തടയണം, അല്ലെങ്കിൽ താങ്കൾ ഞങ്ങൾക്കിടയിൽ നിന്ന് മാറി നിൽക്കണം, കാരണം മുഹമ്മദിൻ്റെ ആദർശത്തിനെതിരിൽ ഞങ്ങൾ എന്തൊരു നിലപാടിലാണ് ഉള്ളത്, അതേ നിലപാടിൽ തന്നെയാണ് താങ്കളുമുള്ളത്. അതുകൊണ്ട് മുഹമ്മദിൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾ മതിയായവരാണ്. അബൂ ത്വാലിബ് മാന്യമായ നിലയിൽ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ പിരിച്ചുവിട്ടു. അവരാകട്ടെ അബൂ ത്വാലിബിൻ്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വലീദ് ബിൻ മുഗീറ നബിയുടെ അടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഖുർആൻ ഓതിക്കേൾപ്പിച്ചു. അതോടെ വലീദിൻ്റെ മനസ്സ് ഒന്ന് ലോലമായി. ഇത് അറിഞ്ഞപാടെ അബൂജഹൽ വലീദിനെ കാണാൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ജനത അങ്ങേക്കുവേണ്ടി സമ്പത്തൊരുക്കൂട്ടുകയാണ്. വലീദ് ചോദിച്ചു, എന്തിനാണത്? അബൂജഹൽ പറഞ്ഞു, താങ്കൾക്ക് നൽകുവാൻ വേണ്ടി. നിങ്ങൾ മുഹമ്മദിൻ്റെ അടുക്കിലേക്ക് ചെന്ന വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലീദ് പറഞ്ഞു, അല്ലയോ അബൂജഹൽ, ഞാൻ വലിയ ഒരു സമ്പന്നനാണ് എന്ന് ഖുറൈശികൾക്കറിയാമല്ലോ, എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, എങ്കിൽ മുഹമ്മദിനെ വെറുക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും മുഹമ്മദിനെക്കുറിച്ച് പറയൂ. അപ്പോൾ വലീദ് പറഞ്ഞു, ഞാൻ എന്തു പറയാനാണ്? അല്ലാഹുവാണ് സത്യം. നിങ്ങളുടെ കൂട്ടത്തിൽ എന്നേക്കാൾ കവിത അറിയാവുന്ന ആരും തന്നെയില്ല. കവിതകളുടെ ഈണങ്ങളും താളങ്ങളും എന്നെപ്പോലെ അറിയാവുന്ന മറ്റൊരാളും ഇവിടെയില്ല. ജിന്നുകളുടെ കവിതകൾ പോലും അറിയുന്നവനാണ് ഞാൻ. അല്ലാഹുവാണ് സത്യം, മുഹമ്മദിൽ നിന്ന് ഞാൻ കേട്ടത് ഇതൊന്നുമല്ല. അല്ലാഹുവാണ് സത്യം, മുഹമ്മദിൽ നിന്ന് ഞാൻ കേട്ട വാക്കുകൾക്ക് ഒരു മാധുര്യമുണ്ട്. അതിലൊരു ഒഴുക്കുണ്ട്. അതിന്റെ മുകൾഭാഗം ഫലം നിറഞ്ഞതാണ്, അതിന്റെ താഴ്ഭാഗം ശക്തമായ ഒഴുക്കുള്ളതാണ്. അത് ഉയർന്നുകൊണ്ടിരിക്കും. അതിന്റെ മുകളിൽ മറ്റൊന്നും ഉയരുകയില്ല. അതിന്റെ താഴെയുള്ള എല്ലാറ്റിനെയും അത് തകർത്ത് കളയും. ഇതെല്ലാം കേട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദിനെതിരെ എന്തെങ്കിലുമൊന്നു പറയാതെ നിന്റെ ആളുകൾ നിന്റെ കാര്യത്തിൽ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ വലീദ് പറഞ്ഞു, എങ്കിലെന്നെ വിട്ടേക്കൂ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. അല്പനേരം ചിന്തിച്ച ശേഷം വലീദ് പറഞ്ഞു, ഇതൊരു സിഹറാണ്, ആരോ സിഹർ ചെയ്ത സ്വാധീനമാണ്. ഈ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ അവതരിച്ചത്. എന്നെയും ഞാൻ ഏകനായിക്കൊണ്ട് സൃഷ്ടിച്ച ഒരുത്തനെയും വിട്ടേക്കുക. അവന് ഞാൻ സമൃദ്ധമായ സമ്പത്തുണ്ടാക്കിക്കൊടുക്കുകയും ചെയ്തു. സന്നദ്ധരായി നിൽക്കുന്ന സന്തതികളെയും അവനു ഞാൻ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നെയും ഞാൻ കൂടുതൽ കൊടുക്കണമെന്ന് അവൻ മോഹിക്കുന്നു. അല്ല, തീർച്ചയായും അവൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് മാത്സര്യം കാണിക്കുന്നവനായിരിക്കുന്നു. പ്രയാസമുള്ള ഒരു കയറ്റം കയറാൻ നാം വഴിയെ അവനെ നിർബന്ധിക്കുന്നതാണ്. തീർച്ചയായും അവനൊന്നു ചിന്തിച്ചു, അവനൊന്നു കണക്കാക്കുകയും ചെയ്തു. അതിനാൽ അവൻ നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? വീണ്ടും അവൻ നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? പിന്നീട് അവനൊന്നു നോക്കി. പിന്നെ അവൻ മുഖം ചുളിക്കുകയും മുഖം കറുപ്പിക്കുകയും ചെയ്തു. പിന്നെ അവൻ പിന്നോട്ട് മാറുകയും അഹങ്കാരം നടിക്കുകയും ചെയ്തു. എന്നിട്ടവൻ പറഞ്ഞു, ഇത് ആരിൽ നിന്നോ ഉദ്ധരിക്കപ്പെടുന്ന മാരണമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല. സൂറത്തു മുദ്ദസ്സിർ 11 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധന പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. അല്ലാഹുവിന്റെ ദീനിനെ ഉറക്കെ പ്രഖ്യാപിച്ചും അതിലേക്ക് ക്ഷണിച്ചും അദ്ദേഹം മുന്നേറി. അങ്ങനെയിരിക്കെ ഹജ്ജിന്റെ സമയം വന്നു. ഹജ്ജിന് വരുന്നവർ പ്രവാചകനെ കാണുമെന്നും പ്രവാചകന്റെ കാര്യങ്ങൾ അവർ അറിയുമെന്നും ഖുറൈശികൾ മനസ്സിലാക്കി. മുഹമ്മദും ഹജ്ജിന് വരുന്നവരും തമ്മിൽ കണ്ടുമുട്ടാതിരിക്കാൻ എന്തുണ്ട് മാർഗം എന്നവർ കൂടിയാലോചന നടത്തി. കാരണം മുഹമ്മദിന്റെ വാക്കുകൾ ഹജ്ജിന് വരുന്നവരിൽ സ്വാധീനമുണ്ടാക്കും. ഖുറൈശികളിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് സത്യസന്ധനും വിശ്വസ്തനുമാണ് എന്നുള്ളത്. അതുകൊണ്ടുതന്നെ മുഹമ്മദൊരു സാഹിർ അഥവാ മാരണക്കാരനാണ് എന്നു പറയാം എന്ന വിഷയത്തിൽ അവരെല്ലാവരും യോജിച്ചു. ഖുറൈശി നേതാക്കൾ ഈ അഭിപ്രായത്തിൽ യോജിച്ചതിനുശേഷം അത് നടപ്പിലാക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഹജ്ജിനു വേണ്ടി ആളുകൾ വരുന്ന വഴികളിൽ അവർ ഇരുന്നു. ആരെ കണ്ടാലും അവർ പറയും, മുഹമ്മദിനെ സൂക്ഷിക്കണം, മുഹമ്മദ് എന്നു പറയുന്ന വ്യക്തി ഇവിടെയുണ്ട്. മുഹമ്മദ് നബിയിൽ നിന്നും ആളുകളെ അകറ്റിക്കളയാനുള്ള ശ്രമമായിരുന്നു അത്. അബൂലഹബായിരുന്നു ഇതിന്റെ മുന്നിലുണ്ടായിരുന്നത്. ഉക്കാല ചന്തയിലും ദുൽ മിജന്നയിലും ആളുകളെ പിന്തുടർന്നുകൊണ്ട് നബി ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമായിരുന്നു. അള്ളാഹുവിൽ നിന്നും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ എന്ന് ജനങ്ങളോട് പറയുമായിരുന്നു. അബൂലഹബ് പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് പറയും, അല്ലയോ ജനങ്ങളെ, മുഹമ്മദിനെ അനുസരിക്കരുത്, മുഹമ്മദ് പറയുന്നത് കേൾക്കരുത്, അവൻ മതം മാറിയവനാണ്, അവൻ നുണയനാണ്. ഹജ്ജ് കഴിഞ്ഞ് ജനങ്ങൾ തിരിച്ചുപോയതോടുകൂടി അറേബ്യൻ രാജ്യത്ത് മുഴുവൻ പ്രവാചകൻ സംസാരവിഷയമായി. അറബികൾ മുഴുവൻ മുഹമ്മദിനെതിരെ പടനയിക്കുമോ എന്ന പേടിയും അബൂത്വാലിബിനുണ്ടായി. അബൂത്വാലിബിന്റെ സുദീർഘമായ കവിതകൾ ഈ വിഷയത്തിലുണ്ട്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: മാഷാല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ ഫദലുൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം, ഖുറൈശികൾ എതിർപ്പിൻ്റെ വഴിയിൽ എന്ന ഭാഗമാണ് ഇന്നത്തെ യുഗചരിതം പ്രോഗ്രാമിലൂടെ നമ്മെ വായിച്ചു കേൾപ്പിച്ചത്. ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.

വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ബഹുമാന്യരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തിൽ ഈ വാരം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൈഫുള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കി യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും സഹാബികളെ മൊത്തത്തിൽ മോശമായി അനൈക്യത്തിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുവാനും ചില തൽപര കക്ഷികൾ കൊണ്ടുപിടിച്ച ഈ ചരിത്രം. എന്താണ് വസ്തുത? ഉമറിൻ്റെ നിലപാട് എന്തുകൊണ്ട്? പ്രസ്തുത നിലപാടുകളോട് സൈഫുള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാട് എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് ഈ പരിപാടിയിൽ, പംക്തിയിൽ, ചുവരെഴുത്തിൽ ഇൻഷാ അള്ളാ നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഖലീഫയായി നിയോഗിതനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാമനിർദ്ദേശത്താൽ തന്നെ തൻ്റെ പിൻഗാമിയായി നേതൃത്വമായി നിയോഗിതനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് ഈ ചരിത്രത്തിൽ ഒരു കഥാപാത്രം. നമുക്കറിയാം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം. 30-ാമത്തെ വയസ്സ് അദ്ദേഹത്തിന് തികയുമ്പോഴാണ് തിരുനിയോഗമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നത് നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അദ്ദേഹം തിരുനിയോഗത്തിൻ്റെ 6-ാമത്തെ വർഷം ഇസ്ലാം ആശ്രയിക്കുകയുണ്ടായി. ഇസ്ലാം സ്വീകരിച്ച ഉമറിൻ്റെ ആഗമനത്തിൽ മുസ്ലിമീങ്ങൾ ഏറെ സന്തോഷിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മുസ്ലിമീങ്ങൾക്കൊരു കരുത്തായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം ഏവർക്കും അറിയാം. പലതവണ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സഹാബിയാണ് ഉമർ. അദ്ദേഹത്തിൻ്റെ സ്വർഗീയ കൊട്ടാരം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. പിശാജ് വഴിമാറി നടക്കും ഉമർ ആഗതനാകുമ്പോൾ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിഭയും അബ്ഖരി മുഹദ്ദസ് അള്ളാഹുവിൽ നിന്നുള്ള ബോധനം ലഭിക്കുന്നവൻ തുടങ്ങിയ സവിശേഷതകൾ ഉമറിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹം ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത നാളിൽ തന്നെ അദ്ദേഹത്തിന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഉമർ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തിയും സമ്മതിച്ചും വഹയ് വന്നിറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. മഖാം ഇബ്രാഹിം, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹിജാബിൻ്റെ വിഷയം, ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയം, ബാങ്കിൻ്റെ വിഷയം തുടങ്ങി നമ്മൾ പല ചരിത്രങ്ങളും ആ വിഷയത്തിലാണ് അനുസ്മരിക്കുന്നത്. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് കൂടിയാലോചന നടത്തിയിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറിൻ്റെ നിലപാടുകൾ ആരാഞ്ഞ് അതിനെ മാനിച്ചുകൊണ്ടായിരുന്നു അഭിപ്രായങ്ങളിൽ തീരുമാനമെടുത്തിയിരുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു ആമുഖം ഉമറിൻ്റെ വിഷയത്തിൽ ഇവിടെ പറഞ്ഞിട്ടത്, ഉമർ അധികാരമേറ്റതിൽ പിന്നെ അദ്ദേഹമെടുത്ത ചില തീരുമാനങ്ങൾ, നിലപാടുകൾ, അതിനെയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നിലപാടുകളെയാണ് പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുവാനും ഇകഴ്ത്തുവാനും പലരും ദുരുപയോഗപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ ശരിവച്ചും തുണച്ചും ജിബ്രീൽ വഹയുമായി ഇറങ്ങി പലതവണ എന്നുള്ളത് വായിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബോധനവും ബോധ്യവും ഉമറിന് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരു ഉമറിൻ്റെ നിലപാട് ശരിയാണ്. അദ്ദേഹം മാസൂമായ പാപസുരക്ഷിതരനായ നബിയല്ല, പക്ഷേ എങ്കിലും ഗവേഷണം നടത്തി ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ തെറ്റുപറ്റിയാൽ തന്നെ ആ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കൂലി ശരിയാണ് ഭവിച്ചത് എങ്കിൽ രണ്ട് കൂലി എന്ന ഒരു നിലപാട് അത് എടുക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ അദ്ദേഹത്തെ ക്രൂശീകരിക്കുന്ന, അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന, ഇടിച്ച് സംസാരിക്കുന്ന ചില ചരിത്രകാരന്മാർ, ചില പേനയുന്തികൾ, അവരാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും
എതിർക്കുകയും ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു കരുത്തനായിരുന്നു, ശക്തനായിരുന്നു. കരുത്തനായ ശക്തനായ ഉമർ, നിപുണനും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ശരിയായി ഭവിക്കും വിധം കൃത്യമായ നിലപാടുകാരനുമാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും കൂടിയാലോചനയിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലും അർഹരായവരോട് അഭിപ്രായമാരായുന്നതിലും പിറകിലായിരുന്നില്ല. വിശുദ്ധ ഖുർആന്റെ പഠിതാക്കൾ, വിശുദ്ധ ഖുർആന്റെ പാരായണക്കാർ, ഉമറിൻ്റെ മജ്ലിസിൽ അവർ യുവാക്കളായാലും മധ്യവയസ്കരായാലും കൂടിയാലോചന സംഘങ്ങളായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഉമർ ഒരു നിലപാടെടുത്തു. ആ നിലപാട് കൃത്യമല്ല, കണിശമല്ല എന്നുള്ളത് അദ്ദേഹത്തെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടാക്കുന്നവനും സമ്മതിക്കുന്നവനുമായിരുന്നു ഉമർ എന്ന് പല ചരിത്രങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇതര സഹാബികളെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസിന് 13 വയസ്സ് പ്രായം. ആ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനോടായിരുന്നു പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന മസലകളിൽ ഉമർ വിധി ചോദിച്ചിരുന്നത്, അഭിപ്രായം ചോദിച്ചിരുന്നത് എന്ന് നമ്മൾ സത്യസന്ധമായ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാടെടുക്കുന്നതിലുള്ള കൃത്യതയും സൂക്ഷ്മതയും അതിലുള്ള അദ്ദേഹത്തിൻ്റെ വിനയവും വിശാല മനസ്കതയും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് ഉമർ സ്ഥാനഭ്രഷ്ടനാക്കിയത് എന്ന് നമ്മൾ വായിക്കുന്നു. എപ്പോൾ? യുദ്ധവിജയങ്ങൾ നേടി ദിഗന്തങ്ങളിലേക്കെന്ന പോലെ മുസ്ലിം സൈന്യത്തെ നയിച്ച് ഖാലിദ് മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ, നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ അതിൻ്റെ ഒടുവിലെ നാളുകളിൽ അദ്ദേഹം സഅദ് ബിൻ അബി വഖാസിനെയും ഷർഹബീൽ ബിൻ ഹസനയെയും യസീദ് ബിൻ അബി സുഫിയാനെയും മറ്റും സൈന്യങ്ങളുടെ നേതൃപദവിയിൽ നിയോഗിച്ചിട്ടുണ്ട്. അബു ഉബൈദയും അംർ ബിൻ ആസും മുആവിയയും ഖാലിദ് ബിൻ വലീദും ഒക്കെ ആ നേതൃപദവിയിൽ ഗമനം കുറിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്ത് അതിൻ്റെ തുടക്ക നാളുകളിൽ ഈ സൈനിക നേതൃത്വത്തിന് കീഴിൽ മുസ്ലിം സൈന്യം ദിഗന്തങ്ങളിലേക്കെന്ന പോലെ സൈനിക മുന്നേറ്റത്തിലും പോരാട്ടത്തിൽ വിജയം വരിച്ച് അവർ ഉന്നതങ്ങൾ നേടുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദയിലൂടെ ഖാലിദ് ബിൻ വലീദിനെ സൈനിക നേതൃസ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കി സ്ഥാനം അബൂ ഉബൈദക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടും ഉമറിൻ്റെ ഖിലാഫത്തിൽ തന്നെ 2 തവണ ഖാലിദ് ബിൻ വലീദിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു വിമർശിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി, അതെന്തുകൊണ്ട്, എന്തിനു വേണ്ടി, അതാണ് നമ്മുടെ വിഷയം. അത് മനസ്സിലാക്കുവാൻ ആരാണ് ഖാലിദ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാലിദ് ബിൻ വലീദ് ഇബ്നുൽ മുഗീറ ബനു മഖ്സൂം ഗോത്രത്തിലെ പ്രമുഖനാണ്. ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, സൈഫുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗഡ്ഗം, വഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, വലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം, അസയ്യിദുൽ ഇമാം, ഇമാമും സയ്യിദും, അൽ അമീറുൽ കബീർ, വലിയ ക്യാപ്റ്റൻ, ഖായിദുൽ മുജാഹിദീൻ, മുജാഹിദീങ്ങളുടെ നേതാവ്, അബൂ സുലൈമാനുൽ ഖുറഷി അൽ മഖ്സൂമി അൽ മക്കി, അദ്ദേഹം അബൂ സുലൈമാൻ എന്ന വിളിപ്പേരുള്ള ഖാലിദ് റളിയല്ലാഹു തആലാനുവാണ്. മൈമൂന റളിയല്ലാഹു തആലാനായുടെ സഹോദരിയായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലാന്റെ മാതാവ്. ഹിജ്റയുടെ 8-ൽ സഫർ മാസത്തിൽ അദ്ദേഹം മുസ്ലിമായി മദീനയിലേക്ക് ഹിജ്റ വരികയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരിമശിഷ്യനായി ഖാലിദ് പരിണമിച്ച് അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ മുഅ്ത യുദ്ധത്തിലാണ് പ്രഥമമായി സംബന്ധിക്കുന്നത്. മുഅ്ത യുദ്ധത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അതിൽ പതാകവാഹകനായി കമാൻഡറായി സെയ്ദ് ബിൻ ഹാരിസയായിരുന്നു. സെയ്ദ് ബിൻ ഹാരിസ വധിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് നിയമിച്ചതനുസരിച്ച് ജാഫർ ബിൻ അബി താലിബ് പതാക വഹിച്ച് നേതൃത്വത്തിലെത്തി. ജാഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്ത യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു നേതൃപദവി അലങ്കരിച്ചു, പതാകയേന്തി മുന്നേറി. അബ്ദുല്ലാഹി ബിൻ റവാഹയും മുഅ്തയിൽ ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് തങ്ങളുടെ നേതാവിനെ നിശ്ചയിക്കുവാൻ, കൂടിയാലോചിച്ച് തീരുമാനിക്കുവാൻ കൽപ്പിച്ചതനുസരിച്ച് അവർ സൈഫും മിൻ സുയൂഫില്ലാ, അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട ഘടകങ്ങളിൽ ഒരു ഘടകമായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങളുടെ ചീഫ് ഇൻ കമാൻഡറായിട്ട് തിരഞ്ഞെടുക്കുകയും
അങ്ങനെ ഖാലിദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ശത്രുവിനെതിരിൽ വിജയം വരിക്കുകയും ഉണ്ടായി മുഅ്തയിൽ. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഖാലിദ് റളിയല്ലാഹു തആലൻ്റെ യുദ്ധ നൈപുണ്യവും അദ്ദേഹത്തിൻ്റെ ആ കഴിവും, ഇന്ന ഖാലിദൻ സൈഫുൻ സല്ലഹുല്ലാഹു അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഊരിയ വെച്ച ഘടകമാണ് ഖാലിദ് എന്നാണ് ആ വിഷയത്തിൽ തിരുമൊഴിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ദഹബി പറഞ്ഞത്, ഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, ലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം, ഈ വിശേഷണങ്ങൾക്കെല്ലാം യോഗ്യനും അർഹനുമാണ് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ സൈനിക അധിപനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചു അയക്കുകയുണ്ടായി. നമ്മൾ മുമ്പ് കേട്ടതുപോലെ ഡമസ്കസ് അദ്ദേഹവും അബൂ ഉബൈദയുമാണ് ഇസ്ലാമിനായി മുസ്ലിമീങ്ങൾക്കായി വിജയിക്കുകയുണ്ടായത്. എർമൂക്കിൻ്റെയും ഡമസ്കസിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം സാന്നിധ്യം വിസ്മരിച്ചുകൊണ്ടൊരു ഡമസ്കസും യർമൂക്കും ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ പ്രത്യേകത. 60 വയസ്സുവരെ ജീവിച്ച ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ രോഗശയ്യയിൽ ഒരു കട്ടിലിൽ കിടന്നാണ് മരണം വരിക്കുന്നത്. ഹിംസിൽ ഹിജ്രാബ്ദം 21 ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു മഹൽ വ്യക്തിത്വത്തെ, യോദ്ധാവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനത്ത് നിന്നിറക്കി, അതും ഒരു നിർണായക ഘട്ടത്തിൽ, സുപ്രധാന സമയത്ത് എന്ന് പറയുമ്പോൾ, അത് എന്തിന്, എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ ചരിത്രം വായിച്ചാൽ, അല്ലെങ്കിൽ വിമർശകരിൽ നിന്ന് ചരിത്രം മനസ്സിലാക്കിയാൽ, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ സ്വാഭാവികമാണ്. ആ തെറ്റിദ്ധാരണ വിശ്വാസികളിൽ ജനിപ്പിക്കലാണ് തൽപരകക്ഷികളുടെ, വിമർശകരുടെ ഉന്നവും ഉദ്ദേശവും. മഹത്തുക്കൾ അവരുടെ സ്ഥാനങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മങ്ങുവാനോ മായുവാനോ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇത്തരം ചരിത്ര സംഭവങ്ങളുടെ നിജസ്ഥിതി എന്ത് എന്നുള്ളത് ഈ ചുവരെഴുത്ത് പരിപാടിയിൽ, പംക്തിയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കിയ 2 സംഭവങ്ങളുണ്ട്. 2 തവണ അത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ തന്നെ ഉമർ അബൂബക്കർ റളിയല്ലാഹുവിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഉമർ ഭയന്നത് കാരണത്താലാണ്. അതെന്തി എന്നുള്ളത് ഇൻഷാല്ലാ നമ്മൾ വഴിയെ മനസ്സിലാക്കും. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖാലിദിനെ സ്ഥാനത്ത് തുടരാൻ വിടുകയാണ് ഉണ്ടായത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം സ്ഥാനഭ്രഷ്ടനാക്കി. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ തുടക്ക നാളുകളിൽ. അതാണ് ഒന്നാമത്തേത്. അതെന്തുകൊണ്ട്? അത് ഉമറിൻ്റെ രാഷ്ട്രീയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനമേറ്റു. അപ്പോൾ നേതൃപദവിയിലുണ്ടായിരുന്ന ആളുകൾ അതേപോലെ നിലനിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഉമർ റളിയല്ലാഹു തആലന് സ്ഥാനമേറ്റപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്റെ രാഷ്ട്രീയ മീമാംസ അത് അബൂബക്കർ റളിയല്ലാഹു തആലനിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആലന് ചില അഴിച്ചു പണികളും അതേപോലെ തന്നെ സ്ഥാനാരോഹണങ്ങളും അതേപോലെ തന്നെ സ്ഥാനത്ത് നിന്ന് ഇറക്കലും നിർവഹിച്ചിട്ടുണ്ട്. അത് ഒരു ഭരണാധികാരിയെ അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മീമാംസയുടെ ഭാഗമാണ്. ചില അഴിച്ചു പണികൾ നടത്തി അവസരങ്ങളെ തിരപ്പെടുത്തലും വേദി ഉറപ്പിക്കലും, അത് കേവലം ഉമർ റളിയല്ലാഹു തആലന്റെ ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആലന് വ്യത്യസ്തമായിട്ട് അതിൽ ഒരു പകപോക്കലോ അല്ലെങ്കിൽ ഒരു വിദ്വേഷം തീർക്കലോ ചരിത്രത്തിൽ വായിക്കാനില്ല എന്ന് നമുക്ക് ആ വിഷയത്തിൽ ചരിത്രം വായിക്കുമ്പോൾ ബോധ്യപ്പെടും. പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധസൈന്യത്തിൽ സ്ഥാനം നേടി വീണ്ടും സൈനിക മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിജ്റയുടെ 17-ാമത്തെ വർഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരിക്കൽ കൂടി സ്ഥാനഭ്രഷ്ടനാക്കുകയുണ്ടായി. ആ സ്ഥാനഭ്രഷ്ടനാക്കലാണ് ചില ചരിത്രകാരന്മാരും ആധുനികരായിട്ടുള്ള ചില പേനയുന്തികളും ഉമറിനെ വിമർശിക്കുവാനും ആക്ഷേപിക്കുവാനും കൂട്ടിന് പിടിച്ചിട്ടുള്ളത്. എന്തിനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസ്തുത സ്ഥാനത്ത് നിന്ന് ഇറക്കിയത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി, ഖാലിദിനെ വിളിച്ച് അഭിസംബോധന ചെയ്തതായി ചരിത്രത്തിലുള്ളത്, യാ ഖാലിദു വല്ലാഹി ഇന്നക ഇന്നക അലയ്യ ലഖരീം വ ഇന്നക ഇലയ്യ ലഹബീബ് വലൻ തുആതിബനി ബഅദൽ യൗമി അലാ ഷൈഇൻ. ഖാലിദ്, അള്ളാഹുവാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ ആദരണീയനാണ്, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. ഈ ദിവസത്തിന് ശേഷം ഒരു വിഷയത്തിലും നിങ്ങൾ
എന്നെ ആക്ഷേപിക്കരുത്. ഇത് പറയാൻ കാരണം, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സങ്കടം പറയുന്നുണ്ട്. എന്നോടുള്ള നിങ്ങളുടെ നിലപാട് നല്ല വിധമല്ല എന്ന് ആവലാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഖാലിദ് റളിയല്ലാഹു തആലന്റെ കയ്യിൽ വന്ന യുദ്ധാർജിത സ്വത്തുക്കളുടെ ബാഹുല്യം, അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ വിഷയത്തിന് പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തൊട്ടതെല്ലാം വിജയമാക്കുന്ന യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യുദ്ധാർജിത സ്വത്തുക്കൾ ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു കണിശക്കാരനും സൂക്ഷ്മ നിലപാടുകാരനാണ്. അത് ആരായാലും മുഖം നോക്കാതെ ഉമർ റളിയല്ലാഹു തആല അൻഹു എടുക്കുന്ന തീരുമാനവുമാണ്. സ്വന്തം മക്കൾ അബ്ദുള്ളയും ഒബൈദുള്ളയും സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിൽ അബൂ മൂസ അൽഅശ്അരിയുടെ കീഴിൽ സൈന്യങ്ങളായി പോയിട്ടുണ്ട്. അബ്ദുള്ളയും ഒബൈദുള്ളയും അടങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ സ്വത്തുക്കൾ കാണുകയാണ്. ഉമർ വിരക്ത ജീവിതം നയിക്കുന്ന അതിഭക്തനാണ്. ഉമറിനെ കാണുന്ന മനുഷ്യാണ്. എന്താ ഉമറിന്റെ പ്രത്യേകത? ഉമറിന്റെ കിസ്വ വസ്ത്രം, ഉമറിന്റെ പൊതപ്പാണ്, സൈത്താണ്, ഓയിലാണ് ഉമറിന്റെ കൂട്ടാൻ. ഉമറിന് അന്തി ഉറങ്ങാൻ ഒരു കുടിലാണ് ഉള്ളത്, ഖലീഫയാണ്. അപ്പൊ ആ ഉമറിന്റെ വിരക്ത ജീവിതം, അതിനു മുന്നിലാണ് ആളുകളുടെ കയ്യിൽ ഉമർ കാശ് കാണുന്നത് എങ്കിൽ, സമ്പത്ത് കാണുന്നതെങ്കിൽ ഉമർ ചോദ്യം ചെയ്യും. അബ്ദുള്ളയും ഒബൈദുള്ളയും രണ്ട് മക്കൾ സ്വത്തുമായി വന്നപ്പോൾ ചോദിക്കുകയാണ്, ഈ സ്വത്ത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇത് കച്ചവടം ചെയ്ത് നേടിയ സ്വത്താണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് എവിടുന്ന് കാശ് കിട്ടി? അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ അബൂ മൂസ അൽഅശ്അരിയോട്, അമീറിനോട്, ഗവർണറോട് കടം വാങ്ങിയതാണ്. കടം വാങ്ങി കച്ചവടം ചെയ്തു, കടത്തുക തിരിച്ചു നൽകിയിട്ട് ഇത് ലാഭമാണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ് മക്കളോട്, നിങ്ങൾക്ക് സ്വത്ത് കടം നൽകിയതുപോലെ എല്ലാവർക്കും സ്വത്ത് കടം നൽകിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കടം നൽകിയത് അമീറുൽ മുഅ്മിനീന്റെ മക്കൾ എന്ന നിലക്കാണ്. അതുകൊണ്ട് ഈ ലാഭത്തുക മുഴുവൻ ബൈത്തുൽ മാലിലേക്ക്, സ്റ്റേറ്റ് ട്രഷറിയിലേക്ക് തിരിച്ചടക്കാൻ മക്കളെ നിർബന്ധിച്ച ഉമറിൻ്റെ നിലപാട്, അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള ഉമർ ഖാലിദ് റളിയല്ലാഹു തആലന്റെ അടുക്കൽ കുറേ സ്വത്തേറെ കാണുകയാണ്. സ്വാഭാവികമാണ്, ഖാലിദ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ സ്വത്ത്, കാരണം അദ്ദേഹം തൊട്ടതെല്ലാം യുദ്ധം ചെയ്ത് വിജയമാക്കി മാറ്റുന്ന അദ്ദേഹത്തിന് സ്വത്ത് യുദ്ധാർജിത സ്വത്തായിട്ട് വരിക എന്നുള്ളതുണ്ടാകും. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കണ്ടപ്പോൾ ഉമറിൻ്റെ ആ വിരക്ത ജീവിതത്തിൽ അതിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ചോദ്യം ചെയ്യുകയും നിലവിലുള്ള സ്വത്ത് എല്ലാം രണ്ടാക്കി പകുത്ത് അതിൽ നിന്നൊരു വിഹിതം ബൈത്തുൽ മാലിലേക്ക് ഉമർ എടുക്കുകയുണ്ടായി. ചെരുപ്പ് വരെ, ഒരു ചെരുപ്പ് എടുത്ത് ഒരു ചെരുപ്പ് ബൈത്തുൽ മാലിലേക്ക് എന്ന രീതിയിൽ പകുക്കുകയുണ്ടായി എന്നുള്ളത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ നിലപാട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സ്വീകരിച്ചപ്പോഴും എന്താ പറഞ്ഞത്? ഖാലിദ്, നിങ്ങൾ എൻ്റെ അടുക്കൽ മാന്യനാണ്. വ ഇന്നക ഇലയ്യ ലഹബീബ്, നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് വലാത്തു ആതിബനി ബാദലിയോ മലാശി, ഒരു വിഷയത്തിലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. എന്നിട്ട് ഉമർ എന്താ ചെയ്തത്? ഉമർ മുസ്ലിം നാടുകളിലേക്ക് കത്തെഴുതി. കാരണം ഖാലിദ് പിന്നെ ഉമർ റളിയല്ലാഹു തആലനെ സ്ഥാനഭ്രഷ്ടനാക്കിയെന്ന് പറയുമ്പോൾ ഖാലിദിൽ നിന്ന് എന്തോ ഒരു മഹാ അപകടം സംഭവിച്ചിട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഖാലിദിനെ ഉമർ ഒഴിവാക്കിയത് എന്ന് വരും. അങ്ങനെ ആളുകളത് വായിക്കും വിഷയം. കാരണം അങ്ങനെയാണ്, ഖാലിദ് റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിൽ അബൂ ഉബൈദ, മുആവിയ, അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അനിൽ ജമീ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പ്രവാഹം കണക്കിയാണ് മുസ്ലിം സൈന്യം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഖാലിദിൻ്റെ പങ്ക് നിർണായകമാണ്. അവിടെ നിന്ന് ഖാലിദിനെ വലിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉമറാണ് വലിക്കുന്നത്. അപ്പോൾ ഖാലിദിനെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ ലോകം വായിക്കും എന്നുള്ളത് മനസ്സിലാക്കിയ ഉമർ എന്താ ചെയ്തത്? അദ്ദേഹം മുസ്ലിം തലസ്ഥാന നഗരികളിലേക്ക് കത്തെഴുതി. ആ കത്തിൽ, ഇന്നി ലം ആസിൽ ഖാലിദൻ അൻ സുഖ്തതിൻ വലാ ഖിയാനതിൻ വലാകിന്ന അന്നാസ ഫതനു ബി ഫഖിഫ്തു അൻ യുവക്കിലു ഇലൈഹി വയബ്തലു ബി ഫഅഹബബ്തു അൻ യഅലമു അന്നല്ലാഹു ഹുവസ്സാനിഉ. എന്താ ഇതിൻ്റെ അർത്ഥം? ഇന്നി ലം ആസിൽ ഖാലിദൻ, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. അൻ സുഖ്തതിൻ, അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും വിദ്വേഷം പക കാരണത്താൽ, അനിഷ്ടം കാരണത്താൽ, വലാ ഖിയാനത്തിൻ, അദ്ദേഹം എന്തെങ്കിലും ചതി നടത്തിയത് കാരണത്താലും, ഖാലിദ് റളിയല്ലാഹു അൻഹു നടത്തിയ എന്തെങ്കിലും ചതിയുടെ പേരിലോ അദ്ദേഹത്തോടുള്ള അനിഷ്ടം കാരണത്താലോ ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. പ്രത്യുത വലാകിന്ന അന്നാസ ഫതനൂബി, ഖാലിദിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ കുഴപ്പത്തിലായിട്ടുണ്ട്. ഫഖിഫ്തു, അപ്പോൾ ഞാൻ ഭയന്നു. അൻ യുവക്കിലു ഇലൈഹി വയബ്തലൂബി, ജനങ്ങൾ ഖാലിദിൽ തവക്കുലാക്കുകയും ഖാലിദിനാൽ പരീക്ഷിക്കപ്പെടുകയും ആദർശത്തിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയന്നു. ഫഅഹബബ്ത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു. അയ്യലമു അന്നല്ലാഹു വസ്സാനിഅ, അള്ളാഹു ആകുന്നു
എല്ലാത്തിൻ്റെയും നിർമ്മാതാവ്. യുദ്ധത്തിൽ യുദ്ധാർത്ഥിത സ്വത്ത് വരുന്നുവെങ്കിൽ അള്ളാഹു ആകുന്നു അത് നേടിത്തരുന്നത്. ഇത് ലോകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഖാലിദിനെ ഒഴിവാക്കിയത് എന്ന് ഉമർ പറയണം. ഖാലിദ് ചതിപ്രയോഗം നടത്തിയിട്ടില്ല, ഒരു വിദ്വേഷം ഖാലിദിനോടില്ല, ജനങ്ങൾ ഖാലിദിൻ്റെ വിഷയത്തിൽ കുഴപ്പത്തിലായിട്ടുണ്ട് എന്നാണ്. എന്താ കുഴപ്പം? ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തൊട്ടതൊക്കെ വിജയമാണ്, നയിച്ചതെല്ലാം വിജയമാണ്. അപ്പോൾ ഇതെന്തോ ഖാലിദിൽ ഒരു അഭൗതികത, ആത്മീയത അതിരുവിട്ട് ദർശിക്കുന്ന സ്ഥിതിവിശേഷം. ഖാലിദിൻ്റെ കഴിവല്ല ഇത്, മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്, അവൻ്റെ സൃഷ്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് ചെയ്തത് എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ, അദ്ദേഹത്തെ ഒഴിവാക്കിയ വിഷയത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. വീണ്ടും മുസ്ലിം സൈന്യം അബൂ ഉബൈദയും അംർ ബിൻ ആസും മുആവിയയും മറ്റും മറ്റും യുദ്ധവിജയവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈജിപ്റ്റ് വിജയിച്ചടക്കപ്പെട്ടതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഖാലിദിനെ കൊണ്ട് മാത്രമല്ല വിജയം, മറ്റുള്ളവരെ കൊണ്ടും വിജയമുണ്ട്. വിജയമേകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് ലോകം മനസ്സിലാക്കണം. ഖാലിദിനാൽ ആരും ആദർശം പണയപ്പെട്ടു പോകാൻ, പരീക്ഷിക്കപ്പെടാൻ പാടില്ല. ഇതായിരുന്നു ഉമറിൻ്റെ ഒരു നിലപാട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ തുടക്കത്തിൽ ഉമറിൻ്റെ നിലപാടൊക്കെ അങ്ങനെയാണ്. തൗഹീദിൻ്റെ സംരക്ഷണമാണ് ഇവിടെ ഉമർ ലാക്കാക്കിയത്, അതാണ് അതിൻ്റെ ആകത്തുക. ആളുകൾ വ്യക്തികളുടെ വിഷയത്തിൽ അതിരുവിട്ട് വിശ്വസിക്കുകയും തീവ്രരാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? വ്യക്തിപൂജയായി, സൃഷ്ടിപൂജയായി. അള്ളാഹ്ക്ക് മാത്രമുള്ള അധികാരാവകാശങ്ങൾ സൃഷ്ടികൾക്ക് വകവെച്ച്, പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കുന്ന, അള്ളാഹുവിന് പ്രത്യേകമായത് സൃഷ്ടികൾക്ക് വകവെക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുക. ഉമർ റളിയല്ലാഹു അൻഹു അതിൽ കണിശക്കാരനാണ്. അതുകൊണ്ടല്ലേ ഉമറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പല സംഭവങ്ങളും വായിക്കുന്നത്. എന്തിനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഷജറത്തു റിദ്വാൻ വെട്ടിയത്? ഇതേപോലെ ഉമറിൻ്റെ നിലപാടുകൾ. അബുൽ ആലിയ പറഞ്ഞില്ലേ, ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം അത് മറമാടപ്പെടാതെ വെച്ചിരുന്നു എന്നാണ്. മുസ്ലിമീങ്ങൾ യുദ്ധവിജയങ്ങളിലൂടെ ഹുർമുസാനെ കീഴ്പ്പെടുത്തിയപ്പോൾ ഹുർമുസാന്റെ കൊട്ടാരത്തിൽ ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം കാണപ്പെട്ടു എന്നാണ്. ഇത് ദാനിയേൽ പ്രവാചകന്റേതാണെന്ന് മനസ്സിൽ പറഞ്ഞപ്പോൾ മുസ്ലിം സൈന്യം ഉമറിന് വിവരം കൊടുക്കുകയാണ്, മദീനയിലേക്ക് അമീർ മുഅ്മിനീൻ ഇങ്ങനെ ഒരു ഭൗതിക ശരീരം മറമാടാതെ കാലങ്ങളായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? അബൂ ഉമർ റളിയല്ലാഹുവിൻ്റെ നിലപാടെന്താ? ഒരു പ്രവാചകൻ്റെ ഭൗതിക ശരീരമാണത്. എന്താ ഉമർ ചെയ്ത് പറഞ്ഞത്, ആഹ്വാനം ചെയ്തത്? ഉമർ പറഞ്ഞത് കുറേ കബറുകൾ പകലിൻ്റെ വെളിച്ചത്തിൽ കുഴിച്ചിടാനാണ്. കുറേ കബറുകൾ കുഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇരുളിൻ്റെ മറവിൽ രാവിലെ ഈ കുഴിക്കപ്പെട്ട കബറുകളിൽ ഏതെങ്കിലും ഒരു കബറിൽ മയ്യത്ത് വെച്ചിട്ട് എല്ലാ കുഴികളും മൂടാൻ പറഞ്ഞ്, കബറുകൾ കുഴിച്ചതൊക്കെ മൂടാൻ പറഞ്ഞ്. എന്തിനാ ഉമർ ആ നിലപാടെടുത്തത്? ഉമർ ആ നിലപാടെടുത്തത് കബർ പൂജ തടയാൻ, ആ പ്രവാചകൻ്റേതെന്ന് പറഞ്ഞ് പിന്നീട് ഒരു കബറിടം കെട്ടി ഉയർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടായില്ല. ആരാധനകൾ സമർപ്പിക്കപ്പെടുന്ന, സുജൂദി ചെയ്യപ്പെടുന്ന, ജാറം മൂടുന്ന ഒരു മഖാമും ഒരു ജാറവും മുസ്ലിമീങ്ങൾക്ക് അവിടെ ഉണ്ടായില്ല. ഇതുപോലുള്ളൊരു നിലപാടാണ് ഇവിടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ അമീർ മുഅ്മിനീൻ ഉമർ സ്വീകരിക്കുകയുണ്ടായത്. ഇതേപോലെ ഉമർ എന്തുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല അന്നോട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു, അതിൻ്റെ ഒരു ഭാഗം കൂടി ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഉമറിൻ്റെ രാഷ്ട്രീയം, യുദ്ധാർജിത സ്വത്തുക്കൾ മുഹാജിറീങ്ങളിലെ ദുർബലർക്ക് വീതിച്ച് നൽകണം എന്നുള്ളതാണ്. സാമ്പത്തിക ശേഷിയും കാര്യപ്രാപ്തിയുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് കൊടുത്തിട്ട് വേണ്ട, ഇത് ദരിദ്രരായ മുസ്ലിമീങ്ങൾക്ക് കൊടുത്ത് അവരെ പോഷിപ്പിക്കണം എന്നതായിരുന്നു ഉമർ റളിയല്ലാഹു തആലന്റെ നിലപാട്. എന്നാൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലഹു ദരിദ്രരെ പറ്റെ അവഗണിച്ചിട്ടില്ല, അവർക്ക് മാത്രം പരിമിതപ്പെടുത്തണം എന്നുള്ള വീക്ഷണത്തോട്, ഉമറിൻ്റെ വീക്ഷണത്തോട് ഖാലിദ് വിയോജിപ്പുള്ളവനായിരുന്നു. അദ്ദേഹം ചില പ്രത്യേകമായ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ട് സാമ്പത്തികമായി ആശ്വാസമുള്ളവർ, കഴിവുള്ളവർ അവരെ കൂടി ഈ സ്വത്തിൽ പരിഗണിച്ചു എന്നുള്ളതാണ്. അൽ അഷ്അസ് ഇബ്നു ഖൈസ് അൽ കിന്ദിയുടെയൊക്കെ വിഷയത്തിൽ അവർക്ക് സ്വത്ത് നൽകി ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അവരെ സഹായിച്ച സംഭവങ്ങൾ കാണാൻ സാധിക്കും. അൽ അഷ്അസ് ഇബ്നു ഖൈസ് അൽ കിന്ദിയൊക്കെ സാമ്പത്തികമായി ഭദ്രതയുള്ളവരാണ്. അവരെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു എന്തിനു സഹായിച്ചു? സാധുക്കളായ ജനഗതികൾ ധാരാളമല്ലേ, പ്രത്യേകിച്ച് മുഹാജിറുകളായ സാധുക്കൾ, അവരെ മാത്രമാണ് പോഷിപ്പിക്കേണ്ടത് എന്ന നിലപാട്. പക്ഷേ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് വിദൂരമായി ശത്രുവിൻ്റെ നാടിനോടടുത്ത് യുദ്ധ മുഖങ്ങളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക പരിഗണനയാൽ അത്തരം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് ഉമറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഖാലിദും ഉമറും മുജ്തഹിദുകളാണ്, ഗവേഷണപ്പടുക്കളാണ്. അതിൽ ശരി ഭവിച്ചവർക്ക് രണ്ട് കൂലിയും തെറ്റ് ഭവിച്ചവർക്ക് ഒരു കൂലിയുമാണുള്ളത്.
എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഉമറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഖാലിദ് യോജിച്ചില്ല. ഈ വിഷയത്തിൽ, ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഖാലിദിൻ്റെ ഗവേഷണം ഒത്തില്ല എന്നതാണ് ചരിത്രം പക്ഷവായന നടത്തുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അങ്ങനെ പക്ഷവായന നടത്തിയ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാലും ഖാലിദ് ബിൻ വലീദ് അദ്ദേഹത്തെ ഉമർ സ്ഥാനഭ്രഷ്ടനാക്കിയെങ്കിലും അവരുടെ നിലപാടുകളും അവരുടെ മനസ്കഥയും നോക്കൂ നിങ്ങൾ. ഉമർ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ലോകരെ അറിയിച്ചത് എന്താണ്? ഉമർ ലോകരെ അറിയിച്ചത്, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടുണ്ട് എങ്കിൽ അത് എനിക്കുള്ള സുഹ്തത് ദേഷ്യം കാരണത്താലല്ല, വല ഖിയാന ഖാലിദ് ചതി പ്രയോഗം നടത്തിയതുകൊണ്ടുമല്ല എന്നാണ് ഉമർ ഖാലിദിനെ ഒഴിവാക്കിയപ്പോൾ ലോകരെ അറിയിച്ചത്. എത്രമാത്രം തെളിഞ്ഞ മനസ്കഥ, വിശാല മനസ്കഥ ഉമറിൻ്റേത് നമ്മൾ വായിക്കുന്നു. ഇതേപോലെ ഖാലിദ് റളിയല്ലാഹു തആലാനും ഉമറിനോട് ഏത് മനസ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്? അബു ദർദ റളിയല്ലാഹു തആലാനും ഖാലിദ് ബിൻ വലീദ് രോഗിയായി കിടക്കവേ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ രോഗം കാണാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു തആലാനും അബു ദർദായിനോട് പറയുന്നുണ്ട്, യാ അബു ദർദ ലഇൻ മാത ഉമറു ലതറയന്ന ഉമൂറൻ തുൻകിറുഹ. ഉമറിനോടുള്ള ഖാലിദ് റളിയല്ലാഹുവിൻ്റെ മതിപ്പാണ്. അദ്ദേഹം രോഗിയായി കിടന്നപ്പോൾ, മരണശയ്യയിൽ ഖാലിദ് കിടക്കുമ്പോൾ അബു ദർദ വന്നപ്പോൾ ഖാലിദ് പറയാണ് ഉമറിനെ കുറിച്ച്, അബു ദർദ ഉമർ മരിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സമ്മതിക്കാൻ കഴിയാത്ത ചില രംഗങ്ങൾ കാണേണ്ടി വരും എന്നാണ്. എന്നാണ് ഉമർ അത്രമാത്രം കണിശമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ തലപൊക്കിയില്ല. പക്ഷെ ഉമർ മരിച്ചാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും തലയെടുക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ അബു ദർദ പറയാണ്, വഅന വല്ലാഹ് അറാ ദാലിക്, അള്ളാഹുവാണ് സത്യം, ഞാനത് കാണുക തന്നെ ചെയ്യും. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് വജദ്തു അലൈഹി ഫീ നഫ്സി ഫീ ഉമൂർ, ഉമറിനോട് എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളിലും എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമറിനോട് എനിക്ക് പല വിഷയത്തിലും എൻ്റെ മനസ്സിൽ പ്രയാസമുണ്ടായിരുന്നു. എൻ്റെ ഈ രോഗത്തിൽ കിടന്ന് അന്ന് ഉമറിലെടുത്ത നിലപാടുകളെ ഞാൻ ആലോചിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാര്യബോധം ഇപ്പോൾ എനിക്ക് വന്നണയുകയും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഉറപ്പിച്ചു, ഉമർ അന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടെല്ലാം ഉമർ ഉദ്ദേശിച്ചത് അള്ളാഹുവിനെ മാത്രമാണ്, അള്ളാഹിനെ മാത്രമാണ് ഉമർ ഉദ്ദേശിച്ചത് എന്ന് ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഖാലിദ് റളിയല്ലാഹു പറയണം. എന്നിട്ട് പറയണ്, എൻ്റെ സ്വത്ത് വീതിക്കുവാൻ ഉമർ ആളയച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉമറിനോടൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എന്താ, അന്ന് ആ സ്വത്ത് വീതിച്ചപ്പോൾ ചെരുപ്പുകൾ വരെ വീതിച്ചെടുത്തിട്ടുണ്ട്. ഖാലിദ് പറയാണ്, ഉമർ അത് എന്നെക്കൊണ്ട് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, എൻ്റെ സ്വത്ത് മാത്രമല്ല ഉമർ വീതിച്ചെടുത്തിട്ടുള്ളത്, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ വരെ ഉമർ ആ നിലപാടെടുത്തിട്ടുണ്ട്. അവരുടെ വരെ സ്വത്ത് ഉമർ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുകെട്ടിയിട്ട് അത് പപ്പാതിയാക്കിയിട്ടുണ്ട്. ഖാലിദിൻ്റെ മാത്രമല്ല, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ ഖാലിദ് പറയാണ്, ബദറിൽ പങ്കെടുത്തവരുടെ വരെ, ബദരീങ്ങളുടെ വരെ സ്വത്ത് ഉമർ അങ്ങനെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് പകുതിയാക്കിയിട്ട് പകുതി ബൈത്തുൽമാലിലേക്ക് ഉമർ എടുത്തിട്ടുണ്ട്. ഉമർ എന്നോട് കർക്കശമായി പെരുമാറിയിട്ടുണ്ട്. ഖാലിദ് പറയാണ്, എന്നോട് അദ്ദേഹം പരുഷമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതേപോലെ മറ്റുള്ളവരോടും അദ്ദേഹം പരുഷമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അത് എന്നോട് മാത്രമല്ല. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മുമ്പ് ഒരു വസീയത്ത്, എന്താ വസീയത്ത്, എൻ്റെ ശേഷിപ്പ് സ്വത്ത്, ഖാലിദ് മരിക്കുമ്പോൾ വിട്ടേക്കുന്ന സ്വത്ത് വസീയത്ത് നടപ്പിലാക്കലുണ്ടല്ലോ, ഇതെല്ലാം ഞാൻ അതിന് ആളെ നിശ്ചയിക്കുന്നത് ആരെയാണ്, ഇല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ് എന്നാണ്. ഈ വിവരം ഉമറിൻ്റെ കാതിലെത്തിയപ്പോൾ എന്താ അബു ദർദ പറയുന്നത്, ഉമർ റളിയല്ലാഹു തആല അൻഹു കരയുകയുണ്ടായി എന്നാണ്. സഹോദരന്മാരെ, രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ, ഒന്ന് ഫാറൂഖ് ഉമർ അമീറുൽ മുഅ്മിനീൻ, മറ്റൊന്ന് സൈഫുള്ള ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, അതേപോലെ തന്നെ ഭരണാധികാരിയും പ്രജയും തമ്മിലുള്ളതായ ചില വർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, ആ വിഷയത്തിൽ ഒരു ചരിത്രം പറയപ്പെടുന്നത്, അതിൻ്റെ നിജസ്ഥിതി എന്ത്, അതോടൊപ്പം ചില യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യഥാവിധം മനസ്സിലാക്കുമ്പോൾ ഉമറിൻ്റെ വ്യക്തിത്വവും മഹത്വവും ഖാലിദിൻ്റെ വ്യക്തിത്വവും മഹത്വവും ഇതുമാത്രമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇടം നേടുന്നത്. അതിനുവേണ്ടിയാണ് ഏതാനും പരാമർശങ്ങൾ ഇവിടെ മനസ്സിലാക്കിയത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇസ്ലാമിക ഭവനം ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മേഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അതിയായ ആഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാടത്തും പറമ്പത്തും പണിയെടുത്ത് കഷ്ടപ്പെടുന്നവരും മലയിലും മലയോരങ്ങളിലും ചെന്ന് പാടുപെട്ട് ജോലി ചെയ്യുന്ന ആളുകളും മഴയും വെയിലുമൊക്കെ അതൊന്നുമൊരു പ്രശ്നമാക്കാതെ ചോര നീരാക്കി അധ്വാനിക്കുന്ന ആളുകളുമെല്ലാം അവരുടെ സമ്പത്തിൻ്റെ സിംഹഭാഗവും ഒരു വീട് നിർമ്മാണത്തിനു വേണ്ടി ചിലവഴിക്കുന്നതും അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെക്കുന്നതും നാം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ദീർഘകാലം പ്രവാസികളായി ജീവിക്കുന്ന ആളുകളോട് ഒന്ന് നിർത്തിപ്പോരാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വീടുണ്ടാക്കിയിട്ടില്ല എന്നോ, അല്ലെങ്കിൽ തുടങ്ങിവെച്ച വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നോ, വീടുണ്ടാക്കാൻ എടുത്ത കടം വീട്ടിയിട്ടില്ല എന്നുമൊക്കെ പറയുന്നതായി നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, അത്രത്തോളം വലിയ ഒരു ആവശ്യമായി കയറിക്കിടക്കാനൊരു വീട് എന്ന നിലക്ക് നാം അതിനെ കാണുന്നുണ്ട് എന്നർത്ഥം. താമസിക്കാനൊരു വീടില്ലാത്ത ആയിരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് സ്വന്തമായി ഒരു വീടുള്ള നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വിശ്രമിക്കാനൊരു ഇടവും സമാധാനം കണ്ടെത്താനുള്ള ഒരു കേന്ദ്രവുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ. സൂറത്തുൻ നഹ്ലിൻ്റെ 80-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു ജഅലലകും മിൻ ബുയൂതികും സഖന. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ, നിങ്ങളുടെ വീടിനെ അള്ളാഹു ഒരു സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ വീട് എന്നത് അവന് ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ 4 അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അർബഉ മിനസ് സആദ. 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ സുപ്രധാനമായ 4 അനുഗ്രഹങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അല്ലാഹു റസൂല് പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഒരു ഇണയുണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയോ ഭർത്താവോ തനിക്കുണ്ടായിരിക്കണം. നല്ല തഖ്വയോടുകൂടി ജീവിക്കുന്ന, നന്മയുടെ കാര്യത്തിൽ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ, ഒരു ഭർത്താവുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. 2-ാമത്തേതോ, വൽ മസ്കനുൽ വാസ്യ, തനിക്കും തൻ്റെ ഭാര്യയ്ക്കും താമസിക്കാൻ ഉതകുന്ന ഒരു വിശാലമായ ഒരു വീടുണ്ടാവുക എന്നത്, തനിക്കും തൻ്റെ കുടുംബത്തിനും ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റിയ വളരെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാവുക എന്നത് വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസി ഉണ്ടാവുക എന്നത്, താൻ ഒരു ദിവസം വീട്ടിലില്ലായെങ്കിലും തൻ്റെ വീട്ടുകാരെ, തൻ്റെ കുടുംബക്കാരെ പൊന്നുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അയൽവാസിയുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. 4-ാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൽ മർകബുൽ ഹനി, ശാന്തമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം, നമുക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ പറ്റുന്ന, തനിക്ക് സമാധാനത്തോടുകൂടി യാത്ര പോവാൻ കഴിയുന്ന ഒരു വാഹനമുണ്ടാവുക എന്നത് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വീട് ഒരു അനുഗ്രഹമാണ് എങ്കിലും അത് വല്ലാത്തൊരു പരീക്ഷണം കൂടിയാണ്. ഏതൊരു അനുഗ്രഹം എടുത്തു നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് അത് അനുഗ്രഹമാണ്, നമുക്ക് സന്തോഷമാണ് നൽകുന്നത് എങ്കിൽ, മറുഭാഗത്ത് പരീക്ഷണമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ആ പരീക്ഷണം നന്ദിയുള്ളവനാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ, അതല്ല ആ പരീക്ഷണം അവന് എതിരായി ധിക്കാരം കാണിച്ച് അഹങ്കരിച്ച് ജീവിക്കുകയാണോ അവൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പരീക്ഷണം. പ്രിയമുള്ളവരെ, ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം.
4: അള്ളാഹുവിന് നന്ദിയുള്ളവനായി ജീവിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വീടുണ്ടായാൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു കാറ് വാങ്ങാൻ സാധിച്ചാൽ എന്തെല്ലാമാണ് നമ്മൾ പറയേണ്ടത്, ഏതൊരു അനുഗ്രഹം ലഭിച്ചാലും ഒരു വിശ്വാസി പറയേണ്ടുന്ന വാചകമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാദാ മിൻ ഫളു റബ്ബി ലിയബ്ലുവനി അഷ്കുറു, ഇതെൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയതാണ്, ഏതൊരു അനുഗ്രഹവും എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. അതും പറഞ്ഞ് അവിടെ നിർത്തല്ല വേണ്ടത്. ചില കാറുകളുടെയും ഓട്ടോയുടെയും ഒക്കെ മുന്നിലും പിന്നിലുമായി ഓരോ സ്റ്റിക്കറുകൾ നമ്മൾ കാണുന്നതാണ്, ഹാദാ മിൻ ഫളു റബ്ബി എന്ന് എഴുതിയ സ്റ്റിക്കറുകൾ. അതവിടെ ഒട്ടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ ഇനി ശേഷം പറയാനുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലിയബ്ലുവനി എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുമോ ഇനി അതല്ല ധിക്കാരം കാണിക്കുമോ, നന്ദിയില്ലാത്തവനാകുമോ. ഈ വാഹനം നൽകിയതിന്, ഉയർന്ന ജോലി സ്ഥിരപ്പെട്ടതിന്, വലിയ വീട് ലഭിച്ചതിന് എന്തിനാ എനിക്ക് ഇതൊക്കെ റബ്ബ് തന്നത്? ലിയബ്ലുവനി എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറു ഔ അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇതാണ് സഹോദരങ്ങളെ പരീക്ഷണം. അത് വീടിൻ്റെ വിഷയത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരീക്ഷണത്തിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്? നമ്മുടെ ഭവനം ഇസ്ലാമിക ഭവനമായി മാറ്റുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും നല്ല അയൽവാസിയെ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അൽ ജാറു ഖബ്ലദ്ദാർ, അറബി ലോകത്ത് അറിയപ്പെട്ട ഒരു പയഞ്ചൊല്ലാണ് അൽ ജാറു ഖബ്ലദ്ദാർ. ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തൻ്റെ അയൽവാസി ആരാണ് എന്ന് നീ നോക്കിക്കോ. നീ എവിടെ പോയാലും, നീ എവിടെ പോയി വീടുണ്ടാക്കുന്നുണ്ട് എങ്കിലും നല്ലവണ്ണം ആ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും കുടുംബത്തിനും സ്വസ്ഥമായി തങ്ങാൻ കഴിയുന്ന ഒരു പ്രദേശമാണോ, ഒരു അയൽപ്പക്കമാണോ അത് എന്ന് കൃത്യമായി പരിശോധിച്ചോ. അതുകൊണ്ട് തനിക്ക് ഉപദ്രവമില്ലാത്ത അയൽവാസി, തനിക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങൾ, തനിക്ക് വെള്ളം കിട്ടുന്ന പ്രദേശം, ഇതെല്ലാമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിലും അതോടൊപ്പം തന്നെ ഹലാലായ മാർഗത്തിലൂടെ ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ നാം വീട് നിർമ്മിക്കാവൂ. പല ആളുകളും ഭീമമായ സംഖ്യ പലിശയ്ക്ക് കടം വാങ്ങി അവസാനം ലോൺ എടുത്ത് വീട് വെച്ചു, ആ വീട് വിറ്റ് ലോൺ അടച്ചു എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഹറാമായ ഒന്നും തന്നെ നമ്മുടെ നിർമ്മാണത്തിൽ, നമ്മുടെ വീട് നിർമ്മാണത്തിൽ നാം ഉപയോഗിക്കുന്നില്ല എന്ന തീരുമാനം നമുക്കുണ്ടാവണം. ഒരു വീട് നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ബിദ്അത്തുകളാണെന്ന്, അനാചാരങ്ങൾ, ശിർക്ക് കലർന്നു വരുന്ന പ്രവർത്തനങ്ങളാണെന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത്തരം അനാചാരങ്ങളൊന്നും നമുക്ക് വേണ്ട. ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ പൂർണ്ണമായും പാലിക്കുന്ന ഒരു വീട് നിർമ്മിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാളെ പരലോകത്ത് എൻ്റെ വീട് കൊണ്ട് ഞാൻ സ്വർഗം നേടിയെന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ സമ്പാദിക്കുവാൻ, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ തന്നെ വീട് നിർമ്മിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 49 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറകൻ ഫീ. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 48 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 49 മുതൽ 51 വരെ വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ് ഹിഫ്ളാക്കുന്നത്. ശ്രോതാക്കൾ കൂടെ പാരായണം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം.

അവിടെ അക്ഷരങ്ങൾ ലിങ്കാവുന്നത് ശ്രദ്ധിക്കണം. നബ്യ അവിടെ ഹംസക്ക് സുക്കൂന് വരുമ്പോൾ കനപ്പിക്കാതെ വേണം പറയാൻ, അറിയാമല്ലോ. നബ്യ ഐബാദി, രണ്ടും കൂടി ലിങ്കായിട്ട് നബ്യ ഐബാദി ആവരുത്. നബ്യ ഐബാദി, നബ്യ ഐബാദി, നബ്യ.

0: അൽഹംദുലില്ലാ. സൂറ അൽ ഹിജ്റിലെ രണ്ട് മൂന്ന് ആയത്തുകൾ ഇന്ന് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാ, പഠിച്ച ഓരോ ഭാഗവും, നമ്മൾ ഹിഫ്ലാക്കിയ ഓരോ ഭാഗവും വളരെ കൃത്യമായി അത് മനസ്സിൽ സൂക്ഷിച്ച് പോരുന്നതിന് വേണ്ടി അത് റിപ്പീറ്റ് ചെയ്യുക, ആത്മാർത്ഥമായി റബ്ബിനോട് അടുക്കുക, നന്നായി ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക. അല്ലാഹു തആല എവിടെയും നഷ്ടപ്പെടാതെ കൃത്യമായി ഓതിപ്പഠിച്ച ഭാഗം ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്തി അത് മനസ്സിൽ സൂക്ഷിച്ചു പോരുവാൻ തൗഫീഖ് നൽകട്ടെ. വാഹൃദാവാനാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 49 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.

0: المتحدث.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ, വ്യക്തമായ തെളിവ്. രചന നിർവഹിച്ചത് അബൂഹുദ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: വ്യക്തമായ തെളിവ്, എഴുത്ത് അബൂഹുദ. മനുഷ്യനൊരു പ്രത്യേക മതവിശ്വാസിയായി ജീവിക്കുന്നത് അവൻ ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണെന്നൊരു പൊതുധാരണ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു പാരമ്പര്യമല്ല, മറിച്ച് വ്യക്തമായ തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ജീവിതരീതിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും വളർന്നതും ബഹുദൈവായ വിശ്വാസികളായ ഒരു സമൂഹത്തിലായിരുന്നു. തന്റെ 40-ാമത്തെ വയസ്സിൽ ദിവ്യസന്ദേശം ലഭിച്ചതു മുതലാണ് പ്രവാചകൻ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹം ഇഹലോകവാസം വെടിയുന്ന സമയത്ത് 100,000-ലധികം അനുയായികളുണ്ടായിരുന്നു. അവരൊന്നും മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരല്ല, മറിച്ച് വ്യക്തമായ തെളിവുകൾ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മതം ഉൾക്കൊണ്ടവരാണ്. ഇന്നും ലോകത്തിന്റെ വിവിധ കോണുകളിൽ വലിയ ചിന്തകരും നേതാക്കളും ഇസ്ലാമിലേക്ക് കടന്നുവരുന്നത് ഇതിന്റെ ആധികാരികമായ പ്രമാണങ്ങൾ കണ്ടിട്ടാണ്. വിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ അധ്യായമായ അൽ ബയ്യിന ചർച്ച ചെയ്യുന്നത് ഈ വ്യക്തമായ തെളിവുകളെക്കുറിച്ചാണ്. അൽ ബയ്യിന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വ്യക്തമായ തെളിവ് എന്നാണ്. വേദക്കാരായ ജൂത ക്രൈസ്തവരിലെ അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും തങ്ങൾക്ക് വ്യക്തമായ തെളിവ് ലഭിച്ചതിനു ശേഷമാണ് സത്യത്തിൽ നിന്ന് വേറിട്ടു പോയതെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ തെളിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ജനങ്ങളോട് കളവ് പറയാത്ത പ്രവാചകൻ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയില്ലെന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. ഒരക്ഷരം പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു മനുഷ്യൻ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു നൽകിയതും ഭൗതികമായ യാതൊരു ആഗ്രഹങ്ങളും നേട്ടങ്ങളും ആഗ്രഹിക്കാതെ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും തന്റെ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയെന്നതും അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. പ്രവാചകനോടൊപ്പം അള്ളാഹു നൽകിയ രണ്ടാമത്തെ വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. യാതൊരു വക്രതയുമില്ലാത്ത എല്ലാ കാലഘട്ടങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന ദൈവീക ദൃഷ്ടാന്തമാണ് ഖുർആൻ. നിഷ്പക്ഷമായ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് ഇത് ഒരു മനുഷ്യന്റെ ചിന്തയിൽ നിന്നുണ്ടായതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നാളെ പരലോകത്ത് വച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞുതരാൻ ആരും വന്നിട്ടില്ല എന്ന് മനുഷ്യർക്ക് അള്ളാഹുവോട് പരാതി പറയാൻ ഇടയില്ലാത്തവണ്ണം വ്യക്തമായ തെളിവുകൾ ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുണ്ട്. സത്യം വ്യക്തമായി തെളിയിക്കപ്പെട്ടാൽ പിന്നെ അവിടെ സംശയങ്ങൾക്ക് സ്ഥാനമില്ല. ഒരു രോഗത്തിന്റെ കാരണം സ്കാനിങ്ങിലൂടെ കൃത്യമായി കണ്ടെത്തിയാൽ പിന്നെ രോഗിക്ക് സംശയങ്ങൾ മാറുന്നതുപോലെ പ്രമാണങ്ങൾ വ്യക്തമായാൽ പിന്നെ വിശ്വാസിക്ക് വക്രതയുണ്ടാകില്ല. ഈ വ്യക്തമായ തെളിവുകളിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമാണ്. നിഷ്കളങ്കമായി അള്ളാഹുവെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവല്ലാത്ത ഒന്നിനെയും ആരാധിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് മതത്തിന്റെ അടിത്തറ. ഇതിനൊപ്പം നമസ്കാരവും സക്കാത്തും കൃത്യമായി നിർവഹിക്കാൻ കൽപ്പിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ചേരുമ്പോഴാണ് ഒരാൾ വക്രതയില്ലാത്ത മാർഗം ഉൾക്കൊണ്ടവനായി മാറുന്നത്. തെളിവുകൾ വന്നിട്ടും ഭൗതിക ലാഭങ്ങൾക്കും പൗരോഹിത്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി സത്യത്തെ നിഷേധിക്കുന്നവർ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ്. അവർ പരലോകത്ത് നരകത്തിൽ ശാശ്വതരായിരിക്കും. എന്നാൽ വ്യക്തമായ തെളിവുകൾ ഉൾക്കൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമന്മാരാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകളുമാണ് അവർക്ക് പ്രതിഫലമായി ലഭിക്കുക.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ, വ്യക്തമായ തെളിവ്. രചന നിർവഹിച്ചത് അബൂഹുദ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ. വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി. നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ 8 മുതൽ 11 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വതാലയെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനിലെ 7 ആയത്തുകളാണ് പഠിച്ചത്. ആദ്യത്തെ വചനത്തിൽ വിശ്വാസികൾ വിജയിച്ചു എന്ന് പറയുന്നു. പിന്നീടുള്ള ആയത്തുകളിൽ ആദ്യം അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് നമസ്കാരത്തിലെ ഭയഭക്തിയുള്ളവരാണ് എന്നും, പിന്നീട് അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് എന്നും, മൂന്നാമതായി സകാത്ത് കൊടുത്തുവിട്ടുന്നവരാണ് എന്നും, നാലാമതായി ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. മൂന്നാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സകാത്ത് കൊടുത്തു വീട്ടുന്നവർ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അവൻ്റെ സകാത്ത് ശരിയാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് ഈ ആളുകൾ? സകാത്ത് കൊടുക്കേണ്ട ആളുകൾ, അതിൻ്റെ അവകാശികൾ 8 വിഭാഗം ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 60-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരാരൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇന്നമ സദഖാതു ലിൽ ഫുഖറ, നിശ്ചയമായും സകാത്ത് നൽകേണ്ടത്. ഇവിടെ സകാത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സദഖ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സകാത്തിൻ്റെ അവകാശികൾ അവരാരാണ്? ഒന്ന്, ലിൽ ഫുഖറ. ഖുർആൻ ഇന്നമ എന്ന് പറഞ്ഞാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നമ എന്ന് പറഞ്ഞാൽ അവർ മാത്രം എന്നർത്ഥം, വേറെ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒന്നാമത്തെ അവകാശി ലിൽ ഫുഖറ, അതിദരിദ്രരായ ആളുകളാണ്. തനിക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും ആ സമ്പത്ത് തൻ്റെ വരുമാനം സ്വന്തം ചെലവിൻ്റെ പകുതി പോലും തികയാത്ത ആളുകളാണ് ഫുഖറ, അല്ലെങ്കിൽ സമ്പത്ത് തീരെ ഇല്ലാത്ത ആളുകളും ചെലവുകളുണ്ട്, അവരാണ് ഫക്കീർ എന്ന് പറയുക. രണ്ടാമതുപോലെ മസാക്കീൻ, മിസ്കീനുകൾ ദരിദ്രരാണ്. ദരിദ്രർ എന്ന് പറഞ്ഞാൽ വരുമാനമുണ്ടാകും, പക്ഷേ ആ വരുമാനം പകുതിയിൽ കൂടുതൽ പരിപൂർണമായും തികയുകയില്ല, അല്ലെങ്കിൽ കണക്കായിട്ട് മാത്രം തികയും ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. അത്തരം ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ചോദിച്ചു വരുന്നവർ ഫക്കീനും ചോദിക്കാതിരിക്കുന്നവരും മിസ്കീനും എന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഈ 2 വിഭാഗം ആളുകളാണ്. മൂന്നാമത്തേതുപോലെ ആമിലീൻ ആലീഗ, സകാത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ സകാത്ത് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ജോലിക്കാരായി നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ, സകാത്ത് കൃത്യമായി ജനങ്ങളിൽ നിന്നും പിരിക്കുകയും എത്തിക്കുകയും ചെയ്യുന്ന, അതൊരു ജോലിയായി തിരഞ്ഞെടുത്ത, മറ്റ് ജോലികളില്ലാത്ത അതിൻ്റെ ജോലിക്കാരെ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ശമ്പളം സകാത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. നാലാമത്തേതുപോലെ മുഅല്ലഫത്തു ഖുലൂബുഹും, ഹൃദയം കൂട്ടിയിണക്കപ്പെട്ടവർ, ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ, അഥവാ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉള്ളതിനാൽ അവർ അത്തരം പ്രയാസത്തിൽ നിൽക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് സമ്പത്തിൽ നിന്നും, സകാത്തിൻ്റെ സമ്പത്തിൽ നിന്നും അവർക്ക് കൊടുക്കൽ അനുവദനീയമാണ്. അതേപോലെ തന്നെ വഫി ഇഖാബ്, ഇഖാബ് എന്ന് പറഞ്ഞ അടിമമോചനമാണ് നാലാമത്തെ സകാത്തിൻ്റെ അവകാശികളായ ആളുകൾ, 5-ാമത്തെ ആളുകൾ. വൽ ഗാരിമീൻ, ഗാരിമീൻ എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് വരഞ്ഞ ആളുകൾ, അഥവാ തനിക്ക് കടമുണ്ട്, ആ കടം തൻ്റെ വരുമാനം കൊണ്ട് കൊടുത്തു വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണ് ഇതിൻ്റെ ആളുകൾ. അതല്ലാതെ കടമുള്ള എല്ലാ ആളുകളും ഈ സക്കാത്തിൻ്റെ പരിധിയിൽ പെടുകയില്ല. എനിക്ക് കടമുണ്ട്, എനിക്ക് വരുമാനവുമുണ്ട്, ഞാൻ വാങ്ങിയ ആൾ 1-2 വർഷം കൊണ്ടൊക്കെ കൊടുത്തു വീട്ടാം എന്ന ഒരു കരാറിലാണ് വാങ്ങിയത്, എനിക്കത് കൊടുത്തു വീട്ടാൻ വേണ്ടി കഴിയും, എങ്കിൽ ഞാൻ സക്കാത്തിൻ്റെ അവകാശിയല്ല. നേരെ മറിച്ച് ഞാൻ കടം വാങ്ങി, പക്ഷേ എനിക്കെൻ്റെ സമ്പത്ത് കൊണ്ട്, വരുമാനം കൊണ്ട് ആ സക്കാത്ത് കടം കൊടുത്തു വീട്ടാനേ കഴിയാതെ അതുകൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ്. അത്തരം ആളുകൾക്ക് അവരുടെ കടം വീട്ടാൻ വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. അതേപോലെ അവസാന 6-ാമത്തേത് വഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നാണ്, അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന, യുദ്ധത്തിനിറങ്ങുന്ന, തൻ്റെ ജോലിയൊന്നും ഒക്കെ മാറ്റിവെച്ച് ദീനിനു വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നൽകാം. അതല്ലാതെ ഫീ സബീലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള പള്ളികളും പോലെയൊക്കെ കൊടുക്കുന്ന ആളുകളൊന്നും ശരിയായ നിലപാടല്ല. 8-ാമത്തെ അവകാശി എന്ന് പറഞ്ഞാൽ ഇബ്നു സബീൽ, വഴിയാത്രക്കാരനാണ്. ഒരാൾ യാത്ര ചെയ്യുന്നു, യാത്രാമധ്യേ യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ടി, പിന്നെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പണമില്ലായെങ്കിൽ, ആ വ്യക്തി എത്ര വല്ല പൈസക്കാരനാണെങ്കിലും അയാൾക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് വന്നാൽ അയാൾക്ക് സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പൈസ അയാൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പണക്കാരനാണെങ്കിൽ യാത്ര പൂർത്തിയാക്കി പിന്നെ തിരിച്ചു കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കൊടുത്താൽ ഈ സക്കാത്തിൻ്റെ പണം കൊടുത്ത ആൾക്ക് മറ്റൊരാവശ്യങ്ങൾക്ക് വേണ്ടി ഈ സക്കാത്തിൻ്റെ അവകാശങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ 8 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് സക്കാർ നൽകേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിജയം പ്രാപിച്ച സത്യവിശ്വാസികളുടെ അടുത്ത ഗുണങ്ങളാണ് നമ്മൾ പഠിക്കാനും വേണ്ടി പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിന്റെ ബാക്കിയിൽ മറ്റു ആളുകൾ, അവകാശികൾ അഥവാ വിജയം പ്രാപിച്ച, വിജയത്തിന് കാരണമാകുന്ന ആളുകൾ അവരാരൊക്കെയെന്ന് പഠിപ്പിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീന ഹും അലാ സലവാതിഹിം യുഹാഫിദൂൻ ഉലായിക ഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. ഇതാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്ന ആയത്തുകൾ. ഇവിടെ പത്താമത്തെ വചനത്തിൽ ഉലായിക എന്നെഴുതിയ ആ എഴുത്ത് നമ്മൾ ശ്രദ്ധിക്കാം. അവിടെ ഉല എന്നത് കഴിഞ്ഞ് മദ്ദക്ഷരമായ അലിഫാണ്. അതിനുശേഷം ഉലായിക എന്ന ഒറ്റ വാക്കാണത്. ആ ഒറ്റ വാക്കിൽ തന്നെ ഹംസ വരികയും ചെയ്യുന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വാചകത്തിൽ തന്നെ ഹംസ വന്നാൽ അവിടെയുള്ള മദ്ദിനെ അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് പറയുക, അഥവാ ചേർത്തി പറയുന്നതായ മദ്ദ്. അപ്പോൾ അത് വളരെ നീട്ടി, ആറുമാത്ര വരുന്ന രൂപത്തിൽ നീട്ടി നമ്മൾ ഓതണം. ഉലായിക എന്ന് തന്നെ ഓതണം. അതല്ലാതെ ഉലായിക എന്ന് തീരെ നീട്ടാത്ത രൂപത്തിൽ ഓതുന്നത് തെറ്റായ പാരായണമാണ്. അത് മദ്ദുൽ മുത്തസിൽ എന്നാണ് അതിന് പറയുക. എന്താണ് ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്? വല്ലദീന ഹും, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നു, അക്കൂട്ടർ, അവർ ആരാണ്? ലി അമാനാത്തിഹിം, അവരുടെ അമാനത്തുകൾ. വഅഹദിഹിം, അവരുടെ കരാറുകൾ. റഊൻ, അത് പൂർത്തീകരിക്കുന്നവരാണ്. അമാനത്തെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച മുതലാണ്. വിശ്വസ്തത എന്നാണ് അമാനത്ത് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ ആ അമാനത്തും അഹദ് എന്ന് പറഞ്ഞാൽ കരാർ, ഇത് രണ്ടും കൊടുക്കുന്നവരാണ്. അഹദ്, വഅദ്, വഈദ് എന്നീ മൂന്ന് പദങ്ങൾ ആളുകൾ പരസ്പരം അർത്ഥം മാറി പറയാറുണ്ട്. അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്, വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനമാണ്, വഈദ് എന്ന് പറഞ്ഞാൽ താക്കീദാണ്. ഇത് മൂന്നും നമ്മൾ പരസ്പരം മാറിപ്പോകാൻ സൂക്ഷിക്കണം. പിന്നീട് അള്ളാഹു പറയുന്നു, വല്ലദീനകും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ. വല്ലദീനകും, അക്കൂട്ടർ യാതൊരു വിഭാഗമാകുന്നു. അലാ സ്വലവാത്തിഹിം, അവരുടെ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ. രണ്ടാമത്തെ ആയത്തിൽ സ്വലാത്തിഹിം എന്നാണ് പറഞ്ഞത്, ഇവിടെ സ്വലവാത്തിഹിം എന്നാണ് പറഞ്ഞത്. പാരായണത്തിൽ അതിലെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഒരേപോലെ പാരായണം ചെയ്യരുത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, സ്വലവാത്ത് എന്നത് അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ അവരുടെ നമസ്കാരങ്ങൾ, യുഹാഫിദൂൻ, അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാണ്. നമസ്കാരം അത് ഒരിക്കലും ഭംഗം വരാത്ത രൂപത്തിൽ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ് വിജയം വരിച്ച സത്യവിശ്വാസികൾ. ഇതാണ് ബാക്കി സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള വചനത്തിൽ അവർക്കുള്ള നേട്ടങ്ങളാണ് അള്ളാഹു അടുത്ത ആഴ്ചയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അവസാനം പറഞ്ഞ രണ്ട് അവരുടെ പ്രത്യേകതകൾ? ഒന്ന്, അമാനത്ത് കൊടുത്ത് കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ എന്നാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നാണ് അർത്ഥം. വിശ്വസിച്ചേൽപ്പിച്ച മുതലിന് അമാനത്ത് എന്ന് പറയും, വിശ്വസിച്ചേൽപ്പിച്ച സ്ഥാനത്തിന് അമാനത്ത് എന്ന് പറയും. ഇത് വളരെ ഗൗരവത്തിൽ കാത്തു സൂക്ഷിക്കൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്. ആ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അമാനത്തിനെക്കുറിച്ച് പഠിപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വതആല അമാനത്ത് നിസാരമായ ഒരു കാര്യമായിട്ടല്ല പഠിപ്പിച്ചത്. അള്ളാഹു അമാനത്ത് എന്നതിനെ ഇന്ന അർളനൽ അമാനത്ത അലസ്സമാവാത്തി വൽ അർളി വൽ ജിബാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു അമാനത്തിനെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതത്തിൻ്റെയും മുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഫഅബൈന അയ്യഹ്മില്ലഹ, അവരെല്ലാം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. കാരണം അവർക്ക് പേടിയാണ്, അത്രയും ഗൗരവമുള്ള വിഷയമാണത്. വാഷ്ഫഖന മിനിക, അതിൽ നിന്നും അവർ പേടിച്ച് പൊട്ടി പോകുമാറ് അവർക്ക് വല്ലാത്ത ഭയമായി കഴിഞ്ഞു. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുക്കുകയുണ്ടായി. ഇന്നഹുക്കാൻ ദലൂമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്ത് അക്രമിയും അവിവേകിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. കാരണം എന്താ? ഒരു വിവേകമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അത്ര ഗൗരവമുള്ള കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഏറ്റവും ഗൗരവത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അമാനത്ത്. അമാനത്തിനെക്കുറിച്ച് ചോദിച്ച് അതിൻ്റെ ഉത്തരം പറയാതെ ഒരാൾക്ക് നാളെ പരലോകത്ത് സിറാത്ത് പാലം മുറിച്ചു കടക്കാൻ കഴിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് നിസാരമായ കാര്യമല്ല. വളരെ ഗൗരവത്തിൽ അത് എന്തായിക്കോട്ടെ, നമ്മളെ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കഴിയണം. ഒരു സ്ഥാനം, അത് ഓഫീസിലാകട്ടെ, നമ്മുടെ ജോലിസ്ഥലത്താകട്ടെ, സംഘടനയിലാകട്ടെ, നമ്മുടെ ക്ലാസ്സിലാകട്ടെ, എവിടെയാകട്ടെ, ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ച, അത് വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അത് ഒരിക്കലും ഭംഗം കാണിക്കുവാൻ വേണ്ടി പാടില്ല. അത് കൃത്യമായി നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുന്ന ഭയപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ആ അമാനത്തിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിറാത്ത് പാലം മുറിച്ച് കടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് അമാനത്തിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം. രണ്ടാമത് വഅഹദിഹിം എന്നാണ്, അവർ കാത്തു സൂക്ഷിക്കുന്ന നിറവേറ്റുന്ന രണ്ടാമത്തെ കാര്യം അഹദ് കരാറാണ്. കരാറ് പാലിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അമാനത്ത് എന്ന് പറഞ്ഞ വിശ്വസ്തതയാണ്. ആ അമാനത്ത് ഏൽപ്പിക്കുമ്പോൾ അവൻ അമീനാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന് മുമ്പ് തന്നെ അൽ അമീൻ വിശ്വസ്തൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. കാരണം അമാനത്ത് ഏൽപ്പിച്ചാൽ അത് പിന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്ന ആളായിരുന്നു പ്രവാചകൻ. വിശ്വാസി അങ്ങനെ ആകേണ്ടവൻ. വിശ്വാസി ഒരിക്കലും ഒരാളും സംശയത്തിൻ്റെ നിലയിൽ അവനൊരു കാര്യം ഏൽപ്പിച്ചാൽ അവന് പറ്റിക്കും എന്ന് തോന്നാൻ വേണ്ടി പാടില്ല. അടുത്തത് അള്ളാഹു പറയുന്നത് അഹദ് കാത്തു സൂക്ഷിക്കുന്നവർ, കരാറ് പാലിക്കുന്നവരാണ്. ഒരാളോട് നമ്മളൊരു കരാറിൽ ഏർപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ കരാർ പരിപൂർണമായും പാലിക്കാൻ നമ്മൾ നിർബന്ധ ബാധ്യതയുള്ളവരാണ്. അത് ആരോട് എന്നില്ല, അത് ഉമ്മയോടാകട്ടെ, ഉപ്പയോടാകട്ടെ, മുതലാളിയോടാകട്ടെ, മുസ്ലിമിനോടാകട്ടെ, അമുസ്ലിമിനോടാകട്ടെ, ശത്രുവിനോട് ആരോടാകട്ടെ, നമ്മൾ കരാറ് ഏർപ്പെട്ടിട്ടുണ്ടോ ആ കരാറ് പൂർത്തിയാക്കുക എന്നത് വിശ്വാസിയുടെ അടയാളമാണ്. ആ കരാറ് പൂർത്തിയാക്കുന്നില്ലെങ്കിൽ വിശ്വാസിയുടെ നേരെ ഓപ്പോസിറ്റ് അവൻ മുനാഫിഖായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ മുനാഫിഖി സലാസ്, മുനാഫിഖിന്റെ അടയാളങ്ങൾ കപട വിശ്വാസ അടയാളം മൂന്നാണെന്ന് മറ്റൊരു ഹദീസിൽ നാലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പഠിപ്പിച്ച എന്താണ്, അവനെ സംബന്ധിച്ച് ഇദാ അഹദ ഗദറ, അവൻ കരാറ് അവന് പിന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഗദറ, അവൻ എന്ത് ചെയ്യും, അത് ലംഘിക്കും ഉറപ്പാണ്. കരാറ് നമ്മൾ ഏറ്റുകഴിഞ്ഞാൽ അത് പരിപൂർണമായും പാലിച്ചിരിക്കണം. ഒരിക്കലും അതിൽ ഒരു ഭംഗവും നമ്മൾ വരുത്താനും വേണ്ടി പാടില്ല. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന കുറേ സംഭവങ്ങൾ കാണാൻ കഴിയും. മഹനയ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് ഹുസൈൽ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹുസൈലും കൂടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വരുന്ന സമയത്ത് ശത്രുക്കൾ അവരെ തടഞ്ഞു വെച്ചു. ശത്രുക്കൾ തടഞ്ഞു വെച്ചപ്പോൾ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി അവരോടൊരു കരാറിൽ ഏർപ്പെട്ടു. ഞങ്ങൾ മദീനയിലേക്ക് ഞങ്ങളുടെ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ ഏറ്റുമുട്ടാൻ വരില്ല എന്ന് അവർ മക്കയിലെ മുശീരിക്കളോട് കരാർ ഏർപ്പെട്ടപ്പോൾ അവർ അങ്ങോട്ടേക്ക് അവരെ വിട്ടു. അങ്ങനെ ബദർ യുദ്ധം വന്നു. നമുക്കറിയാം ബദർ യുദ്ധം ഇസ്ലാം പിന്നെ ഏറ്റുമുട്ടിയ ഏറ്റവും ആദ്യത്തെ യുദ്ധമാണ്. മുസ്ലിമുകൾക്കേറെ സഹായം ആവശ്യമായ, ശത്രുക്കളുടെ പിന്നെ മൂന്നിലൊന്ന് മാത്രം മുസ്ലിങ്ങളുണ്ടായിരുന്ന, ആയുധബലമില്ലാത്ത അവസ്ഥയിലാണ് ബദറിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ബദർ യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ കരാറ് പ്രവാചകനോട് ചോദിക്കുന്നു, ഇങ്ങനെ കരാറ് ഞങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, എന്തു ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പോകാനും പറഞ്ഞു. കാരണം അത് നിങ്ങളങ്ങനെ കരാറ് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാർ നിങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. പഠിപ്പിച്ച് ബദർ യുദ്ധത്തിൽ ഈ സഹാബിക പങ്കെടുക്കാൻ കഴിയാതിരിക്കാൻ ഒരൊറ്റ കാരണം ഈ കരാറിൽ ഏർപ്പെട്ടതാണ്. അതേപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ റോമക്കാരുമായി കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയം, ഈ റോമക്കാരുമായി കൊണ്ട് മുആവിയ റളിയല്ലാഹു ആദ്യം ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. അവരുമായി കൊണ്ട് ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്ന്, ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല എന്ന് കരാറിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീടൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹും റോമക്കാരോട് ഏറ്റുമുട്ടാൻ വേണ്ടി അദ്ദേഹം യുദ്ധസന്നാഹങ്ങളുമായി കൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടപ്പോൾ ദൂരദിക്കിൽ നിന്നും വാഹനപ്പുറത്ത് അതിവേഗത്തിൽ മഹനയ അംർ ബിൻ അബസ റളിയല്ലാഹു അൻഹു കുതിച്ചു വരികയാണ്. ഓടി വന്നുകൊണ്ട് മുആവിയോട് പറഞ്ഞു, മുആവിയ, താങ്കൾ ഇങ്ങനൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, കരാറിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഈ യുദ്ധം പാടില്ല. ഇനി അങ്ങനെ യുദ്ധം ചെയ്യുന്നെങ്കിൽ അവരെ നിങ്ങൾ ആദ്യം അറിയിച്ച് ഈ കരാർ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ശേഷം മാത്രമേ യുദ്ധത്തിന് മുതിരാനേ പാടുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബിയായ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഭാര്യയുടെ സഹോദരനായ ആ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കുന്നു. പ്രവാചകൻ്റെ ആ ഒരു കൽപ്പനയെ, പ്രവാചകൻ ഹദീസിനെ സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാതെ പിന്തിരിഞ്ഞു പോകുന്നത് കാണുകയും. കാരണം എന്താണ്? അവർ പാലിച്ച കരാറാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, കരാറ് പാലിക്കാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുക. അതേപോലെ തന്നെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന സത്യവിശ്വാസികളുടെ മറ്റൊരു ഗുണം, വല്ലദീനകും അലാ സ്വലവാത്തികും യുഹാഫിദൂൻ, അവർ തങ്ങളുടെ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കുമെന്ന്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സമയബന്ധിതമായി നിശ്ചയിച്ച ഒരു ഇബാദത്താണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വിശ്വാസികൾക്ക് സമയം നിർണയിച്ച ഒരു നിർബന്ധ പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം സമയത്ത് നിർവഹിക്കാനും പ്രവാചകനെ പഠിപ്പിച്ചു. ഏറ്റവും ഉന്നതമായ പ്രവർത്തനമേതാണ് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞത് അസ്സലാത്തു ലിവഖ്തിഹ, നമസ്കാരം അതിനെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം. തോന്നിയതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമസല്യായി നമസ്കരിക്കേണ്ടതല്ല നമസ്കാരം. അതിന് കൃത്യമായ സമയം പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി ജമായത്തായിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. അവർക്കതിൽ യാതൊരു ഇളവുമില്ല. അള്ളാഹുവിന് മുമ്പിൽ പറയാൻ മാത്രമുള്ള വ്യക്തമായ ഒഴുതറുകൾ കാരണങ്ങളുണ്ടെങ്കിലല്ലാതെ അവർക്ക് പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോക്ക് നിർബന്ധമില്ല, പക്ഷെ അവർ വീടകങ്ങളിൽ നിന്ന് സമയബന്ധിതമായി നിർവഹിക്കേണ്ടതുണ്ട്. ളുഹുറ നമസ്കാരം വൈകിപ്പിച്ച്, അനാവശ്യമായി പിന്തിപ്പിച്ച്, അസറിനെ തുടക്കത്തിലേക്ക് കൊണ്ടുവച്ച്, അവസാനം ളുഹുർ നിസ്കരിച്ച് അതേ ഉളുവിൽ അസർ നിസ്കരിച്ചുകൊണ്ട് എണീച്ചു പോരുന്ന സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയായ നടപടിയല്ല. ഓരോ നമസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ ഉളുവ് ചെയ്ത് നമസ്കരിക്കുന്ന രീതിയായിരിക്കണം നമുക്കുണ്ടാകരുത്. അത് ഒരു നിലക്കും നഷ്ടപ്പെടുത്താൻ പാടില്ല. യാത്രയിലാകട്ടെ, മറ്റേറെ സന്ദർഭം, ഐസിയുവിലാണെങ്കിൽ പോലും നമ്മൾക്ക് സാധ്യമാകുന്ന പോലെ നമസ്കരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കാം. എങ്ങനെയാണോ സാധ്യമാകുന്നത് ആ സാധ്യമാകുന്ന രൂപത്തിൽ യാത്രയിലും ഒറ്റക്കുള്ള സമയത്തും ഏത് സമയത്തും നമസ്കാരം ഒഴിവാക്കാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കും. ആ നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാകാതിരിക്കുക. ചില ആളുകൾ കല്യാണമായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല, പ്രത്യേകിച്ച് പുതിയ പെണ്ണിനും അതേപോലെ തന്നെ പുതിയ ചെറുക്കനുമൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി നിന്നാൽ പിന്നെ അവർക്കൊന്നും നിസ്കാരമില്ല. കല്യാണ വീട്ടിൽ വിരുന്നിനെത്തുന്ന മുഴുവൻ ആളുകൾക്ക് നമസ്കാരമില്ല. അത്തരം അവസ്ഥയ്ക്ക് വളരെ ഗൗരവമാണ്. കോളേജിൽ പഠിക്കാൻ പോയാൽ, സ്കൂളിലേക്ക് പോയാൽ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമസ്കാരമില്ലാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികൾ, വിജയിച്ച വിശ്വാസി അടയാളമായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് അവർ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാണ് എന്നാണ്. അങ്ങനെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള നേട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അടുത്ത രണ്ടായത്തിൽ പഠിപ്പിക്കുന്നത്. ഉലായിക്ക, ഇങ്ങനെ വിശ്വാസികൾ പാലിക്കേണ്ട എല്ലാ ഗുണങ്ങളും പാലിച്ച ആളുകൾ, അക്കൂട്ടർ, ഹും അവർ തന്നെയാണ് അൽ വാരിസൂൻ, അനന്തരമെടുക്കുന്നവർ, അനന്തരാവകാശികൾ അവർ തന്നെയാണ്. എന്താണ് അവർ അനന്തരമെടുക്കുന്നത്? അല്ലദീന, യാതൊരു കൂട്ടർ, യരിസൂന, അവർ അനന്തരമെടുക്കുന്നു അൽ ഫിർദൌസ്, അവർക്ക് അനന്തരമായി കിട്ടുന്നത് അൽ ഫിർദൌസ്, അത് ഫിർദൌസാണ്, അത് സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ്. ഹും അവർ, ഫീഹ, അതിൽ, അഥവാ ഫിർദൌസിൽ, ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും എന്നാണ്. അപ്പോൾ ഈ ഗുണങ്ങൾ നേടിയെടുത്ത, അഥവാ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള, അനാവശ്യങ്ങളെ വിട്ടുനിന്ന, സകാത്ത് കൊടുത്ത് വീട്ടിയ, ഗുഹ്യാവയം കാത്തു സൂക്ഷിച്ച, അമാനത്ത് കാത്തു സൂക്ഷിച്ച, കരാറ് കാത്തു സൂക്ഷിച്ച, നമസ്കാരം കൃത്യമായി സൂക്ഷിച്ച ഈ ഏഴ് ഗുണങ്ങളുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ആളുകൾ ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂൻ അൽ ഫിർദൌസ്, സ്വർഗം ഫിർദൌസ് അനന്തരമായി കിട്ടുന്നവരാണ് എന്നാണ്. ഫിർദൌസ് എന്നത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ചു, ഇത് അസലുല്ലാഹ് അൽ ജന്ന, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുന്നുവെങ്കിൽ സലുല്ലാഹ് അൽ ഫിർദൌസ്, നിങ്ങൾ റബ്ബിനോട് ഫിർദൌസിനെ ചോദിക്കണം. കാരണം ഫഇന്നക അഅല അൽ ജന്ന വഔസതുക, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ളതും അതിൻ്റെ മധ്യഭാഗത്തുള്ളതും അത് ഫിർദൌസാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അത് ഒരു മിനാരം പോലെയോ അല്ലെങ്കിൽ പിരമിഡിന്റെ പോലെയോ ഒക്കെ ആയിരിക്കാം. അഥവാ മധ്യഭാഗവും ഉന്നതവും നടുവിലായി നിൽക്കുന്ന അവസ്ഥാവിശേഷത്തിലായിരിക്കും സ്വർഗത്തിന്റെ എടുപ്പ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 100 എടുപ്പുകളാണ്, നിലകളാണ് സ്വർഗത്തിലുള്ളതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലിൽ ജന്നതി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ഓരോ ദറജകൾ ഒരു നിലയിൽ അടുത്ത നിലയിലേക്കുള്ള ദൂരമെന്ന് പറഞ്ഞാൽ 100 വർഷത്തെ വഴി ദൂരമാണെന്നൊരു ഹദീസിലും ആകാശഭൂമികൾക്കിടയിൽ അത്രയും ദൂരമാണെന്ന് മറ്റൊരു ഹദീസിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം 100 നിലകളുള്ള സ്വർഗം, അതിൻ്റെ 100 ഏറ്റവും ഉന്നതിയിലുള്ള നിലയാണ് ഫിർദൌസ്. ആ ഫിർദൌസിൻ്റെ മുകളിൽ നിന്നാണ് സ്വർഗീയ നദികൾ പൊട്ടിയൊഴുകുന്നത്. അതിൻ്റെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശുള്ളത്. ആ ഫിർദൌസിലാണ് പ്രവാചകന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹുകളും ഒക്കെ വസിക്കുന്നത്. ആ ഫിർദൌസിലായിരിക്കണം നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ ആ ഫിർദൌസ് ചോദിക്കണം. ആ ഫിർദൌസ് കിട്ടുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട ഏഴ് ഗുണങ്ങൾ കാത്തു സൂക്ഷിച്ച, വിജയം കൈവരിച്ച വിശ്വാസികളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന. സ്വർഗമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സൗകര്യങ്ങളുള്ള ഉന്നതമായ സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ഫിർദൌസ് കിട്ടാനുള്ള മാർഗമായി കൊണ്ടാണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിലെ വചനങ്ങളിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ, ഏഴ് ഗുണങ്ങൾ നമ്മൾ നേടിയെടുത്ത് സ്വർഗത്തിൽ ഫിർദൌസ് കിട്ടുന്നവരെ നമ്മൾ മാറുക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫിർദൌസ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ഫിർദൌസിനെ ചോദിക്കുന്നുവെന്ന് കൃത്യമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം സ്വർഗം നൽകി, ഫിർദൌസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം.

0: പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നത് നേർരേഖ. ഇനി എന്തു പഠിക്കാൻ? മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പ്രോഗ്രാമിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ വീണ്ടും ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരണം പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വ്യവസ്ഥാപിതമായ പഠനങ്ങൾ, ദീനീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നടത്തണം. നമ്മൾ ജീവിതത്തിൽ സമയക്രമീകരണങ്ങൾ വരുത്തി, സന്ദർഭങ്ങളുണ്ടാക്കി, അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി അത്തരം പഠനങ്ങൾ അനിവാര്യമാണ്. കാരണം അറിയാതിരിക്കുക എന്നുള്ളത് നമുക്ക് വലിയ നഷ്ടങ്ങൾ, പ്രത്യേകിച്ച് പരലോകത്ത് നമുക്ക് സംഭവിപ്പിക്കും. കാരണം അവിടെ വിജയത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണല്ലോ ദീനിൽ മുഴുവനായിട്ടുള്ളത്. അതുകൊണ്ട് പരലോകത്തേക്ക് നമുക്ക് കിട്ടേണ്ട ഒരു പ്രയോജനം ഇവിടുന്ന് നമുക്ക് അറിയാൻ കഴിയാത്തതുകൊണ്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു നഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നമ്മൾ പറയുമ്പോൾ, അത് ചൊല്ലുന്നതിൻ്റെ ഒരു പ്രയോജനത്തെക്കുറിച്ചൊരു അറിവ്, ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ 100 നന്മകൾ എഴുതപ്പെടും, അതേപോലെ തന്നെ 100 തിന്മകൾ മായ്ക്കപ്പെടും. അതേപോലെ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നമുക്ക് സുരക്ഷ ലഭിക്കും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണല്ലോ അത് ചൊല്ലാൻ നമുക്ക് തോന്നുക. അങ്ങനെ തോന്നിയാൽ നമുക്ക് കിട്ടുന്ന 100 നന്മകളാണ് ലഭിക്കുന്നത്. നമ്മളിൽ സംഭവിച്ചു പോയ മഹാപാപങ്ങളല്ലാത്ത 100 തിന്മകളും വായിക്കപ്പെടും. അപ്പോൾ അറിവ് അത്രയും പ്രധാനമാണ്. ഹദീസുകളെ അന്വേഷിച്ചുകൊണ്ട് സ്വഹാബത്തിൽ പിൽക്കാലഘട്ടത്തിലെ ഉത്തമരായ ആളുകൾ ഹദീസുകൾ അന്വേഷിച്ചുകൊണ്ട് മാസങ്ങളുടെ വഴിദൂരങ്ങൾ സഞ്ചരിച്ചിരുന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഭൗതികമായൊരാവശ്യത്തിന് വേണ്ടി ഒരു മാസം യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നൂല. എന്നാൽ മതപരമായൊരറിവ് കിട്ടാൻ വേണ്ടി സ്വന്തം വീട്ടുമുറ്റത്ത് നടക്കുന്ന ഒരു ദീനീ ക്ലാസ്സിലേക്ക് പോലും പോകാൻ സൗകര്യമോ സന്ദർഭമോ സമയമോ ഉണ്ടാക്കാത്ത ആളുകളുണ്ട്. എന്നാൽ ഒരു ഹദീസിൻ്റെ ഒരു വാക്ക് കിട്ടാൻ മാസങ്ങളോളം വഴിദൂരം സഞ്ചരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒന്ന് വിശ്രമിക്കുകയോ അവിടുത്തെ ആതിഥ്യങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അന്വേഷിച്ചു വന്ന ഹദീസ് നബി വചനം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. കാരണം അതിപ്പോൾ പറഞ്ഞു തന്നാൽ എത്രയും നേരത്തെ അറിയാം. കാരണം അടുത്ത നിമിഷം മരണപ്പെട്ടു പോയാൽ അതറിയാതെ മരണപ്പെട്ടു പോകുമല്ലോ എന്ന ആശങ്കപ്പെട്ട പൂർവികന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് അറിവ്, വ്യവസ്ഥാപിതമായ പഠനം, അന്വേഷണം, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും വ്യവസ്ഥാപിതമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് നമസ്കാരം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നമസ്കാരത്തിൻ്റെ ഓരോ പ്രാർത്ഥനകളും ഓരോ രൂപങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ആരാധന ഏറ്റവും അർത്ഥവത്തായി നമുക്ക് നിർവഹിക്കാൻ പറ്റുക, ആത്മാവോടുകൂടെ നിർവഹിക്കാൻ പറ്റുക. ഇപ്പോൾ വളരെ ലളിതമായൊരു സംഗതി നമ്മൾ പറയാം. ഇപ്പോൾ റുക്കോയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സുബ്ഹാന റബ്ബിയൽ അദീം. ഒരുപക്ഷെ നമ്മളതിൻ്റെ അർത്ഥം കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ വാക്കുകൾ എന്തുമാത്രം വിശാലമായ അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നു എന്നതിനെക്കുറിച്ച് വ്യവസ്ഥാപിതമായി പഠിക്കുന്ന ഒരാൾക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സുബ്ഹാന, അതൊരു നാമമാണ്. ആ നാമം എന്ത് ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? അള്ളാഹുവിനെ തൻസീഹ് ചെയ്യാണ്, തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ തൻസീഹ് ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. ഇപ്പോൾ പരിശുദ്ധപ്പെടുത്തുക എന്ന് മലയാളത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ പരിശുദ്ധപ്പെടുത്തൽ? ആ ഒരു പദം ഉൾക്കൊള്ളുന്ന ആശയം എന്താണ്? ഒന്നാമത്തത്, യാതൊരു വിധത്തിലുള്ള നുക്സാനുകളും കുറവുകളും അള്ളാഹുവിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു എല്ലാവിധ കുറവുകളിൽ നിന്നും, ജഹിൽ അറിവില്ലായ്മ, അജിസ് അശക്തി, അതേപോലെ തന്നെ ലഅഫ് ദുർബലത, മൗത്ത്, മരണം, അതേമാതിരി നൗമ്, ഉറക്കം, ഇതുപോലെയുള്ള യാതൊരുവിധ ന്യൂനതകളും അള്ളാഹുവിനില്ല എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഇത്തരം കുറവുകൾ, ഒരാൾക്ക് കുറവായി പറയാവുന്ന ഇത്തരം കാര്യങ്ങൾ, ഇതൊരിക്കലും അള്ളാഹുവിനില്ല എന്നാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയുടെ ഒരു വശം അതാണ്. രണ്ടാമത്തെ വശം എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവുകൾ, ആ കഴിവുകൾ ന്യൂനതകളില്ലാത്ത കഴിവുകളാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുന്നു. അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുക എന്ന കുദരത്ത് അള്ളാഹുവിനുണ്ട്. പക്ഷെ സൃഷ്ടിപ്പ് നടത്തുന്നതിലൂടെ ക്ഷീണം സംഭവിക്കുക എന്ന ഒരു നുക്കസാൻ, ഒരു കുറവ് അള്ളാഹുവിനുണ്ടാകുന്നില്ല. വലക്കത് ഖലഖ്ന സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം വമാ മസ്സനാ മിൻ ലുഗൂബ്. തീർച്ചയായും ആകാശഭൂമികളെയും അതിൻ്റെ ഇടയിലുള്ളതിനെയും 6 ദിനങ്ങളിലായി നാം ആണ് സൃഷ്ടിച്ചത്. വമാ മസ്സനാ മിൻ ലുഗൂബ്, ഒരു ക്ഷീണവും നമ്മെ ബാധിക്കുകയില്ല എന്നാണ്. ഒരു ക്ഷീണവും നമ്മളെ ബാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ ഒരു ന്യൂനതയെയും സ്വീകരിക്കാത്ത, ഒരു കുറവും സംഭവിക്കാത്തതാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും കഴിവുകളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തത്. അതിൽ നിന്ന്, അപ്പോൾ എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ കുറവും, അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തത്, ഒരു സൃഷ്ടിയോടും അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തുന്നില്ല. അങ്ങനെ സാദൃശ്യപ്പെടുത്തുമ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ കുറവ് വരുത്തുന്നതാണ് ആ പ്രവൃത്തി. ഒരിക്കലും അള്ളാഹുവിനെ ഒരു സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്താൻ പറ്റും. സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ നുക്സാൻ ഉണ്ടെന്ന് വരലാണ് അതുപോലെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, വാളിന് വടിയേക്കാൾ മൂർച്ചമുണ്ട്. വാളിന് വടിയേക്കാൾ മൂർച്ചയുണ്ട്, ഏറ്റവും മൂർച്ചയുള്ള ഒന്നാണ് വാൾ. അതിന് നമ്മൾ വടിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ വാളിന് കുറവ്, വാളിൻ്റെ മഹത്വത്തിന് കുറവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അള്ളാഹുവിനെ മറ്റൊരു സൃഷ്ടിയുമായും മുഷാബഹത്ത് സാദൃശ്യപ്പെടുത്താൻ പാടില്ല എന്നതാണ്. ഇങ്ങനെ 3 വശങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നു. നമ്മൾ വളരെ ലളിതമായി റുക്കോയിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുടെ, ഒരു ദിക്കറിൻ്റെ വിശകലനമാണ് നമ്മൾ ഈ നടത്തുന്നത്. ഞാൻ പറഞ്ഞത് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചിലരുടെ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. പഠിക്കണം പഠിക്കണം എന്ന്, എന്താ പഠിക്കാനുള്ളത്, എന്താണ് അറിയാള്, നമുക്ക് അറിയില്ലേ, നമ്മൾ മദ്രസ പഠിച്ചതല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ 2 നാമങ്ങളാണ് റബ്ബി അൽ അലീം, റബ്ബ്, അതേപോലെ തന്നെ അലീം, റബ്ബ് അലീം. എന്താണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കാണത്, റബ്ബ് എന്നുള്ളത്. അതേപോലെ തന്നെ അൽ അലീം എന്നുള്ളത് എന്താണ്? അളമത്ത്, മഹത്വം. മഹത്വം എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിലുമുണ്ട്, സിഫത്തിലുമുണ്ട് മഹത്വം. അള്ളാഹുവിൻ്റെ ദാത്തിലുമുണ്ട്, സിഫത്തിലുമുണ്ട് മഹത്വം. ദാത്തിലുള്ള മഹത്വം എന്താണ്? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവിനേക്കാളും വലിയ മറ്റൊന്നില്ല. അള്ളാഹുവിനേക്കാളും വലിയ മറ്റൊന്നില്ല. ആകാശത്തെ നാം ചുരുട്ടുന്നതാണ്, ഒരു ഗ്രന്ഥത്തിൻ്റെ ഏടിനെ ചുരുട്ടുന്നത് പോലെ. അങ്ങനെ ആദ്യം നാം സൃഷ്ടിച്ച അവസ്ഥയിലേക്ക് പ്രപഞ്ചത്തെ മാറ്റും എന്ന് അള്ളാഹു പറയുന്നു. ഏറ്റവും ലളിതമായ കാര്യമാണ് ഒരു കടലാസ് ചുരുട്ടുക എന്ന് പറഞ്ഞാൽ. അത്രയും നിസ്സാരമാണ് ഈ മഹാപ്രപഞ്ചമെന്നാണ് പറയുന്നത്. ആകാശഭൂമികളും 7 ആകാശങ്ങളും 7 ഭൂമികളും പരമകാരുണ്യകൻ്റെ കയ്യിൽ എന്തുമാത്രമാണ്. നമ്മളിൽ ഒരാൾ ഒരു ചെറിയ ധാന്യമണി നമ്മുടെ കയ്യിൽ വെക്കുന്നത് പോലെയുള്ളൂ ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ എത്ര വലുപ്പമാണ്, അളമത്താണ് അള്ളാഹുവിനെ കൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അങ്ങനെ തന്നെയാണ്. അത് ഏറ്റവും മഹത്വം നിറഞ്ഞതാണ്. വലഹുൽ മസലുൽ അഅല വഹുൽ അസീസുൽ ഹക്കീം, ഏറ്റവും ഉന്നതമായ സ്ഥാനം, മഹത്വ അവസ്ഥ അള്ളാഹുവിനാണ് ഉള്ളത് എന്നാണ്. ഈ ഒരു ചെറിയൊരു ദിക്കറിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര വിശാലമാണ് ആശയം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ശ്രമിക്കണം. നമ്മുടെ അറബി ഭാഷയിലുള്ള അറിവില്ലായ്മ, നമ്മുടെ സാഹചര്യങ്ങൾ, തിരക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, അതേപോലെ തന്നെ വ്യവസ്ഥാപിതമായ പഠന സംരംഭങ്ങളിൽ പേർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തന്നെ കൂടുതൽ ചൈതന്യം പകർന്നു നൽകും. അറിവ് വർദ്ധിച്ചു കിട്ടുക എന്നത് ഒരു വിശ്വാസിയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. റബ്ബിസ്ദിനി ഇൽമൻ, അറിവ് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പ്രയോഗവൽക്കരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു. ഇന്നത്തെ നേർരേഖയിൽ നാം കേട്ടത് ഇനി എന്ത് പഠിക്കാൻ, അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: أعوذ بالله من الشيطان الرجيم
3: وقال اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات

0: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. ഇന്നത്തെ കവർ സ്റ്റോറിയിൽ സ്വാതന്ത്ര്യം, ചരിത്രം, വർത്തമാനം, ഭാവി എന്ന വിഷയത്തിൽ റെയ്ഹാൻ ഷഹീദിന്റെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം ഇനി നമുക്ക് കാതോർക്കാം.
1: സ്വാതന്ത്ര്യം, ചരിത്രം, വർത്തമാനം, ഭാവി. എഴുത്ത് റെയ്ഹാൻ ഷഹീദ്. ഓരോരോ വർഷവും ആഗസ്റ്റ് 15 എത്തുമ്പോൾ ഇന്ത്യ ദേശീയ പതാക ഉയർത്തുന്നു, ദേശീയ ഗാനങ്ങൾ മുഴക്കുന്നു. വിദ്യാലയങ്ങളിലും കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുന്നു. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായ ചരിത്ര മുഹൂർത്തം രാജ്യം അഭിമാനത്തോടെയാണ് അനുസ്മരിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം വെറും ഒരു ചരിത്ര സംഭവമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സ്വാതന്ത്ര്യദിനത്തിന്റെ യഥാർത്ഥ പ്രസക്തി. സ്വാതന്ത്ര്യമെന്നത് വിദേശ ഭരണാധികാരികൾ രാജ്യം വിട്ടുപോയി എന്നതുകൊണ്ട് മാത്രം പൂർത്തിയാകുന്ന ഒന്നല്ല. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും മതം ആചരിക്കാനും വിദ്യാഭ്യാസം നേടാനും അന്തസ്സോടെ ജീവിക്കാനും നിയമത്തിന്റെ മുന്നിൽ തുല്യത അനുഭവിക്കാനും കഴിയുന്ന അവസ്ഥയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അധികാര കൈമാറ്റം സ്വാതന്ത്ര്യത്തിന്റെ ഒരു തുടക്കമായിരിക്കാം. എന്നാൽ നീതിയും സമത്വവും മനുഷ്യാന്തസ്സും ഉറപ്പുവരുത്തുന്നതിലൂടെയാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം ഇന്ത്യക്കാരൻ സ്വന്തം രാജ്യത്തിന്റെ വിധി സ്വയം നിർണയിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. വ്യത്യസ്ത മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ജാതികളും ഉൾക്കൊള്ളുന്ന ഒരു ജനത തങ്ങളുടെ ഭാവി സ്വയം രൂപപ്പെടുത്താനുള്ള അവകാശം നേടിയെടുത്ത ചരിത്രമാണ് 1947 ആഗസ്റ്റ് 15. ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് അനായാസമായിരുന്നില്ല. 100 കലാപങ്ങളും 1000 സമരങ്ങളും 10000 തടവുശിക്ഷകളും എണ്ണമറ്റ ത്യാഗങ്ങളുമാണ് അതിൻ്റെ അടിത്തറ. വധശിക്ഷ ഏറ്റുവാങ്ങിയവരും ആജീവനാന്ത തടവനുഭവിച്ചവരും നാടുകടത്തപ്പെട്ടവരും സമ്പത്തും കുടുംബവും ജീവിതവും നഷ്ടപ്പെട്ടവരും ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഗാന്ധിജിയോ നെഹ്റുവോ സർദാർ പട്ടേലോ മാത്രമല്ല, പേരുപോലും ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെടാത്ത 1000 സാധാരണ മനുഷ്യരുടെ ത്യാഗവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ്. ബ്രിട്ടീഷ് അധിനിവേശം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ വികസനമായിരുന്നില്ല. ഇന്ത്യയുടെ വിഭവങ്ങളും സമ്പത്തും ബ്രിട്ടന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നതായിരുന്നു. 1600 വ്യാപാര സ്ഥാപനമായി ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രമേണ രാഷ്ട്രീയ അധികാരം കൈവശപ്പെടുത്താൻ തുടങ്ങി. 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ യുദ്ധവും കമ്പനിക്ക് ബംഗാളിന്റെ മേൽ നിയന്ത്രണം നൽകുകയും തുടർന്ന് ഇന്ത്യയുടെ വലിയൊരു ഭാഗം അവരുടെ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. വ്യാപാരത്തിനായി വന്ന കമ്പനി ക്രമേണ ഒരു സാമ്രാജ്യമായി മാറി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഇന്ത്യയുടെ സമ്പൽവ്യവസ്ഥയായിരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക വാണിജ്യ കേന്ദ്രങ്ങളൊന്നായിരുന്ന ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കളുടെ വിതരണക്കാരനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ വിപണിയുമായി മാറ്റുകയായിരുന്നു കോളനി വാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ കൈത്തറി വ്യവസായങ്ങൾ തകർന്നു. പരുത്തി, തേയില തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുകയും ചെയ്തു. സാമ്പത്തിക ചരിത്രകാരന്മാർ ഈ പ്രക്രിയയെ ഇന്ത്യയുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് അഥവാ സമ്പത്തിന്റെ ചോർച്ച എന്നാണ് വിശേഷിപ്പിച്ചത്. കാർഷിക മേഖലയിലും ബ്രിട്ടീഷ് നികുതി നയങ്ങൾ വലിയ ദുരിതങ്ങൾ സൃഷ്ടിച്ചു. അമിത ഭൂനികുതി, നിർബന്ധിത കൃഷിരീതികൾ, വ്യാപാര വിളകൾക്ക് നൽകിയ മുൻഗണന എന്നിവ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ തകർത്തു. 18 അവസാനത്തു നിന്ന് 20 ആദ്യ പകുതി വരെ ഇന്ത്യയിലുണ്ടായ വലിയ ക്ഷാമങ്ങളിൽ 10,00,000 ആളുകൾ മരണപ്പെട്ടു. പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ ഇവയിൽ പലതും പ്രകൃതി ദുരന്തങ്ങൾ മാത്രമായിരുന്നില്ല, കോളനി ഭരണത്തിന്റെ സാമ്പത്തിക നയങ്ങളും ഭക്ഷ്യവിതരണത്തിലെ പരാജയങ്ങളും അവയെ കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കുകയായിരുന്നു. രാഷ്ട്രീയമായി ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയെ നിയന്ത്രിക്കാൻ നിരവധി മാർഗങ്ങൾ സ്വീകരിച്ചു. ശക്തമായ സൈനിക സംവിധാനം, അടിച്ചമർത്തൽ നിയമങ്ങൾ, മാധ്യമ നിയന്ത്രണം, പൊതുയോഗങ്ങൾക്ക് നിയന്ത്രണം എന്നിവയ്ക്കൊപ്പം വിഭജിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നയവും അവർ വ്യാപകമായി പ്രയോഗിച്ചു. മതപരവും സാമൂഹികവുമായ വിഭജനങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കപ്പെട്ടു. ഹിന്ദു മുസ്ലിം ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ പലപ്പോഴും ഈ കോളനി നയത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സങ്കീർണമാവുകയുണ്ടായി. അതിനാൽ സ്വാതന്ത്ര്യസമരം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കെതിരായ ഒരു രാഷ്ട്രീയ കലാപം മാത്രമായിരുന്നില്ല, സാമ്പത്തിക ചൂഷണത്തിനെതിരായ പോരാട്ടം, ദേശീയ അന്തസ്സിനു വേണ്ടിയുള്ള പോരാട്ടം, രാഷ്ട്രീയ സ്വയംനിർണയാവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടം, മനുഷ്യാന്തസ്സിനു വേണ്ടിയുള്ള പോരാട്ടം, ഇവയൊക്കെയായിരുന്നു അത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ മഹത്വവും അതിനുവേണ്ടി വിവിധ മതങ്ങളിലും ഭാഷകളിലും പ്രദേശങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ നടത്തിയ ത്യാഗത്തിന്റെ ആഴവും നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ഒരു ജനതയുടെ ഉണർവിന്റെ ചരിത്രം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം ഏതാനും വർഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നില്ല. രണ്ട് നൂറ്റാണ്ടുകളോളം വിവിധ രൂപങ്ങളിൽ നടന്ന പ്രതിരോധങ്ങളുടെയും ജനകീയ പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും ത്യാഗങ്ങളുടെയും സമാഹാരമായിരുന്നു അത്. വിവിധ മതങ്ങളിലും ഭാഷകളിലും ജാതികളിലും പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ വ്യത്യസ്ത ആശയധാരകൾ പിന്തുടർന്നുകൊണ്ടുതന്നെ ഒരേ ലക്ഷ്യത്തിനുവേണ്ടി പോരാടിയ അപൂർവ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം.

ഈ സ്വാതന്ത്ര്യസമരത്തിൻ്റെ അടിത്തറയായി മാറുകയായിരുന്നു. 1857 കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അതിനെ സിപ്പായി കലാപം എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ഇന്ത്യൻ ദേശീയ ചരിത്രകാരന്മാർ അതിനെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യസമരമെന്നാണ് വിശേഷിപ്പിച്ചത്. ഹിന്ദു മുസ്ലിം സൈനികരും രാജാക്കന്മാരും സാധാരണ ജനങ്ങളും ഒന്നിച്ചുനിന്ന ഈ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ അതിന് വലിയ പങ്കുണ്ടായി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടതോടെ സ്വാതന്ത്ര്യസമരം സംഘടിത രാഷ്ട്രീയ രൂപം കൈവരിച്ചു. ആദ്യകാലത്ത് ഭരണഘടനാപരമായ പരിഷ്കാരങ്ങളും കൂടുതൽ ഇന്ത്യൻ പ്രാതിനിധ്യവുമായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ ക്രമേണ സ്വരാജ് എന്ന ആശയം ശക്തമായി ഉയർന്നുവന്നു. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ സ്വദേശി പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ ഊർജം നൽകി. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശി വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജനകീയ പ്രസ്ഥാനമായി വളർന്നു. ബാൽഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ഈ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളായിരുന്നു. തുടർന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പുസത്യാഗ്രഹം, സിവിൽ നിയമലംഘന സമരം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ ജനകീയ മുന്നേറ്റങ്ങൾ രാജ്യവ്യാപകമായി രൂപപ്പെട്ടു. അഹിംസയും സത്യാഗ്രഹവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് പുതിയ മുഖം നൽകി. അതേസമയം ഭഗൽ സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സൂര്യ സെൻ തുടങ്ങിയ വിപ്ലവകാരികൾ സായുധ പ്രതിരോധത്തിന്റെ വഴി സ്വീകരിച്ചു. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിർണായകമായൊരു പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യസമരം ഒരൊറ്റ നേതാവിൻ്റെയോ ഒരൊറ്റ സംഘടനയുടെയോ സൃഷ്ടിയായിരുന്നില്ല. ഗാന്ധിജിയുടെ അഹിംസയും സുഭാഷ് ചന്ദ്രബോസിൻ്റെ സായുധ പോരാട്ടവും ഭരണഘടനാപരമായ രാഷ്ട്രീയവും തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും പത്രപ്രവർത്തനവും സാഹിത്യവും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മതപണ്ഡിതന്മാരുടെ ഇടപെടലുകളുമെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. അവസാനം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. എന്നാൽ ആ സ്വാതന്ത്ര്യത്തോടൊപ്പം രാജ്യവിഭജനത്തിൻ്റെ വേദനയും മതകലാപങ്ങളുടെ ദുരന്തവും ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ കണ്ണീരുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം വിജയത്തിൻ്റെ മാത്രം ചരിത്രമല്ല, വലിയ ത്യാഗത്തിൻ്റെയും വിലയുടെയും ചരിത്രം കൂടിയാണ്. സ്വാതന്ത്ര്യസമരത്തിൽ മുസ്ലിങ്ങളുടെ സംഭാവന. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചുള്ള സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് മുസ്ലിങ്ങളുടെ പങ്ക്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുസ്ലിങ്ങൾ കാര്യമായ സംഭാവന നൽകിയിട്ടില്ലെന്ന പ്രചാരണം ഇന്ന് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം ഉയർത്തപ്പെടുന്നുണ്ട്. എന്നാൽ ചരിത്രരേഖകളും ഗവേഷണങ്ങളും പരിശോധിക്കുമ്പോൾ ഈ വാദത്തിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഏറ്റവും ശക്തമായി ചെറുത്തുനിന്ന ആദ്യ ഭരണാധികാരികളൊരാളായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ വിപുലീകരണത്തെ തടയാൻ അദ്ദേഹം നടത്തിയ പോരാട്ടം ഇന്ത്യൻ ദേശീയ ബോധത്തിൻ്റെ ആദ്യകാല പ്രതീകങ്ങളിലൊന്നാണ്. 1799 ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം രക്തസാക്ഷിയായി. 1857 സ്വാതന്ത്ര്യസമരത്തിൽ അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ വിപ്ലവത്തിൻ്റെ പ്രതീകാത്മക നേതാവായി ഉയർന്നു. വിപ്ലവം പരാജയപ്പെട്ടതോടെ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ റാങ്കൂണിലേക്ക് നാടുകടത്തി. അവിടെ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. 20 മൗലാന അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം നിരവധി തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. മതനിരപേക്ഷ ഇന്ത്യയുടെ ശക്തമായ വക്താവായിരുന്നു അദ്ദേഹം. ഇന്ത്യ വിഭജിക്കപ്പെടരുതെന്ന് അവസാന നിമിഷം വരെ വാദിച്ച നേതാക്കളിൽ പ്രമുഖനായിരുന്നു മൗലാന ആസാദ്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അഹിംസയുടെ പാത സ്വീകരിച്ച മുസ്ലിം നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹുദായി ഖിദ്മത്ത് ഖാർ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അഹിംസാപരമായ പോരാട്ടം നയിച്ചു. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹം ജയിലുകളിൽ ചെലവഴിച്ചു. വിപ്ലവകാരികളിൽ അഷ്ഫാഖുല്ലാ ഖാൻ പ്രത്യേകം സ്ഥാനമർഹിക്കുന്നു. കാക്കോരി ഗൂഢാലോചനാ കേസിൽ ഭഗൽ സിംഗിൻ്റെയും രാംപ്രസാദ് ബിസ്മിലിൻ്റെയും സഹപ്രവർത്തകനായിരുന്ന അദ്ദേഹം 1927 വധശിക്ഷയ്ക്ക് വിധേയനായി. വധശിക്ഷയ്ക്ക് മുമ്പ് അദ്ദേഹം പ്രകടിപ്പിച്ച രാജ്യസ്നേഹം ഇന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മഹത്തായ ഒരു അധ്യായമാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി,
ഹക്കീം അജ്മൽ ഖാൻ

0: ഡോക്ടർ മുഖ്താർ അഹമ്മദ് അൻസ്വാരി, ഹസ്രത് മുഹാനി, ഉബൈദുല്ല സിന്ധി തുടങ്ങിയ നിരവധി മുസ്ലിം നേതാക്കൾ വിവിധ ഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യസമരത്തെ നയിച്ചു. ദാറുൽ ഉലൂം ദയൂബന്ദ് ഉൾപ്പെടെയുള്ള നിരവധി ഇസ്ലാമിക സ്ഥാപനങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സജീവ പങ്കുവഹിച്ചു. സിൽക്ക് ലെറ്റർ മൂവ്മെന്റ്, ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ കോളനി വാഴ്ചയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കേരളത്തിലും മുസ്ലിങ്ങളുടെ സംഭാവന വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വക്കം മൗലവി സാമൂഹിക വിദ്യാഭ്യാസ നവോത്ഥാനത്തിലൂടെ ദേശീയ ബോധം വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി യുവാക്കൾ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കാളികളായി. മലബാറിലെ നിരവധി ഉലമാക്കളും സാമൂഹിക പ്രവർത്തകരും ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ സജീവമായി ഇടപെട്ടു. 1921 മലബാർ കലാപത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായ ശക്തമായ വികാരവും കർഷക സമൂഹത്തിന്റെ അസംതൃപ്തിയും അതിന്റെ പശ്ചാത്തലവും ഉണ്ടായിരുന്നു എന്നത് നിഷേധിക്കാനാവില്ല. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ചരിത്രത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ ചരിത്രത്തോടുള്ള അനീതിയാണ്. സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഓരോ ഇന്ത്യക്കാരനും ഈ രാജ്യത്തിന്റെ സംയുക്ത പൈതൃകത്തിന്റെ ഭാഗമാണ്. ഭരണഘടന 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഒരു വലിയ ചോദ്യം രാജ്യത്തിനു മുന്നിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ പുറത്താക്കിയ ശേഷം എങ്ങനെയുള്ള ഇന്ത്യയാണ് നാം നിർമ്മിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന. ഭരണഘടന വെറും നിയമങ്ങളുടെ സമാഹാരമല്ല, സ്വാതന്ത്ര്യസമരത്തിന്റെ ആദർശങ്ങളെ നിയമരൂപത്തിൽ അവതരിപ്പിച്ച രേഖയാണത്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാക്കി മാറ്റിയ രേഖ. ഭരണഘടനയുടെ ആമുഖം ഇന്ത്യയുടെ പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഉറപ്പാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഈ മൂല്യങ്ങൾ സ്വാതന്ത്ര്യസമരത്തിന്റെ ആത്മാവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അനുച്ഛേദം 14 എല്ലാ പൗരന്മാരും നിയമത്തിനു മുന്നിൽ തുല്യരാണെന്ന് പ്രഖ്യാപിക്കുന്നു. അനുച്ഛേദം 15 മതം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. അനുച്ഛേദം 19 അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായ സമ്മേളനം, സംഘടന രൂപീകരിക്കൽ തുടങ്ങിയ ജനാധിപത്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. അനുച്ഛേദങ്ങൾ 25 മുതൽ 28 ഓരോ പൗരനും തന്റെ മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകുന്നു. ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന അംഗീകരിച്ച ദിവസം നടത്തിയ പ്രസംഗത്തിൽ ഒരു നിർണായക മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാഷ്ട്രീയ ജനാധിപത്യം നേടിയ ഇന്ത്യ സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ജനാധിപത്യം തന്നെ അപകടത്തിലാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അധികാരത്തിലിരിക്കുന്നവർ ഭരണഘടനയുടെ ആത്മാവിനെ മാനിക്കാതിരുന്നാൽ ഏറ്റവും മികച്ച ഭരണഘടന പോലും ഫലപ്രദമാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗാന്ധിജിയുടെ സ്വരാജ് എന്ന ആശയവും ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നതിൽ ഒതുങ്ങിയിരുന്നില്ല. ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കുന്ന സമൂഹം, മതസൗഹാർദ്ദം, ഗ്രാമവികസനം, സാമൂഹിക നീതി എന്നിവയായിരുന്നു അതിൻ്റെയും സ്വപ്നം. സ്വാതന്ത്ര്യസമരം നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകി. ഭരണഘടന ആ സ്വാതന്ത്ര്യത്തിന് ദിശയും ലക്ഷ്യവും നൽകി. അതിനാൽ ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ഒരു നിയമപരമായ ബാധ്യത മാത്രമല്ല, സ്വാതന്ത്ര്യസമരസേനാനികളുടെ ത്യാഗത്തോടുള്ള നമ്മുടെ ആദരവുമാണ്. സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നവും സമകാലിക ഇന്ത്യയും. മതം, ഭാഷ, ജാതി, പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന സ്വപ്നത്തിന് ഭരണഘടന നിയമരൂപം നൽകി. എന്നാൽ സ്വാതന്ത്ര്യത്തിനുശേഷം 8 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ ആ ദിശയിലാണോ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യം ഇന്ന് ഗൗരവമായി ഉയർന്നുവരുന്നുണ്ട്. സമീപകാല വർഷങ്ങളിൽ ഇന്ത്യയിൽ മതധ്രുവീകരണം വർദ്ധിക്കുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മതപരമായ വികാരങ്ങൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള ഭീതിയും സംശയവും വളർത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. സമൂഹത്തെ ഐക്യപ്പെടുത്തേണ്ട രാഷ്ട്രീയം പലപ്പോഴും വിഭജനത്തിന്റെ ഭാഷ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന നിരവധി സംഭവങ്ങൾ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ സംബന്ധിച്ച വിവാദങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ബുൾഡോസർ രാഷ്ട്രീയം, ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾ, വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതികൾ, ചില പള്ളികൾക്കും മദ്രസകൾക്കുമെതിരായ നടപടികൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, മോബ് ലിഞ്ചിംഗ് സംഭവങ്ങൾ തുടങ്ങിയവ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ പല വിഷയങ്ങളും കോടതികളിലും പൊതുസമൂഹത്തിലും ശക്തമായ ചർച്ചകൾക്ക് വിധേയമാണ്. സർക്കാരിന്റെ നടപടികൾ ദേശീയ സുരക്ഷയ്ക്കും നിയമ നടപ്പാക്കലിനും വേണ്ടിയാണെന്ന നിലപാട് ഭരണകൂടം മുന്നോട്ടുവെക്കുമ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷാവകാശങ്ങൾക്കും വെല്ലുവിളി ഉയരുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഈ വ്യത്യസ്ത നിലപാടുകൾക്കിടയിൽ ഭരണഘടനയുടെ ആത്മാവും നിയമവാഴ്ചയും സംരക്ഷിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആശങ്കകൾ ഉയരുന്നുണ്ട്. പാർലമെന്റിലെ ചർച്ചകളുടെ നിലവാരം, അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷത, മാധ്യമ സ്വാതന്ത്ര്യം, സർവകലാശാലകളിലെ അഭിപ്രായ സ്വാതന്ത്ര്യം, പൗരസമൂഹ സംഘടനകൾ നേരിടുന്ന നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ച് രാജ്യത്തിനകത്തും അന്താരാഷ്ട്രതലത്തിലും നിരന്തരം ചർച്ചകൾ നടക്കുന്നു. ജനാധിപത്യം തിരഞ്ഞെടുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യവും നിയമവാഴ്ചയും ശക്തമായ പ്രതിപക്ഷവും സ്വതന്ത്ര മാധ്യമങ്ങളും സജീവ പൗരസമൂഹവുമാണ് അതിൻ്റെ അടിത്തറ. സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ അധികാരവും ഭരണഘടനയും തമ്മിലുള്ള സന്തുലനം സംരക്ഷിക്കപ്പെടണം. അല്ലാത്തപക്ഷം രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ജനാധിപത്യത്തിന്റെ ആത്മാവ് ക്രമേണ ദുർബലമാകും. ഇന്ത്യയുടെ ഭാവി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നൂറുകണക്കിന് ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളും വംശങ്ങളും ഉൾക്കൊള്ളുന്നൊരു രാജ്യം ജനാധിപത്യമായി നിലനിൽക്കുമോ എന്ന സംശയം ലോകത്തിലെ പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വളർന്നു. ഇന്ന് വീണ്ടും ഇന്ത്യ ഒരു ചരിത്രപരമായ വഴിത്തിരിവിലാണ്. എന്നാൽ പ്രത്യാശ നഷ്ടപ്പെടാൻ ചരിത്രം നമ്മെ അനുവദിക്കുന്നില്ല. സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് പലരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അസാധ്യമായി തോന്നിയത് സാധ്യമായി. അടിയന്തരാവസ്ഥയുടെ കാലത്തും ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചുവരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ജനങ്ങൾ ജനാധിപത്യത്തെ വീണ്ടെടുത്തു. ചരിത്രം പലവട്ടം തെളിയിച്ചത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ജനങ്ങളാണെന്നതാണ്. അതുകൊണ്ടുതന്നെ ഇന്നത്തെ പ്രതിസന്ധികൾക്കും പരിഹാരം വിദ്വേഷത്തിലോ പ്രതികാരത്തിലോ അല്ല, ഭരണഘടനയിലേക്കുള്ള മടങ്ങിവരവിലും ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിലും സത്യസന്ധമായ പൊതുസംവാദത്തിലുമാണ്. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ട കാലം. ടിപ്പു സുൽത്താനും ഭഗൽ സിംഗും അഷ്ഫാഖുല്ലാഖാനും ഗാന്ധിജിയും അബുൽ കലാം ആസാദും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പേരറിയാത്ത അങ്ങനെ ഒട്ടേറെ ദേശസ്നേഹികളും സ്വപ്നം കണ്ട ഇന്ത്യ ഒരു പ്രത്യേക മതത്തിന്റെ രാജ്യമല്ലായിരുന്നു. ഓരോ പൗരനും തുല്യ അന്തസ്സോടെ ജീവിക്കുന്ന, വൈവിധ്യത്തെ ബഹുമാനിക്കുന്ന, സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാവുന്ന ഒരു ഇന്ത്യയായിരുന്നു അവരുടെ സ്വപ്നം. ഇന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം, സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം സംരക്ഷിക്കുന്നുണ്ടോ? വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെ ഭൂരിപക്ഷത്തിന്റെ മഹത്വത്തിന്റെ ഭാഗമായിട്ടാണോ കാണുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നാം നൽകുന്ന ഉത്തരങ്ങളാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുക. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിയും മതസ്വാതന്ത്ര്യവും മനുഷ്യാന്തസ്സും സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് പൗരധർമ്മം മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകളും ഇവരുടെ സ്മരണീയമാണ്. ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് പരാജയപ്പെടും. ഭരണഘടന എത്ര മോശമായാലും അത് നടപ്പാക്കുന്നവർ നല്ലവരാണെങ്കിൽ അത് വിജയിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യം ഒരിക്കൽ നേടിയെടുത്തുകൊണ്ട് എന്നേക്കുമായി ഉറപ്പിക്കപ്പെട്ടൊരു നേട്ടമല്ല. ഓരോ തലമുറയും അതിനെ വീണ്ടും വീണ്ടും സംരക്ഷിക്കണം. ഓരോ പൗരനും അതിനെ വീണ്ടും അർത്ഥവത്താക്കണം. ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ഇതാണ്, ഇന്ത്യയെ സ്വതന്ത്രമാക്കിയത് നമ്മുടെ പൂർവികരാണ്. ഇന്ത്യയെ നീതിയുള്ളതും ഐക്യപൂർണവുമായും നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് കവർ സ്റ്റോറി, സ്വാതന്ത്ര്യം ചരിത്രം വർത്തമാനം ഭാവി എന്ന റെയ്ഹാൻ ഷഹീദിന്റെ രചനക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നത്തെയും പോലെ ഇന്ന് ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം ഇന്നത്തെ ഈയൊരു റേഡിയോ വൈബ്സിൽ ഇൻസൈറ്റിൽ നമ്മളിപ്പോൾ ചേരുന്നത് വേലി തന്നെ വില തിന്നുമ്പോൾ എന്ന വിഷയത്തെ അതിക്രിച്ചുകൊണ്ട് അബ്ദുറൗഫ് അലി കമിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ ഇൻസൈറ്റ് കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി സഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അധ്യാപകർ എന്നുള്ളത് വരും സമൂഹത്തെ വാർത്തെടുക്കേണ്ട, ഒരു ധാർമ്മികതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് അധ്യാപകർ. തൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥികളെ ധർമ്മമെന്ത്, അധർമ്മമെന്ത്, സത്യമെന്ത്, അസത്യമെന്ത് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചു പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള, ഈ രാജ്യത്തിന് ഏറ്റവും നല്ല പൗരന്മാരെ സമ്മാനിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് അധ്യാപകർ. എന്നാൽ വേലി തന്നെ വിള തിന്നുക എന്ന് പറയുന്ന, അതുപോലെ തന്നെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നുപോലെയുള്ള പ്രയോഗങ്ങൾ പറയുന്നതുപോലെ, അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ അധാർമികതയിലേക്ക് കൊണ്ടുപോവുകയും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്കും ഏർപ്പെടുത്തുന്ന ഒരു രംഗം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് വിഭാഗമെന്നൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത രൂപത്തിൽ അധികമായിക്കൊണ്ടും നമുക്ക് ഇത്തരം അധ്യാപകരിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ പ്രവണത ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളിലേക്ക്, അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്ന പ്രവണതകൾ ഇന്ന് ധാരാളമായി കാണാൻ സാധിക്കും. ഈ ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള, കൃത്യമായി മതം പഠിപ്പിച്ചു കൊടുക്കേണ്ട, ആ മതമനുസരിച്ച് ജീവിക്കണം, മതം പഠിപ്പിക്കുന്നത് വ്യഭിചരിക്കരുത് എന്നാണ്, മതം പഠിപ്പിക്കുന്നത് അന്യ സ്ത്രീയെ മോശമായി നോക്കരുത് എന്നാണ്, അവളിലേക്ക് കണ്ണ് നീ നോക്കി അവളുടെ നഗ്നതകളെ കണ്ട് കണ്ണുകൊണ്ട് നീ ആസ്വദിക്കരുത് എന്നാണ്, കണ്ണുകൊണ്ട് നീ വ്യഭിചരിക്കരുത് എന്നാണ്. ഈ രൂപത്തിൽ കൃത്യമായ അധ്യാപനം ഇസ്ലാം പഠിപ്പിച്ചിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ, യാ മഅശറ ശബാബ് മനിസ്തതാഅ മിൻകുമുൽ ബാ ഫലിയതസവ്വജ്. ഒരാൾ ബാഅത്തെത്തിക്കഴിഞ്ഞാൽ, വിവാഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ച് അവളെ പോറ്റി വളർത്താനുള്ള കഴിവെത്തുന്ന ആ ഒരു സമയം, ആ സമയം എത്തിക്കഴിഞ്ഞാൽ നീ വിവാഹം കഴിക്കണം. എന്തിനാണ്? അഗദ്ദുലിൽ ബസർ, കണ്ണുകളെ താഴ്ത്താനാണ്. വഹ്സനുലിൽ ഫർജ്, അവൻ്റെ രഹസ്യാവയവത്തെ സൂക്ഷിക്കാനാണ്, അതായത് പവിത്രത കാത്തു സൂക്ഷിക്കാനാണ്. ഈ രൂപത്തിൽ ഇസ്ലാം വളരെ കൃത്യമായി വിവാഹത്തെ പഠിപ്പിച്ചു. ഒരു മനുഷ്യന് ആഹാരം കഴിക്കുക എന്ന ആ ഒരു അതേ ആവശ്യം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ വികാര പൂർത്തീകരണങ്ങൾ, അതിന് വിവാഹം ഒരു ഇണ അത്യാവശ്യമാണ്. അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം മത അധ്യാപകർ പോലും, ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും, അത്തരം അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് തൻ്റെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുക എന്നത് തീർത്തും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ആ ഒരു സംഭവം മാത്രം എടുത്തു വച്ചുകൊണ്ട് ഇസ്ലാമിനെ മൊത്തത്തിൽ അങ്ങ് വിമർശിക്കാം എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. ഈ പത്രവാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ വാർത്തകൾ ഇങ്ങനെ അതുമാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ, ചില ആളുകളുടെ അജണ്ടയാണ് ഇസ്ലാമിൻ്റെ പേരുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കിയൊരു വിഷയമാണ് കളമശ്ശേരി സംഭവം. കളമശ്ശേരി സംഭവത്തിൽ മുസ്ലിം പേരല്ലാത്തതുകൊണ്ട് അവിടെ മരിച്ചിട്ടും അവിടെ അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടും അവിടെ ബോംബ് പൊട്ടിയിട്ടും അത് വലിയ വാർത്തയായിട്ടില്ല. അത് ചെയ്ത വ്യക്തി ഭ്രാന്തനാണെന്ന് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ട്രെയിനിൽ ഒരു പടക്കം പൊട്ടിച്ചതിൻ്റെ പേരിൽ അവൻ വലിയ ഭീകരവാദിയാണ്, അവൻ വലിയ തീവ്രവാദിയാണ്, മുസ്ലിം നാമധാരിയാണ്, അല്ലെ മുസ്ലിം പേരുള്ളതുകൊണ്ട് അവൻ വലിയ ഭീകരവാദിയും തീവ്രവാദിയുമായി മാറി. അത് പിന്നെ ടിവിയും അതുപോലെ തന്നെ ന്യൂസുകളും ആഘോഷിച്ച ചരിത്രം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മത അധ്യാപകൻ അവൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റ് ചെയ്തു, അത് ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്, ആരെയും ന്യായീകരിക്കേണ്ടതില്ല, ആരെയും വെള്ളപൂശേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്തോ ആ തെറ്റ് ചെയ്ത വ്യക്തി അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യണം. അത് മുസ്ലിമായതുകൊണ്ട് ഒഴിവാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. മുസ്ലിമാണെങ്കിലും ആ തെറ്റിനുള്ള ഗൗരവം മനസ്സിലാക്കണം. ഒരു മുസ്ലിം, പ്രത്യേകിച്ചൊരു മത അധ്യാപകൻ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തിന്മകളാണ് ചെയ്യുന്നത്. പക്ഷേ ചില വീഡിയോകളുടെ ചില വാർത്തകളുടെ അടിയിലുള്ള കമൻറ്റുകൾ നമുക്കൊന്ന് വായിക്കാം. ആ ഒരു കമൻറ്റ് നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതെന്താണ് പറയുന്നത്? അതിൽ പറയാണ്, ഉസ്താദുമാരെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവർ നബിചര്യ നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? നബിചര്യ എന്നാണ്. ഏ, നബിചര്യയാണ് ഈ മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുക എന്നത്. ഇതെങ്ങനെ? ഏത് പ്രവാചകനെ പഠിപ്പിച്ചത്? ഏത് പ്രവാചകനെ പഠിപ്പിച്ചത്? എന്നിട്ട് ആ ബാക്കി കമൻറ്റുകൾ വായിക്കാം. പ്രവാചകൻ പണ്ട് ചെയ്തത് ഇപ്പോൾ ഉസ്താദുമാർ ചെയ്യുന്നു. പ്രവാചകൻ എവിടെയാണ് ചെയ്തത്? പ്രവാചകൻ ഏതെങ്കിലും ദീനിൻ്റെ സദസ്സിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ പിടിച്ച് പീഡിപ്പിച്ചിട്ടുണ്ടോ? ഇനി അതിൻ്റെ ബാക്കി ഭാഗം കൂടി നോക്കാം. 6 വയസ്സുകാരി ആയിഷയെ നബി പീഡിപ്പിച്ചു. ഇപ്പോൾ മദ്രസ അത് തുടർന്നു. അതായത് 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട ക്ലിയറായിട്ടുള്ള വ്യക്തമായ പഠനങ്ങൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണണം. അതായത് 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല പ്രവാചകൻ. 9 വയസ്സിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കാൻ പ്രായപൂർത്തി എത്തിയതിന് ശേഷം മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ സമൂഹത്തിൽ നിന്ന് ഇനിയെങ്കിലും ഒന്ന് മാറ്റണം. കാരണം എല്ലാവർക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ സമൂഹത്തിനറിയാം. ഇനി നിങ്ങൾ പൊട്ടന്മാരാവരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൽ പറഞ്ഞ മറ്റൊരു വസ്തുത എന്താ? ഇതൊക്കെ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയാണ്. അതുകൊണ്ട് ഉസ്താദ്മാർ ചെയ്യുന്നു, അതുകൊണ്ട് ഉസ്താദ്മാരെ കുറ്റം പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ കുറ്റം പറയുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ, പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നിട്ടുണ്ടോ? ഒരു മുസ്ലിമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇതുമാത്രമല്ല, ഇനിയും കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മദ്രസ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനാശാസ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട് അത് വീഡിയോകളിൽ ഇങ്ങനെ വാർത്തകളിൽ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റുകൾ ഇടാൻ ഭയങ്കര രസമായിരിക്കും. ഒരു ഇസ്ലാമിക വിരുദ്ധ അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കുന്ന കക്ഷികൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ അവർ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ അടിയിൽ കമൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽപ്പെട്ട ചില കമൻറ്റുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൊന്ന് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തത് നമുക്ക് കാണാം. കണ്ടോ, മതപഠനത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. മതപഠനത്തിൻ്റെ ഭാഗമാണോ ഇതൊക്കെ? ഒരു മുസ്ലിമിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വലാ തഖറബു സിന, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. സിനയോട്, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. പിന്നെ എങ്ങനെയാണ്, ഏത് മതത്തിൻ്റെയാണ്? ഇസ്ലാമിലേതായാലും പഠിപ്പിക്കുന്നില്ല. മറ്റേതെങ്കിലും മതത്തിലുണ്ടോ എന്നത് നമുക്കറിയില്ല. ഇസ്ലാമും മുസ്ലിമും വിശ്വസിക്കേണ്ടത് വല തഖറബു സിന, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നും ആ വ്യഭിചാരം വലിയ കുറ്റമാണ് എന്നും വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നും കൃത്യമായ അധ്യാപനങ്ങൾ, മതാധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബാക്കി എന്താ കാണുന്നത്? വിശ്വാസികൾക്ക് ഒരു പരാതിയുമില്ല. വിശ്വാസികൾക്ക് പരാതിയില്ല എന്ന് ആരാ പറഞ്ഞത്? വിശ്വാസികൾക്ക് പരാതിയുള്ളത് കൊണ്ടല്ലേ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്? വിശ്വാസികൾക്ക് പരാതിയുണ്ട്. അത്തരം അധ്യാപകരെ ആ നിയമനത്തിൽ നിന്നു മാറ്റണമെന്ന കൃത്യമായ ശക്തമായ നിലപാടുകൾ എടുക്കാറുണ്ട്. നിങ്ങളോട് ആരാണ് പഠിപ്പിച്ചത് വിശ്വാസികൾക്ക് പരാതിയില്ല എന്ന്? ഇനി ബാക്കി ഭാഗം വായിക്കാം. ഉണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വയ്ക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലുമില്ല സഹോദരങ്ങളെ, ഉണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വയ്ക്കാൻ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു വ്യക്തി, ആ വ്യക്തി വന്നിട്ട് പറയാണ്, റസൂലെ, അറിയാതെ സംഭവിച്ചു പോയി. റസൂൽ ആദ്യം അത് മനസ്സിലാക്കിയില്ല. ആദ്യം അത് പറഞ്ഞു, അത് ചിലപ്പോൾ നിങ്ങൾ ചുംബിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. വീണ്ടും അത് പറഞ്ഞു, ചില ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. അതായത് ഇവർ തെറ്റുകാരല്ല എന്ന ഒരു നല്ല മനസ്സ് പ്രവാചകൻ കാണിച്ചു. പിന്നീട് അവർ തവറത്തറപ്പിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഉറപ്പിച്ചു. അങ്ങനെ ശിക്ഷ നടപടികൾ അത് തീരുമാനമാക്കി. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഒരു വലിയ കുടുംബമഹിമയുള്ള ഒരു ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ കട്ടപ്പോൾ, നേതാവായ ആളിൻ്റെ ഏറ്റവും അടുത്ത സ്ത്രീ കട്ടപ്പോൾ, മോഷ്ടിച്ചപ്പോൾ ആ മോഷണം അത് കൈവെട്ടുന്നതാണ്. മോഷ്ടിച്ചാൽ ഇസ്ലാമിൽ കൈവെട്ടണമെന്നുള്ളൊരു നിയമമുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ ഇനി ഒരാൾ മോഷ്ടിക്കാൻ പാടില്ല. മോഷ്ടിച്ച ആൾ വീണ്ടും വീണ്ടും മോഷ്ടിക്കുന്നു, മറ്റുള്ളവർക്കത് പ്രേരണയാകുന്നു എങ്കിൽ, അതിന് കൃത്യമായ ശിക്ഷാ നടപടികളുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രേരണ ഉണ്ടാവുകയില്ല. കട്ടയാളിൻ്റെ കൈവെട്ടും എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി എങ്ങനെയാണ് പിന്നെ മോഷ്ടിക്കുക? ഇനി അവൻ മോഷ്ടിച്ച് അവൻ പിടിക്കപ്പെട്ടാൽ അവൻ്റെ കൈവെട്ടുമോ എന്ന ഭയത്തോടുകൂടിയായിരിക്കും അവൻ്റെ ഓരോ ചലനങ്ങളും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്, മാനവകുലത്തിന് ഏറ്റവും അനുയോജ്യമായതുമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച സ്ത്രീയുടെ കൈവെട്ടുമെന്ന അവസ്ഥയെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില സ്വഹാബിമാരെ, പ്രഗത്ഭരായ സ്വഹാബിമാരെ വിട്ടുകൊണ്ട് ശുപാർശ ചെയ്യാൻ, ഒന്ന് മാപ്പാക്കണം, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം, പകരം വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രൂപത്തിലൊക്കെയുള്ള സംസാരങ്ങൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉദാത്തമായ മാതൃകയുണ്ട്. ഇസ്ലാമെല്ലാം മറച്ചു വെക്കണം എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ, ഇസ്ലാമെല്ലാം മറച്ചു വെക്കണമെന്ന് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, ഇസ്ലാം പഠിപ്പിക്കുന്നു, പ്രവാചകൻ മാതൃക കാണിച്ചു തരുന്നു, അവിടെ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഞാൻ അവളുടെ കൈമുറിക്കും എന്നാണ്. അപ്പോൾ ഒരിക്കലും മറച്ചു വെക്കാനോ അത് പിന്നെ പൂഴ്ത്തി വെക്കാനോ ഒരാൾക്കും നീതി നടപ്പിലാക്കാതിരിക്കാനോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. കൃത്യമായ നീതി നടപ്പിലാക്കണം. ഇനി ഈ ലോകത്ത് നീതി നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറയറ, ആരാണോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തത് അതിനുള്ള പ്രതിഫലം അവൻ അനുഭവിക്കും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷറയറ, ആരാണോ ഒരു അണുമണി തൂക്കം ഷർറ് ചെയ്തത്, തെറ്റ് ചെയ്തത്, തിന്മ ചെയ്തത്, അതും അവന് നാളെ കണ്ടുമുട്ടും. സൂറത്തുൽ കഹഫിൽ നമുക്കൊരു ആയത്ത് കാണാൻ സാധിക്കും, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറത്തം വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഒരു ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ വിട്ടേച്ചാതെ കൃത്യമായി ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നന്മയും തിന്മയും നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥം കയ്യിൽ കിട്ടുന്ന ദിവസം, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് അതിശയിച്ചു പോകുന്ന ദിവസം, അന്ന് കൃത്യമായ നീതി നടപ്പിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആരോടും അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം അന്ധമായ ചില ഇസ്ലാമിക വിമർശനങ്ങൾ, അത് വസ്തുത കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം, ഇല്ലെങ്കിൽ ഇത്തരം വിമർശകർ തന്നെ ഇളിഭ്യരായി മാറും എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള മുന്നോട്ട് പോക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, വേലി തന്നെ വിള തിന്നുമ്പോൾ എന്ന വിഷയത്തിൽ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുർ ഔഫ് അൽ ഹൈക്കമി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ റേഡിയോ വൈബ്സ് തുടരുന്നു.
0: സ്വരം കേൾക്കാനായിരുന്നു സാറേ, എന്താണ് ഇന്നത്തെ പാട്ട്?
2: അള്ളാഹു നിന്റെ വിളിക്ക് ജവാബ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മൾ കേൾക്കുന്നത്.
0: ഇൻഷാ അല്ലാ, അപ്പോൾ സ്വരം കേട്ടുവരാം.

0: മാഷാല്ലാ, വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ഗാനമാണ് സ്വരത്തിൽ നമ്മൾ കേട്ടത്. ഇനി റേഡിയോ വൈബ്സിൽ ആരോഗ്യ വിചാരമാണ്.
1: ആരോഗ്യ വിചാരത്തിൽ ഇന്ന് എയ്ഡ്സിനെ അറിയുക, പ്രതിരോധിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഡോക്ടർമാർ നമ്മോട് സംസാരിക്കുന്നത്.
0: ഇൻഷാല്ലാ, ആരോഗ്യ വിചാരത്തിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആര്യവിചാരം പങ്ക്തിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം എയ്ഡ്സ് അഥവാ അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന അസുഖത്തെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ട ഈ ഒരു അസുഖം വർഷം തോറും 1,000,000+ ആളുകളുടെ ജീവൻ ഹനിക്കുന്ന, ഇന്നും മോഡേൺ മെഡിസിന് മുമ്പിൽ ഒരു പ്രഹേളികയായിട്ട് തുടരുന്ന ഒരു അസുഖം. ഇതിൻ്റെ ചില വശങ്ങൾ കഴിഞ്ഞ 1 December പുനരുവട്ടത്തിൽ ഹാരിസ് ബിൻ സലീമും വോയിസ് ഓഫ് പീസിൽ CP സലീമും അതുപോലെ തന്നെ ആരോഗ്യ വിചാരം സ്പെഷ്യൽ പങ്ക്തിയിൽ ഡോക്ടർ അസ്ലമും സംസാരിച്ചതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജുനൈസ്. പ്രിയപ്പെട്ട ഡോക്ടറെ, ഈ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ, എല്ലാ വർഷവും 1 December ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നുണ്ടല്ലോ. എന്താണ് ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ദിനത്തിൽ എന്താണ് പൊതുജനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന സന്ദേശം?
3: എല്ലാ വർഷവും ലോകം മുഴുവൻ 1 December ലോക എയ്ഡ്സ് ദിനം ആയി ആചരിക്കുന്നു. എയ്ഡ്സിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ലോകത്ത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഒരു തീം പ്രഖ്യാപിക്കാറുണ്ട്. കഴിഞ്ഞ 5 വർഷമായി

0: 2011 മുതൽ 2015 വരെ. അത് ഗെറ്റിംഗ് ടു സീറോ അഥവാ പൂജ്യത്തിലേക്ക് എത്തിക്കുക എന്നായിരുന്നു. പൂജ്യത്തിലേക്ക് എത്തിക്കേണ്ടത് പുതിയ എച്ച് ഐ വി അണുബാധ നിരക്ക്, എച്ച് ഐ വി കൊണ്ടുള്ള മരണം, എയ്ഡ്സ് രോഗികളോടുള്ള വിവേചനം എന്നിവയാണ്. ഈ വർഷത്തെ തീം ഹാൻഡ്സ് അപ്പ് ഫോർ പ്രിവെൻഷൻ, അല്ലെങ്കിലായി പ്രതിരോധത്തിനായി കൈകൾ ഉയർത്തുക എന്നതാണ്. എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളിലേക്ക് എയ്ഡ്സിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം. നമുക്കറിയാം, തീർച്ചയായും എയ്ഡ്സിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധം പ്രതിരോധം തന്നെയാണ്. ക്യാൻസർ, ഹൃദയാഘാതം തുടങ്ങിയ മറ്റ് മാരക രോഗങ്ങളുമായി അപേക്ഷിച്ച് ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ പൂർണ്ണമായും പ്രതിരോധിക്കാനും ഒരുപക്ഷെ ഉന്മൂലനം ചെയ്യാനും കഴിയുന്ന ഒരസുഖമാണ് എയ്ഡ്സ്.
1: ഈ എയ്ഡ്സിന്റെ തുടക്കത്തെക്കുറിച്ചും ഈ എന്നാണ് ഇത് കണ്ടെത്തിയത്, ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: 1981 അമേരിക്കയിൽ സ്വവർഗാനുരാഗികളുടെ ഇടയിൽ ഒരു പ്രത്യേകതരം ന്യൂമോണിയ പടർന്നു പിടിക്കുന്നതായി കണ്ടെത്തി. ന്യൂമോസിസ്റ്റിസ് എന്നറിയപ്പെടുന്ന സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ന്യൂമോണിയ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു തരം ഫംഗസാണ് ഇവരിൽ കൂടുതലായി ന്യൂമോണിയ ഉണ്ടാക്കുന്നതായി കണ്ടത്. അങ്ങനെ നടത്തിയ പഠനങ്ങളിലാണ് ഈ സ്വവർഗാനുരാഗികൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു തരം രോഗപ്രതിരോധ ശേഷിയിലെ കുറവ് കണ്ടെത്തിയത്. അങ്ങനെയാണ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അഥവാ എയ്ഡ്സ് എന്ന ഒരവസ്ഥയാണ് ഇവർക്കുണ്ട് എന്ന് കണ്ടെത്തുന്നത്. ഈ അസുഖം ലൈംഗിക ബന്ധം വഴിയാണ് പടരുന്നത് എന്നും പഠനങ്ങളിലൂടെ കണ്ടെത്താനും കഴിഞ്ഞു. പിന്നീട് 1984 ഇത് എച്ച് ഐ വി എന്ന വൈറസ് കണ്ടെത്തുന്നതും ഈ വൈറസാണ് എയ്ഡ്സ് എന്ന രോഗമുണ്ടാക്കുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം കഴിഞ്ഞ 35 വർഷങ്ങളായി ധാരാളം പഠനങ്ങൾ നടത്തുകയും ഈ വൈറസിന്റെ എങ്ങനെയാണ് വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്, എന്തൊക്കെ തരത്തിലാണ് ഈ വൈറസ് ശരീരത്തിലെ CD4 കോശങ്ങളെയും മറ്റു കോശങ്ങളെയും ബാധിക്കുന്നത് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്മൂലം തന്നെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഈ വൈറസിനെ തിരിച്ച് പ്രതിരോധിക്കാൻ കഴിയുക, ഈ വൈറസിനെതിരെയുള്ള മരുന്നുകളും വാക്സിനുകളും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുക എന്നും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് വൈറസിൻ്റെ പ്രജനനത്തിൻ്റെ 5 വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന മരുന്നുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞത്.
1: വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അതായത് പൊതുവേ ഉള്ള ഒരു ധാരണ പോലെ തന്നെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമാണ് ഈ ഒരു അസുഖത്തിൻ്റെ പടർച്ചയ്ക്ക് കാരണം എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ തുടക്കവും ഇത്തരത്തിലുള്ള ഒരു കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് വളരെ വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഈ ഒരു അസുഖത്തിൻ്റെ ഇപ്പോഴത്തെ വ്യാപ്തിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. എത്രമാത്രം ജനങ്ങളെ ഇത് ഇന്ന് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകളും ഇന്ന് ലഭ്യമാണോ?
0: 2015 അവസാനത്തിലെ കണക്കുകൾ അനുസരിച്ച് ലോകം മുഴുവൻ ഏകദേശം 3.7 കോടി എച്ച് ഐ വി രോഗികളുണ്ട്. ഇന്ത്യയിൽ 21 ലക്ഷം പേരാണ് എയ്ഡ്സ് ബാധിതർ. രോഗികളുടെ എണ്ണത്തിൽ 3rd സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയിൽ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് രോഗനിരക്ക് കൂടുതലുള്ളത്. ഔദ്യോഗിക കണക്കുകളനുസരിച്ച് കേരളത്തിൽ 27,000 എയ്ഡ്സ് രോഗികളാണ് ഏകദേശം ഉള്ളത്. ഇത് കേരള ജനസംഖ്യയുടെ 0.12% വരും. ലൈംഗിക തൊഴിലാളികളുടെ ഇടയിലും സ്വവർഗാനുരാഗികളുടെ ഇടയിലുമാണ് എച്ച് ഐ വി ബാധിതർ ഏറ്റവും കൂടുതലുള്ളത്. അവേർഡ് എന്ന സംഘടന നൽകുന്ന കണക്കനുസരിച്ച് ദക്ഷിണേന്ത്യയിൽ സ്ത്രീ ലൈംഗിക തൊഴിലാളികളുടെ ഇടയിൽ 14.5%, പുരുഷ ലൈംഗിക തൊഴിലാളികളുടെ ഇടയിൽ 33% എച്ച് ഐ വി ബാധിതരാണ്. ഇതുകൂടാതെ സ്വവർഗാനുരാഗികളുടെ ഇടയിൽ 5% പേർ എച്ച് ഐ വി ബാധിതരാണ്.
1: വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് നാം ഇപ്പോൾ കേട്ടത്. ഇന്ത്യയും അതുപോലെ തന്നെ

0: കേരളം സംസ്ഥാനവും ഒട്ടും ഈ ഒരു അസുഖത്തിൻ്റെ പിടിയിൽ നിന്ന് മുക്തമല്ല. മാത്രമല്ല, ഇന്ത്യ ലോകത്ത് തന്നെ മൂന്നാമത്തെ അസുഖബാധിത പ്രദേശമാണ് എന്നുള്ളതൊക്കെ വളരെയധികം ഭീതിജനകമായ ഒരു കാര്യമാണ്. ലൈംഗിക ബന്ധത്തിലൂടെയാണ് പ്രധാനമായും എച്ച് ഐ വി പകരുന്നത് എന്ന് പറഞ്ഞു. അതല്ലാതെ മറ്റ് എന്തെങ്കിലും മാർഗങ്ങളിലൂടെ ഈ അണു മറ്റുള്ളൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ?
1: അഞ്ച് മാർഗങ്ങളിലൂടെയാണ്: ലൈംഗിക ബന്ധം, രക്തം കയറ്റൽ, അമ്മമാരിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് അതല്ലെങ്കിൽ പ്രസവ സമയത്തോ മുലപ്പാലിലൂടെയോ, മയക്കുമരുന്ന് കുത്തിവെക്കൽ അല്ലെങ്കിൽ സിറിഞ്ച് അല്ലെങ്കിൽ സൂചി ശരിയായി അണുവിമുക്തമാക്കാതെ ഉപയോഗിക്കൽ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതുകൂടാതെ ആരോഗ്യ പ്രവർത്തകർക്ക് ജോലിയുടെ ഭാഗമായും എച്ച് ഐ വി അണുബാധ വരാറുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ലൈംഗിക ബന്ധം തന്നെയാണ്. ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വി അണുക്കളുള്ള സ്രവങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്നതുകൊണ്ടാണ് ഇത്. എച്ച് ഐ വി പടരുന്ന മറ്റു മാർഗങ്ങളുമായി അപേക്ഷിച്ച് പൂർണ്ണമായും ഒഴിവാക്കാവുന്ന ഒന്നാണ് ലൈംഗിക ബന്ധത്തിലൂടെയുള്ള എച്ച് ഐ വി സംക്രമണം. ലൈംഗിക തൊഴിലാളികളുമായോ അല്ലെങ്കിൽ അപരിചിതരുമായോ അല്ലെങ്കിൽ സ്വവർഗാനുരാഗികളുമായോ ഉള്ള ലൈംഗിക ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുന്നതിലൂടെ ഒരാൾക്ക് തൻ്റെ തന്നെ സുരക്ഷ ഉറപ്പാക്കാവുന്നതാണ്. ഗർഭസ്ഥ ശിശുവിലേക്കും രക്തം സ്വീകരിക്കുന്നത് വഴിയും ഉള്ള സംക്രമണം തടയാൻ ഫലപ്രദമായ വിവിധ മാർഗങ്ങളുണ്ട്.
0: ഓക്കെ, അതപ്പോൾ പല വിധത്തിൽ ഈ അണുക്കൾ ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും എന്ന് നാം മനസ്സിലാക്കി. ഇതിൽ ഒരു പ്രത്യേകം ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, അമ്മമാരിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് അസുഖം പകരുന്നതാണ്. വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയാണത്. കാരണം ഒന്നും അറിയാത്ത ഒരു കുട്ടിക്ക് പോലും ഈ അസുഖം വരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെയധികം സങ്കടകരമാണ്. എങ്ങനെയൊക്കെ ഏതൊക്കെ സ്റ്റേജിലാണ് ഒരു അമ്മയിൽ നിന്നും കുട്ടിക്ക് ഈ അണുക്കൾ പകരുന്നത്?
1: അമ്മമാരിൽ നിന്നും പ്രധാനമായും മൂന്ന് തരത്തിലാണ് കുട്ടികളിലേക്ക് അസുഖം പകരുന്നത്. ഒന്ന്, ഗർഭസ്ഥ ശിശുവായിരിക്കെ പ്ലാസൻ്റ മറികടന്ന് വൈറസ് അമ്മയുടെ രക്തത്തിൽ നിന്നും ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തത്തിലേക്ക് പകരുക. രണ്ട്, പ്രസവ സമയത്ത്. മൂന്ന്, അത് കഴിഞ്ഞ് മുലപ്പാലിലൂടെ. ഈ മൂന്ന് തരത്തിലാണ് കുട്ടികളിലേക്ക് അസുഖം പകരുന്നത്. മൂന്നിലും അസുഖം പകരുന്നത് തടയാൻ വിവിധ മാർഗങ്ങളുണ്ട്.
0: ഓക്കെ, ഈ ഒരു അണുബാധ ശരീരത്തിൽ വന്നാൽ, ഇതൊരു വൈറസാണ് എന്ന് പറഞ്ഞല്ലോ, ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെയാണ് ഇത് ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചുരുക്കി വിശദീകരിക്കാമോ?
1: എച്ച് ഐ വി ഒരു തരം വൈറസാണ്. വൈറസുകൾക്ക് സ്വന്തമായി നിലനിൽക്കാൻ കഴിയുകയില്ല. വൈറസുകൾ നമ്മുടെ കോശങ്ങൾക്ക് അകത്ത് പ്രവേശിച്ച് കോശങ്ങളിലുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത്. എച്ച് ഐ വി വൈറസ് CD4 എന്നറിയപ്പെടുന്ന ഒരു തരം ശ്വേത രക്താണുവിനെയാണ് പ്രധാനമായും ആക്രമിക്കുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമായ ഒരു തരം കോശങ്ങളാണ് CD4. ഒരു സൈന്യത്തിൽ അതിൻ്റെ ജനറൽ വഹിക്കുന്ന പങ്കാണ് രോഗപ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ CD4 വഹിക്കുന്നത്. ഈ CD4നെ ആക്രമിച്ച് അതിൻ്റെ എണ്ണം ക്രമേണ കുറയ്ക്കുകയാണ് എച്ച് ഐ വി ചെയ്യുന്നത്. CD4 എണ്ണം കുറഞ്ഞ് 200 താഴെ എത്തുന്നതോടെ പ്രതിരോധശേഷി വളരെ ദുർബലമാവുകയും നമ്മുടെ ചുറ്റുമുള്ള മിക്ക അണുക്കൾക്കും ഫംഗസുകൾക്കും ശരീരത്തിൽ പ്രവേശിച്ച് രോഗങ്ങളുണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. ഇതുകൂടാതെ വിവിധ തരം ക്യാൻസറുകളും ഇത് കാരണമായി ഉണ്ടാവും. മാത്രമല്ല, എച്ച് ഐ വി വൈറസ് നേരിട്ട് തലച്ചോർ, ഞരമ്പുകൾ, വൃക്ക, ഹൃദയം, മജ്ജ എന്നിവയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും.
0: ഓക്കെ, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ തന്നെ താറുമാറാക്കുന്ന ഒരു മാരക ഒരു അസുഖമാണ് ഈ വൈറസ് കൊണ്ട് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്തരം ഒരു അണുബാധ ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ ആ ഏൽക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാൻ കഴിയുമോ?
1: എച്ച് ഐ വി വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആദ്യത്തെ 10 വർഷത്തോളം കാര്യമായ രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ സമയത്തും വൈറസ് ശരീരത്തിൽ പെരുകുകയും ഇയാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും. ഈ സമയം കൊണ്ടാണ് എച്ച് ഐ വി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ അല്പാൽപമായി തകർക്കുന്നത്. തന്മൂലം ടി ബി, വിവിധതരം ഫംഗസ്, വൈറസ് എന്നിവയുടെ ആക്രമണങ്ങൾക്ക് ശരീരം കീഴ്പ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയെയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ശേഷം വിട്ടുമാറാത്ത പനി, മെലിച്ചിൽ, തലവേദന, വയറിളക്കം, ചുമ, അപസ്മാരം, പക്ഷാഘാതം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ അണുബാധകൾ കൂടാതെ വിവിധതരം ക്യാൻസറുകളും എയ്ഡ്സ് മൂലമുണ്ടാവാം.
0: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ നാം കേട്ടത്. അതായത് ഒരു എച്ച് ഐ വി അണുബാധ ഏറ്റ ഒരാൾക്ക് വർഷങ്ങളോളം പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും അയാളുടെ ശരീരത്തിൽ ഈ വൈറസുകൾ എണ്ണം പെരുകുകയും അതുവഴി അയാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരാനും ചാൻസ് ഉണ്ട് എന്നുള്ള വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോയിന്റാണ് ഇപ്പോൾ നാം കേട്ടത്. ഈ ടി ബിയും എയ്ഡ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നേരത്തെ പറഞ്ഞു ടി ബി ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖം, എയ്ഡ്സ് ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ടി ബി വരാൻ ചാൻസ് ഉണ്ട്, ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അണുബാധ. എയ്ഡ്സും ടി ബിയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് ഇതിന് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? എയ്ഡ്സ് ഉള്ള ആൾക്ക് കൂടുതൽ ടി ബി വരാൻ കാരണം എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ?
1: രോഗ പ്രതിരോധ ശേഷി കുറയുമ്പോൾ വിവിധതരം അണുബാധകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടി ബി അല്ലെങ്കിൽ ക്ഷയം. ടി ബി അസുഖത്തിൻ്റെ പ്രതിരോധത്തിന് സി ഡി ഫോർ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനമാണ് എന്നാണ് ഇതിന് കാരണം. നമ്മുടെ നാട്ടിൽ എയ്ഡ്സ് മൂലമുണ്ടാവുന്ന മറ്റസുഖങ്ങളിൽ 50% ടി ബിയാണ്. ശ്വാസകോശത്തെ മാത്രമല്ല, തലച്ചോർ, മെനിഞ്ചസ്, നട്ടെല്ല്, മറ്റെല്ലുകൾ, മജ്ജ, കുടൽ എന്നിങ്ങനെ ഒട്ടുമിക്ക അവയവങ്ങളിലും ടി ബി ബാധിക്കാം. പലപ്പോഴും ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് തന്നെ അയാൾക്ക് ടി ബി ഉണ്ട് എന്ന് കണ്ടുപിടിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ടി ബി ഉള്ള എല്ലാവരും എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ടി ബി നിർമാർജനം ചെയ്തു എന്നു കരുതിയിരുന്ന പല വികസിത രാജ്യങ്ങളിൽ പോലും എയ്ഡ്സ് വന്നതിന് ശേഷം ടി ബി തിരിച്ചു വരുന്നതായാണ് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ ടി ബി ഉള്ളവരിൽ എയ്ഡ്സ് രോഗം വളരെ വേഗത്തിൽ പെരുകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ ടി ബി രോഗികളെ അപേക്ഷിച്ച് എയ്ഡ്സ് രോഗികളിൽ അസുഖം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ബുദ്ധിമുട്ടും കൂടുതലാണ്.
0: ഓക്കെ, ഇപ്പോൾ ഈയിടെയായിട്ട് നാം കേൾക്കുന്ന ഒരു വാർത്തയാണ് പലപ്പോഴും എയ്ഡ്സ് ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ വളരെയധികം വിവേചനം സഹിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത്. മുൻകാലങ്ങളിൽ നമുക്കറിയാം കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു അസുഖം, അതിൽ നിന്നും ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണം പലപ്പോഴും ആളുകൾ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയും വളരെയധികം കഷ്ടത അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അന്നത്തെ അസുഖത്തെക്കുറിച്ചുള്ള അജ്ഞത ആയിരുന്നു എന്ന് നമ്മൾ പറയും. ഇന്ന് ഈ അസുഖത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധവാന്മാരായിട്ട് പോലും ഇത്തരം ഒരു പ്രവണത പലപ്പോഴും വളരെ സങ്കടകരമായിട്ട് ഇന്നും നാം കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? ഇങ്ങനെയൊരു കുട്ടിനെ, എയ്ഡ്സ് ബാധിച്ചൊരു കുട്ടി സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട്, കൂടെ ഇരുന്നു എന്നുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ കൂടെ ഒരു ആളെ ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ടോ ഈ ഒരു അസുഖം പടരുമോ?
1: തീർച്ചയായും ഇല്ല. എന്ന് മാത്രമല്ല, എച്ച് ഐ വി രോഗികളോടും പ്രത്യേകിച്ച് കുട്ടികളോടും ചെയ്യുന്ന മനുഷ്യാവകാശ ധ്വംസനമാണിത്. സ്പർശനത്തിലൂടെയോ കൂടെ കളിക്കുന്നതിലൂടെയോ ഒരുമിച്ചിരിക്കുന്നതിലൂടെയോ എച്ച് ഐ വി പകരില്ല. വിയർപ്പ്, ഉമിനീര്, കണ്ണീര്, മൂത്രം എന്നീ സ്രവങ്ങളിലൂടെ വൈറസിന് പകരാൻ കഴിയില്ല എന്നതാണ് കാരണം. അതുകൊണ്ട് രോഗികളെ, പ്രത്യേകിച്ച് കുട്ടികളെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താൻ പാടില്ല. അത് നിയമപരമായും തെറ്റാണ്.
0: അതെ, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നാം കേട്ടത്. അതായത് ഇത് ബാധിച്ച ആളുകളുടെ കൂടെ ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ബാധിച്ച കുട്ടികൾ സ്കൂളിൽ കൂടെ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടോ അസുഖം പകരില്ല എന്നുള്ളതും, ഇത്തരം നിഷ്കളങ്കരായ കുട്ടികളെ ഈ ഒരു കാരണം പറഞ്ഞ് മാറ്റി നിർത്തുന്നത് സാമൂഹികമായും മാനസികമായും ഉള്ളൊരു പീഡനമായി മാറും എന്നുള്ളതും നാം മനസ്സിലാക്കണം. മാത്രമല്ല, ഇത്തരം കുട്ടികളെ സ്വാഭാവികമായിട്ടും പലപ്പോഴും അവരുടെ പേരൻസിന് തന്നെ ഇത്തരം അസുഖം വന്നത് ചിലപ്പോൾ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് മാത്രമായിരിക്കില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല രീതിയിലും അസുഖം പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അസുഖം വന്ന ആളെ നമ്മൾ വിവേചനം കാണിച്ച് മാറ്റി നിർത്തുന്നതിന് പകരം അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി നടത്തണം എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് എയ്ഡ്സ് എന്ന ഈ ഒരു അസുഖം, അത് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കപ്പെടുന്നത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇന്ന് അത് കണ്ടുപിടിക്കാൻ നിലവിലുള്ളത് എന്നുള്ളതാണ്.
1: രോഗനിർണയത്തിന് പ്രധാനമായും മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, രക്തത്തിൽ വൈറസിനെതിരെയുള്ള പ്രതിവസ്തുക്കളെ കണ്ടുപിടിക്കുക അഥവാ ആൻറ്റിബോഡികളെ കണ്ടുപിടിക്കുക. ഇതിന് എലൈസ എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നു. ഇതാണ് ഏറ്റവും കൂടുതലായി എച്ച് ഐ വി അസുഖം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. രണ്ട്, P24 എന്നറിയപ്പെടുന്ന വൈറസ് ആൻറ്റിജൻ കണ്ടുപിടിക്കുക. മൂന്ന്, നൂതനമായ PCR സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വൈറസിനെ വേർതിരിച്ചെടുക്കുക. ഇതല്ലാതെ എയ്ഡ്സ് രോഗികളിൽ രോഗപ്രതിരോധ ശേഷി നിർണയിക്കാനായി CD4 എന്നൊരു ടെസ്റ്റും ചെയ്യാറുണ്ട്.
0: ഓക്കെ, ഈ ഒരു അസുഖത്തിന് ഇന്ന് നിലവിൽ ലഭ്യമായ ചികിത്സാ രീതികളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാൻ കഴിയും.
1: എയ്ഡ്സിനെതിരെ ഫലപ്രദമായ വിവിധതരം മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ലെങ്കിലും രോഗം നിയന്ത്രിച്ച് വളരെ കാലം മുന്നോട്ട് പോകാൻ ഈ മരുന്നുകൾ സഹായിക്കും.
0: ഓക്കെ, അപ്പോൾ ഈ മാരകമായ ഒരു അസുഖത്തെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാവുന്ന മരുന്നുകൾ ഇന്നും ലഭ്യമല്ല എന്നുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഞാൻ ഇപ്പോൾ ശ്രവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പല അസുഖങ്ങൾക്കും ഇന്ന് നാം വാക്സിനുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. വൈറസും ബാക്ടീരിയയും ഒക്കെ ഉണ്ടാക്കുന്ന പല അസുഖങ്ങൾക്കും പലതരം വാക്സിനും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ ഒരു എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് അത്തരത്തിലുള്ള വല്ല വാക്സിനും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ അത് ഏകദേശം എന്ന് ലഭ്യമാവും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യാശ നമുക്കുണ്ടോ?
1: ഏകദേശം 3 പതിറ്റാണ്ടിലേറെയായി എച്ച് ഐ വിക്കെതിരെയുള്ള വാക്സിൻ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും പൂർണ്ണമായും വിജയകരമായിട്ടില്ല. എച്ച് ഐ വി വൈറസിന് അതിൻ്റെ ജനിതക ഘടനയിൽ വ്യതിയാനം വരുത്താൻ കഴിയുന്നതുകൊണ്ടാണ് വാക്സിൻ പരീക്ഷണങ്ങൾ പരാജയപ്പെടുന്നത്.
0: ഓക്കെ, അപ്പോൾ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാനോ അതുപോലെ തന്നെ വരാതിരിക്കാനുള്ള പ്രതിരോധ വാക്സിനോ അവ ലഭ്യമല്ലാത്ത ഈ അസുഖം സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വരുന്ന പകരുന്ന പടരുന്ന അവസ്ഥയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് വരാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
1: വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കുകയോ സുരക്ഷിതമായ മാർഗങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുക. ഉറകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പരിധിവരെ രോഗം പകരാതിരിക്കാൻ സഹായിക്കും. പക്ഷേ സമ്പൂർണ്ണ സുരക്ഷ ഇത് വാഗ്ദാനം ചെയ്യുന്നില്ല. രോഗാണുബാധിതർ രക്തം, സെമൻ, വൃക്ക മുതലായവ ദാനം ചെയ്യാതിരിക്കുക. സിറിഞ്ച്, സൂചി, ബ്ലേഡ്, റേസർ തുടങ്ങിയവ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. എച്ച് ഐ വി ബാധിതയായ സ്ത്രീ ഗർഭിണിയാവുകയാണെങ്കിൽ പ്രത്യേകം ചികിത്സ തരണം. രക്തബാങ്കുകളിൽ എച്ച് ഐ വി അണുബാധ കണ്ടുപിടിക്കാൻ രക്തത്തിൽ എച്ച് ഐ വി അണുബാധ കണ്ടുപിടിക്കാനായി നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. ഇവയാണ് പ്രധാനമായും എച്ച് ഐ വി അണുബാധ വരാതെ സൂക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ. എച്ച് ഐ വി അണുബാധയുള്ള ഒരു വ്യക്തി ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ തനിക്ക് ഈ അസുഖമുള്ളത് ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ അത് ഡോക്ടറെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും സഹായിക്കും.
0: വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അതായത് ഈ ഒരു അസുഖം വരാതിരിക്കാൻ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് വിവാഹേതര ലൈംഗിക ബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഈ ഒരു ലൈംഗിക സദാചാരത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രസക്തമാകുന്നതും ഇവിടെ തന്നെയാണ്. ഖുർആനിൽ പല സ്ഥലത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെ സ്വവർഗരതിയെക്കുറിച്ച് ലൂത്ത് നബിയുടെ സമുദായത്തെക്കുറിച്ച് അവർക്ക് കിട്ടിയ ശിക്ഷയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ ഹദീസുകളിലും വളരെ വിശദമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെ ലൈംഗിക സദാചാരം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ലിവിങ് ടുഗദർ അഥവാ വിവാഹം കഴിക്കാതെ തന്നെ രണ്ട് പ്രായപൂർത്തിയ ആളുകൾ പ്രായപൂർത്തി എത്തിയ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കാം എന്ന് കോടതികൾ വരെ വിധി കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എന്നാൽ പഴഞ്ചനല്ലാത്ത ഇസ്ലാമിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് ഇന്നും പ്രസക്തമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് ഇന്ന് ഈ ഒരു മാരകമായ അസുഖം വളരെ ഭീതികരജനകമായ രീതിയിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഇന്നും അതിന് നേരാവണ്ണം ചികിത്സ ലഭ്യമല്ല, അതുപോലെ തന്നെ പ്രതിരോധ വാക്സിൻ പോലും ലഭ്യമല്ല എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് ഈ ഒരു പൊതുജനാരോഗ്യ പ്രശ്നം എന്നുള്ള നിലയിൽ ഗവൺമെൻറ് എന്തൊക്കെ നിലയിലാണ് ഇതിനെതിരെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു അസുഖത്തെ തടയിടാനും ചികിത്സക്കും വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് ഒന്ന് പറയാൻ കഴിയുമോ?
1: എയ്ഡ്സ് രോഗത്തിൻ്റെ പ്രതിരോധത്തിലും നിർണയത്തിലും ചികിത്സയിലും ഗവൺമെൻറ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ് ഈ കാര്യങ്ങളുടെ നിയന്ത്രണം വഹിക്കുന്നത്. എയ്ഡ്സ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുക, കോണ്ടം മുതലായ വസ്തുക്കൾ വിതരണം ചെയ്യുക എന്നതും, നിർണയത്തിന് വേണ്ടി ലാബുകൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രധാനപ്പെട്ട ജില്ലാതലത്തിലുള്ള സർക്കാർ ആശുപത്രികളിലും ഉണ്ടാവുന്നതാണ്. അവിടെ ഒരു രോഗിക്ക് സംശയമുണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് തൻ്റെ എലൈസ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ സർക്കാർ ആശുപത്രികളിൽ രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്ക് വേണ്ട മരുന്നുകളും സമയാസമയങ്ങളിൽ വേണ്ട ടെസ്റ്റുകളും സർക്കാർ തന്നെ നേരിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. മുഴുവൻ ചിലവും സർക്കാർ വഹിക്കുന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഏകദേശം 3000 രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ടെസ്റ്റുകളും CD4 ടെസ്റ്റ്, ഇവരുടെ ചികിത്സ, തുടർ ടെസ്റ്റുകൾ എല്ലാം സർക്കാർ ആണ് ചെയ്തു കൊടുക്കുന്നത്.
0: ഓക്കെ, സാറിപ്പോൾ വിശദീകരിച്ചല്ലോ, സ്വന്തമായിട്ട് വളണ്ടറായിട്ട് ഒരാൾക്ക് ഈ ടെസ്റ്റിംഗ് സെൻറ്ററിൽ പോയിട്ട് ടെസ്റ്റിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്നില്ല. എത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഇതിൻ്റെ ഇത്തരത്തിൽ സ്വയം ഈ ഒരു ടെസ്റ്റിന് വിധേയമാകാൻ വേണ്ടി ലാബുകളെ സമീപിക്കേണ്ടത്?
1: ഒന്ന്, HIV അസുഖം വരാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ, അതായത് ലൈംഗിക തൊഴിലാളികൾ അല്ലെങ്കിൽ ലൈംഗിക കാര്യത്തിൽ നിയന്ത്രണമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മയക്കുമരുന്നും മറ്റും ഉപയോഗിക്കുന്നതിനായി സൂചി വീണ്ടും വീണ്ടും റീയൂസ്, ഒരാൾ ഉപയോഗിച്ചത് സ്റ്റെറിലൈസ് ചെയ്യാതെ വീണ്ടും ഉപയോഗിക്കുന്ന ആൾക്കാർ എന്നിങ്ങനെ അസുഖം വരാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ സ്വയം അവരുടെ ടെസ്റ്റ് BCTC ലാബുകളിൽ ചെന്ന് ആവശ്യപ്പെടേണ്ടതാണ്. രണ്ട്, TB അസുഖമുള്ള ആൾക്കാർ, HIV അസുഖമുള്ളവർക്ക്, എയ്ഡ്സ് അസുഖമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ് TB അല്ലെങ്കിൽ ക്ഷയം. അതുകൊണ്ട് TB അസുഖമുള്ളവർ തങ്ങൾക്ക് HIV ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ അകാരണമായി ഉള്ള മെലിച്ചിൽ, മാസങ്ങളോളം നിൽക്കുന്ന പനി, വയറിളക്കം, തലവേദന, മാസങ്ങളോളം നിൽക്കുന്ന ചുമ എന്നിവ ഉള്ളവരും HIV ടെസ്റ്റ് ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. VCTC എന്ന് പറഞ്ഞത് ഗവൺമെൻറ് ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും HIV ടെസ്റ്റ് ചെയ്യാനായി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന HIV ടെസ്റ്റിംഗ് സെൻ്ററാണ്. ജ്യോതിസ് എന്നാണ് ഇവർക്ക് മലയാളത്തിൽ നൽകിയിരിക്കുന്ന പേര്. അവിടെ ഒരാൾക്ക് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ സ്വയം പോയി HIV ടെസ്റ്റ് ആവശ്യപ്പെടാവുന്നതാണ്. അവിടെ ട്രെയിനിങ് ലഭിച്ച ആൾക്കാർ നിങ്ങൾക്ക് അസുഖത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുകയും HIV ടെസ്റ്റ് ചെയ്യുകയും ചെയ്ത റിസൾട്ട് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും വിശദമായി അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതിൻ്റെ അടുത്ത നടപടി എന്ന നിലയിൽ അവരെ ഉഷസ് എന്ന HIV ചികിത്സ നൽകുന്ന സ്ഥലങ്ങളിലേക്ക് അയക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്.
0: ഓക്കെ, ഇനി ഒരു ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അസുഖം ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മറ്റു രോഗിയിൽ നിന്നും ഈ അസുഖം കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗിയുമായിട്ട് ഇടപഴകുമ്പോൾ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ ഇനി അറിയാതെ ഒരു ആരോഗ്യ പ്രവർത്തകന് ഒരു രോഗിയിൽ നിന്നും രക്തം കലർന്ന സൂചി കൊണ്ട് മുറിവേൽക്കാനിടയായാൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്?
1: ഇത്തരം ഒരു സാഹചര്യത്തിൽ HIV അസുഖം വരാനുള്ള സാധ്യത 0.3%. ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഉടനെ തന്നെ HIV വൈറസിനെതിരെയുള്ള മരുന്ന് എടുക്കുക എന്നതാണ്.

0: നാം മനസ്സിലിരുത്തേണ്ട വിഷയം എന്നുള്ളത് ലൈംഗിക സദാചാരം എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു മാരകാസുഖം പൂർണ്ണമായിട്ട് തടയിടാനും വ്യാപനം നിർത്താനും നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ സാധിക്കും എന്നുള്ള ആ ഒരു പരാമർശമാണ് നാം ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇന്ന് ഇതിൻ്റെ ഒരു സന്ദേശമായി നാം ഏറ്റെടുക്കേണ്ടത്. ഇൻഷാല്ലാ തുടർന്നും വരും ആഴ്ചകളിൽ കൂടുതൽ ഉപകാരപ്രദമായ വിഷയങ്ങളുമായി ആരോഗ്യജീവിതം പങ്ക്തി തുടരുന്നതാണ്.
1: ഇപ്പോൾ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്.
2: പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മോടൊപ്പം അജീബ് കരുവാരക്കുണ്ടാണ് കൂടെയുള്ളത്. ഖബർ സന്ദർശിക്കുമ്പോൾ എന്നുള്ള ഒരു വിഷയത്തിൽ, ഖബർ സന്ദർശന വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇന്ന് പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പഠിച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠിച്ച റബ്ബ് നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരും നാളെ മരണപ്പെട്ടു പോകേണ്ടവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ. അത്തരത്തിൽ നാം ഓരോരുത്തരും മരണപ്പെട്ടു പോകുമ്പോൾ നാം ഏവരെയും മറമാടപ്പെട്ടതിന് ശേഷം നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഖബർ സിയാറത്ത് നടത്താൻ വരുന്നതാണ് ഇൻഷാല്ലാ. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഖബർ സിയാറത്ത് നടത്തുന്ന, ഖബർ സന്ദർശനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ وإنا إن شاء الله بكم لاحقون نسأل الله لنا ولكم العافية. ഈ പാർപ്പിടങ്ങളിലുള്ള മുസ്ലിങ്ങളും മുഅ്മിനുകളുമായവരെ, നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അല്ലാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം നൽകുവാൻ ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ وَإِنَّا إِنْ شَاءَ اللَّهُ بِكُمْ لَاحِقُونَ نَسْأَلُ اللَّهَ لَنَا وَلَكُمُ الْعَافِيَةَ السَّلَامُ عَلَيْكُمْ أَهْلَ الدِّيَارِ مِنَ الْمُؤْمِنِينَ وَالْمُسْلِمِينَ وَإِنَّا إِنْ شَاءَ اللَّهُ بِكُمْ لَاحِقُونَ نَسْأَلُ اللَّهَ ലനാ വലകുമുൽ ആഫിയ. ഈ പാർപ്പിടങ്ങളിലുള്ള മുസ്ലിങ്ങളും മുഅ്മിനുകളുമായവരെ, നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അല്ലാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം നൽകുവാൻ ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ, ഖബർ സിയാറത്ത് നടത്തുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്ന പ്രാർത്ഥനയും വളരെയധികം ഫലവത്താകുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയുമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കബറാ

0: ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്കതുമൂലം സമാധാനവും പടച്ചറബിൻ്റെ രക്ഷയും ഉണ്ടാകാനും ഒക്കെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചറബ് സുബ്ഹാനഹു വതആല അത്തരത്തിൽ ഈ പ്രാർത്ഥന മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കേവർക്കും ഉൾപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ല. അപ്പോൾ പ്രാർത്ഥനാ പഠനങ്ങൾ ഒരു വിശ്വാസിക്ക് വ്യത്യസ്തമായ രംഗങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയും അത് പഠിക്കാനും പറ്റുന്ന പ്രോഗ്രാമാണ് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ അറിഞ്ഞും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപ്പോൾ എനിക്ക് ഇന്നലെ ശരിക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഒരു സംഭവം അത് ഭയങ്കര ഒരു സ്വാധീനമായി തോന്നി. അതായത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ശിഷ്യന് ജയിലിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, ജയിലാണ് അദ്ദേഹത്തിന് അടച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വക്കാന യഖൂലു ഫീ മഹ്ബസിഹി ഫിൽ ഖൽഅ, ആ ഖൽഅയിൽ അദ്ദേഹം പറയാണ്, ലൗ ബദൽതു മിൽ അഹാദിഹിൽ ഖൽഅ ദഹബൻ, ഈ ജയിലറ മുഴുവനും സ്വർണ്ണമായിട്ട് ആ സ്വർണം ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ, മാ അദല ഇന്ദി ശുക്ര ഹാദിഹി നിഅമ, അതൊരിക്കലും എനിക്ക് ഈ ജയിലിൽ പിന്നെ അള്ളാഹുവിന് ദിക്റു ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പടച്ചോനുമായി ഇബാദത്തിലേക്ക് മുഴുകാൻ കിട്ടിയ ഒരു അവസരം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്തായി ഞാൻ മനസ്സിലാക്കുകയാണ്. ആ നിയമത്ത് ഒരിക്കലും ഈ ഭൂമി അല്ല, ഈ റൂം നിറയെ കല നിറയെ സ്വർണം നിറച്ചിട്ട് അത് ചെലവഴിക്കുകയാണെങ്കിൽ പോലും അതിന് തുല്യമാകൂല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ്. അപ്പം ഇത് ശരിക്ക് എന്താണ് നമുക്ക് ഒരു ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രചോദനം, അത് വല്ലാത്തൊരു പ്രചോദനമാണ്.
4: നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണിത്. അതായത് വ്യക്തി എന്നുള്ള നിലക്ക് അവനവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ, ഘട്ടങ്ങളെ, അതിലെ അനുഗ്രഹത്തെയാണ് ഓർത്തെടുക്കുന്നത്. അപ്പം ജയിലിലടക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കുന്നു, അതിൻ്റെ പുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. ഒരാൾ രോഗിയാകുമ്പോൾ ആ രോഗിക്കുള്ള ഒരുപാട് ഓഫറുകളുണ്ട്. ആ ഓഫറുകളിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗപീഠകൾക്കിടയിലും അയാൾക്കൊരു പ്രതീക്ഷയും ഒരാശ്വാസമൊക്കെ ഉണ്ടാകും. ഇതിപ്പം എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെയുള്ളൊരു കാര്യമുള്ളൂ, എൻ്റെ ഈമം പോകാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോനില ഉണ്ടാകും.
3: അപ്പോൾ ശരിക്ക് ഇബ്നുൽ ഖയ്യിം വീണ്ടും അദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം നമുക്കൊക്കെ അറിയാം, അതിൽ അദ്ദേഹം പറയുന്നത് മാ യസ്നൗ അഅദ ഉബി, എൻ്റെ ആദർശ ശത്രുക്കൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുക.
4: അതെ,
3: അദ്ദേഹം പറഞ്ഞ അവിടെ വാക്കുണ്ട്,
4: ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദ്,
3: ആ അതെ, ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദരി, ഇൻ റുഹ്തു ഫഹിയ മഈ ലാ തുഫാരിഖുനി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇൻ ഹബസി അത് ഖൽവ വഖത്ലി ഷഹാദ വഇഖ്റാജി മിൻ ബലദി സിയാഹ. ആ ശരിക്ക് ഒരാളെ ഒരു ഒരു വിശ്വാസിനെ ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്നതാ, ഒന്നുകിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ നാട് കടത്താൻ പറ്റും, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുവിടാൻ പറ്റും. ഇതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് സംഗതിയാണ്. ആ മൂന്നിനെ അദ്ദേഹം സ്വീകരിച്ച ആ വാചകം, അതിൻ്റെ ബാക്കിയാണ് നേരത്തെ ആ പറഞ്ഞ ഈ ഇത് അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇത് മൊത്തം എനിക്ക് പിന്നെ സ്വർണമായി ചെലവഴിക്കാൻ കിട്ടുന്നതിനേക്കാളും വലിയ പിന്നെ ഹൈറായി ഞാൻ നിയമത്തായി ഇത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യം പറയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട്.
4: അതിന്റെ ആശയം കൂടി പറഞ്ഞോളൂ, അപ്പോഴായിരിക്കും ശ്രോതാക്കൾക്ക് വ്യക്തത വരിക.
3: അതായത് ഷെയ്ഖുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി ശരിക്ക് പിന്നെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ നമുക്കറിയാം തൗഹീദിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിവുകൊണ്ടും ജിഹാദ് ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു ജീവിത രൂപമാണ് സത്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം.
4: അതെ,
3: അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ കൊണ്ട് ജയിലിലടക്കുകയാണ് ബിദഅത്തിൻ്റെയും ഷിർക്കിൻ്റെയും ആളുകൾ. അപ്പോൾ അതിനെ അദ്ദേഹം സ്വീകരിക്കുകയാണ്. അതായത് പിന്നെ ആളുകൾ ദുനിയാവിൽ വിചാരിക്കുന്നത് ദുനിയാവിലെ പിന്നെ സുഖമാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്, അല്ലെങ്കിൽ കുറേ സുഖങ്ങൾ മനുഷ്യന്മാരെ സങ്കല്പിച്ച സംഗതികളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, എൻ്റെ സ്വർഗവും എൻ്റെ
4: പിന്നെ ജന്നത്തീവ ബുസ്താനി ഫീ സദ്രി, എൻ്റെ സ്വർഗവും എൻ്റെ പൂന്തോപ്പും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ എവിടെ കൊണ്ടിട്ടാലും എനിക്കത് ഒരു പൂന്തോട്ടത്തിലിരിക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ ഞെട്ടിക്കണ്ട എന്നാണ് എൻ്റെ അർത്ഥം.
3: ഇൻ റുഹ്തു ഫഹിയ മഈ ലാ തുഫാരിഖുനി, അതായത് ഞാൻ എവിടെ പോയാലും അതെന്റെ കൂടെ വരും. എന്റെ വീടല്ല ശരിക്ക്. ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ വീട്ടിലിങ്ങനെ ഇരിക്കുക, ആ സുഖത്തിൽ എ സിയിൽ ഇരിക്കുക, അല്ലെ ആ റൂമിൽ ഇരിക്കുക, അല്ലെ വണ്ടിയിൽ ഇരിക്കുക, അങ്ങനെയല്ല ഷെയ്ഖുൽ ഇസ്ലാം കണ്ടത്. അദ്ദേഹം കണ്ട സ്വർഗം എന്താണ്? അള്ളാഹന്റെ ദീനിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതിലുള്ള ആസ്വാദനാണ്
4: ശരിക്കും. നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരിക്കാന് അതുക്കാറ് ചൊല്ലാന് ഒക്കെ ഉള്ള ഒരു സമയമായിട്ട് ഞാൻ എടുക്കും. പിന്നെ ഒരു വാചകം കൂടി ഉണ്ട്, വൈൻ ഖത്ലി ഷഹാദ, ഇനി ഞാൻ എങ്ങനെ ഇതിൽ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് രക്തസാക്ഷിത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് നമ്മളിപ്പോൾ ഒരു ED വണ്ടി വരുമോ, അതല്ലെങ്കിൽ എന്തോ സംഭവം വരുമോ, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ ഇത്തരം ഒരു കടുത്ത വിശ്വാസത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനത്തിൻ്റെ ലോകം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തക്ബീറിൻ്റെ, തഹ്മീദിൻ്റെ, തഹലീലിൻ്റെ ഒരു ആയുധങ്ങൾ അണിഞ്ഞ്, അതായിരിക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അത് ഒരു വെടിയുണ്ടകൾക്കും അതിനെ തുളച്ച് കയറാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും,
3: എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ
4: പറ്റുന്നുണ്ടാകും, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എപ്പോഴോ പറഞ്ഞ പഞ്ചിൽ പറഞ്ഞൊരു ഡയലോഗൊന്നും അല്ലത്. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റും. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ജയിലിൻ്റെ കവാടം വരെ വരുമായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ഷെയ്ഖേ പറ്റൂലല്ലോ, അത് ശരി, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു, എനിക്ക് ഈ ദൂരം വരെ വരാം, ഞാൻ പള്ളി വരെ പോകാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ എൻ്റെ മുന്നിൽ ഈ കൽത്തുറങ്കിൻ്റെ ഇരുമ്പ് വാതിലുകളുണ്ട്, ആ ഇരുമ്പ് വാതിലുകൾ വരെ വരിക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അത് തുറന്ന് തന്നെ വിടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നിങ്ങളോട് ആണ് പഠിച്ചവൻ എന്ത് ചെയ്യുക, ചോദിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് പല തടസ്സവും പറഞ്ഞിട്ടാണ്. എത്രയാണോ പറ്റുക, പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മരണാനന്തരം, അദ്ദേഹം ജയിലിലാണല്ലോ മരിക്കണത്, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു, എവിടോ വായിച്ചു പോയിട്ടുണ്ട് ഞാൻ, എൻ്റെ ശേഖങ്ങൾ കല്യാണം കഴിക്കാതിരുന്നത്, അപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് എന്നെ കൊടുത്ത ഉത്തരം. അദ്ദേഹം ഏറ്റെടുത്ത മഹാദൗത്യങ്ങൾക്ക് മുന്നിൽ വിവാഹം മറന്നുപോയ ജീവിതാനുഭവമായിരുന്നു. മയ്യത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം, അദ്ദേഹത്തിൻ്റെ ജനാസയും കൊണ്ട് പതിനായിരങ്ങൾ അങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ പിന്നിൽ യാസീനോദി ആളുകളുണ്ടായിരുന്നു. യാസീനോദി ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ അന്നത്തെ ഇസ്ലാമിക ശത്രുവിനെതിരിൽ, കുരിശ് യുദ്ധത്തിൻ്റെ ആളുകൾക്കെതിരിൽ, താർത്താരികൾക്കെതിരിൽ, അതേപോലെ തന്നെ എടുത്ത സ്റ്റാൻഡുകൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അതിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഞങ്ങൾ ഓതുന്ന ഒരു യാസീന് കൊണ്ടെങ്കിലും ആ പഴച്ചുപോയ മനുഷ്യൻ രക്ഷപ്പെടണം എന്നുപോലും ആഗ്രഹിച്ചു. അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പഴച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ധാരണകൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുകയാണ് ചെയ്തത്. നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ എന്ന് പേരിടുന്ന പോലെ ഇട്ടതല്ല, മറിച്ചൊരു ഒരു ജനത മുഴുവൻ ഒന്നിച്ചു നൽകിയ പേരായിരുന്നു അത്. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ ഒരു മനോനില തന്നെയാണ്.
3: ശരിക്കും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ശരിക്കും വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ, ഇപ്പം നബി പറയാണ് എന്താണ്, ദാക്കത്തുഴമൽ ഈമാൻ, ഈമാനിന് രുചിയുണ്ട് എന്ന് പറയുന്നത്, ടേസ്റ്റ് അത് അനുഭവിക്കാരാ, മൻ റളിയ ബില്ലാഹി റബ്ബൻ അബിൽ ഇസ്ലാമി ദീനൻ അബി മുഹമ്മദിൻ നബിയ. അത് ശരിക്കും ബോധ്യപ്പെട്ട് ഒരു ശരിക്കും അയാൾക്ക് ഈമാനൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ആ ടേസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ജയിലോ ഒന്നൊരു വിഷയമാണില്ല ശരിക്കും.
4: അതെ,
3: ജനങ്ങളുടെ സപ്പോർട്ടുണ്ടോ, പരിഹാസമുണ്ടോ, ബഹിഷ്കരണമുണ്ടോ, ഒന്നൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണില്ല. ശരിക്കും നബി പറഞ്ഞാൽ ഇതാണ് ദാക്ക തുഴമൽ ഈമാൻ, അല്ലേ, ഈമാനിന് ശരിക്ക് ഒരു തുഴമ രുചിയുണ്ട് എന്നാണ്, അത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അവിടേക്ക് നമ്മൾ എത്തണം,
4: അവിടേക്ക് എത്തണം. അതിനുള്ള തോഫീക്ക് നൽകട്ടെ.
1: ഇൻഷാല്ലാ, ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത് പൂമരത്തണലിൽ കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി.
5: കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, കൂടെ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക.
1: സന്തോഷ ലോകം എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിലെ വിഷയം.
5: അൽഫഹദ് പൂന്തറയാണ് നമ്മൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഈ പൂമരത്തണലിൽ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇൻഷാല്ലാ പൂമരത്തണലിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹും. പ്രിയ നിറഞ്ഞ പൂമരത്തണലിലെ പ്രിയ ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? പൂമരത്തണലിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. സുഹൃത്തുക്കളെ, രാവിലെ ഉറക്കമുണർന്ന് സ്കൂളിലേക്ക് പോകാനും അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാകുമ്പോൾ, കൂട്ടുകാരെ, നമ്മുടെ ഈ ലോകം അത് കൂരിരുൾ നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നായിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുക. കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊരുക്കി വെച്ച ഒരു സന്തോഷലോകമുണ്ട്, ഒരു സന്തോഷലോകമുണ്ട്. ആ സന്തോഷലോകത്തെ സുഖാനുഭൂതികൾ അനുഭവിക്കാൻ, ആ സന്തോഷം നമുക്കൊന്ന് ആസ്വദിക്കാൻ നമ്മളേറെ എല്ലാവരും കൊതിക്കുന്നവരാണ്, അല്ലേ കൂട്ടുകാരെ? ആ സന്തോഷലോകത്തെ പറയുന്ന പേര് എല്ലാവർക്കും അറിയാം. എന്താണ്? സ്വർഗം. അതെ, സ്വർഗം തന്നെയാണ്. ആ സ്വർഗത്തിലെത്തിപ്പെടാൻ നമ്മൾ ഓരോരുത്തരും വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ, സ്വർഗമെന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കപ്പെട്ടതുപോലെ വമാ ഐനും റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വലാ ഉദുനു സമിഅ, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, അതുപോലെ തന്നെ ഒരു ഹൃദയം കൊണ്ടും ചിത്രീകരിക്കാൻ സാധിക്കാത്തത്ര സുന്ദരമാണ് ആ സ്വർഗലോകമെന്നുള്ളത് നമുക്കറിയാം. കൂട്ടുകാരെ, സ്വർഗം

സ്വർഗമെന്നത് കൂട്ടുകാരെ എന്താ? സന്തോഷലോകമാണ്. ആ ലോകത്തേക്ക് പോകാൻ ആ സ്വർഗം സന്തോഷത്തോടെന്നോടൊപ്പം ഓരോ മനുഷ്യനും ആശ്വാസ കേന്ദ്രമാണത് അല്ലേ? ആ സ്വർഗത്തിൽ ആശ്വാസമായി അവിടെ നമുക്ക് സന്തോഷമായി കഴിയണമെങ്കിൽ, അവിടെ നമുക്ക് ആശ്വസിക്കണമെങ്കിൽ നമ്മൾ ഒരു കടമ്പ കടന്നെത്തേണ്ടതുണ്ട് കൂട്ടുകാരെ. എന്താണെന്നറിയോ? കൂട്ടുകാരേ,

എന്താ കൂട്ടുകാരെ അതിൽ പറഞ്ഞത്? കൂട്ടുകാരെ ഈ ലോകം, കൂട്ടുകാരെ ഈ ലോകത്ത്, ഈ ലോകം എന്തെന്നാണ് ആ പാട്ടിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്? കൂരിരുളേറും കാലത്ത്. എന്താ കൂട്ടുകാരെ കൂരിരുളെന്ന് പറഞ്ഞാൽ? രാവിലെ നോക്കുമ്പോൾ സുന്ദരമായ വെളിച്ചമാണല്ലേ, ഇരുട്ടൊന്നും കാണുന്നില്ല. കാണുന്നുണ്ടോ കൂട്ടുകാരെ? ഇല്ല, ഇരുട്ടൊന്നും കാണാത്ത വെളിച്ചമേറിയ സ്ഥലമാണ് ലോകം. പക്ഷേ കൂട്ടുകാരെ, നമ്മളതിൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അതായത്, ഈ ലോകം ഇരുട്ടാണെന്ന് പറയാൻ കാരണം തെറ്റുകൾ കൊണ്ട് എല്ലാ ആളുകളും തെറ്റിലേക്ക് തെറ്റിലേക്ക് ഇങ്ങനെ മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെറ്റുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ഭവിക്കുമ്പോൾ, ആ തെറ്റുകളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ഇരുട്ടടഞ്ഞ ലോകത്തേക്കായിരിക്കുകയാണ്. എന്നിട്ടോ ബാക്കിയെന്താണ്?

ആ ലോകത്ത് നമ്മൾ എങ്ങനെ നടക്കണമെന്നാ പറഞ്ഞത്? നേരേ നടന്നു നാം ചേലത്ത്. എങ്ങനെ? നേരേ നടന്നു നാം ചേലത്ത്. ചേലായ രീതിയിൽ നമ്മൾ നടന്നു പഠിക്കണം നല്ല രീതിയിൽ. അല്ലേ കൂട്ടുകാരെ, എല്ലാ ഞായറാഴ്ചയും പീസ് റേഡിയോ പൂമരത്തണൽ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്ന മാർഗമാണത്. നേരേ നടന്നു നാം ചേലത്ത്, നേരെ നടക്കുക എന്നുള്ളതാണ്. ആ നേരെ നടക്കുന്നതിലൂടെ എന്താ നമുക്ക് ലഭിക്കാനുള്ളത്?

അങ്ങനെ നേരെ നടന്നാല് എന്താ ലഭിക്കാനുള്ളത്? ജന്നത്ത്. എന്താ ജന്നത്ത് എന്ന് പറഞ്ഞാല് സ്വർഗം. എന്താണ് കൂട്ടുകാരെ? സ്വർഗം, ആ സന്തോഷ ലോകമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വർഗം എന്ന് പറഞ്ഞെന്താണ്?

ആ സ്വർഗമെന്നത് മനുഷ്യന് ഏറ്റവും സന്തോഷം നൽകാനുതകുന്ന, മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്ന ആ ലോകമാണ് കൂട്ടുകാരെ സ്വർഗമെന്നുള്ളത്. ആ സ്വർഗത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. ആ സ്വർഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണെന്ത്? ആശിച്ചമാ

കൂട്ടുകാരെ, ആ സ്വർഗത്തിന്റെ പ്രത്യേകതയാണെന്ത്? ആശിച്ച മാത്രയിൽ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്തൊക്കെ ആശിക്കുന്നുവോ, കൊതിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ, അതെല്ലാം അതേപടി വന്ന് നമ്മുടെ മുമ്പിലെത്തുന്ന ലോകമാണ് സ്വർഗലോകമെന്ന് പാട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ കൂട്ടുകാരെ, ഇനിയും സ്വർഗത്തിൻ്റെ വേറൊരു പ്രത്യേകത പറയുകയാണെന്ത്, പാലിനാലൊഴുകുന്ന പുഴയും തേനിനാലൊഴുകുന്ന തോടും. നോക്കൂ കൂട്ടുകാരെ, പാലിനാലൊഴുകുന്ന പുഴ എന്തു ഭംഗിയായിരിക്കും അല്ലേ? പാലിനാലൊഴുകുന്ന പുഴ എന്തു ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ തേനിനാലൊഴുകുന്ന തോടും എത്ര രസമായിരിക്കും, ആ സ്വർഗത്തിൻ്റെ സുഖാനുഭൂതികളെന്ന് കൂട്ടുകാരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ. ആ സ്വർഗത്തിലേക്കെത്താൻ നമ്മൾ ചെയ്യേണ്ടത് എന്തേ? ഇത്ര മാത്രമേ ഉള്ളൂ, നേരെ നടന്നു നാം ചേലത്ത് നേരെ ഒന്ന് നടക്കുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്കെന്ത് ചെയ്യാം, ആ സ്വർഗത്തിലേക്കെത്താം. പാട്ടിൻ്റെ ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞത്? കിട്ടുന്ന മാർഗങ്ങളെല്ലാം, എല്ലാ മാർഗങ്ങളും. എവിടേക്കുള്ള മാർഗങ്ങൾ? സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങളെല്ലാം കാട്ടിയതാരാ? ത്വാഹ റസൂല്. ആര്? ത്വാഹ റസൂല്, നമ്മുടെ പ്രവാചകൻ. ആരാണ് റസൂൽ? അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടുന്ന എല്ലാ മാർഗവും, സ്വർഗത്തിലേക്ക് പോകാനായ എല്ലാ മാർഗവും നമ്മെ പഠിപ്പിച്ച നമ്മുടെ പ്രവാചക വര്യൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നാം പഠിപ്പിച്ചു നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൂട്ടുകാരെ, ആ സ്വർഗത്തിലേക്കെത്താനുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. നന്മയിൽ അധിഷ്ഠിതമായി, നന്മയുമായി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിന് രോഗം ബാധിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിന് കറുപ്പ് വീഴുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിന് കറുപ്പ് വീഴുന്ന ഓരോ തിന്മകൾ ചെയ്യുന്തോറും നമ്മുടെ മുമ്പിലുള്ള ലോകം കൂരിരുളായി മാറും. കൂരിരുളായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു അന്ധതയുടെ ലോകത്തേക്ക് നമ്മൾ പോകും, തിന്മയുടെ ലോകത്തേക്ക് നമ്മൾ മാറും. അങ്ങനെ നമ്മൾ തിന്മ ചെയ്യുന്ന ചീത്ത കുട്ടികളായി നമ്മൾ മാറിയാൽ നമുക്ക് കിട്ടാനിരിക്കുന്ന ആ

അങ്ങനെയുള്ള സുന്ദരമായ ഒരു സ്വർഗം നമുക്കു നഷ്ടപ്പെടും, നഷ്ടപ്പെടുത്തണോ? ആ സ്വർഗം കാണാൻ എത്ര ആശയുണ്ട് നമുക്ക് അല്ലേ? അങ്ങനെയുള്ള ആ പാലിനാൽ ഒഴുകുന്ന പുഴയും തേനിലാൽ ഒഴുകുന്ന തോടും കാണാൻ എത്ര കണ്ട് കൊതിക്കുന്നവരാണ് കൂട്ടുകാരെ നമ്മൾ. ആ സ്വർഗത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെടുക, പടച്ചവനോട് നിരന്തരം പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുക?

0: നാനേ പടച്ചവനോട് നിരന്തരം പ്രാർത്ഥിക്കാം. കൂട്ടുകാരെ, ഇന്നത്തെ പൂമര ചാനലിൽ നമുക്ക് ആ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥന കൂടെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന എന്നറിയാമോ? അള്ളാഹുവിനോട് രണ്ടു കരങ്ങളും ഉയർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിൻ്റെ അടുക്കൽ സ്വർഗത്തിലൊരു ഭവനമുണ്ടാക്കി തരണമേ. എങ്ങനെ? സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കി തരണമേ. എങ്ങനെയാണ് നമ്മൾ ആ പ്രാർത്ഥന അറബിയിൽ പ്രാർത്ഥിക്കുക? നോക്കൂ കൂട്ടുകാരെ, ഞാൻ പ്രാർത്ഥന പറയുമ്പോൾ അത് ഏറ്റു ചൊല്ലി നിങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കണം. ഇന്നത്തെ പൂമരത്തണലിൽ അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥന പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇന്ന് പൂമരത്തണൽ കേട്ട് അവസാനിപ്പിക്കേണ്ടത്. നോക്കൂ കൂട്ടുകാരെ, ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക. നമസ്കാര ശേഷവും ഒതു എടുത്തതിന് ശേഷവും എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അള്ളാഹുവിനോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിബ്നിലി ഇന്ദക ബൈതം ഫിൽ ജന്ന. എന്താ? റബ്ബിബ്നിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന. ഒന്നുകൂടി പറഞ്ഞേ. റബ്ബിബ്നിലി, റബ്ബിബ്നിലി ഇന്ദക, ഇന്ദക ബൈതൻ, ബൈതൻ ഫിൽ ജന്ന, ഫിൽ ജന്ന. ഒന്നുകൂടി നോക്കിയേ. റബ്ബിബ്നിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവേ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കി തരണമേ അല്ലാ എന്നുള്ള പ്രാർത്ഥനയാണ് കൂട്ടുകാരെ ഈ പ്രാർത്ഥന. നമുക്ക് ആ സന്തോഷ ലോകത്തിനു വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. ആ സ്വർഗത്തിലാണ് നമുക്ക് ജീവിതകാലം മുഴുവനും നമ്മുടെ മരണമില്ലാത്ത ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ളൊരു ലോകം കൂട്ടുകാരെ ആ സ്വർഗമാണ് എങ്കിൽ നമുക്ക് ഒന്നിച്ച് ചേർന്നിണയായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിൻ്റെ പാതയിൽ മുന്നേറാൻ നമ്മൾ അതുപോലെ തന്നെ നന്മതൻ തീരത്തൊന്നിക്കാൻ വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വിധിയേകണയല്ല എന്ന് ആത്മാർത്ഥമായി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. അങ്ങനെ സന്തോഷലോകം കിട്ടുന്ന, സന്തോഷലോകം ലഭിക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥനയുമായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്ദരമായ സന്തോഷലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥന പഠിക്കുക. ഒന്നുകൂടി പറയാം. റബ്ബിബ്നിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന. റബ്ബിബ്നിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന് താൽക്കാലിക വിട ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ വിട പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: സന്തോഷലോകം എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറ സംസാരിക്കുകയായിരുന്നു. പൂമരത്തണലിൽ, പൂമരത്തണലിൽ ഇവിടെ സമാപിക്കുന്നു. ഇനി നുറുങ്ങുകൾ.
2: നുറുങ്ങുകളിൽ മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയ അദൃശ്യനായ അംഗരക്ഷകൻ എന്ന ടി ചാണ്ടി രചിച്ച ആ ഒരു ലേഖനത്തെയാണ് ഇന്നത്തെ നുറുങ്ങുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്.
3: അദൃശ്യനായ അംഗരക്ഷകൻ. ദൈവം നമ്മുടെ വഴികാട്ടി മാത്രമല്ല അദൃശ്യനായ അംഗരക്ഷകൻ കൂടിയാണെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവമാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബോധ്യമാകും. ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ അവ നമ്മിൽ തറച്ചുകയറാതെ അവിടുത്തെ കരങ്ങളാകുന്ന പരിച കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ഇക്കാര്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. നാം ഭൂമുഖത്ത് ഇന്ന് അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും കാവലും കൊണ്ടാണെന്ന് വകവെച്ചു കൊടുക്കുന്നവർ വിരളമായിരിക്കാം. ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് നിഷേധിക്കുന്നവർ കണ്ടേക്കാമെങ്കിലും അതൊരു ശാശ്വത സത്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും രോഗങ്ങളും ദുഃഖങ്ങളും പലതരത്തിലുള്ള ദുസ്സഹമായ അഗ്നിപരീക്ഷണങ്ങളും ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും ഒഴിവാക്കണമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുക. എന്നാൽ ദൈവം നമ്മുടെ അനുഭവ വിപര്യയങ്ങളെ ഒഴിവാക്കുകയല്ല, അവ നമ്മെ നശിപ്പിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലിയനാർഡ് ഗ്രിഫിത്ത് ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന സംഭവകഥ ശ്രദ്ധേയമാണ്. ഒരു ദിവസം ഗൈൽസും മിണ്ടാപ്രാണിയായ കൂട്ടുകാരനും ഒരു കാട്ടിൽ കൂടി നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു പട്ടിയുടെ കൂര കേട്ടു. ഭയപരവശയായ മാൻ ഓട്ടം തുടങ്ങി. ഗൈൽസും അതിൻ്റെ കൂടെയോടി. അവരൊരു നായാട്ടുകാരൻ്റെ മുമ്പിലാണ് ചെന്നുപെട്ടത്. അയാൾ വില്ലിൻ്റെ ഞാണിൽ അമ്പെടുത്തു വയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് നായാട്ടുകാരൻ മാനിനെ ഉന്നം നോക്കി അമ്പെയ്തു വിട്ടു. ഗൈൽസ് തൽക്ഷണം കൈനീട്ടി. മാനിൻ്റെ ദേഹത്തു തറയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ തന്നെ അമ്പു തറച്ചു മുറിവേറ്റു. അദ്ദേഹത്തിൻ്റെ കൈയിൽ നിന്നു തെറ്റിയ അമ്പ് മാനിൻ്റെ പള്ളയ്ക്ക് ചെന്നുകൊണ്ടു. പക്ഷേ മാനിൻ്റെ ദേഹത്ത് ഒരു ചെറിയ പോറൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഗൈൽസിൻ്റെ കൈയിൽ തട്ടി അമ്പിൻ്റെ ആയം കുറഞ്ഞതുകൊണ്ടാണ് മാനിൻ്റെ ദേഹത്ത് ചെന്ന് തറയ്ക്കാതിരുന്നത്. കഷ്ടാനുഭവങ്ങളുടെ മാരകമായ അസ്ത്രങ്ങളെ ദൈവം എപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ചില പോറലുകൾ മാത്രമേ നമുക്ക് ഏൽക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം. പുറമെ ചില പോറലുകൾ മാത്രം ഏറ്റ് നാം വേദനിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കൈനീട്ടുന്ന ദൈവം അതിലേറെ വേദനിക്കുന്നുണ്ടെന്ന സത്യം നാം വിസ്മരിക്കരുത്. താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാൻ അവയുടെ മാരകമായ ദുഷ്ഫലങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു.
1: അദൃശ്യനായ അംഗരക്ഷകൻ, ടി ചാണ്ടിയുടെ രചനക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയതാണ് നമ്മൾ നുറുങ്ങുകളിൽ ഇപ്പോൾ കേട്ടത്. നുറുങ്ങുകൾ സമാപിക്കുന്നു. ഇനി അസ്മാഉൽ ഹുസ്ന.
2: സലാം സാറേ, ശരിക്ക് അള്ളാഹുവിനെ ഏറ്റവും നല്ല അടുത്തറിയാൻ അസ്മാഉൽ ഹുസ്ന പഠിക്കുക എന്നുള്ളത് വലിയൊരു വഴിയാണ്. അപ്പം മാഷാല്ലാ, റേഡിയോ വൈബ്സ് കേൾക്കുന്ന എല്ലാവർക്കും ഈ ഒരു സമയത്ത് 9 മണി കഴിഞ്ഞാൽ ഈയൊരു സമയത്ത് അതിനുള്ള വലിയൊരു വാതിൽ തുറക്കാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ പഠിക്കുന്നത്.
1: ഏറ്റവും മഹത്വമേറിയ നാമം അള്ളാഹു, അപ്പോൾ ഇസ്മുൽ ജലാല അല്ലേ, ആ നാമത്തെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത് ബഹുമാനായ അബ്ദുർ റൌഫ് അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എന്താ പഠിച്ചു വരുന്നത്? ആ, അള്ളാഹുവിനെ കുറിച്ചാണല്ലേ. മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്താണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഹുസ്നയാണ്. മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിമഹത്വമേറിയതാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെയാ കിട്ടുക? ആ, ഒന്ന് സ്വർഗം കിട്ടും അല്ലേ, രണ്ട് ഈമാൻ വർദ്ധിക്കും അല്ലേ, ആ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥൈര്യം ലഭിക്കും, അതുപോലെയുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തുകൾ ലഭിക്കും, സ്വർഗം ലഭിക്കും, ഒക്കെ നമ്മൾ പഠിച്ചു. ശരി, ഇനി ഇന്നു മുതൽ ഇൻഷാ അല്ലാ ഈ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന നാമമാണ് അല്ലാഹു. എന്താണ് അല്ലാഹു? ഓക്കെ, അല്ലാഹു എന്ന നാമമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു എന്ന നാമം മറ്റെല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നാമമാണ് അല്ലാഹു എന്ന നാമം. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന കാണുന്നു. ആ നിസ്കാരത്തിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു സ്വമദു ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഈ പ്രാർത്ഥന ഇങ്ങനെ കേട്ടപ്പോൾ റസൂല്ല എന്ത് ചെയ്തെന്നറിയോ? സുല്ലിങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ പറഞ്ഞ്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ അള്ളാഹു എന്ന ആ ഒരു വാക്കാണ് ആദ്യം ഉച്ചരിച്ചത്. അള്ളാഹു എന്ന വാക്കാണ് ആദ്യം ഉച്ചരിച്ചത്. ആ വാക്ക് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന കേട്ടിട്ട് പറഞ്ഞത് വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖദ് സഅലല്ലാഹ ബിഇസ്മിഹിൽ അദീം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ മഹത്വമേറിയ അള്ളാഹു എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രത്യേകത പറയാണ്, അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ. ആ വാക്കുകൊണ്ട്, ആ നാമം കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യുന്നതാണ്. എന്താണ്? അള്ളാഹു ഉത്തരം ചെയ്യും. ഇപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹു എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പൊ ചിലപ്പോൾ അള്ളാഹുമ്മ എന്ന പ്രാർത്ഥന തുടങ്ങാം. എത്രയോ പ്രാർത്ഥനകളാണ് അള്ളാഹുമ്മ എന്ന് പറഞ്ഞ് റസൂലുള്ള തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനന്നാർ. അള്ളാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. ഇങ്ങനെ അള്ളാഹുമ്മ ആദ്യം തുടങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. അപ്പൊ അള്ളാന്റെ നാമങ്ങൾ എന്ത് ചെയ്യണം? മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റസൂലുള്ള വീണ്ടും പറഞ്ഞു, വഇദാ സുഇല ബിഹി അഅതാ. എന്താണോ ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നത്, അള്ളാഹു എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു അത് തരും എന്നതാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതൊക്കെയാ? ആ ഒന്നാമത്തത്, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു എന്ന നാമം, അല്ലെങ്കിൽ അള്ളാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഒന്നാമതായി റസൂലുള്ള പറഞ്ഞു. ഇനി രണ്ടാമത് പറഞ്ഞു, ഇനി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ചത് അള്ളാഹു നൽകും എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും പുണ്യമേറിയ, അഅദമായ, എല്ലാ മറ്റെല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളെയും ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് അള്ളാഹു എന്ന നാമം. ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഞ്ച് കാര്യങ്ങൾ, അതിലൊന്നാമത്തത് ഈ നാമങ്ങൾ ശ്രേഷ്ഠമാകാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒന്നാമതായി പറഞ്ഞത്, നമ്മൾ മുസ്ലിം ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരാളിപ്പോൾ മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പോൾ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്താണ് ചെയ്യേണ്ടത്? ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം അല്ലേ. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് നമ്മൾ പറയണം. അപ്പോൾ അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അവിടെ അള്ളാന്റെ നാമമാണ് പറഞ്ഞത്. ഒരാൾ മുസ്ലിമായി കടന്നു വരുമ്പോൾ ആദ്യമായി ഉച്ചരിക്കുന്ന നാമം അള്ളാഹു എന്ന നാമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മഹത്വമേറിയതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, മറ്റെല്ലാ നാമങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹു എന്നതാണ്. നമ്മൾ അള്ളാഹു ഹക്കീമാണ് എന്ന് പറയും, എന്നാൽ ഹക്കീം അള്ളാഹു ആണ് എന്ന് പറയില്ലല്ലോ. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയോ? ഇല്ല, അള്ളാഹു ഹക്കീമാണ് എന്ന് പറയും, അല്ലെങ്കിൽ അള്ളാഹു അലീമാണ് എന്ന് പറയും. അപ്പൊ അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങളെയെല്ലാം ഈ അള്ളാഹു എന്ന നാമത്തിലേക്കാണ് ചേർത്തു പറയുന്നത്. ശരി, ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇബാദത്തുകളിൽ അധികവും അള്ളാഹു എന്ന നാമമാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾ ചെയ്യുന്ന, നമ്മളൊക്കെയും ചെയ്യുന്ന ഇബാദത്തുകളിൽ അധികവും അള്ളാഹുവാണ്. എവിടെയൊക്കെ സന്ദർഭങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കിയേ. ആ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു എന്ന് പറയില്ലേ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നാ പറയുന്നത്. ഇഖാമത്ത് കൊടുക്കുമ്പോഴോ, അവിടെയും അള്ളാഹു എന്ന നാമമാണ് പറയുന്നത്. ഇനി നമ്മൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോഴോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും. അതല്ലാത്ത മറ്റ് തക്ബീറുകളും അള്ളാഹു അക്ബർ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞാലോ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ. കണ്ടോ, സുബ്ഹാനല്ലാ അവിടെയും അള്ളാഹു, അൽഹംദുലില്ലാ അവിടെയും അള്ളാഹു, അള്ളാഹു അക്ബർ അവിടെയും അള്ളാഹു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അഖിലവും അള്ളാഹു എന്ന നാമമാണ്. അതുകൊണ്ട് തന്നെ അത് മഹത്വമേറിയ നാമമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മളൊരിക്കലും അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം റഹ്മാൻ അക്ബർ എന്ന് പറയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ റഹ്മാൻ അക്ബർ എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു എന്ന നാമം വളരെ മഹത്വമേറിയതും ശ്രേഷ്ഠതയുള്ളതുമാണ് എന്ന് ഈ കാരണങ്ങൾ കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകി. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ വന്നത് അല്ലാഹു എന്ന നാമം. 2697 തവണയാണ് അല്ലാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നത്. എത്ര പ്രാവശ്യമാണ്? 2697 പ്രാവശ്യം അല്ലാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇനി നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അല്ലാഹു എന്നത് നമ്മൾ ആരും മറ്റൊരാളെ വിളിക്കൂലല്ലേ, നമ്മൾ ഒരാളെയും അല്ലാഹു എന്ന് വിളിക്കൂല. പക്ഷെ അല്ലാഹുവിൻ്റെ മറ്റു നാമങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ദുർ റഊഫ് അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീം എന്നുപോലെയുള്ള നാമങ്ങൾ, നമ്മളൊരു പക്ഷേ ആ അബ്ദു ഒഴിവാക്കിയിട്ട് റഊഫെ അല്ലെങ്കിൽ ഹക്കീമെ എങ്ങനെ വിളിക്കും? എന്നാൽ അബ്ദുള്ള എന്ന് പറയുന്ന നാമമുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും അല്ലാഹ് എന്ന് വിളിക്കൂല അല്ലേ. നമ്മൾ വിളിക്കോ? നമ്മൾ ആരെങ്കിലും വിളിക്കോ? നമ്മൾ ആരും വിളിക്കൂല, നമ്മൾ അബ്ദുള്ള എന്ന് തന്നെ വിളിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അല്ലാഹു എന്ന നാമത്തെ മറ്റൊരു വ്യക്തിയെ വിളിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന് മാത്രമുള്ള പേരാണ്, അല്ലാഹുവിന് മാത്രമുള്ള പേരാണ്. അതുകൊണ്ട് വേറൊരാൾക്കും വിളിക്കാൻ പാടില്ല. അതാണ് നമ്മൾ അഞ്ചാമതായി, അതാണ് നമ്മൾ നാലാമതായി മനസ്സിലാക്കേണ്ടത്. ഇനി അഞ്ചാമത്തത്, ഏത് നാമവും ഏത് നന്മയും ആരംഭിക്കുന്നത് അല്ലാഹു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. നമ്മൾ ബിസ്മിർ റഹ്മാൻ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കൂലല്ലോ, നമ്മൾ ബിസ്മിർ റഹ്മാൻ എന്ന് പറഞ്ഞ് വസ്ത്രം ധരിക്കൂലല്ലോ, നമ്മൾ ബിസ്മിർ റഹ്മാൻ അല്ലെങ്കിൽ ബിസ്മിർ റഹീം ബിസ്മിൽ ഹക്കീം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കൂല. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതും നമുക്ക് ചെയ്യാനുള്ളതും ഉരുവിടാനുള്ളതും എന്താണ്? നമ്മൾ എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയല്? ആ ബിസ്മില്ലാ എന്ന് പറഞ്ഞാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും ഒക്കെ നമ്മൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഏത് നന്മകൾ ആരംഭിക്കുമ്പോഴും അല്ലാഹു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അല്ലാഹു എന്ന ഈ ഇസ്മുൽ ജലാല, ഏറ്റവും മഹത്വമേറിയ ഈ നാമം, അലീമായ ഈ നാമം, ആദമായ ഈ നാമം, അല്ലാഹു എന്ന ഈ നാമം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ഈ നാമം മഹത്വമേറിയതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു എന്ന നാമത്തെ കൂടുതൽ അടുത്തറിയാൻ നമ്മൾ പരിശ്രമിക്കണം. ആ അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, ആ അല്ലാഹുവാണ് നമ്മെ പരിപാലിക്കുന്നത്, ആ അല്ലാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, ആ അല്ലാഹുവിലേക്കാണ് നമ്മുടെ മടക്കവും എന്നത് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉത്കൃഷ്ടമേറിയ നാമം അല്ലാഹു എന്ന നാമത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിച്ചത്.
1: ഇനി കഥ പറയാം.
2: സലാം സാറുടെ കഥയാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്താണ് സലാം സാറെ കഥയുടെ?
1: പുതിയ സ്വപ്നങ്ങൾ, അജ്മലും കുഞ്ഞുമകളും എന്നുള്ളത് നമ്മൾ മുമ്പേ
2: യെസ് പറഞ്ഞു
1: വരുന്ന അതിന്റെ 17-ാമത്തെ ഭാഗം കേൾക്കാം.
5: അജ്മലും കുഞ്ഞു പെങ്ങളും, അധ്യായം 17, പുതിയ സ്വപ്നങ്ങൾ. അജ്മലും സെൽവയും സ്കൂൾ വിട്ടു വന്നപ്പോൾ മുൻവാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അജ്മൽ വാതിലിൽ മുട്ടി, മറുപടി കാണാതിരുന്നപ്പോൾ പിൻഭാഗത്തേക്ക് പോയി നോക്കി. അവിടെയും വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ കോഴികൾ അടുത്തു വന്നു. ഉമ്മ ആടിനെ തീറ്റാൻ പോയതായിരിക്കുമെന്ന് കരുതി അവർ വരാന്തയിൽ കയറിയിരുന്നു. മുന്നോട്ട് നോക്കിയപ്പോൾ ആടിനെ തൊടിയിൽ കെട്ടിയിട്ടതായി കണ്ടു. അജ്മലിന് ബേജാറായി. എന്തു പറ്റി ഉമ്മക്ക്? ഉമ്മ വരുമ്പോഴേക്ക് അസ്ര നമസ്കാരം കഴിക്കാമെന്ന് വെച്ച് അവർ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോയി. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഉമ്മ എത്തിയില്ല. എവിടേക്കാക്ക എന്റെ ഉമ്മ? സെൽവ തൊണ്ട ഇടറിക്കൊണ്ട് ചോദിച്ചു. നിന്റെ ഉമ്മയോ? എന്റെ കൂടെ ഉമ്മയാ. സെൽവയ്ക്ക് മാത്രമല്ല ഉമ്മാനെ കാണാഞ്ഞിട്ട് ബേജാറുള്ളത്, എനിക്കും ബേജാറുണ്ട്. അവർ അസ്വസ്ഥതയോടെ വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഹാവു, അതാ ഇക്കാക്ക ഉമ്മ. അൽഹംദുലില്ലാ. അജ്മൽ ഉമ്മയുടെ അടുത്തേക്ക് ഓടി. എന്തിനാ മോനോ ഇങ്ങോട്ട് ഓടിയത്? ഞാൻ അങ്ങോട്ട് വരൂലേ. ഉമ്മ, ഇതാദ്യമായിട്ടാ സ്കൂള് വിട്ടുവരുമ്പം ഉമ്മാനെ കാണാതിരിക്കുന്നത്. ഞങ്ങൾ പേടിച്ചുപോയി. ഷാഹിദയും അജ്മലും വരാന്തയിലേക്ക് കയറി.
1: സെൽവയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. സെൽവയെ ചേർത്ത് പിടിച്ച് മഫ്തയുടെ അറ്റം കൊണ്ട് കണ്ണീർ തുടച്ചുകൊടുത്തു. വാതിൽ തുറന്ന് ഉടനെ ചായ ഉണ്ടാക്കാനൊരുങ്ങി. ഉമ്മ എവിടുക്കാൻ പോയിരുന്നത്? അതൊക്കെ ചായ കുടിച്ചിട്ട് ആശ്വാസത്തോടെ പറയാം. പോയ വിവരം കേട്ടാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും. ഉമ്മ ഉണ്ടാക്കിത്തന്ന ചായയും പുഴുങ്ങിയ പഴവും കഴിക്കുമ്പോൾ അജ്മലിൻ്റെയും സെൽവയുടെയും മനസ്സ് ഉമ്മ പറയാൻ പോകുന്ന സന്തോഷവാർത്ത കേൾക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ചായ കുടിച്ചു തീരും മുമ്പേ ഷാഹിദ വിഷയം പറയാൻ തുടങ്ങി. ഞാൻ മദ്രസ സെക്രട്ടറിയെ കാണാൻ പോയതായിരുന്നു. അടുത്ത തിങ്കളാഴ്ച മദ്രസയിൽ അധ്യാപികയായി ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, എത്രയമ്മാ ശമ്പളം? അജ്മൽ ചോദിച്ചു. 1200. അൽഹംദുലില്ലാ, ഭാഗ്യം, സെൽവ പറഞ്ഞു. ഇന്ന് ചൊവ്വാഴ്ചയാണ്. 6-ാം ദിവസം മദ്രസയിൽ പോകണം. ഇനിയുള്ള എല്ലാ ദിവസവും രാത്രി നിങ്ങളോടൊപ്പം ഉമ്മയും വായിക്കാനിരിക്കും. ടീച്ചറായാൽ പഠിപ്പിക്കാൻ പോണ പാഠം വീട്ടിൽ നിന്ന് നന്നായി പഠിച്ചു പോകണം. സെൽവ ഉമ്മയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ഉമ്മാന്റെ മുഖമൊന്ന് താഴ്ത്തിത്തരി. ഷാഹിദ സ്റ്റൂളിൽ ഇരുന്നു കൊടുത്തു. സെൽവ ഉമ്മയുടെ 2 കവിളിലും ഉമ്മ കൊടുത്തു. അജ്മൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കടലാസിൽ കണക്കു ചെയ്യുകയാണ്. ഷാഹിദ അതു നോക്കി. 1200 × 12 സമം 14400. അത് കണ്ട് ഷാഹിദ ചിരിച്ചു. മകൻ ഉമ്മയുടെ ശമ്പളത്തെ 12 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. ഒരു കൊല്ലത്തിൽ എത്ര സംഖ്യ കിട്ടുമെന്ന്. സമർത്ഥൻ.
2: മസാലാ സലാം സാറുടെ കഥ നമ്മൾ കേട്ടു. അജ്മലും കുഞ്ഞുമംഗളും എന്ന പുസ്തകത്തിൻ്റെ പുതിയ സ്വപ്നങ്ങൾ എന്ന കഥാഭാഗമാണ് നമ്മളിന്ന് കേട്ടിട്ടുള്ളത്. ഇനി ദൃശ്യത്തിലേക്കാണ്.
1: ഇന്ത്യയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവരുടെ നാട്ടിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ യാത്ര പോകാനും യാത്രാ വിവരണങ്ങൾ കേൾക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. യാത്ര പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പീസ് റേഡിയോ കേൾക്കുന്ന ആളുകൾക്ക് കേട്ട് കാണാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് ദൃശ്യം.
2: കേൾവിയിലൂടെ യാത്രയാണ് ദൃശ്യം എന്ന് പറയുന്നത്. മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്. ഇൻഷാല്ലാ ദൃശ്യത്തിലേക്ക്.
3: ഇന്ത്യയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവരുടെ നാട്ടിലേക്കുള്ള യാത്ര. പണ്ട് 100 ആണ്ടുകൾക്ക് മുൻപ്, ഇന്നത്തെ രാജസ്ഥാൻ സംസ്ഥാനത്ത് ഥാർ മരുഭൂമിയിൽ ഒരു കുന്നിൻ മുകളിൽ ഒരു കോട്ട രൂപം കൊണ്ടു. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ ഒഴിഞ്ഞുമാറിയാണ് ഈ കോട്ട സ്ഥിതി ചെയ്തിരുന്നതെങ്കിലും പ്രസിദ്ധമായ സിൽക്ക് റൂട്ട് ഈ കോട്ട വഴിയായിരുന്നു കടന്നുപോയിരുന്നത്. കിഴക്ക് തുർക്കി തൊട്ട് അറബ് രാജ്യങ്ങൾ, ഇന്ത്യ ഉപഭൂഖണ്ഡം വഴി ചൈന വരെ വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു ആ വഴി. ഒരു കാലത്ത് ലോകത്തിൻ്റെ മൊത്തം വ്യാപാരത്തിൻ്റെ സിംഹഭാഗവും നടന്നിരുന്നത് ഇതിലൂടെയായിരുന്നു. ആ കോട്ടയങ്ങനെ അതുവഴി കടന്നുപോയിരുന്ന വ്യാപാരികൾക്കും അവരുടെ ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും മറ്റും ഒരു വിശ്രമ കേന്ദ്രമായി മാറി. മൃഗങ്ങളുടെ കുളമ്പടി ശബ്ദങ്ങൾ കൊണ്ടും വ്യാപാരികളുടെ ലേലം വിളികൾ കൊണ്ടും എന്നും ശബ്ദമുഖരിതമായിരുന്നു അവിടം. പതുക്കെ ആ കോട്ട മതിലിനുള്ളിൽ ഒരു പട്ടണം വളർന്നുവന്നു. അവിടുത്തെ വ്യാപാരികൾ ധനികരായി. അവർ തങ്ങളുടെ പ്രഭുത്വം കാണിക്കാൻ മണിമന്ദിരങ്ങൾ പണികഴിപ്പിച്ചു. അനന്തരം രാജാവ് അവരെ ഏറെ ബഹുമാനിച്ചും കൊട്ടാരത്തിൽ നല്ല പദവികളും നൽകിപ്പോന്നു. ഇക്കാരണങ്ങളാൽ ഈ കോട്ട പലപ്പോഴും ആക്രമണങ്ങൾക്കും വിധേയമായി. ഇവിടെ ഭരിച്ചിരുന്നതും കീഴടക്കിയതുമായ ചക്രവർത്തികൾ അവരറിയാതെ തന്നെ ഈ പട്ടണത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി. പതുക്കെ ഒരു വിശ്രമ കേന്ദ്രം എന്നുള്ളതിൽ നിന്നും സൈനികരും കോട്ടമതിലും മറ്റുമൊക്കെയുള്ള ഒരു യാഥാസ്ഥിതിക കോട്ടയിലേക്കിതു മാറി. ചരിത്രപരമായി വളരെയധികം പറയാനുള്ള ഈ പട്ടണത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ പണികഴിപ്പിച്ച മന്ദിരങ്ങളും വാസ്തുകലയും വേറെങ്ങും കേട്ടിട്ടില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജനങ്ങളുടെ ജീവിതരീതിയും നമുക്ക് കാണുവാൻ കഴിയും. അതെ, ജൈസാൽമീർ നഗരം ഏതൊരു അർത്ഥത്തിലും അറിവിൻ്റെയും കാഴ്ചകളുടെയും അക്ഷയഖനിയാണത്. രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറുവശത്തായിട്ടാണ് ഗോൾഡൻ സിറ്റി എന്ന അപരനാമത്തിൽ ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. മരുഭൂമിയും ഏതാണ്ട് അതേ നിറത്തിൽ വരുന്ന സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളും ചേർന്ന് പട്ടണത്തിൽ ലഭിച്ച ആ പേരിനെ തികച്ചും അന്വർത്ഥമാക്കുന്നു. യഥാർത്ഥത്തിൽ രാജസ്ഥാൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിവരുന്ന മരുഭൂമിയും ഒട്ടകങ്ങളുമെല്ലാം ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതാണ്ട് സമാന പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചതുകൊണ്ടായിരിക്കണം ഇവിടെ എത്തുമ്പോൾ നമുക്ക് അറബ് കഥകളായ അലിഫ് ലൈല, 1001 രാവുകൾ മുതലായ കഥകളുടെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ട പ്രതീതി ഉളവാകുന്നത്. ഞങ്ങൾ ജയ്പൂരിൽ നിന്ന് രാത്രി 12 വണ്ടിയിലാണ് ജയ്സൽമീറിലേക്ക് പോയത്. നവംബർ അവസാനമായിരുന്നു ആ കാലം. നല്ല തണുപ്പായതിനാൽ കനത്ത കമ്പിളി ധരിച്ചായിരുന്നു കിടപ്പ്. ആദ്യമൊക്കെ വണ്ടിയിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ജോധ്പൂർ കഴിഞ്ഞപ്പോൾ വണ്ടി ഏകദേശം കാലിയായി. ജയ്പൂരിൽ നിന്ന് ജയ്സാൽമേറിലേക്കുള്ള തീവണ്ടി യാത്ര ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നടത്തണമെന്ന് ഇന്റർനെറ്റിൽ ഒരിക്കൽ വായിച്ചതായി ഓർക്കുന്നു. അജ്ഞത മൂലം ഇരുഭാഗത്തും മണൽക്കൂമ്പാരങ്ങളും ഇടയിലൂടെ ട്രാക്കുമാണെന്നാണ് കരുതിയിരുന്നത്. ആ ആവേശത്തിൽ മുകളിലെ ബെർത്തിൽ നിന്നും താഴെ ഇറങ്ങിയ ഞാൻ തികച്ചും അന്തം വിട്ടുപോയി. മണൽ തീരെയില്ലാതെ, എന്നാൽ ഒറ്റനോട്ടത്തിൽ തന്നെ തീരെ ഫലഭൂയിഷ്ടമല്ലെന്നു മനസ്സിലാക്കി തരുന്ന ഒരു ഭൂവിഭാഗത്തിലൂടെയായിരുന്നു യാത്ര. തികച്ചും തരിശുഭൂമി. ചെറിയ ചില കുറ്റിച്ചെടികളും ഉയരം കുറഞ്ഞ മരങ്ങളും വല്ലപ്പോഴും വരുന്ന ഗ്രാമങ്ങളും ആടുകളേക്കാൾ കൂടുതൽ ഒട്ടകങ്ങളും. ഞങ്ങളൊരു മരുഭൂമിയിലൂടെ പട്ടണത്തിലേക്കാണ് പോകുന്നതെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പച്ചപ്പിന്റെ പറുദീസയായ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതും ഒരു അത്ഭുത കാഴ്ച തന്നെ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ട്രെയിൻ യാത്രയും ചെയ്തിരിക്കേണ്ട ഒന്നായി നമുക്ക് കണക്കാക്കാം. ഇന്ത്യ 1998 അണുപരീക്ഷണം നടത്തിയ പൊഖ്രാൻ വഴിയാണ് ട്രെയിൻ പോകുന്നത്. വളരെ വിപുലമായ ഒരു സേനാസന്നാഹം തന്നെ ഇന്ത്യക്കവിടെയുണ്ട്. ഏകദേശം 12 ഞങ്ങൾ ജയ്സാൽമീറെത്തി. പശ്ചിമ റെയിൽവേയുടെ ഗതാഗതം ഇവിടെയാണ് അവസാനിക്കുന്നത്. ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് ത്രികുടപർവ്വതത്തിനു മുകളിലെ തലയുയർത്തി നിൽക്കുന്ന ജയ്സാൽമീർ കോട്ട തന്നെയാണ്. ഇന്നും ജനവാസമുള്ള ലോകത്തിലെ തന്നെ അപൂർവം കോട്ടകളിൽ ഒന്നാണിത്. ഞങ്ങളെ കൊണ്ടുപോകാൻ ഹോട്ടലിലെ ജീപ്പ് വന്നിരുന്നു. ഏകദേശം 15 കൊണ്ട് ഞങ്ങൾ ഹോട്ടലിലെത്തി. സാൻഡ്സ്റ്റോൺ കൊണ്ടുതന്നെയാണ് ഈ ഹോട്ടലിന്റെയും നിർമ്മാണം. അവയുടെ കല്ലുകൾക്ക് നല്ല വലുപ്പമാണ്. അതിനാൽ ഹോട്ടലിന്റെ ഉള്ളിൽ ചെന്നാൽ ഒരു ഇരുളടഞ്ഞ പ്രതീതിയാണ് അനുഭവപ്പെടുക. റൂമിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു ജയിലിൽ ഇട്ട പോലെയും. വേഗം കുളിച്ച് ഞങ്ങൾ ഹോട്ടലിന്റെ മുകളിലെ ടെറസിലേക്ക് കഴിക്കാൻ ചെന്നു. അവിടെ നിന്നുള്ള കോട്ടയുടെ ദൃശ്യം ഗംഭീരമാണ്. കഴിച്ചുകഴിഞ്ഞ് ഞങ്ങൾ നെറ്റ് വഴി വാടകയ്ക്ക് സ്കൂട്ടർ ബുക്ക് ചെയ്ത് കടയിൽ ചെന്ന് വണ്ടി മേടിച്ചു. അന്നത്തെ ദിവസം വെറുതെ കറങ്ങാനാണ് ഉപയോഗിച്ചത്. ബൈക്കുകാർ പാകത്തിലൊരു ജയ്സാൽമേർ ടൂറിസ്റ്റ് മാപ്പും തന്നിരുന്നു. പട്ടണത്തിന്റെ ഏതു ഭാഗത്തുനിന്ന് നോക്കിയാലും കാണാവുന്ന കോട്ടയ്ക്ക് പറയാൻ നല്ലൊരു കഥ തന്നെയുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പിടിമുറുക്കിയതോടെ കോട്ടയുടെ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. മാത്രമല്ല, വ്യാപാരം മുംബൈ തുറമുഖം വഴി തുറന്നതും പട്ടണത്തിന്റെ പ്രാധാന്യത്തിന് മങ്ങലേൽപ്പിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്കുശേഷം പാകിസ്ഥാൻ ഇന്ത്യയുടെ കടുത്ത ശത്രുകൂടിയായതോടെ സിൽക്ക് റൂട്ട് വഴിയുള്ള വ്യാപാരം തീർത്തും നിലച്ചുപോയി. അതോടെ ജയ്സാൽമീർ ഗതകാല പ്രതാപങ്ങൾ അയവിറക്കിക്കൊണ്ടു നിൽക്കുന്ന ഒരു സാധാരണ പട്ടണമായി മാറി. 1947 ഇന്ത്യ സ്വതന്ത്രയായതോടെ പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കി. ജയ്സാൽമീർ ഇന്ത്യയുടെ കൂടെയോ അതോ പാകിസ്ഥാന്റെ കൂടെയോ എന്നതുതന്നെയായിരുന്നു പ്രധാന കാരണം. എന്നാൽ ബിക്കാനേർ, ജോധ്പൂർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണമെന്നാഗ്രഹിച്ചു. പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് അലി ജിന്ന 3 ഓരോ വെള്ളക്കടലാസ് കൊടുത്ത് അവരുടെ ഡിമാൻഡ്സ് മുഴുവൻ എഴുതിക്കോളാൻ പറഞ്ഞു. അതെല്ലാം നിരുപാധികം അംഗീകരിക്കാമെന്നും അവർ പാകിസ്ഥാനിൽ ചേരണമെന്നും ജിന്ന അഭ്യർത്ഥിച്ചു. പക്ഷേ മൂവരും അതിനു സമ്മതിച്ചില്ല. ഒരു യുദ്ധം വന്നാൽ ഞങ്ങൾ ഇന്ത്യയാവും പിന്തുണക്കുകയെന്നും പക്ഷേ ഞങ്ങൾ സ്വതന്ത്രമായി നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നതെന്നും അവർ ജിന്നയോട് തുറന്നു പറഞ്ഞു. ഇതറിഞ്ഞ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ വല്ലഭായ് പട്ടേൽ അവരെ 3 ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. രാജ്യത്തിന്റെ സ്വത്തൊന്നും കണ്ടുകെട്ടില്ലെന്നും അവരുടെ ഭൂമിയും പണവും ഒന്നും സർക്കാരിന് എഴുതി കൊടുക്കേണ്ടെന്നും ഒരു ധാരണയിലെത്തി. ഈ 3 ഇന്ത്യയോട് ചേർന്നു. അങ്ങനെ ജയ്സാൽമീർ കോട്ടയ്ക്കുള്ളിലെ കൊട്ടാരവും രാജാക്കന്മാരുടെ സ്മാരകമായ ബഡാബാഗും ഇന്നും ഒരു സ്വകാര്യ സ്വത്തായി നിലകൊള്ളുന്നു. ഇതേ കാരണത്താൽ അന്ന് ഭരിച്ചിരുന്ന രാജാവിനെ ഇവിടുത്തെ ജനങ്ങൾ ഇന്നും ദൈവതുല്യമായി കണക്കാക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും യുദ്ധങ്ങൾ എന്നിട്ടും ജയ്സാൽമീർ പട്ടണത്തെ വെറുതെ വിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ 1965 1971 യുദ്ധങ്ങൾ ഈ സ്ഥലത്തിനു ചൊല്ലിയായിരുന്നു. 1971 പ്രസിദ്ധമായ ലോങ്കേവാല യുദ്ധത്തിനുശേഷം ഇന്ന് ജയ്സാൽമീർ പട്ടണം തികച്ചും ശാന്തമായി നിലകൊള്ളുന്നു. ഇന്ത്യയിലെ മറ്റേതു പട്ടണത്തെയും പോലെയാണിവിടം. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം ഈ പട്ടണത്തിലുണ്ട്. ബാങ്കുകൾ, ATM, തുണിത്തരങ്ങൾ, വണ്ടികളുമായി ബന്ധപ്പെട്ട കടകൾ, ബേക്കറികൾ, ഹോട്ടലുകൾ തുടങ്ങി എല്ലാം. ബഹുഭൂരിഭാഗം കെട്ടിടങ്ങളും സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. എങ്കിലും കോൺക്രീറ്റ് കൊണ്ടുള്ളവയും കുറവല്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ താപനില വളരെ പെട്ടെന്ന് കുറയുന്ന സ്ഥലമാണിവിടം. അതിനാൽ വിസ്തരിച്ചുള്ള കറക്കം വരും ദിവസങ്ങളിലാകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ വേഗം ഹോട്ടലിലേക്ക് തന്നെ മടങ്ങി. ചരിത്രപ്രധാനമായി വളരെയധികം അറിയുവാനും സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഏറെയുണ്ട് ജയ്സാൽമേർ പട്ടണത്തിൽ. ജനങ്ങളുടെ പണ്ടത്തെ ജീവിതരീതിയും ഗഡീസർ തടാകവും ജയ്സാൽമേർ കോട്ട, രാജാക്കന്മാരുടെ വളരുന്ന സ്മാരകങ്ങൾ ബഡാബാഗ്, തുറന്ന മരുഭൂമിയിൽ രാത്രി ഉറക്കം സാധ്യമാക്കിത്തരുന്ന കുറിഗ്രാമം, പ്രധാനമന്ത്രിയായിരുന്ന സാലം സിംഗിന്റെ ഹവേലി, ഒരു സുപ്രഭാതത്തിൽ കാലിയായി കാണപ്പെട്ട അതീവ ദുരൂഹതയുള്ള കുൽധാര ഗ്രാമം, 120 ഇന്ത്യൻ പട്ടാളക്കാർ ചേർന്ന് 2000 കാലാളും 90 ടാങ്കും വരുന്ന പാകിസ്ഥാൻ പട്ടാളത്തെ തോൽപ്പിച്ച ലൊങ്കേവാല, ധനികരായ വ്യാപാരികളുടെ ഹവേലികൾ, ജയ്സാൽമേർ യുദ്ധ മ്യൂസിയം, അങ്ങനെയങ്ങനെ ഒത്തിരിയൊത്തിരി സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്.
1: പീസ് റേഡിയോ ദൃശ്യം ഇവിടെ സമാപിക്കുന്നു. ഇന്ത്യയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവരുടെ നാട്ടിലേക്കുള്ള യാത്ര എന്ന വിഷയത്തിൽ മൻസൂർ മണ്ണാർക്കാടായിരുന്നു ദൃശ്യം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഞാനും ഉമ്മയും രണ്ടു പെങ്ങന്മാരും മാത്രമുള്ള കുഞ്ഞു ലോകത്തേക്ക് അതിഥിയെ പോലെ കടന്നു വരാറുള്ള ഉപ്പയോട് എന്തോ എനിക്കൊരകൽച്ചയായിരുന്നു. പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും ഞാൻ വളരുന്നതോടൊപ്പം ഉപ്പയോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു. എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ ഉപ്പ എനിക്കൊരു വിസ ശരിയാക്കി. ദുബായിലെ ഒരു കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. നാടും വീടും ഉമ്മയെയും പെങ്ങന്മാരെയും പിരിയുക എന്നത് ഹൃദയഭേദകമായിരുന്നെങ്കിലും ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയ എന്നെ കണ്ട ഉടനെ ഉപ്പയുടെ കണ്ണുകൾ എന്തോ നിറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഉപ്പ ചോദിച്ചു, നാട്ടിലെല്ലാവർക്കും സുഖമാണോ? യാത്ര സുഖമായിരുന്നോ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നെ റൂമിലാക്കി ഉപ്പ പോയി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഉപ്പയുടെ അടുത്തേക്ക് ഞാൻ പുറപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാത്ര. പട്ടണത്തിൽ നിന്നും കുറച്ചകലെയായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒരു ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി. ജോലി കഴിഞ്ഞു വരുന്ന ഉപ്പയെ ഞാൻ കാത്തുനിന്നു. വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് പെർഫ്യൂം പൂശി ചുണ്ടിൽ സിഗരറ്റ്

0: നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. വീട്ടുകാരുടെ സന്തോഷം കാത്തുസൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചുവെക്കുകയും കുബ്ബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി സ്നേഹപൂർവം സമർപ്പിക്കുന്നു.
1: ഇന്നത്തെ ചിന്തയിൽ ഈ കേട്ട ശബ്ദം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടിയതാണ്. പലപ്പോഴും പ്രവാസത്തിലുള്ള ഉപ്പ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രക്ഷിതാക്കൾ അവരൊക്കെ അവിടെയുള്ള പ്രയാസങ്ങൾ ഇവിടെ അറിയിക്കാതെ ഇവിടെയുള്ള തൻ്റെ ഭാര്യയെ മക്കളെ കുടുംബത്തെയൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നവരാണ്. പലപ്പോഴും അവരെക്കുറിച്ച് നമ്മൾ മുമ്പൊക്കെ ഇത്തരം ചിന്തകളും ഇത്തരം കാഴ്ചകളും വളരെ കുറവാണല്ലോ. ഇപ്പോൾ അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വളർന്നപ്പോൾ ഇത്തരത്തിലെ ചിന്തകളൊക്കെ ഒന്നുകൂടി വ്യാപകമായി കുടുംബക്കാർക്ക് കുറേ കൂടിയൊക്കെ ഒരു ബോധമുണ്ട്. എന്നാൽ പോലും പ്രവാസികളെ ആ നിലക്ക് പരിഗണിക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ
2: കുറച്ച് പരാജിതരാണ്. കാരണം ഇവിടുന്ന് പലതും ആവശ്യപ്പെടാം, പലതും ആവശ്യപ്പെട്ടും അതുപോലെ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ അവിടുന്ന് അയച്ചു കൊടുക്കുന്ന ക്യാഷ് കടം വാങ്ങിക്കൊണ്ടൊക്കെ അയച്ചു കൊടുക്കും. ഇവിടെ ചിലപ്പോൾ ലാവിഷായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അപ്പം ആ ഒരു രൂപത്തിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെസ്സേജാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പം പ്രവാസ ജീവിതം ഷമീല് പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും അനുഭവിക്കാനുള്ളതാണ്.
1: നിങ്ങൾ എത്ര കാലം പ്രവാസം?
2: ഞാൻ 10 വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ അതിൻ്റെ ഒരു കയ്പ് നീരും സുഖവും അതിൻ്റെ പ്രയാസവും ഒക്കെ അനുഭവിച്ചാണ്. അപ്പം അതിൻ്റെ ഒരു കണ്ടന്റ് തന്നെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസ ജീവിതമാണ്. അത് ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ 2 വശമുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം നല്ല സുഖമായിട്ട് ജീവിക്കുന്ന നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. മഷാ അല്ലാഹ്, അല്ലാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. എന്നാൽ ഇവിടെ പുറംലോകം അറിയാത്ത, കുടുംബത്തിനറിയാത്ത, നാട്ടുകാർക്ക് അറിയാത്ത ഒരു ജീവിതം പ്രവാസികളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല പതില കഥയിൽ പറഞ്ഞ പോലെ അത്രയൊക്കെ പൂശി നല്ല ഉഷാറായി ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ ദുബായ്ക്കാരനാണ്, ഇങ്ങനെ ഞാൻ പറയാം, ദുബായ്ക്കാരനാണ്.
1: സിഗരറ്റ് വലിക്കാന്നുള്ള പ്രയോഗം മാത്രം,
2: അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചത് അത് ആ കഥയിൽ വന്നതാണ്. അതെന്തായാലും ഇസ്ലാമികമായിട്ട് ശരിയല്ല, ആരോഗ്യപരമായും ശരിയല്ല. എന്തായാലും നല്ലൊരു പിന്നെ എക്സിക്യൂട്ടീവായിട്ട് ആളിങ്ങനെ നിൽക്കുമ്പോൾ ആ എന്നടാ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ഒരു ഫീലും, അങ്ങനെ കുറച്ച് കാലം, വളരെ ചിലപ്പോൾ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഉണ്ടാവുള്ളൂ, അതുണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ ഈ പിക്ചർ അങ്ങനെയാണ് മാറുകയാണ്. ലേബർ തൊഴിലാളികളുണ്ടാവും, മരുഭൂമിയിൽ ചിലപ്പോൾ ആടിനെ നോക്കുന്ന ആളുകളുണ്ടാവും, മരുഭൂമിയിൽ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ കഴിയുന്നത് പക്ഷേ മക്കൾക്കോ ഭാര്യക്കോ കുടുംബത്തിനോ അറിയില്ല. ഇവിടുന്ന് ഇങ്ങനെ ലിസ്റ്റുകൾ ചിലങ്ങനെ വിട്ടുകൊടുക്കും, പിരിവുകളും അതുപോലെ തന്നെ ഒരുപാട് ചിലവുകളുടെ വലിയ ഒരു ലിസ്റ്റ് തന്നെ പ്രവാസിക്ക് വിട്ടുകൊടുക്കും. പക്ഷെ അവിടെ എന്താ ചെയ്യുന്ന ജോലി എന്നുള്ളത് പലപ്പോഴും അറിയാറില്ല. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പിന്നെ ചില പ്രവാസികളെങ്കിലും ചിലരൊക്കെ എന്ത് ചെയ്യും, അവിടെ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് അറിയാതെ പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ വരുമ്പോൾ നല്ല ഉഷാറിൽ നിൽക്കുക. അവിടെ ഉള്ള റൂമോ പലപ്പോഴും പിന്നെ ഡബിൾ കട്ടിലായിരിക്കും. ഒരു റൂമിൽ ചിലപ്പോൾ 8-10 ആളുകളുണ്ടാവും ഡബിൾ കട്ടിൽ വെച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇവിടെ ഓരോരുത്തർക്കും സിംഗിൾ റൂമാണ്. അപ്പോൾ ഭാര്യയും മക്കളെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നത്. അവിടെ അവർ ജീവിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഭക്ഷണം, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മക്കൾ ഇവിടെയൊക്കെ കഴിക്കുമ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്ന പ്രവാസികളുണ്ട്. എന്നാൽ അവിടെ എന്ത് ചെയ്യും, അവർക്ക് കുബ്ബൂസാണ്, പച്ചത്തൈരാണ്, ആ ഒരു രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമൊക്കെ അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താ, 10-40 കൊല്ലം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വില പോലും അവർക്ക് നൽകുന്നില്ല എന്നുള്ളത്
1: മാത്രമല്ല അസുഖങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് കൂടെ ഉണ്ടാവും.
2: അതെ, അതാണ് അതിൽ പ്രധാനം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായിട്ടൊക്കെ അവർ തിരിച്ചു വരുമ്പോൾ പിന്നെ അവർക്കൊരു വിലയുണ്ടാവില്ല. അപ്പം പണമുണ്ടെങ്കിൽ മാത്രം അത് ആ പണം കായ്ക്കുന്നൊരു മരമായിട്ട് കാത്തു സൂക്ഷിക്കും, ഇല്ലെങ്കിൽ പിന്നെ വെട്ടി മാറ്റുക എന്ന രീതി പൊതുവെ ആളുകൾ സ്വീകരിക്കാറുണ്ട്.
1: എന്നാൽ പോലും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, മറിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുടുംബങ്ങളും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന
2: കുറെ ഫാമിലികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇതെങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്.
1: അങ്ങനെ പോകുന്നതും സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളും അല്ലെങ്കിൽ വീഡിയോ സഹിതം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ വന്നതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് കുറെയൊക്കെ. അതേപോലെ തന്നെ പ്രവാസികളായ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുടുംബത്തെയും മക്കളെയും ഒക്കെ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ പിന്നെ ശമ്പളവും അതിൻ്റെ ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ അറിയിക്കുക,

0: അനുസരിച്ച് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരാവശ്യപ്പെടുന്നതെല്ലാം നൽകണമെന്നില്ല, നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം ചില സമയത്തൊക്കെ കഴിയില്ല, അതിനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരിക.
1: ഇതറിയിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം കുറേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് തോന്നുന്നു. അതായത് നല്ല സെറ്റപ്പിലാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച അപ്പം അവരങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും, ശരിക്കും അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്.
0: അതെ അതെ, അതേപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങൾ, അവരോട് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തെന്ന് പറയുന്നത് ആ നിലക്കു തന്നെയുള്ള നെയ്യത്തോടു കൂടി നമ്മൾ ചെലവഴിക്കുക. അതിൽ യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിൽ ഒരു നിലക്കും വരാതെ നമുക്കിത് പരലോകത്ത് തീർച്ചയായും പ്രതിഫലമായി നമ്മുടെ കുടുംബത്തെ പോറ്റിയതിൻ്റെ വിഷയത്തിൽ, നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചതിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല ദാനധർമ്മങ്ങളായി അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കും എന്നുള്ള കൃത്യമായ നെയ്യത്തോടു കൂടി തന്നെ ഇതൊക്കെ ചെലവഴിക്കുമ്പോൾ അത് ചെലവഴിക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവും വരില്ല, ആ നിലക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. മാത്രമല്ല ഇത് കേട്ടപ്പോൾ മക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പയെ ഉമ്മയെ സന്തോഷിപ്പിക്കുക, അവരെ അനുസരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നീടുള്ള ബാധ്യതകൾ ഏറ്റവും സുപ്രധാനമാണ് മാതാപിതാക്കളുടെ ബാധ്യത. അതിൽ നമ്മുടെ ഉപ്പയെ ഈയൊരു കേട്ട ശബ്ദത്തിൻ്റെ തുടക്കത്തിൽ ഉപ്പയോടൊരു അകൽച്ചയും മറ്റും ഒക്കെ പറഞ്ഞു, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അകൽച്ച ഉണ്ടാവും
1: പ്രവാസ ജീവിതമായതുകൊണ്ട് ഉമ്മയോടല്ല കൂടുതൽ അടുപ്പുണ്ടാവുക.
0: പക്ഷേ അവിടെ നമ്മുടെ ബാധ്യത എന്നുള്ള നിലക്ക് കുറച്ച് ബോധം വെച്ച മക്കളത് കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണമല്ലോ, നമുക്ക് എത്രയൊക്കെ നമ്മുടെ ഉപ്പയെ അടുത്ത് കിട്ടുന്നില്ലെങ്കിലും അവരുടെ ഒരു അകൽച്ച സ്വാഭാവികമായ രീതിയിൽ വരുന്നുണ്ടെങ്കിലും അതെല്ലാം കവർ ചെയ്ത് അവരോട് കൂടുതൽ സംസാരിക്കണം, അവരോട് കൂടുതൽ ഇടപഴകണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: തുറന്ന് ചോദിക്കണം, പറയണം എന്നതാണ്. അത് ശരിക്കും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഉപ്പനോട് അടുപ്പുണ്ടാവും, ചില കുട്ടികൾക്ക് അധികം ഭൂരിപക്ഷം ഉമ്മയോട് മാത്രമായിരിക്കും. ഇവിടെ എന്താച്ചാൽ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഇടപെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ സുഖം, അത് കുടുംബജീവിതത്തിൽ ഏറ്റവും ബലവത്താണ്. മക്കൾക്കൊരു പ്രചോദനമാകുകയും ചെയ്യും അത്തരം കാര്യങ്ങളെല്ലാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇനി സ്നേഹക്കൂടെ.
1: സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന തലവാചകത്തോടു കൂടിയാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
0: കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന് നമ്മൾ പറയുന്ന കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന പുതിയ ബോധനങ്ങളും അല്ലെങ്കിൽ പുതിയ ചിന്തകളും ഒക്കെ പകരുന്ന നല്ലൊരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട് നമുക്കറിയാം. അപ്പോൾ ഇന്ന് സ്നേഹക്കൂടിൽ നമുക്ക് ചർച്ചയിലേക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാബാദ്. ഇന്നും നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ, അതുപോലെ തന്നെ പീസ് റേഡിയോ CEO ആയിട്ടുള്ള ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. എത്രത്തോളം സാധ്യമാവുമെന്ന് അറിയില്ല. എന്നിരുന്നാലും പ്രേക്ഷകർ അയച്ച ചോദ്യങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കാമെന്നാണ് തോന്നുന്നത്. ഒന്നാമത്തൊരു ചോദ്യം, ഒരു സഹോദരിയാണ് വിദേശത്ത് നിന്ന് അയച്ചിട്ടുള്ളതാണ്. ഒരു സുദീർഘമായ ചോദ്യം ഒന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. കുടുംബം അഥവാ ഭർത്താവ്, ഭർത്താവിൻ്റെ പിതാക്കൾ, മാതാവ്, പിതാവ്, സഹോദരി, അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ്, ഇവരുടെ മക്കൾ, ഇവരെല്ലാം കൂടി അടങ്ങിയ ഒരു വലിയൊരു കുടുംബം വിദേശത്ത് ഒന്നിച്ചാണ് താമസിക്കുന്നത്, ഒരു സ്ഥലത്ത് ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ മക്കൾ, ഈ സഹോദരിയുടെ മക്കൾ അമിതമായ വികൃതിയാണ്. സദാസമയം അങ്ങോട്ടും അങ്ങോട്ടും ആകും. അതിനിടയിൽ ഇവരൊക്കെ ഒരുമിച്ചിരിക്കുന്നതിനിടയിൽ ഈ സഹോദരിയുടെ ചാളുകളൊക്കെ വലിക്കും. അപ്പോൾ തലയിൽ നിന്ന് പലപ്പോഴും തട്ടൊക്കെ മാറും, ചിലപ്പോൾ വസ്ത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നൊരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ സഹോദരിയുടെ പെങ്ങൾ, അവർ ഒരു അന്യ പുരുഷനാണല്ലോ, അപ്പോൾ അവരൊക്കെ ഉള്ളൊരു സദസ്സിൽ പലപ്പോഴും അവരത്ത് കാണുമോ എന്നുള്ളൊരു പ്രയാസം, അതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നതിൽ പലപ്പോഴും അതൊരു വിഷമമായിട്ട് അവർക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ ഹസ്ബൻഡിനോട് ഒരു മറ്റു താമസ സൗകര്യം ഒരുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് തെറ്റാകുമോ, അതിൽ കുറ്റമുണ്ടോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു സഹോദരി ചോദിച്ചത്.
3: ഇവിടെ പിന്നെ മതപരമായി ഒരു വീടുണ്ടാവേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ സഹോദരി പറയുന്നത്. അതിൻ്റെ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കെല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, വിവാഹം കഴിഞ്ഞ് ഒരു മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ സ്വന്തമായൊരു വീട് എന്നത് എല്ലാവരുടെയും വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ചും ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരിക്കലും തൻ്റെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പറയുമ്പോൾ സ്വന്തം വീടെന്ന് പറയുന്നത് എത്രമാത്രം സ്വാതന്ത്ര്യവും എത്രമാത്രം സൗകര്യവും എത്രമാത്രം പിന്തുണയും പ്രൈവസിയൊക്കെ ഉള്ളതാണ് അവനവൻ്റെ വീട്. പക്ഷെ ഒരു വീട്ടിൽ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ നിൽക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ അനുസരിച്ച് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ വളരെ പരിമിതികളുള്ള, വളരെ സ്വാതന്ത്ര്യക്കുറവുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ അതിലേറെ അവർ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുക എന്ന് പറയുമ്പോൾ അതെൻ്റെ വീട് എന്ന് പറയുന്നൊരു വികാരം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പൂർണ്ണത കൈവരിക്കുന്നത് നമുക്കൊരു വീടുണ്ടാകുമ്പോഴാണ്. അപ്പം അത് നമ്മുടെ പിന്നെ ഭാര്യയ്ക്ക് വീടുണ്ടാവാം, നമുക്ക് വീടുണ്ടാകാം ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തമായൊരു വീടെന്നൊരു സ്വപ്നം എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇതെല്ലാവർക്കും അറിയാം, എനിക്കൊരു വീട് വേണം, അത് വലിയൊരു ആഗ്രഹമാണ് എന്ന്. എന്നാൽ ഈ ആഗ്രഹം മറ്റുള്ളവർക്കുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പലപ്പോഴും രക്ഷിതാക്കൾ വരെ തയ്യാറാവാറില്ല. ഇപ്പോൾ നിങ്ങളൊരു വിവാഹം കഴിച്ച് നിങ്ങൾ വീട്ടിലെ മൂത്ത മകനാണ്, ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആകുമ്പോൾ അനുജൻ്റെ വിവാഹമായി, അല്ലെങ്കിൽ അനുജൻ അവിടെ ഉണ്ടാകുന്നു, ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, കുട്ടികളുമായി ഇടപഴകുമ്പോൾ പല പരിമിതികളും ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം സന്ദർഭത്തിലൊരു വീട് വേണമെന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടാൽ ഏത് അവളുടെ ഭർത്താവായ ഈ പുരുഷൻ പോലും അവളോട് പ്രതികരിക്കുക എന്തായിരിക്കും, അപ്പോൾ നിനക്ക് വാപ്പല്യത്തും വരെ നിൽക്കാൻ പറ്റൂല, നിനക്കൊക്കെ സ്വന്തം ആവണം എന്നാണല്ലേ എന്ന ചോദ്യം ഒരുപക്ഷെ സ്വന്തം ഭർത്താവ് ചോദിച്ചേക്കും. അതിലുപരി ഭർത്താവിൻ്റെ വീട്ടുകാരെന്താ പറയുക, അവർക്കൊക്കെ ഇപ്പോൾ അവരുടെ കാര്യം നോക്കി പോകണം, അതാപ്പോൾ അവരുടെയൊക്കെ താല്പര്യം എന്നാ പറയുക. പക്ഷേ ഇവർക്കൊക്കെ ഒരു കാലത്ത് എന്തുണ്ടായിരുന്നു, വീടെന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നാണ് വസ്തുത. അപ്പോൾ എന്തിനാണൊരു വീട്, നമുക്ക് കിടന്നുറങ്ങിയാൽ പോരെ, ഭക്ഷണം പോരെ എന്നൊക്കെ ചോദിക്കും. വീട് എന്നുള്ളത് ഒരു മസ്കനാണ്, നമ്മൾക്ക് ചെന്ന് സമാധാനപൂർവ്വം വന്നു ചേരാനുള്ള ഒരു ഇടമാണ്, അത് നമ്മുടെ ഒരു സ്വകാര്യമായ ഇടമാണ്. ഇപ്പം ഈ സഹോദരി പറയുമ്പോൾ അവർക്ക് അവരുടെ സ്വകാര്യത, പ്രൈവസി സൂക്ഷിക്കാൻ പറ്റണില്ല. കാരണം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ പെരുമാറുമ്പോഴും എന്ത് വേണം, ഹിജാബ് വേണം, ഒരു അകലം കാത്തു സൂക്ഷിക്കണം, ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ, ബാത്റൂമിൽ പോകണമെങ്കിൽ, കുട്ടീനെ എടുക്കണമെങ്കിൽ, കുട്ടീനെ വെക്കണമെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണം, അന്യ പുരുഷന്മാരായിട്ടുള്ള ഭർത്താവിൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട് അതിന്. ഒരു സാഹചര്യത്തിൽ നിന്ന് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താണ്, ഒരു വീടിനെക്കുറിച്ച് എന്തായിരുന്നാലും ഒരാൾ ചിന്തിക്കും. അപ്പോൾ ഞാൻ സാധാരണ പറയണത്, ഇപ്പോൾ ഒരു ഭർത്താവ്, ഇവരുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ചിന്തിക്കും മുമ്പ് ഒരു വീടിനെക്കുറിച്ച് അയാൾ ചിന്തിക്കും. അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു സാഹചര്യവും മനസ്സും എന്തായാലും അയാൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വീട് വേണം. അത് അയാൾ താല്പര്യം എടുത്ത് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഇത്ര പണിയില്ല, വളരെ ഈസിയായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി പെട്ടെന്നൊരു വീടുണ്ടാക്കുന്നത് വീട്ടുകാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ, തൽക്കാലം കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഞാനൊരു 5 സെന്റ് സ്ഥലം വാങ്ങണുണ്ട്, അവിടെ കടന്നോട്ടെ, ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വിൽക്കാലോ എന്ന് പറഞ്ഞാലും പാരൻസ് ഒന്നും അതിനെ എതിർക്കൂല. അങ്ങനെ ആ വീട് കഴിയുമ്പോൾ എന്താ വെച്ചാൽ, കുറച്ച് പൈസ കുറി എന്തെങ്കിലും കൈ കിട്ടുമ്പോൾ 2 ലക്ഷം കുറി ഇട്ടിട്ടുണ്ട്, ഞാനതിലൊരു തറ ഇടുന്നുണ്ട്, താമസിക്കാൻ നമുക്ക് ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു വീടുണ്ടായ വാടകയ്ക്കെങ്കിലും കൊടുക്കാം. നമുക്കൊരു വീടുണ്ട്, ഒരു സാഹചര്യം വരുമ്പോഴും ആര് താമസിക്കണമെങ്കിൽ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ആരും എതിർപ്പടയില്ല. വീട് പൂർത്തിയായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് വീട്ടുകാരനെ പറയും, ഇനിയിപ്പോൾ അതങ്ങനെ വെറുതെ ഇട്ട് കേടിരുത്തണ്ട, നീ അവിടെ പോയി താമസിച്ചു എന്ന് പറയും. അപ്പോൾ ഇതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണ്? തീർച്ചയായും ഭർത്താവാണ്. മക്കൾക്കൊരു വീടുണ്ടാവണം എന്നത് അവരുടെ കല്യാണം കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ മറ്റൊരു സ്വപ്നമാണ്. ചില രക്ഷിതാക്കൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും, അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഈ സ്ഥലം സ്വന്തമായി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് വീടിന് വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇങ്ങനെ ഒരു താല്പര്യം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഇല്ലാത്തതിൻ്റെ ഒരു വേദനയാണ് പ്രകടിപ്പിക്കുന്നത്. ഈ സഹോദരിക്ക് ഒരു വീട് വേണമെന്ന് പറയാൻ ഭയങ്കര പരിമിതികളുണ്ട്. അത് പറയുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കും. വാപ്പനിമ്മനിട്ട് പോവാനാണെന്ന് ഭർത്താവ് തെറ്റിദ്ധരിക്കും. സ്വാർത്ഥതയാണെന്ന് അത് വ്യാഖ്യാനിക്കപ്പെടും. ഞങ്ങളെ നോക്കാതിരിക്കാനാണ് ഞങ്ങളൊക്കെ അവൾക്കൊരു ബുദ്ധിമുട്ടായി എന്ന് മാതാപിതാക്കൾ പറയും. അപ്പോൾ ഇതിനൊന്നും സാഹചര്യം നൽകാതെ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഒരു വീടിനെക്കുറിച്ച് ഭർത്താവ് ചിന്തിക്കണം. ഇനി അങ്ങനെ ഒരു ആവശ്യം ഭർത്താവിനോട് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ ഒരവസ്ഥ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് പറയായിരിക്കും. അതിന് ഈ കാരണങ്ങളിലൊക്കെ ഉപരി എനിക്കൊരു വീടെന്നൊരാഗ്രഹമുണ്ട് എന്നു തന്നെ സത്യസന്ധമായി പറയുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. ഇൻഷാല്ലാ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഭർത്താവുമായി നല്ലൊരു സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സ് അയാൾക്ക് പകർന്നു കൊടുത്താൽ അയാൾ അതിനുവേണ്ടി പരിശ്രമിക്കും, അവരുടെ ഈ നല്ല ആഗ്രഹം പൂർത്തിയാകും. അങ്ങനെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ വിചാരിച്ച പോലെ വളർത്താൻ, നമുക്കൊരു സ്വകാര്യത ലഭിക്കാൻ, നമ്മുടെ ഹിജാബുകൾ ശ്രദ്ധിക്കാൻ, നമ്മുടെ ഒരാഗ്രഹമെന്ന ഒരു സ്വപ്നം നിറവേറാൻ, നമുക്ക് സമാധാനത്തോടെ വസിക്കാൻ ഒരു വീട് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന് കുടുംബത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത പരിശ്രമങ്ങൾ അവർ നടത്തി മുന്നോട്ട് പോകട്ടെ, അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മീയമായി പ്രാർത്ഥിക്കാം.
0: ഇൻഷാല്ലാ ആ രൂപത്തിൽ തന്നെ ആവട്ടെ. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്തൊരു ചോദ്യം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ, അവൾക്കൊരു അഫയർ ഉണ്ട്, അവളോട് എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത് എന്നാണ് ഒരു മാതാവ് ചോദിച്ചിട്ടുള്ളത്.
3: അതാണ് ഇന്നിപ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണെന്ത്
0: അഫയറുകൾ
3: എന്നുള്ളത്. ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ 9ാം ക്ലാസ്സിലെ കുട്ടിനെ കാണാനില്ല, 8ാം ക്ലാസ്സിലെ പെൺകുട്ടിനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾ എങ്ങോട്ട് പോവാനാണ്? ഒരു കുട്ടിനെ എങ്ങനെ എടുത്തൊരു കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രായമല്ലല്ലോ. 9ാം ക്ലാസ്സിലെത്തി എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 9 മാറും, ഒരു 15 വയസ്സ് പ്രായമുണ്ടാവും. ഒന്ന് വിളിച്ച് നൊലോളിക്കാനെങ്കിലും കരയാനെങ്കിലും പറ്റൂലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളെ എന്താണ് മറ്റുള്ളവർക്ക് വളരെ അനായാസമായി കൈവശപ്പെടുത്താനും ദുരുപയോഗപ്പെടുത്തുവാനുമുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണെന്ത് പ്രേമം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രേമത്തെക്കാളും അപകടകരമായി ഒരു പെൺകുട്ടിക്ക് മറ്റൊന്നും സംഭവിക്കാനില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 9ാം ക്ലാസ്സിലെ കുട്ടി ഇനി ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ്, ഒരു ഡിഗ്രി കഴിഞ്ഞ്, ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് ഒരു പക്വതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എത്ര വർഷങ്ങളെടുക്കും? ആ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അന്യപുരുഷനുമായിട്ടുള്ള ഒരു ബന്ധം അവൾക്കുണ്ടായിത്തീർന്നിരിക്കുകയാണ്. ഇത് ചെറുപ്രായത്തിലാകുമ്പോൾ പ്രേമം വളരെ ഡേഞ്ചറാണ്. കാരണം അത് അത്രയും സിൻസിയറായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ മരിക്കാൻ വരെ റെഡിയായിരിക്കും. പ്രായപൂർത്തി എത്തിയ ആളുകളാവുമ്പോൾ അവർ ചില സാഹചര്യങ്ങൾ വന്നാൽ അത് വേണ്ടാന്ന്, പിരിയും. പക്ഷേ ഈ ചെറിയ കുട്ടികളത് വളരെ ഡിപ്രഷൻ വരും. ഇവരെ നമ്മൾ വേർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ മാനസികമായി ഡിപ്രഷൻ വരും. എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റൂല. അപ്പം ആ കുട്ടി ഒരു നോർമൽ അവസ്ഥയിൽ നിന്ന് തന്നെ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോകും. അപ്പം ഇത് വളരെ കെയർഫുള്ളായി വളരെ ശ്രദ്ധയോടുകൂടെ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം, നമ്മളതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ബുദ്ധിമുട്ടുണ്ട്, കാരണം അവളുടെ ഈ ഒരു പ്രേമം അവളുടെ മനസ്സിൽ അങ്ങ് പിന്നെ ഊണ്ട് പിടിച്ചത് കൊണ്ട് തന്നെ എന്തു പറയുമ്പോഴും ഇത് വിഡ്രോ ചെയ്യാൻ, ഇത് ഒഴിവാക്കാനാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അവൾ ഒരാളുടെയും സംസാരം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാവില്ല. അപ്പൊ സ്വാഭാവികമായും അവളിൽ ഇത് കേൾക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം. പിന്നെ അവളെ ബോധ്യപ്പെടുത്തി കൊടുത്ത പൊതുവെ പെൺകുട്ടികൾ പിൻവാങ്ങും, കാരണം അവർക്ക് അവരുടെ ഭാവി അപകടപ്പെടും എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുവിധം സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും, ഇതിന്ന് പിൻവാങ്ങും. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഈ ഒരു ആ ഏത് പയ്യനുമായിട്ടാണോ ഇവർക്ക് ഈ കണക്ഷൻ ഉള്ളത്, സ്വാഭാവികമായും എന്ത് ചെയ്യുക, തന്ത്രപരമായി അവനിൽ നിന്നും തൽക്കാലം ബന്ധപ്പെടാനുള്ള അവസരങ്ങളെ എന്ത് ചെയ്യുക, തന്ത്രപരമായി ഇല്ലാതാക്കുക. ഒരു പിടിച്ചും മാറ്റുന്നതാവുമ്പോൾ എന്ത് ചെയ്യും, ഒരു പക്ഷേ ആ പ്രേമം ശക്തമാവാനാണ് സാധ്യത. ഒരു തന്ത്രപരമായി, എനിക്ക് പ്രായക്കുറവൊക്കെ ഉള്ളതല്ലേ, അപ്പൊ എന്ത് ചെയ്യുക, സമയമാകുമ്പോൾ നമുക്ക് ആലോചിക്കാം, ഇപ്പൊ നീ കോണ്ടാക്ട്സ് ഒന്നും വേണ്ട, അത് ഇസ്ലാമികമായി തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, തൽക്കാലം ഒന്ന് വിഡ്രോ ചെയ്യുക. ഇത് ഭയങ്കര പ്രേമത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാല് അവന്റെ കുട്ടിന്റെ രക്ഷിതാക്കൾക്കും ഉണ്ടാകും എന്ത് ഈ ആശങ്ക, ഈ പ്രായത്തിൽ അവനെ കൊണ്ടൊരു കല്യാണം വരുമ്പോൾ ഇവിടെ അതേ പ്രായമായിരിക്കും അവനുണ്ടായിരിക്കും. അപ്പൊ അവനെയും പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിക്കുക, ഇവരെ ഇപ്പോഴും പിന്തിരിക്കാൻ ഇവരും ശ്രമിച്ചാൽ സ്വാഭാവികമായി ഒന്ന് അകന്നു നിൽക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ മറന്നു പോയേക്കാം, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൊക്കെ ഉപരി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബോധ്യപ്പെടുത്തണം. ഇവരൊരിക്കലും ഒരു പ്രേമമല്ല തുടങ്ങുന്നത്, ഒരു ഫ്രണ്ട്ഷിപ്പാണ് തുടങ്ങുന്നത്. ഫ്രണ്ട്ഷിപ്പ് തെറ്റില്ലല്ലോ. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംസാരം കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. പക്ഷേ ആ സംസാരം എന്ത് ചെയ്യും, അവർ തമ്മിൽ ആ സംസാരത്തിൽ വരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാകും അവൻ്റെ വീട്ടിലും, അത് ഷെയർ ചെയ്യണോടുകൂടെ അവരുടെ മനസ്സുകൾ എന്ത് ചെയ്യും, അടുക്കും, അതൊരാഗ്രഹമായി ജനിക്കും. പിന്നെ അതെന്ത് ചെയ്യും, അവർ കൂടുതൽ സമയം കാണാനും അടുക്കാനുള്ള സമയങ്ങൾ വരും. അത് പിന്നെ സ്പർശനങ്ങളിലേക്ക് നീങ്ങും, ഒന്നിച്ച് തനിച്ചാവലിലേക്ക് നീങ്ങും, ഒന്നിച്ചുള്ള യാത്രകളിലേക്ക് നീങ്ങും, കാണാൻ പിരിയാനും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഒരു പ്രേമം എന്നറിയുമ്പോൾ എന്തുള്ളൂ, ഒരു ആണും പെണ്ണും തമ്മിലുള്ള ജിൻസിയായ പ്രകൃതിപരമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. ഈ അട്രാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത് ആകർഷിച്ച് ആകർഷിച്ച് ആകർഷിച്ച് അവസാനം അവർ രണ്ടുപേരും ഒന്നായിത്തീരും, ശാരീരികമായൊരു ബന്ധം നടക്കുക എന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം. അതിലേക്ക് മാനസികാവസ്ഥ എത്തുമ്പോഴാണ് ഇവർ ഇത് കല്യാണം കഴിക്കണം, വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കണമെന്നൊരു വിവാഹത്തിന് വേണ്ടിയോ ഒരു ജീവിതത്തിനോ വേണ്ടിയല്ല, ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഒന്നിച്ചു ചേരാൻ മറ്റു വഴികളില്ലാത്തത് കൊണ്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഒന്നിച്ചേരൽ കഴിഞ്ഞാൽ അത് അവരുടെ ഒരു താല്പര്യം തീർന്നാൽ ആ ബന്ധം അവസാനിച്ചു, രണ്ടുപേരുടെയും ജീവിതത്തിലെ ഒരു ദാമ്പത്യവും കുടുംബജീവിതമൊക്കെ അവരുടെ തീരും. അപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, ഒരു പ്രേമമുണ്ടാകും മുമ്പ് ഒരാൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, വസ്ത്രധാരണങ്ങൾ എങ്ങനെ സ്വീകരിക്കണം, സംസാരിക്കുമ്പോൾ എത്രത്തോളം ആവാം എന്നതിനെക്കുറിച്ചൊക്കെ, അന്യപുരുഷന്മാരോട് പാലിക്കേണ്ട ഒരു അകലം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല അവയർനെസ് എന്ത് ചെയ്യണം, നേരത്തെ കൊടുക്കണം. കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പത് കൊടുക്കണം എന്നിവർക്ക് നിർബന്ധമായി വന്നു. പക്ഷെ ഈ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾ നമ്മുടെ ഈ ലൈവ് കൗൺസിലിംഗ് കേൾക്കുന്നവരിലുണ്ട്. പക്ഷെ ആ പെൺകുട്ടികൾക്ക് അവരൊന്നും പറഞ്ഞു കൊടുക്കണില്ല. എന്തുകൊണ്ട്? അവർ വല്ല അഫയറിലും കുടുങ്ങിയതായിട്ട് അവർക്ക് വിവരം കിട്ടിയിട്ടില്ല. ഇനി അത് വിവരം കിട്ടുമ്പോൾ മാത്രമാണ് എന്ത് പറഞ്ഞു കൊടുക്കണം എന്ന് അവർ ചോദിക്കുക. ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലോ അഡ്വാൻസ് ചെയ്യുകയാണെങ്കിലോ ഇത്തരം അപകടം നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ
4: കഴിയും. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. പിന്നെ എൻ്റെ ഉപ്പ മദ്യപാനിയായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അതിൽ നിന്നും മുക്തി നേടിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഒരു സഹോദരിയാണ് ഈ ഒരു പ്രശ്നം അയക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം ഉമ്മയുമായി വഴക്കാണ്. ഉമ്മയെ വളരെയധികം മാനസികമായും ശാരീരികമായും ഉപ്പ ഉപദ്രവിക്കുകയാണ്. സംശയമാണ് ഉമ്മയെ. എൻ്റെ ഭർത്താവുമായി കിടപ്പറ പങ്കിടുന്നു, അഥവാ മരുമകനുമായിട്ട് കിടപ്പറ പങ്കിടുന്നു എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ് എൻ്റെ ഹസ്ബൻഡ് ഒരു സലഫി ആശയക്കാരനാണ്. ഞങ്ങളാണെങ്കിൽ ഒരു യാഥാസ്ഥിക കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബം വളരെ ഭംഗിയായി റാഹത്തായിട്ട് ജീവിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും, അതോ എൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഉമ്മയെയും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ്. ഉപ്പ ഈ കാരണമൊക്കെ പറഞ്ഞിട്ട് എന്നോടും അഥവാ സ്വന്തം മകളോട് അതുപോലെ മരുമകനോടും ഉമ്മയോടും ഒന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു വിഷമത്തിലാണ് ഞങ്ങളുള്ളത്. ഈ പ്രോഗ്രാം ഞങ്ങൾ സ്ഥിരമായി കാണുന്നതുകൊണ്ട് ഇതിൽ നിന്നൊരു സമാധാനം കിട്ടുന്നു, ഇനിയും ഇതുപോലുള്ളൊരു സമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ഒരു ഫീഡ്ബാക്കിലൂടെ ഇവർ ഇവരുടെ പ്രയാസങ്ങൾ നമ്മോട് പറഞ്ഞു.
3: ഇതിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷമം തന്നെയാണ്. കാരണം വാപ്പ ഉമ്മാനെ സംശയിക്കുക, ഇവരുടെ ഭർത്താവിനെ സംശയിക്കുക. അവർക്ക് ഇവരെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസ്ഥാനത്തിലുള്ള ഒന്ന് ഭർത്താവാണ്, പിന്നെ ഒന്ന് ഉമ്മയാണ്. അതും ഗുരുതരമായ ആരോപണമാണ് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാനസിക ടെൻഷനുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. എന്തുകൊണ്ടെന്ന് വന്നാൽ, അതായത് ഏതെങ്കിലും നിലക്ക് ഒരു അവിഹിതം ഭർത്താവിനുണ്ടെങ്കിൽ അതിൽ ഒരു കാരണവുമില്ലാതെ സംശയിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ആളാരാണ് ഭാര്യ. ഭാര്യക്ക് ഭർത്താവിന് സംശയമില്ലെങ്കിൽ അയാള് പിന്നെ സംശയിക്കപ്പെടേണ്ട കാര്യമില്ല. അതാണ് അതിലൊരു പ്രധാനം. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ഈ പറയുന്ന ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ ഇത് പറയണമെങ്കിൽ എന്ത് വേണം, നാല് സാക്ഷിയെ പറയാം. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ഈ സഹോദരിക്ക് വിശ്വസിക്കാം. എന്ത്, ഭർത്താവ് ഉമ്മയുമായിട്ടുള്ളൊരു ബന്ധം എന്നത് ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആരോപണം വന്നത്, അതാണ് രണ്ടാമത്തെ കാര്യം. ആ കാരണം, ഇപ്പൊ നമ്മൾ നിരന്തരമായി ഡി അഡിക്ഷൻ സെന്ററിൽ ബന്ധപ്പെടുന്നതും അവിടുത്തെ ആളുകളായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുന്നതാണ്. അതിന് ഞാൻ മനസ്സിലാക്കുന്നത്, മദ്യപാനികളിൽ 99.3% മദ്യപാനികളും ഭാര്യമാരെ സംശയിക്കും. അത് ഭാര്യമാരെ സംശയിക്കും, മദ്യപാനികൾ ഭാര്യമാരെ സംശയിക്കുവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഒരു മദ്യപാനി ആകുന്നതോടുകൂടെ അയാളുടെ യഥാർത്ഥ പോസ്റ്റിൽ നിന്ന്, പൊസിഷനിൽ നിന്ന് അയാൾ മാറും. ഇപ്പൊ പിതാവാണെങ്കിൽ മക്കൾക്ക് ഒരു പിതാവ് നിലനിൽക്കുന്നു, കള്ളുടേനെ ആവും. ഒരു മദ്യപാനി മദ്യപാനിയായിട്ടേ വിലയിരുത്തപ്പെടുള്ളൂ, വാപ്പയായി വിലയിരുത്തപ്പെടൂല. അതേമാതിരി ഭർത്താവ് എന്നുള്ള സ്ഥാനം അയാൾക്ക് തെറിക്കും. എന്താണുള്ളത്, ഇപ്പൊ നമ്മളൊരു സ്കൂളിലെ അധ്യാപകൻ മദ്യപിക്കുകയാണെങ്കിൽ അയാളൊരു കള്ളുകൂടിയെന്നേ പറയുള്ളൂ. അധ്യാപകൻ എന്നുള്ള ആ ഒരു മഹത്വം അയാൾക്ക് ഉണ്ടാവും. അപ്പോ ഇയാൾ സ്വാഭാവികമായി എന്തിച്ചു, മദ്യപാനി ആയ സമയത്തോടുകൂടെ അയാൾ ഭർത്താവല്ലാതായി മാറി. അപ്പൊ പിന്നെ ഇവളുടെ ഭർത്താവ് ആരാണ്, ഇതാണ് മദ്യപാനികൾ സംശയം. അപ്പൊ ഇവൾക്ക് ആരുണ്ട്, ഇവളെല്ലാം ആരോടോ പറയുന്നുണ്ട്, ഇവളെ കാര്യങ്ങൾ ആരോ നോക്കുന്നുണ്ട്, ഇവളുടെ ആവശ്യങ്ങൾ ആരോ നിർവഹിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അയാൾ ആ പോസ്റ്റിൽ ഇല്ല, മാനസികമായി അയാൾ ആ പോസ്റ്റിന് പോയി. പക്ഷെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭർത്താവ് തന്നെയാണ്, മനസ്സിലായി. പക്ഷെ അയാൾ ചിന്തിക്കണത് എനിക്ക് എന്തില്ല, ഭാര്യ ഒരു പരിഗണന തരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഇവർക്ക് സംശയം തുടങ്ങും. ഇവൾ ആരത്ത് പോകുന്നുണ്ട്, എങ്ങനെയുണ്ട്, അങ്ങനെയുള്ളൊരു സംശയം ഇയാൾക്ക്. അതാ സംശയം എന്നോട് പറയണം. ഈ സംശയം എന്താണ് മരുമകന്റെ പേരിൽ പറയാൻ കാരണം, അതിനും കാരണമുണ്ട്. കാരണം ഈ സ്ത്രീ വീട്ടിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു സംശയം പറയണമെങ്കിൽ എന്തുവാണ്, ഒരു ജോലിക്ക് പോകണമെങ്കിൽ സഹപ്രവർത്തകർ ഒരു സംശയം പറയാം, മനസ്സിലായേ. അല്ലെങ്കിൽ അയൽവക്കത്തൊരു ആണുണ്ടെങ്കിൽ അയാളെ പറ്റി സംശയം പറയാം. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, വീട്ടിൽ വരുന്ന ഏക ആണ് ആരാണ്, മരുമകന്. അതുകൊണ്ടാണ് മരുമകനുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത്. അപ്പോ എന്തായാലും ഒരു സംശയം ഭാര്യയെ പറ്റി ഉണ്ടാവും, അതിനൊരു പുരുഷൻ വേണം. അതിന് എന്ത് ചെയ്യണം, ഒരു ചെറിയ പിന്നെ ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരാളെ കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു വ്യക്തി തികച്ചും അന്യായമായും അസത്യമായും ഗുരുതരമായ ഒരു ആരോപണം പറയുമ്പോൾ, അത് തൻ്റെ പിതാവിനെ പോലുള്ള ഒരാളാകുമ്പോൾ, അത് അയാൾ പറയുന്നത് ഒരു തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്, അതിൽ വെറുതെ ഞാൻ ടെൻഷൻ ആവേണ്ടതില്ല എന്ന് ചിന്തിച്ച് അതിനെന്ത് ചെയ്യുക, ഒരു നെവർ മൈൻഡ് ആക്കി ഇടലേ പറ്റുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, മദ്യപാനമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മദ്യപാനം നിർത്തുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട കുറേ കൗൺസിലിങ്ങുകളുണ്ട്.
4: ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞത് 6 വർഷമായിട്ട് മദ്യപാനം നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു.
3: അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ, അയാൾക്ക് ഈ മദ്യപാനികൾക്ക് മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാവും. അത് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടാണ് അവരെ വിടേണ്ടത്. അവിടെ ജോലികളിൽ പ്രശ്നം ഉണ്ടായിരിക്കും, മക്കളുമായുള്ള റിലേഷൻ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും സെറ്റിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഈ 6 കൊല്ലം കഴിഞ്ഞിട്ടും എന്ത് ചെയ്യേണ്ടത്, ഈ പ്രശ്നങ്ങൾ അവശേഷിക്കാനുള്ള കാരണം. അതിനൊരു അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുടുംബം ഒരു ദീനിയായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇസ്ലാമിക് കൗൺസിലറെ കണ്ട് എന്ത് ചെയ്യുക, ഓരോരുത്തർക്കും ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്താൽ ഇതൊക്കെ ദൂരീകരിക്കാൻ കഴിയുമെന്നാണ്
4: തോന്നുന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകട്ടെ. 32 വയസ്സുള്ള 3 പെൺകുട്ടികളുടെ ഉമ്മയാണ്. ഭർത്താവ് എന്നെ വിവാഹം ചെയ്ത 6 മാസത്തിൽ മറ്റൊരു സ്ത്രീയുമായി, അഥവാ എൻ്റെ ഉമ്മയാവാനുള്ള പ്രായമുണ്ട്. എൻ്റെ പ്രായത്തോളമുള്ള 3 പെൺകുട്ടികൾ അവർക്കുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുമായി ബന്ധം പുലർത്തുകയും തുടർന്ന് അവരുടെ ജീവിതം പല രീതിയിലും ആഘോഷം പോലെ ജീവിക്കുകയും 2-ാമത്തെ മകൾക്ക് 1 വയസ്സുള്ളപ്പോൾ എല്ലാം ഞാൻ യാദൃശ്ചികമായി കണ്ടെത്തുകയും ചെയ്തു. അതിനു മുന്നേ പലരും പറഞ്ഞെങ്കിലും സത്യം നേരിട്ടറിയാത്തത് കൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ ജീവിതം ഏറെ ദുരിതമായിരുന്നു. ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും എപ്പോഴും വേദനിപ്പിച്ചു. 100 രൂപ പോലും എൻ്റെ ആവശ്യത്തിന് അവർ തരില്ല. പക്ഷേ ഞാൻ എല്ലാം ക്ഷമിച്ചു. ഒരു നല്ല ഡ്രസ്സ് പോലും എനിക്ക് വാങ്ങിത്തരാറില്ല. എല്ലാം സഹിച്ചു. 3-ാമത്തെ കുഞ്ഞുണ്ടായി. അയാളുടെ ഒരു വേലക്കാരി മാത്രമായി ഞാൻ ഒതുങ്ങുമ്പോഴും എല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു. അയാൾ അവളുമായി ലൈഫ് ജോളിയായി ജീവിച്ചു പോരുന്നു. ഇതിനിടയിൽ ഒരുപാട് ചർച്ചകൾ, പോലീസ് കേസ്, അതുപോലെ മഹല്ല് കമ്മിറ്റി, അയാളുടെ വീട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവരുമായി ചർച്ചകൾ നടത്തി. അയാളുടെ അവിഹിതം ഞാൻ അറിഞ്ഞപ്പോഴും നിഷേധിച്ചു. ഞാൻ പ്രതിഷേധിച്ചപ്പോൾ ഗർഭിണിയായിട്ട് കൂടി അടിച്ചു. അപ്പോഴും അയാളെ ഞാൻ വെറുത്തില്ല. ഒടുവിൽ അവർ തമ്മിൽ ഗൾഫിൽ പോയി. അഥവാ ഈ മറ്റു അവിഹിതം ഉണ്ട് എന്ന് പറഞ്ഞ സ്ത്രീയായിട്ട് ഗൾഫിൽ പോവുകയും വിസിറ്റിങ്ങിന് പോവുകയും അത് കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. എൻ്റെ സമ്പാദ്യം, ജീവിതം ഒക്കെ, സമാധാനം, ആരോഗ്യം എല്ലാം ഞാൻ ഇയാൾക്ക് വേണ്ടി കൊടുത്തു. മക്കളെ ചെലവ് നോക്കാറുണ്ട്. ഒരിക്കലും നല്ലൊരു ലൈഫ് എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് കൂടി ഞാൻ ആ ബന്ധത്തിൽ നിന്ന് വിട്ടുവരാൻ കാൽ പിടിച്ചു. പക്ഷെ അയാൾ ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളുകളായി ഞാൻ എൻ്റെ ആവശ്യങ്ങളൊന്നും അയാളോട് പറയാറില്ല. മക്കളുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. ഇപ്പോൾ ഞങ്ങൾ അകന്നാണ് താമസിക്കുന്നത്. 1 വർഷത്തോളമായിട്ട് മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളായിട്ട് തോന്നുന്നു. നിയമപരമായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കുട്ടികളുടെ ചിലവ് കിട്ടാനും ഡൈവോഴ്സ് ആവശ്യപ്പെടാനുള്ള അവസ്ഥ എനിക്കുണ്ടോ? ഞാനത് ചെയ്യുന്നത് ദീനിപരമായി തെറ്റാണോ? പിന്നെ പണ്ഡിതന്മാരോട് ചില ആളുകളൊക്കെ ചോദിച്ചു, പല തരത്തിലുള്ള അഭിപ്രായമാണ്. അപ്പോൾ പീസ് റേഡിയോയിൽ നിന്നും നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു സഹോദരി പറഞ്ഞത്.
3: ഇതിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു സംശയം ഭാര്യയിൽ മാത്രം പരിമിതമല്ലാത്തത് കൊണ്ട്, കാരണം അവർ സംശയിക്കുന്നതിന് മുമ്പ് വേറുള്ളവർ സംശയിച്ചിട്ടുണ്ട്, അവർ വിശ്വസിക്കാതിരിക്കുകയാണ്. അപ്പൊ പൊതുവെ നാട്ടിലും മഹല്ല് കമ്മിറ്റിയിലും ഒക്കെ ഇദ്ദേഹം ഒരു അവിഹിതവുമായി നടക്കുന്നു എന്ന് പൊതുജനങ്ങളിൽ തന്നെ അഭിപ്രായങ്ങളുള്ളത് കൊണ്ട് അത് വസ്തുതയാവാനാണ് സാധ്യത. മറിച്ച് ഇവർക്കാണ് ആദ്യം സംശയം തുടങ്ങിയതെങ്കിൽ ഒരു സ്വാഭാവികം നമുക്ക് പറയാം. അപ്പോ ഇവരുമായി പലപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഗൾഫ് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിഹിതം അതിൻ്റെ ഒരു പാരമ്യതയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഈ ചോദ്യം ഉടനീളം കേൾക്കുമ്പോൾ ഇപ്പോഴും എന്താണ് അയാളുടെ കൂടെ തന്നെ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഒരു
4: ഗുരുതരമായ പ്രശ്നങ്ങൾ.
3: അതാണ് ഈ നമ്മുടെ സഹോദരിമാരുടെ ഒരു ക്ഷമയും അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ത്യാഗവും ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കുവാനുള്ള അതിയായ താല്പര്യവും ഇവർക്കൊക്കെ നമ്മൾ വലിയ വലിയ അംഗീകാരം കൊടുക്കുന്നത്. കാരണം ജീവിതത്തിൽ എന്താ വെച്ചാൽ ഒരു ഭർത്താവിൽ നിന്ന് തനിക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സന്തോഷവും തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെക്കാളും പ്രായം കൂടിയ ഒരു അവിഹിതമായ ഒരു സ്ത്രീക്ക് നൽകി അവർ ജോളിയായി ജീവിക്കാം, ഇവൾക്കൊരു ഭാര്യ എന്ന് കൊടുക്കേണ്ട പ്രാഥമികമായ അവകാശം പോലും കൊടുക്കാതിരിക്കാം, മക്കൾക്ക് അതിൻ്റെ പരിഗണന നൽകാതിരിക്കാം, എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അറിയത്തക്ക വിധത്തിൽ ഈ ബന്ധം തുടരുക, എന്നിട്ടും അയാളുടെ അഭിമാനം സംരക്ഷിച്ച് ഭാര്യ എന്ന പദവിയിൽ ഇരുന്ന് മക്കളെ സംരക്ഷിച്ച് പോവാന്നൊക്കെ ഉള്ളത് ഒരു സ്ത്രീകളുടെയൊക്കെ അങ്ങേയറ്റത്തെ മനസ്സിന്റെ വിശാലതയും വിട്ടുവീഴ്ചയും നിവൃത്തിയില്ലായ്മയുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്തരം ഒരു കാര്യങ്ങൾ ശരിയാണെങ്കിൽ ആ ഭർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനോ ഒരു ഹുല ഭർത്താവിനോട് എന്നെ തൊലാക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെടുക, അതിനൊന്നും യാതൊരു പ്രശ്നവും ഇതൊക്കെ വസ്തുതകളാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും പറയാൻ എന്താന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഇവരും ഒരു ഡൈവേഴ്സ് ആവശ്യപ്പെടാത്തത് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടല്ല, അതിന്റെ ഇസ്ലാമിക നിയമത്തിന്റെ സാധുതയെ കുറിച്ച് സംശയമുള്ളത് കൊണ്ടല്ല, മറിച്ച് വിട്ടുപോകുന്നത് എങ്ങോട്ടേക്ക്, ഈ കുട്ടികളുടെ ഭാവി എന്താകും, ഇത്തരം ചില നിർബന്ധിതാവസ്ഥകളെ കൊണ്ടാണ് ഇവർ തുടരുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭർത്താക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് അവർക്കൊരു നിവൃത്തിയില്ലായ്മയുണ്ട്, അവർ ബന്ധിതരാണ്,
4: അവരവിടെ
3: മുടക്കി ഇടപെട്ടവരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ പറയാം, മനുഷ്യന്മാരല്ലേ, നന്നാവാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തെ ഈ തെറ്റിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വാശിയോ ദേഷ്യമോ അങ്ങനത്തെ ഒരു വാഗ്വാദമോ ഒന്നല്ലാതെ തികഞ്ഞ ഗുണകാംക്ഷയോടുകൂടെ ഹിക്മത്തോടുകൂടെ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാണ് ശാശ്വത പരിഹാരം. ഇനി അതിനൊരു സാധ്യതയും നിലനിൽക്കുന്നില്ലെങ്കിൽ, ഇവരൊന്ന് മാറി നിൽക്കുമെന്ന് വന്നാൽ പരിഹാരമുണ്ടെങ്കിൽ അതിനും ശ്രമിക്കാവുന്നതാണ്. അതൊന്നുമില്ലെങ്കിൽ എന്താണ്, ഇതിൽ അദ്ദേഹം കൂടുതൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ നോക്കി ഞാൻ ജീവിച്ചുകൊള്ളാം എന്ന തീരുമാനത്തിലേക്ക് പോകുന്നതിനും യാതൊരു
4: പ്രയാസമില്ല. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഞങ്ങളൊരു സെൽഫി ആദർശമുള്ള ആളുകളാണ് എൻ്റെ വീട്ടുകാർ. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരു യാഥാസ്ഥിക കുടുംബമാണ്. എനിക്ക് പർദ്ദ ഇടാനാണ് താല്പര്യം. പിന്നെ പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അതിഷ്ടമല്ല. ഭർത്താവിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ മസ്റ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നതിനാണ് അവർക്ക് താല്പര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഒരു ഇസ്ലാമിക ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്.
3: നമുക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റുക എന്താ വെച്ചാൽ, ഈ സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ജലാബീബിഹിന്നാണ് ജിൽബാബ്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഈ ജിൽബാബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഗൗൺ. അതായത് നമ്മൾ എന്ത് വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രത്തെ മുഴുവനും മറക്കുന്ന രൂപത്തിലുള്ള ഒരു മേൽവസ്ത്രമാണെന്ത് ഈ ജിൽബാബ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദേഹം മുഴുവൻ മറഞ്ഞു നിൽക്കുക, അത് വളരെ അയഞ്ഞൊരു വസ്ത്രമായിരിക്കുക, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മറയുക, ടൈറ്റ് ആവാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ പദപ്രയോഗത്തിലുണ്ട്. പിന്നെ മറ്റൊന്നുള്ളൊരു ഇതെന്താണ്, ഫൽ യദ്രിബിന ബിഹുമുരിഹിന്ന അലജുയുബിഹിന്ന, അവരുടെ ശിരോവസ്ത്രങ്ങൾ അവർ മാറിടത്തിലൂടെ തൂക്കിയിടട്ടെ. അപ്പം ഈ തലയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴുള്ളൂ ശരീരത്തിൽ ചേർന്ന് നിൽക്കാതെക്കുള്ളൂ. മാറി മറഞ്ഞ് നിൽക്കണമെങ്കിൽ മുകളിൽ നിന്ന് വസ്ത്രം താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഹിമാറിൻ്റെ മുഖവസ്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതുകൊണ്ട് മാറി മറയണം എന്നുള്ളതാണ്, അത് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തത്വപ്രകാരം നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടിയും യോജിച്ചതെന്താണ്, ഈ പർദ്ദയും അതേപോലെ തന്നെ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ഒരു മഫ്തയുമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ഇസ്ലാമികമായ ഒരു ഹിജാബിലേക്ക് വരും ഒരു പരിധിവരെ. അപ്പോൾ അതിന് തന്നെയാണ് അവർ ആഗ്രഹിക്കേണ്ടത്. അത് ധരിക്കുവാനുള്ള ഒരു ഇസ്ലാമികമായ അവകാശം, ഒരു വസ്ത്രസ്വാതന്ത്ര്യം എല്ലാ നിലക്കും ഭർത്താവ് അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ എന്താന്ന് വിചാരിച്ചാൽ ഇവിടെ സംഭവിക്കണം എന്താണോ, ഭാര്യ എന്ന് പറയുമ്പോൾ അത് നമ്മുടേതാണല്ലോ. അപ്പോൾ നമ്മൾ അവരെ അനുഭവിക്കുന്നു, അവരെ കാണുന്നു, അവരെ കൊണ്ടു നടക്കുന്നു ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ വെച്ചാൽ, ഈ ദീനിൽ പൂർണ്ണത ഇല്ലാത്ത, ഇതിനെക്കുറിച്ചൊന്നും കാഴ്ചപ്പാടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വിചാരിച്ചാൽ, ഈ ഒരു ഇസ്ലാമിക നിലവാരത്തിലുള്ള ഒരു സ്ത്രീയെ ഇത്ര നിലവാരമില്ലാത്ത ഒരാൾക്ക് കൊണ്ടടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം നാട്ടിലെന്താ വെച്ചാൽ, ഒരു ദീനിയായ ഒരു നിലക്ക് വിലയിരുത്തപ്പെടാത്ത ഒരുത്തൻ്റെ കൂടെ എല്ലോ ഹിജാബുകളുണ്ട് ഒരു സ്ത്രീനെ കാണുമ്പോൾ, ഈടെ ചങ്ങായി എന്താ എൻ്റെ അവസ്ഥ, എൻ്റെ ഭാര്യ ഭയങ്കര ദീനിയാണല്ലോ, നീ എന്താണ് ഇങ്ങനെ. അപ്പം ഇങ്ങനത്തെ ചില പരിഹാസങ്ങൾ, ചില ചോദ്യങ്ങൾ, പിന്നെ ഇയാൾ ഉൾക്കൊള്ളാത്ത ഒരു സംഗതി അയാൾ ഉൾക്കൊള്ളേണ്ടി വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, തങ്ങളുടെ ദീനീ നിലവാരം അനുസരിച്ചുള്ള ഒരു വസ്ത്രം മതി തൻ്റെ ഭാര്യയ്ക്ക് എന്ന് പൊതുവെ തീരുമാനിക്കും. അത് പക്ഷേ സ്ത്രീകൾ എന്ത് ചെയ്യും, അവർ സ്വന്തമായി ക്ലാസ് കേട്ടും പഠിച്ചും ഇസ്ലാമിക കാര്യങ്ങൾ മനസ്സിലാക്കും, അവരത് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കും. അവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം വരുന്നത്. ദീനില്ലാത്ത ഭർത്താവിന് ദീനുള്ള ഒരു സ്ത്രീയെ കൊണ്ട് നടക്കേണ്ടി വരുമ്പോഴുള്ള അയാളുടെ ഒരു പ്രയാസം, എന്നാൽ ദീനിൽ താൻ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കാൻ തനിക്ക് അനുവാദമില്ലാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മനപ്രയാസം. അപ്പോൾ ഇവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ ഭർത്താവിനാണ് പറ്റുക. എന്തുകൊണ്ട്? ഇവരൊരു പോസിറ്റീവായ കാര്യമാണ്. അപ്പോൾ എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റൂല, ഭർത്താവിൻ്റെ ഒരു ഇഷ്ടത്തിനും വേണ്ടിയിട്ട് ഈ വസ്ത്രത്തിലൊരു കോംപ്രമൈസ് എന്നുള്ളത് പറ്റില്ല. കാരണം ഹിജാബിൻ്റെ കാര്യത്തിലുള്ള പിന്നെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ അത് കുറച്ച് ഗൗരവത്തിലാണ് പറയണത്. അതിലൊന്നാ എന്താ പറയണതെന്ന് വെച്ചാൽ, ലാ യജിദിന രിഹ, സ്വർഗം കിട്ടൂലെന്നല്ല,
4: സ്വർഗത്തിന്റെ സ്മെല്ല്,
3: സ്വർഗത്തിന്റെ പരിസരത്ത് പോലും എത്താൻ പറ്റൂല. കാരണം അത് കുറച്ച് സീരിയസ് ആണ്. കാരണം അവരുടെ ഈ ഒരു രൂപം ധാരാളം പുരുഷന്മാരെ കണ്ണുകളെ ഒരു ഹറാം ചെയ്യിപ്പിക്കുകയാണല്ലോ നേരം വെളുത്ത് വൈകുന്നേരം വരെ. ഗുരുതരമാണ്. പിന്നെ അവരുടെ ജീവൻ തന്നെ സുരക്ഷിതമാവാതിരിക്കാൻ അതൊരു കാരണമായി തീരും പല അപകടം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ വസ്ത്രധാരണം നേടിയെടുക്കാൻ ഭർത്താവിനെ പിണക്കാതെ ഒരു വളരെ തന്ത്രപരമായി നമ്മുടെ സ്നേഹവും ബന്ധവും ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, അതിലൊരു ശ്രമം നടത്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും അതൊരു ധിക്കാരമായിട്ടോ ഭർത്താവിന്റെ അനുസരണക്കേടായിട്ടോ വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം, പരമാവധി സഹകരിച്ചു കൊടുക്കാം. വീട്ടിൽ ഭർത്താവാകുന്ന സമയത്തോട് പറയാം, കിടപ്പറയിലും വീട്ടിലൊക്കെ നിങ്ങൾക്ക് എന്ത് വസ്ത്രമാണ് ഞാൻ ധരിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ചുരിദാറാണോ, അപ്പോൾ അവിടെ അവനവൻ്റെ കുട്ടികളും ഭർത്താവും മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് ഇഷ്ടമല്ല എന്ത് വസ്ത്രവും ധരിച്ചിട്ട് അയാൾക്ക് നിന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? കൈയുള്ള കുപ്പായോ കൈയില്ലാത്ത കുപ്പായോ എന്താഴ്ച ഇട്ടിട്ട് വീടിൻ്റെ അകത്തളങ്ങൾ നിന്ന് കൊടുക്കാം. എന്നാൽ പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, എന്നെ ഇതിനനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാളെ പരമാവധി ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും നമ്മൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അയാൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ.
4: മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ വന്നൊരു ചോദ്യം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പരാമർശിച്ച ഒരു വിഷയം കൂടിയാണ്. സഹോദരിയാണ്, വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി, പെരുന്നാൾ ദിവസങ്ങൾ ആകെ ടെൻഷനാണ്. അഥവാ ഇവർക്ക് ഇവരുടെ വീട്ടിൽ ഇപ്പോൾ 9 വർഷം കഴിഞ്ഞിട്ടും ഒരു പെരുന്നാളിനും എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ പെരുന്നാളുടെ രാത്രി സമയത്താണ് പോവുക, അപ്പോൾ പലപ്പോഴും 2 പെരുന്നാളാണുള്ളത്. അപ്പോൾ ഒരു പെരുന്നാൾ ഇവിടെ കൂടാം, ഒരു പെരുന്നാൾ എൻ്റെ വീട്ടിൽ കൂടാമെന്ന് നിർദ്ദേശം വെച്ചു. പക്ഷെ അതും ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇപ്രാവശ്യം അഥവാ ഈ വരുന്ന ചെറിയ പെരുന്നാൾ, അപ്പോൾ നോമ്പ് പോലും ആയിട്ടില്ല, അപ്പോൾ ആ സമയത്ത് പോലും ഇതുപോലുള്ള ചർച്ച കുടുംബത്തിൽ വരുന്നു പറഞ്ഞാൽ, അടുത്ത പെരുന്നാളിന് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ പെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസം ഭർത്താവിൻ്റെ ഫാമിലിയിൽ ഒരു കുടുംബ സംഗമം നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഭർത്താവ് പറയണത് ആ സംഗമം കൂടി കഴിഞ്ഞിട്ടേ വിരുന്ന് പോകാൻ പറ്റുള്ളൂ, അഥവാ പെരുന്നാൾ ഇപ്പം പെരുന്നാളിന് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ഒരു മാനസിക പ്രയാസത്തോടു കൂടിയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു പെരുന്നാൾ ദിവസത്തിൽ കൂടി ഇത്രയും കാലം ഞാൻ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ രണ്ടുപേരും അഥവാ ഭർത്താവും ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്നാണ് പീസ് റേഡിയോയിലേക്ക് ഒരു ചോദ്യം അയക്കുന്നത്. എന്താണ് ഇതിനൊരു നല്ലൊരു പരിഹാരം എന്നാണ് ഈ സഹോദരി ചോദിച്ചിട്ടുള്ളത്.
3: എന്താ പറയുക, ഇതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നിപ്പോൾ ഭർത്താവിൻ്റെ ഒരു മനസ്സെന്താ വെച്ചാൽ, വീട്ടിൽ നിന്ന് അങ്ങനെ ഉമ്മൻ്റെ ഇവരുടെ അയാളുടെ മാത്രം താല്പര്യമല്ല, വീട്ടുകാർക്ക് എന്താണെന്ന് വിചാരിച്ചാൽ അവളെ പിന്നെ വീട്ടുകാരുടെ താല്പര്യം അനുസരിച്ചുകൊണ്ട് അവിടെ നിർത്തിക്കാൻ അവന് പറ്റുമോ പറ്റുകയില്ലയോ എന്നൊരു വെല്ലുവിളി വീട്ടുകാർ ഉയർത്തുന്നുണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പം അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ വീട്ടുകാർക്ക് വേണ്ടി അവളെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അവളുടെ മാനസികാവസ്ഥക്ക് അനുസരിച്ച് അവൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനല്ലേ ഏത് ഭർത്താവും ഇഷ്ടപ്പെടുക. നമ്മുടെ ഭാര്യയ്ക്ക് എന്താണോ ഇഷ്ടം അത് എങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനല്ലേ പരിശ്രമിക്കുക. അപ്പൊ അതിനെന്താണ് അയാളെ തടസ്സപ്പെടുത്തുന്ന കാര്യം, വീട്ടിലെ സാഹചര്യങ്ങളാവാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ, അവൻ പറഞ്ഞു നിർത്താൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല, അത് അവൻ്റെ ഒരു കഴിവുകേടാണ് എന്ന നിലക്ക് വീട്ടിൽ നിന്ന് ഒരു എതിർപ്പും കാര്യങ്ങളും വരുന്നൊരു സാഹചര്യമാണെങ്കിൽ താൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്ന് ഇവളെ കൺവീൻസ് ചെയ്യാൻ അയാൾക്ക് പറ്റണം. അതിൻ്റെ ന്യായാന്യായങ്ങൾ പറയാൻ പറ്റണം. അതല്ലെങ്കിൽ അവളെ എന്ത് ചെയ്യണം, അതിനു വേണ്ടി അനുവദിക്കണം. പിന്നെ സ്വാഭാവികമായും ഞാനെപ്പോഴും ചിന്തിക്കുക, ഭർത്താവിൻ്റെ വീട്ടുകാരൊപ്പാണോ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അതോ സ്വന്തം വീട്ടുകാരൊപ്പാണോ പെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞവർ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് സ്വന്തം ഭർത്താവിൻ്റെയും കുട്ടികളെയും കൂടെ. അപ്പോൾ ഈ പെരുന്നാളിന് എന്ത് ചെയ്യണം, അവൻ്റെ വീട്ടിലാണെങ്കിലും അവളെ വീട്ടിലാണെങ്കിലും ഒക്കെ അവരൊന്നിച്ചുണ്ടാവണം, അവരൊന്നിച്ചുണ്ടാവണം. ഇത് പലപ്പോഴും എന്താന്ന് വെച്ചാൽ, വിവാഹ പിന്നെ പെരുന്നാളിന്റെ ദിവസം നമ്മൾ ഭാര്യമാരെ പാക്ക് ചെയ്യും,
4: അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കും,
3: എന്നിട്ട് അപ്പോഴാണ് അവൾ അവിടെ റെസ്റ്റ് എടുക്കാൻ പോണം. പെരുന്നാൾ ഒരു ആഘോഷ സന്ദർഭമല്ലേ, ആഘോഷിക്കണേ നമുക്ക് ആര് വേണം,
4: കുട്ടികളും ഭാര്യയും
3: എല്ലാവരും വേണം. അപ്പൊ അങ്ങനെ ഒരു ആഘോഷ രൂപം ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു അടിസ്ഥാന പ്രശ്നം. മനസ്സിലായില്ലേ? ഓലൊരു ആഘോഷമാക്കി എടുക്കണം. അതാണ് അവന്റെ വീട്ടിലോ അവളെ വീട്ടിലോ എന്നതിൽ ഉപരി പെരുന്നാൾ അവരാഘോഷിക്കണം,
4: നമ്മുടെ ഒരു ആഘോഷം,
3: ആഘോഷം നിലക്ക് കുട്ടികളെ കൂട്ടി ആഘോഷിക്കണം. പിന്നെ എന്താ, പെരുന്നാളിന്റെ സമയത്താണെന്നോ വീട്ടിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകും, അതിന് മാന്യമായ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും പറ്റണം. പിന്നെ വീട്ടുകാർ നിർബന്ധിക്കണമെന്നും പറയണതും മാത്രമാവരുത് നമ്മുടെ തീരുമാനം. നമുക്കും എന്ത് ചെയ്യണം, നമ്മുടേതായ ചില തീരുമാനങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ഭാര്യമാരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ സാഹചര്യം ഭാര്യമാരും മനസ്സിലാക്കണം. അങ്ങനെ സ്മൂത്തായി ഷൂറ ചെയ്തിട്ട് അവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു തീരുമാനം അവർ രണ്ടുപേരും കൈക്കൊണ്ട് അത് യോജിപ്പോഴുടെ നടപ്പിലാക്കലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രായോഗികം.
4: ഓക്കെ, നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരു ചോദ്യം കൂടി വായിക്കാമെന്നാണ് തോന്നുന്നത്. എനിക്ക് 24 വയസ്സായി, 19-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ട്. കല്യാണം കഴിഞ്ഞതുവരെ എല്ലാ കാര്യത്തിലും, അഥവാ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഞാൻ ശ്രദ്ധാലുവായിരുന്നു. ദുഹാ നമസ്കരിച്ചിരുന്നു, വിത്ര് നമസ്കരിച്ചിരുന്നു, ഒരു സുന്നത്തായ കാര്യങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിച്ച് പോരാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. സുന്നത്ത് പോയിട്ട് ഫർള് പോലും കൃത്യമായി സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. പഴയതുപോലെ നമസ്കരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പരിഹാരം അടിയന്തിരമായി നിർദ്ദേശിക്കണം എന്നിട്ടാണ് ഒരു സഹോദരിട്ടുള്ളത്.
3: ഇപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർക്ക് കുടുംബപരമായ ഭാരങ്ങളും ജോലികളും വന്നപ്പോൾ പൊതുവെ ദീനീ കാര്യങ്ങളിൽ ഒരു കണിശത കുറഞ്ഞു പോയി എന്നാണ് ചോദ്യത്തെ മനസ്സിലാവുന്നത്. ഇപ്പോൾ നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബർക്കത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ഒരനുഗ്രഹം, ഒരു കടാക്ഷം. അത് സമ്പത്തിലുണ്ട്. സമ്പത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് 300 രൂപയാണെങ്കിൽ അതിനൊരു 3000 രൂപേൻ്റെ ഒരു ഗുണം ലഭിക്കും. അതേപോലെ തന്നെ എന്നാൽ നമ്മളിത് 30,000 രൂപ ഉണ്ടെങ്കിലും അതിനൊരു 3 രൂപേൻ്റെ ഗുണം ലഭിക്കാതിരിക്കും. അപ്പോൾ അത് സമ്പത്തിനുണ്ട്. അപ്പോൾ സമ്പത്ത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്കതിനൊരു ബർക്കത്തല്ല തരണം. എങ്കിലേ ആ സമ്പത്ത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും. അതേപോലെ സമയത്തിനുണ്ട്,
4: അങ്ങനെ
3: സമയത്തിനുമുണ്ട് അങ്ങനെ ഒരു ബർക്കത്ത്. അപ്പോ പണ്ഡിതന്മാർ പറയും, രാവിലെ കുറച്ച് അധികം ഖുർആൻ പാരായണം ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് അന്നത്തെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു
4: വിശാല
3: അത് കിട്ടും, ഒക്കെ സൗകര്യത്തിന് നടക്കും. അതാണ് കിതാബുൻ അൻസൽനാഹുയിലേക്ക് മുബാറക്, ഒരു മുബാറക്കായ ഗ്രന്ഥം. അപ്പൊ ഖുർആനുമായുള്ള എല്ലാ കണക്ഷനുകളും നമുക്ക് ബർക്കത്ത് ഉണ്ടാക്കും. ഇപ്പൊ ഒരു ഖുർആൻ ക്ലാസ്സിന് പോയാൽ ഒരു ബർക്കത്തിട്ടും, ഖുർആൻ ഓതിയാൽ ഒരു ബർക്കത്തിട്ടും, അത് 5 പേജ് ഓതിയാൽ അതിന്റെ ബർക്കത്തുണ്ടാവും, 10 പേജ് ഓതിയാൽ അതിന്റെ ബർക്കത്തുണ്ടാവും, 1 ജുസു ഓതിയാൽ അതിന്റെ ബർക്കത്തുണ്ടായിരിക്കും. അപ്പൊ ഈ സഹോദരിക്ക് പറ്റിയത് ഈ നിസ്കാരം, അതേമാതിരി ഖുർആൻ പാരായണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തിയപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ളൊരു ബർക്കത്ത് എന്ത് ചെയ്തു, കുറഞ്ഞുപോയി. ആ ടെൻഷനാണ് ഇപ്പോൾ അവർ നമ്മൾ എഴുതിച്ചു വെക്കുന്നത്. ഒരു താമസമല്ലാതെ അവരെന്ത് ചെയ്യാം, ദീനിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. രാവിലെ ഞാനൊരു 4 മണിക്കുണരും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 5 മണിവരെ ഞാൻ രാത്രി നിസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളൊക്കെ നടത്തും. പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് അധികാരികൾക്കൊരു 10 മിനിറ്റ് ചിലവഴിക്കും. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ വരും, കാര്യങ്ങൾ ചെയ്യും. ഒരു 12 മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ കുളിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ലോഹറിന് വേണ്ടി ഒരുങ്ങും. ലോഹറിൻ്റെ ആദ്യത്തെ 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ ലോഹർ നിസ്കരിച്ചിട്ട് പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. പിന്നെ അസറിൻ്റെ സമയം കുട്ടികൾ വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യും, അസർ നിസ്കരിക്കും. ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ദീനി കാര്യങ്ങൾക്ക് അവർ വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈസിയായി നടക്കും. ജോലി ഭാരങ്ങൾ കുറയും, അത് പല നിലക്കും പരിഹരിച്ചു പോകും, ബുദ്ധിമുട്ടുകൾ കുറയും. അതാണ് പരിഹാരം. ഇവർ സ്വാഭാവികമായും ദീനിന്റെ കണിശത വിട്ടപ്പോൾ അവരാകെക്കൂടെ എന്ത് ചെയ്യാണ്, ഒരു അവരു ഡിസോർഡർ എല്ലാം ഒരു പ്രശ്നത്തിലായ ഒരു ഒരു വിഷമമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ദീനി കാര്യങ്ങൾ ഓർഡർ ആക്കിയാൽ എല്ലാ കാര്യങ്ങളും ഓർഡറായി പരിഹരിച്ചു പോകുന്നതാണ് മനസ്സിലാക്കുക.
4: രൂപത്തിൽ തന്നെ ആവട്ടെ, പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ സമയവും അതിക്രമിച്ചു എന്നാണ് തോന്നുന്നത്.
1: മാഷാല്ലാ, സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന തലവാചകത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് കഴിഞ്ഞത്. ഒരുപാട് കുടുംബങ്ങളിൽ നീറുന്ന മനസ്സോടുകൂടി കഴിയുന്ന ആളുകൾ പങ്കുവെക്കുന്ന വിഷയങ്ങളെ കൃത്യമായി അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടു സ്നേഹക്കൂടിൽ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത്
0: അൽ ഉസൂൽ പ്രോഗ്രാമിലേക്കാണ്. റേഡിയോ വൈബ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മളിപ്പോൾ കേൾക്കുന്നത് അൽ ഉസൂൽ. അൽ ഉസൂലിൽ വളരെ കനപ്പെട്ടൊരു വിഷയം,
1: ഹദീസ് നിവേദനത്തിന്റെ രീതികൾ, രണ്ടാം ഭാഗമാണെന്ന് കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് അതിന് നേതൃത്വം നൽകുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുന്ന രീതികളെക്കുറിച്ചാണ്. അതിൽ ഒരു അധ്യാപകൻ അഥവാ ഷേഖ് തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഹദീസുകൾ വായിച്ചു കൊടുത്ത് അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കേട്ട് റിവായത്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതാണ് സമാ എന്ന് പറയുന്നത്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾ ഷേഖിന് വായിച്ചു കൊടുക്കുകയും അത് ഉസ്താദ് കേൾക്കുകയും അതിൽ വല്ല അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുകയും മറ്റുള്ള സഹപാഠികൾ അത് ശ്രവിച്ച് അതിൽ നിന്ന് റിവായത്ത് ചെയ്യുകയും ചെയ്യുന്ന രീതി. ഇങ്ങനെ രണ്ടു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ച് നിർത്തിയത്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും രീതികളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അത് അൽ ഇജാസത്ത്. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കുക എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ അതിന് പരിഭാഷ പറയാറുണ്ട്. ഈ ഇജാസത്ത്, അതിലൂടെ ഹദീസുകൾ നിവേദനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ മുമ്പ് കാലം മുതൽക്കേ ചില അഭിപ്രായ ഭിന്നതകൾ നിലവിലുണ്ട്. ഹസനുൽ ബസരി, നാഫിഅ്, മൗല ഇബിൻ ഉമർ, ഇമാം സുഹുരി, ഇമാം റബീഅ ബിൻ അബി അബ്ദുറഹ്മാൻ, യഹ്യ ബിൻ സഈദ് അൽ അൻസാരി റഹിമഹുമുല്ലാഹു ജമീഅൻ, ഇവരൊക്കെ തന്നെയും ഇജാസത്ത് കൊണ്ട് റിവായത്തു ചെയ്യാം എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ്. അതേസമയത്ത് ഇമാം ശുഅബയെപ്പോലെ, ഇബ്രാഹിം ബിൻ ഇസ്ഹാഖ് അൽ ഹറബിയെപ്പോലെ, അബൂ നസർ അൽ വാഇലിയെപ്പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇജാസത്ത് കൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ പറ്റുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റിവായത്ത് കൊണ്ട് ഇജാസത്ത് കൊണ്ട് എങ്ങനെയാണ് ഇജാസത്ത് കൊണ്ട് നമുക്ക് ഹദീസുകൾ നിവേദനം ചെയ്യുക? പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം, വമിസാലുൽ ഇജാസ അൻ യഖൂല മുഹദ്ദിസു ലിബഅദി തുല്ലാബിഹി. ഒരു മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതൻ, തൻ്റെ വിദ്യാർത്ഥികളിൽ ചില ആളുകളോട് പറയുക, ഇപ്രകാരം പറയുക: അജസ്തുക്കും റിവായത്ത് കിതാബിൽ ബുയൂ മിൻ സഹീഹുൽ ബുഖാരി അന്നി. സഹീഹുൽ ബുഖാരിയിൽ നിന്ന് കിതാബുൽ ബുയൂ എന്നുള്ള അധ്യായം റിവായത്തു ചെയ്യാൻ, എന്നിൽ നിന്ന് ഉദ്ധരിക്കാൻ, അതിലെ ഹദീസുകൾ എന്നിൽ നിന്ന് ശ്രവിച്ചതായി മനസ്സിലാക്കിയതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. വഖദ് സമിഅ്തുഹു മിൻ ഫുലാൻ, ഇന്ന ഇന്ന ആളുകളിൽ നിന്നാണ് ഞാൻ അത് കേട്ടി ശ്രവിച്ചിട്ടുള്ളത്. ആ ഒരു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്നിൽ നിന്ന് സഹീഹുൽ ബുഖാരിയുടെ കിതാബുൽ ബുയൂ ഉദ്ധരിക്കാൻ അനുവാദം തന്നിരിക്കുന്നു എന്നു പറയാം. അതല്ലെങ്കിൽ അജസ്തുക്കും റിവായത്ത് സഹീഹ് മുസ്ലിം അന്നി വഖദ് സമിഅ്തുഹു മിൻ ഫുലാൻ, സഹീഹ് മുസ്ലിം മൊത്തത്തിൽ എന്നിൽ നിന്ന് റിവായത്ത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്നു പറയാം. അതല്ലെങ്കിൽ കുറച്ചു ഭാഗം അവർക്ക് ഓതി വായിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഞാൻ നിങ്ങൾക്ക് ഇജാസത്ത് ചെയ്തിട്ട് തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് ഈ കിതാബ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ ഞാൻ അനുവാദം തന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്ന രീതിയാണത്. അപ്പോൾ അങ്ങനെ ഇജാസത്ത് കിട്ടിയ ശിഷ്യന്മാർക്കാണെങ്കിൽ ആ ഉസ്താദിൽ നിന്നുള്ള ഹദീസുകൾ ഉദ്ധരിക്കാൻ പ്രത്യേകിച്ച് പിന്നെ ഒരു അനുവാദത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇതാണ് ഇജാസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു മുത്തലഖൻ, നിരുപാധികം ഒരു പണ്ഡിതന് ഒരു ശിഷ്യന് ഇജാസത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, പറ്റില്ല എന്നതാണ് പണ്ഡിതന്മാർ മുമ്പ് കാലം മുതൽക്കു തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിന് ചില നിബന്ധനകൾ അവർ വച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ എന്താണ് റിവായത്ത് ചെയ്യാൻ ഇജാസത്ത് കൊടുക്കുന്നത് എന്നത് മുഹദ്ദിത്തിന് വ്യക്തമായി അറിയണം. ഒരു നിർണിതമായിട്ടുള്ള ബൗണ്ടറി നിർണയിച്ചുകൊണ്ടായിരിക്കണം, അതിൽ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇജാസത്ത് കൊടുക്കേണ്ടത്. അതല്ലാതെ എല്ലാം ഇജാസത്ത് കൊടുക്കുക, ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു അവ്യക്തമായിട്ടുള്ള കാര്യത്തിൽ ഇജാസത്ത് പാടില്ല. ഇതാണ് ഒരു ഷർത്ത്. രണ്ടാമത്തത് വൻ തക്കൂന നുസ്ഖത്തു ത്വാലിബ് മുആറദതം ബി അസ്ലി റാവി ഹത്ത കഅന്നഹ ഹു, തൻ്റെ ശിഷ്യൻ്റെ കയ്യിലിരിക്കുന്ന താൻ ഏത് കിതാബാണോ റിവായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കിതാബിൻ്റെ പതിപ്പ്, അത് വിദ്യാർത്ഥികളുടെ കയ്യിലും അതേ പതിപ്പ് തന്നെയാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഉസ്താദ് സഹീഹുൽ ബുഖാരിയിലുള്ള കിതാബുൽ ബുയൂഉ ഞാൻ നിനക്ക് റിവായത്ത് ചെയ്യാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറയുകയും ശിഷ്യൻ്റെ കയ്യിൽ ഉള്ള കോപ്പിയിൽ ആ കിതാബുൽ ബുയൂഉന് പുറമെയുള്ള വേറെയും ചില ഹദീസുകൾ അതിനുള്ളിലുണ്ടെങ്കിൽ ആ ഹദീസുകൾക്ക് ഈ ഇജാസത്ത് ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഈ ഇജാസത്ത് നൽകപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ താൻ ഇജാസത്ത് നൽകുന്ന ത്വാലിബിൻ്റെ കയ്യിലുള്ള കോപ്പി, അത് ഞാൻ ഉദ്ധരിക്കുന്ന കോപ്പി തന്നെയാണ് എന്ന് മുഹദ്ദിസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു നിബന്ധന, വഅൻ യകൂനൽ മുസ്തജീസ് മിൻ അഹ്ലിൽ ഇൽമി വഅലൈഹി സിമത്തുഹു. വഅൻ യകൂനൽ മുസ്തജീസ് മിൻ അഹ്ലിൽ ഇൽമി വഅലൈഹി സിമത്തുഹു, ഇദ്ദേഹം അഹലുൽ ഇൽമിൽപ്പെട്ട ആളായിരിക്കണം. ആര്? ഈ ഇജാസത്ത് കൊടുക്കുന്ന വ്യക്തി ഇൽമുള്ള അഹലുൽ ഇൽമിൻ്റെ ആളായിരിക്കണം. അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, ഇൽമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇജാസത്ത് കൊടുക്കാൻ അനുവാദമില്ല. പണ്ഡിതന്മാർ സാധാരണ പറയാറുണ്ട്, ലാ യുദുഉൽ ഇൽമു ഇല്ലാ ഇൻദ അഹ്ലിഹി, ഇൽമ് അഥവാ വിജ്ഞാനം അത് വെക്കപ്പെടുകയില്ല അതിൻ്റെ അഹലുകാരുടെ അടുക്കലല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരു ഇൽമിയായൊരു കാര്യം അതിന് ഇജാസത്ത് കൊടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഇൽമ് അയാൾക്കാവശ്യമുണ്ട്. ഇൽമില്ലാതെ ഇന്ന ആള് ഇന്ന ഇന്ന സംഗതി ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു എന്ന് പറയാൻ അയാളെ സംബന്ധിച്ചിടത്തോളം നിർവാഹം ഇല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇജാസത്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം സൂക്ഷിച്ചും പരിശോധിച്ചും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവർ ഇജാസത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇമാം മാലിക്കിനെ പോലെയുള്ള, ഹസനുൽ ബസറിയെ പോലെയുള്ള, ഇബ്നു ശിഹാബ് സുഹ്രിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ കണിശത പുലർത്തിയ ആളുകളായിരുന്നു. എത്രത്തോളം ചോദിച്ചാൽ, വളരെ പ്രത്യേകമായിട്ടുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ത്വാലിബുൽ ഇൽമിന് മാത്രമേ അവരൊക്കെ തന്നെയും ഇജാസത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇമാം ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, തൽഹീസു ഹാദൽ ബാബ് أن الإجازة لا تجوز إلا لماهر بالصناعة حاذق بها أذبولة يعرف كيف يتناولها ويكون في شيء معين معروف لا يشكل إسناده فهذا هو الصحيح من القول في ذلك والله أعلم. إي برنينا تشوريكم أرو ماهر بالصناعة إي فنل إي كليل أرو أقرغنين آي بكتك اللاذة ഇജാസത്ത് കൊടുക്കാൻ പാടില്ല. അയാളതിനെ സംബന്ധിച്ച് ഹാദിഖായിരിക്കണം, സൂക്ഷ്മശാലിയായ പണ്ഡിതനായിരിക്കണം. എങ്ങനെയാണ് ഇത് സ്വീകരിക്കേണ്ടത്, എന്താണിത് കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അയാൾക്ക് നല്ല വിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇമാം മാലിക്കിനെ പോലെയുള്ള പണ്ഡിതന്മാർ കറാഹത്തായിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ്, അഹ്ലുൽ ഇൽമല്ലാത്ത ആളുകൾക്ക് ഇജാസത്ത് കൊടുക്കാൻ പാടില്ല. അവർക്കും അവർക്ക് മറ്റുള്ളവർക്ക് ഇജാസത്ത് കൊടുക്കാനും പാടില്ല, മറ്റുള്ളവർ അവർക്ക് വേണ്ടി ഇജാസത്ത് കൊടുക്കാനും പാടില്ല. നേരെ മറിച്ച് ലാ ഇജീസു ഇല്ല അഹ്ലുൽ ഇൽമി സഖാത് അൽ മാഹിരീൻ ബിസ്സനാഅ വല്ലദീന യഅരിഫൂന ഖദറ തനാബുലിഹ മതകാനത് ഇജാസത്തു ഫീ ഷൈഇൻ മഅറൂഫിൻ ലാ ഇഷ്കിൽ ഇസ്നാദു. അതിൻ്റെ സനദിലൊന്നും ഒരിക്കലും ഒരു അവ്യക്തതയില്ലാത്ത രീതിയിൽ ഈ ഫന്നിനെക്കുറിച്ച്, ഈ വിജ്ഞാന ശാഖയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ, അതിന് അർഹതയുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല രീതികളിൽ ഇജാസത്ത് കൊടുക്കാം. നാം നേരത്തെ പറഞ്ഞു, ഒരു കിതാബ് മൊത്തത്തിൽ കൊടുക്കാം. ഇനി അതല്ല കിതാബിൻ്റെ ജുസ് ആക്കി കൊടുക്കാം. ഇതെല്ലാം പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുള്ള കാര്യമാണ്. ഇതാണ് മൂന്നാമത്തെ ഇജാസത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഇനി നാലാമത്തെ ഒരു രീതിയാണ് അൽ മുനാവല. മുനാവലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷേഖ്, ഹദീസിൻ്റെ ഒരു ഷേഖ്, അയാൾ തൻ്റെ വിദ്യാർത്ഥിക്ക് ഒന്നോ അല്ലെങ്കിൽ ഒരുപാട് ഹദീസുകളോ, അതല്ലെങ്കിൽ ഒരുപാട് ഹദീസുകൾ ചേർത്ത് വെച്ച് വെക്കപ്പെട്ട ഹദീസിൻ്റെ കിതാബുകളോ

0: മുനാവലത്ത് മാത്രമുണ്ടായാൽ അതൊരു ഇജാസത്തായി പരിഗണിക്കപ്പെടും എന്നൊരു കൂട്ടം പറയുമ്പോൾ അതു പറ്റില്ല, അത് ഒരിക്കലും അജസ്തുക, ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് ഉദ്ധരിക്കാൻ ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു എന്നു പറയാത്ത കാലത്തോളം അത് ഇജാസത്തിൻ്റെ അനുവാദമില്ലാതെ നിലനിൽക്കും എന്നതാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എന്നാൽ ഇജാസത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുനാവലത്തായിക്കൊണ്ട് ഇജാസത്ത് കിട്ടിയാൽ, അതായത് ഈ പറയപ്പെട്ട രീതിയിൽ ശേഖ് കിതാബ് കൊടുത്തു എന്നിട്ട് ഇജാസത്ത് കൊടുക്കുകയും ചെയ്താൽ അത് സ്വീകാര്യമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അതേസമയത്ത് വെറും മുനാവലത്തായിക്കൊണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇജാസത്തായിക്കൊണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഇജാസത്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പറ്റും എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്, മുനാവലത്ത് പറ്റുമെന്ന് പറഞ്ഞ ആളുകൾ തെളിവായി ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തിൻ്റെ നേതാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രഹസ്യമായി കത്തെഴുതി, ഇന്ന ഇന്ന സ്ഥലത്ത് എത്തിയിട്ടേ ഈ എഴുത്ത് നീ വായിക്കാവൂ എന്ന് പ്രവാചകൻ അവരെ അറിയിച്ചിരുന്നു. ആ എഴുത്തുമായി അവർ കൊണ്ടുപോയി, അവിടെ എത്തിയപ്പോഴാണ് പ്രവാചകൻ്റെ എഴുത്തവർ വായിക്കുന്നത്. അപ്പം ഈ രീതിയിൽ മുനാവലത്ത് ജായിസാണ് എന്നതിന് പണ്ഡിതന്മാർ ഇങ്ങനെയാണ് തെളിവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അംർ ബിൻ ഹസം മറ്റുള്ള ആളുകളുമൊക്കെ തന്നെയും മറ്റുള്ള സഹാബിമാർക്ക് എഴുത്തെഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ബിൻ ഹസം റളിയല്ലാഹുവിനെ എഴുതിയ എഴുത്തൊക്കെ പണ്ഡിതന്മാർ ഇതിന് തെളിവായി കൊണ്ടുദ്ധരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് ഇജാസത്തും മുനാവലത്തും എന്ന് പറയുന്ന രണ്ട് ഹദീസ് നിവേദനത്തിൻ്റെ രണ്ടു രീതികളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിവരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാല്ലാ, അപ്പോൾ ഇസ്ലാമികപരമായി നമ്മൾ ഏറ്റവും അടിത്തറകൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമുകൾ പോലെ തന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വിഷയവും പഠിക്കേണ്ടത്. ഹദീസ് നിവേദനത്തിൻ്റെ രീതികൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. അലുസൂലിൽ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാ ഇനി വീണ്ടും പുതിയ അറിവുകളുമായി യാത്ര തുടരുകയാണ്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ദുനിയാവ് മൂന്ന് ദിവസങ്ങളാണ്. മധുരം കൊണ്ടോ കയ്പുകൊണ്ടോ കഴിഞ്ഞുപോയ ഇന്നലെ, അത് ഇനി ഒരിക്കലും മടങ്ങിവരില്ല. ഇന്ന് അത് നമുക്കുള്ളതാണ്, എങ്കിലും അത് മിന്നൽ വേഗതയിൽ കഴിഞ്ഞുപോകും. ഒന്നും അതേപടി നിലനിൽക്കില്ല. നാളെ നമ്മൾ കാണാത്തതും മറഞ്ഞതുമാണ്. നമ്മൾ എവിടെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. നമുക്കായി വിധിക്കപ്പെട്ടതും. അതിനാൽ പകയും വെറുപ്പും ഒഴിവാക്കി സത്യസന്ധമായി വിട്ടുവീഴ്ച ചെയ്യുക. സൃഷ്ടികളെ സൃഷ്ടാവിലേക്ക് വിട്ടുകൊടുക്കുക. ഞാനും നീയും അവരും യാത്രയാകുന്നവരാണ്, സംശയമില്ല. നിന്റെ ഹൃദയത്തെ വെറുപ്പിന്റെ കലവറയാക്കരുത്. ഓർക്കുക, ജീവിതം ചെറുതാണ്, ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടയാളങ്ങൾ മാത്രമാണ് നാം ഇവിടെ ബാക്കി വെക്കുന്നത്. അതിനാൽ നമ്മുടെ അടയാളങ്ങളും ഓർമ്മകളും നല്ലതായിരിക്കട്ടെ.
1: നല്ലൊരു സന്ദേശം. മൂന്ന് ദിവസങ്ങളാണ് ജീവിതം എന്ന് പറഞ്ഞത്. ഭൂതം, ഭാവി, വർത്തമാനെന്നാണ് അല്ലേ
2: എല്ലാവർക്കും അറിയാവുന്നൊരു രീതി.
1: ശരിക്കും എന്താ വെച്ചാൽ, കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ദുഃഖം, വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചുള്ള ഭയം, ഇതാണ് മനുഷ്യനെ ആകെ വേട്ടയാടുന്നത്. അവൻ്റെ സമാധാനം മുഴുവൻ കെടുത്തുന്നത് അതാണ്.

0: ഇതിൽ നിന്ന് മാറാനുള്ള മാർഗം, ഒന്ന് കഴിഞ്ഞ കാലത്ത് ഇത് കഴിഞ്ഞു, അത് ലോഹയിലുള്ളതാണ്, എഴുതി വെച്ചതാണ് എന്നുള്ളൊരു വിചാരത്തിൽ എന്ത് ചെയ്യുക, സമാധാനിക്കുക. വരും കാലത്തിലുള്ള ആശങ്ക വേണ്ട, നമുക്കുള്ളതൊന്നും നഷ്ടപ്പെടില്ല, നമുക്ക് കിട്ടാൻ വിധിക്കാത്തതൊന്നും ലഭിക്കുകയുമില്ല. നമ്മൾ പ്രൊസീജിയർ അനുസരിച്ച് പോകുക, റിസൾട്ട് പൂർണ്ണമായി അരുത്തുന്ന അതാണ് വമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹു യഹ്സനു. ശരിയായ ഹുദയിലേക്ക് വന്നാൽ മുൻകഴിഞ്ഞ കാലത്ത് ദുഃഖമോ വരാനിരിക്കുന്ന കാലത്ത് ഭയമോ ഒരാളെ വേട്ടയാടുകയില്ല. അവർ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണെന്നാണ് റഫീഖ് സർഫി സൂചിപ്പിച്ചത്.
1: പക്ഷേ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മളിത്ര തക്കുവ കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു വിഷയം പലപ്പോഴും നമ്മൾ മറന്നാണ് പോവും അല്ലേ. ജീവിതം ചെറുതാണെന്ന് മായസ് കുറച്ചുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോവും. എന്നാൽ നമ്മൾ പല ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറയും, ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്നല്ലാണ്ട് നമുക്കൊരു പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണെങ്കിലും പക്ഷേ വലുത് വേറെ എന്തൊക്കെയാണ്, നമ്മുടെ രണ്ട് കൊല്ലത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആറുമാസം കഴിഞ്ഞിട്ടുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ മുമ്പിലുള്ള സമയത്തെ എന്തിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അത് ദുനിയാവിന് കൂടുതലായി പോകുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രയാസം.
0: ഒരു 10-63 വയസ്സുള്ള ഒരാൾ തൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചപ്പോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അയാൾ എന്ത് ചെയ്യണില്ല, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കില്ല. അപ്പം എന്താ വെച്ചാൽ ആ ദിവസത്തെ ഒരു വൈകാരികത പെട്ടെന്ന് മരിക്കുമ്പോൾ, മരണം പെട്ടെന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, 2-3 നിസ്കാരൊക്കെ ഉഷാറാവും, പിന്നെ എന്ത് ചെയ്യും, പഴയ പോലെയാവും. ഒരു വിഷയം തന്നെയാണ് ഇവിടെ. എന്താ വെച്ചാൽ റഫീഖ് സർഫി പറഞ്ഞതിലെ ഏറ്റവും വലിയ പോയിന്റ് പകയില്ലാതെ ജീവിക്കുക. എല്ലാവരും നമ്മളെ മയ്യത്ത് സ്കരിക്കേണ്ട ആൾക്കാരാണ്. അപ്പം അവരെ അള്ളാഹു മോപ്പുള്ളവോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പറയണമെങ്കിൽ അവരോട് ആത്മാർത്ഥമായി പെരുമാറിയിട്ട് ആ ഒരു നല്ല ഒരു പാപമോചനത്തിൻ്റെ പ്രാർത്ഥന ലഭിക്കുന്ന മയ്യത്തായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ജീവിതത്തിൽ വളരെയധികം വലിയ അധ്വാനം വേണം. ചില ആളുകളൊക്കെ മരിച്ചാൽ ആളുകൾ വരുന്നത് തന്നെ പ്രാർത്ഥിക്കാനും ഇഷ്ടത്തോടു കൂടിയാണ് വരുന്നത്. വളരെ ഒരു മരണത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുക എന്നാൽ ഒരാൾ അങ്ങേയറ്റത്തെ ത്യാഗം. അപ്പോൾ അത്രയും ബന്ധുക്കളെ പിന്നെ അടുത്ത ആളുകളെ വരിക, ആദർശ ബന്ധുക്കളൊക്കെ കുറേയുള്ള മയ്യത്തുകൾ നമ്മൾ കാണലുണ്ട്. അത് അവരെ കുടുംബക്കാരൊന്നുമല്ല, അവരെ തീയൊരു ബന്ധം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പെരുമാറ്റത്തിലെ വലിയൊരു പിന്നെ സ്വാധീനാണ് ശരിക്കത്.
1: ആര് ആദ്യം എന്നുള്ളതേ നമുക്ക് അറിയാത്തതുള്ളൂ, എന്തായാലും ഉറപ്പാണല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ മയ്യത്തിസ്കാരത്തിന് ആദ്യം എനിക്ക് വേണ്ടി മറ്റാൾ നിസ്കരിക്കേണ്ടി വരുമോ, അയാൾക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ അറിയാത്തുള്ളൂ, സംഗതി ഉറപ്പാണ്.
0: അത് ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമുക്ക് നമ്മളാണ് ആദ്യം എന്ന് വിചാരിച്ചാൽ
1: മാത്രമേ ഉള്ളൂ.
2: ശരി, നമുക്ക് മധുരം ഖുർആനിലേക്ക് പോവാം അല്ലേ. മധുരം ഖുർആൻ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ അല്ലാ, നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബ്ഇലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അല്ല പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കണ്ടു പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്തെത്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷേ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ട് ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളെ അതിനുള്ളിൽക്കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല. ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്തെത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായ ഒരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടിയിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് കർമ്മസരണി. അമുസ്ലിങ്ങളുടെ പാത്രങ്ങൾ ഉപയോഗിക്കരുതെന്നോ. കർമ്മസരണിയിൽ ശ്രോതാക്കൾക്ക് പ്രമാണബദ്ധമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഹംസ മദീനി ആണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, നമുക്ക് കർമ്മസരണിയിലൂടെ ഇന്ന് മനസ്സിലാക്കാനുള്ളത് ബുലൂഗുൽ മറാം എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ 21-ാമത്തെ ഹദീസാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളിലെ വളരെ പ്രഗത്ഭനായ ഒരു സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് ചെറുപ്രായത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയുകയും പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കുറെ മരിച്ചതിന് ശേഷമുള്ള കുറെ കാലഘട്ടം ഇപ്പുറത്ത് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് അന്നുണ്ടായിരുന്ന പല പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് വളരെ ചുരുക്കം ചില വ്യക്തികളിൽ നിന്നുണ്ടായ ഒരു ഹദീസിനോടുള്ള ഒരു നിഷേധാത്മക ഭാവം, ഖുർആൻ പോരെ എന്നുള്ള ചില ചിന്തകൾ. ആ ചിന്തകൾ തുടങ്ങിയപ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിക്കുകയും ഹദീസിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്ത സ്വഹാബി പ്രമുഖന്മാരിൽപ്പെട്ട ഒരാളാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബഹു തവല്ലഉ മിൻ മുസാദതി ഇംറഅത്തിൻ മുശ്രികത്തിൻ. ഒരു മുശ്രിക്കത്തായ പെണ്ണ് അവൾ കൊണ്ടുവന്ന വെള്ളപാത്രത്തിൻ്റെ തോൽപാത്രത്തിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒലുവെടുക്കുകയുണ്ടായി എന്ന്. ഇത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ഹദീസ്. ആ ഹദീസിൽ നിന്നും തെറ്റായ ഒരു മനസ്സിലാക്കൽ ഉണ്ടാകരുത്. ഒരു മുസ്ലിമല്ലാത്ത ഒരാളുടെ ഒരു പാത്രം പോലും കുടിക്കാനോ കുളിക്കാനോ അല്ലെങ്കിൽ ഒലുവെടുക്കാനോ മറ്റു കാര്യത്തിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. കാരണം ആ ഹദീസിൽ പറഞ്ഞത് നിങ്ങൾക്ക് അവരുടേതല്ലാത്ത വേറെ പാത്രങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളത് നന്നായി കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക, വേറെ പാത്രമുണ്ട് എങ്കിൽ നിങ്ങളത് ഉപയോഗിക്കരുത് എന്നാണല്ലോ. അഹ്ലി കിതാബുകാരുടെ പാത്രം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റുള്ളവരുടെ പാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ മേഖല വേറെയാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം പാചകം ചെയ്യുക തുടങ്ങിയ പാത്രങ്ങളാണ്. കാരണം അതിന് ചില കാര്യങ്ങളുണ്ട്. കാരണം അവർ പന്നിമാംസം പാചകം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ കള്ള് വാറ്റുകയും അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരുടെ പാത്രത്തിൽ അതിൻ്റേതായ ചില അടയാളങ്ങളും അംശങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് വിശ്വാസികളെ പൂർണ്ണമായും അതിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ വെള്ളം ശേഖരിച്ചു വെക്കുന്ന തോൽപാത്രങ്ങൾ പോലുള്ള പാത്രങ്ങൾ ഇതിൽപ്പെട്ടതല്ല എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് പ്രത്യേകമായി ഇബ്നു ഹജറുൽ അസ്ഖലാനി എടുത്തു കൊടുക്കുന്നത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ഒരു കാരണത്തെപ്പറ്റി കൂടി ഈ ഹദീസിൻ്റെ വിശദമായ റിപ്പോർട്ടിൽ ഇമാം ബുഖാരിയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നതായിട്ട്, കുന്നാ ഫീ സഫരിൻ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം وإنا أسرينا حتى إذا كنا في آخر الليل وقعنا وقعة. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ യാത്രയുടെ അവസാന ഭാഗമെത്തിയപ്പോൾ, രാത്രിയുടെ വളരെ വൈകിയിട്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അവസാനം ഞങ്ങളൊരു സ്ഥലത്ത് കിടന്നുറങ്ങുകയുണ്ടായി. ഒല വക്കാഴത്ത് അഹ്ല ഇന്ദൽ മുസാഫിരി മിൻഹ. ആ രൂപത്തിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ ഒന്ന് ഉറങ്ങുമ്പോൾ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ സുന്ദരമായ മറ്റൊരു നിമിഷമുണ്ടാവില്ല എന്ന് അദ്ദേഹം തന്നെ ഓർക്കുകയാണ്. കാരണം അത്രയും അവർ പ്രയാസപ്പെട്ടിട്ടുണ്ട്, യാത്ര ചെയ്ത് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഫമാ ഐഖലന ഇല്ല ഹർറു ഷംസ്. അങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ സൂര്യൻ ഉദിച്ച് സൂര്യൻ്റെ ചൂടേറ്റിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഉണരുന്നത്. വക്കാന അവ്വല മൻ ഇസ്തൈഖല ഫുലാനൻ സുമ്മ ഫുലാനൻ സുമ്മ ഫുലാൻ എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, ആളുകളുടെ പേരടക്കം എടുത്തു പറഞ്ഞിട്ട് ആദ്യം ഉണർന്നത് ഇന്ന ആളാണ്, രണ്ടാമത് ഉണർന്നത് ഇന്ന ആളാണ്, മൂന്നാമത് ഉണർന്നത് ഇന്ന ആളാണ്. സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്, നാലാമത് ഉണർന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. വഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നാമ ലം യൂഖൽ ഹത്ത യകൂന ഹുവ യസ്തൈഖൽ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടന്നാൽ പിന്നെ അദ്ദേഹം സ്വയം എഴുന്നേൽക്കുന്നതുവരെ ഒരാളും എഴുന്നേൽപ്പിക്കാറില്ലായിരുന്നു, ഉണർത്താറില്ലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ലിഅന്നാ ലാ നദരി മാ യഹദുസു ലഹു ഫീ നൗമിഹി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കത്തിൽ സംഭവിക്കുന്നത്? വഹി ഇറങ്ങാറുണ്ട്, അതേപോലെ തന്നെ മറ്റു പലതും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം എഴുന്നേൽക്കുക എന്ന രൂപത്തിലാണ് ഞങ്ങൾ പ്രവാചകനെ കാണാറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു സംഭവം വിശദീകരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഫലമസ്തൈഖല ഉമർ വറആമ അസ്വാബൻ നാസ് വകാന റജുലൻ ജലീദൻ ഫകബ്ബറ വറഫഅ സൗതഹു ബിത്തക്ബീർ. ഉമർ റളിയല്ലാഹു അൻഹു ഈ സാഹചര്യം ഉണർന്നപ്പോഴാണ് കാണുന്നത്. സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വെയില് പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആളുകൾ എഴുന്നേറ്റിട്ടില്ല, അഥവാ സുബ്ഹി പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്ന സുബ്ഹിയുടെ സമയം വൈകിപ്പോയിട്ടുണ്ട്. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു പവർ മനുഷ്യനായിരുന്നല്ലോ, അദ്ദേഹം ഉറക്കെ തക്ബീർ ചൊല്ലി എന്നാണ്, ഉറക്കെ അദ്ദേഹം തക്ബീർ ചൊല്ലി. ഫമാസാല യുകബ്ബിർ വയർഫഉ സൗതഹു ബിത്തക്ബീർ. അങ്ങനെ ഉറക്കെ തക്ബീർ ചൊല്ലിയിട്ട് എല്ലാവരും ഉണരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണർന്നു. ഫലമസ്തൈഖല ശകൗ ഇലൈഹി അല്ലദീ അസാബഹും. ഉണർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ആളുകൾ പരാതി പറഞ്ഞു, എന്താ ചെയ്യുക റസൂലേ, ഞങ്ങൾ ഉറങ്ങിപ്പോയതാണ്, ഉണരാൻ കഴിഞ്ഞില്ല, ഉണർന്നില്ല, അങ്ങനെ ഉറക്കത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലലൈറ ഇർത്തഹീലു, സാരില്ല, നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് യാത്ര തുടരാം. ഇതൊരു നല്ലൊരു സ്ഥലമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം സുബ്ഹി വരെ യാത്രയുടെ ക്ഷീണത്തിൽപ്പെട്ട് ഉണരാൻ വൈകിപ്പോയി അവർ. അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ചാണ്ട് നീങ്ങിയിട്ട് നമുക്ക് സുബ്ഹി നിസ്കരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരത്തേക്ക് അവർ യാത്ര തുടർന്നതിന് ശേഷമാണ് വളു എടുക്കാൻ വേണ്ടി നിന്നത്. ഫലമ്മ നസല ഫദഅ ബി വളു ഇൻ ഫതവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് വളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, വളു എടുത്തു. എന്നിട്ട് സഹാബത്തിനെ കൂട്ടി ബാങ്ക് വിളിച്ച് നമസ്കരിച്ചു. ഫലമ്മൻ ഫതല മിൻ സലാത്തിഹി ഇദാ ഹുവ ബിറജുലിൻ മുഅതസിലിൻ ലം യുസല്ലിമ അൽ ഖൗം. ഒരാളുണ്ട് നിസ്കരിക്കാതെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ചോദിച്ചു, മാ മനഅക യാ ഫുലാൻ അൻ തുസല്ലിയമ അൽ ഖൗം, എല്ലാവരും നിസ്കരിച്ചപ്പോൾ ജീ എന്തേ നിസ്കരിക്കാതിരുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഖാല അസാബത്തിനി ജനാബത്തു യാ റസൂലല്ലാ വലാ മാ, കുളിക്കാൻ വെള്ളമല്ല, എനിക്ക് കുളി നിർബന്ധമാണ് റസൂലെ, അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ വെള്ളമല്ല. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അലൈക ബിസ്സഈദി ഫഇന്നഹു യക്ഫീക, അതിനല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മണ്ണ് അത് ഒലുവിനും അതേപോലെ തന്നെ ശുദ്ധീകരണത്തിനുമൊക്കെ പകരമായിട്ട് നിശ്ചയിച്ചതല്ലേ, അപ്പം നിനക്ക് കുളി നിർബന്ധമാണ് എങ്കിൽ ഈ മണ്ണ് കൊണ്ട് തയമം ചെയ്താൽ മതി, അത് തന്നെ മതിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുമ്മ സാറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഷ്തക ഇലൈഹി നാസു മിനൽ ആതശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ, റസൂലെ വെള്ളമുള്ളത് തീർന്നു പോയി, ദാഹമുണ്ട്, നമുക്ക് വെള്ളം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു യാത്രയാണല്ലോ, ഒരു സംഘം ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ, നമുക്കാർക്കും കുടിക്കാനുള്ള വെള്ളമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞപ്പോൾ, ഫനസല ഫദഅ ഫുലാനൻ വകാന യുസമ്മീഹി അബൂറജ വദഅ അലിയൻ. അബൂറജ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹദീസിൻ്റെ റിപ്പോർട്ടറായ ഔഫ് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ വിളിച്ചു. വദഅ അലിയൻ, അലി റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഓർമ്മയുണ്ട്, മറ്റേ ആൾ ആരാണെന്നുള്ളത് പേര് ഓർമ്മയില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഖാല ഫദ്ഹബ ഫബ്തഗിയൽ മാ, അവരെ രണ്ടാളെയും വിളിച്ചിട്ട് അലി റളിയല്ലാഹുവിനോടും മറ്റൊരു സ്വഹാബിയോടും രണ്ടു പേരോടുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്യുക, ഇങ്ങനെ സഞ്ചരിച്ച് എവിടെയാണ് വെള്ളമുള്ളത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഫൻതലഖ, അങ്ങനെ അവർ രണ്ടുപേരും വെള്ളം അന്വേഷിച്ചു പോയി. ഫതലഖയ ഇംറഅതം ബൈന മുസാദതൈനി ഔ സതീഹതൈനി മിമ്മാഇൻ അലാ ബഈരിൻ ലഹ. അവരിങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ, അവൾ ഒട്ടകപ്പുറത്താണ് സഞ്ചരിക്കുന്നത്, ഒട്ടകത്തിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് വെള്ളം തോൽപാത്രങ്ങളിലായി തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് രണ്ട് ഭാഗങ്ങളിലും തോൽപാത്രങ്ങളിൽ വെള്ളം തൂക്കിയിട്ടിട്ടുണ്ട്. അവൾ അതിൻ്റെ നടുക്കായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, ഒട്ടകപ്പുറത്ത് അവൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിവരം, ഒരു കാഴ്ച അവർ കണ്ടു. അപ്പോൾ അവരാ സ്ത്രീയോട് ചോദിച്ചു, അയ്നൽ മാ, എവിടെയാണ് വെള്ളമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അഹ്ദി ബിൽ മാ അംസ ഹാദിഹി സാഅ, വെള്ളം ഞാൻ ഇന്നലെ ഈ സമയം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിന് ആയി ഞാനിങ്ങനെ യാത്ര ചെയ്ത് അവസാനം അവിടെ നിന്നാണ് എനിക്ക് വെള്ളം കിട്ടിയത്. അപ്പം ഞാൻ ഈ വെള്ളം അവിടെ നിന്ന് എടുത്തു പോന്നിട്ട് 24 മണിക്കൂറായി, ഇന്നലെ ഈ സമയത്താണ് എനിക്ക് വെള്ളം കിട്ടിയത്. അതുമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ആളുകളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വനഫറന ഖലൂഫൻ ഖാലലഹ ഇൻതലിഖി, അപ്പോൾ 24 മണിക്കൂർ മുമ്പാണ് എനിക്ക് വെള്ളം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി യാത്ര ചെയ്ത് ഒരു ദിവസം യാത്ര ചെയ്താലേ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണല്ലോ സ്ത്രീ പറഞ്ഞത്, എങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരണം എന്ന് അലി റളിയല്ലാഹു അൻഹുവും ഈ സ്വഹാബിയും കൂടി അവരോട് പറഞ്ഞു. എവിടേക്കാണ് വരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചത്, അല്ലദീ യുഖാലു ലഹു സാബിഇ, ആ മതം ഒഴിവാക്കി പുതിയ എന്തോ ഒരു മതമൊക്കെ ആയിട്ട് വന്ന ഒരാളാണ്, അയാളുടെ അടുക്കലേക്കാണോ നിങ്ങളെ എന്നെ കൊണ്ടുപോകുന്നത്, പോകണമെന്ന് പറഞ്ഞത്? കാല, അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, ഹുവല്ലദീ തഅനീൻ, ആ ഹജ്ജ് വിചാരിക്കുന്ന ആൾ തന്നെ. ഇപ്പം മതം ഒഴിവാക്കി പുതിയ മതം ആയിട്ട് വന്ന ആൾ എന്ന് ആരും പറഞ്ഞില്ല, ഹജ്ജ് വിചാരിച്ച ആൾ തന്നെയാണ് അത് എന്ന് അലി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു. അതുകൊണ്ട് നീ വരണം എന്ന് പറഞ്ഞു. ഫജാ ആ ബിഹ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും ആ സ്ത്രീയുടെ കൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. അങ്ങനെ വഹദ്ദസാഹു അൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. ഫസ്തൻസലൂഹ അൻ ബഈരിഹ, അങ്ങനെ അവളോട് തൻ്റെ ഒട്ടകപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി പറയുകയും, വദ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഇനാ ഇൻ ഫഫറ ഫീഹി മിൻ അഫ്വാഹിൽ മുസാദതൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ഒട്ടകപ്പുറത്തിൻ്റെ രണ്ട് ഭാഗത്തുമായി ഇരിക്കുന്ന വെള്ളപാത്രത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പാത്രങ്ങളിലേക്ക്, അവരുടെ കൂടെയുള്ള പാത്രങ്ങളിലേക്ക് വെള്ളം ശേഖരിക്കുകയും ചെയ്തു. വ ഔഖ അഫ്വാഹഹുമ വ അത്ലഖൽ ഗസാലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം ആ തോൽപാത്രം വീണ്ടും കെട്ടുകയുണ്ടായി. വനൂദിയ ഫിന്നാസ് ഇസ്ഖു വസ്തഖു, നിങ്ങൾക്കാവശ്യമുള്ള വെള്ളം എടുക്കുക, നിങ്ങൾക്കാവശ്യമുള്ള ആളുകൾ വന്ന് വെള്ളം കുടിക്കുക, ശേഖരിക്കുക എന്ന ആളുകളോട് പറഞ്ഞു. ഫസഖ മൻ സഖ വസ്തഖ മൻ ഷാ, അങ്ങനെ ആളുകളൊക്കെ വെള്ളം വന്ന് കുടിച്ചു, പിന്നീട് കുടിക്കാൻ വേണ്ടി പാത്രത്തിലാക്കി ശേഖരിച്ച് കൊണ്ടുപോയി. വക്കാന ആഹിറു ദാലിക അൻ അഅത്തല്ലദി അസാബത്തുഹുൽ ജനാബ ഇനാ അമ്മിമ്മാ ഇൻ, അവസാനത്തിൽ നേരത്തെ എനിക്ക് ജനാബത്തുണ്ട് അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം വെള്ളം എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് ഹബു ഫാഫിറിയും ഹാലയിക്ക, ഇത് നിൻ്റെ തലയിലൂടെ ഒഴിക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കുളിക്കാനുമുള്ള വെള്ളം അതിൽ നിന്ന് എടുത്തു കൊടുത്തു. ഇതൊക്കെ കണ്ടിട്ട് വഹിയ ഖായിമത്തുൻ തന്ദുറു ഇലാ മാ യുഫ്അലു ബിമാഇഹ, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 24 മണിക്കൂർ മുമ്പ് ഇന്നലെ നേരത്ത് നടക്കാൻ തുടങ്ങിയതാണ് ഈ വെള്ളം ശേഖരിച്ചിട്ട് എൻ്റെ ആളുകളുടെ അടുക്കലേക്ക്, ആ വെള്ളം കൊണ്ടാണല്ലോ ഈ കാട്ടുന്നത് എന്ന് കരുതിയിട്ട് ഈ സ്ത്രീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വയ്മുല്ലാഹി ലഖദ് ഉഖ്ലിയ അൻഹ വഇന്നഹു ലയുഖയ്യലു ഇലൈന അന്നഹ അഷദ്ദു മിൽഅതം മിൻഹാ ഹീന ബുത്തദ അഫീഹ. അവളും മറ്റ് സ്വഹാബിമാരുമൊക്കെ ഒരു അത്ഭുതം നോക്കി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു, എന്നിട്ട് അതിൻ്റെ വായ്ഭാഗം നന്നായി കെട്ടുകയും ചെയ്തു അവളുടെ തോൽപാത്രത്തിൻ്റെ. പക്ഷേ അതിൽ നിന്നും ആവശ്യമുള്ള ആളുകളെല്ലാം വെള്ളമെടുത്തിട്ടും അവളുടെ ഈ തോൽപാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നേരത്തുള്ളതിനേക്കാൾ ഒന്നുകൂടി വീർത്തതുപോലെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്മഉ ലഹാ, നിങ്ങൾ അവൾക്ക് ഭക്ഷ്യവസ്തുക്കളും അതേപോലെ തന്നെ മറ്റ് ആവശ്യമുള്ള കാര്യങ്ങളുമൊക്കെ എല്ലാവരും ശേഖരിച്ച് അവൾക്ക് നൽകുക. ഫജമഉ ലഹാ മിൻ ബൈനി അജ്വത്തിൻ വദഖീഖത്തിൻ വസുഹീഖത്തിൻ ഹത്താ ജമഉ ലഹാ തുആമൻ ഫജഅലൂഹാ ഫീ സൗബിൻ. അങ്ങനെ എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ചിലർ സവീക്ക് കൊടുത്തു, ചിലർ ഗോതമ്പ് മാവ് കൊടുത്തു, വേറെ ചിലർ വ്യത്യസ്ത അജുവത്ത് കാരൊക്കെ കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് കയ്യിലുള്ളതൊക്കെ കൊടുത്ത് വലിയ ഒരു തുണിയിൽ അവൾക്കുള്ള ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം കൂടി കെട്ടി അവളെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അത്ത ജമഉ ലഹാ തുആമൻ ഫജഅലൂഹ ഫീ സൗബിൻ വഹമലൂഹ അലാ ബഈരിഹ. എന്നിട്ട് അവൾക്ക് വേണ്ടി ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം ശേഖരിച്ച് അതെല്ലാം കൂടി വലിയ ഒരു തുണിയിൽ കെട്ടി അവളെ ഒട്ടകപ്പുറത്ത് കയറ്റുകയും ഈ ഒട്ടകപ്പുറത്ത് തന്നെ അവൾക്കുള്ള ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ കയറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ സ്ത്രീയെ യാത്രയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഖാല ലഹ തഅലമീന മാ റസിഇനാ മിമ്മാ ഇക ശൈഅൻ വലാക്കിൻ അല്ലാഹ ഹുവല്ലദീ അസ്ഖാന. നിന്റെ വെള്ളം ഒരൽപ്പം പോലും ഞങ്ങൾക്ക് ഉറവ് വരുത്തിയിട്ടില്ല, ഞങ്ങൾക്ക് കുടിക്കാനും ഞങ്ങൾക്ക് ശേഖരിക്കാനും ഒക്കെ വെള്ളം തന്നത് അത് അല്ലാഹു ഞങ്ങൾക്ക് നൽകിയതാണ്, നിന്റെ വെള്ളം ഞങ്ങൾ എടുത്തിട്ടില്ല, നിന്റെ പാത്രത്തിൽ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊടുത്ത് യാത്രയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫഅതത് അഹ്ലഹ വഖദ് ഇഹ്തബസത് അൻഹും, അവൾ എത്തേണ്ട സമയത്ത് എത്തിയിട്ടില്ല, കുറേ വൈകിയാണ് അവൾ അവളുടെ ആളുകളുടെ അടുക്കലേക്ക് എത്തിയത്. അവർക്ക് വേണ്ടി വെള്ളം ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് ഇവളെ. ഈ ഒരു സ്ത്രീയെ അവിടെ എത്തിയപ്പോൾ ആളുകൾ ചോദിച്ചു, മാഹബസക്കിയ ഫുലാന, എന്തേ ഇത്ര വൈകിയത്? കാലത്തിൽ അജബ്, അവൾ പറഞ്ഞു, വലിയ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ലഖിയനി റജുലാനി ഫദഹബ ബി ഇലാ ഹാദല്ലദി യുഖാലു ലഹു സാബിഇ. സാബിഇ എന്ന് നിങ്ങളൊക്കെ പറയുന്ന ഒരാളുണ്ടല്ലോ, മതഭ്രഷ്ടനായി അങ്ങനെ വരുന്ന നാട്ടിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് നടക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ ഒരാളില്ലേ, ആ ആളുടെ അടുക്കലേക്കാണ് ഈ രണ്ട് മനുഷ്യന്മാരും കൂടി എന്നെ പിടിച്ചു കൊണ്ടുപോയത്. ഫഫഅല കദ വകദ, അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഫവല്ലാഹി ഇന്നഹു ലഅസ്ഹറു നാസി മിൻ ബൈനി ഹാദിഹി വഹാദിഹി. ആകാശത്തിലേക്കും ഭൂമിയിലേക്കും വിരലി ചൂണ്ടിയിട്ട് ഈ ആകാശഭൂമികൾക്കിടയിൽ അദ്ദേഹത്തെക്കാൾ വലിയ ഒരു മാസ്മരിക പ്രവർത്തനം നടത്തുന്ന വേറൊരാളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവൾ പറഞ്ഞു. ഒന്നുകിൽ ഔ ഇന്നഹൂല റസൂലുള്ളാഹി ഹക്ക, ഒന്നുകിൽ അദ്ദേഹം നല്ലൊരു മാജിക്കുകാരനാണ് അല്ലെങ്കിൽ ഒറിജിനൽ പ്രവാചകനുമാണ്, രണ്ടാലൊന്നാണ് എന്ന് നമുക്ക് ഉറപ്പാണ് എന്ന് ആ സ്ത്രീ അവരോട് പറഞ്ഞു. ഫകാനൽ മുസ്ലിമൂന ബഅദ ദാലിക യുഗൈറൂന അലാ മൻ ഹൗലഹ മിനൽ മുശ്രിക്കീൻ. അതിനുശേഷം മുസ്ലിങ്ങൾ മദീനയിലെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയുള്ള സൈനിക നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിനിടയിൽ വല യുസീബൂന സ്വർമല്ലദീ ഹിയ മിൻഹു, പക്ഷേ ഇതുവരെ അവരുടെ ഈ സ്ത്രീയുടെ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫഖാലത്ത് യൗമൻ ലിഖൗമിഹ, ഒരു ദിവസം അവൾ അവളുടെ നാട്ടുകാരോട് പറഞ്ഞു, മാ ഉറ അന്ന ഹാദൽ ഖൗം യദ്ഊനകും അംദൻ ഫഹല്ലക്കും ഫിൽ ഇസ്ലാം. നിങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ഇസ്ലാം കയറി വന്നു, നമ്മളിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വെറുതെ വിടും എന്ന് നിങ്ങളൊരിക്കലും വിചാരിക്കേണ്ടല്ലോ. അന്ന ഹാഉലായിൽ കൗം യദഊനകും അംദൻ, നിങ്ങളെയായിട്ട് അവർ ഒഴിവാക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടയില്ല. അദ്ദേഹം ഒരു നല്ല പ്രവാചകനാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഫഹല്ലക്കും ഫിൽ ഇസ്ലാം, നമുക്ക് ഇസ്ലാം സ്വീകരിക്കല്ലേ, നിങ്ങളൊക്കെ അതിനൊരുക്കമാണോ? ഫഅതഊഹ, അവരെല്ലാം അവളാ പറഞ്ഞ അഭിപ്രായം. കാരണം അവൾക്ക് അവളുടെ നേരത്തെയുള്ള അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ മാജിക്ക് എന്നൊക്കെ പറഞ്ഞാൽ മാജിക്ക് ഒരിക്കലും യാഥാർത്ഥ്യമല്ലല്ലോ. വെള്ളം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ തന്നെ ചെയ്യും, ആളുകൾ കുടിച്ചിട്ടുണ്ട്, ആളുകൾ പാത്രത്തിൽ ശേഖരിച്ചിട്ടുണ്ട്, എന്നിട്ടും ഈ സ്വന്തം പാത്രത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എങ്കിൽ അത് മാജിക്കല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മുഅ്ജിസത്താണ്, പ്രവാചകന് വെളിവായിട്ടുള്ള ഈ ഒരു മുഅ്ജിസത്താണ് ആ ഒരു ഖൗമ് ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നേരത്തെ ഒരു ചെറിയ ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്ത്രീയുടെ തോൽപാത്രത്തിൽ നിന്ന് വുളു എടുക്കുകയും അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തു, സഹാബത്തിനോടൊക്കെ കുടിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു സംഭവം, ആ ഹദീസ്, അതിൻ്റെ വിശദമായ രൂപമാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കടക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി. ഇന്നത്തെ കർമ്മസരണിയിൽ അമുസ്ലിങ്ങളുടെ പാത്രങ്ങൾ ഉപയോഗിക്കരുതെന്നോ ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹംസ മദീനി.
5: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: മധുരം ഖുർആൻ നുകരാം നമുക്ക്.
9: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: കിതാബ്.
1: പ്രശസ്ത ഖുർആൻകാരിയായ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള, അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. 1952 അദ്ദേഹം ജനിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പഠനത്തിന് അസാധാരണമായ ഒരു മികവ് പുലർത്തിയിരുന്നതിനാൽ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നേടുകയും ചെയ്തു. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുകൊണ്ടിയുണ്ട് അദ്ദേഹം. ഏറ്റവും നല്ല ഗൗരവവും മധുരവുമായ ഹൃദയസ്പർശിയായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെ മറ്റു ഖാരികളിൽ നിന്ന് ലോകത്ത് വേറിട്ട് നിർത്തുന്നത്.
2: വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 28 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലദീന ആമനു, അതായത് വിശ്വസിക്കുകയും, വ തതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുകയും ചെയ്യുന്നവർ, അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമായിത്തീരുന്നത്. അല്ലദീന ആമനു, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, തൂബാലഹും, അവർക്കാകുന്നു മംഗളം, വഹസ്നു മആബ്, നല്ല മടക്കസ്ഥാനവും അവർക്കാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഈ രണ്ടായത്തിൻ്റെ മായന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായി തീരുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു വാക്യമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് യഥാർത്ഥമായ സ്മരണയും ബോധവും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കുവാനില്ല. അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും അതോടൊപ്പം ധീരചിത്തരുമായിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും വിചാരവികാരങ്ങളുമെല്ലാം നിയന്ത്രിതങ്ങളുമായിരിക്കും. അള്ളാഹുവല്ലാത്ത മറ്റേതിനെക്കുറിച്ചുള്ള സ്മരണ മൂലവും ഉണ്ടാവാത്ത ഗുണങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മാത്രമല്ല, മിക്കപ്പോഴും അവയുടെ എതിർഗുണങ്ങളാണ് അങ്ങനെയുള്ള സ്മരണ മൂലമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ സ്മരണ സാക്ഷാത്കൃതമാകുമ്പോൾ അത് മനസ്സാ വാചാ കർമ്മണ മൂന്ന് രൂപത്തിലും പ്രകടമായിത്തീരുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തസ്ബീഹ് കൊണ്ട്, ഹംദ് കൊണ്ട്, തക്ബീർ കൊണ്ട്, ദുആ കൊണ്ട്, ഖുർആൻ പാരായണം മുതലായ കാര്യങ്ങളെക്കൊണ്ട് നമ്മൾ നമ്മുടെ നാവിനാലും, അതേപോലെ തന്നെ നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ മുതലായ കർമ്മങ്ങൾ പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന വഴികളായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരു കാര്യം, മനസ്സിന് കുളിരേകുന്ന, ശാന്തിയേകുന്ന ഈ ദിക്റുള്ള എന്ന ഒരു കാര്യം, അത് നാവിനാലും പ്രവർത്തനങ്ങളാലും ചിന്തയാലും പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എത്ര കണ്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ സമാധാന ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമുക്ക് ലഭ്യമായത്.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഈ താക്കോൽ മറന്നുപോകരുത്. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
1: പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ അപാകതകളും തെറ്റുകുറ്റങ്ങളുമാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും കാരണമായിത്തീരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടി വരും. നമ്മുടെ കണ്ണുകളിൽ നമ്മൾ ചെറുതായി കാണുന്ന പല തിന്മകളും അതൊരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ ഗൗരവവും അതിൻ്റെ ഭീകരതയും വലുതായിരിക്കാം. പ്രത്യേകിച്ച് സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പല തെറ്റുകളും മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന വിചാരത്തോടുകൂടി പാപമുക്തമല്ലാതെ ആ ഒരു സാഹചര്യം കടന്നു പോകുകയും ഇസ്തിഗ്ഫാറിനെ തേടാൻ മറന്നു പോകുന്ന, വിട്ടുകളയുന്ന, അതല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകളെ നിസ്സാരമായിക്കൊണ്ട് കാണേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ അറിയാതെ ഒരു വലിയ പാപിയായി മാറിപ്പോകുമെന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകളിൽ ചെറുതായി നമ്മൾ കാണുന്ന പല തെറ്റുകളും അത് വളരെ സ്വകാര്യമായി രഹസ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും അതിനെ വേണ്ട വിധത്തിൽ ഗൗനിക്കാതെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ മറ്റു പല നന്മകളും ഒരു പക്ഷേ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ടാകും. അവിടെയാണ് യഥാർത്ഥത്തിൽ ഉപജീവന മാർഗത്തിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. എന്നാൽ അത്തരം തടസ്സങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും മാറ്റി നിർത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് സാധ്യമാകുന്ന ഒട്ടനവധി വഴികളിലൊന്നാണ് ഇസ്തിഗ്ഫാർ അഥവാ പാപമോചനം തേടുക എന്നത്. യഥാർത്ഥത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത ആരുമില്ല. പല സാഹചര്യങ്ങളിലും പല തെറ്റുകളിലേക്കും മനസ്സ് ചായ്ഞ്ഞു പോകുന്നവരാണ് നമ്മളൊക്കെ. മനസ്സ് വഴുതിപ്പോകുന്ന ഒരവസ്ഥ നമുക്കൊക്കെയുണ്ട്. വിശിഷ്യ അത് വ്യത്യസ്ത മേഖലയിലായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകുക എന്നത് മാത്രമാണ് വ്യത്യാസമുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ഉപജീവനത്തിന് വിശാലത നൽകണമെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് പോലും പാപത്തിൽ ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അഥവാ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സെക്കൻഡിൽ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന ഒരു ബോധത്തോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാപമുക്ത ജീവിതം നയിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടില്ലേ? അതിലേതെങ്കിലും എനിക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകളുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കാതെ പോയിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ ബാക്കിയുണ്ടോ എന്നതൊക്കെ നാം ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും സമയം കണ്ടെത്തി അത് ഏറ്റുപറഞ്ഞ് പാപമില്ലാത്ത ഒരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ കണ്ണുകൾ കൊണ്ടും ഒക്കെ നമ്മുടെ കാതുകൊണ്ടും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും സെക്കൻഡുകൾക്കുള്ളിൽ തെറ്റുകൾ സംഭവിച്ചു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു വഴിയിൽ ജീവിച്ച് മരിച്ചു പോകണമെങ്കിൽ തീർച്ചയായും പാപങ്ങൾ ഇല്ലാത്തവനായി റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരഖിലവും അവരുടെ സമുദായങ്ങളോട് പോലും വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട, കൽപ്പിച്ച, അറിയിച്ചുകൊടുത്ത, പങ്കുവച്ച ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിൽ പ്രബോധനത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം തെറ്റുകൾ എമ്പാടും ചെയ്തു കൂട്ടിയ ഒരു സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം എണ്ണിപ്പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൻ്റെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ. അദ്ദേഹം പറയാണ്, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫ്ഫാറ, തീർച്ചയായും അവൻ എല്ലാം പൊറുക്കുന്നവനാണ്. അതെ, ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അപാകതകളെ, മാനുഷികമായ തെറ്റുകുറ്റങ്ങളെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിനല്ലാതെ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും പുറത്തു തരാൻ സാധിക്കുകയില്ല. മനുഷ്യനാണെങ്കിൽ പോലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെയുള്ളിൽ നമ്മോട് ചെയ്ത തെറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മോട് കാണിച്ച അനീതിയുടെ ഒരു ചെറിയ രുചി എന്നും മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും. എന്നാൽ തൻ്റെ സൃഷ്ടികളുടെ എല്ലാ പോരായ്മകളെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന റബ്ബിന് അതെല്ലാം വിട്ടുകളയാൻ, പുറത്തു തരാൻ യാതൊരു പ്രയാസവുമില്ല എന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്തുകൂടിയാണിത്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞു, തൻ്റെ സമുദായത്തോട്, തൻ്റെ ജനവിഭാഗത്തോട് അദ്ദേഹം പറഞ്ഞു, യുർസിലു സമാ അലൈക്കും മിദ്റാറ, അതേ അള്ളാഹു അവൻ ആകാശത്തിന് നിങ്ങൾക്ക് അടിക്കടിയായിക്കൊണ്ട് മഴ വർഷിപ്പിച്ചു തരും. ആ സമുദായത്തോട് പറയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ അത് വർഷിക്കുവാൻ, അനുഗ്രഹമാകുന്ന വെള്ളം ലഭിക്കുവാൻ, വരൾച്ചയും പ്രയാസവും പട്ടിണിയും പ്രതിസന്ധിയുമായി പോയിക്കൊണ്ടിരുന്ന ആളുകളോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ പാപമോചനം തേടണം എന്നതാണ്. അഥവാ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാൻ കാരണമായി തീരുന്ന ഒരു കാര്യം കൂടി ഇതിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അഥവാ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു പോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവൻ നമ്മളിലേക്ക് വർഷിപ്പിക്കാതെ ഇരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യം അത് നമ്മൾ പാപികളായി മാറുമ്പോഴാണ് എന്നുകൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിലക്ക് പാപങ്ങളിൽ നിന്ന് മുക്തരായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു ആകാശത്ത് നിന്നും അവൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളിൽ വർഷിപ്പിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിലൂടെ നമ്മെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, വയുംദിദുക്കും ബി അംവാലിം വബനീന വയജ്അല്ലക്കും ജന്നാത്തിൻ വയജ്അല്ലക്കും അൻഹാറ. അള്ളാഹു അവൻ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുമെന്ന് ഓരോന്നും എണ്ണിപ്പറയാണ്. സമ്പത്ത് നിങ്ങൾക്ക് നൽകും, മക്കളെ നിങ്ങൾക്ക് നൽകും, അതുപോലെ തന്നെ തോട്ടങ്ങൾ നൽകും. വെള്ളമില്ലെങ്കിൽ നമ്മുടെ കൃഷികളും മറ്റു തോട്ടങ്ങളും അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ജീവിക്കാൻ, സമൃദ്ധമായി ജീവിക്കുവാൻ വേണ്ടി മനുഷ്യന് ആവശ്യമായതെല്ലാം അള്ളാഹു സമ്മാനിക്കുമെന്ന് എടുത്തു പറഞ്ഞത് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവർക്കാണ്, പാപമോചനം തേടുന്നവർക്കാണ് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അൻഹാർ അല്ലേ, പുഴകൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ മഴ നമുക്ക് അള്ളാഹു നൽകുകയും ആ മഴയെ കൊണ്ട് നമുക്ക് ഏതൊക്കെ രൂപത്തിലാണോ ഉപജീവന മാർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് അതിനെല്ലാമുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു വർഷിപ്പിച്ചു തരാൻ കാരണമാകുന്ന ഒരു കാര്യമായിട്ട് ഇസ്തിഗ്ഫാറിനെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ കൂടെ തന്നെ സംഭവിച്ചു പോയ പാപങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് പാപമോചനം തേടി അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് വീണ്ടും ആവർത്തിക്കാത്തവരായി മാറുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. എങ്കിലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു പിടിച്ചു വെക്കാതെ നമുക്ക് സമൃദ്ധമായിക്കൊണ്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ എന്ന് നമ്മൾ ഏവരും തിരിച്ചറിയുക. പാപമോചനത്തിലേക്ക് നമ്മൾ ധൃതി കൂട്ടേണ്ടതുണ്ട്. വസാരിഒ ഇല മഅഫിറത്തി മിർ റബ്ബിക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക് പുറക്കലിനെ തേടിക്കൊണ്ട് നിങ്ങൾ ഓടി അടുക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സെക്കൻഡുകളിലും അവസാനിക്കുന്ന ഈയൊരു ദുനിയാവിൻ്റെ ജീവിതം അത് വളരെ നിസാരമാണ് എന്ന ഒരു തിരിച്ചറിവിലൂടെ ചെയ്തു പോയ തെറ്റുകൾക്ക് അടുത്ത സെക്കൻഡിൽ തന്നെ പാപമോചനം തേടി മുന്നോട്ട് പോകുവാനുള്ള മനസ്സുള്ള ആളുകളായി നമ്മൾ മുന്നോട്ട് വരിക.
0: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ഈ താക്കോൽ മറന്നുപോകരുത്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ നീ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: എയ്ഡ്സ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗം.
4: എയ്ഡ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിഷയത്തിനപ്പുറം അതീവ ഗുരുതരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എയ്ഡ്സ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിലുള്ള അത് ബാധിച്ച ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏത് രൂപത്തിലാണ് എയ്ഡ്സ് പകരുന്നത് എന്ന കാരണങ്ങൾ കൂടി നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, സ്വവർഗ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ആളുകളിൽ, അതുപോലെ തന്നെ ലഹരി കുത്തിവെപ്പ് നടത്തുന്ന ആളുകളിൽ, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തീർച്ചയായും വളരെ കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ധാർമ്മികത പുറത്ത് ഈ എയ്ഡ്സ് അകത്ത് എന്ന നിലയ്ക്ക് ഒരു കമൻ്റ് ഈയിടെ കാണുകയുണ്ടായി. ഈ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്നവരൊക്കെ പഴഞ്ചന്മാരായും അതുപോലെ തന്നെ അവർ പുരോഗമനത്തിന് എതിർവാദിക്കുന്ന ആളുകളായും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഉപോത്ബലകരമായിട്ടാണ് മറുവശത്ത് നമ്മൾ എയ്ഡ്സിൻ്റെ വർദ്ധനവ് കാണുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്?
5: നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് പറയാം? ജീവിതശൈലി മാറണമെന്നാണ് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറയുന്നത് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസാണ്. എനിക്ക് യാതൊരു സംശയവും ആർക്കുമില്ല. ഏറ്റവും കൂടുതൽ എന്താണ്, അതായത് ഒന്നിലധികം മറ്റേ പങ്കാളികൾ, അപരിചിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധം, പിന്നെ നേരത്തെ പറഞ്ഞ സ്വവർഗ സെയിം സെക്സ് അതുകൾ, പിന്നെ വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പങ്കാളികളിൽ നിന്നോ അല്ലെങ്കിൽ നീഡിൽ നിന്നൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വളരെ ക്ലിയറാണ് ഈ പറയുന്ന നമ്മുടെ ഈ ലൈംഗിക ബന്ധങ്ങളുടെ സ്വഭാവം മാറാത്തിടത്തോളം ഇതിനകത്ത് യാതൊരു പരിഹാരവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു ഒരു വലിയ അപകടകരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇന്ത്യ അതുപോലെ ഈ സബ് സഹാറൻ റീജിയനിലോ ഏഷ്യയിലൊക്കെ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഈ കൂടുതലായിട്ടും സ്ത്രീയും പുരുഷനും നമ്മൾ ഹെട്രോസെക്ഷുവലായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് എയ്ഡ്സ് പകർന്നിരുന്നത്. അതൊരു 10-70% അതാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന പുരുഷന് പുരുഷനോടുള്ളതെന്നൊക്കെ പറയുന്നത് 20-25% നിന്നിരുന്നതാണ്. ഇവിടെ നമ്മുടെ അതിനേക്കാളും കുറവായിരുന്നു അർത്ഥം. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ അപകടവശമെന്ന് പറയുന്നത്, ഇത് 2022 ഈ MSM 9% ഇല്ല, പുരുഷന് പുരുഷനോടുള്ള 9% 25 അത് 29% മാറി. അതായത് ജൂൺ 26 31% കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ പാശ്ചാത്യ ലോകത്ത് ഒരു പാറ്റേൺ ഉണ്ട്. അവിടെ 70% ഈ MSM-ഉം ബാക്കി 10-20% ഹെട്രോസെക്ഷുവലാണ്. നമ്മൾ അത്തരമൊരു പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണോ എന്നുള്ള ഒരു അപകടകരമായിട്ടുള്ള സംഭവം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഈ 15-24 ഏജ് ഗ്രൂപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ വർധനവാണ്. എന്നുവെച്ചാൽ യങ്സ്റ്റേഴ്സിനിടയ്ക്ക് ഈ ജാഗ്രത നഷ്ടപ്പെടുകയും ഇത്തരം പരീക്ഷണങ്ങളിൽ, ലൈംഗിക പരീക്ഷണങ്ങളിൽ അവർ വല്ലാതെ ആസക്തരാവുകയും അല്ലെങ്കിൽ അതിനകത്തൊരു നിയന്ത്രണ രഹിതമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു അപകടം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ലൈംഗിക മനോഭാവത്തിൽ വന്നൊരു മാറ്റമാണ്. അതിൻ്റെ അപ്പോസ്തലന്മാരെ നാട്ടിൽ പലരും ഉണ്ട്. ഇവിടെ ലൈംഗിക ദാരിദ്ര്യമാണ്, അതിന് പരിഹാരം എന്താണ് ഉണ്ടാകണം എന്നൊക്കെയുള്ള ഇതുകൾ, അതുപോലെ ഏത് രീതിയിലും എന്ത് ചെയ്യാം, ആളുകൾക്ക് അതിനുള്ള അനുവാദം ഉണ്ടാകണമെന്ന് വാദിക്കുന്ന ആളുകൾ, എന്തായാലും കൂട്ടത്തിലിവിടെയുള്ള ഡേറ്റിംഗ് ആപ്പുകൾ, കൃത്യമായും പോലീസ് ഇപ്പോൾ തൂഫാനെതിരെ നടക്കുന്ന ഇതുപോലെ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്തരം ഡേറ്റിംഗ് ആപ്പുകളിൽ കൃത്യമായി നിരീക്ഷിക്കുകയും അതിനെ പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഒന്ന്. ഇതുപോലെ ട്രാവൽ വിത്ത് സ്ട്രേഞ്ചേഴ്സ്, എന്തോ ഒരു സുഖമുള്ള പദപ്രയോഗമാണ്. അതായത് അതിനകത്ത് അവരെപ്പോൾ മാത്രം സ്ട്രേഞ്ചേഴ്സ് ആവുന്നത് ആ തുടക്കത്തിൽ, പിന്നെ അവർ പരിചയപ്പെടില്ലേ. നമ്പർ കൈമാറും.
4: അതെ,
5: പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും? ഇതിനകത്തൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടില്ലേ? വളരെ സുരക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള അധാർമിക ബന്ധങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ വെക്കുക എന്നുള്ള ഒരു തരം ഗ്ലോറി ആയിട്ടാണ് പലരും കൊണ്ടുനടക്കുന്നത്. സ്വാപ്പിങ്, മറ്റ് പല രീതികളുണ്ട്. ഇത്തരം പല രീതിയിലുള്ള ലൈംഗിക പരീക്ഷണങ്ങളിലേക്ക് നമ്മുടെ സമൂഹവും അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പല വാട്സപ്പ് കൂട്ടായ്മകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂട്ടായ്മകളൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനെയാണ് ബാധിക്കുന്നത്. എന്തായാലും ഇത് വളരെ ശക്തമായ ചില നടപടികളിലൂടെ മാത്രമേ എന്തിനു തടയിടാൻ പറ്റുള്ളൂ. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന ജാഗ്രത അല്പം നഷ്ടപ്പെട്ടുവോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം നേരത്തെ വലിയ ബോർഡുകളൊക്കെ ഇത് ഓർമ്മിപ്പിച്ചു കൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോഹൻലാലൊക്കെ തന്നെ പരസ്യത്തിൽ വന്ന് പറഞ്ഞിരുന്നതൊക്കെ അതൊക്കെ എന്തോ കുറച്ച് അപ്രത്യക്ഷമായൊരു സംശയമുണ്ട്. പകരം കോണ്ടം വിതരണം ചെയ്താൽ മതി എന്ന രീതിയിലൊക്കെയുള്ള ചിന്ത ആർക്കൊക്കെ ഉണ്ടായിരിക്കണം. എന്തായാലും ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടികൾ, നയനിലപാടുകൾ, ഈ ലൈംഗിക മനോഭാവത്തിലുള്ള മാറ്റം, ഇതൊക്കെ വന്നേ മതിയാവും. യങ്സ്റ്റേഴ്സിനെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്.
4: ഈ ഒരു വിഷയത്തിൻ്റെ ചർച്ചയുടെ തുടർച്ചകളിലേക്ക് നമ്മൾ വരുമ്പോൾ കേരളത്തിൻ്റെ അടക്കം ഒരു സമീപകാല ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ LGBTQ ആക്ടിവിസം എന്ന ഓമനപ്പേരൊക്കെ ഇട്ട് ഇത്തരം അധാർമികമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗികതയൊക്കെ ഒരു ഒരു നോർമലൈസ് ചെയ്യുന്നൊരു സാഹചര്യം കഴിഞ്ഞ കാല ചരിത്ര ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു നമ്മുടെ എയ്ഡ്സിൻ്റെ വർദ്ധനവ് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വർദ്ധിക്കുന്നു എന്നതും ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് നമുക്കതിനോട് പ്രതികരിക്കുന്നത്?
6: വളരെ ശരിയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ലോകാടിസ്ഥാനത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞ LGBTQ

തന്നെ അതിൻ്റെ മറവിൽ കടത്തി കൂട്ടുന്ന ഒട്ടേറെ തിന്മകൾ, ഒട്ടേറെ വൈകൃതങ്ങൾ, ആ വൈകൃതങ്ങളുടെ ഒരു അനുരണ ഫലമാണ് സത്യത്തിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കേരളത്തിലെ കണക്ക് പരിശോധിച്ചാൽ 1000 മുകളിലേക്കാണ് ഓരോ വർഷവും എയ്ഡ്സ് രോഗികളുടെ എണ്ണം വന്നുകൊണ്ടിരിക്കുന്നത്. 2015 മുതൽ ഉള്ള കണക്കുകൾ പരിശോധിച്ചാൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിളാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ പിന്നെ കുറച്ചു കാലമായി ഈ സിനിമകളിലും അതേപോലെ തന്നെ സീരീസുകളിലും നോവലുകളിലും എഴുത്തുകളിലും എഴുത്തുകാരുടെ സംസാരങ്ങളിലും പൊതുരംഗത്ത് ആളുകൾ ശ്രദ്ധിക്കുന്നിടത്തെല്ലാം ഹെട്രോസെക്ഷ്വാലിറ്റിയെപ്പോലെ സമൂഹത്തിൽ പരിഗണിക്കപ്പെടേണ്ട, സമൂഹത്തിൽ കൺസിഡർ ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ് ഇങ്ങനെയുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളെന്ന് പരിചയപ്പെടുത്തുന്ന, പുരുഷന് പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീയോടും തോന്നുന്ന ലൈംഗികത എന്ന് വലിയ നിലക്ക് അതിനെ എംഫസിസ് ചെയ്യുകയും അതൊരു നോർമലായ അവസ്ഥയായി പരിഗണിക്കാത്തവരെ ഏതോ 1600 വളരെ പെട്ടെന്ന് തള്ളിക്കളയാനുള്ള സാഹചര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയെ കെയർ ചെയ്യുകയും ഇവിടെ സമൂഹം നിലനിർത്തി പോന്നിരുന്ന വലിയ ഒരു ദൗത്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളം പോലെയൊക്കെയുള്ള എഡ്യൂക്കേറ്റഡായ സാമൂഹ്യമായി വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ വലിയ അളവിൽ പരിഹരിക്കപ്പെട്ടു പോന്നിരുന്ന, കുടുംബത്തിനകത്ത് തന്നെ ഡിസ്കഷനുകളിലൂടെയും അതേപോലെ തന്നെ ചികിത്സകൾ അടക്കമുള്ള കാര്യങ്ങളിലൂടെ പരിഹരിക്കപ്പെട്ടു പോന്നിരുന്ന കാര്യത്തെ ഒരാവശ്യവുമില്ലാതെ അവർക്ക് കുറേ കമ്മ്യൂണിറ്റികൾ സൃഷ്ടിക്കുകയും വളരെ വലിയ അജണ്ടകൾ അതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് ഇന്ന് വളരെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു ദുരന്തം നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദുരന്തത്തെ ആര് കാണുന്നു, ഈ ദുരന്തത്തിൻ്റെ ശിക്ഷകൾ എന്ന നിലക്ക് കാണുന്ന ഒരു സമൂഹത്തിൻ്റെ വലിയ നിലക്കുള്ള ഈ രോഗാവസ്ഥകളെയും അവർക്ക് പിന്നീട് ഒന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരികയും ചെയ്യുന്നതിൻ്റെ ഈ ദുരന്തത്തെ ആരാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അപ്പോൾ ഇവരാരെങ്കിലും ഉണ്ടോ? ഈ കമ്മ്യൂണിറ്റികളെ പോലുള്ള ആളുകൾ ഇല്ല. അവർ എല്ലാം പിൻവാങ്ങുകയും ഇങ്ങനെയുള്ള വലിയ ഒരു സെക്ഷൽ അഡിക്ഷൻ എന്നുള്ളത് വലിയ നിലക്ക് ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മറ്റ് അഡിക്ഷനുകളെ പോലെ വലിയ അളവിൽ വന്നു കഴിഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പങ്കാളി എന്നുള്ളത് കേവലമായ ഒരു പേരുമായി മാറുകയും പല പങ്കാളികളിലേക്കും പല പേരുകളിൽ അതിനൊക്കെ വലിയ നോർമലൈസേഷൻ ലഭിക്കുകയും ഇവിടെ നേരത്തെ തൂഫാനൊക്കെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരം സൂക്ഷ്മമായ നിരീക്ഷണങ്ങളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടക്കുകയും അതിനൊക്കെ അംഗീകാരം ലഭിക്കുന്നത് പോലെ ആളുകൾ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഏതൊരു പല സ്ത്രീകളെയും നമ്മളിപ്പോൾ നമ്മളുടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ തന്നെ വരികയാണ്, അല്ലെങ്കിൽ വളരെ ചെറിയ. അതിൻ്റെ ഭീകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അർദ്ധരാത്രിക്ക് ശേഷം സ്ത്രീകളുമായി ചാറ്റ് ചെയ്യാനും അവരുമായി സംസാരിക്കാനും വളരെ ചെറിയ പണം നൽകിയാൽ സാധിക്കുന്ന കുട്ടികളടക്കം അത്തരം വഴികളിലേക്ക്, അത്തരം ഒരു ടെൻഡൻസിയിലേക്ക് കൊണ്ടുപോവുകയും അവർ പിന്നെ ഒരു ഫിസിക്കലി ഒരാളുമായുള്ളൊരു റിലേഷൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, അതിനെന്ത് വില കൊടുത്തും എനിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടാകണം എൻ്റെ വിവാഹ ജീവിതത്തിന് മുമ്പ് തന്നെ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വളരെ വലിയൊരു ചൂണ്ട ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്, സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ പോകാതിരിക്കാനുള്ള ഒരു വലിയ താക്കീതായി തന്നെ നമ്മൾ ഇത്തരം വാർത്തകളെ കാണുകയും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതന്നെ നമുക്ക് ഈ രംഗത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അത് നമ്മുടെ രക്ഷിതാക്കളെയും പ്രാദേശികമായ ഒരു അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന വലിയ ഒരു അജണ്ടയെ നമുക്കെങ്ങനെ ചെറുക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ഏറ്റവും മൈനറായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഗ്രാമത്തിൽ നിന്ന്, നമ്മുടെ ചെറിയ ലൊക്കാലിറ്റിയിൽ നിന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, നമ്മുടെ സംഘടനാ വൃത്തങ്ങളിൽ വെച്ച് നമുക്കിതിനെ ചെറുത്ത് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളെ. നമുക്കിതിന് ഇതിന് നേരെ എതിരായിട്ടുള്ള വലിയ അജണ്ടകൾ നിർമ്മിക്കാനോ വലിയ മാധ്യമ സ്ഥാപനങ്ങളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനോ സാധ്യമായില്ല എന്ന് വന്നേക്കാം. പക്ഷെ ഇതിനെ ചെറുക്കാൻ നമ്മളുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ വീട്ടകങ്ങളിലും കൃത്യമായ ധാർമ്മിക നിഷ്ഠ പുലർത്തുന്ന, അതിന് കർക്കശമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന ആളുകളെ വളർത്തിക്കൊണ്ടുവരാനുള്ള നിരന്തര പ്രചാരണങ്ങളിലൂടെ മാത്രമേ ഇത്തരം വലിയ വിപത്തുകളിലേക്ക്, മാറാ രോഗങ്ങളിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയും സമൂഹവും മാറിപ്പോകുന്നതിന് നമുക്ക് ചെറുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്.
ഈ വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട

0: അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നിരന്തരം തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് തുടർച്ചയായി വരുന്ന ഈ വാർത്തകൾ നമ്മൾ പഠിപ്പിക്കുന്നത്.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. എയ്ഡ്സ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ ഡോക്ടർ ബഷീർ വിപ്പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്നേഹക്കൂട് സങ്കടങ്ങൾ പങ്കുവെക്കാം. അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്, നമുക്ക് ഫീഡ്ബാക്കിലും വാട്സപ്പിലൊക്കെ വന്ന ചോദ്യങ്ങളാണ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു പിതാവാണ്, അദ്ദേഹത്തിൻ്റെ മകളെ കൂടെ പഠിച്ച രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവർ, ഒരു കുട്ടി നോൺ മുസ്ലിമാണ്, ഒരു ഇവള് മുസ്ലിമാണ്. അവളെ കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടി നോൺ മുസ്ലിമാണ്. അവർ രണ്ടുപേരും ഒരു ബൈക്കിൽ ഇവളെ കാണാൻ വന്നു, കല്യാണം കഴിച്ച വീട്ടിലേക്ക് കാണാൻ വന്നു. അപ്പോൾ ഇവളുടെ ഭർത്താവിൻ്റെ ഉപ്പ ഇവളെ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, 30 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ രണ്ട് കുട്ടികളും ഒരുമിച്ച് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതൊരു ശരിയായ രൂപമല്ല എന്ന് പറഞ്ഞു. അത് ഈ പെൺകുട്ടിയുടെ ഉപ്പ ഇവളോട് ചോദിച്ചപ്പോൾ അവൾ കുറച്ച് ഇതാക്കിയിട്ടാണ് പറഞ്ഞത്, നിങ്ങളെ പഴയ കാലമൊന്നുമല്ല, ഇത് പുതിയ കാലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാപ്പാറോട് മറുപടി പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് അത്ര വലിയൊരു ഇതൊന്നും തോന്നിയില്ല, ഇപ്പോൾ ഒരുമിച്ച് പഠിച്ചവരല്ലേ, എന്താ ഇപ്പോൾ ഇത്ര യാത്ര ചെയ്താലെന്നൊക്കെ തോന്നി. എന്നാൽ അതിൻ്റെ ഒരു ഇസ്ലാമിക മാനം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ദയ്യൂസ് എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് ഈ ദയ്യൂസ്, അതും കൂടി ഒന്ന് വ്യക്തമാക്കണമെന്ന്.
4: ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ കാലമല്ലേ എന്ന് ചോദിച്ചിട്ട് എന്താണ് എൻ്റെ ഹറാമും ഹലാലാക്കണ ഒരു രൂപത്തിലേക്ക് പുതിയതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് നബി സലാസ്മൻ്റെ ഒരു ഹദീസ് ഓർമ്മ വരും, ലേക്കുനെ മിന്നുമ്പത്തി എൻ്റെ സമൂഹത്തിൽ ഭാവിയിൽ വരും, എസ്തഹില്ലുനൽ ഹിറ വൽ ഹരീർ, വ്യഭിചാരത്തെ അനുവദനീയമെന്ന് വാദിക്കുന്ന ആൾക്കാർ ഒരു കാലത്ത് വരുന്നതാണ്. അതായത് വ്യഭിചാരം പോലും അനുവദനീയമാണെന്ന് പറയുന്നൊരു കാലത്തേക്ക് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സൗഹൃദം, ഒരു ഫ്രണ്ട് എന്നൊക്കെ നിലക്ക് ആണും പെണ്ണും മഹറമല്ലാത്ത അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധങ്ങളാവാം എന്ന് പറയുന്ന ഒരു ലിബറലായിട്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാട് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അടിവരയിട്ട് പറയേണ്ട കാര്യം, മുസ്ലിങ്ങളോട് ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും ശക്തമായ നിർദ്ദേശങ്ങൾ എല്ലാ വിഷയത്തിലുമുണ്ട്. അത് ലോകത്തുള്ള എല്ലാ സമൂഹവും അത് ചെയ്യണമെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഓരോ മതത്തിനും ഉള്ള തത്വങ്ങൾ ആ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ മതത്തിൻ്റെ ആളുകൾ ആചരിക്കണം. ഇപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ പറയുമ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ പറയണത്, ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നും. അതുമാതിരി ക്രിസ്തു മതത്തിലെ ചില വിശ്വാസങ്ങളെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നും. അപ്പോൾ നമ്മൾ ഇസ്ലാമികമായ ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷേ ഇസ്ലാമിൽ അത് വളരെ സ്ട്രിക്റ്റാണ്. അതായത് മഹറമല്ലാത്ത, വിവാഹം അനുവദനീയമല്ലാത്ത ബ്രദർ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ആപ്പ ഇങ്ങനത്തെ ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണമായ പരസ്പര യാത്രകളും മിംഗ്ലിങ്ങും ഒക്കെ അനുവദനീയമുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ നമ്മളൊരു അകലം പാലിക്കണമെന്ന് ഇസ്ലാം പറയുന്നത്. അതിനർത്ഥം മിണ്ടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്നല്ല. ഈ അകലം പാലിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ടാണ്. അതിൽ പ്രത്യേകിച്ച് പറയണമെന്ന് ഒറ്റയ്ക്കാവാൻ പറ്റില്ല, അതേപോലത്തെ ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ അതിൻ്റെ നിയമങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിലേക്കാണ് യഥാർത്ഥത്തിൽ ആര് വരുന്നത്, ഈ പയ്യന്മാർ വരുന്നത്. അറിയിച്ചാൽ ആ പെൺകുട്ടീൻ്റെ വിവാഹം തുടങ്ങാൻ തന്നെ ഓരോ വീടിനും പല പശ്ചാത്തലങ്ങളുണ്ടാവും. ചിലപ്പോൾ എന്തായിരിക്കാം, കുറച്ചും ഇവരെപ്പോലെ ചിന്തിക്കുന്ന ഒരാളല്ലെങ്കിൽ എന്താണ് അദ്ദേഹം അതിൻ്റെ ഒരു ശരികേട് ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഇവൾക്ക് കുറേ ആൺകുട്ടികളുമായിട്ട് കമ്പനിയുണ്ട്, ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിവാഹം പോലും എന്താവാം, തകരാറാകുന്നൊരു സ്ഥിതി വിശേഷത്തിൽ. അത്രയും അപകടകരമായ കാര്യമാണ് ഇവരെ ഫ്രണ്ട്സ് തന്നെ ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇസ്ലാമിൽ അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അത് ആ കുട്ടിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, കാരണം ഇത്തരം ബന്ധങ്ങൾ അപകടകരമായ തലങ്ങളിലേക്ക് എന്ത് ചെയ്യും, എത്തിപ്പെടുന്നുള്ളതാണ്. പിന്നെ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അതിവിടെ ശരിക്കും സാന്ദർഭികമാണ്. മൂന്നാളുകൾക്ക് ഉള്ള അള്ളാഹു നോക്കൂല, അവർ അള്ളാഹു ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് മുദ്മിൻ ഖമറാണ്, ഒന്ന് കള്ള് കുടിക്കുന്ന ആളാണ്. അതിൽ പറഞ്ഞ മൂന്നിൽ ഒരാളാണ് ആര്, ഈ ദയ്യൂസ്. ദയ്യൂസ് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, ബന്ധത്തിൽപ്പെട്ട നമ്മുടെ അടുത്ത ബന്ധുക്കൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഗൈറത്തും, അതായത് ഒരു രോഷവും തോന്നാതിരിക്കാം, അതൊക്കെ നടന്നോട്ടെ, അതിലിപ്പോൾ എന്താ കുഴപ്പം എന്നുള്ള സമീപനം ഉണ്ടല്ലോ. നമ്മുടെ ഭാര്യയോ കുട്ടികളോ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യാണ്, അവരെന്ത് ചെയ്താലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യാണ്, അതിൻ്റെ ഇസ്ലാമോ അനിസ്ലാമികം നോക്കാതെ നമ്മളതിനൊക്കെ അനുവാദം കൊടുത്ത് കൂടെ നിന്ന് അതിൽ നമ്മളൊരു എതിർപ്പും പ്രകടിപ്പിക്കാതിരിക്കുന്ന മനോഭാവത്തിൽ തന്നെയാണ് ദയ്യൂസ് എന്ന് പറയാം. അപ്പോൾ സത്യത്തിൽ ഈ ഒരു വിഷയത്തോട് അത് ചേർത്ത് വെക്കുന്നതിന് താറാവുന്നുള്ളൂ. കാരണം നമ്മുടെ കുട്ടികളും മക്കളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയുന്നൊരു മനോഭാവം ഉണ്ടാകാൻ പറ്റും. ശരിക്കും ഈ കുട്ടീൻ്റെ അമോഷൻ ചെയ്ത ആ നിലപാടാണ് ശരിയായ നിലപാട്. അപ്പോൾ നമ്മോട് ചോദിച്ച പിതാവും എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ നിയന്ത്രിക്കണം. കാരണം ഇതേതെങ്കിലും ഒരു അസമയത്തോ ഒക്കെ വീട്ടിൽ വരിക അല്ലെങ്കിൽ ഫോൺ കോളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം കേട്ടു, ഒരു സ്ത്രീ അവർ മക്കളെയൊക്കെ വളർത്തിണ്ടാക്കി എത്രയോ വലുതായി. അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഭർത്താവിൻ്റെ കൂടെ സമാധാനമായിട്ട് ജീവിച്ച് പോവുകയാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ മുമ്പ് തൻ്റെ കൂടെ പഠിച്ച ഏതൊരാൾക്ക് എന്ത് ചെയ്തു, ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എന്ത് ചെയ്തു, കുട്ടികളും ഭർത്താവും ഒക്കെ കണ്ടു. അതോടുകൂടെ എന്ത് ചെയ്തു, അവർ അവരെ ബ്ലോക്ക് ചെയ്തു, അവരെ സ്വത്തുക്കളൊക്കെ തിരിച്ചു വാങ്ങി. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. അവർക്കൊന്നും പറയാൻ പറ്റില്ല, നിസ്സഹായമായി നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ തന്നെ തകർത്ത് കളയും. അതിലൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
3: രണ്ടാമത്തൊരു ചോദ്യം, ഒരു സഹോദരൻ തന്നെയാണ്, അദ്ദേഹം ഒരു ഡിസേബിളായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. മാനസിക വൈകല്യം ഉണ്ടായിരുന്നു, എഴുത്തും വായനയും അറിയില്ല. ഇയാളെ ചതിച്ചിട്ടാണ് ഇത് നടത്തിയത് എന്ന് ആൾക്ക് മനസ്സിലായി. എന്നാൽ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, അവളെ പരിഗണിച്ചു, അവളെ കൂടെ കൂട്ടി. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിച്ചു, ഒരു കുട്ടിയുണ്ടായി. എന്നാൽ ഇവരുടെ വീട്ടിൽ, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ എന്താണ്, അവരത്ര ഒരു ഇസ്ലാമികമായ ബോധ്യമില്ലാത്തൊരു ടീമാണ്. അപ്പോൾ ഗാനമേള അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, കൊണ്ടുപോകും. കുട്ടിനെയും കൊണ്ടുപോകും, ഇവളെയും കൊണ്ടുപോകും. ഇനി കൊണ്ടുപോയില്ലെങ്കിൽ ഇവളെ വാപ്പ വിളിച്ചിട്ട് എന്ത് ചെയ്യും, പറഞ്ഞയക്കണമെന്ന് ഇദ്ദേഹം വളരെ വാശി കാണിക്കും. അതുപോലെ തന്നെ ഇവർക്കൊരു ഹോസ്പിറ്റൽ, അങ്ങനെ ഇവർക്കൊരു കട, അങ്ങനെ ഉണ്ടല്ലോ, അവിടെ മാത്രമേ പോകാൻ പാടുള്ളൂ, അവിടെ തന്നെ പോകണം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, വാശി കാണിക്കുന്നു. അങ്ങനെ ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. പിന്നെ ഇയാൾ പിന്നെ നോമ്പ് തുറക്കാൻ പോയി, നല്ല സ്നേഹത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവൾ പിന്നെ കൂടെ പോകുന്നില്ല, രാത്രി സമയത്ത് പോകണ്ടെന്ന് പറഞ്ഞു. ഇയാൾ ഉമ്മാനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇയാൾ നോക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ കുട്ടി മെലിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു ഉപ്പ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇവർ തമ്മിൽ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടുകാരെന്ത് ചെയ്തു, ഇവളെ പിടിച്ചു വെച്ചു. അവസാനം ഇയാളെ പേരിൽ കേസ് കൊടുത്തു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇയാൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
4: ഇതിൽ രണ്ട് വശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ കുട്ടി ഒരു ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞല്ലോ. അതായത് എന്തോ അംഗപരിമിതികൾ ഈ കുട്ടികൾക്ക്, ബുദ്ധിപരമായ എന്തെങ്കിലും തരണം. അപ്പം അങ്ങനത്തെ ഒരു കുട്ടിയാവുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, അവൾ പൂർണ്ണമായും വീടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ വീട്ടിൻ്റെ കൺട്രോൾ വരുന്നത്. അപ്പോൾ ആ വീട് കൺട്രോൾ ചെയ്യുമ്പോൾ അത് അവരുടെ കൾച്ചറും അവരുടെ മതവും അവരുടെ താല്പര്യങ്ങളൊക്കെ ഇവളിൽ വരുമ്പോൾ എന്ത് ചെയ്യും, അത് ഇവർക്ക് രണ്ടുപേർക്കും യോജിച്ച് പോകാൻ കഴിയാത്തൊരവസ്ഥ വരും. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം കംപ്ലീറ്റ് എന്താണ്, ഈ കുട്ടിക്ക് വലിയൊരു ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവളെ കംപ്ലീറ്റ് വീട്ടുകാർ നിയന്ത്രിക്കുന്നില്ല. സത്യത്തിൽ വരേണ്ടത് എങ്ങനെയാണ് വെച്ചാൽ, വിവാഹം കഴിഞ്ഞോട് കൂടെ എന്ത് ചെയ്യണം, അവൾ ഫുൾ ഇവൻ്റെ കൺട്രോളിൽ വരികയും ഇവൻ പറയണതേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്കായിരുന്നു അവൾ വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് വന്നില്ല എന്നാണ്. ഇത് വീട്ടുകാർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടും അവൾക്കുള്ളൊരു പരിഗണനയും കാര്യങ്ങളും ഒരു പക്ഷേ എന്തായില്ല. ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് വൈഫാണല്ലോ. വൈഫ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ താലോലിച്ച് കൊണ്ടുനടക്കാമെന്ന് കഴിഞ്ഞോളുന്നില്ല. നമ്മളതിനനുസരിച്ചുള്ളൊരു ഡീലിങ്സല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ, ഇവരുടെ ആ ഒരു കൺട്രോൾ ഉണ്ടല്ലോ, അത് ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, മാറ്റപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണുന്നൊരു കാര്യം. അപ്പം എങ്ങനെയെങ്കിലും ഇവളെ കയ്യിലെടുക്കാനുള്ളൊരു പരിപാടി നോക്കിയിട്ട് ഇയാളുടെ നിർദ്ദേശപ്രകാരം അവൾ പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ് എന്താണ് ഇതിലൊരു പരിഹാരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്നും അവരെ നിയന്ത്രണത്തിന് കീഴിലാവുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ വശം എന്നത് കേസിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് കാണും. കേസിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഡിസേബിൾഡൊക്കെ ആയ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടീനെ എന്താണ് പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു പറഞ്ഞാൽ ലീഗൽ കുറേ പ്രോബ്ലംസ് വരും. പക്ഷെ ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാൽ, ഇങ്ങനത്തെയൊക്കെ കുട്ടികളെ ആരെങ്കിലുമൊക്കെ വിവാഹം കഴിച്ചാൽ പരമാവധി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുട്ടിക്ക് ഒരു അത്താണി കിട്ടല്ലേ. ആരും പെട്ടെന്ന് വിവാഹം കഴിച്ച് പോവാത്തൊരു കുട്ടീനെ ഒരാൾ ഏറ്റെടുക്കുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്ത്, നമ്മൾ മരിച്ചാലും ഈ കുട്ടി ജീവിക്കണമല്ലോ, അപ്പോൾ പരമാവധി അയാളെ നിർത്താനാണ് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇയാളിലൊരു പ്രതീക്ഷയല്ലേ എന്നാണ് എനിക്ക് സംശയം. കാരണം ഇയാൾ ഈ കുട്ടീനെ നന്നായിട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ വീട്ടുകാർക്കില്ല. അതുകൊണ്ടാണ് അവർ കേസൊക്കെ കൊടുത്തത് പ്രശ്നമാക്കി ഒഴിവാക്കി കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പം അയാൾക്ക് ചെയ്യാൻ പറ്റിയ കേസിന് അയാൾ എന്ത് ചെയ്യുക, നല്ലൊരു വക്കീലിനൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, കേസിനെ പ്രിവെൻറ്റ് ചെയ്യാനും തൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് തെളിയിക്കാനൊക്കെ ഉള്ള ലീഗൽ വഴികൾ അയാൾ നോക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ. എന്നാൽ അതോടൊപ്പം രണ്ട് ഫെയിലറുകൾ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, വീട്ടുകാരെ ആശ്രയിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് അയാളെ ആശ്രയിക്കുന്നതിലേക്ക് വന്നില്ല എന്ന ചോദ്യം. നന്നായിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ട് അയാളെത്തു ഇനി കുട്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ അയാൾക്ക് ഇനി ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ രൂപത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ പൊതുവോളം നിർത്തിക്കൊണ്ടുപോകാൻ പറ്റും. അല്ല ഇനി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ.
3: മറ്റൊരു സഹോദരൻ്റെ ചോദ്യം, ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കാൻ തീരെ താല്പര്യം തോന്നുന്നില്ല, എന്താണ് പരിഹാരം എന്നുള്ളത്?
4: സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞാൽ തീരൂല, കാരണം നമുക്ക് എന്തൊക്കെ പറയണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഒരു നേരം കൊടുത്ത് നമ്മൾ വൈകുന്നേരം വീട്ടിൽ എത്തിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഭാര്യയോട് പറയും, ഭാര്യ എല്ലാം നമ്മളോട് പറയും. നമ്മുടെ മക്കളെ കാര്യം ഡിസ്കസ് ചെയ്യണം, വീടിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യണം, നമ്മുടെ ഭാവി കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവിനൊന്നും ഒപ്പം നിന്നാൽ വർത്തമാനം പറയാനില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അപ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, പൊതുവേ ഇപ്പോൾ ഇയാൾ ഗൾഫിലാണോ? അപ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, ഈ പൊതുവേ ഈ വർത്തമാനം പറയുന്നത് എന്തില്ല, ഒരു താല്പര്യപ്പെടുത്തുന്ന സംസാരങ്ങളല്ല എന്നുള്ളതാണ് ഇതിനൊരു പല പല കാരണങ്ങളിലും ഒന്ന് ഞാൻ കാണുന്നതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും എന്താ വെച്ചാൽ, ഞാൻ എന്താ അങ്ങനെ ഇവർക്ക് പ്രശ്നം, ഞാൻ അങ്ങനെ ശരിയാവില്ല, അങ്ങനെ ശരിയാവില്ല എന്നിങ്ങനെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും വേണ്ടി പറയണമെങ്കിൽ എന്ത് ചെയ്യും, വേഗം സംസാരിക്കാതെ സ്കിപ്പ് ചെയ്ത് പോവുകയല്ലേ ചെയ്യാം. അപ്പോൾ പൊതുവേ നമ്മൾ സംസാരങ്ങളിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്നേഹപൂർവമായ സംസാരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, നമ്മൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാം, ഇങ്ങനെ സംസാരത്തിന് താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം പറയണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ സെക്സ് വരെ പറയാമല്ലോ അവർക്ക്, അതിനുള്ള താല്പര്യം. അതൊക്കെ മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് സംസാരങ്ങൾ, കുറച്ച് അത്തരം തമാശകളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റാരോട് സംസാരിക്കുന്നതിനേക്കാളും എന്ത് ചെയ്യാൻ പറ്റും, താല്പര്യത്തോടെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ സംസാരത്തിൻ്റെ വിഷയങ്ങൾ, സംസാരത്തിൻ്റെ ശൈലി, സംസാരത്തിൻ്റെ രൂപം ഇതൊന്നും കറക്റ്റാവാത്തത് കൊണ്ട് സംസാരം നടക്കാതിരിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ, പൊതുവെ അയാളോട് ഒരു താല്പര്യമില്ലാത്തൊരു മാനസികാവസ്ഥ അവൾക്ക് ഉണ്ടോയെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രതിവിധി കണ്ടെത്തലായിരിക്കും പരിഹാരം.
3: അടുത്ത ഒരു സഹോദരൻ്റെ തന്നെ ചോദ്യമാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലമായി, 3 കുട്ടികളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഭാര്യയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു, വിവാഹശേഷം അതിൽ തുടരില്ല എന്ന് എനിക്ക് വാക്ക് തന്നു. എന്നാൽ 2 ദിവസം മുമ്പ് അവിചാരിതമായി ഭാര്യയുടെ ഫോണിൽ നിന്നും അവനോടുള്ള ചാറ്റിംഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ചോദിക്കുന്നത്, ഈ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഇനി ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അവൾ തുടരില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയുന്നുണ്ട്, എന്നാൽ 2-ാമത്തെ പ്രസവത്തിന് ശേഷം അവൾ എന്നിൽ നിന്നും അകലെയായിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വർഷമായിട്ട് ശാരീരിക ബന്ധന അവൾ സമ്മതിക്കാറുമില്ല. ചോദിച്ചാൽ അവൾക്ക് സുഖമല്ല, സ്ട്രെസ്സാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഇയാൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ചോദ്യം.
4: ഇതിൽ കുറേ വശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 1-ാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അനിവാര്യമായി നടക്കേണ്ടതാണ് അവരുടെ ശാരീരിക ബന്ധങ്ങൾ. അപ്പോൾ അതില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്, അപ്പോൾ അത് ഒരു വലിയ സിംറ്റമാണ്, ഒരു അടയാളമാണ്. ഇവരുടെ ബന്ധങ്ങളും മാനസിക ഹൃദയ ബന്ധങ്ങളൊന്നും സ്മൂത്തല്ല എന്നതിൻ്റെ ഒരു തെളിവാണെന്ന് ഈ ബന്ധങ്ങൾ നടക്കാത്തത്. അപ്പോൾ ആ ബന്ധങ്ങൾ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യണത്, ഈ പറയുന്ന സംഗതികളൊക്കെ അവർക്ക് എന്ത് ചെയ്യില്ല. അതിനുള്ള ഒരു വഴിയാണെന്ത്, വേറൊരു ബന്ധം ഇവൾക്കുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും, അതുകൊണ്ട് ഇയാളോട് താല്പര്യമില്ലാതിരിക്കാം. മറ്റൊന്ന് എന്താണ്, അങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്നതുകൊണ്ട് അവർക്കൊരു മാനസികമായ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ പോയിട്ടും ഉണ്ടാവാം. വേറൊരു വശം എന്താണ്, ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാനും അത് 2-ാമത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അവൾ പ്രതിജ്ഞ ചെയ്തിട്ടും 2-ാമത് വീണ്ടും വീണ്ടും വരാനും കാരണം എന്താ വെച്ചാൽ, അവൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമോ ജീവിതമോ ഈ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതും ആവാം. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ചാൻസാണ്, അതായത് ഇതൊക്കെ ഫുള്ള് കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചാൻസാണ് ഇപ്പോൾ. കാരണം ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ നമുക്ക് വഴങ്ങി കിട്ടുകയാണല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം പരിശോധിക്കേണ്ടത്, ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടപ്പോൾ അവൾക്ക് ശരിക്കും ഒരു കുറ്റബോധമുണ്ടോ, അതോ പിടിച്ചതുകൊണ്ടുള്ളൊരു തൗബയാണോ എന്നെന്ത് ചെയ്യണം, പരിശോധിക്കണം. ശരിക്കും കുറ്റബോധമില്ലെങ്കിൽ ആ കുറ്റബോധം ഉണ്ടാക്കലാണ് ഇപ്പോൾ ചെയ്യേണ്ട പരിപാടി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി മുന്നോട്ട് പോകുന്നതിന് വെറുതെ അവളെ വാക്ക് മാത്രം വിശ്വസിക്കാതെ, കാരണം നേരത്തെ പറഞ്ഞിട്ട് പിന്നെയും സംഭവിച്ചല്ലോ, അപ്പോൾ വാക്ക് മാത്രം വിശ്വസിക്കാതെ അതിന് ശരിയായ വഴികളുണ്ടാക്കി, വേണമെങ്കിലും എഗ്രിമെൻ്റൊക്കെ എഴുതി, ഇനി നമ്മളെന്താ വെച്ചാൽ തമ്മിൽ എന്തെങ്കിലും സംഭവം കണ്ടാൽ എന്ത് ചെയ്യും, അന്ന് തന്നെ ഒപ്പിടലേ ഉണ്ടാവുള്ളൂ, വേറെ ചർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ഇനി ഇത് സംഭവിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. എന്തായാലും ഒരു വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമല്ലത്. അവൾക്ക് ശരിക്കും കുറ്റബോധമുണ്ടാക്കി, ഒരു പശ്ചാത്താപമുണ്ടാക്കി അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു അവസരമായി ഈ കേസിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്.
3: അടുത്തൊരു സഹോദരൻ്റെ ചോദ്യം തന്നെ. അദ്ദേഹം പറയുന്നത്, എൻ്റെ വിവാഹം കഴിഞ്ഞു 15 വർഷം, കുടുംബത്തോടൊപ്പം വർഷങ്ങളായി വിദേശത്താണ്. ഭാര്യ ജോലിക്ക് പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവും അനുസരിച്ച് അയാൾ നന്നായി ഭാര്യയെ സഹായിക്കുന്നുണ്ട്. ഭാര്യ വീട്ടുകാർ കുറച്ച് സാമ്പത്തികമായി കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ 3 പെൺകുട്ടികളായതുകൊണ്ട് ഭാര്യ എന്ത് ചെയ്യുന്നു, ജോലിക്ക് പോയി അവിടേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, അവർക്കുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. ജോലിക്ക് പോകുന്നതിൽ താല്പര്യമില്ല. ഇന്ത്യയിലുള്ള ഒരു 10,000 രൂപ അത്രയാണ് അവിടെ സാലറി ആയിട്ട് അവൾക്ക് കിട്ടുന്നത്. അത് സ്വന്തം വീട്ടിലേക്ക് അയക്കാനെന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനൊരു മൂഡിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നു.
4: ഇതിന് നമ്മളെന്താ വെച്ചാൽ, അവളുടെ ഭാഗത്ത് നമ്മൾ ചില ന്യായങ്ങൾ കാണുന്നുണ്ട് സംസാരത്തിൽ. ഒന്ന് പറഞ്ഞാൽ, പെൺകുട്ടികൾ മാത്രമുള്ള വീടായതുകൊണ്ട് തന്നെ പ്രായമായ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യണം, അതിനൊരു തൊഴിൽ വേണം എന്നുള്ളതിനെ ഒരു ന്യായമായി കാണുന്നു. പിന്നെ സ്വാഭാവികമായും ഒരു പെണ്ണിന് അവളുടേതായ ഒരു പോക്കറ്റ് മണിയും അവൾക്ക് സ്വത്ത് കൊടുക്കാനും ദാനം ചെയ്യാനൊക്കെ ഒരു വരുമാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. രണ്ടാമത്തൊരു കാര്യം, ഒരാൾ വർക്ക് ചെയ്യാന്നുള്ളത് വെറും ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല. അത് നമ്മൾ പഠിച്ച് നമുക്കൊരു യോഗ്യത ഉണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്നതിലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടെന്താണ് അവൾ ജോലിക്ക് പോകണമെന്ന് പറയുന്നത്, എന്ത് ചെയ്യില്ല, ഒരു ന്യായമാണ്. ഒരു അന്യായമായതൊന്നും അവൾ ആവശ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ ഈ ചോദ്യത്തിൽ പറ്റണില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ നമ്മൾ നിരാകരിക്കുന്നില്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ടൈം എന്ന് പറഞ്ഞാൽ അത് തൻ്റെ ഫാമിലിക്ക് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ ശമ്പളത്തിനും അധ്വാനത്തിനും എൻ്റെ വരുമാനം ഉണ്ടാകുമ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു സമ്പാദിക്കാൻ വേണ്ടി വൈഫ് ഒരു 5-8 മണിക്കൂർ ചിലവാക്കി വീടുന്ന് വിട്ട് നിൽക്ക്, കുട്ടികളെന്നൊക്കെ വിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അയാൾ ചിന്തിക്കുമ്പോൾ അതിൽ തികച്ചും ന്യായമുണ്ട്. അതിനെ നമ്മൾ എതിർക്കണില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ന്യായത്തെയും വൈഫിൻ്റെ താല്പര്യത്തെയും സമന്വയിപ്പിച്ച് തൻ്റെ കുടുംബത്തിന് തകരാറ് വരാത്ത ഒരനുവാദം ഒരു ജോലിക്ക് കൊടുക്കാൻ പറ്റും. അവൾക്ക് സുരക്ഷിതമായ ഒരു സ്ത്രീ നിലനിൽക്കും, ഒരു മുസ്ലിം നിലനിൽക്കും, സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ, ഒരു ജോലിക്ക് പോകാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ, അല്ലെങ്കിൽ തനിക്കൊരു സ്വന്തമായ ഒരു ഏണിംഗ് ഉണ്ടാവാൻ, ഒരു സന്തോഷം ഉണ്ടാവാൻ, അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കും. അപ്പം എനിക്ക് ഒരു ജോലിക്ക് പോകുന്നത് കൊണ്ട് അവളുടെ അസാന്നിധ്യം എത്രമാത്രം ഇയാളെ ജീവിതത്തെ ബാധിക്കുന്നുവോ അതിലേറെ ബാധിക്കും എന്ത്, ജോലിക്ക് പോകാത്തതിൻ്റെ ടെൻഷൻ അവളെ എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലിയിലും അവിടുത്തെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന അത്രമാത്രം ബാധിക്കും. അപ്പോൾ ചിലപ്പോൾ ആപേക്ഷികമായ ആൾക്ക് ലാഭം എന്തായിരിക്കും, ജോലിക്ക് പറഞ്ഞേക്കലായിരിക്കും. ജോലിക്ക് പോവുകയും ചെയ്യും, വീട്ടിലത്തെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഈ ടെൻഷൻ അടിച്ചിരുന്നാൽ വീട്ടിലത്തെ കാര്യം നിർവഹിക്കലും ഉണ്ടാവില്ല, ജോലിക്ക് പോകലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊരു നല്ല ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തലായിരിക്കും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
3: മറ്റൊരു സഹോദരൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് 55 വയസ്സായി, അദ്ദേഹം പ്രവാസിയാണ്, ഇദ്ദേഹവും പ്രവാസിയാണ്. അപ്പോൾ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇദ്ദേഹം ആലോചിക്കുന്നത്, അങ്ങ് നാട്ടിലാണല്ലോ, അതുകൊണ്ട് ഭാര്യ അങ്ങ് വിദേശത്ത് കൊണ്ടുപോകണം. അതിന് ഉപ്പ എന്ത് ചെയ്യണം, അവിടെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണം. സാമ്പത്തികമായ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ബാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ഉമ്മയുടെ കൂടെ ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോകും, കാരണം വീട്ടിലാൾ ഉണ്ടാവുമല്ലോ വാപ്പയുടെ. അപ്പോൾ ഉപ്പയോട് ഇത് നിർബന്ധിപ്പിക്കുമ്പോൾ ഉപ്പ പറയുന്നത്, പിന്നെ ഇനിയിപ്പം പെങ്ങളുടെ വീടിന് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിലേക്കുള്ള കുറച്ച് സാധനം കൂടി വാങ്ങിയതിന് ശേഷം അവസാനിപ്പിക്കാൻ പ്രവാസ ജീവിതം എന്നാണ്. അപ്പോൾ ഇവർ അദ്ദേഹത്തിനും ഭാര്യക്കും എന്താണ് വല്ലാത്തൊരു മാനസിക ടെൻഷനാണ്. കാരണം ഇവരോട് എത്ര പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉപ്പ് നിർത്തി പോരുന്നില്ല, ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല എന്നൊരു വലിയ വിഷമം അവർക്കുണ്ട്. എന്ത് പരിഹാരമാണ് ഉണ്ടാവുക എന്നുള്ളത്,
4: ഞാൻ പറഞ്ഞ അയാളുടെ താല്പര്യം ന്യായമായി നടക്കണം. കാരണം അതിലൊക്കെ അന്യായമായി ഒന്നുമില്ല, കുറേ മസ്ലഹത്തുകൾ വരുന്ന ഒരു ആശയമാണിത്. കുറേ മസ്ലഹത്തുകളുണ്ട്. ഒന്നെന്താന്ന് വിചാരിച്ചാൽ, വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്ന ഉമ്മക്ക് എന്ത് ചെയ്യും, തുണയായിട്ട് വാപ്പ എത്തും. വാപ്പയ്ക്ക് ഈ വയസ്സാകാലത്ത് എന്ത് കുറച്ച് പ്രായമായി വരുമ്പോൾ അയാൾക്കൊരു വിശ്രമം കിട്ടും. പിന്നെ വീടിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് അവരുടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനവും കാര്യങ്ങളും കൊടുക്കാൻ ആര് സന്നദ്ധനാണ്? വാപ്പനോട് ജോലി അവസാനിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ വാപ്പനെ സപ്പോർട്ട് ചെയ്യാൻ അവനെന്താണ് തയ്യാറാണ്. അവൻ്റെ ഫാമിലി അവന് കിട്ടും, അവന് സമാധാനമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ നിലക്കും വാപ്പ എന്ത് ചെയ്യണം, ഇവൻ്റെ ഈ മാനസികമായ അവസ്ഥ മനസ്സിലാക്കി അനുകൂലമാവുകയാണ് ചെയ്യേണ്ടത്. കാരണം അയാളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അയാൾക്ക് ജീവിതം തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം, മകൻ അയാളെ സഹായിക്കാൻ സന്നദ്ധമായിട്ട് വരുന്നൊരവസ്ഥ, മോനൊറ്റയ്ക്ക് ജീവിക്കുന്നിടത്ത് ഈ യുവത്വ കാലഘട്ടത്തിൽ അവൻ്റെ ഭാര്യ അവന് കിട്ടുന്ന ഒരു സന്തോഷം, ഇതൊക്കെ വാപ്പൻ്റെ ഒരു പോകാതിരിക്കൽ കൊണ്ട് മാത്രം ഇതൊക്കെ എന്തു ചെയ്യും, മുടങ്ങും. പോകുന്നത് കൊണ്ട് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട്, പോവാത്തത് കൊണ്ട് യാതൊരു ലാഭവും ഇല്ല താൻ. അപ്പം എന്താ വെച്ചാൽ സ്വാഭാവികമായും പെങ്ങളെ വീടുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായം ചെയ്യണമെങ്കിൽ അത് അവനോട് ചെയ്യാൻ വേണ്ടി പറയാമെന്നുള്ളതാണ് സാവകാശത്തിൽ. അപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥ വരുമ്പോൾ വാപ്പത് മനസ്സിലാക്കി പെരുമാറേണ്ടിയിരുന്നു. അല്ലെങ്കിൽ അവന് പറ്റുമെങ്കിൽ വാപ്പയ്ക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന, വാപ്പയോട് സംസാരിക്കാൻ പറ്റുന്ന ആരോടെങ്കിലുമൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് വാപ്പയ്ക്ക് അങ്ങനെ അഡ്വൈസ് കൊടുപ്പിക്കുന്നതിന് വിരോധമല്ല.
3: മറ്റൊരു പ്രവാസിയായ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നാട്ടിൽ എൻ്റെ ഉമ്മയും ഭാര്യയും മക്കളും ഒരുമിച്ചാണ് താമസം. സഹോദരിമാർ അവരുടെ വീട്ടിലുമാണ്. എന്നാൽ ഉമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മാക്കും സഹോദരിമാർക്കും ഫോൺ ചെയ്യുന്നതോ മെസ്സേജ് അയക്കുന്നതോ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. അത് ഈ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വിളിക്കാറുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് മാത്രമേ ചെയ്യാറുള്ളൂ. എങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, ഭാര്യ ഇത് നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇനി സഹോദരിമാർ വന്നാൽ പോലും, വിരുന്ന് വന്നാൽ പോലും അവർ രാത്രി നിൽക്കാറില്ല, അവർ അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുക. ഈ ഒരു കാര്യം കൊണ്ട്, ഭാര്യയുടെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അധികം ഉമ്മാനെയോ പെങ്ങന്മാരെയോ വിളിക്കാറില്ല. ഭാര്യയുടെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറ്റക്കാരനാകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
4: നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, നമ്മളീ ഭാര്യമാരുടെ താല്പര്യങ്ങൾക്കും അവരുടെ വാശികൾക്കും അവരുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാത്രമേ നമ്മൾ പോവുള്ളൂ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിനെ അത് നാശത്തിലേക്കാണ് നയിക്കുക. ഒരു കുടുംബനാഥനാണ് ആര്, ഈ ഭർത്താവ് തന്നെ. അപ്പം അയാൾക്ക് എന്ത് ചെയ്യണം, മതപരമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും തൻ്റെ ഭാര്യനെയും കുട്ടികളെയും നിയന്ത്രിക്കുവാനുള്ളൊരു കഴിവും ആ നിയന്ത്രിക്കാനുള്ളൊരു അധികാരവും അയാൾക്കുണ്ട്. അത് അയാൾക്ക് എന്ത് ചെയ്യണം, ഉപയോഗിക്കാൻ പറ്റണമെന്നാണ്. നമുക്കൊരിക്കലും കേട്ട് നിൽക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ത്, ഇയാൾ ഇയാളുടെ അമ്മനെയും മങ്ങന്മാരെയൊക്കെ വിളിക്കുന്നതും അവർ വീട്ടിൽ വരുന്നതും ഒക്കെ വൈഫ് അംഗീകരിക്കുന്നില്ല എന്നും, അതുകൊണ്ട് വൈഫ് എന്താണോ വേണത് അതേമാതിരി മുന്നോട്ട് പോകാമെന്നൊക്കെ തീരുമാനിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത കാര്യം. കാരണം ഉമ്മ വാപ്പ എന്നൊക്കെ പറഞ്ഞാൽ അതെന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ കടമയുണ്ടോ, ഒക്കൂക്കൽ വാരിതിരി മാതാപിതാക്കളെ വിഷമിപ്പിക്കാൻ മഹാഭാവല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അവരെ ഫോൺ ചെയ്യാൻ പറ്റില്ല, അവരെ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ന്യായമല്ല. അതേപോലെ തന്നെ പെങ്ങന്മാർ, നമ്മുടെ പെങ്ങന്മാരാണ് നമ്മുടെ കുടുംബ ബന്ധമാണ്. കുടുംബ ബന്ധം ചേർക്കാന്നു ഇസ്ലാമിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് തികച്ചും അന്യായമായ ഒരു കാര്യമാണ് ഭാര്യ പറയണത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഈ അന്യായം എന്തുകൊണ്ട് പറയണം, എന്തപ്പോൾ ഭാര്യയ്ക്ക് ഇവർക്കൊക്കെ ഫോൺ ചെയ്താണ്ടാവുന്ന കാര്യം, അവളെ പറ്റി കുറ്റം പറയുന്നതാണോ എങ്കിൽ അവളും കേൾക്കെ പരസ്യമായിട്ട് എന്ത് ചെയ്യുക, ഫോൺ ഞാൻ വിളിക്കണതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ, എന്നെ പറ്റുന്നതിന് പറഞ്ഞോ. അതല്ല പിന്നെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഇഷ്ടം പിന്നെ ഉമ്മനെയും പെങ്ങന്മാരെയാണെന്ന് പറയണമെന്നാണോ. അവൾക്ക് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും കാര്യങ്ങളും സ്നേഹവും മാന്യമായി കൊടുക്കുന്ന ഒരു ഭർത്താവിനെ പറ്റി എങ്ങനെ പറയാം നിങ്ങൾ എന്നെ നോക്കണില്ല അവരെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതിൽ സ്ട്രോങ് നിലപാട് വേണം. എന്ത്, ഇന്ന ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ അമ്മനെ വിളിക്കും, ഇന്ന സന്ദർഭങ്ങളിൽ എൻ്റെയും പെങ്ങന്മാരെ ഞാൻ കോണ്ടാക്ട് ചെയ്യും, ഞാൻ ബാക്കിയുള്ള ടൈം മുഴുവൻ ഞാൻ അന്നെയാണ് വിളിക്കുന്നത് എന്ന നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നന്നായിരിക്കും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ പറഞ്ഞ് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നിലപാടുകളെ നമ്മൾ മാറ്റം വരുത്താൻ പറ്റില്ല.
3: മറ്റൊരു സഹോദരൻ തന്നെ, അദ്ദേഹം പറയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6.5 വർഷം പിന്നിടുകയാണ്. 6 വയസ്സുള്ള ഒരു മോനും ഉണ്ട്. നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായി ആണ് ഭാര്യ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് അവളെ നിക്കായി കഴിച്ചത്. കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്തെല്ലാം ജോലിയെല്ലാം നിർത്തി നാട്ടിൽ സെറ്റിലായി. ഇവിടെ പാലക്കാട് അടുത്തുള്ളൊരു കോളേജിൽ ഭാര്യയ്ക്ക് കോളേജ് ലക്ചറായി കിട്ടി. എന്നാൽ പിന്നെ ഇങ്ങോട്ട് താമസം മാറാൻ വേണ്ടി ഡിമാൻഡ് വെച്ചിരുന്നു. ഇസ്ലാമികമായ ആ ഒരു കൾച്ചർ അനുസരിച്ച് തന്നെ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം കാച്ചിൽ പറത്തി അവിടുത്തെ മറ്റുള്ളവരോടൊപ്പം നടന്ന് ഇസ്ലാമിക വസ്ത്രധാരണം ഒഴിവാക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരു നിക്കറും ടീഷർട്ടും ഇട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് വരെ മാറി. ഇപ്പോൾ ഖത്തറിലേക്ക് വിദേശത്തേക്ക് ഒരു ജോലി അവർ കിട്ടി. അദ്ദേഹത്തോടും പോരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ജോലിയുള്ള ഞാൻ ഇവിടെ അവളെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, അവൾക്ക് ജോലി ഉണ്ടായിട്ട് പോലും. ഇനി ഞാൻ അവിടെ പോയാൽ അവളുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ജോലി ഉണ്ടാവില്ല, കുട്ടീനെ നോക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്ഷമിച്ച് അവളെ കൂടെ നിന്ന് കുട്ടി ആലോചിച്ച് ഇനിയിപ്പോൾ ഞാൻ പോകണോ പോകണ്ടേ എന്നുള്ളൊരു ആലോചന അദ്ദേഹം നടത്തുന്നുണ്ട്. അവളെന്തായാലും 3 മാസം കഴിഞ്ഞാൽ കുട്ടിയെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഞാൻ പരമാവധി ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
4: അല്ല, എന്തായിരുന്നാലും പിന്നെ വൈഫ് പിടിക്കുന്ന വാശിക്കനുസരിച്ചിട്ട് അയാളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വിചാരിച്ചാൽ പല ഓപ്ഷൻസ് ഉണ്ട്. പരീക്ഷണാർത്ഥം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ജോലിയെടുക്കാൻ ലീവ് എടുത്തിട്ട് അവിടെ പോയി ഒരു ജോലി കിട്ടി രണ്ടാൾക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ നോക്കാനുള്ളൊരു പരീക്ഷണം. ജോലിയൊന്നും ശരിയാണെങ്കിൽ എന്ത് ചെയ്യുക, എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയില്ലാതെ നാട്ടിലേക്ക് പോരാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടീനെ കൊണ്ടുപോകുക എന്നുള്ളത് ലീഗലായിട്ട് അയാൾ ഫാദറാണെങ്കിൽ അത് പെട്ടെന്ന് സാധ്യമല്ല. അയാളുടെ പെർമിഷൻ ഇല്ലാതെ അവർക്ക് കുട്ടീനെ കൊണ്ടുപോകാൻ ലീഗലായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, കുട്ടീനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ലീഗലായിട്ടുള്ള എല്ലാം സ്വീകരിച്ചിട്ട് നമ്മൾ രണ്ടാളും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടീനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് കുട്ടി ഇവിടെ ഒരു ഗാർഡിയൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമുക്ക് നിർത്തുന്നതിന് വിരോധമില്ല. പിന്നെ ഉമ്മൻ്റെ കൂടെ പറഞ്ഞയച്ച് ഉമ്മക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് വിരോധമല്ല, എങ്ങനെയായാലും പോകാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ ഈ ഇപ്പോൾ വൈഫ് തീരുമാനിക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും നിന്ന് കൊടുത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ദീനും ദുനിയാവുമൊക്കെ കളയുക എന്നുള്ള ഒരു സമീപനം എന്തായാലും എന്തല്ല ശരിയല്ല. അപ്പോൾ ഒരു നല്ല ചർച്ച വെച്ചിട്ട് അവരതിനൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുക, എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് അവളവളെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. നമ്മൾ ഒരനുസരണവും ബഹുമാനവും അതേപോലെ തന്നെ ഒരു നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അതായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: വേറൊരു സഹോദരൻ്റെ ചോദ്യമായിട്ടുള്ളത്, അദ്ദേഹം പിന്നെ ഒരു സാധാരണക്കാരനാണ്, കുറഞ്ഞ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്, നാലഞ്ച് മക്കളുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ഭാര്യ അത് ഓവറായി ചിലവഴിക്കുമ്പോഴൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും, ഒരു ലിമിറ്റ് വെക്കണം, അതിന് ഇത്രയൊക്കെ വിലയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ എന്ത് പറയുന്നു, നിങ്ങൾ എന്നെ വാങ്ങിത്തരുന്നതിന് പിന്നെ കണക്ക് പറയാണ്, നിങ്ങളെന്തൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇയാൾ അങ്ങോട്ട് ചീത്ത പറയും. സത്യത്തിൽ ഇയാളെന്ന് വെച്ചാൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്, കടം വാങ്ങാനോ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് 7 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ വീട് അയാൾ പിന്നെ അങ്ങനെ മഴ കൊണ്ടും വെയിൽ കൊണ്ടും നിന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലിശ ലോൺ എടുക്കാതെ അങ്ങനെയൊക്കെ കടം വാങ്ങാതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈഫ് കൗൺസിലും സ്നേഹക്കൂടൊക്കെ നിരന്തരം കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലൂടെ അവർക്ക് വേണ്ടി ഒരു നല്ലൊരു ഉപദേശം നൽകണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
4: എന്താ വെച്ചാൽ പിന്നെ നല്ലൊരു ഉദ്ദേശമാണല്ലോ അദ്ദേഹത്തിനുള്ളത്. അതായത് വീടൊരു നിയന്ത്രണമായി പോകണം എന്നുള്ള നല്ലൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ ഈ ആഗ്രഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ വീട്ടിൽ ഇത് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളോട് എപ്പോഴും ഇത് ദൂർത്താണ് അത് കാണുമെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യൂല, അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ദൂർത്ത് കണിക്കുന്ന ആളാണ്, നമ്മൾ ആവശ്യമില്ലാതെ ചിലവഴിക്കുന്ന ആളാണ്, മുപ്പിലോട് നിന്ന് അധ്വാനിച്ചതൊക്കെ നമ്മൾ വെറുതെ കളയാണ് എന്നൊക്കെയാണ് പറയണമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കൊണ്ട് ഇതിന് പ്രായോഗികമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക, അദ്ദേഹത്തിൻ്റെ ഈ നല്ല ഉദ്ദേശത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നടപ്പിലാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അതിന് പല വഴികളുണ്ട്. അയാളെ വീട്ടിൽ എന്താണ് പ്രായോഗികമാകുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാൾ പറയുന്നു മാസത്തിൽ 5000 രൂപ എടുത്തിട്ട് വീട്ടിലുള്ള സാധനമൊക്കെ നീ വാങ്ങിച്ചോ, ഒരു പ്രശ്നമില്ല, ബാക്കി പൈസ വരികയാണെങ്കിൽ നീ എടുത്തു പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചോദിച്ചാൽ 3000 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 2000 രൂപ അവർക്ക് കിട്ടും. അപ്പോൾ അവർ ഈ സാധനത്തിൻ്റെ വില അവർക്കറിയും, വാങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അറിയും. നമ്മുടെ നാട്ടിൽ പോയി ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഇയാളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ പൈസ വാങ്ങുക, ബാക്കി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ചിലവുകൾ നടത്തുന്ന കാര്യം അവരെ ഏൽപ്പിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എത്രയാണോ കപ്പാസിറ്റി ഉള്ളത് അസംഖ്യ മാസം കൊടുത്താൽ മതി, അപ്പോൾ ചിലവ് നമ്മൾ കൺട്രോളിൽ വരും, അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ചെയ്യും. അത് പ്രായോഗികമായി ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരാഴ്ചക്കുള്ള മത്സ്യം വാങ്ങിക്കൊടുന്നൊക്കെ അയച്ചു, ഫ്രിഡ്ജിലൊക്കെ അയച്ചു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചിലവഴിക്കുന്ന നേരത്ത് നിയന്ത്രണങ്ങളില്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും, അപ്പോൾ ഒരാഴ്ചക്കുള്ള മത്സ്യം ഇപ്പോൾ 2 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കുള്ള മത്സ്യം നമ്മൾ വാങ്ങണുള്ളൂ, ഏത് ഒരു ദിവസത്തേക്കുള്ള മത്സ്യം നമ്മൾ വാങ്ങണുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഒരാഴ്ചക്കുള്ള 500 രൂപേൻ്റെ മത്സ്യം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് നമ്മൾ 100 രൂപയ്ക്ക് മത്സ്യം വാങ്ങുന്നു. അതാ ദിവസം എങ്ങനെ ചിലവഴിച്ചാലും പ്രശ്നമില്ലല്ലോ, ചിലവഴിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എന്താണോ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു, അതവിടെ വെക്കുന്നു. അതുകൊണ്ട് അവർ ജീവിക്കും, സ്വാഭാവികമായിട്ടും ഉള്ളതല്ലേ ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, വാങ്ങുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ വാങ്ങാൻ അവരെ ഏൽപ്പിക്കുക. ഇതല്ലാതെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് അത് ചിലവാക്കി ഇത് ചിലവാക്കി ഇത് പ്രശ്നമല്ല, ഇന്നിപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് 500 രൂപയ്ക്ക് മത്സ്യം വാങ്ങി ഇപ്പോൾ എവിടെയാണ് മത്സ്യം ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നത് വീട്ടിലെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഉപകരിക്കുക എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ബുദ്ധിപരമായി നീങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
3: ഇതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ, ഏകദേശം സമാനമായ ചോദ്യമാണ്, പക്ഷേ അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായി വരുമാനം കുറവുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ അവർ പല നാട്ടിൽ യാത്ര പോയി, ഇന്ന സ്ഥലത്ത് താമസിച്ചു, സ്വിമ്മിംഗ് പൂളിൽ അവർ കുളിക്കുന്ന ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ വേറെ ഇതിൽ മലൻ്റെ മുകളിൽ കയറി ഫോട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാര്യയും കുട്ടികളെയും കൂട്ടി പോകാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. പക്ഷേ വീട്ടിലൊന്നും എന്താണ്, ഭാര്യ ആകട്ടെ കുട്ടികളാകട്ടെ നിരന്തരമായി അയാളെ ശല്യപ്പെടുത്തും. എന്നാൽ കുട്ടികൾ ഒരു പക്ഷേ അവരെ ആഗ്രഹങ്ങൾ പറയാണ്, എന്നാൽ കൂടെ നിൽക്കേണ്ട ഭാര്യ പോലും എന്താണ് പലപ്പോഴും ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ പോലും ശരിക്കും സമാധാനമായിട്ട് കിടക്കാറില്ല. എന്നും കുറ്റപ്പെടുത്തലുകളും, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയില്ല, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ആൾക്കാരൊക്കെ ഇങ്ങനെ പോലെ, അല്ലെങ്കിൽ അവർ പോയില്ലേ, അയൽവാസികൾ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നും എന്താണ് പ്രശ്നങ്ങളാണ്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം.
4: സാധാരണ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണോ, അതിനനുസരിച്ച് നമ്മോട് സഹകരിച്ച് പോവാനാണ് പൊതുവേ സ്ത്രീകൾ താല്പര്യപ്പെടുക. ഇവിടെ എന്താ വെച്ചാൽ, എപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിനോട് എതിരിടാനും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അപ്പുറത്തേക്കുള്ളത് ആവശ്യപ്പെടാനൊക്കെ ഭാര്യമാർ തുടങ്ങുക എന്ന് പറയുമ്പോൾ, മൊത്തത്തിൽ ഇവരെല്ലാം അറിഞ്ഞും ഉൾക്കൊണ്ടും ഒന്നിച്ചുമല്ല പോകുന്നത് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ കുടുംബത്തിൽ ഐക്യമുണ്ടാക്കി, രണ്ടാളും ഒരേ മാനസിക ചിന്താഗതിയിലാക്കി, രണ്ടാളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളെന്താ വെച്ചാൽ, എപ്പോഴും പോകാമെന്നുള്ളതല്ല, വർഷത്തിലൊരു പോക്ക് നമുക്ക് പോവാം എന്ന് പറയുകയും നമ്മുടെ മൊത്തം വരുമാനത്തിന് നമ്മുടെ 100 രൂപ 50 രൂപയൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും പാടെ കൂടിയിട്ടൊരു കുണ്ടികയിലിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു ടൂറ് പോകണം, ഈ അടുത്ത പിന്നെ വെക്കേഷൻ എന്ന് പറഞ്ഞ് ഏപ്രിൽ വെക്കേഷൻ ഒന്ന് പോകണം, ഒന്ന് മൈസൂർ പോകാം, അല്ലെങ്കിൽ ഒന്ന് ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വർഷം. അപ്പോൾ ഒരു വർഷം ഇതിൻ്റെ ഏണിങ് ടൈം. അപ്പോൾ എന്നും എന്തായി, ടൂറ് പോകുക എന്നുള്ള വിഷയം അവിടെ ഇങ്ങനെ നടക്കും, അതായത് പൈസ ഉണ്ടുമ്പോഴൊക്കെ ടൂർ പോകുക എന്നുള്ള ചർച്ച പ്രതീക്ഷ വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ആ പോക്ക് എന്ത് ചെയ്യും, ആ വെക്കേഷൻ സമയത്ത് നമ്മൾ അതിലെ പൈസ എത്ര ഉണ്ടോ അതിനനുസരിച്ച് പോകും. അപ്പോൾ ഡൽഹി പോകുകയാണെങ്കിൽ ഡൽഹി പോകും, കാശ്മീർ പോകുകയാണെങ്കിൽ കാശ്മീർ പോകും, പിന്നെ ഇവിടെ അടുത്തെവിടെയെങ്കിലും പാർക്ക് പോകാനുള്ളെങ്കിൽ അവിടെ പോകും. അപ്പോൾ എന്ത് ചെയ്യാം, അവരെ ആഗ്രഹങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കുന്നു, നമ്മളടുത്ത് ക്യാഷ് ഇല്ലാഞ്ഞിട്ടാണ്, ഉണ്ടാകുമ്പോൾ പോകുന്നു എന്ന നിലക്ക് എന്താ വെച്ചാൽ, എല്ലാവരും നമ്മൾ ആൻറ്റിയായി നിൽക്കാതെ അനുവദനീയമായ കാര്യങ്ങളിൽ അവരാവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പരമാവധി കൊടുക്കാൻ പരിശ്രമിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്.
3: തീർച്ചയായിട്ടും പ്രിയ പ്രേക്ഷകരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ പതിവിന് വിപരീതമായി എല്ലാ ചോദ്യങ്ങളും സഹോദരന്മാരുടെ ചോദ്യങ്ങളാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. പലപ്പോഴും അങ്ങനൊരു പിന്നെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ സംവിധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം 95 44 845 840 എന്ന നമ്പറിലും ഇസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. വിഷയം അവതരിപ്പിച്ചത് ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
5: ഒരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള തിരക്കേറിയ ഒരു കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി. അവൻ ജീവിതത്തിലൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ആ സന്തോഷം തേടി അവൻ യാത്ര പോകുന്നത് ഒരു കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ്. മലകൾ കയറിയും കുന്നുകൾ കയറിയും കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും അവിടുത്തെ വെള്ളം കുടിച്ചും അവിടുത്തെയുള്ള ജീവിതങ്ങൾ കണ്ടുമൊക്കെ യാത്ര പോയി മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് യാത്ര പോയതാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് അയാൾ ഒരു ആദിവാസിയെ കണ്ടു എന്നാണ് കഥ. അങ്ങനെയാണ്, ആദിവാസിയെ കണ്ടിട്ട് അയാൾ ഒന്നുമില്ല, ഫ്രീ ആയി നടക്കുകയാണ്, വേറെ ടെൻഷനൊന്നുമില്ലാതെ കാട്ടിനുള്ളിലൂടെ പഴങ്ങൾ പറിച്ചും തേൻ എടുത്തും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അയാളങ്ങനെ നടക്കണത് കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഇത്ര ഒരു സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നടക്കാൻ കഴിയുന്നത്? അപ്പോൾ അയാൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഒരു കണ്ണാടി എടുത്തു കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ കണ്ണാടിയിൽ ചളികളുണ്ട്, കുറച്ച് ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പൂർണ്ണമായില്ല, ചില ഭാഗം ഒന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു കണ്ണാടി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കൂ. അയാൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖം വൃത്തിയിൽ കാണുന്നില്ല. അയാളുടെ ഓഫീസിൽ നീളത്തിലുള്ള കണ്ണാടിയിൽ നടന്നു പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കണ്ണാടിയും ഒക്കെ ആയി ഭംഗിയുള്ള കണ്ണാടിയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീരെ വൃത്തിയില്ല കാണാൻ എന്ന മറുപടി പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ആദിവാസിയായ ആ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ പറഞ്ഞു കൊടുത്ത കാര്യം, നിങ്ങൾ ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പൊട്ടിയ കണ്ണാടിയിലൂടെയാണ്, മറ്റുള്ളവരുടെ ജീവിതമാണ് നിങ്ങൾ അതിലൂടെ നോക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള നിങ്ങളുടെ ജീവിതത്തെ നല്ല കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകുന്നതാണ്. ഇയാളെ സംബന്ധിച്ചോളം നല്ല ജോലിയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട് എന്നിട്ടും അയാളുടെ ടെൻഷൻ ഓഫീസിലേക്ക് വരുമ്പോഴും വൈകും മടങ്ങിപ്പോകുമ്പോഴുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ബ്ലോക്കിൽ പോകാൻ അദ്ദേഹത്തിനൊരു കാറുണ്ട്, വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവൊന്നും ശമ്പളത്തിൻ്റെ അളവൊന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകണില്ല. അപ്പം മറ്റുള്ളവരെ വിലയിരുത്തി അവരെ ജീവിതം നോക്കി സ്വന്തം നിരാശപ്പെട്ട് അതും സോഷ്യൽ മീഡിയയിലൂടെയാവും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ജീവിതം കാണുന്നു, അപ്പോൾ സ്വന്തത്തിനൊരു സന്തോഷം കിട്ടാതാവുന്നു. ആ ഒരവസ്ഥ എന്തായാലും ഒരാൾക്ക് സമാധാനമല്ല അസമാധാനമാണ് നൽകുക.
6: നമ്മൾ നേരത്തെ ലൈവിലൊരിക്കൽ എനിക്കൊണ്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് രീതി സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റഫീഖ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി. ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്ത് തളർന്ന് ആണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണത്. അങ്ങനെ വെൻറ്റിലേറ്ററൊക്കെ കടന്ന് അയാൾ ഐ സി യുവിൽ വന്ന് റൂമിൽ വന്ന് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട്, ചെറിയ ഒരു നല്ല സമയമെടുത്തിട്ടുള്ളൊരു ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രക്ചറിൽ വന്ന ആൾ നടന്ന് കാറിൽ കയറിപ്പോണേ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അതിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോൾ റഫീഖൊക്കെ നമുക്ക് സാധാരണ മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങളെ കാണുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഗുണം രോഗിക്കാണ്, രോഗിൻ്റെ കുടുംബത്തിനാണ്. അപ്പം എല്ലാവരോടും പ്രാർത്ഥിക്കാം, മെസ്സേജ് കൂടും അദ്ദേഹം. അപ്പോൾ ഈ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാറിൽ കയറി ഇരുന്നതിൻ്റെ ശേഷം ഈ രോഗി ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റങ്ങനെ കാണിച്ചിട്ട് വന്നു, ഡോക്ടർ ഇവിടെ ചെറിയൊരു തരിപ്പുണ്ട്, ഈ തരിപ്പണ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നറിഞ്ഞു. അപ്പോൾ അയാൾ ബാക്കോട്ട് ആലോചിക്കണില്ല, അയാൾ പൊട്ടിയ കണ്ണാടിയിലൂടെയാണ് ഫുള്ള് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ തരിപ്പമൊക്കെ അയാൾ നോക്കണുള്ളൂ. അയാൾക്ക് പലപ്പോഴും അയാൾക്ക് ഉണ്ടായിരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല. ഈ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ ഉരവേദന, മുട്ടുവേദന, തലവേദന, മൈഗ്രെയിന് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രായമാകുമ്പോൾ, ഒരു ഏജ് ആകുമ്പോൾ ഒക്കെ മനുഷ്യന് എപ്പോഴും ഒരേപോലെ ആകൂല, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചുറ്റുമുള്ള കുറേ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തിരുത്താൻ കഴിയും. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളെ നാട്ടിലുള്ളൊരു സഹോദരിയാണ്, അവരും ഒരു വിധവയാണ്. അവരുടെ പെൺമക്കൾ, വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട്, അവരാണ് കുടുംബം പോയിട്ടുള്ളത്. അവർ ഷോപ്പിലോടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ അവർ പിന്നെ അവരുടെ ശരീരത്തിൽ നിന്നിപ്പോൾ ഇങ്ങനെ സർജറി ചെയ്തൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ മലം വരുന്നൊരവസ്ഥയാണ്. കാർഡിയാക്ക് നോക്കണം, കൊളനോസ്കോപ്പി ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. ഒരു മാസം മുഴുവൻ അവർ ജോലി ചെയ്താൽ ഒരു കൊളനോസ്കോപ്പിൻ്റെ പൈസ കിട്ടാത്തത്ര ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചുറ്റുള്ള എല്ലാം കുറച്ചും കൂടിയും എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വീട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞ കഥയിലൊരു ചുരുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗകക്കും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങൾക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം, സൗകര്യങ്ങൾ കൂടിയ നിങ്ങളെക്കാളും ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടല്ല വേണ്ടത് എന്ന വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.
5: ഈ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ സങ്കടപ്പെടാനും ഉള്ള വഴിയുണ്ടാവും, അതോടൊപ്പം ആശ്വസിക്കാനുള്ള വഴികളും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അതിലൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കുള്ളൂ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ കഠിനമായ അവസ്ഥകൾ ഒരിക്കലും പങ്കുവെക്കൂല. അപ്പോൾ അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണ്, ഓല് ഭയങ്കര ഹാപ്പിയാണ്, അവിടെ എപ്പോഴും രസങ്ങൾ മാത്രമാണ്. അതിങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് വ്ളോഗുകളോ ഫാമിലി വ്ളോഗുകളോ ഒക്കെ നോക്കി ഓലെ ഫാമിലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോശപ്പെട്ട അവസ്ഥകൾ പലതും ഉണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നുള്ളൂ. അത് ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവം ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള അന്ധചിത്രങ്ങൾ എത്ര ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിലപ്പോൾ തിരിച്ചറിയാം.
6: രാവിലെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാത്മഹത്യ നടത്തിയ സംഭവങ്ങളും
5: എമ്പാടും
6: നമ്മുടെ മുന്നിലുണ്ട്.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്, സ്ത്രീ ഇസ്ലാമിൽ സലീം സുല്ലമി അവതരിപ്പിക്കുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. ഈ ആയത്തിലെ ഓരോ വാക്കുകളിലും ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. ഒന്നാമത്തത് നോക്കൂ, നിങ്ങൾ ഇത ബുഷീറ അഹദുഹും, അവരിലൊരാൾ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, എന്ത് ബിൽ ഉൻസ, ഒരു പെൺകുട്ടിയെക്കൊണ്ട്, ഒരു പെൺകുട്ടി പിറക്കുന്നു എന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ഒരു പെൺകുട്ടി പിറന്നു എന്ന വാർത്ത എന്നതിന് പകരം സന്തോഷ വാർത്ത എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒരു സന്തോഷ വർത്തമാനമാണത് എന്നർത്ഥം. എന്നിട്ടോ ഇസ്ലാം വരുന്ന കാലഘട്ടത്തിലെ ആ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞു തരാണ്. വല്ല വജുഹു മുസ്വദ്ദം വഹുവ കലീം, വഹുവ കലീം, കോപാകുലനായി അവൻ്റെ മുഖം കറുത്തിരുണ്ടു പോകും. എന്തിനി യതവാറാ മിനൽ ഖൗമി മിൻ സൂഇമ ബുശ്ശിറബി, അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനത്താൽ. ആ സന്തോഷവാർത്തയാണ് നല്ല പറയാൻ, പക്ഷേ അവനതിനെ അപമാനമായിട്ടാണ് കാണുന്നത്. ആ അപമാനത്താൽ അവൻ എന്ത് ചെയ്യാണ്, ചിന്തിച്ചു പോവാണ്. അയുംസിക്കുഹോ അലാഹൂനിൻ, അപമാനിതനായി ഞാനിതിനെ പിടിച്ചു വെക്കണോ? അതല്ല, അമ്യദുസ്സുഹു ഫിത്തുറാബ്, ഞാനതിനെ മണ്ണിൽ ജീവനോടെ കുഴിച്ചു മൂടണോ? അവിഹിത ഗർഭം പേറിയ ഒരാളുടെ അവസ്ഥ എന്താണ്? ഈ അപമാനം അപമാനം സഹിച്ച് ഞാനിതിനെ കൊണ്ടു നടക്കണോ, അതല്ലെങ്കിൽ ഞാനിതിനെ നശിപ്പിക്കണോ എന്നല്ലേ. എങ്കിലൊരു പെൺകുഞ്ഞ് ഭാര്യാഭർത്ത് ജീവിതത്തിലൂടെ ഒരു ദമ്പതിക്ക് ഒരു പെൺകുഞ്ഞ് പിറക്കുകയാണെങ്കിൽ അന്ന് ഇസ്ലാം വരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഒരു മനോഭാവവും സമീപനവുമാണ് ഈ പറയുന്നത്. എന്നിട്ടല്ല പറയാ, അലാ സാഅമാ, എത്ര മോശമാണ് അവരെടുക്കുന്ന ഈ തീരുമാനം. അപ്പൊ തുടക്കം പറയാൻ സന്തോഷവാർത്തയാണ്. എന്നിട്ട് അവർ നേരിടുന്ന പ്രശ്നത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയാണെന്ത്, അവർ നോക്കിക്കാണുന്ന ആ പ്രവർത്തനം എത്ര മോശമാണ് എന്നല്ലാഹു പറയാൻ. മഹാനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാറുണ്ട്, ജാഹിലിയത്ത് അറിയാതെയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതെങ്കിൽ അയാൾക്ക് ഇസ്ലാമിൻ്റെ ആ ഒരു മാധുര്യം അയാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല, ഇസ്ലാമിൻ്റെ പ്രാധാന്യം അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിൽ ഇസ്ലാം വരുമ്പോഴുള്ള സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും, പിറന്നു വീഴുന്ന ആ മക്കള്, ആ മക്കളെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടവ, ഇതൽ മൗഊദത്തു സുഇലത്ത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ആ ഒരു കാര്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇസ്ലാം എവിടെ നിന്നാണ് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ കാന ലഹു സലാസു ബനാത്ത്, ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികളുണ്ടായാൽ, ഫസബറ അലാ ലഇവാഇഹിന്ന വദറാഇഹിന്ന വസറാഇഹിന്ന, അവരെ വളർത്തുമ്പോൾ ആൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കുറേ ക്ലേശങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. അവരിൽ നിന്നും അവരെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും, അതുതന്നെ അവരിൽ നിന്നും ഉണ്ടാകുന്ന, അവരിൽ നിന്നും നമുക്ക് അനുഭവപ്പെടേണ്ട അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാൻ ആവശ്യമായി നമ്മൾ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങൾ, ഇവയിലെല്ലാം ക്ഷമയോടുകൂടി ഒരാൾ നിലയുറപ്പിക്കുകയും അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അദ്ഖലഹുൽ ജന്ന ബിറഹ്മത്തിഹി ഇയാഹുന്ന, ആ വ്യക്തി ആ പെൺകുട്ടികളോട് കാണിക്കുന്ന കാരുണ്യം കാരണത്താൽ അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. മൂന്നാളുകളുണ്ടെങ്കിൽ അപ്പോൾ സഹാബാക്കളുടെ മനസ്സിൽ ഒരാൾ ചോദിക്കുക, വസ്നത്താനിയാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂല് രണ്ടാണെങ്കിലോ, അദ്ദേഹത്തിന് രണ്ട് കുട്ടിയായിരിക്കും, രണ്ട് പെൺകുട്ടിയായിരിക്കും ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്നത്താനി, രണ്ട് പെൺകുട്ടികളാണെങ്കിലും. ആ സമയത്ത് ഒരാൾ പറഞ്ഞു, സഹാബി വരിൻ പറയാണ്, ഒന്നാണെങ്കിലും റസൂലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാഹിദ, ഒരാളാണെങ്കിലും. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു പെൺകുട്ടിയോടോ രണ്ട് പെൺകുട്ടിയോടോ മൂന്ന് പെൺകുട്ടിയോടോ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ച് അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ അവരെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ട് എങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ ഒന്നവിടെയുണ്ട് എന്നതാണ് നമ്മളെന്ത് ചെയ്യേണ്ടത്, തിരിച്ചറിയേണ്ടത്. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ ഇസ്ലാം സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്നില്ല, മഹത്വം നൽകുന്നില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. ഇനി ഒരു പക്ഷേ ഒരു പെണ്ണ്, ഒരു സ്ത്രീ എന്നുള്ളത് ഒരു സഹോദരിയായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക. ബാപ്പ മരണപ്പെട്ടു പോയി, നമുക്കെന്തുണ്ട്, നമ്മുടെ നമുക്ക് അനിയത്തിമാരുണ്ട്, ജ്യേഷ്ഠത്തിമാരുണ്ട്. ഇനി ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്, എന്നാലും നമ്മുടെ ബാപ്പക്കും ഉമ്മക്കും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹോദരിമാരോട്, പെങ്ങന്മാരോട് ഏത് രൂപത്തിൽ വർത്തിക്കണം? അള്ളാഹുവിൻ്റെ റസൂല് പറയാം, മൻ കാന ലഹു ഉഖ്താനി, ആർക്കെങ്കിലും രണ്ട് സഹോദരികളുണ്ടെങ്കിൽ, ഫ അഹ്സന ഇലൈഹിമ, ആ രണ്ട് സഹോദരികളോട് ഏറ്റവും നല്ല രൂപത്തിലുള്ള സുഹബത്ത്, സഹവർത്തിത്വം അവർ അദ്ദേഹം കാഴ്ചവെക്കുകയാണെങ്കിൽ, അഥവാ അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ആദരിച്ച് ആ രൂപത്തിലൂടെ തൻ്റെ സഹോദരിയെ പരിഗണിച്ച് പോവുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, കുൻതു അന വഹുവ ഫിൽ ജന്നതിക ഹാത്തൈനി, തൻ്റെ ഇരു വിരലുകളും ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും അദ്ദേഹവും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും, നബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയും, തൻ്റെ സഹോദരിയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയാണ് എങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനിയോ, ഒരു സ്ത്രീ എന്നുള്ളത് ഒരു ഉമ്മയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്ന ഒരു മേഖല. നോക്കൂ, നിങ്ങൾ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറേണ്ടത് ആരോടാ? എൻ്റെ പെരുമാറ്റം ഞാൻ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത്തെ സ്ഥാനം ആർക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

പക്ഷേ അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ ശാരീരിക അവസ്ഥകളിലുമൊക്കെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ സ്ത്രീയിൽ നിന്നും ഉണ്ടായേക്കാം. പക്ഷേ ആ ഒരു സമയം പരിഗണിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വാർദ്ധക്യാവസ്ഥയിൽ മാതാവിനെയോ പിതാവിനെയോ കിട്ടിയിട്ട് ഒരാൾക്ക് അതിലൂടെ സ്വർഗം ലഭിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ വിദൂരത്താവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബിരിയിൽ പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുമാറ്. അത്രമാത്രം നല്ല രീതിയിലായിരിക്കണം നമ്മൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു ഉമ്മയായി അവർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അവരോട് പെരുമാറേണ്ടത് എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു സ്ത്രീ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് വിധവയായി വരുന്ന ഒരു ഘട്ടം എന്നുള്ളത്. ഒരു വിധവയോട് എങ്ങനെ പെരുമാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടെയും മുസ്ലിം സ്ത്രീയുടെ മുസ്ലിം സ്ത്രീ എന്നതിലുപരിയായി ഒരു സ്ത്രീയോട് നമ്മൾ കാണിക്കേണ്ട ആദരവ് തന്നെയാണ്. അസ്സാഇ അലൽ അർമല വൽ മിസ്കീനിക്കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് അവിൽ ഖായിമിൽ ലൈലി അസ്സാഇമിൻ നഹാർ. ഒരു വിധവയ്ക്ക് വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നുവെങ്കിൽ, ഒരു മിസ്കീനിന് വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നു, അവരുടെ കാര്യത്തിന് വേണ്ടി ഒരാൾ ഓടി നടക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ഒരു യോദ്ധാവിനെ പോലെയാണ് അയാൾ. രാത്രി നിന്ന് നമസ്കരിക്കുന്ന, പകൽ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ്. നോക്കൂ, ഒരു വിധവ സമൂഹത്തിലുണ്ടായാൽ ആ ഒരു വിധവയായ സ്ത്രീക്ക് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും അവരുടെ നന്മയ്ക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലെ, സതിയുടെ കാലം, ഭർത്താവ് മരണപ്പെട്ടു എന്ന കാരണത്താൽ എന്തു ചെയ്യുന്നു, ഭർത്താവിൻ്റെ ചിതയിൽ സ്വയം മരണത്തിന് അതിലേക്ക് എടുത്തു ചാടി സ്വയം മരണം വരിക്കേണ്ട വളരെ നീചമായ പ്രവർത്തനങ്ങൾക്ക് ലോകം സാക്ഷിയായിരുന്നു. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിനോടൊപ്പം അവരുടെ മറമാടുന്ന കുഴിയിൽ ഭർത്താവിൻ്റെ താഴെയായി ജീവനോടെയുള്ള സ്ത്രീയെ കുഴിച്ചു മൂടിയിരുന്ന ഒരവസ്ഥ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതായി പത്രങ്ങളിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. എങ്കിൽ ഇസ്ലാം ഒരു ഭർത്താവ് മരണപ്പെടുന്നതോടുകൂടി ആ സ്ത്രീക്ക് ഏറ്റവും നല്ല സംരക്ഷണം നൽകണമെന്ന് ഇസ്ലാം നൽകുന്നുവെങ്കിൽ, ഇസ്ലാമിനോളം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന മറ്റൊരു മതവും തന്നെ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇനി വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് ഒരു അടിമത്ത വ്യവസ്ഥയിലൂടെ ഒരു സ്ത്രീ കടന്നു പോകേണ്ട സാഹചര്യം എന്നുള്ളത്. ഒരു അടിമത്ത അവസ്ഥയിലൂടെ ഒരു സ്ത്രീ കടന്നു പോവുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു അടിമ സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് മുസ്ലിം എന്നുള്ള പരിഗണനയല്ല. അപ്പോൾ ഒരു അടിമ സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു അടിമ സ്ത്രീയോട് ഇസ്ലാം നൽകുന്ന ഒരു പരിഗണന നോക്കൂ നിങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമാ റജുലിൻ കാനത്ത് ഇന്ദഹു വലീദ, ആരുടെ അടുക്കലാണ് ഒരു അടിമ സ്ത്രീ ഉള്ളത്? ഫഅല്ലമഹ, എന്നിട്ട് അവളെ പഠിപ്പിച്ചു. ഫഅഹ്സന തഅലീമഹ, എന്നിട്ട് അവൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തു, ഏറ്റവും നല്ല രൂപത്തിലുള്ള മര്യാദകൾ വരെ പഠിപ്പിച്ചു കൊടുക്കുകയും. സുമ്മ അഅതഖഹ, എന്നിട്ട് അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും ചെയ്തു. വതസവ്വജഹ, എന്നിട്ട് അവളെ വിവാഹം കഴിക്കുകയും ചെയ്താൽ. ഫലഹു അജ്റാനി, ആ വ്യക്തിക്ക് രണ്ട് പ്രതിഫലമാണ്. അപ്പോൾ ഒരു അടിമ സ്ത്രീ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ വളർത്തി ആ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഭക്ഷണവും വസ്ത്രവും മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് തനിക്ക് പിന്നെ അവരെ വിവാഹം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അവർക്ക് രണ്ട് പ്രതിഫലമാണ്. ഇനിയോ ഇവരെ വളർത്തി വലുതാക്കി മര്യാദകൾ പഠിപ്പിച്ച് അവരെ മോചിപ്പിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലൂടെയുള്ള ഒരു വിവാഹം കഴിപ്പിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിലോ അവർക്ക് നൽകുന്ന പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് രണ്ട് പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തും അഥവാ സൂറത്ത് നഹലിലെ വചനവും നേരത്തെ പരാമർശിക്കപ്പെട്ട തിരുമൊഴികളും നമുക്ക് പറഞ്ഞു തരുന്നത് ഇസ്ലാമിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും വലിയ സുരക്ഷിതരായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും, ഇസ്ലാമാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണവും സ്വാതന്ത്ര്യവും നൽകുന്നത് എന്നും, സർവോപരിയായി നാം ഓരോരുത്തരും സ്ത്രീകളായി നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങൾ,

0: നമ്മുടെ അനിയത്തി നമ്മുടെ സമൂഹത്തിലെ ഇതര സ്ത്രീകളോട് ഏറ്റവും മാന്യമായ രൂപത്തിലാണ് അവരോട് പെരുമാറേണ്ടത് എന്നുമാണ് ഈ തിരുമൊഴികളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വചനവും നമുക്ക് പകർന്നു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ സഹോദരിമാരോട് നമ്മുടെ സ്ത്രീകളോട് പെരുമാറുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, അവതരിപ്പിച്ചത് സലീം സുല്ലമി, വിഷയം സ്ത്രീ ഇസ്ലാമിൽ.

0: അടുത്തതായി നമ്മൾ കേൾക്കുന്നു തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: കെവി മുഹമ്മദ് അലി മൗലവി ആണ് നമ്മോടൊപ്പം ചേരുന്നത്. രാത്രിയിൽ ബക്കീഇൽ എത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നാം പരിചയപ്പെടുന്നത് സ്വഹീഹ് മുസ്ലിമിൽ നാം വായിക്കുന്ന അല്പം സുദീർഘമായൊരു ഹദീസിന്റെ ആശയമാണ്. ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹദി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, നമുക്കവരെക്കുറിച്ച് നാം പലവട്ടം കേട്ടിട്ടുണ്ട്. അനവധി ഹദീസുകൾ നിവേദനം ചെയ്ത മഹദിയാണല്ലോ അദ്ദേഹം. അവർ അവരുടെ ജീവിതത്തിലെ ഒരു അനുഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഉപദേശങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് സഹീഹ് മുസ്ലിമിൽ നാം ഈ വായിക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ കൂടെ രാത്രി കഴിച്ചു കൂട്ടുന്ന അവസരത്തിൽ എൻ്റെ ദിവസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കലായിരുന്നു. അങ്ങനെ നബി ഇശാ നമസ്കാരം കഴിഞ്ഞ് മസ്ജിദ് നബവിയിൽ നിന്ന് എൻ്റെ അടുത്ത് കിടക്കാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽമുണ്ട് അഴിച്ചു വെച്ചു. ചെരുപ്പ് ഊരി ശരിയായി എണീറ്റ് പോകുമ്പോൾ ധരിക്കാൻ പാകത്തിൽ നേരെയാക്കി വെച്ചു. അത് കാലിൻ്റെ ഭാഗത്ത് വെച്ചു. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വസ്ത്രം അത് വിരിച്ച് അതിൽ കിടക്കുകയാണ്. എന്നാൽ അധികം താമസിച്ചില്ല, ഞാൻ ഉറങ്ങി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം തൻ്റെ മേൽമുണ്ടെടുത്ത് വളരെ സാവധാനം പതിയ മേൽമുണ്ടെടുത്തണിഞ്ഞു, ചെരുപ്പണിഞ്ഞു, അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു, അങ്ങനെ പുറത്തിറങ്ങുകയുണ്ടായി. എന്നിട്ട് വളരെ പതിയെ വാതിലടക്കുകയും ചെയ്തു. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനപ്പോൾ സത്യത്തിൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ വേഗം എൻ്റെ വസ്ത്രം എടുത്തണിഞ്ഞു, എൻ്റെ ശിരോവസ്ത്രം അത് ഞാൻ അണിഞ്ഞു. അങ്ങനെ മുഖമക്കന ധരിച്ചുകൊണ്ട് വസ്ത്രമിട്ടുകൊണ്ട് ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട വഴിയെ ആ പാതിരാത്രിയിൽ ഞാനും പതിയെ പുറപ്പെട്ടു പോയി. അവർ പറയുന്നുണ്ട്, അങ്ങനെ ഹത്ത ജാ അൽ ബഖിയ ഫഖാമ ഫഅത്വല ഖിയാം സുമ്മ റഫഅ യദൈഹി സലാസ മറാത്ത്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയിൽ, മദീനക്കടുത്തുള്ള ബഖിയുൽ ഖർഖദിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടുള്ളത്. മദീനക്കാരുടെ മക്കബറയാണല്ലോ അൽ ബഖിയുൽ ഖർഖദ്, പള്ളിയുടെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള വിശാലമായ ആ ശ്മശാന ആ ഭൂമിയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. ഒരുപാട് സമയം അവിടെ സുദീർഘമായി നിന്നു. കയ്യുയർത്തിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ടു. പിന്നീട് നബി പിന്തിരിഞ്ഞു, അപ്പോൾ ഞാനും പിന്തിരിഞ്ഞു. പിന്നീട് നബി കുറച്ച് വേഗത്തിൽ നടന്നു, അപ്പോൾ ഞാനും വേഗത്തിൽ നടന്നു. പിന്നീട് നടത്തുന്നു വിട്ടൊന്ന് ഓടുന്ന രൂപത്തിൽ നബി വളരെ വേഗത്തിൽ നടക്കുകയുണ്ടായി. ഫഹറുവല എന്നാണ് പ്രയോഗം, ഫഹറുവൽത്തു. അപ്പോൾ ഞാനും അതിനേക്കാൾ വേഗത്തിൽ നടന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രവേശിക്കുകയും അങ്ങനെ ഞാൻ കിടക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിച്ചുകൊണ്ട് പറഞ്ഞു, മാലക്കിയ ആയിഷ് ഹഷ്യൻ റാബിയത്തൻ. ആയിഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്നേഹത്തോടുകൂടി ആയിഷ റളിയല്ലാഹുവിനെ വിളിച്ചു. യാ ആയിഷ്, അല്ലയോ ആയിഷ, നിനക്കെന്താണ് പറ്റിയത്? നീ എന്താണ് ഇങ്ങനെ കിതക്കുന്നുണ്ടല്ലോ എന്ന നിലക്ക്. അതാണ് ഹഷ്യൻ റാബിയ. അപ്പോൾ ഞാൻ പറയുക, ആയിഷ റളിയല്ലാഹുവിനെ പറയുന്നത്, ഞാൻ പറയാ ഒന്നുമില്ല ലാശേ. കാല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി പറയുന്നുണ്ട്, ലാ യുഖ്ബിറുന്നി ലത്തീഫുൽ ഖബീർ, അള്ളാഹു എന്നെ ചില വിവരങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് പോയതും അങ്ങനെ കൂടെ പോയതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ഫ അന്ത സവാദുല്ലദീ റഅയ്തു അമാമി, അപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ട ആ ഒരു വ്യക്തി, നബി സല്ലല്ലാഹു, രാത്രിയാണ്, ആരാണെന്ന് മനസ്സിലായി. മുമ്പിൽ ആരോ നടക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ബക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുമ്പിൽ നടന്നിരുന്ന ആ ഒരു കറുത്ത രൂപം നീയായിരുന്നുവോ? കൊൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതേ നബിയെ, ഞാൻ തന്നെയായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നുണ്ട്, അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചിലൊന്ന് അമർത്തുകയുണ്ടായി. അല്പം വേദനിപ്പിക്കുന്ന രൂപത്തിൽ എന്നെ ഒന്ന് അമർത്തി. എന്നിട്ട് പറഞ്ഞു, ആയിഷ ഫ ഇന്ന ജിബ്രീൽ അത്താനി, എൻ്റെ അടുത്ത് ജിബ്രീൽ വരികയുണ്ടായി. ഞാൻ കിടന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു. ഹീന റഅയ്തി, നീ ആ കാണുമ്പോൾ ഞാൻ അങ്ങനെ എണീറ്റ് പോകുന്ന നീ കണ്ടില്ലേ, അത് ജിബ്രീൽ വന്നു. ഫനാദാനി, എന്നെ വിളിക്കുകയാണ്. ഫഅഖ്ഫാഹു മിങ്ക്, അപ്പം ഞാൻ നിന്നിൽ നിന്ന് അത് വളരെ രഹസ്യമാക്കി വെച്ചു. ഫജബ്തുഹു ഫഅഖഫ്തുഹു ഫീക്ക്, ഞാനത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന രൂപത്തിലാണ് ഞാൻ അത് പതിയെ ആ വിളിക്കുത്തരം നൽകാൻ വേണ്ടി എണീറ്റ് പോയത്. തുടർന്ന് പറയുന്നുണ്ട്, വദനൻതു അൻ ഖദ് റഖത്തി, ഞാൻ നീ ഉറങ്ങി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഫകരിഹ്തു അൻ ഉഖിലക്കി, നിന്നെ ഉണർത്തുന്നത് ഞാൻ വെറുത്തു. എനിക്ക് അനിഷ്ടകരമായിരുന്നു ഉറങ്ങുന്ന നിന്നെ ഉണർത്തുക എന്നുള്ളത്. അപ്പോൾ ഹഷിയിത്തു തസ്തൗഹിഷി, മാത്രവുമല്ല നീ ഒറ്റക്കായി, ഞാൻ പോയാൽ ഒറ്റക്കാണല്ലോ എന്ന നിലക്ക് നീ പേടിക്കുമോ എന്നുകൂടി ഞാൻ ഭയപ്പെട്ടു. ഒറ്റക്കായി നിലക്ക് നീ ഭയപ്പെടുമോ എന്ന നിലക്ക് ഞാൻ പതിയെ തുറന്ന് വാതിൽ തുറന്ന് പോയതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന റബ്ബക്ക യഅ്മുറുക അൻത ഇത്തിയ അഹ്ലൽ ബഖീ ഫസ്തസ്തഗ്ഫിറ ലഹും. അങ്ങനെ ജിബ്രീൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. ഇന്ന റബ്ബക്ക, ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇന്ന റബ്ബക്ക, മുഹമ്മദ് നബിയെ, താങ്കളുടെ റബ്ബ്, യഅ്മുറുക, താങ്കളോട് കൽപ്പിക്കുന്നു, അൻത ഇത്തി, താങ്കൾ വരണം, അൻത ഇത്തിയ അഹ്ലൽ ബഖീ, ബക്കീകാരുടെ അടുത്ത്, അതായത് ബക്കയിൽ, ബക്കയിൽ വർക്കത്തിൽ അവിടെ താങ്കൾ വരണം. ഫസ്തസ്തഗ്ഫിറ ലഹും, ഖബറാളികൾക്കെല്ലാം വേണ്ടി അങ്ങ് ഇസ്തിഗ്ഫാറ നടത്തണം, അവർക്കൊക്കെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചതായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് അറിയിക്കുന്നു. അത് ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഞാൻ പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് വിശദീകരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടല്ലോ. എന്തിനാണ് പോയത് എന്ന് വിശദീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ ഉടനെ ഏത് പാതിരാത്രിയിലാണെങ്കിലും അനുസരിച്ചേ പറ്റൂ. ജിബ്രീലിൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയാണ്. മാത്രവുമല്ല, തൻ്റെ വീട്ടുകാരിയെ ഇങ്ങനെ പോകുമ്പോൾ വിളിച്ചുണർത്തി അവരുടെ ഉറക്കത്തെ ശല്യം ചെയ്തതെന്ന് പ്രിയപ്പെട്ട ആ റസൂൽ, ആ പ്രിയപ്പെട്ട ഭർത്താവ് ചിന്തിക്കുകയാണ്. മാത്രവുമല്ല, രാത്രിയിൽ ഒറ്റക്കാണി എന്ന പേടി ഉണ്ടാകരുത് പ്രിയതമക്ക് എന്ന് ചിന്തിച്ചുകൊണ്ടുകൂടിയാണ് പതിയെ, ആ ഹദീസിൽ തന്നെ അങ്ങനെ കാണാം, റുവൈദൻ റുവൈദൻ, പതിയെ ചെരുപ്പിട്ടു, പതിയെ ഡ്രസ്സ്, ശബ്ദമുണ്ടാക്കാതെ ഡ്രസ്സ് അണിഞ്ഞു, ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു, അങ്ങനെ തന്നെ വാതിൽ അടക്കുകയും ചെയ്തു എന്നൊക്കെ ഈ ഹദീസ് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയും, മാത്രവുമല്ല രാത്രി തന്നെ ബഖയിൽ ശ്മശാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയതും അവിടെ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുമൊക്കെ നാം മനസ്സിലാക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രാത്രിയിലും ഖബർ സന്ദർശിക്കാം എന്നതുകൂടി ഇതിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ തെളിവ് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള വീട്ടുകാരോടുള്ള പെരുമാറ്റം, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നതിലുള്ള താല്പര്യം, നന്മ അത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും നിൽക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നതൊക്കെ ഈ ഹദീസിൽ നമുക്ക് വായിക്കുകയാണ്. നബിയുടെ ജീവിതത്തിലെ വലിയൊരു ഒരു ഏടാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മിവിടെ ബോധ്യപ്പെടുത്തുന്നത്. കൂടുതൽ കൂടുതൽ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാം കേൾക്കാം. ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണം. സൂറത്തു ആലുംറാനിലെ 138-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ നാം ഇന്ന് മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 138-ാമത്തെ വചനമാണ്.

0: ഹാദ ബയാനുൽ ലിന്നാസ് വഹുദൻ വമൗഇദത്തുൽ ലിൽമുത്തഖീൻ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ, ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഹാദ ബയാനുൽ ലിന്നാസ്, ബയാനുൻ ലിന്നാസ് എന്നിടത്ത് ബയാനുൻ എന്ന നൂനിൻ്റെ മുകളിൽ തൻവീൻ, ദമ്മു തൻവീൻ, അതിനുശേഷം ലാമ് എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. സുക്കൂനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമോ റാഓ വന്നാൽ അൽ ഇദ്ഗാമു ബിലാ ഗുന്ന, ഗുന്നത്ത് കൂടാതെ ചേർത്ത് ഓതുക എന്നതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് തന്നെ ബയാനുല്ലി, ബയാനുൽ ലിന്നാസ്, അവിടെ ബയാനു എന്ന് മണിക്കാനോ അതല്ലെങ്കിൽ ബയാനുൻ ലിന്നാസ് ഇൽഹാർ ചെയ്യാനോ പാടില്ല. അതിലേക്ക് ചേർത്ത് ഓതുക, ഹാദ ബയാനുൽ ലിന്നാസ്. പിന്നെ നൂനിൻ്റെ ശബ്ദമാണ് ഗുന്നത്തോടെ ഓതണം. ഹാദ ബയാനുൽ ലിന്നാസി വഹുദം വ, ഹുദം വ, അവിടെ ഹുദൻ എന്നുള്ളതിൻ്റെ അവിടെ തൻവീനുണ്ട്, ഫതഹു തൻവീൻ, ഹുദൻ എന്ന ആ ദാലിന് മുകളിൽ തൻവീൻ, ഫതഹുത്തൻ. അതിനുശേഷം വന്ന അക്ഷരം വാവാണ്, മീമ് നൂന് വാവ് യാ. ഈ നാലക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം വന്നാൽ അൽ ഇദ്ഗാമു ബിഗുന്ന, ഗുന്നത്തോടെ മണിച്ചുകൊണ്ട് ചേർത്തോതുക എന്നതാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് തന്നെ വഹുദം വ, ഹുദം വ എന്നോതാണ്. തുടർന്ന് അതിലുള്ളത് മൗഇദത്തുല്ലിൽ മുത്തഖിൻ, അത് നേരത്തെ പറഞ്ഞ പോലെ ബയാനുല്ലിന്നാസ് എന്ന് പറഞ്ഞ പോലെ, ബയാനുല്ലി എന്ന് പറഞ്ഞ പോലെ മൗഇദത്തുല്ലി, തൻവീന് ശേഷം ലാമാണ്, ലാമുറാവും അൽ ഇദ്ഗാമു ബിലാ ഗുന്ന, മണിക്കേണ്ടതില്ല, അല്ലാതെ ചേർത്തോതുക. ഹാദ ബയാനുല്ലിന്നാസി വഹുദം വ മൗഇദത്തുല്ലിൽ മുത്തഖീൻ. മുത്തഖീൻ, ഖാഫ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഖാഫും കാഫും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചുകൊണ്ട് അത് പാരായണ തജ്വീദിൻ്റെ വിഷയമാണത്. ശരി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഹാദ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള വിശദീകരണമാണ്. ഹാദ ഇത്, ബയാനുൻ വിശദീകരണമാണ്, ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള, വഹുദൻ സന്മാർഗവുമാണ്, വ മൗഇദത്തുൻ സതുപദേശവുമാണ്, ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. ഇവിടെ എന്താണിതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹാദ അൽ മുഷാറു ഇലൈഹി ഹൽ ഹുവൽ ഖുർആൻ, ഈ ഹാദ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖുർആനാണോ? ഔ മാ ദക്കറ മിൻ ഖൗലിഹി, അതല്ല ഈ ആയത്തിന് മുമ്പ് പരാമർശിച്ചതായ വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ ആയത്ത് മുതലുള്ള വിഷയങ്ങളാണോ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈയൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടുത്തെ തഫ്സീറു സമീനിൽ ഫി ഹാദ ഖൗലാനിൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങൾക്കിടയിൽ രണ്ട് ഖൗലുണ്ട്. ഫമിൻഹും മൻ ഖാല, അവരിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹു ആഇദുൻ ഇലൽ ഖുർആൻ, ഇവിടെ ഹാദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഉദ്ദേശം അത് ഖുർആനിലേക്കാണ് മടങ്ങുന്നത്. ലി ജരിയാനി ദാലിക കസീറം ഫി കിതാബില്ലാ, കാരണം അപ്രകാരം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഖൗലിഹി തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വഹാദ ദിക്റു മുബാറകുൻ അൻസൽനാഹു, ഇത് ഈയൊരു സ്മരണ ഉത്ബോധനം അത് അനുഗ്രഹീതമാണ്, അതിനെ നാം ഇറക്കിയിരിക്കുന്നു. വമ അഷ്ബഹ ദാലിക മിനൽ ആയത്തി അല്ലതീ ഫീഹൽ ഇഷാറ, ഇങ്ങനെ സൂചന നൽകുന്നതായ ആയത്തുകൾ ഇതേപോലെയുള്ളതുണ്ട്. അല്ലതീ തഊദു ഇലൽ ഖുർആനി, ആ ഖുർആനിലേക്കാണത് നഫ്സഹു, അത് മടങ്ങുന്നത്, ആ ഹാദ എന്നുള്ളത് മടങ്ങുന്നത് അൽ ഖുർആനു ബയാനുൽ ലിന്നാസ്, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ജനങ്ങൾക്ക് വിശദീകരണമാണ് എന്നത്, വിശദീകരിച്ചു കൊടുക്കുന്നു എന്ന്, അതാണൊരു അർത്ഥം. മറ്റൊന്ന്, വമിൻ ഹുമാൻ കാല, മുഫസ്സിറുകളിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹു ആയിദുൻ ഇലാ അക്റബ മാഹാദ, ഇലാ അക്റബി മാഹാ ദക്കർ, മുമ്പ് പറഞ്ഞ ഏറ്റവും അടുത്തു പറഞ്ഞതിലേക്ക് മടങ്ങുന്നു. ഇന്നഹു ആഇദുൻ ഇലാ അഖറബി മാ ദക്കർ, അടുത്ത് ഏറ്റവും അടുത്ത് പറഞ്ഞ വിഷയത്തിലേക്ക്. ലി അന്നസ്മൽ ഇഷാറ വദ്ദമീർ കിലാഹുമ യഊദാനി അല അഖറബ് മദ്കൂർ, ഈ ഇസ്മുൽ ഇഷാറ, അതായത് ഹാദ ഹാദിഹി ഹൗലായി തുടങ്ങിയ ഉലായിക്ക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഇഷാറത്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഇസ്മുകൾ, അതേപോലെ തന്നെ ദമീറുകൾ, ഹുവ ഉഹു ഹുമ ഹും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദമീറുകളൊക്കെ, അതെല്ലാം ഏറ്റവും അടുത്തുള്ളതിലേക്കാണ് മടങ്ങുന്നത് എന്നുള്ള ഒരു അഭിപ്രായം. അലാക്കിന്നൽ അവൽ ഔലാ അയ്യക്കുൻ ആയുധനിൽ ഖുർആാനിക്കുൽ, ധാരാളം തഫ്സീറുകളിൽ വന്നതും ഏറ്റവും ശരിയോടടുത്തതും ഖുർആനാണ്, ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരായത്തിൽ പറയപ്പെട്ടത്. ലിഅന്ന ഹാദിഹിൽ ആയ മിനൽ ഖുർആൻ ഫൈദാ ജഅൽനാ ഹാദാ യഊദു അലൽ ഖുർആൻ കുല്ലുഹു സ്വാറ, ഇത് എല്ലാം അങ്ങനെ ആയിത്തീരുന്നത് ഖുർആനിലേക്ക് എന്നുള്ളൊരു തഫ്സീറാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു വിശദീകരണമാണ്. ബയാൻ എന്നുള്ളത് ബയ്യന യുബയ്യനു തബീനൻ എന്ന ബയ്യന എന്നുള്ളതിൻ്റെ ഇസ്മു മസ്ദറാണത്. ബയാൻ വിശദീകരണമാണ്. ബദ്ദല യുബദ്ദിലു തബ്ദീൽ, കല്ലമ യുക്കല്ലിമു തക്കലീം, കല്ലമ സംസാരിച്ചു, യുക്കല്ലിമു സംസാരിക്കും, തക്കലീമൻ സംസാരം. ബദ്ദല മാറ്റി, ചേഞ്ചാക്കി, യുബദ്ദിലു മാറ്റം വരുത്തും, തബ്ദീൽ മാറ്റം എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ തക്കലീമൻ കലാമുൻ എന്നും പറയും സംസാരത്തിന്. അപ്പോൾ ഹാദാ ബയാനുൻ, ഇത് വിശദീകരണമാണ്. ലിന്നാസി, ജനങ്ങൾക്കുള്ള വിശുദ്ധ ഖുർആനിനെയാണ് ബയാൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. വാൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദിക്റിനെ, വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതായ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. ഒന്നും മറച്ചു വെക്കാനില്ല. വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിറക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വിശദീകരണമാണ് എന്ന് പറയുമ്പോൾ, ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാവാം. കൈഫ കാനൽ ഖുർആനു വഹുവ അറബിയുൻ ബയാനൽ ലിന്നാസി കുല്ലിഹിം വഫീഹിമുൽ അജം അല്ലദീന ലാ യഅരിഫുന ലുഗത്തുൽ അറബ്, ഇങ്ങനെയൊരു സംശയം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറു സമീനിൽ കൊണ്ടുവന്നത്. അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ഉസ്താദാണ്, ഷെയ്ഖാണ് അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെയും തഫ്സീർ കൂടെ ചേർത്തുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ് ഈ വിശുദ്ധ ഖുർആൻ ബയാനൽ ലിന്നാസി കുല്ലിഹി, മുഴുവൻ മനുഷ്യന്മാർക്കും എങ്ങനെ ഇത് വിശദീകരണമാവും? ഇത് അറബിയിലാണല്ലോ, അറബി ഭാഷ അറിയാത്തവരുണ്ട്, അവർക്കെങ്ങനെയാണത് സാധ്യമാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ ധാരാളം ഈ ഒരു വിഷയം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ സഹോദരങ്ങളെ, അവർ പറയുന്നത് ഇസ്ലാമിക വിശുദ്ധ ഖുർആനിൻ്റെ പണ്ഡിതന്മാർ, അവർ ദീന് പഠിച്ചവരായ ആളുകൾ, സത്യസന്ധരായ ആളുകൾ, അവരിൽ അധികവും അജമികൾ, അറബികളെന്ന് തന്നെയല്ല, അജമികൾ, അനറബികളാണ്. അത്ഭുതപ്പെടുമാറ് അറബി ഭാഷയിൽ തന്നെയും വലിയ കാമൂസുകൾ, അതായത് ഡിക്ഷണറികളൊക്കെ, കാമൂസുൽ മുഹൈത്ത്, അത് അനറബി, അറബിയല്ല ജയിച്ചിട്ടില്ല, അറബിയിലുള്ള ഡിക്ഷണറി, ഫൈറൂസാബാദി റഹ്മഹുല്ലാ, അതേപോലെ തന്നെ നഹവിൽ, ഗ്രാമറിൽ ഒക്കെ, പിന്നെ സീബവൈഹൊന്നും അറബിയല്ല. പക്ഷേ അറബി അവർക്ക് അള്ളാഹു സുബ്ഹാന തഅലയുടെ കലാമു പഠിക്കുന്നവർക്ക് അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കും. അന്നൽ അജ്മ അൽഹംദുലില്ലാ ബലഗഹുമുൽ ഖുർആൻ ബിവാസിത്ത്, അവർക്ക് പല വഴികളിലൂടെ ഖുർആൻ എത്തി. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിന് തൗഫീഖ് നൽകി മുഴുവൻ മനുഷ്യരിലേക്കും എത്തിക്കുവാനുള്ള ഒന്നാണ് ഈ വിശുദ്ധ ഖുർആൻ. കുല്ലു മൻ ഖറഅ അൽ ഖുർആൻ തബയ്യന ലഹു മാ ദല്ല അലൈഹിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന, വായിക്കുന്ന, പഠിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്ന കാര്യങ്ങൾ. ആ വിശുദ്ധ ഖുർആൻ ഹുദം വ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ, ഇത് സന്മാർഗമാണ്, സതുപദേശമാണ് സത്യ വിശ്വാസികളായ, മുത്തഖികളായ, സൂക്ഷ്മത പാലിക്കുന്നവരായ ആളുകൾ. മാതൃ മൗഇദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹുദൻ മഅന ദലാലത്തിൻ യസ്തദില്ലു ബിഹൽ മുത്തഖി, മുത്തഖിയായ ആളുകൾ അതിൽ നിന്ന് തെളിവ് പിടിക്കുന്നു, അവർക്കത് തെളിവാണ്, സന്മാർഗമാണ്. വ മൗഇദത്തൻ ഇംതിസാലൻ, അത് പിന്തുടരാനുള്ള ഒന്നാണ്. ലിഅന്നൽ മൗഇദത്ത ഹിയ തലീനുൽ ഖുലൂബ്, സതുപദേശം എന്നുള്ളത് ഹൃദയങ്ങളെ ലോലമാക്കുന്നതാണ്. അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിലുണ്ട്, പ്രതീക്ഷയർപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെ, ഹുദ എന്നത് ദലാലത്തും തെളിവാണ്, മൗഇദത്ത് എന്നുള്ളത് അവർക്ക് ഉദാഹരണമാണ്, അവർക്ക് പിന്തുടരുവാനുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനെ മൂന്ന് വിശേഷണങ്ങളാക്കി ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഫവസഫല്ലാഹുൽ ഖുർആന ബി സലാസത്തി ഔസാഫ്, മൂന്ന് വിശേഷണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന് വസ്ഫുൻ ആമുൻ, ജനറലായി പൊതുവായിട്ടുള്ള ഒരു വിശദീകരണം, അതല്ലെങ്കിൽ വിശേഷണം. വസ്ഫാനി ഖാസാനി, രണ്ട് വിശേഷണങ്ങൾ വളരെ പ്രത്യേകമായി കൊണ്ടുള്ളത്. ഒന്ന് അൽ വസ്ഫുൽ ആം, പൊതുവായി വിശേഷിപ്പിച്ചത് ഹുവ ബയാനുൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് പ്രത്യേകം വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. ഖാസാനി പ്രത്യേകമായി കൊണ്ട് വിശേഷിപ്പിച്ചത് ഹുദയാണ്, മൗഇദത്താണ്, സന്മാർഗമാണ്, സദുപദേശമാണ്. ഫഇന്നഹു ലാ യഹ്തദി ബിഹി ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്കല്ലാതെ അത് സന്മാർഗം നൽകുകയില്ല. വലാ യത്തഅിദു ബിഹി ഇല്ലൽ മുത്തഖൂൻ, മുത്തഖികളല്ലാതെ അതിൽ നിന്ന് സദുപദേശം ഉൾക്കൊള്ളുകയുമില്ല. വഅമ്മ അല്ലദീന ഫീ ഖുലൂബിഹിം മറദും ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു മാലിന്യം വർദ്ധിക്കുകയല്ലാതെ നജാസത്തുൻ ഇലാ നജാസാത്തിഹിം ഇലാ നജാസത്തിഹിം, അവരുടെ മാലിന്യം, അവരുടെ നജസ് അത് വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. ഒമാത്തുവഹും കാഫിറൂൻ, അവർ കാഫിറുകളായിക്കൊണ്ടാണ് മരിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഹുദയും മൗഇദത്തും അത് വിശ്വാസികൾക്കാണ് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല സന്മാർഗമായിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഈ ഒരു ഗ്രന്ഥം അതിൽ സംശയമില്ല, മുത്തഖീങ്ങൾക്ക് സന്മാർഗം നൽകുന്നതാണ് ഈ ഗ്രന്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹവ്വ ബീബിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഉണർത്തുന്നുണ്ട്, ഖുൽ നഹ്ബിതു മിൻഹ ജമീഅ ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോകുക, പിശാചിനെയും അവിടെ നിന്ന് പുറത്താക്കി ഇബ്ലീസിനെ, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഹുദ സന്മാർഗം വന്നെത്തിയാൽ ആര് എൻ്റെ ഹുദയെ പിന്തുടരുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ഇതേ ആശയം സൂറത്തു ത്വാഹയിൽ 123 പറയുന്നുണ്ട്. ഖാല ഹബിത്വ മിൻഹ ജമീഅ, നിങ്ങൾ രണ്ടുപേരും പുറത്തു പോവുക. ബഅദുക്കും ലി ബഅദിൻ അദു, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദ, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ഫമനിത്തബഅ ഹുദായ ഫലാ യദുല്ലു വലാ യഷ്ഖ, എൻ്റെ സന്മാർഗത്തെ ആര് പിന്തുടരുന്നുവോ അവർ വഴികേടിലാവുകയില്ല, അവർ ഒരിക്കലും ദൗർഭാഗ്യവാന്മാരാവുകയുമില്ല എന്ന്. ഇങ്ങനെ ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്തൊക്കെ ആ ഹുദയും മൗഇദത്തും നമുക്ക് കാണുവാൻ സാധിക്കും. വഖഫൈന അലാ ആസാരിഹിം ബിഈസബ്നു മറിയം മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്ത്, ഈസബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. വാതൈനാഹുൽ ഇഞ്ചീൽ, ഇഞ്ചീലിനെ അദ്ദേഹത്തിന് നൽകി. ഫീഹി ഹുദം വ നൂർ, അതിൽ പ്രകാശമുണ്ട്, സന്മാർഗമുണ്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറ, മുമ്പ് കഴിഞ്ഞുപോയ തൗറാത്തിൽ നിന്നുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇഞ്ചീൽ വന്നത്. വഹുദം വ മൗഇദത്തുലിൽ മുത്തഖീൻ, അതും എന്താണ്, ഹുദയും മൗഇദത്തുലിൽ മുത്തഖീനാണ്, സന്മാർഗമാണ്, അതുപോലെ തന്നെ മുത്തഖികളായ ആളുകൾക്ക് സദുപദേശമാണ്. ഇവിടെ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ തന്നെയും അവിടുത്തെ സമുദായങ്ങളിലേക്ക് ജനതകളിലേക്ക് അയക്കപ്പെട്ടത് സന്മാർഗമായിക്കൊണ്ട് പ്രകാശമായിക്കൊണ്ട് സദുപദേശം ഈമാനുള്ള സത്യവിശ്വാസികളായ മുത്തഖികളായ ആളുകൾക്ക് വലിയ വഴികാട്ടിയാണിത്. ചരിത്രങ്ങളൊക്കെ തന്നെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. വലഖദ് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബായി റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ്ഖു വമൗഇദ വദിക്റാ ലിൽ മുഅ്മിനീൻ. സൂറത്ത് ഹൂദിൻ്റെ 120 ആയത്തിൽ കാണാം. വക്കുല്ല നഖുസ്സു അലൈക, എല്ലാ ചരിത്രവും നാം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മിൻ അംബായി റുസുൽ, ദൂതന്മാരിൽ നിന്നുള്ള വാർത്തകളിൽ നിന്ന്. മാ നുസബ്ബിതു ബിഹി ഫുആദക, നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് വന്നത് അത് ഹക്കാണ്. വ മൗഇദത്തുൽ വദിക്റാലിൽ മുഅ്മിനീൻ, സതുപദേശമാണ്, സത്യവിശ്വാസികളായ ആളുകൾക്കതിൽ ഒരുപാട് ഗുണപാഠമുണ്ട്, അവർക്ക് ചിന്തിക്കാനും ഓർക്കുവാനുമെല്ലാമുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലേറെ ആയത്തുകൾ ഇപ്രകാരം ഖുർആനിനെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതായ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചെല്ലാം അങ്ങനെ ഹുദയും മൗഇദത്തുല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് തന്നെ പലയിടത്തും വലഖദ് അൻസൽനാ ഇലൈക്കും ആയാത്തിൻ ബയ്യിനാത് വമസലം മിനല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും വമൗഇദത്തുല്ലിൽ മുത്തഖീൻ. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്തു ആലു ഇംറാനിലെ 137-138 ആയത്തുകളോടൊക്കെ സമാനമായ ആശയങ്ങൾ വരുന്നതായ വിഷയങ്ങളാണ് പലയിടങ്ങളിലും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വലഖദ് അൻസൽനാ ഇലൈക്കും, നിശ്ചയമായും നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നു. ആയാത്തിൻ മുബയ്യിനാത്, വ്യക്തമായ ആയത്തുകൾ. വമസലം മിനല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ ഉദാഹരണവും. വമൗഇദത്തുൽ ലിൽമുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സതുപദേശവും ഈ വിശുദ്ധ ഖുർആൻ അതാണ്. ചരിത്രങ്ങൾ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്, പല കഥകളും അറിയിച്ചു തന്നിട്ടുണ്ട്. അതിലെല്ലാം വിശ്വാസികൾക്ക്, മുത്തഖികൾക്ക് ഒരുപാട് സതുപദേശമുണ്ട്, സന്മാർഗമുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടതായ വിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾക്ക് സന്മാർഗമാണ്, സത്യവും അസത്യവും വേർതിരിപ്പിക്കുന്ന ഫുർഖാൻ അത് ഹുദയാണ്, വ്യക്തമാക്കി തരുന്നതാണ്. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്തുകും മൗഇദത്തുൻ മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫീ സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൻ്റെ വിശേഷണങ്ങളായി എടുത്തു പറഞ്ഞത്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സതുപദേശമാണ്, അതേപോലെ തന്നെ ഹൃദയങ്ങൾക്കുള്ള ഒരു ശമനമാണത്. ഈമാനുള്ള ആളുകൾക്ക് റഹ്മത്താണ് വിശുദ്ധ ഖുർആൻ, ഹുദയാണ്, സന്മാർഗമാണ്. ഏറെ വിശേഷണങ്ങൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഈ ആശയങ്ങൾ ഹുദയെന്നും റഹ്മത്തെന്നും അതുപോലെ തന്നെ മൗഇദത്തുമെന്നും എല്ലാം വിശദീകരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളുക. വിശുദ്ധ ഖുർആനിനെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അത് നാം പിന്തുടരുക, അത് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണം, സൂറത്തു ആലിമ്രാനിലെ 138-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.